അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 സ്വഫർ 24 തീയതി 2027 ആഗസ്ത് 7 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫദീലത്തു ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ബിൻ ജമീൽ ഗസാവി ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു നമുക്ക് നൽകിയ അനേകം അനുഗ്രഹങ്ങളിലൊന്നാണ് വിശ്വാസികൾ ഒരേ മനസ്സോടു കൂടി ജീവിക്കണം, പരസ്പരം മനുഷ്യ സൗഹാർദ്ദം കാത്തുരക്ഷിക്കണം എന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും വിശ്വാസികൾ സഹോദരങ്ങളായി മാത്രമേ ജീവിക്കൂ, അങ്ങനെയാണ് അവസ്ഥ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സുകൾ ഒന്നിക്കാൻ, വിശ്വാസം ഒന്നിക്കാൻ അള്ളാഹുവിൻ്റെ കീഴിൽ എല്ലാ അർത്ഥത്തിലും നന്മകളും ശരികളും ഒന്നിക്കാൻ, മനുഷ്യപ്രകൃതത്തിനോട് യോജിച്ച ആ ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും അതിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. മനസ്സിൻ്റെ ഭിന്നത അത് എല്ലാ രംഗത്തും ഭിന്നതയായി മാറുകയും നാം നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ താൽപ്പര്യത്തിൽ നിന്ന് തന്നെ അകന്നു പോകും എന്ന് നാം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഹാസദു വലാ തനാജഷു വലാ തബാഗളു വലാ തദാബറു വലാ യബിഉ ബഅളുക്കും അലാ ബഅളിൻ وكونوا عباد الله اخوانا المسلم اخو المسلم لا يظلمه ولا يخذله ولا يحقره التقوى هنا ويشير الى صدره ثلاث مرات بحسب امرئ من الشر ان يحقر اخاه المسلم كل المسلم على المسلم حرام دمه وماله وعرضه. وشالمايا ورسامودايغا ബന്ധത്തെപ്പറ്റിയാണ് ഈ പറയുന്നത്. നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുത്, പരസ്പരം കോപിക്കരുത്, അങ്ങോട്ടുമിങ്ങോട്ടും പുറന്തിരിഞ്ഞു നടക്കരുത്, വ്യാപാര വിനിമയ കാര്യങ്ങളിൽ നിങ്ങൾ വഞ്ചിക്കരുത്, മറ്റൊരാളുടെ കച്ചവടത്തിൻ്റെ മേൽ പോയി കച്ചവടം ചെയ്ത് വഞ്ചന നടത്തരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ അടിമകളായി ജീവിക്കണം. യഥാർത്ഥ മുസ്ലിം അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ എന്ന് പറയുന്നത് പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ചവനെ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായി തീരൂ. ഒരു കീഴ്പ്പെട്ടവൻ മറ്റൊരാളെ ആക്രമിക്കാൻ പാടില്ല, അവനെ കൈവിട്ടുകൊടുക്കാൻ പാടില്ല, അവനെ നിന്ദിക്കാൻ പാടില്ല. ഇതൊക്കെ കഴിയണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷ്മത വേണം. അള്ളാഹുവിന് കീഴ്പ്പെട്ടവന് മനസ്സിൽ സൂക്ഷ്മത വേണം. അങ്ങനെ സൂക്ഷ്മതയെപ്പറ്റി പറഞ്ഞുകൊണ്ട് മൂന്ന് വട്ടം അത്തഖ്‌വാഹുന അത്തഖ്‌വാഹുന അത്തഖ്‌വാഹുന, സൂക്ഷ്മത എന്ന് പറയുന്നത് ഈ മനസ്സിലാണെന്ന് പറഞ്ഞ് നബി നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അഥവാ ബാഹ്യമായ പ്രകടനങ്ങളിലോ വേഷവിധാനങ്ങളിലോ അവകാശവാദങ്ങളിലോ അല്ല സൂക്ഷ്മത, അത് മനസ്സിൻ്റെ ഉള്ളിലുള്ള വിശുദ്ധമായ ഒരു വികാരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് കീഴ്പ്പെട്ട തന്നെപ്പോലെയുള്ള സഹോദരനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്ന ആ ഒരൊറ്റ കാര്യം മതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഷെറ് നിറയാൻ, തിന്മ നിറയാൻ. ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശുദ്ധനാണ്. ഒരിക്കലും അക്രമിക്കരുത്, അപമാനിക്കരുത്, സമ്പത്ത് പിടിച്ചുപറിക്കരുത്. ഇതിൻ്റെ അർത്ഥം മുസ്ലിമീങ്ങളുടേത് പരസ്പരം ശുദ്ധമാണ് എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൻ്റെ മര്യാദകൾ പഠിപ്പിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തെ ഊന്നിപ്പറയുന്നത്. സഹോദരങ്ങളെ,

പറ്റിയിരിക്കുന്നു. ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രം കയ്യിന് മുറിവ് പറ്റിയാൽ പോലും ശരീരം മുഴുവനും അത് പ്രതികരിക്കുന്ന പോലെ വിശ്വാസികൾ പരസ്പരം ഒരാൾക്ക് വേദനിക്കുമ്പോൾ, ഒരാൾക്ക് പ്രയാസപ്പെടുമ്പോൾ അത് സമൂഹത്തിൻ്റെ മൊത്തം വേദനയായി മാറണമെന്ന് വിശ്വാസി സമൂഹത്തെ വളർത്തിയെടുക്കുമ്പോൾ മദീനായിലെ ആ വിശ്വാസ സമൂഹത്തിൻ്റെ പരസ്പര ബന്ധത്തിൻ്റെ വിശുദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇതായിരിക്കണം പരസ്പരം കാരുണ്യം കാണിക്കണം, പരസ്പരം ദയ കാണിക്കണം, അങ്ങോട്ടുമിങ്ങോട്ടും നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം, ഗുണകാംക്ഷയോടുകൂടി ജീവിക്കണം, സത്യത്തിൻ്റെ മാർഗത്തിൽ എല്ലാവരോടും സഹായം പരസ്പരം സഹായിക്കണം, അവർക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അവരോട് പറയാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അബൂദർദ റളിയല്ലാഹുഅൻഹു ഈ മര്യാദ പാലിച്ചുകൊണ്ട് ജീവിച്ച അബൂദർദ റളിയല്ലാഹുഅൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ സുജൂദിൽ 70 സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്ന്. എന്ന് പറഞ്ഞാൽ അത്രയധികം സഹോദര്യ ബന്ധം അവരൊക്കെ പ്രവാചകനിൽ നിന്ന് കാത്തുസൂക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നബി തന്നെ പറഞ്ഞത് കാണാം, തല ശരീരത്തിന് വേദന വരുമ്പോൾ തലവേദനിക്കുന്ന പോലെ ശരീരമാകുന്ന സമൂഹത്തിന് വേദനയാകുമ്പോൾ സമൂഹത്തിലെ ഓരോ ഭാഗവും വേദനിക്കണം എന്ന് പറഞ്ഞാൽ പരസ്പരം ഒന്നിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും വേണം. വേറിട്ടും പിരിഞ്ഞും ശത്രുക്കളായി ആരും ജീവിച്ചു പോകരുത് എന്ന് ആ മുസ്ലിം ആ സൊസൈറ്റിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത് കാണാം. സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ താൽപ്പര്യം അതാണ്. എപ്പോഴും നല്ല ബന്ധങ്ങൾ നിലനിർത്തുക, ഊഷ്മളമായ ബന്ധങ്ങൾ നിലനിർത്തുക. എന്നിട്ട് എല്ലാ അകയിൽ നിന്ന്, വിദ്വേഷങ്ങളിൽ നിന്ന്, അസൂയയിൽ നിന്നെല്ലാം നാം രക്ഷപ്പെട്ട് ജീവിക്കുന്ന മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. ജനങ്ങളെ ഉപദ്രവിക്കരുത്, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യത്തിൽ സഹായിക്കണം, മർദ്ദിതനെ നാം രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം, അക്രമിയെ സഹായിക്കേണ്ടത് അവനെ അക്രമത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതോടുകൂടിയാണ്. അങ്ങനെ എല്ലാ നിലക്കും മനുഷ്യരുമായുള്ള ബന്ധം അവൻ്റെ ആവശ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവൻ്റെ വേദനകൾക്ക് സമാധാനം നൽകിക്കൊണ്ട് നാം പരസ്പരം നല്ല ബന്ധങ്ങളെടുക്കണം. നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക്, സമൂഹത്തിലൊരാൾക്ക്, അത് അയൽവാസിയാവട്ടെ, അടുത്തവനാവട്ടെ, അകന്നവനാവട്ടെ, ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതിലൊരിക്കലും സന്തോഷം തോന്നുകയല്ല, അതിനെ പരിഹരിക്കാനും അവനോട് കരുണ കാണിക്കാനും അവൻ്റെ വേദനയെ അകറ്റാനുമാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതാണ് ഉഹുവ്വത്ത് എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. തആവനു അലൽ ബിർരി വത്തഖ്‌വ, പുണ്യകരമായ കാര്യത്തിനും സൂക്ഷ്മതക്കും വേണ്ടി നിങ്ങളെല്ലാവരോടും പരസ്പരം സഹായിക്കണമെന്ന ഒരു മാനവികമായ കൽപ്പനയാണ് ഖുർആൻ ഇതിൽ കൂടി നമ്മളോട് പറയുന്നത്. എല്ലാ കാര്യത്തിലും, അത് ഭൗതിക കാര്യത്തിലാവട്ടെ, ദീനിൻ്റെ കാര്യത്തിലാവട്ടെ, പരസ്പര സഹായവും പരസ്പര ബന്ധവും അത് നമുക്ക് ആവശ്യമാണ്. അത് മനുഷ്യബന്ധങ്ങളെ, മനുഷ്യ സ്നേഹത്തെ പിടിച്ചു നിർത്താനും നിലനിർത്താനും ആവശ്യമാണ് എന്നാണ് ഈ പറയുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം, ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട്, പരസ്പര ബന്ധം പാലിക്കാത്ത ഒരു സമൂഹത്തിന് കൃത്യമായി ജീവിക്കാൻ, ഈ ലോകത്ത് ജീവിക്കാൻ കഴിയാതെ വരും എന്ന്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മാതൃകാ സമൂഹമായി മുസ്ലിങ്ങളോട് മാറാൻ, സത്യവിശ്വാസികളോട് മാറാൻ അള്ളാഹു കൽപ്പിച്ചത് എന്തിനാണ്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട, നന്മ കൽപ്പിക്കുന്ന അഥവാ നന്മ കൽപ്പിക്കേണ്ട, തിന്മ വിരോധിക്കേണ്ട ഒരു സമൂഹമായിട്ടാണ് അള്ളാഹുതാല വിശ്വാസികളെ നിശ്ചയിച്ചിട്ടുള്ളത്. ആളുകളുടെ കൂടെ ജീവിക്കാനല്ല, ആളുകളെ നന്മയിലേക്ക് നയിക്കാൻ, തിന്മയിൽ നിന്ന് അകറ്റാൻ വേണ്ടി വേറിട്ട് ഒരു ദൗത്യം നിർവഹിക്കാനാണ് വിശ്വാസികളെ അള്ളാഹുതാല നിയമിച്ചത് എന്ന്, വളർത്തിയത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവില്ലാത്തവർക്ക് മാർഗദർശനം നൽകുക, അശ്രദ്ധർക്ക് ശരിയായ ഓർമ്മിപ്പിക്കുക, വഴിതെറ്റിയവനെ സന്മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, സമൂഹത്തിൽ എന്തെല്ലാം നന്മകളുണ്ടാവേണ്ടതുണ്ടോ ആ നന്മയിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുക, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, തൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ട്.

0: എന്തൊക്കെ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ കഴിയുമോ അതൊക്കെ സഹായം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: ബാങ്ക് കൊടുക്കുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അതായത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മദീനത്തേക്ക് വന്നു. അങ്ങനെ അവർ നമസ്കാരം ആരംഭിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വക്തുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, 5 വക്ത് നിസ്കരിക്കുക എന്നുള്ളത്. അപ്പം ചരിത്രങ്ങളിൽ കാണുന്നു, പിന്നെ അന്ന് ഇരണ്ട് ഇരണ്ടായിട്ടാണ് നിസ്കരിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പിന്നീടാണ് ഓരോ വക്തും എത്രയെത്ര എന്നുള്ളത് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ അതാതിൻ്റെ സമയം ഓരോ വക്തായി എന്നുള്ളത്, പിന്നെ അതൊരു കൃത്യമായിട്ട് ജനങ്ങളെ എത്തിക്കാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത്, പള്ളിയിൽ ആ സമയത്ത് വന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യും, ജമാഅത്തായിട്ട് നിസ്കരിക്കും. ചില ആളുകൾ നേരത്തെ വരും, ചില ആൾക്കാർ എന്തെങ്കിലും ഷൂല് കാരണം അതിൽ നിന്ന് വൈകുന്നൊരു സാഹചര്യം. ഇത് ഒരു പിന്നെ നിസ്കാരത്തിൻ്റെ സമയമായി എന്നറിയിക്കാൻ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല
4: അന്ന് ആ കാലഘട്ടത്തിൽ.
3: അതായത്, ഇതേപോലൊരു ബാങ്കുലി അന്ന് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തുമായിട്ട് മീറ്റിംഗ് ചേരാൻ. അപ്പോൾ അവിടെയും ഒരു മനോഹരമായിട്ടുള്ള ഒരു മാതൃക നമുക്കതിലുണ്ട്.
4: ശരിയാണ്. ഇപ്പോൾ ഈ ഒരു കൂടിയാലോചന,
3: അതെ,
4: ഷൂറ, ഒരു നേതാവ് മൂപ്പര് സ്വന്തം ഇഷ്ടപ്രകാരം
3: അതെ
4: അങ്ങോട്ട് തീരുമാനിക്കാം, അത് നടപ്പിൽ വരുത്തുക എന്നതിനപ്പുറം
3: അതെ
4: അനുയായികളോടൊപ്പം ശരിക്കും ഈ ഒരു സാധാരണ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു വ്യക്തിയാണ്.
3: പ്രത്യേകിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് എന്താണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക? സമയന വാതായന, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നായിരിക്കും അവർക്ക് ഉണ്ടാവുക.
4: പക്ഷെ എന്നിട്ട് പോലും കൂടിയാലോചന അള്ളാഹുവിൻ്റെ റസൂല്,
3: അതെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ വീടകങ്ങളിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത്, ഏതൊരു നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും അതൊരു ഒരു ഷൂറയിലൂടെ അതൊരു ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളത് ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ടതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യല്ല, എല്ലാവരും കൂടി ഒന്നിച്ച് ആ കാര്യം ചെയ്യുക എന്നുള്ളത്. കാരണം ജമാഅത്ത്, ജുമുഅ അതൊക്കെ വളരെ പ്രാധാന്യം പറഞ്ഞതൊരു സംഘമാണ്, ഒരു കൂട്ടമാണ് എന്നുള്ള ഒരു സംഗതി നൽകാൻ വേണ്ടി. അപ്പോൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു.
4: ചെറിയൊരു കുട്ടിയായിരിക്കാം, ചിലപ്പോൾ വളരെ വിലയേറിയ ഒരു അഭിപ്രായം,
3: ആശയങ്ങൾ പറയാം, തീർച്ചയായും. അപ്പോൾ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു മാർഗത്തെക്കുറിച്ച് ആലോചന വന്ന സമയത്ത് സഹാബത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലെ, നമുക്ക് നസ്രാണികൾ, അതായത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ മണി ഉപയോഗിച്ചാലോ? അവർ മണി അടിച്ചുകൊണ്ടാണ് അവർ ആരാധനാകർമ്മത്തിൻ്റെ ആ ഒരു ഒരു ഇത് കൊടുക്കുക. പിന്നെ ഒരു
4: അറിയിപ്പ്,
3: ആ സമയമായി എന്നുള്ളൊരു വിവരം അവരങ്ങനെ കൊടുക്കുക. അപ്പം അത് ചർച്ചയ്ക്ക് വന്ന സമയത്ത് പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചർച്ച വന്നു. ചില ആളുകൾ പറഞ്ഞു, നമുക്ക് ജൂതന്മാർ അവരുടെ ആരാധന അറിയിപ്പ് നൽകുന്നത് പോലെ നമുക്കൊരു കുഴൽ വിളിച്ചാലോ, ഒരു ഒരു ആ സമയത്തുള്ള ഒരു കുഴൽ വിളി നമുക്ക് നടത്തിയാലോ. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടന്നു. അങ്ങനെ ആ ഒരു മീറ്റിങ്ങിൽ ഇതിലൊരു തീരുമാനമാവാതെയാണ് അവർ പിരിഞ്ഞത്. അതായത് എങ്ങനെയാണ് ഒരു വ്യവസ്ഥാപിതമായ മാർഗം എന്നതിൽ ഒരു തീരുമാനമാവാതെ എന്ത് ചെയ്തു, ആ മീറ്റിംഗ് പിരിഞ്ഞു. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടുന്ന ഒരു പേരുണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു സഹാബിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നെ മറ്റെവിടെയെങ്കിലും ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ സംഭവങ്ങളിലോ ഇദ്ദേഹത്തിൻ്റെ പേരുള്ളതായിട്ട് നമുക്ക് പിന്നെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നിറഞ്ഞു വരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു പേരാണ് അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ മീറ്റിങ്ങിൽ തീരുമാനമാവാതെ പിരിഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഉറങ്ങാൻ കിടന്നത് എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചിട്ടാണ് ഇവരൊക്കെയും ഉറങ്ങാൻ വേണ്ടി കിടന്നത്.
4: ആ മീറ്റിംഗ് ഒരു തീരുമാനമാകാതെയാണ് അവർ
3: പിരിഞ്ഞത്.
4: ശരിക്കും നോക്ക്, നിങ്ങൾ ആ ഒരു ഒരു മനോഹരമായ ആ രംഗം,
3: അതെ,
4: ഒരു പ്രവാചകൻ അവരിൽ മതനിയമങ്ങൾ നിർദ്ദേശിക്കുവാനും അത് നിർമ്മിക്കുവാനും പ്രാപ്തനായ ഒരു പ്രവാചകൻ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ടൊരു ദൂതൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിലൊരു തീരുമാനമാകാതെ അത് ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി ഒരു രാത്രി കൂടി അവർക്ക്
3: നൽകുകയാണ്. അങ്ങനെ ഇവർ പിരിഞ്ഞുപോയ ഓരോരുത്തരും ഇത് മനസ്സിലിട്ടുകൊണ്ടാണ് കിടന്നത്. അങ്ങനെ കിടന്ന സമയത്ത് ബഹുമാനിയനായ അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു ഒരു സ്വപ്നം കാണുന്നു. എന്താണ് ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, പിന്നെ അദ്ദേഹം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഒരു മുസ്ലിം ഉമ്മത്തിനും കൂടി സ്വപ്നത്തിലൂടെ ഒരു പരിഹാരം നൽകുകയാണ്. ഇദ്ദേഹം പിന്നെ ഒരു കിടന്ന സമയത്ത് ഒരു സ്വപ്നത്തിൽ, അദ്ദേഹം കാണുന്ന സ്വപ്നത്തിൽ ഒരു പച്ച വസ്ത്രം ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മണിയുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു ചോദിച്ചു, ആ മണി എനിക്ക് തരാമോ? അപ്പോൾ ഇതിലുള്ള വ്യക്തി, സ്വപ്നത്തിൽ കണ്ട വ്യക്തി ചോദിക്കുകയാണ്, എന്തിനാണത്? അപ്പോൾ ഇദ്ദേഹം പറയണത്, ഞങ്ങൾക്ക് നമസ്കാര സമയം ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട വ്യക്തി അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് ബാങ്കിൽ കേൾക്കുന്ന ഈ ലഫ്ലുകൾ പറഞ്ഞു കൊടുത്തു,
4: പദങ്ങൾ
3: പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സാധാരണ നമ്മൾ സ്വപ്നം കണ്ടാൽ എന്തു ചെയ്യും, അത് ഉണർന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റായി പോവാറാണ് നമുക്കൊക്കെ പതിവുള്ളത്. പക്ഷെ ഒരു ഉണർച്ചയിൽ കണ്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതങ്ങനെ തങ്ങി നിന്നു. ഇദ്ദേഹം ഫജറാകാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ്. കാര്യം എന്താണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുമ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് ഒരു ഇരിക്കപ്പുറുതി കിട്ടുന്നു.
4: ഇനി ഉറങ്ങിയത് മറന്നുപോയാൽ,
3: മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉടനെ അദ്ദേഹം പള്ളിയിലേക്ക് പോകണം. അപ്പോൾ സമയമായിട്ടില്ല, അദ്ദേഹം നേരെ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വരുന്നത് നോക്കിയിട്ട് എന്തു ചെയ്യാണ്, അവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ ഈ വിവരം അറിയിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്ന ആ സമയം കണ്ടപ്പോൾ ഓടിച്ചെന്നു. എന്നിട്ട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സത്യപ്പെടുത്തുകയാണ്, നിങ്ങൾ കണ്ടത് ഒരു സത്യമായ സ്വപ്നമാണ്, സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിൽ ഒരാളുടെയും സ്വപ്നം തെളിവല്ല. അതുകൊണ്ടാണല്ലോ പല ഔലിയാക്കന്മാരും പിന്നെ കള്ളക്കഥകൾ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വപ്നം തെളിവല്ല എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെ ഈ സ്വഹാബിയുടെ സ്വപ്നം തെളിവായി വന്നു? ഇതിൽ നിന്നാണല്ലോ ഒരു ബാങ്ക് ഉടലെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സത്യപ്പെടുത്തി കൊടുത്തു
4: എന്നുള്ളതാണ്.
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയണത്, നിങ്ങൾ ഈ ലഫ്ലുകൾ ബിലാൽ എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹം അത് ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ. അപ്പോൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ശബ്ദമാധുരിയുടെ ഉടമയാണ്. മാത്രമല്ല ഈ ഒരു ലഫ്ല് പറയാൻ അല്ലേ മറ്റുള്ളവരുടെ യോഗ്യത പോലെ ഒരു ഒരു ഒരു ഒരു പണത്തൂക്കം മുമ്പിൽ യോഗ്യത ഉണ്ട്. അമ്മാറും അതേപോലെ തന്നെ പിന്നെ ബിലാലും അനുഭവിച്ച ആ ഒരു പ്രയാസങ്ങൾ
4: തീർച്ചയായും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ യജമാനൻ ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് മർദ്ദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കായിരിക്കാം അതിന്റെ നിദാനം.
3: അതെ, ആ ഒരു പിന്നെ സന്ദർഭമാണ് പ്രവാചകൻ അവിടെ സ്മരിക്കുന്നത്. അത് അവരുടെ ശ്രേഷ്ഠ. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് എന്താണ്, ഒഫീഷ്യലായിട്ടുള്ള മുഅദ്ദീനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി, മറ്റുള്ള മുഅദ്ദീന്മാരുണ്ട്, പക്ഷേ ഏറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒഫീഷ്യൽ മുഅദ്ദീൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്
4: ബിലാൽ.
3: മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം മദീന വിട്ടു പോകുന്നുണ്ട്. ഈ ബാംഗുലിയുടെ ലഫ്ലുകൾ ഉച്ചരിക്കാൻ കഴിയാതെ സങ്കടഭാരത്താൽ മദീന വിട്ടുപോകുന്ന ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും.
4: എന്തൊരു മഹത്തായ ആദർശമാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുള്ളത്. ഈ എന്താണ് ഐത്തം പേറി നടക്കുന്ന ഒരുപാട് ആളുകൾ, ഐത്തവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്കിടയിൽ, ഉച്ചനീചത്വങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മത്തിന് അന്ന് അവരെ വിളിച്ചിരുന്നത് കറുത്ത അടിമയായിരുന്ന ഒരു ബിലാലായിരുന്നു. അപ്പൊ ഇസ്ലാമിന്റെ ഒരു മഹാത്മ്യം അവിടെ വിളിച്ചോതുന്നു കൂടി ചെയ്യുന്നുണ്ട്.
3: അതെ, അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ വാക്കുകൾ, ഈ പിന്നെ സ്വപ്നത്തിൽ കേട്ട വാക്കുകൾ നമ്മൾ ഇന്ന് ബാംഗുലിയിൽ കേൾക്കുന്ന അതേ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബിലാൽ എന്നവർ ഒരു ഉയർന്ന പ്രദേശത്ത് കയറിയിട്ട് ഉച്ചത്തിൽ അത് വിളിച്ചു പറയണം. അപ്പം നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ബാങ്കിൻ്റെ, ഈ ബാംഗുലിയുടെ പിന്നിലുള്ള ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതേ സമാനമായ അനുഭവം ഈ വിളിച്ചു പറയുന്ന വേളയിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു, ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇപ്പോൾ ഈ കേൾക്കുന്ന ഈ ബാംഗുലിയുടെ പിന്നിൽ ഇങ്ങനത്തൊരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു ഭാഗമാണ് സാന്ദർഭികമായിട്ട് എൻ്റെ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഇട്ടുതരാനുള്ള ഒരു ആശയം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്. നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഒരു നന്മയും ചെറുതായി കാണരുത്. ഒരുപാട് നന്മകൾക്കായി തുറക്കുന്ന വാതിലുകളാവട്ടെ ഈ പുതുപ്രഭാതവും മിസ് റേഡിയോ മോർണിംഗ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നു ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 ഓഗസ്റ്റ് 21 വെള്ളി 1448 റബീഉൽ അവ്വൽ 8 കൊല്ലവർഷം 1201 ചിങ്ങം 5.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മറ്റൊരു പ്രഭാതത്തിൽ കൂടി ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്തിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാടൊരുപാട് നന്മകളുടെ സുഗന്ധം പരത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ ഒരു വേളയിൽ ദുആ ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയും അതേപോലെ തന്നെ അതിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ പതിവ് പരിപാടികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ശ്രോതാക്കളെയാണ് നമ്മൾ ആദ്യം പരിഗണിക്കുന്നത്. എന്നിട്ട് നമുക്ക് മധുരം ഖുർആനിലേക്ക് കാതോർക്കാം എന്നാണ് തോന്നുന്നത്. ഷെറീന അത്താണിക്കൽ, കെ വി കബീർ പാലക്കാഴി, ജമീല കുമരനല്ലൂർ, സഫിയ എടപ്പാൾ, ആയിഷ അങ്ങാടിപ്പുറം, സെനിയ കെ എ കാഞ്ഞിരമറ്റം, നബീസത്ത് കൊല്ലം അഞ്ചാലമൂട്, സുഫൈജ കാപ്പാട്, ഉമ്മുക്കുൽസു ചിറമംഗലം, അബ്ദുൽ ഖാദർ പി കക്കോവ്, ഹന്ന മറിയം ചെറുകൂട്, നസീമ ചക്കുംകടവ്, ജംഷീർ മുട്ടിൽ, ഹന്ന ഫാത്തിമ കെ പി കളിയാട്ടമുക്ക്, സക്കീന ഉദരംപൊയിൽ, റജിന ബി സബീർ തൃശൂർ, സബീല പാലക്കാട്, മൈമൂന പാറപ്പുറം, സുമയ്യ എച്ച് എ കിനാലൂർ, ഫാസില എ ജി പോത്താങ്കണ്ടം, സഫിയ വി കെ പത്തപ്പിരിയം, സലീന തോട്ടശ്ശേരിയറ, ജുമൈലത്ത് തുറക്കൽ, സീനത്ത് പാലക്കാട്, സുബൈദ കുഞ്ഞിമംഗലം, ഷക്കീല എടപ്പാൾ, സാജിദ ശംസു കാസർഗോഡ്, റുക്സാന ബാലിശ്ശേരി, മുംതാസ് ബേപ്പൂർ, മുഹമ്മദ് കോയ ബേപ്പൂർ, അമീർ ടി ഇടത്തനാട്ടുകര, ഉമ്മു ഫർഹീൻ കരിപ്പോൾ, റുഷ്ദ കാളികാവ്, അബൂബക്കർ സുലൈമാൻ, സക്കീന ഉദരംപൊയിൽ, ജൽസി സി ടി ഐലശ്ശേരി, ജമീല വി കെ പൂനൂർ, ഹൈറുനീസ ചെർപ്പളശ്ശേരി, ഹലീമ കെ മുഹമ്മദ് പാങ്, സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ തിരുവനന്തപുരം, നബീസ ഒറ്റപ്പാലം, ഷുഹൈബായം വളപട്ടണം, ബേബി ഷാക്കിറ ഒമാനൂർ, സൈനബ കടമ്പഴിപ്പുറം, ഹഫ്സ ബി വി കാക്കനാട്, റുക്സാന ബാലുശ്ശേരി, റംല പി സി ചിങ്ങപുരം, അബ്ദു ഇടത്തനാട്ടുകര, നഫീസ വി കാര, നസീമ എച്ച് കൊടുവായൂർ, ആയിഷ തോട്ടശ്ശേരിയറ, സീനത്ത് തിരൂരങ്ങാടി, നാദിറ ഇടിമുഴിക്കൽ, സൗജ കുളക്കാട്, റൈഹാന ബാനു തോട്ടശ്ശേരിയറ, ബഷീർ എം കെ പോത്താങ്കണ്ടം, സഫിയ കെ തിരൂരങ്ങാടി, സംഷീറ തൂത, സഫിയ എടപ്പാൾ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ലൈല ആമയൂർ, ഷെരീഫ്. പ്രിയപ്പെട്ടവരെ, ഇൻഷാല്ലാ ഇനി ബാക്കിയുള്ള നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ പതിവ് പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്നാണ് വിചാരിക്കുന്നത്.
1: ഷാജിദ വീട്ടി വല്ലപ്പുഴ, അതിൻ്റെ കൂടെ സൈന ബി പി എൻ കാലിക്കറ്റ്, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, താഹിറ ടി കെ കാസർഗോഡ്, ബുഷറ ഷിഹാബ് പട്ടാമ്പി കരുവാമ്പടി, അതുപോലെ തന്നെ മറ്റൊരു ശ്രോതാവുണ്ട്, സലാം അറിയിച്ചിട്ടുണ്ട്. അവർ പേര് പറയരുത് എന്ന് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഉമ്മർകുട്ടി കോട്ടക്കൽ, ജസീന തിരുവമ്പാടി, അബു ഫാത്തിഹ് പട്ല മംഗളൂർ, സെറീന താമരശ്ശേരി,
0: മുബീന കുനിയൽ, സെറീന വി പി വളാഞ്ചേരി, സൗദത്ത് പി കെ പാലക്കാട്, സുലൈഹ തിരുവാലി, അതേപോലെ തന്നെ ഖദീജ ചിരട്ടക്കുളം ഇടത്തനാട്ടുകര, സാജിയ കെ ചിറക്കൽപ്പടി, ആദം സൽമാൻ കൊല്ലം തേവലക്കര, മെഹനാജ് ഇസ്മായിൽ കോട്ടയം, ഇവരെല്ലാവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞ് ചേരുന്നുണ്ട്. സമീന പത്തപ്പിരിയം, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, മുബീന കുനിയിൽ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞ് ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മധുരം ഖുർആനിൻ്റെ ആ ഒരു മനോഹാരിതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് മധുരം ഖുർആൻ കാതോർക്കാം.
2: أعوذ بالله من الشيطان الرجيم

0: ഷെയ്ഖ് അബ്ദുറഹ്മാൻ സദീസ് ഹഫലഹുല്ല, സൗദി അറേബ്യയിലെ പ്രശസ്ത ഖാരിയാണ് അദ്ദേഹം. ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഹഫ്ളുൽ ഖുർആൻ പൂർത്തിയാക്കുകയും പ്രഗത്ഭ പണ്ഡിതന്മാരുടെ കീഴിൽ തഫ്സീർ, ഫിഖ്, ഉലൂം ഇസ്ലാമിയ എന്നീ വിജ്ഞാന ശാഖകളിൽ ആഴത്തിലുള്ള വിദ്യാഭ്യാസം നേടുകയുണ്ടായി. അക്കാദമിക് യോഗ്യതകളും ഷറഈ ബിരുദവും ഉസൂലുൽ ഫിഖ്ഹിലും മാസ്റ്ററും ഫിഖ്ഹ് മുഖറഞ്ഞിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് അദ്ദേഹം. നിലവിൽ മസ്ജിദുൽ ഹറമിൽ ഇമാമും ഖത്തീബും ഹറമൈൻ കാര്യനിർവഹണ ചുമതലകളും ഒക്കെയായി അദ്ദേഹം സജീവമായി സേവനപാതയിൽ തന്നെയുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫ്ളഹുല്ലയുടേതായ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കാതോർത്തത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറ അൻആമിലെ 93-ാമത്തെ ആയത്താണ് ബഹുമാന്യ പണ്ഡിതൻ്റെ ആ ഒരു അധരങ്ങളാൽ നമ്മൾ ഊതിക്കേട്ടത്. അതിൽ അള്ളാഹു സുബഹാനഹു തആല നമുക്ക് വിശദീകരിച്ചു തരുന്ന വളരെ സുപ്രധാനമായ അർത്ഥവത്തായ ചില പാഠങ്ങളെയാണ് വിശദീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബഹാനഹു തആല ചോദിക്കുകയാണ്, വമൻ അളമു മിമ്മനിഫ്തറ അലല്ലാഹി കദിബ. വമൻ അളമു, ആരാണ് അധികം അക്രമി? മിമ്മനിഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം കെട്ടിച്ചമച്ചുണ്ടാക്കുകയോ. ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി ശൈഉൻ, അല്ലെങ്കിൽ തനിക്ക് യാതൊന്നും വഹിയ് നൽകപ്പെട്ടിട്ടില്ലാതിരിക്കെ എനിക്ക് വഹിയു നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുകയോ ചെയ്തവനേക്കാൾ. വമൻ ഖാല സഉൻസിലു മിസ്ലമ അൻസലല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ചതുപോലെ ഞാൻ അവതരിപ്പിച്ചു കൊള്ളാമെന്ന് പറഞ്ഞവനേക്കാളും വലിയ അക്രമി ആരാണുള്ളത്? വലൗ തറ ഇദിദ്ദാലിമൂന ഫീ ഗമറാത്തിൽ മൗച്ചി, ആ അക്രമികൾ മരണവെപ്രാളത്തിലായിരിക്കുമ്പോൾ നീ കണ്ടിരുന്നുവെങ്കിൽ ഹാ, അതൊരു ഭയങ്കര കാഴ്ച തന്നെയായിരിക്കും. വൽ മലായിക്കത്തു ബാസിത്തു ഐദീഹിം അഹ്രിജു അംഫുസക്കും, മലക്കുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടുമിരിക്കും. അവർ പറയും, നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്താക്കുവീൻ. അൽ യൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖി, ഇന്നു നിങ്ങൾക്ക് ഹീനത അഥവാ നിന്ദ്യതയുടെ ശിക്ഷ പ്രതിഫലം നൽകപ്പെടുന്നതാണ്. നിങ്ങൾ അല്ലാഹുവിൻ്റെ പേരിൽ യഥാർത്ഥമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരുന്നതും വകുൻ ചുമ്മൻ ആയാത്തിഹി തസ്തക്ബിറൂൻ, അവൻ്റെ ആയത്തുകളെ അഥവാ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അഹംഭാവം നടിച്ചുകൊണ്ടിരുന്നതും നിമിത്തം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാരഥന്മാരായ മുഫസ്സറുകൾ അതിന് നൽകിയ വിശദീകരണത്തിൻ്റെ ഒരു അല്പഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന് സമന്മാരും പങ്കുകാരുമുണ്ട്, അവന് സന്താനങ്ങളുണ്ട് എന്നിവ പോലെയുള്ള കള്ളാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട് അഥവാ ഞാനും പ്രവാചകനാണ് എന്ന് വാദിക്കുന്ന മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെയുള്ള കള്ളപ്രവാചകന്മാർ, വേണമെങ്കിൽ ഈ ഖുർആൻ പോലെയുള്ള ഗ്രന്ഥം എനിക്കും അവതരിപ്പിക്കുവാൻ കഴിയുമെന്ന് വീമ്പിളക്കുന്ന ധിക്കാരികൾ എന്നിങ്ങനെയുള്ളവർക്കെല്ലാമുള്ള കനത്ത താക്കീതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അക്രമികൾ പല തരക്കാരുണ്ടെങ്കിലും അവരിൽ വെച്ച് ഏറ്റവും കടുത്ത അക്രമികളാണിവർ. ഈ ഭൗതിക ജീവിതത്തിൽ വെച്ച് അവർക്ക് ഏത് അക്രമവും പറയുവാനും പ്രവർത്തിക്കാനുമുള്ള സൗകര്യമുണ്ടെങ്കിലും അതെല്ലാം മരണത്തോടുകൂടി അവസാനിക്കും. മരണവേളയിൽ തന്നെ അതിൻ്റെ ഫലം അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. തുടർന്നുകൊണ്ടുള്ള അനുഭവങ്ങളാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ഭയങ്കരവുമായിരിക്കും. അവരുടെ ഈ ധിക്കാരവും ധാർഷ്ട്യവുമൊന്നും അപ്പോൾ കാണപ്പെടുകയില്ല. തങ്ങളെ രക്ഷിക്കുവാനും സഹായിക്കുവാനും പോന്നവരെന്ന് നടിച്ചുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ സമന്മാരാക്കി വെക്കുകയും ആരാധിച്ചും പൂജിച്ചും വിളിച്ചു പ്രാർത്ഥിച്ചും വരികയും ചെയ്തിരുന്നവരാരും അവിടെ അവർക്ക് രക്ഷക്കുണ്ടായിരിക്കുകയില്ല. ഇതെല്ലാം അവരെ അള്ളാഹു താക്കീതു ചെയ്യുകയാണ്. മനുഷ്യരുടെ മരണസംബന്ധമായ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളെപ്പറ്റിയാണ്. വൽ മലായിക്കത്തു ബാസിത്തു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കും എന്നു പറഞ്ഞത്. അവിശ്വാസികളുടെ മരണവേളയിൽ മലക്കുകൾ അവരുടെ മുഖത്തും പിൻവശത്തും അടിക്കുകയും മറ്റും ചെയ്യുന്നതാണ് എന്ന്, അവരോട് വളരെ കഠിനമായ രീതിയിൽ പെരുമാറുന്നുവെന്നും അള്ളാഹു പല സ്ഥലങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരെ മറിച്ച് സജ്ജനങ്ങളുടെ മരണസമയത്ത് മലക്കുകൾ അവരോട് വളരെ സൗമ്യതയിലും സ്നേഹത്തിലും പെരുമാറുമെന്നും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമായി അറിയപ്പെട്ടിട്ടുള്ളതുമാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളത്തരങ്ങൾ പറയുന്നവർ, അവരുടെ മരണാനന്തരമുള്ള അല്ലെങ്കിൽ മരണവേളയിലുള്ള അവസ്ഥകൾ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള അതിവ്യക്തമായ താക്കീതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത് എന്ന് ചുരുക്കമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും.
0: മാഷാഅല്ലാഹ്, വളരെ മനോഹരമായ മധുരം ഖുർആൻ പാരായണവും അതിൻ്റെ ആഴത്തിലുള്ള വിശദീകരണവുമാണ് നാം കാതോർത്തത്.
2: നാളുകളേറെയൻ ജീവിതയാത്രയിൽ നിഴലായൻ സഖി.
0: ശ്രോതാക്കളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ എടപ്പാളിൽ നിന്ന് സഫിയ അഭിപ്രായപ്പെടുന്നത്, മാഷാഅല്ലാഹ് വളരെ ഹൃദ്യമായ പാരായണം, നല്ലൊരു വിശദീകരണവും കിട്ടി, അൽഹംദുലില്ലാ, ജസാകല്ലാഹു ഖൈർ എന്നാണ്. ഉദരമ്പുഴയിൽ നിന്ന് സക്കീന അഭിപ്രായപ്പെടുന്നു, സലാം അലൈക്കും വറഹ്മത്തുള്ള. ഈ പാരായണവും അതിൻ്റെ അർത്ഥവും മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ വല്ലാതെ വേദന അനുഭവപ്പെട്ടു. അള്ളാഹു നമുക്ക് ഹിദായത്ത് കെട്ടി മരിക്കാൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്നാണ്. ബാലുശ്ശേരിയിൽ നിന്ന് റുക്സാനയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്ത് നഅമിൽ നിന്നുള്ള വരികളാണ് നാം മധുരം ഖുർആനിൽ നിന്നും കേട്ടത്. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ദിവസം ധന്യമാക്കി തന്ന അള്ളാഹുവിനു തന്നെയാണ് സ്തുതി.
1: ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, സുഫൈറ അനസ് മേപ്പാടി, നസീമ അഷ്റഫ് തിരുവേഗപ്പുറ, ജാസ്മിൻ പൂച്ചാക്കൽ, സലീന കരുവാരക്കുണ്ട്, ഉമ്മു അമാന മക്കരപ്പറമ്പ്, കുട്ടി അഹമ്മദ് പേരശന്നൂർ, സഫിയ കെ തിരൂരങ്ങാടി, ഹൈറുന്നീസ ആലുവ, റഫീഖ് ടൈലർ മാംഗ്ലൂർ, ഹുസൈൻ വി എം എടത്തനാട്ടുകര, അബ്ദുറഹ്മാൻ പാവറട്ടി, ജസീം തൊലിക്കോട് തിരുവനന്തപുരം, മുംതാസ് കൂരാട്, വഹീദ ആറ്റിക്കോട്ട്, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഉമൈറ തൃശൂർ വള്ളറക്കാട്, സബീന തത്തമംഗലം, യാസീൻ ഷെരീഫ് നറമരുതൂർ, ഖദീജ തൊടുപുഴ, രഹന താഴേക്കോട്, സഫൂറ ആറങ്ങാടി, സലീമ ഒതുക്കുങ്ങൽ, ബുഷറ കെ മുറയൂർ, ഷംസാദ് തലശ്ശേരി, റസിയ ചെങ്ങാണി, നഫീസ പി എ താമരശ്ശേരി, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, സഹൽ പി എടപ്പലം, ആയിഷ പി പത്തപ്പിരിയം, ജമീല നെമ്മിനി, റസിയ മാളിയക്കൽ അരീക്കോട്, സഫ്ന മുഹമ്മദ് പാണക്കാട്, ഷാഹിദ വെള്ളാങ്കല്ലൂർ, മറിയം പട്ടില, സൗദ മുട്ടം, സെമീന പത്തപ്പിരിയം, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്.
0: വളരെ മനോഹരമായ ഒരു സ്ലോട്ടിലേക്കാണ് ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയുടെ അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ പ്രവേശിക്കുന്നത്. പുലരിവട്ടം.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ഉണ്ടാവാത്തതെന്തുകൊണ്ട് എന്ന ഒരു വിഷയം നമ്മോടൊപ്പം ചേർന്ന് സംവദിക്കുന്നു ഹാരിസ് ബിൻ സലീം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മൈൻ, അമ്മാ ബഅദ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഉണർത്തുന്ന പല കാര്യങ്ങളും നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാറില്ല. അത് ബോധപൂർവമായിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കില്ലെങ്കിൽ മറ്റാളുകൾ ചിന്തിക്കും, ഇയാൾ ഇദ്ദേഹം പറയുന്ന കാര്യത്തോട് അദ്ദേഹം പ്രതിബദ്ധത പുലർത്തുന്നുണ്ടോ എന്ന് മറ്റുള്ളവർ പരിശോധിക്കും. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ അടുക്കൽ നിന്നെല്ലാം ദീനി കാര്യങ്ങൾക്ക് വേണ്ടി പണം സാമ്പത്തികം ആവശ്യപ്പെടുന്ന ആളുകളായിരിക്കും നാം. അപ്പോൾ നമ്മുടെക്കാളും വളരെ സാമ്പത്തിക നിലവാരം കൊഴിഞ്ഞ ആളുകൾ എത്രയോ വലിയ വലിയ സംഖ്യകൾ നമുക്ക് തരികയും അത് നമ്മൾ ചോദിക്കുകയും അവരോട് നമ്മൾ ഇതിൽ ചിലവഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും നമ്മൾ ഏറ്റെടുത്ത ഒരു നന്മയുടെ മഹത്വമൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ അവർ നമ്മൾക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ തരും. പക്ഷേ ഒരുപക്ഷെ നമ്മൾ എത്രയോ ആളുകളെ സമീപിച്ച് പൂർത്തിയായപ്പോൾ നമ്മുടെ വിഹിതം അതിൽ വെക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. നാം ഓരോരുത്തരോടും പറയുമ്പോൾ ആ പറയുന്നത് നമുക്ക് ബാധകമാക്കിയാൽ ഒരുപക്ഷെ നമ്മൾ വളരെ വലിയ സംഖ്യ കൊടുക്കേണ്ടി വരും. കാരണം വളരെ ചെറിയ വരുമാനമുള്ള ആളുകളാണ് ഒരുപക്ഷെ നമ്മളുടെ ഉത്ബോധനങ്ങൾ കേട്ട് വളരെ വലിയ സംഖ്യകൾ കൊടുക്കുക. അപ്പം അയാളൊരു 10,000 കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സാമ്പത്തിക നിലവാരം നമ്മുടെ നിലവാരം വെച്ചൊരു പക്ഷെ നമ്മുടെ 100,000 കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ വിസ്മരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവപരമായി ആലോചിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മൾ ചില ആളുകളോട് പറയും, നിങ്ങൾ നിങ്ങളുടെ ഉമ്മനെ ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങളെ പെങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം, അവർ കുറച്ച് വിഷമത്തിലാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് പറയും. പക്ഷെ അതേ സ്ഥാനത്ത് ഒരാൾ ചിലപ്പോൾ നമ്മളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരാളുണ്ടായിരിക്കും. അതിൽ നമ്മുടെ കടമ എന്താണ്, നമ്മുടെ ബാധ്യത എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്നത് ഗൗരവപരമായ ഒരു ആലോചനയാണ്. നമ്മളൊരു കൂടിയാലോചനയ്ക്ക് ഇരിക്കുമ്പോഴും എനിക്കതിലെന്ത് ചെയ്യാനുണ്ട് എന്ന് ആദ്യം തീരുമാനിച്ചിട്ടായിരിക്കണം നാം ആ ചർച്ചയിൽ തന്നെ പങ്കെടുക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് ജീവിതത്തിൻ്റെ ഏതു രംഗങ്ങളിലും നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. പൊതുവെ പരിസരങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെയെല്ലാം വിമർശിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും വലിയ പ്രതികൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. പരിസര മലിനീകരണങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളും മറ്റ് ഭൂമിക്ക് അനുഗുണമല്ലാത്ത വസ്തുക്കളും വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ചും 1000 നാവിൽ സംസാരിക്കുന്ന ആളുകൾ എന്തു ചെയ്യുന്നു, അവരുടെ ജീവിതത്തിലും നിത്യജീവിതത്തിലും അതെല്ലാം ഉപയോഗിക്കുന്നു എന്നാണ് വസ്തുത. ഭരണാധികാരികളുടെയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെയും സാമ്പത്തികമായ ധൂർത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ നിലവാരത്തെ അനുസരിച്ചുള്ള ധൂർത്ത് നമ്മളും നടത്തിക്കൊണ്ടാണത് പറയുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ വസ്തുത. നമുക്ക് ജീവിതത്തിൽ ഒഴിവാക്കാവുന്ന പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മളിപ്പോൾ വാങ്ങുന്ന ഭക്ഷണങ്ങളിലെല്ലാം കീടനാശിനിയാണ്, വിഷമാണെന്ന് പറയുമ്പോഴും നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളല്ലാത്ത, അത്യാവശ്യത്തിന് വേണ്ടാത്ത ഭക്ഷണങ്ങൾ പോലും മായങ്ങളുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നിരന്തരം ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇപ്പം ഇവിടെ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെ ബാധകമാകും എന്നോരോ സംസാരത്തിലും ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും കാര്യങ്ങളെ സമീപിക്കുവാൻ നമുക്ക് കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും നമ്മുടെ ബാധ്യതകളെക്കുറിച്ച് നമ്മളെപ്പോഴും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്കറിയാം, ആദ്യത്തിൽ കുർബഹക്കോന്നാണ് ഏറ്റവും അടുത്ത ബന്ധുവിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും അടുത്തൊരു ബന്ധുവിന് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പുറത്ത് ആവശ്യക്കാരും ദരിദ്രരൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ മറ്റൊരാൾക്ക് നമ്മൾ ധർമ്മം ചെയ്യുന്നത്, മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണ് നമുക്കുള്ളത്? ഒരു കുടുംബബന്ധം ചേർക്കുന്ന ഒരു പുണ്യം നമുക്ക് ലഭിക്കും. അതോടൊപ്പം നമ്മൾ ആർക്ക് കൊടുത്താലും കിട്ടുന്ന പോലെ പ്രതിഫലം കിട്ടുമല്ലോ. മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അയാൾക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നമ്മളിൽ നിന്ന് വാങ്ങാൻ കഴിയും. അതെൻ്റെ അനുജനാണ്, എൻ്റെ സഹോദരനാണ്, അല്ലെങ്കിൽ എൻ്റെ ഇന്ന ആളാണ് എന്നുള്ളൊരു സമാധാനത്തിലാണ് അവർക്ക് വാങ്ങാൻ പറ്റും. അന്യരാളിൽ നിന്ന് വാങ്ങുമ്പോൾ അത് വലിയ വിധേയത്വം അവർക്ക് സൃഷ്ടിക്കും. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് സ്വന്തം ബന്ധുവിനെ വിസ്മരിച്ചുകൊണ്ട്, നമ്മുടെ സ്വന്തത്തെ വിസ്മരിച്ചുകൊണ്ട് നാം മറ്റുള്ളവരെ പരിഗണിക്കുന്നു, മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുന്നു? ഇവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഭാഗത്തെ, നമ്മളുടെ പങ്കിനെ, നമ്മൾ നിർവഹിക്കേണ്ട കാര്യത്തെ നമ്മൾ വിസ്മരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നാം എന്തു പറയുന്നുവോ അത് ആദ്യം നമ്മളിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു അവസ്ഥ നമ്മൾ എന്തായാലും ഉണ്ടാക്കണം. മനസ്സിലെ പല ഇതിപ്പോൾ ജീവിതത്തിൻ്റെ ഏതു കാര്യം എടുത്താലും ഉണ്ടായിരിക്കും. മനസ്സിലെ ഇപ്പം ഇന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, ഒരു കുട്ടി, ആ കുട്ടിക്ക് എന്തെങ്കിലും ജന്മനാ ചില വൈകല്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം മറ്റുള്ള കുട്ടികൾക്കിടയിൽ ജീവിക്കുമ്പോൾ ആ ഒരു വൈകല്യത്തിൻ്റെ ഒരു വേദന യഥാർത്ഥത്തിൽ ആ കുട്ടീൻ്റെ മനസ്സിനെ തന്നെ തളർത്തി കളയും. നല്ല ഒരു മാനസികമായ ഒരു ആത്മവിശ്വാസം നൽകിയില്ലെങ്കിൽ ചിലപ്പോൾ മാനസികമായ രോഗങ്ങളിലേക്ക് വരെ കുട്ടികളെ നയിക്കും. അപ്പം കുട്ടി ഈ ഒരു മാനസിക പ്രയാസത്തിൽ അസ്വസ്ഥയായിക്കൊണ്ട് കുട്ടി എന്ത് ചെയ്യും, എപ്പോഴും തലവേദനയും മടിയും അരസതയും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, ദേഷ്യവും അനുസരണക്കേടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കുട്ടിയോട് അതേ നാണയത്തിൽ പ്രതികരിക്കുകയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചിരിക്കുന്ന നിങ്ങൾ ആ കുട്ടിയോട് അതേ നാണയത്തിൽ അതേ അവസ്ഥയിലാണ് കുട്ടിയോട് എന്ത് ചെയ്യുന്നത് പ്രതികരിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടിയെ കുറ്റപ്പെടുത്തുന്നു. കുട്ടിയേക്കാളും മോശമാണ് നമ്മൾ. കുട്ടി അനുസരണക്കേട് കാണിക്കുന്നില്ല, ദേഷ്യം കാണിക്കുന്നു, പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതേ പ്രകോപനവും ദേഷ്യവും തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഗൗരവപരമായി ആലോചിക്കണം. മക്കൾ അനുസരണക്കേട് കാണിക്കുന്നു, ധിക്കാരം കാണിക്കുന്നു, എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു എന്ന് നാം പറയുമ്പോൾ നാം നമ്മുടെ മുതിർന്നവരോടോ ഭർത്താവിനോടോ ഒക്കെ ഇതേ നയമാണ് സ്വീകരിക്കുന്നത്. ഓരോരുത്തരും മൂല്യങ്ങളായി ഉയർത്തിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് തന്നിലേക്കൊന്ന് ചേർത്ത് വെച്ച് ആലോചിച്ചിട്ടായിരിക്കണം നാം മറ്റുള്ളവരോട് പറയേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ഏതൊരു വ്യക്തിക്കും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊന്നിന് വിമർശിക്കണമെങ്കിൽ നാം അതിൽ നമുക്ക് ചെയ്യാനുള്ള പങ്ക് നമ്മൾ ചെയ്യും. നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് ആ ഉത്തരവാദിത്വം നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. എന്നിട്ടേ നമുക്ക് മറ്റുള്ള ഒരാളെ ഉപദേശിക്കാനോ പറയാനോ ഉള്ള അവകാശമോ അർഹതയോ ഉണ്ടാകുന്നതുള്ളൂ. അപ്പോൾ എന്ത് കാര്യങ്ങൾ ഏത് മേഖലയിൽ നമ്മളാണെങ്കിലും അങ്ങനെയാണ്. ക്യൂ നിൽക്കുമ്പോൾ അത് തെറ്റിക്കുന്നവനെക്കുറിച്ച് നമ്മൾ പറയുന്നു, പക്ഷെ നമ്മളത് തെറ്റിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗപ്പെടുന്നു. പരിചയമുള്ള ഒരാൾ വന്ന് ഒ പിയിലേക്ക് അയാളുടെ പരിചയം ഉപയോഗപ്പെടുത്തി ഡോക്ടറെ കാണുമ്പോൾ ക്യൂ നിൽക്കുന്നവരെല്ലാം അനിഷ്ടം കാണിക്കുന്നു. എന്നാൽ നമുക്ക് പരിചയമുള്ള ഡോക്ടറെത്താണെങ്കിലും നമ്മൾ കയറുന്നു. ആ അനിഷ്ടം നമ്മൾ കാണിക്കണമെങ്കിൽ നമ്മൾ കയറാൻ പാടില്ല നമുക്കൊരവസരം കിട്ടുമ്പോൾ. അപ്പോൾ എല്ലായിടത്തും മറ്റുള്ളവർക്ക് ബാധകമാകുന്ന, മറ്റുള്ളവരെ വിമർശിക്കുന്ന പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ മൂല്യം, ആ ഉപദേശിക്കുന്ന മൂല്യം, നാം കാണുന്ന മൂല്യം നമ്മളിൽ പ്രാവർത്തികമാക്കാത്തത്? നാം നമ്മിലേക്ക് എന്താണ് തിരിഞ്ഞു നോക്കാത്തത്? ഇത് ഗൗരവപരമായ ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കണിശമായി നാം മറ്റുള്ളവരിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരെ തിരുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മളിൽ എത്രമാത്രം ഉണ്ട് എന്ന് ഒരാത്മപരിശോധന നടത്താൻ നാം തയ്യാറാവണം. അള്ളാഹു ജീവിതത്തിൽ സ്വയം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവർ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
0: അമീൻ. മാഷാല്ലാഹ്, വളരെ മനോഹരമായ ഒരു വിശദീകരണം ഉൾക്കൊള്ളുന്ന നമ്മിൽ ഉണ്ടാവാത്തതെന്തുകൊണ്ട് എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ പുലരിവട്ടത്തിലാണ് ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ചേർന്നത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളുടെ ക്വിസിന് ഒരുങ്ങാനുള്ള ഒരു പിന്നെ അറിയിപ്പ് നൽകുകയാണ്. അതിനിടക്ക് നമുക്ക് ഒരുപാട് ശ്രോതാക്കളെ വായിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ അതിനുള്ളൊരു പ്രിപ്പറേഷനുള്ളൊരു സമയം നൽകുകയാണ്. റുക്സാന ബാലിശ്ശേരി, നമ്മുടെ സാമ്പത്തിക രംഗങ്ങൾ, മറ്റു നമ്മുടെ ജീവിത മേഖലയിൽ എന്നിവയിൽ നമ്മുടെ വുണ്ട് വിചാരത്തെപ്പറ്റി പറഞ്ഞു തന്ന മൗലവിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് പറയുന്നു. ജമീല വി കെ പുനൂർ, ഇന്നത്തെ പുലരിവട്ടം എത്ര അർത്ഥവത്തായ വാക്കുകളാണ് മൗലവി നമുക്ക് പറഞ്ഞു തന്നത്. സഫിന മുഹമ്മദ് പണക്കാട്, ഇന്നും മൗലവി നൽകിയ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം എപ്പോഴും ശ്രദ്ധ പുലർത്തേണ്ട വിഷയമാണ്. ഇന്ന് ഞാനടക്കമുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന നമ്മളാരും കാര്യമാക്കാത്തൊരു വിഷയമാണിത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ സൂക്ഷ്മത വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഷെബീന കാഞ്ഞിരോട്, മുഹമ്മദ് കൈപ്പമംഗലം, മൈമുന കരിവാരക്കുണ്ട് ചുള്ളിയോട്, റജിയ ഒറ്റപ്പാലം, അൽഹംദുലില്ലാ, നല്ല ക്ലാസ് മൗലവിക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഉമ്മുഹയ പടപ്പനാൽ, അനീസ ചക്കരക്കല്ല്, ഉമ്മർ കളപ്പാറ പാലക്കാഴി, ഹസീന നൂറുദ്ദീൻ ദമാം, നഫീസ കാടാമ്പുഴ, ഐഷ മുഹമ്മദ് മുളവൂർ, ഫസീല മുണ്ടക്കൽ, ഷീബ എ കൊല്ലം കണ്ണനല്ലൂർ, മൊഹ്സിന മഞ്ചേശ്വരം, സീനത്ത് പകര, അഷ്റഫ് ബേപ്പൂർ. പീസ് റേഡിയോയിലെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാവട്ടെ എന്ന ദുആയാണ് അവർ നടത്തിയിട്ടുള്ളത്.
0: അൻസാരി, ഇപ്പോൾ സമയം 6:25, 45 സെക്കൻഡ്, ഒരു 30 സെക്കൻഡിനുള്ളിൽ ഇൻഷാല്ലാഹ് നമ്മൾ ലൈവ് ക്വിസിലേക്ക് പ്രവേശിക്കുകയാണ്.
1: തീർച്ചയായും
0: ക്വിസിന്റെ നിയമാവലികൾ ഒരു ആവർത്തി പറയാം. 3 തവണ ചോദ്യം ചോദിക്കും. 3-ാമത്തെ തവണ ചോദ്യം ചോദിച്ചതിനു ശേഷം 25 സെക്കൻഡ് ബിപ് സൗണ്ട് കേൾക്കാവുന്നതാണ്. ആ ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഉത്തരങ്ങൾ അയക്കേണ്ട പ്രൊസീജിയർ ഇപ്രകാരമാണ്. നമ്മുടെ മൊബൈൽ ഫോണിലോ മറ്റു ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു വരുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിൽ ഏറ്റവും താഴെയുള്ള 3-ാമത്തെ ഓപ്ഷൻ ഫീഡ്ബാക്ക് ഓപ്ഷൻ അമർത്തുക. അപ്പോൾ ലഭിക്കുന്ന പേജിലാണ്, ഫീഡ്ബാക്ക് പേജിലാണ് ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഏറ്റവും മുകളിലായി പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്തുക, തൊട്ടു താഴെ പ്രോഗ്രാം എന്നത് സെലക്ട് ചെയ്ത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന നിരവധി പ്രോഗ്രാമുകളിൽ ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്ത് വെക്കുക. താഴെയുള്ള കമന്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ കോഡ് ലെറ്ററുകൾ എ ഓർ ബി ഓർ സി ഓർ ഡി എന്നിവ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു ക്വിസിന്റെ ഭാഗമാകുന്നത്. ഇന്നത്തെ ചോദ്യം കാതൂർക്കാം.
1: ഇന്നത്തെ ചോദ്യം ഇതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യമാരായിരുന്ന രണ്ട് പ്രവാചക പുത്രിമാർ ആരെല്ലാം? നാല് ഓപ്ഷനുകളാണുള്ളത്. എ ഓപ്ഷൻ സൈനബ് ഫാത്തിമ, ഓപ്ഷൻ ബി റുഖിയ ഉമ്മു കുൽസൂം, ഓപ്ഷൻ സി ഫാത്തിമ റുഖിയ, ഓപ്ഷൻ ഡി സൈനബ് ഉമ്മു കുൽസൂം.
0: ശ്രദ്ധിക്കുക, രണ്ടാമത് ചോദ്യം ആവർത്തിക്കുന്നു. ഓപ്ഷനുകൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ട് ആളുകളുടെ പേരുകളുള്ള ഓപ്ഷനുകളാണ് പറയുന്നത്. ചോദ്യം രണ്ടാമത് ആവർത്തിക്കട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യമാരായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പുത്രിമാർ ആരെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷനുകൾ എ സൈനബ് ഫാത്തിമ, ബി റുഖിയ ഉമ്മു കുൽസൂം, സി ഫാത്തിമ റുഖിയ, ഡി സൈനബ് ഉമ്മു കുൽസൂം.
1: മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്ഷനുകൾ പേരുകളാണ്, അത് രണ്ടു പേരുകൾ ചേർത്തിട്ടാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യമാരായിരുന്ന രണ്ട് പ്രവാചക പുത്രിമാർ ആരെല്ലാം എന്നതാണ് ഇന്നത്തെ ചോദ്യം. നാല് ഓപ്ഷനുകളാണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എ സൈനബ് ഫാത്തിമ, ഓപ്ഷൻ ബി റുഖിയ ഉമ്മു കുൽസൂം, ഓപ്ഷൻ സി ഫാത്തിമ റുഖിയ, ഓപ്ഷൻ ഡി സൈനബ് ഉമ്മു കുൽസൂം.
0: മഷാല്ലാ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
1: അതെ,
0: വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ ആ രണ്ട് പേരുകൾ തമ്മിലുള്ള ഒരു ചിലപ്പോ ഒരു കൺഫ്യൂഷൻ പലരെയും അലട്ടുന്നുണ്ടാകാം.
1: അതെ,
0: വിന്നുറൈൻ എന്ന പേരിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെടാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടു പെൺമക്കളെ ഒരാളുടെ മരണശേഷം മറ്റൊരാളെ വിവാഹം കഴിച്ചതിനാലാണ്. ഏതായിരുന്നാലും നമ്മുടെ ഉത്തരത്തിനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു.
1: നമ്മുടെ ശ്രോതാക്കളിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അജ്വ വജീഹ് കരിവാരക്കുണ്ട് കറക്കിക്കുത്തി എന്ന് പറയുന്നു. നസീമ അഷ്റഫ് തിരുവേഗപ്പുറം മാഷാല്ല ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നു. സക്കീന ഉദരമ്പൊയിൽ ഇന്നത്തെ കിസ് വളരെ ലളിതമെന്ന് പറയുന്നു. സബഹ ഷെഫീഖ് തലശ്ശേരി തെറ്റിച്ചിട്ടാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. മസ്ന കണ്ണൂരും തെറ്റിച്ചിട്ടാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. മൈമുന തെക്കേപ്പൊയിൽ കരിക്കുളം സക്കീന ഉദരമ്പൊയിൽ. അതേപോലെ തന്നെ അബൂബക്കർ സുലൈമാൻ, അസ്സലാമു അലൈക്കും പുലരിവട്ടം, വളരെ സൂപ്പർ ക്ലാസ്സാണ് മാഷാല്ല. അഹ്സന വാരാണക്കരയിൽ നിന്ന് ഇന്നത്തെ പുലരിവട്ടം വളരെ ഹൃദയസ്പർശിയായ വാക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഷിക കൊപ്പം മിസിരിയ കുഞ്ചത്തൂർ, അബ്ദുൽ കരീം തൂമിനാട്, പുലരിവട്ടം ഏറ്റവും നല്ല മെസ്സേജ് നൽകിയെന്ന് കരീംച. ബഷേരി അബു തലശ്ശേരി, മുംതാസ് പാലപ്പുഴ കക്കയങ്ങാട്, ഷംസാദ് തലശ്ശേരി, നല്ലൊരു ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മു ഹംന അത്തോളി, റംല പി സി ചിങ്ങപുരം, മാഷാല്ല പുലിരിവട്ടത്തിൽ വളരെ ഉപകാരപ്രദമായ ക്ലാസ്സായിരുന്നു. ആരും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. സ്വന്തം മറന്ന് മറ്റുള്ളവരെ നാം ഉപദേശിക്കരുത് എന്നൊരു കമന്റാണ് അവർ നടത്തിയിട്ടുള്ളത്. എൻ കെ എം അഷ്റഫ് പത്തപ്പിരിയും പുലരിവട്ടം, സ്വാർത്ഥത പിടികൂടിയവരാണ് ഭൂരിഭാഗവും. റംലത്ത് ചുങ്കത്തറ, ബേബി ഷാക്കിറ ഒമാനൂർ, അസ്സലാമു അലൈക്കും. ജീവിത തിരക്കിനിടയിൽ നമ്മൾ പുലർത്തേണ്ട കാഴ്ചപ്പാടിനെ പറ്റി ഓർമ്മപ്പെടുത്തി പുലരിവട്ടം. ഈ കാഴ്ചപ്പാട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പുലർത്തട്ടെ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. ആരിഫ കുന്നപ്പള്ളി, ഇംതിയാസ് തിരുവമ്പാടി, സഫിയ കെ തിരുവരങ്ങാടി, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുലരിയിലും നല്ലൊരു സന്ദേശം തന്നെയാണ് കിട്ടിയത്. അൽഹംദുലില്ല, അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. സമീജ പാറൽ, സക്കീന ഉദരമ്പയിൽ, എത്ര അർത്ഥവത്തായ ഉപദേശം! നാം നിർവഹിക്കേണ്ട കാര്യങ്ങളാണ് മൗലവി നമുക്ക് പറഞ്ഞു തന്നത്. അള്ളാഹു മൗലവിക്ക് ദീർഘായുസ്സും അറിവ് നൽകട്ടെ എന്ന് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സക്കീന കെ എം കുഴിപ്പുറം, നസീമ തവനൂർ, നഫീസ പി എ താമരശ്ശേരി, ഉസ്താദിൻ്റെ പ്രഭാഷണം എത്ര അർത്ഥവത്തായതാണ്! ഇപ്പോഴുള്ളവരെല്ലാം സ്വന്തം പേരിലും പെരുമക്കും വേണ്ടി ചെയ്യുന്നവരാണ്. സ്വന്തത്തിനും കുടുംബത്തിനും ചെയ്താൽ ആരും അറിയില്ലല്ലോ. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഏവർക്കും സന്മനസ്സ് നൽകട്ടെ എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. ഉമ്മു കുൽസൂ ചിറമംഗലം, എല്ലാ ദിവസവും വ്യത്യസ്തമായ അറിവുകൾ പറഞ്ഞു തരുന്ന ഉസ്താദിന് ദീർഘായുസ് നൽകട്ടെ. അതേപോലെ തന്നെ പിന്നെ ഒരുപാട് ഒരുപാട് ശ്രോതാക്കൾ നമ്മളുടെ കൂടെ പിന്നെ കമൻറ്റുമായി വന്നു ചേരുന്നുണ്ട്. ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറിയിൽ നിന്ന് ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട്. എം എ ഗഫൂർ പാലത്തിങ്ങൽ സലാം പറഞ്ഞു കൂടെയുണ്ട്. റെയ്ഹാന ബാനു തോട്ടശ്ശേരി അടാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഉപകാരപ്രദമായ ഉപദേശമാണ് പുലരിവട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഷംസാദ് തലശ്ശേരി കറക്കിക്കുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. റെയ്ഹാന ബാനു തോട്ടശ്ശേരി അടാ ഈസിയാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുറസാ കുഞ്ചത്തൂർ, പീസ് റേഡിയോയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അള്ളാഹു റഹ്മത്തും ബർക്കത്തും ചുരിയുമാറാകട്ടെ. സെലീന തോട്ടശ്ശേരി അറ ഈസി ക്വസ്റ്റ്യൻ, ജമീല വി കെ പൂനൂർ, കൺഫ്യൂഷൻ ഉണ്ട് ഉത്തരത്തിൽ, സിസ്റ്റം വരട്ടെ നോക്കാം എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. സെമീറ കെ എം താനൂർ, ഉമ്മു കുൽസു ചിറമംഗലം, ഇവരെല്ലാവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞ് ചേരുന്നുണ്ട്.
0: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മോണിംഗ് ലൈവ് ഷോയുടെ അടുത്തൊരു സ്ലോട്ട് ഉള്ളത് നമ്മുടെ പീസ് ടൈമാണ്. പീസ് ടൈം എന്നൊരു സ്ലോട്ടിനെ കുറിച്ച് നമുക്കറിയാം. പ്രതികരണങ്ങളിൽ നിന്ന് ഏറ്റവും ഹൃദ്യമായ പ്രതികരണം ശ്രോതാക്കളുടേതായി വന്നത് തെരഞ്ഞെടുത്ത് അത് സെലക്ട് ചെയ്ത് വായിക്കുന്ന ഒരു സ്ലോട്ടാണ്. ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് ഷുഹൈബ് കാരാടൻ നടത്തിയ ഒരു പ്രതികരണമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമാണ്: പുലരിവട്ടം ഉപദേശം അധരങ്ങളിലല്ല, അടയാളം ജീവിതത്തിലാണ്. പ്രവൃത്തിയായി മാറാത്ത വാക്കുകൾ കാറ്റിൽ ചിതറുന്ന ഇലകൾ പോലെ ജീവിച്ചു കാണിച്ച ഒരു സത്യം ആയിരം പ്രസംഗങ്ങളെക്കാൾ ഹൃദയങ്ങളിൽ വേരുറക്കും എന്ന ഒരു ഹൃദ്യമായ പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമുക്ക് വായിക്കാനുള്ളത്. പീസ് ടൈം പ്രതികരണങ്ങൾ, ശ്രോതാക്കളുടേതായി വന്ന പ്രതികരണങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എടുത്തു വായിക്കുന്ന ഒരു സ്ലോട്ട് തന്നെയാണ്. ഇൻഷാ അല്ലാ നാളത്തെ പീസ് ടൈം നിങ്ങളുടേതാകാം. പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് പേജിലൂടെ അറിയിച്ചുകൊണ്ടേയിരിക്കൂ. കുമരനെല്ലൂരിൽ നിന്ന് ജമീല അഭിപ്രായപ്പെടുന്നത്, ചോദ്യം എളുപ്പമായിരുന്നു പക്ഷെ ഉത്തരം മാറി അയച്ചു എന്ന ഒരു പ്രയാസം അവർ പങ്കുവെക്കുന്നുണ്ട്. വളപട്ടണത്ത് നിന്ന് ഷുഹൈബ് പറയുന്നത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കണ്ണൂർ ജില്ലാ വിദ്യാർത്ഥി സമ്മേളനവുമായി ഒരു യോഗത്തിലാണ് അൽഹംദുലില്ലാ, എന്നാലും കിസ്ലു പങ്കെടുത്തിട്ടുണ്ട്. റിവൈൻഡിൽ ബാക്കി കേൾക്കണം ഇൻഷാ അല്ലാ എന്ന ഒരു പ്രതികരണവുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ധാരാളം ആളുകൾ നമ്മോടൊപ്പമുണ്ട് എങ്കിലും നമ്മൾ മറ്റൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കുന്നത് വൺ മിനിറ്റ് ടോക്കാണ്. അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂരാണ് ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഫാസിസത്തോട് സന്ധിയില്ലാതെ പോരാടാം എന്ന വിഷയമാണ് അദ്ദേഹം സംവദിക്കുന്നത്.
2: നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ മനസ്സാക്ഷി. വലിയ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് പ്രയാസം വരും. പലപ്പോഴും അതിശക്തമായിട്ടുള്ള ഭീഷണികളെ അതിജീവിക്കുവാനും നമുക്ക് പ്രയാസം വരും. അത്തരം സമയങ്ങളിൽ സ്വന്തം മനസ്സാക്ഷിയോട് നീതി പുലർത്താൻ വേണ്ടി ആളുകൾ സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട്. കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കാൻ ശ്രമിക്കുക എന്നത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ബി ജെ പി സർക്കാർ പലപ്പോഴും കൊണ്ടുവരുന്ന പല നിയമനിർമ്മാണങ്ങളോടും അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യങ്ങളോട് സന്ധി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ പലരും അത്തരത്തിൽ രാജിവെച്ച് ഒഴിഞ്ഞു പോകും നമ്മൾ കാണുന്നുണ്ട്. അത് ഉർജിത് പട്ടേലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ നടന്ന മാറ്റങ്ങളൊക്കെ ഇതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് ഒരനുഗ്രഹമായി നമ്മൾ മനസ്സിലാക്കും.
0: 1958 ദിവസങ്ങളായി നമ്മിലേക്ക് ഒരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്നു തന്ന വൺ മിനിറ്റ് ടോക്ക് ആണ്

0: എലാറ്റൂരിൽ നിന്ന് സഹീദ, പാലക്കാട് ചുങ്കം നൌഫൽ എസ്, അതുപോലെ തന്നെ സിദ്ദീഖ് പി ടി, ജാസ്മിൻ പൂച്ചാക്കൽ, ജമീല കുമരനല്ലൂർ എന്നിവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജാസ്മിൻ പൂച്ചാക്കൽ, ദുന്നൂറൈൻ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ വിവാഹം ചെയ്തുകൊണ്ടാണെന്നറിയാം. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാത്ത ഓപ്ഷൻ അയച്ചിട്ടുണ്ട്, ശരിയാകുമോ എന്നറിയില്ല എന്നാണ് അവർ, ഒരു ഗസ്സാണ് അവരുടേതായി വന്നിട്ടുള്ളത്. രാമനാട്ടുകരയിൽ നിന്ന് ഫാത്തിമ പി വി സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. റയ്ഹാന ബാനോ തൊട്ടുശ്ശേരി അറബ് അഭിപ്രായപ്പെടുന്നു, അസ്സലാമു അലൈക്കും. എന്റെ അഭിപ്രായത്തിൽ വി പി ശബ്ദം കഴിയുന്നതിന് മുമ്പ് ഓപ്ഷൻ തെറ്റിയച്ചവരുടെ പേര് പറഞ്ഞാൽ അവർക്ക് വീണ്ടും വേഗത്തിൽ ശരിയായ ഉത്തരം അയക്കാം.
1: ഇതിലെ ഒരു പിന്നെ ഈ ഒരു തമാശ ചേർക്കാനുള്ളതേ, അതായത് പിന്നെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, പണ്ട് ഡോക്ടർ പറഞ്ഞില്ലേ ഒരു മിനിറ്റ് നിങ്ങൾ വൈകിപ്പോയി എന്നറിയില്ലേ, അപ്പോൾ അത് കൊണ്ടുപോയ ആൾ പറഞ്ഞെന്ത് പൊന്നാര ഡോക്ടർ ഇത് തെങ്ങുമെന്നിട്ട് വീണ് കിട്ടണ്ടേന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് എന്ത് എൻ ബീപ്പ് ശബ്ദം കഴിയുന്നതിന് മുമ്പ് ഓപ്ഷൻ തെറ്റി അയച്ചിട്ട് പേര് പറഞ്ഞാന്ന് പറഞ്ഞാൽ ഇതൊന്നും വന്ന് കിട്ടിയാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതൊന്ന് ചേർത്ത് വെക്കുകയാണ്.
0: ജിസിയ മഞ്ചേരി സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു മനോഹരമായ സ്ലോട്ടിലാണ്. ഒരു ഹൃദ്യമായ ഒരു കഥ കാതോർക്കാൻ വേണ്ടിയാണ് നമ്മളിനി പോകുന്നത്. കഥ എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെയാണ്. കഥ കേട്ടിരുന്നു പോകുവാനും അതിലേറെ ഗുണപാഠങ്ങൾ സ്വീകരിക്കുവാനും പര്യാപ്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗമാണ് ഒരു ഹിവാർ എന്നൊക്കെ അറബിയിൽ പറയും. കഥ ഒരു ഒരു ഹിവാർ അല്ല ഒരു ഒരു നമ്മുടെ അതിലേക്ക് ഇൻഷാല്ലാ പ്രവേശിക്കാം.
1: നമ്മളിന്ന് പറയാൻ പോകുന്നൊരു കഥ, നമ്മൾ ഹോജയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു വലിയൊരു കഥാപാത്രം തന്നെയാണ്, കഥയിലെ കഥാപാത്രം തന്നെയാണ് ഹോജ. അപ്പം പണ്ട് പണ്ട് ഹോജയുടെ അയൽപ്പക്കത്ത് വളരെ അത്യാഗ്രഹിയായ ഒരാൾ താമസിച്ചിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ ഒട്ടും മനസ്സില്ലാത്ത അയാൾ എങ്ങനെ ലാഭം കൊയ്യാമെന്ന് മാത്രമേ എപ്പോഴും ചിന്തിക്കാറുള്ളൂ. അയൽക്കാരൻ്റെ ഈ സ്വഭാവം നന്നായിട്ടറിയുന്ന ആളാണ് ആര്? ഈ ഹോജ. അയാളുടെ അത്യാഗ്രഹം മാറ്റാനായി ഹോജ എന്ത് ചെയ്തു? ഒരു ട്രിക്ക് എടുത്തൊരു തന്ത്രം മെനഞ്ഞു. അതിനായി അദ്ദേഹം ചെയ്തത് ഇതാണ്. ഒരു ദിവസം അദ്ദേഹം തൻ്റെ അയൽക്കാരൻ്റെ വീട്ടിലെത്തി വളരെ വിനയത്തോടെ പറഞ്ഞു. എന്തു പറഞ്ഞു? പ്രിയ സുഹൃത്തെ, എൻ്റെ വീട്ടിൽ അപ്രതീക്ഷിതമായി കുറച്ച് അതിഥികൾ വന്നു, വിരുന്നുകാർ വന്നു. അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ എൻ്റെ കയ്യിലുള്ള പാത്രങ്ങൾ തികയുന്നില്ല. താങ്കളൊരു ഉപകാരം ചെയ്യണം, നിങ്ങളുടെ കയ്യിലുള്ള ഒരു വലിയ പാത്രം എനിക്കൊന്ന് കടം തരാമോ? എത്രയും വേഗം ഞാനതെന്ത് ചെയ്യാം,
0: തിരിച്ചു നൽകാം,
1: തിരികെ എത്തിക്കാം. അയൽക്കാരൻ ആരാണ്? ഒരു ആർത്തിക്കാരനാണ്, ഒരു ഒരു പിന്നെ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ്. അയാൾ അല്പമൊന്നും മടിച്ചെങ്കിലും ഹോജയെ സഹായിച്ചാൽ അത് ഭാവിയിൽ തനിക്ക് ഗുണമുണ്ടാകുമെന്ന് കരുതി. അത് മനസ്സിൽ കണ്ടുകൊണ്ട് അയാളെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു ചെമ്പുപാത്രം ആർക്ക് നൽകി? ഹോജക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ, ഒരല്പം പോലും കേടുപാടുകൾ സംഭവിക്കരുത്. വേഗം തന്നെ എന്തു ചെയ്യണം, ഇതെനിക്ക് തിരിച്ചു നൽകുകയും വേണം. പാത്രം കൈമാറുമ്പോൾ ആര് പറഞ്ഞു ഇങ്ങനെ? അയൽക്കാരനായ ആള് കർക്കശമായിട്ട് അയാളോട് പറഞ്ഞു, ഹോജയോട് പറഞ്ഞു. ഹോജ എന്താ മറുപടി പറഞ്ഞത്? തീർച്ചയായും സുഹൃത്തെ, ഒട്ടും വൈകിക്കില്ല, വളരെ സൂക്ഷിച്ചു തന്നെ ഞാൻ ഇത് തിരികെ എത്തിക്കാം, ഹോജ ഒരു കള്ളച്ചിരിയോടുകൂടി പറഞ്ഞു. ആ വലിയ ചെമ്പുപാത്രവുമായി അദ്ദേഹം സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് നടന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഹോജ ആ പാത്രവുമായി തിരിച്ചെത്തി. എന്നാൽ പാത്രം വാങ്ങാൻ നേരം അയൽക്കാരനൊന്ന് അമ്പരന്നു. എന്താണ് കാര്യം? ആ വലിയ ചെമ്പുപാത്രത്തിനുള്ളിൽ മറ്റൊരു കുഞ്ഞൻ ചെമ്പുപാത്രം കൂടി ഇരിക്കുന്നു. അയൽക്കാരൻ സംശയത്തോടെ ആ ചെറിയ പാത്രത്തിലേക്ക് നോക്കി ചോദിച്ചു, ഇതെന്താണ് ഹോജാ?

ഈ ചെറിയ പാത്രം എന്റേതല്ലോ, പിന്നെന്തിനാണിത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ ഹോജ ഗൗരവത്തോടുകൂടി പറഞ്ഞു, അതൊരു വലിയ അത്ഭുതമാണ് സുഹൃത്തെ. നിങ്ങളുടെ വലിയ പാത്രം എൻ്റെ വീട്ടിലിരുന്നപ്പോൾ പ്രസവിച്ചു. ഇതാണതിൻ്റെ കുഞ്ഞ്. നിങ്ങളുടെ പാത്രത്തിൻ്റെ കുട്ടിയായതുകൊണ്ട് ഇതിൻ്റെ അവകാശിയും നിങ്ങൾ തന്നെയല്ലോ, നിങ്ങൾ തന്നെയാണല്ലോ എന്ന് ആര് പറഞ്ഞു? ഹോജ പറഞ്ഞു. അയൽക്കാരൻ ആകെ അമ്പരന്നുപോയി. അയാൾ അത്ഭുതത്തോടെ ചിന്തിച്ചു, ഇതെന്തു കഥ? ഒരു ചെമ്പു പാത്രം പ്രസവിക്കുകയോ? ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? എങ്കിലും സൗജന്യമായൊരു പാത്രം കൂടി കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അയാൾ. ആ ആർത്തി മൂലം കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ആ രണ്ട് പാത്രങ്ങളും വാങ്ങി അയാൾ വേഗം അകത്തു വെച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹോജ വീണ്ടും അയൽക്കാരനെ കാണാനെത്തി. സുഹൃത്തെ, എൻ്റെ വീട്ടിൽ രണ്ട് അതിഥികൾ വരുന്നുണ്ട്. ആ വലിയ പാത്രം എനിക്ക് ഒരിക്കൽ കൂടി കടം തരുമോ? ഹോജ ചോദിച്ചു. ഇത്തവണ അയൽക്കാരൻ ഒട്ടും വൈകിപ്പിച്ചില്ല. കഴിഞ്ഞ തവണ ഒരു കുഞ്ഞല്ലേ ഉണ്ടായുള്ളൂ, ഇത്തവണ ചിലപ്പോൾ രണ്ടു കുഞ്ഞുങ്ങൾ ഉണ്ടായെങ്കിലോ എന്നായിരുന്നു അയാളുടെ ചിന്ത. ആ ആർത്തി മൂലം ഹോജ ചോദിച്ചതിനേക്കാൾ വലിയൊരു പാത്രം തന്നെ അയാൾ എന്ത് ചെയ്തു? തെരഞ്ഞു പിടിച്ച് കൈമാറി. പാത്രം പ്രസവിക്കുന്നതും കാത്ത് അയാൾ ഓരോ ദിവസവും എണ്ണി നീക്കി. എന്നാൽ ദിവസങ്ങൾ പലത് കഴിഞ്ഞു പോയിട്ടും ഹോജയുടെ പൊടി പോലും കാണാനില്ല. അയൽക്കാരന് തൻ്റെ ചെമ്പു പാത്രം തിരികെ ലഭിച്ചതുമില്ല. അവസാനം ക്ഷമ നശിച്ച അയാൾ ഹോജയുടെ വീട്ടിലെത്തി. ഹോജ, എൻ്റെ പാത്രം എവിടെ? അത് തിരികെ തരാൻ സമയമായില്ലേ? അതെവിടെ പോയി? നിങ്ങൾ ഇതുവരെ അത് തിരികെ തന്നില്ലല്ലോ. അയാൾ ദേഷ്യത്തോടെ ബഹളം വെച്ചു. ഹോജ ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് മുഖത്ത് സങ്കടം വരുത്തി തല താഴ്ത്തി നിന്നു. അയ്യോ സുഹൃത്തെ, വലിയൊരു സങ്കട വാർത്തയുണ്ട്. അത് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇത് കേട്ടതും അയൽക്കാരന് ഉള്ളിൽ ഭയം തോന്നി. എന്തുപറ്റി? എൻ്റെ പാത്രത്തിന് എന്തു സംഭവിച്ചു? അതാരെങ്കിലും മോഷ്ടിച്ചോ? അതോ നിങ്ങളത് വിറ്റോ? അയാൾ ആകുലതയോടുകൂടി ടെൻഷനോടുകൂടി ചോദിച്ചു. ഹോജ കണ്ണുകൾ തുടച്ചുകൊണ്ട് വളരെ സങ്കടത്തോടെ പറഞ്ഞു, സത്യം പറയാമല്ലോ സുഹൃത്തെ, നിങ്ങളുടെ ആ വലിയ പാത്രം ഇന്നലെ രാത്രി പെട്ടെന്ന് മരിച്ചുപോയി. അയൽക്കാരൻ ദേഷ്യം കൊണ്ട് വറച്ചു. ഹോജയുടെ യുക്തിയില്ലാത്ത മറുപടി കേട്ട് അയാൾ അലറിക്കൊണ്ട് ചോദിച്ചു, ഹോജ, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം മരിക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം വലിയ മണ്ടനാണോ ഞാൻ? എവിടെയെങ്കിലും പാത്രം മരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തമാശ നിർത്തി എൻ്റെ പാത്രം വേഗം തിരികെ തരൂ. അയൽക്കാരൻ ഇത്രയേറെ ബഹളം വെച്ചിട്ടും ഹോജ ഒട്ടും കുലുങ്ങിയില്ല. അദ്ദേഹം വളരെ ശാന്തനായി അയാളോട് പറഞ്ഞു, സുഹൃത്തെ, എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒരു പാത്രത്തിന് പ്രസവിക്കാൻ കഴിയുമെങ്കിൽ അതിന് മരിക്കാനും കഴിയില്ലേ? പ്രസവിച്ചപ്പോൾ കിട്ടിയ കുഞ്ഞിനെ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചില്ലേ? പിന്നെന്താ മരണം മാത്രം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്? അയൽക്കാരൻ സ്തംഭിച്ചു നിന്നുപോയി. ഹോജയുടെ യുക്തിക്ക് മുന്നിൽ മറുപടി പറയാനാവാതെ അയാൾ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നു. തൻ്റെ അമിതമായ ആർത്തി കാരണം കയ്യിലുണ്ടായിരുന്ന വലിയ പാത്രം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് അയാൾ സങ്കടത്തോടെയും ലജ്ജയോടെയും വീട്ടിലേക്ക് മടങ്ങി. എന്താണ് ഇതിലെ ഗുണപാഠം? അമിതമായ ആർത്തി എപ്പോഴും ആപത്താണ്. ലാഭം കിട്ടുമ്പോൾ അവിശ്വസനീയമായ കാര്യങ്ങൾ പോലും വിശ്വസിക്കുന്നവർ നഷ്ടം വരുമ്പോൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്നതാണ് ഇന്നത്തെ ഈ ഒരു കഥയുടെ ഒരു ഗുണപാഠം.

0: മാഷാ നമ്മോടൊപ്പം ചേർന്ന് കഥയെപ്പറ്റിയും മറ്റ് പ്രോഗ്രാമുകളെ പറ്റിയും അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. ഈ കഥ എവിടെയോ മുമ്പ് കേട്ടിട്ടുണ്ട്, സൂപ്പർ കഥ എന്നാണ് പൂനൂർ ജമീല വിക്ക് അഭിപ്രായപ്പെടുന്നത്. ശംസാദ് തലശ്ശേരി പണ്ട് സ്കൂളിൽ കേട്ട കഥയാണെന്ന് പറയുന്നുണ്ട്. പാലത്തിങ്ങൽ മെഹനാസ് ഗഫൂറും ഉമ്മുകുൽസു ചിറമംഗലവും ഒക്കെ നല്ല കഥയാണ്, കഥയിൽ ചിരിക്കാനുണ്ട് പഠിക്കാനുമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഷബാന സലാം അറിയിച്ചു കൂടെ ചേരുന്നുണ്ട്. സ്ഥലപ്പേരുകൂടി നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയാൽ നന്നാകും. ജംഷീന വെള്ളിയഞ്ചേരി, മാഷാല്ല, നല്ല ചിന്തിക്കാനും ചിരിക്കാനും ഉള്ള ഒരു കഥയാണ് അസനൻസാരി പങ്കുവച്ചത് എന്നാണ് അവർ പറയുന്നത്. നല്ല ഗുണപാഠമുള്ള കഥയാണെന്നാണ് എടത്തനാട്ടുകരയിൽ നിന്ന് സീനത്ത് അഭിപ്രായപ്പെടുന്നത്. നല്ലൊരു കഥ കേട്ട് ചിരിച്ചുപോയി, അത്യാഗ്രഹമാർക്കും പാടില്ല, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥയാണെന്നാണ് സഫിയ തിരങ്ങാടി പറയുന്നത്. മാഷാല്ല, ധാരാളം അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ജമീല കുമരനല്ലൂർ, ഈ കഥയിൽ ഒരു ഗുണപാഠമുണ്ട്, ഇതൊരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ
0: ഹോജാ കഥകൾ കുട്ടിക്കാലത്ത് കുറേ വായിച്ചു രസിച്ചതാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഈ ഒരു ഗുണപാഠമുള്ള കഥ കൂടി കേൾക്കാൻ കഴിഞ്ഞു എന്ന് കാളികാവിൽ നിന്ന് ജമീല വി പി അഭിപ്രായപ്പെടുന്നു.
1: എൻ്റെ മനസ്സിലും കഥയുടെ ലാസ്റ്റ് ഇതുതന്നെയാവും എന്നായിരുന്നു നിഗമനം എന്ന് ആയിഷ അങ്ങാടിപ്പുറം പറഞ്ഞിട്ടുണ്ട്. ആയിഷ നാദാപുരം, അസ്സലാമു അലൈക്കും, നല്ല ഗുണപാഠമുള്ള കഥ മാഷാല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. റംല പി സി ചിങ്ങപുരം, ഈ കഥ മുമ്പ് കേട്ടതാണ്, എന്തിനും അത്യാഗ്രഹം പാടില്ല, കഥകളിൽ ചിരിയും ചിന്തയുമാണ്. റഫീന മട്ടന്നൂരിൽ നിന്ന് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ അമീർ എടത്തനാട്ടുകരയുടെ ഒരു കവിത നമ്മൾ വായിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. കരളറിഞ്ഞ് മറ്റുള്ളവർ തരുമാശ്വാസത്തിൽ കണ്ണുനടും മുമ്പ് നാം കാണേണ്ടതൊന്ന്, കനൽപാത താണ്ടാൻ കൈകോർക്കും കൂട്ടായ്മയിൽ, കൈമൈ മറന്ന് നാം ഇറങ്ങുന്നുണ്ടോ ആദ്യം, കാണുന്ന സഹായത്തിൻ കൈനീട്ടും വേളയിൽ, കൈപ്പത്തി ചേർത്തു വെക്കാനുണ്ടോ സ്വന്തം വിഹിതം, കരം ചേർത്ത് മറ്റുള്ളവർ കൂടെ നിൽക്കണമെങ്കിൽ കരുതലിൻ നിഴലായി നമ്മളും വേണം കൂടെ, കണ്ണീരൊപ്പാൻ കൂട്ടുകാർ കൈത്താങ്ങേകുമ്പോൾ കനിവിൻ്റെ ലോകത്ത് നാമേകുന്നുണ്ടോ കരം, കരുത്തോടെ നമ്മളും പങ്കാളിയാകുമ്പോൾ കനിവിൻ മധുരമേറും ജീവിതപാതയെന്നും എന്ന മനോഹരമായ ഒരു പിന്നെ കവിതയാണ് അമീർ ടി എടത്തനാട്ടുകര പങ്കുവച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നസീബ വി പി കുനിയിൽ ഗുണപാഠമുള്ള കഥ, ഹഫ്സ വെള്ളില തനാജിറുൻ തലിദുവത്തമൂത്ത്, മാഷാല്ല, ഹഫ്സ വെള്ളില എന്നാണ് കഥയുടെ അറബിക് പേര് എന്നാണ്, ത്വനാജിറുൻ തെലിദു
0: ബാലുശ്ശേരിയിൽ നിന്ന് റുക്സാന ഒരു പ്രാർത്ഥന ആവശ്യത്തുണ്ട്. എൻ്റെ അയൽവാസി മരിച്ചിട്ടുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നസീബ വി പി കുനിയിൽ പറയുന്നത് കഥയൊക്കെ നല്ലതാണ്, പക്ഷേ കഥ അവതരിപ്പിച്ച ശൈലിയാണ് സൂപ്പർ എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്.
1: ചെറുപ്പത്തിൽ ഹോജകഥകൾ വായിച്ചു തോർക്കുന്നു, ഗുണപാഠമുള്ള കഥ എന്ന് നഫീസ വി കാര പറയുന്നു. മുസ്തഫ വള്ളിത്തോട് സലാം പറഞ്ഞ നമ്മുടെ കൂടെയുണ്ട്. സഫിയുടെ അപ്പാൾ പറയുന്നത് കേട്ട കഥയാണെങ്കിലും
0: കുഞ്ഞിയിൽ നസീബ് പറഞ്ഞ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നുണ്ട്.
1: എന്ത്,
0: നിങ്ങളാ കഥാവതരണം അത് ഹൃദ്യമായി തോന്നി.
1: അല്ല മനുഷ്യ, നിങ്ങളത് പറയാത്തോണ്ടല്ലേ ഞാനിത് പറയുന്നത്. കഥയുടെ സമയത്ത് ഉണ്ടാണ്ടിരുന്നാല് ഹനീന സുൽഫി കൊട്ടാരക്കരയിൽ നിന്ന് ചിരിക്കാനും ചിന്തിക്കാനുമുള്ള കഥ, ഈ കഥ മോൾക്ക് പഠിക്കാനുണ്ടായിരുന്നു എന്നവർ പറയുന്നുണ്ട്. ഇബ്രാഹിം അൽനൂർ ടെക്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്, മാഷാല്ലാ കഥ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജന്ന പേര് വെക്കണം, അല്ല പേരല്ല സ്ഥലപ്പേര് വെക്കണം. നബിദിനം ആഘോഷിക്കുന്നത് തെറ്റാണ്, തെളിവ് എന്താണ് എന്ന് എനിക്ക് അതറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനീയനായ മൂസ സ്വലാഹി കാര ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മളുടെ പിന്നെ ഒരു വിശദമായ ഇതിൻ്റെ പ്രമാണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രഭാഷണം നടത്തിയിരുന്നു ലൈവായിട്ട്. അത് നമ്മൾ യൂട്യൂബുകളിലൊക്കെ ലഭ്യമാണെന്ന് സെർച്ച് ചെയ്താൽ, മൂസ സ്വലാഹി കാരയുടെ എവിഡൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം സെർച്ച് ചെയ്താൽ നമുക്ക് ലഭ്യമാണെന്നാണ് പറയാനുള്ളത്.
0: രണ്ടത്താണിയിൽ നിന്ന് ജമീല പറയുന്നു, കഥ മുന്നേ കേട്ടതാണ് എങ്കിലും ഹസൻ അൻസാരിയുടെ അവതരണം സൂപ്പറാണെന്നാണ് അവർ പറയുന്നത്. നൗഫലസ് ചുങ്കം പാലക്കാട്, സലാം അലൈക്കും, ഹോജ കഥ നേരത്തെ കേട്ടതാണ്, ചെറുപ്പത്തിൽ ഹോജ കഥകൾ വലിയ ഇഷ്ടമായിരുന്നു, കഥ കേട്ടപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോയി എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഷുഹൈബ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കഥയെപ്പറ്റിയൊരു കവിത പറയുന്നുണ്ട്. കഥയെപ്പറ്റിയുള്ള ഒരു കവിത, ആർത്തിയുടെ നിഴൽ കിട്ടിയതിൽ സന്തോഷിക്കാൻ മറന്ന് കിട്ടിയതിൻ്റെ പിന്നാലെ മനസ്സോടിക്കൊണ്ടിരുന്നു. കൂടുതൽ വേണമെന്ന മോഹം വേരുകൾ പടർത്തിയപ്പോൾ കൈവശമുണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ തണല് പോലും ആർത്തി വെട്ടിമാറ്റി. ഒടുവിൽ ശൂന്യതയുടെ മുന്നിൽ നിന്ന് ജീവിതം മെല്ലെ പറഞ്ഞു മതി എന്നൊരു വാക്കുണ്ട്. അത് മറക്കുന്നിടത്താണ് ആർത്തി മനുഷ്യനെ തോൽപ്പിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും. കഥ സൂപ്പർ. അത്യാഗ്രഹം ആപത്ത് എന്നാണ് ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്നാണ് സീനത്ത് പാലക്കാട് പറഞ്ഞിട്ടുള്ളത്. ഷക്കീല ആതിരമ്പുഴ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഥ അവതരണം വളരെ മനോഹരം. ഇത് എനിക്ക് നേരത്തെ വായിച്ചതാണ്, എന്നാലും അവതരണം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സലീമ ഒതുക്കുങ്ങൽ, അസ്സലാമു അലൈക്കും. പഴയ കഥയാണ്, കഥയിൽ പാഠമുണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ മുസ്തഫ വള്ളിത്തോട്, മാഷാ അല്ലാ, രണ്ടുപേരുടെയും അവതരണം സൂപ്പറാണെന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും, രണ്ടുപേരുടെയും അവതരണം സൂപ്പറായിട്ട് അൽഹംദുലില്ലാ. രാവിലെ ലൈവ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള തമാശകളും എല്ലാം ഉൾപ്പെടുന്നു അൽഹംദുലില്ലാ എന്ന് സഫിയ കെ തിരങ്ങാടി പറയുന്നു. എം എ ഗഫൂർ പാലത്തിങ്ങൽ, ഇന്നത്തെ വർത്തമാനകാലത്ത് ആർത്തി കൊണ്ട് പലർക്കും സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അൻസാരി ഉസ്താദിൻ്റെ അവതരണം വളരെ മനോഹരമായിരിക്കുന്നു, ബാറക്കല്ലാഹു ഫീക്കും എന്ന ഒരു കമൻറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്.
0: നമ്മുടെ സ്ലോട്ടുകളിലേക്ക്, മോർണിംഗ് ലൈവ് ഷോയുടെ സ്ലോട്ടുകളിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ ഇനി നമ്മൾ കേൾക്കുന്നത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.

0: ഏകദേശം 2476 ദിവസമായി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡിനാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. 56-ാം അധ്യായം സൂറത്തുൽ വാഖിഅയുടെ 12 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ കേട്ടത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പീസ് റേഡിയോ അനുദിനം വളർന്നു വരുന്ന കാഴ്ച വളരെ സുന്ദരമാണ്, മനോഹരമാണ്. നമ്മുടെ പ്രാർത്ഥനയുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളുടെയും അകമ്പടിയോടുകൂടി അതിൻ്റെ ഓരോ ചലനങ്ങളും നമുക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ ചുവടുവെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ സ്ഥിരം ശ്രോതാക്കൾ കാതോർക്കുന്നതുപോലെ നമ്മുടെ സ്ലോട്ടുകളെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ പതിയെ പതിയെ നടന്നെടുക്കുമ്പോൾ, ഇന്ന് നമുക്കറിയാം 100-ലധികം പ്രോഗ്രാമുകൾ അതേപോലെ തന്നെ 100-ലധികം അവതാരകരുമായിട്ട് പീസ് റേഡിയോ വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. കുട്ടികൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോയുടെ ഫാമിലി തന്നെ നമുക്ക് ഹൃദ്യമായ ഒരനുഭവമാണ്. നമുക്കൊക്കെ ഈ ലൈവിലിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ കൂടി അത് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന രക്ഷിതാക്കളുടെ കമൻറ്റുകൾ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും അതേപോലെ തന്നെ അതിശയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു മോർണിംഗ് ലൈവിൻ്റെ മിനിറ്റുകളിൽ നമ്മൾ ഓരോ സ്ലോട്ടുകളെക്കുറിച്ച് ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്ലോട്ട് കഥ പറയാം സ്ലോട്ടിനെ കുറിച്ചാണ്. നമുക്കറിയാം ശനി ഞായർ ദിവസങ്ങളിൽ 1 മണിക്ക് ആണ് അതിൻ്റെ പ്രക്ഷേപണം നടക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം കിഡ്സ് ലൈവിലും അത് നമുക്ക് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പിന്നീട് 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിൽ നമുക്കത് കേൾക്കാൻ സാധ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അബ്ദുസലാം വീട്ടിയുടെ മധുരമാർന്ന ശബ്ദത്തിലൂടെ ആദ്യമായി അബസീനിയയിലേക്ക് പുറപ്പെട്ട കുടുംബം എന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് അല്ലേ? എത്ര മനോഹരമാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങൾ. ഇപ്പം 3-ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങൾ കഥ പറയാൻ പരിപാടിയിൽ നമ്മൾ കേൾക്കുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നോക്കൂ, ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരുപാട് മർദ്ദനങ്ങൾ കിട്ടിയിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഹിജ്റ പോകാൻ നബി അനുവാദം കൊടുക്കുകയാണ്. അനുവാദം ചോദിച്ചു വന്നു, നബി കൊടുത്തു. അങ്ങനെ മുസ്ലിങ്ങൾ അബസീനിയയിലേക്കാണ് ആദ്യത്തെ ഹിജ്റ പോകുന്നത്. ആദ്യമായി അബസീനിയയിലേക്ക് പുറപ്പെട്ട കുടുംബം ഉസ്മാൻ റളിയല്ലാഹുവും ഭാര്യ റുഖയ്യയുമായിരുന്നു എന്ന് ചരിത്രം. 11 പുരുഷന്മാരും 3 സ്ത്രീകളുമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിനും കുടുംബത്തിനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹു അവർക്ക് സൗഖ്യം നൽകട്ടെ, ഇബ്രാഹിം, ലൂത്ത് എന്നിവർക്ക് ശേഷം ആദ്യമായി കുടുംബസമേതം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ. അതുകൊണ്ടാണ് നബി അങ്ങനെ പ്രാർത്ഥിച്ചത് അല്ലേ? ആ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നന്മയുടെ കാര്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിനു മുന്നേറിയിരുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വലിയ ദാനശീലനായിരുന്നു. എത്ര വലിയ പണമുണ്ടായിരുന്നു അദ്ദേഹത്തിന്! ഈ പണത്തിൽ അധികവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. നല്ല പണമുള്ളത് കൊണ്ട് തന്നെ സ്വഭാവ മോശമായിട്ടുണ്ടോ? ഇല്ല, നല്ല സ്വഭാവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന പെരുമാറ്റം. തൻ്റെ സ്വഭാവം കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കൂലെന്ന് അദ്ദേഹത്തിന് എപ്പോഴൊരു ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനുമായി ആഴത്തിൽ ബന്ധം പുലർത്തിയൊരു വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു. ഖുർആൻ മുഴുവനും അദ്ദേഹം മനഃപാഠമാക്കി. ഖുർആനിലെ ഒരു പേജെങ്കിലും മറിക്കാതെ പോകുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് തനിക്ക് ഏറെ വെറുപ്പുള്ളത് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കുന്നു കൂട്ടുകാരെ, ഖുർആൻ ഓതാത്തൊരു ദിവസം, ഖുർആൻ്റെ പേജ് മറിക്കാത്തൊരു ദിവസം ഉണ്ടാവുന്നത് അത്രയും വെറുപ്പുള്ളൊരു ദിവസമായിരിക്കും എന്ന് അദ്ദേഹം വിചാരിച്ചത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഖുർആൻ അദ്ദേഹം ഓതാറുണ്ടായിരുന്നു എന്നല്ലേ നമുക്ക് കിട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നല്ലോ ഉസ്മാൻ റളിയല്ലാഹു. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടു. എല്ലാ വെള്ളിയാഴ്ചകളിലും അദ്ദേഹം അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു ഖബറിന്റെ അരികിൽ കൂടെ ഇങ്ങനെ നടന്നു പോയാൽ അദ്ദേഹം താടി രോമങ്ങൾ നനയുമാറി കരയുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, നിങ്ങൾ നരകത്തെ ഓർത്ത് കരയാതെ ഖബർ കണ്ടിട്ടാണോ ഇങ്ങനെ കരയുന്നത്? അപ്പോ ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, പരലോകത്തിലെ ഒന്നാമത്തെ ഇടം ഖബറാകുന്നു. ഒരാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതവന് വളരെ എളുപ്പമാകും. അതിൽ നിന്ന് രക്ഷപ്പെടാത്തവന് ബാക്കിയുള്ളതെല്ലാം പ്രയാസകരമായിരിക്കും. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം പറഞ്ഞു, ഖബറിനേക്കാൾ ഭീകരമായതും മോശമായതുമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന്. കൂട്ടുകാരെ, തൻ്റെ ജീവിതകാലം മുഴുവൻ രാവും പകലും വ്യത്യാസമില്ലാതെ നന്മകളിൽ മുന്നേറാൻ ശ്രമിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പോലും ഖബറിനെയും പരലോകത്തെയും ഓർത്ത് കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നാം നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി എത്രയധികം ശ്രദ്ധിക്കണം അല്ലേ? അപ്പോൾ നമുക്കും ഈ കഥയിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പ്രചോദനമുണ്ടാവട്ടെ, നന്മയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിൽ കഥ പറയാം എന്ന ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിലെ ഒരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കേട്ടത്. എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കഥ പറയാം സെഷൻ സംപ്രേഷണം ചെയ്യുന്നത്.
1: ശബാന ചെറുകൂട് കിസ് കറക്കി കുത്തി എന്ന് പറയുന്നു സക്കീന ഉദരമ്പൊയിൽ. ഈ അവതരണം വളരെ ലളിതമായ ശൈലി കേൾക്കാൻ തന്നെ രസം എന്ന് പറയുന്നു. അതേപോലെ തന്നെ റുക്സാന ബാലിശ്ശേരി അൻസാരിയുടെ കഥയും വൺ മിനിറ്റ് ടോക്കും കേട്ടു മാഷാല്ലാ. ആമിർ രണ്ടത്താണി, പീസ് ടൈമിലേക്ക് അയക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് നമ്മുടെ ഫീഡ്ബാക്കിൽ തന്നെ അയച്ചു.
0: അദ്ദേഹം പീസ് ടൈമിലേക്ക് അയക്കുന്നത് എങ്ങനെ എന്ന് ഇങ്ങോട്ട് എങ്ങനെയാണോ അയച്ചത്
1: അതെ
0: അതേപോലെ തന്നെയാണ്, അതേ ഓപ്ഷൻ തന്നെയാണ്. പ്രോഗ്രാം പ്രൊമോഷൻ ഈ ഒരു അഭിപ്രായങ്ങൾ പ്രതികരണങ്ങൾ എന്ന ഫീഡ്ബാക്ക് പേജിലേക്ക് അയക്കാം.
1: അതിൽ വേണമെങ്കിൽ ഒരു സെന്റൻസ് ചേർക്കാം, പീസ് ടൈമിലേക്ക് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ ഒന്നുകൂടി പരിഗണനക്ക് കിട്ടും എന്നുള്ളതാണ്. ജമീല വി പി, അലഹമ്ദുലില്ലാ ഖുർആൻ പാരായണത്തിൽ ലയിച്ചു ചേർന്നപ്പോഴേക്കും സ്റ്റോപ്പായിപ്പോയി എന്ന് പറയുന്നു. ഓത്ത് കേട്ടപ്പോൾ മനസ്സിൽ കോരിത്തരിച്ചു മനോഹരമായ പാരായണം എന്ന് സക്കീന ഉദരമ്പൊയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, സൂറത്തുൽ വാഖിഅ കേൾക്കുമ്പോൾ തന്നെ ഒരു ഉണർവ് വരുന്നു എന്ന് റൈഹാന ബാനു തോട്ടശ്ശേരിയറ. നുസ്രത്ത് പി സി കുഴിപ്പുറം, ഹോജാ കഥകൾ കേൾക്കുമ്പോൾ അതിൻ്റെ അവസാനം നല്ലൊരു ഗുണപാഠവും ഉണ്ടാവും, പിന്നെ അവതരണവും സൂപ്പറായി എന്ന് പറയുന്നു. എൻ കെ മഷറു പത്തപ്രിയം, പുകഴ്ത്തി പറയുന്നവൻ്റെ മുഖത്ത് മണ്ണ് വാരിയിടണം എന്ന ഹദീസുള്ളത് കൊണ്ട് ഖാദികനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്ന്. അഷറഫ് ക, നിങ്ങളുടെ കൂടെ നമ്മൾ കട്ടക്കുണ്ട്, സപ്പോർട്ടായിട്ട് കൂടുതലുണ്ട്. ദ ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂരിൽ നിന്ന് പറയുന്നു, അബ്ദുള്ള സൽഫിയുടെ ഒരു ഗാനം പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ തീരുമാനമാക്കിക്കൊള്ളും സൽഫി. സഫിയ കെ തിരുരങ്ങാടി, നല്ല ഒരു കഥ, കുട്ടികൾ കേൾക്കേണ്ടത് തന്നെയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു ഭാര്യയെക്കുറിച്ച് അതിൽ നിന്ന് കിട്ടി അൽഹംദുലില്ലാ എന്നും പുതിയ അറിവ് നൽകുന്നു എന്നൊരു കമൻ്റാണ് അവർ നൽകിയിട്ടുള്ളത്. ജമീല കുമരനല്ലൂർ, വീട്ടിയുടെ കഥ കേൾക്കാൻ നല്ല രസമാണെന്ന് പറയുന്നു. സീനത്ത് പാലക്കാട്, മാഷാല്ലാ ചരിത്ര കഥ സൂപ്പർ എന്ന ഒരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
0: കേൾക്കാം തിരുമൊഴികൾ.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികൾ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് അവതരിപ്പിക്കുന്നത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നബിയാകണം എന്ന ഒരു വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹ്. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. മാ ബഅദ്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ അഹ്ലിഹി വമാലിഹി വന്നാസി അജ്മഈൻ. പ്രിയമുള്ള ശ്രോതാക്കളെ, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വചനമാണ് വായിച്ചത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അബു ഹംസ എന്ന വെളിപ്പൂരുള്ള വ്യക്തിയാണ്. അനസ് ഇബ്നു മാലിക് ഇബ്നു നദർ എന്നാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരനായ അദ്ദേഹം അൻസാരി സഹാബിയാണ്. നമുക്കറിയാം ഹിജർ കുമ്പ് 10 ജനിക്കുന്നത്, ഹിജർ 93 ബസറയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ബസറയിൽ അവസാനമായി മരിച്ച സഹാബിയാണ് അദ്ദേഹം എന്നതാണ് പറയപ്പെടുന്നത്. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ലാ യുഅ്മിനു അബ്ദുൻ, ഒരു അടിമ വിശ്വാസിയാവുകയില്ല, ഒരു അടിമയുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല, യഥാർത്ഥ മുഅ്മിനാവുകയില്ല ഒരാൾ, ഏതുവരെ, ഹത്ത അക്കൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ, ഞാനായിരിക്കണം അവൻ ഏറ്റവും ഇഷ്ടം, മിൻ അഹ്ലിഹി, അവൻ്റെ കുടുംബത്തേക്കാൾ, വമാലിഹി, അവൻ്റെ സമ്പത്തിനേക്കാൾ, വന്നാസി അച്ചുമഴീൻ, മുഴുവൻ മനുഷ്യരെക്കാളും. അപ്പോൾ തൻ്റെ കുടുംബം, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ തുടങ്ങിയ തൻ്റെ പ്രിയപ്പെട്ടവരെക്കാൾ, തൻ്റെ പ്രിയപ്പെട്ടതായ തൻ്റെ സമ്പത്തിനേക്കാൾ, ഇനി മറ്റാരെങ്കിലും പ്രിയപ്പെട്ടവർ ജനങ്ങളിലുണ്ടോ, സർവ്വജനങ്ങളെക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനാകുന്നതുവരെ ഒരടിമയും പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റു റിപ്പോർട്ടിൽ, ഫവല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് അവരുടെ കയ്യിലാണോ, അവൻ തന്നെ സത്യം, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാൾ മുഅ്മിനാവുകയില്ല, ഹത്താക്കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി, അവൻ്റെ പിതാവിനേക്കാൾ, മാതാപിതാക്കളേക്കാൾ, അവൻ്റെ മക്കളേക്കാൾ ഞാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകണം. പ്രിയമുള്ളവർ, ഈ ആശയമുള്ള പല വചനങ്ങളും സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഒക്കെ പല ഹദീസ് പണ്ഡിതന്മാരും തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എടുത്തു കൊടുത്ത് നമുക്ക് കാണാം. ഈമാൻ പൂർത്തിയാകാൻ ഏറ്റവും അനിവാര്യമാണ് അള്ളാഹുവിൻ റസൂൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാവുക എന്നത്. നബിയെ ഇഷ്ടപ്പെടണം എന്നതല്ല, നബിയെ സ്നേഹിക്കണമെന്നത് പോരാ, നബിയെ ഏറ്റവും കൂടുതൽ മറ്റെന്തിനേക്കാളും സ്നേഹിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെന്തിനേക്കാളും ഒരു മുഅ്മിന് പ്രിയപ്പെട്ടവനായിരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പാലിക്കുക, നബിചര്യ പിൻപറ്റി ജീവിക്കുക എന്നത് തൻ്റെ ദേഹേച്ഛയേക്കാൾ അതിന് മുൻഗണന നൽകണം, അതാണ് തഖദീമു വേണം എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമെന്നാണ്. തൻ്റെ മനസ്സിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരുന്നതിൽ താല്പര്യമുണ്ടാകണം എന്നതാണ് എൻ്റെ അർത്ഥം. ഇതിലേക്ക് വിളിച്ച വിഷ്ണു മറ്റൊരു ഹദീസ് നമുക്കറിയാം, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നതെന്തോ അതിനെ പിൻപറ്റുന്നതായിരിക്കണം അവൻ്റെ ഹവ, അവൻ്റെ ഇച്ഛ, അവൻ്റെ താല്പര്യം. അപ്പോൾ ഒരു വ്യക്തിയുടെ താല്പര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുക എന്നതാകണം, അല്ലാതെ തൻ്റെ ഇച്ഛക്കെതിരാണ് ദീനെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനവും ജീവിതവും തൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ റസൂലിൻ്റെ ചര്യയെ മാറ്റിവെച്ച് തൻ്റെ താല്പര്യത്തിന് പോവുക എന്നതല്ല ഒരു മുഅ്മിൻ പാലിക്കേണ്ടത്. അവൻ പൂർണ്ണമായി വിശ്വാസിയാകണമെങ്കിൽ തൻ്റെ ഹവയെ അവൻ മാറ്റി നിർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രവർത്തിച്ചതും നബിയുടെ ചര്യ അത് പിന്തുടരുന്നൊരവസ്ഥയുണ്ടാകണം എന്നതാണ്. അതിന് സാധിക്കുന്നുണ്ടോ എന്ന വിലയിരുത്തൽ ഇവിടെ പ്രധാനമാണ്. ഏതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റസൂലിനെ സ്നേഹിക്കണം. ആ സ്നേഹം ഉണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകൾ പിൻപറ്റി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ പാലിച്ച്, നബിയുടെ ജീവിതം പഠിച്ച്, ആ പ്രവാചക ചര്യ അനുധാവനം ചെയ്ത്, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ച്, റസൂലിൻ്റെ മേൽ സ്വലാത്ത് നിർവഹിച്ച്, റസൂലിൻ്റെ സന്ദേശം ജനങ്ങൾ പ്രചരിപ്പിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള കാര്യങ്ങളിൽ പ്രതിരോധം തീർത്ത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിൽപ്പെട്ടതിൽ അഭിമാനം കൊണ്ട് നാളെ റസൂലിനോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നവനാണ് റസൂലിനെ സ്നേഹിക്കുന്നവൻ. അത് കേവലം പറച്ചിലിൽ പോരാ, പ്രസംഗത്തിൽ പോരാ, ജീവിതത്തിലുണ്ടാകണം ആ സ്നേഹം എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അത് ഏതെങ്കിലും ദിവസങ്ങളിലോ ആഴ്ചകളിലോ മാസങ്ങളിലോ മാത്രം ഉണ്ടാകേണ്ടതല്ല, ജീവിതാവസാനം വരെ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ആ സ്നേഹം ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിലാകണം. മറ്റ് ആളുകളിൽ നിന്ന്, മതസ്ഥരിൽ നിന്ന് കടമെടുത്ത് മുൻകഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊന്നുമില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ റസൂലിൻ്റെ സ്വഹാബികൾക്കോ ഉത്തമ നൂറ്റാണ്ടിലുള്ളവർക്കോ ഒരു പരിചയവുമില്ലാത്ത കാര്യങ്ങളാണ് നബിയെ സ്നേഹിക്കാൻ നാം ചെയ്തേണ്ടത് എന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളും ഒക്കെ തന്നെ ഈ മതത്തെ നിന്ദിക്കലിന് തുല്യമാണ്, റസൂലിനെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് തിരിച്ചറിവുണ്ടാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചും സ്നേഹിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകിയും തൻ്റെ ഇച്ഛയേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് പ്രാധാന്യം നൽകുമ്പോഴാണ് മറ്റെന്തിനേക്കാളും, മറ്റ് ദുനിയാവിലെ മറ്റെന്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക്, സുന്നത്തുകൾക്ക്, ദീനിന് പ്രാധാന്യം നൽകുമ്പോഴാണ് ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവനാവുക. മരണം വരെ ആ സ്നേഹം നിലനിർത്തണം. അപ്പോഴാണ് നാളെ പരലോകത്ത് റസൂലിനെ കാണാനും റസൂലിൻ്റെ
5: നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനും റസൂലിന്റെ കൂടെ സഹവാസവും ഒരു മുഅ്മിന് ലഭിക്കുക. അതുകൊണ്ട് മരിക്കുന്നത് വരെ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ എല്ലാറ്റിനേക്കാളും വലുതായി സ്നേഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഓരോ മുഅ്മിനും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെ കേട്ടത് തിരുമൊഴികൾ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നബിയാകണം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയി തിരിച്ചു വരാം. എം എ ഗഫൂർ പാലത്തിങ്കൽ, മാഷാല്ലാ കഥ പറയാം സലാം സാറിൻ്റെ അവതരണം ഹൃദയസ്പർശിയാണ്. പീസ് റേഡിയോയുടെ എല്ലാ അവതാരകർക്കും പി ആർ ഫാമിലിക്കും നാഥൻ അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. നബിയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായി കെ വി ഉസ്താദ് പറഞ്ഞു തന്നു. പക്ഷേ ഇന്നത്തെ ചില ആളുകളുടെ നബി സ്നേഹം കണ്ടാൽ വിഷമം തോന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കെതിരായുള്ള പ്രവർത്തനം അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ, ആമീൻ എന്നൊരു കമൻ്റാണ് സഫിയ എടപ്പാൾ നടത്തിയിട്ടുള്ളത്. ജമീല വി പി കാളികാവ് ആമീൻ യ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞ് ഒന്ന് നമ്മുടെ കൂടെയുണ്ട്. ഒന്നും പറയാനില്ല, ഓരോ പരിപാടികളും ഒന്നിനൊന്നിനും മെച്ചം. മധുരം ഖുർആനിലൂടെ വന്ന് പീസ് ടൈമിലേക്ക്, അതിലൂടെ പുലരിവട്ടത്തിലൂടെ, കിസിലൂടെ നല്ലൊരു ഗുണപാഠമുള്ള കഥയും വൺ മിനിറ്റ് ടോക്കും കഴിഞ്ഞ് തിരുവചനങ്ങൾ കേട്ടു. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. പി ആർ പ്രവർത്തകർക്ക് ഹൈറിനായി പ്രാർത്ഥിക്കുന്നു എന്നാണ് നാദിര അടിമുഴിക്കൽ പറഞ്ഞിട്ടുള്ളത്. സഫിയ കെ തിരുവരങ്ങാടി, ഇന്നത്തെ തിരുമൊഴിയും കേട്ടു അൽഹംദുലില്ല. എന്നും ഒരു ഹദീസ്, ഒരു സഹാബിയെക്കുറിച്ചും നമുക്ക് പഠിക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ സ്ഥിരം ശ്രോതാവായ ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറയുടെ സഹോദരൻ മരണപ്പെട്ടു. പെട്ടെന്നുള്ള മരണമായിരുന്നു. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നാണ് അഫീഫ കെ മുട്ടിൽ വയനാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ആ സഹോദരൻ്റെ കബറിടം മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് നിറക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഖദീജ മുഴക്കുന്നൻ, പീസ് റേഡിയോ ലൈവ് എന്നും സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നഫീസ പി എ താമരശ്ശേരി, കുഞ്ഞിരാമൻ്റെ പൊടിക്കൈ എന്നൊരു പാഠം ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. പിശുക്കനായ അയൽക്കാരനെ ഒരു പാഠം പഠിപ്പിക്കുന്നതാണ് ആ കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജമീല വി പി കാളികാവ്, അൽഹംദുലില്ലാ ചരിത്രകഥകൾ കുട്ടികളോട് കുട്ടിക്കഥകൾ പറയും പോലെ അവതരിപ്പിച്ചു നൽകിയ സാറിന് എന്നും റബ്ബ് തുണയാവട്ടെ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഷെരീഫാസി സലാം പറഞ്ഞു കൂടെയുണ്ട്. സഫിയ എടപ്പാൾ വീട്ടി കഥയിൽ നിന്ന് ഇന്നത്തെ കിസിൻ്റെ ഉത്തരത്തിലെ സംശയം തീർന്നു എന്ന് പറയുന്നുണ്ട്. ജമീല വി കെ പൂനൂർ, സലാം സാറിൻ്റെ കഥ എത്ര നല്ല കഥ ആയിരുന്നു. മോർണിംഗ് ലൈവിൽ സലാം സാർ ഉള്ളതുപോലെ തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഒരു കഥ, കുട്ടികൾ കേൾക്കേണ്ടത് തന്നെയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഒരു ഭാര്യയെക്കുറിച്ച് അതിൽ നിന്ന് കിട്ടി അൽഹംദുലില്ലാ എന്ന് സഫിയ തിരുവരങ്ങാടി കമൻ്റ് നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ കൃത്യമായ ചില അഭിപ്രായങ്ങൾ, ചില അറിയിപ്പുകൾ, അഭിപ്രായങ്ങളല്ല അപ്ഡേറ്റ്സുകൾ നൽകാനുണ്ട്.
0: പീസ് റേഡിയോയുടെ നേതൃത്വത്തിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന പ്രയോജനപ്രദമായ ഓൺലൈൻ കോഴ്സുകൾ നടന്നു വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളും ഈ അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കണം, പ്രയോജനപ്പെടുത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സാണ്. കുട്ടികളെ ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ടതായ കോഴ്സാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ്. സെപ്റ്റംബർ 1 ഇൻഷാല്ലാ കോഴ്സ് ആരംഭിക്കും. പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കും ഇപ്പോൾ എൻറോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 500 വിശുദ്ധ ഖുർആൻ വ്യവസ്ഥാപിത പഠന സംരംഭമായ പീസ് റേഡിയോ 500 പഠന കോഴ്സിലെ പ്രധാനപ്പെട്ട മൊഡ്യൂളിലെ ക്ലാസ്സുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഠിതാക്കൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളുടെ ടെസ്റ്റുകൾ ഇനിയും അയക്കാൻ ഉത്തരം അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കത് അയക്കാനുള്ള അവസരമുണ്ട്. സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഈ ഒരു 500 പഠന കോഴ്സിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്യുമല്ലോ. മൂന്നാമത്, ഈ മദ്രസ വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ. ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ജൂലൈ 24 കോഴ്സ് ആരംഭിച്ചത്. അറബി ഭാഷ പഠനം സലീം സുല്ലമയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്ന അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2 മൊഡ്യൂളാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഖുറാനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ക്രമബദ്ധമായ പരിപാടിയാണ് അറബി ഭാഷാ പഠനം. നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു സ്വരത്തിലേക്കാണ്. റിയ എടവണ്ണയുടെ ഒരു മനോഹരമായ മാപ്പിളപ്പാട്ട് കാതൂർക്കാം.

0: മാഷാല്ലാ, മനോഹരമായ ഒരു സ്വരത്തിനാണ് നമ്മളിതുവരെ കാതോർത്തത്. എന്നത്തെയും പോലെ ഇന്നത്തെ സ്വരം സ്ലോട്ടിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ചിത്തിരമുത്തൊളി എന്ന ആ ഒരു വരികളുമായി റിയ ഇടവണ്ണയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമുക്ക് സലഫി വിജയികളെ പ്രഖ്യാപിക്കേണ്ടുന്ന സ്ലോട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
1: ഉത്തരം പറയേണ്ടതുണ്ട് ആദ്യം.
0: അതെ,
1: ചോദ്യം ഇതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യമാരായിരുന്ന രണ്ട് നബി പുത്രിമാർ ആരെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. റുഖയ്യ, ഉമ്മു കുൽസും. റുഖയ്യയും ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരുമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരാളുടെ മരണശേഷം മറ്റൊരാളെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിട്ടുള്ളത്. 13 പേർ ഇൻഷാല്ലാ സിസ്റ്റം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ്
0: സഫിയ കെ തിരൂരങ്ങാടി, നല്ല സ്വരം അൽഹംദുലില്ലാ, കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. ജാസ്മിൻ പറളി, സ്വരം സൂപ്പർ. ജമീല കുമരനല്ലൂർ, സൂപ്പർ പാട്ട്. റുക്സാന ബാലുശ്ശേരി, റിയമോൾക്ക് അഭിനന്ദനങ്ങൾ. ജമീല വി പി, മാഷാ അല്ലാ, ബാറക്കല്ലാ. സഫിയ എടപ്പാൾ, അന്നൂറിൻ്റെ എല്ലാ ക്ലാസ്സുകളുടെയും ഉത്തരങ്ങൾ അയക്കാത്തതുകൊണ്ട് എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ഉത്തരങ്ങൾ അയക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴും നോക്കി പറ്റുന്നില്ല, എന്ത് ചെയ്യണം? കുറേ ദിവസമായി ഞാൻ ഈ വിഷയം പറയുന്നു, ഇതുവരെ പരിഹാരം കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും കിട്ടുമെന്ന് കരുതുന്നു ഇൻഷാ അല്ലാ. തീർച്ചയായും നമ്മുടെ ഇന്നത്തെ പ്രൊഡക്ഷൻ ടീമിൽപ്പെട്ട ഹനീഫയും അസ്ലമും എല്ലാം ഇത് കേൾക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അതിൻ്റെ ഒരു മറുപടി കിട്ടുമെന്ന് വിചാരിക്കാം. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാ അല്ലാ, സ്വരം സൂപ്പർ, മോൾ നന്നായി പാടി എന്ന് പറയുന്നുണ്ട്. ഷുഹൈബ എം വളപട്ടണം, നല്ല സ്വരം സൂപ്പർ മാഷാ അല്ലാ, നല്ല അർത്ഥവത്തായ മാപ്പിളപ്പാട്ട് പാടിയ മോളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമ്മു ഹംന അത്തോളി, മാഷാ അല്ലാ, സൂപ്പർ മാപ്പിളപ്പാട്ട്. ബഷേരി അബു തലശ്ശേരി, ബാറക്കല്ലാ ഫീക്കും, അടിപൊളി സോങ് പാടിയ മോൾക്ക് അഭിനന്ദനങ്ങൾ. റുഷ്ദ കാളികാവ്, സ്വരം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ കരിമ്പിൽ, എല്ലാ പരിപാടികളും എന്നത്തെയും പോലെ ഉഷാറായി. നസീമ അഷ്റഫ് തിരുവേഗപ്പുറ, മാഷാ അല്ലാ, നല്ലൊരു പാട്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഉത്തരം ശരിയായി അൽഹംദുലില്ലാ എന്ന് നഫീസ പി എ താമരശ്ശേരി പറയുന്നു. സുബൈദ ഇസ്മായിൽ മടിക്കേരി, മാഷാ അല്ലാ, ഇന്നും ഞാൻ വിജയായി അൽഹംദുലില്ലാ. സിസ്റ്റം കനിയുമോ എന്ന് കാക്കാം. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനം എന്ന് പറയുന്നതിന് മറിയം പട്ടല, സ്വരം സൂപ്പർ. ഐഷ കരുമ്പിൽ, എൻ്റെ ഉത്തരം ശരിയാണ് അൽഹംദുലില്ലാ. സൗദ മുട്ടം, ഉത്തരം ശരിയാണ്. ജാസ്മിൻ പൂച്ചാക്കൽ, അൽഹംദുലില്ലാ, കറക്കി കുത്തി കറക്റ്റായി എന്ന് പറയുന്നുണ്ട്. സീനത്ത് പാലക്കാട്, മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. സഫിയ കെ തിരുവങ്ങാട്, എൻ്റെ ഉത്തരം തെറ്റി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ സഫിയ അടപ്പാൾ, സ്വരം സൂപ്പർ എന്ന ഒരു കമൻ്റ് നടത്തുന്നുണ്ട്.
1: മാഷാ അല്ലാ, നമ്മൾ എത്തി നിൽക്കുന്നത് മറ്റൊരു മനോഹരമായ സ്ലോട്ടിലേക്കാണ്. ഇന്നത്തെ വഴിവിളക്കിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഏകദേശം 2631 നമ്പർ വഴിവിളക്കാണ് നമ്മൾ ഇന്ന് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്: സ്വതന്ത്ര ലൈംഗികത ആപത്ത്, ലിബറാലിസത്തിൻ്റെ തണലിൽ സാർവത്രികമാവുന്ന ലൈംഗിക വൈകൃതങ്ങൾ ധാർമ്മികതയ്ക്കു മാത്രമല്ല ആരോഗ്യ സുരക്ഷയ്ക്കും ഭീഷണിയാണ് എന്ന ഒരു ടെക്സ്റ്റ് ഉൾക്കൊള്ളുന്ന വഴിവിളക്കാണ് നമ്മൾ ഇന്ന് സംപ്രേഷണം ചെയ്യുന്നത്. വഴിവിളക്ക് മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുഗു, നേപ്പാളി, ബംഗ്ല, മറാഠി, ടെഗലോഗ് എന്നീ ഭാഷകളിലും ലഭ്യമാണ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് ഓരോ ദിനങ്ങളിലും വന്നെത്തുന്ന നേർവഴി, അതേപോലെ തന്നെ വഴിവിളക്ക് എന്നിത്യാദി, അതേപോലെ തന്നെ വൺ മിനിറ്റ് ടോക്ക്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് നമുക്ക് ചില ചിന്തകൾ പകർന്നു നൽകുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇന്ന് പിന്നെ നമ്മൾ കേട്ട ഒരു പിന്നെ വഴിവിളക്കിൽ കേട്ടത് സ്വതന്ത്ര ലൈംഗികതയുടെ ആപത്തിനെ കുറിച്ച് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആരോഗ്യകരമായ ബന്ധങ്ങളിലാണ് പരസ്പര ബഹുമാനമുണ്ടാകുന്നത്, അതേപോലെ തന്നെ ഉത്തരവാദിത്തം ഉണ്ടാകുന്നത്, സുരക്ഷയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കൗമാരക്കാരായ നമ്മളുടെ മക്കളെ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, മാരകമായ വിപത്തുകൾ, രോഗങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് അത് ഒരു പിന്നെ രോഗങ്ങൾ, ഈ എയ്ഡ്സുമായി ബന്ധപ്പെട്ട് അല്ലേ, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് ശരീരത്തിൽ വന്നാലുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അത് ഇപ്പോഴും ഇങ്ങനെ പഠിച്ചത് ഓർക്കുകയാണ്. എന്ത്, നമ്മുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും അത് തകർക്കുമെന്നാണ്. അപ്പോൾ പിന്നെന്താ ശരീരത്തിൽ സംഭവിക്കുക? ഒരു ജലദോഷം വന്നാൽ പോലും മാറാത്ത ഒരു സാഹചര്യം വരിക. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ലൈംഗികമായ ഇത്തരത്തിലുള്ള പിന്നെ ബന്ധങ്ങളിലൂടെ പകരുന്ന രോഗങ്ങൾ, അതേപോലെ തന്നെ അപ്രതീക്ഷിതമായ ഗർഭധാരണങ്ങൾ, ഇപ്പം നമ്മൾ ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, വിശ്വാസക്കുറവ്, അസൂയ, അതേപോലെ തന്നെ വേർപിരിയൽ, അങ്ങനെ വേർപിരിയുമ്പോൾ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്, അവരുടെ ഭാവി എന്താണ്, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന വിപത്തുകൾ എന്തൊക്കെയാണ് അല്ലേ, വച്ചനില്ലാത്ത അല്ലെങ്കിൽ അമ്മയില്ലാത്ത ഇത്തരം മക്കൾ, ഈ സമൂഹം പിന്നെ എന്തു ചെയ്യും, ഇവരുടെ ഭാവി എന്തായിരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇസ്ലാം അതിന് വെച്ചിട്ടുള്ള ഒരു ഘടനയാണ്, അതായത് പിന്നെ ആളുകളുടെ പിന്നെ സാക്ഷ്യത്തിൽ വലിയ പിന്നെ വരന് നൽകുന്ന ഒരു കരാർ, അതിന് ഇസ്ലാം പേരിട്ടത് നിക്കാഹ് എന്നുള്ളതാണ്. വളരെ മനോഹരമായ ഒരു കാര്യമാണത്. അതായത് ആളുകൾ അറിഞ്ഞുകൊണ്ട് സ്വന്തം കുട്ടിയെ ഒരു ദീനീബോധമുള്ള ഒരു ചെറുപ്പക്കാരന് കൊടുക്കുക വഴി സമൂഹത്തിൻ്റെ സുരക്ഷ, അതിൽ വളർന്നു വരുന്ന മക്കളുടെ ഭാവി, ഇങ്ങനെ ഒരുപാട് ഒരുപാട്, അല്ലെങ്കിൽ പിന്നെ ഈ ദമ്പതികളുടെ ജൈവികമായ സംതൃപ്തി, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കതിൽ കാണാൻ കഴിയും. എന്നാൽ ഇന്ന് അതിനെയൊക്കെ തറപറ്റിച്ചു കളയുന്ന രൂപത്തിൽ ഇപ്പോൾ ചില സമ്മേളനങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങൾ, ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ഇന്നും ഇന്നലെയുമായൊക്കെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് വൈറലാണ്. അതായത് ഒരു പിന്നെ അല്പവസ്ത്രധാരിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കോപ്രായത്തരങ്ങൾ, ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്, കലാലയങ്ങളിൽ നിന്ന് പിന്നെ പുരോഗമനത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ, അതിൽ നമ്മുടെ മക്കൾ അകപ്പെട്ടാലുണ്ടാകുന്ന ആപത്തുകളെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ബോധവാന്മാരാകണം. അവരുടെ പ്രായവും അവരുടെ ചിന്തയുമൊക്കെ ഒരു പക്വതയില്ലാത്തതാണ്. അപ്പോൾ ഒരു പക്വമായ തീരുമാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വഴി എന്ന് പറയുന്നത്, നമുക്ക് സ്വീകരിക്കേണ്ടുന്ന വഴി എന്ന് പറയുന്നത് ഉപദേശങ്ങളാണ്. അതേപോലെ തന്നെ ഉപദേശങ്ങൾ കിട്ടുന്ന ഇടങ്ങളാണ് ഇപ്പം നമ്മുടെ ജുമാ ഖുതുബകൾ, ക്ലാസുകൾ, സിആർഇകൾ, അതേപോലെ തന്നെ QHLS അങ്ങനെയുള്ള പിന്നെ വേദിയിലേക്ക് അവരെ പങ്കെടുപ്പിക്കുക. കൂട്ടത്തിൽ പറയട്ടെ, ഈ വരുന്ന പിന്നെ September 11-12 പാലക്കാട് ജില്ലയാണ് നമ്മുടെ പ്രോഫ്കോണിന് അല്ലേ ആതിഥ്യമരുളുന്നത്. അപ്പോൾ പ്രൊഫഷണലുകളായിട്ടുള്ള കോഴ്സുകൾക്ക് വേണ്ടി പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. അപ്പോൾ അവിടങ്ങളിലൊക്കെ അവരുടെ പിന്നെ ഭാവിയുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് അത്തരം സമ്മേളനങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അവിടങ്ങളിലൊക്കെ ഒരുപാട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മക്കൾ പങ്കെടുക്കുന്നു. അപ്പോൾ അവരൊക്കെയും അതിൻ്റെ മധുരം കിട്ടുന്നു. അതിൽ നമ്മുടെ കുട്ടികളുണ്ടോ എന്നുള്ള ഒരു പരിശോധന നമ്മൾ നടത്തണം. അതോടൊപ്പം രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമം, ഇപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മുടെ ചെറിയ മക്കൾക്ക്, ഇപ്പോൾ ബാലവാടി പ്രായത്തിലുള്ള മക്കൾക്ക് നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് സ്കൂൾ ഓഫ് ഖുർആൻ. അപ്പോൾ അത് ശ്രമകരമായൊരു പണിയാണ്. ഒരു സ്ഥാപനം വേണം, ഒരു കെട്ടിടം വേണം. അപ്പം നമ്മളുടെ സമ്പത്താണ് അതിന് ചെലവഴിക്കേണ്ടത്. അത് നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു തലമുറ, അത് ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആനും ഹദീസുകളും അക്ഷരമാലയൊക്കെ പഠിച്ചു വരുന്നൊരു കുട്ടി, അതിങ്ങനെ കയറി കയറി വരുമ്പോൾ നമ്മുടെ സിയാറിയിലേക്കും മദ്രസയിലേക്കും അവരെ ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു ദീനിൻ്റെ ഒഴുക്ക്, അങ്ങനെ അതിലേക്ക് കയറി കൗമാരപ്രായത്തിലെത്തുമ്പോൾ നമ്മുടെയൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അവരെ ഏൽപ്പിക്കുക, അതിലെ സംഘാടകരായിട്ട് അവർ വരട്ടെ, ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ ശാഖാതലത്തിൽ നടത്തി അവരത് പിന്നെ രൂപപ്പെടുത്തി വരുന്നതാവട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ജമാഅത്ത് നിസ്കരിക്കാനുള്ള 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചുവോ അതേ രൂപത്തിൽ കൂട്ടുപ്രാർത്ഥനയില്ലാത്ത, അതായത് നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥനയില്ലാത്ത, ശിർക്ക് ബിദഅത്തുകളില്ലാത്ത ഒരു ഒരു സലഫി ഭവനം നമ്മുടെ നാടുകളിൽ ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്ത് അതിനല്ലേ ചെലവഴിക്കേണ്ടത്? അതേപോലെ തന്നെ മദ്രസ കെട്ടിടങ്ങൾ ഉണ്ടാവട്ടെ, കുട്ടികൾ ദീനു പഠിക്കട്ടെ, ചെറിയ പ്രായത്തിലുള്ള മക്കൾക്ക് അവരുടെ, നമുക്കിപ്പോൾ നമ്മരും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പിന്നെ വെള്ളത്തിൽ വരച്ചതുപോലെയാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു പക്ഷെ മനസ്സിൽ നിൽക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ മക്കളുടേത് അങ്ങനെയല്ല, അവർ കല്ലിൽ കുത്തിവെച്ചതുപോലെയാണ്, ആ ചെറുപ്രായത്തിൽ കിട്ടുന്നത് അങ്ങനെ തന്നെ അവരുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ നമുക്കറിയാം, ഒരു തിരമാല, നമ്മൾ പിന്നെ ബീച്ചിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? തിരമാല ഒന്നിനു പുറകെ ഒന്നായിട്ട് വരണം. അപ്പോൾ നമ്മൾ ആ കരയിലൊരു ഒരു പിന്നെ കോൺക്രീറ്റിൻ്റെ ഒരു ഭിത്തി ഉണ്ടെന്ന് വിചാരിക്കുക, അതിനെ നിരന്തരമായി തിരുമാല വന്നടിക്കുകയാണ്, എത്ര കാലം അതിന് പിടിച്ചു നിൽക്കാൻ കഴിയും? ഇതുപോലെയാണ് ഇന്നത്തെ സാഹചര്യം, തിരമാല കണക്കിനാണ് തിന്മകൾ വരുന്നത്, തെറ്റുകൾ വരുന്നത്. അതിൻ്റെ തടുത്തു നിർത്താൻ നമ്മുടെ കയ്യിൽ എന്ത് പ്രതിരോധമാണുള്ളത്? ഒരു കോൺക്രീറ്റ് കെട്ടിടം നമ്മളെ പ്രതിരോധിക്കാനുണ്ടോ? ആ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് സമാനമാണ് നമ്മുടെ നാട്ടിലെ സ്കൂൾ ഓഫ് ഖുർആൻ, അതേപോലെ തന്നെ സിആർഇ സംവിധാനങ്ങൾ, മദ്രസകൾ, QHLS, പള്ളികൾ,
1: ജുമാ ഖുതുബകൾ.
0: അതായത് കേൾക്കട്ടെ, അത് എത്രയെത്ര ആളുകൾ പലതിനും, ഇപ്പൊ പണ്ട് കാലത്തിലുള്ള നീ സുന്നിയാണ് ഞാൻ പിന്നെ മുജാഹിദാണെന്നുള്ളതൊന്നും അല്ല നോക്കുന്നത്, ആളുകൾക്ക് നന്മ എവിടെ നിന്ന് കിട്ടുന്നുണ്ടോ അത് യൂട്യൂബിൽ നിന്നാണെങ്കിലും അവർ കേൾക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെയും കേൾക്കാൻ പറ്റുന്ന സൗകര്യപ്രദമായ ഇടങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നമ്മുടെ അധ്വാനം ഉപയോഗിച്ച് അതൊക്കെ കബറിലേക്ക് വരും, അതൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒന്ന് മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടുന്ന് കൊണ്ടുപോവുക. നമ്മളൊക്കെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ലൈവിലൊക്കെ ഇരിക്കുമ്പോൾ പല മെസ്സേജുകളും വരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു സ്ഥാനത്ത് നമ്മളിൽ നിന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒരു കഫൻ തുണിയിൽ പൊതിഞ്ഞ് നമ്മൾ ആ പൂമുഖത്ത്, നമ്മുടെ വീട്ടിൻ്റെ പൂമുഖത്ത് കിടക്കുന്നതും, നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ അന്ത്യയാത്രയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നതൊക്കെ രംഗാലോചിച്ച് നോക്കൂ, അവിടേക്ക് ദുനിയാവിൽ നിന്ന് വരുന്നത് ഒരൊക്കെയും നമ്മളെ മൂടുകല്ല് വെച്ച് അതിൻ്റെ മേലെ മണ്ണിട്ട് അവരൊക്കെ തിരിച്ചു പോരും. പിന്നെ നമുക്ക് ഈ ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൂന്നെണ്ണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എണ്ണി പറഞ്ഞു. എന്താണ് അത്? ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവ്. അതേപോലെ തന്നെ സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ. അതായത് അതിലാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. നമ്മളുണ്ടാക്കിയ ഒരു മുസല്ലയുടെ പണം, നമ്മളുണ്ടാക്കിയ ഒരു മദ്രസ കെട്ടിടത്തിൻ്റെ ഒരു വിഹിതം, നമ്മളുണ്ടാക്കിയ ഒരു സ്കൂൾ ഓഫ് ഖുറാനിൻ്റെ ഒരു വിഹിതം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വഴിയുണ്ടായ ഒരു സംഘടനാ ശക്തി, ഇതിൻ്റെയൊക്കെ ഒരു ഒരു വഴി എവിടേക്ക് എത്തും?
1: നമ്മുടെ
0: ഖബറിലേക്ക് എത്തും. മൂന്നാമത് പറഞ്ഞ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് ഇവിടെയുള്ള സമ്പാദ്യം എന്നുള്ളതാണ് ഇന്നത്തെ വഴിവിളക്കുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു വിശദീകരണം നൽകാനുള്ളത്. കൂടുതൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്, ബോധവാന്മാരാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇടക്കിടക്കുള്ള ഓർമ്മപ്പെടുത്തുകൾ, ഈ ഓർമ്മപ്പെടുത്തുന്ന ആൾക്കും കേൾക്കുന്നവർക്കൊക്കെ അത് വലിയ പ്രയോജനമുണ്ടാകും എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രമേ
2: ഉള്ളൂ.
0: പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒരു അല്പസമയം പോയി തിരിച്ചു വരാം.
1: ഉമ്മു ഹംന അത്തോളി, നമ്മുടെ മക്കളെ നമ്മൾക്ക് കിട്ടി, അലഹമ്ദുലില്ല. അടുത്ത തലമുറകളെ പറ്റി ആലോചിക്കുമ്പോൾ പേടിയാണ്. റബ്ബിനോടുള്ള പ്രാർത്ഥന മാത്രം ബാക്കി എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്.
0: ആയിഷ അങ്ങാടിപ്പുറം, ഇന്നലെ ഞാനും വിജയികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു, ഇന്ന് ഇതുവരെ ലിസ്റ്റിൽ വരാത്ത ആളുകളുടെ പേരും വരട്ടെ എന്ന് പറയുന്നുണ്ട് നഫീസ. കാടാമ്പുഴ അലഹംദുലില്ലാ ഉത്തരം ശരിയായി എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് കബീർ പുള്ളിപ്പാടം ഉത്തരം കേട്ടില്ല, ഒന്നുകൂടി പറയാമോ എന്ന് പറയുന്നുണ്ട് ഇൻഷാല്ലാ. യാസീൻ ഷെരീഫ് നിറമരുതൂർ സ്വരം വളരെ നന്നായി എന്ന് പറയുന്നുണ്ട്. ഫാത്തിമ സ്വരം നന്നായി എന്ന് പറയുന്നുണ്ട്. ജമീല വി കെ പൂനൂർ ഉത്തരം ഒന്നുകൂടി പറയുമോ, ഫോണിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പറയാം, എൻ്റെ ഉത്തരം ശരിയാണ്. നാദിറ ഇടിമുഴിക്കൽ സിസ്റ്റത്തെ കാത്തിരിക്കുന്നു, നല്ല സ്വരം മാപ്പിളപ്പാട്ടിൽ ലയിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വിജയികളെ പ്രഖ്യാപിച്ചാലോ?
1: തീർച്ചയായും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യമാരായിരുന്ന രണ്ടു പ്രവാചക പുത്രിമാർ ആരെല്ലാം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, റുഖിയ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമ. ഇന്ന് വിജയികളിൽ സിസ്റ്റം തിരഞ്ഞെടുത്ത 10 പേരെ നമ്മൾ പ്രഖ്യാപിക്കുന്നു.
0: 13 പേരെ
1: പ്രഖ്യാപിക്കുന്നു. ആഷിക കൊപ്പം, സബീഹ വള്ളുവമ്പ്രം, ഫാത്തിമത്തു സുഹറ, നബീഹ വള്ളുവമ്പ്രം, ഫാത്തിമത്തു സുഹറ, ഷംല സി കെ മാഞ്ഞാലി, അനീസ് ചക്കരക്കൽ, അനീസ ചക്കരക്കൽ, റജിയ, റഹ്മത്ത് കാലിക്കറ്റ്, റസ്നി ഹാജിയാർ പള്ളി, ഫാത്തിമ സുഹറ, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, ഉമേറ തൃശൂർ വള്ളറക്കാട്, യാസീൻ ഷെരീഫ് നിറമരുതൂർ ആൻഡ് മുബീൻ ചെമ്പങ്കൊല്ലി.
0: വിജയികൾ ഒരിക്കൽ കൂടി പറയുന്നു, സിസ്റ്റം തെരഞ്ഞെടുത്ത 13 പേർ. ആഷിക കൊപ്പം, നബീഹ വള്ളുവമ്പ്രം, ഫാത്തിമത്ത് സുഹറ, ഷംല സി കെ മാഞ്ഞാലി, അനീസ ചക്കരക്കല്ല്, റജിയ, റഹ്മത്ത് കാലിക്കറ്റ്, റസ്നി ഹാജിയാർ പള്ളി, ഫാത്തിമ സുഹറ, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, ഉമൈറ തൃശൂർ വള്ളറക്കാട്, യാസീൻ ഷെരീഫ് നിറമരുതൂർ, മുബീൻ ചെമ്പങ്കൊല്ലി. സിസ്റ്റം തെരഞ്ഞെടുത്ത വിജയികൾക്കും അതല്ലാത്തവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്.

0: ഏറ്റെടുക്കുന്ന ടാസ്ക്, ആ വർക്ക് ഒരു 5 മിനിറ്റ് നമ്മൾ കണ്ണടച്ച് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. എങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് നമുക്കത് കൂടുതൽ എളുപ്പമായി തീരും.
1: അതെ.
0: 2, ഓൺ ദ ടൈമർ. വെറുതെ അനിയന്ത്രിതമായി ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറം കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. അത് ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കും. 3, ഈറ്റ് ദ ഫ്രോഗ്, അഥവാ ആ ടാസ്കിലെ ആ വർക്കിലെ ഏറ്റവും പ്രയാസകരമായ ടഫ് പോർഷൻ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ ബാക്കിയുള്ളത് നമുക്ക് വളരെ ഈസിയായി മാറും. അപ്പം നമ്മുടെ വർക്ക് പരിസമാപ്തി വിജയമായി തീരുവാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി കൂടാനുള്ള, പവർ കൂടാനുള്ള 3 ടെക്നിക്കുകളാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.
1: അപ്പം 3 കാര്യങ്ങൾ ഒരു ടാസ്ക് വിജയത്തിലെത്താൻ.
0: യെസ്.
1: 1, നമ്മളതിനെ മനസ്സിലേക്ക് ഏറ്റെടുക്കുക. 2 കാര്യം എന്ന് പറയുന്നത് ഒരു സമയം, നിശ്ചിതമായ ഒരു സമയം
0: ഓണാക്കി വെക്കുക,
1: നമ്മളതിന് നൽകുക. 3 കാര്യം, അതിലെ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു പോർഷൻ
0: ആദ്യം
1: ചെയ്തു തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റെടുത്ത കാര്യം വളരെ എളുപ്പത്തിൽ, വളരെ ലഘുവായി നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും എന്ന ഒരു സന്ദേശമാണ് ഇന്നത്തെ ചിന്തയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി
2: പങ്കുവെക്കേണ്ടത്.
1: ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടു, അൽഹംദുലില്ലാഹ്. എല്ലാം വളരെ ഉപകാരമായി. ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ, കുടുംബത്തിന് സമാധാനം നൽകട്ടെ എന്ന് സഫിയ കെ തിരുരങ്ങാടി പ്രാർത്ഥിക്കുന്നു. വിജയികളിൽ പെട്ടില്ല, ഉത്തരം ശരിയാണ് അൽഹംദുലില്ലാഹ് എന്ന് ആയിഷ തോട്ടശ്ശേരിയറ പറയുന്നു. വിജയികൾക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാം പുതുമുഖങ്ങളാണല്ലോ മാഷാ അല്ലാ എന്ന് അമീർ ടി എടത്തനാട്ടുകര. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് സീനത്തു പാലക്കാട്. എൻ്റെ ഉത്തരം ശരിയാണ് അൽഹംദുലില്ലാഹ് എന്ന് മുംതാസ് കാസർഗോഡ്. അൽഹംദുലില്ലാഹ് അൻസാരിയുടെ മരണത്തെപ്പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും മരിച്ചു, ഇവർ മരിച്ചത് എന്ന് നമ്മൾ പറയും. സ്വന്തം മരണത്തെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. മരണത്തെപ്പറ്റി ചിന്തിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തും.
0: മഞ്ചേശ്വരത്ത് നിന്ന് മുഹ്സിന് പറയുന്നത്, എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ്. ഉമ്മുകുൽസു ചിറമംഗലം, പേര് വന്നിട്ടില്ലെങ്കിലും ഞാനും വിജയിയാണ് എന്നാണ്. ഷഹനാസ് അരിക്കുളം, അസ്സലാമു അലൈക്കും. മക്കളെ കൂട്ടുകെട്ട് വിചാരിക്കുമ്പോൾ പേടിയാവുകയാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും സ്കൂളുകളിലെ കൂട്ടുകെട്ടും അങ്ങനെയാണല്ലോ. ഇപ്പോൾ അള്ളാഹു എല്ലാ മക്കളെയും കാത്തുരക്ഷിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്.
1: സിസ്റ്റം പരിഗണിച്ചില്ലെങ്കിലും ഞാൻ ശരി ഉത്തരം അയച്ചല്ലോ എന്ന സമാധാനത്തിലാണ് വിജയികൾക്കും ഉത്തരം ശരിയാക്കിയവർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് നാദിറ ഇടിമുഴിക്കൽ കമൻ്റ് ചെയ്തിട്ടുള്ളത്.
0: നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന സെഷനിലാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഭക്ഷണ വസ്തുക്കൾ ചൂൽ ഉപയോഗിച്ച് അടിച്ച് കളയാമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുന്നു മുഹമ്മദ് സാദിഖ് മദീനി.
3: നിലത്ത് വീണ ഭക്ഷണ വസ്തുക്കൾ ചൂൽ ഉപയോഗിച്ച് അടിച്ച് കളയാൻ പാടില്ല. അതുപോലെ ഭക്ഷണത്തിന് മുന്നിൽ എണീറ്റ് നിൽക്കാവതല്ല, ഭക്ഷണത്തെ ചവിട്ടാൻ പാടില്ല എന്നിത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ, വസ്തുത എന്താണ് എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
4: അള്ളാഹുവിന്റെ അപാരമായ ഒരു അനുഗ്രഹമാണ് ഭക്ഷണം എന്നത്. വഅത്അമഹും മിൻ ജുഅ്, മക്കക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിക്കൊടുത്ത, ചെയ്തു കൊടുത്ത വലിയ ഒരു അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ വിശപ്പിൽ നിന്നും അവർക്ക് ഭക്ഷണം നൽകി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ ഭക്ഷണത്തെ നമ്മൾ നിസാരവൽക്കരിക്കുവാനോ പുച്ഛിക്കുവാനോ പാടില്ല. കുലുവശ്രവു വലാ തുസ്രിഫൂ, തിന്നുക കുടിക്കുക നിങ്ങൾ അമിതവ്യയം ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യത്തിലധികം എടുത്ത് അതിൽ ധൂർത്ത് കാണിക്കുക, ഇസ്രാഫ് കാണിക്കുക വലിയ തെറ്റാണ്. കുലു വശ്രബു വതസദ്ദഖു, തിന്നുക കുടിക്കുക, പക്ഷേ അതിലൊന്നും ഒരു അമിതവ്യയം പാടില്ല എന്നാണ് ഇസ്ലാമിന് നിർദ്ദേശിക്കാനുള്ളത്. നിലത്ത് വീണ് കിടക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഉപയോഗിക്കുക തന്നെ വേണം. അതല്ല, അത് പറ്റെ കേടായി, ഇനി ഭക്ഷിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഉപദ്രവം വരുന്നു എങ്കിൽ അത് ഒഴിവാക്കിയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം

0: ഒരിക്കലൊരു കാരക്കയുടെ ചുള നിലത്ത് വീണ് കിടക്കുമ്പോൾ വഴിയിൽ കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലൗല അന്നി അഖ്ഷാ അൻ തകൂന മിന സദഖ ലാകൽതുഹ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ഈ ഒരു കാരക്ക അതൊരു പക്ഷേ സദഖയുടെ കാരക്കയായിരിക്കുമോ എന്ന് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ അത് ഞാൻ ഭക്ഷിക്കുമായിരുന്നു എന്നാണ്. അതൊരു കാരക്കയല്ലേ, നിലത്ത് കിടക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഒഴിവാക്കിയില്ല. പക്ഷേ സക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭക്ഷിക്കുവാൻ പാടില്ലാത്തതാണ് എന്ന കാരണത്താൽ ഒരു പക്ഷേ ഈ ഒരു കാരക്ക സദഖയുടെ അഥവാ സക്കാത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതായിരിക്കാം എന്ന് ഭയന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ നക്കിത്തുടക്കുവാൻ, അതിൽ ഭക്ഷണത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ നക്കിത്തുടക്കുവാൻ ആവശ്യപ്പെട്ടു. ഇത് ഭക്ഷണത്തോടുള്ള ഒരു ആദരവാണ്. അപ്പോൾ അനാവശ്യമായി വേസ്റ്റ് ആക്കുക, ഒഴിവാക്കുക, വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക, ഇതൊന്നും പാടില്ല. ഇനി ഒഴിവാക്കപ്പെട്ടു, ഒരു നിർബന്ധ സാഹചര്യത്തിൽ ഒഴിവാക്കപ്പെട്ടുവെങ്കിൽ അത് കന്നുകാലികൾക്കോ മറ്റ് മൃഗങ്ങൾക്കോ കൊടുക്കുവാൻ നീക്കിവെക്കണം. ഒരിക്കലും ഭക്ഷണത്തെ ഒരു നന്ദികേട് കാണിക്കുന്ന, റബ്ബിനോട് നന്ദികേട് കാണിക്കുന്ന രൂപത്തിൽ, ഒരു അനാദരവ് കാണിക്കുന്ന രൂപത്തിൽ ഭക്ഷണത്തോടൊന്നും പെരുമാറാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇവിടെ ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെ ഭക്ഷണത്തിന് മുമ്പിൽ എണീറ്റ് നിൽക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശമൊന്നും ഇസ്ലാം പറയുന്നില്ല. ഒരുപക്ഷെ ഭക്ഷണത്തെ ചവിട്ടുക അല്ലെങ്കിൽ ചൂലുപയോഗിച്ചൊക്കെ അത് അടിച്ചെടുക്കുക എന്നത് ഒരു നന്ദികേടാവുമല്ലോ എന്ന കാരണത്താലായിരിക്കാം ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായിരുന്നാലും അതൊരു മോശമായി കാണുന്നുവെങ്കിൽ, അത് ഭക്ഷണത്തെ അവമതിക്കലാണ് എങ്കിൽ അത്തരം ഒരു പ്രവർത്തനവും പാടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും. നമ്മുടെ അൽ ഇജാബ സ്ലോട്ടിനെ കുറിച്ച് ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ മതപരമായ വിഷയങ്ങളിലുള്ള നമ്മുടെ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്താനുള്ള പീസ് റേഡിയോ ഹൈലൈറ്റ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് അൽ ഇജാബ. നമുക്കത് എഴുതി ചോദിക്കാം. അതിനു പുറമെ ലൈവായി ശനിയാഴ്ചകളിൽ നമുക്ക് ഫോണിലൂടെ നമ്മുടെ സംശയങ്ങൾ നേരിട്ട് ചോദിച്ച് നിവൃത്തി വരുത്താനുള്ള അവസരവും പീസ് റേഡിയോ നൽകുന്നുണ്ട് എന്നൊരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ അവസ്ഥ എത്ര ഖേദകരമാണ്! കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ, പാർട്ടികൾ, എത്ര ഭക്ഷണങ്ങളാണ് അനാവശ്യമായി കൊണ്ട് ഒഴിവാക്കുന്നത്, കളയുന്നത് എന്ന് ഇംതിയാസ് തിരുവമ്പാടി കമൻ്റ് നടത്തിയിട്ടുണ്ട്. സെറീന വി പി വളാഞ്ചേരി ഞായറാഴ്ചയാണ് മലപ്പുറം സൗത്തിൻ്റെ വനിതാ സമ്മേളനം എന്നു പറഞ്ഞിട്ടുണ്ട്. റിൻഷാദ് ആലപ്പുഴ, വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്ന പ്രശ്നമുള്ളതിനാൽ എന്നോട് ഒറ്റയ്ക്ക് ദീർഘദൂരം വാഹനം ഓടിച്ച് പോകരുത് എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാലും മാസത്തിൽ ഒരിക്കൽ ആലപ്പുഴയിൽ നിന്ന് തിരൂരേക്ക് അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ട്. കൂടുതലും സുബഹി കഴിഞ്ഞ ഉടനെയാണ് യാത്ര. അങ്ങനെയുള്ളപ്പോൾ ഞാൻ മോർണിംഗ് ലൈവ് കേട്ടുകൊണ്ടാണ് പോകാറുള്ളത്. ഒരു പ്രസംഗം കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് കേട്ടുകൊണ്ട് പോകുമ്പോൾ തീരെ ഉറക്കം വരാറില്ല എന്നതാണ് എൻ്റെ അനുഭവം. അതുപോലെ ഇതിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം കൂടി പറയാം. കഴിഞ്ഞ മാസം ഞാൻ ഇങ്ങനെ പോകുന്നതിനിടയിൽ ഇടയ്ക്ക് ചായ കുടിക്കാൻ കയറിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള കാർ യാത്രയിലാണെന്ന് മെസ്സേജ് അയക്കുകയും അത് ലൈവിൽ വായിക്കുകയും ചെയ്തു. അധികം വൈകാതെ എൻ്റെ ഈ പ്രശ്നം അറിയുന്ന ഒരു ആദർശ സുഹൃത്ത് വിളിച്ച് എൻ്റെ ഒറ്റയ്ക്ക് പോയതെന്ന് ചോദിച്ച് വഴക്ക് പറയുകയും ഉറങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയുകയും ചെയ്തു. കോഴിക്കോട് നിന്ന് മറ്റൊരു സുഹൃത്ത് വിളിച്ച് തിരുവനന്തപുരം പരിപാടി എന്ന് ചോദിക്കുകയും സൗഹൃദം പുതുക്കുകയും ചെയ്തു. വേറെയും പലരും വാട്സപ്പ് വഴി വിവരം അന്വേഷിച്ചു. അതൊക്കെ വളരെ നല്ല അനുഭവമായിരുന്നു. ഇന്നും അങ്ങനൊരു യാത്രയിലാണ്. ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. അല്ലാഹു ഖൈറാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫസീല മുളവൂർ, എൻ്റെ ഉത്തരം ശരിയാണ്, പക്ഷേ സിസ്റ്റം പരിഗണിച്ചില്ല. കുറേ ദിവസങ്ങളായിട്ട് സിസ്റ്റത്തിനൊരു മൈൻഡുമില്ല എന്ന് പറയുന്നു. മറിയം പട്ടല, ഞാൻ വിളിച്ചു പക്ഷേ സിസ്റ്റം പറ്റിച്ചു. ഞാൻ വിജയിച്ചു പക്ഷേ സിസ്റ്റം പറ്റിച്ചു. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇൻഷാല്ലാ എന്ന് പറയുന്നു. അതേപോലെ തന്നെ സുലേഖ തിരുവാലി, മാഷാല്ലാ, എല്ലാ പ്രോഗ്രാമും ഒന്നിനൊന്നിനും എച്ചം. പീസ് റേഡിയോക്കും ഇത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഇത് തുടർന്ന് കേൾക്കാനും ഇത് പിൻപറ്റാനുമുള്ള തൗഫീക്ക് നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കുട്ടികളുടെ കരച്ചിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കേൾക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം വേഗത്തിൽ നിർവഹിച്ചുകൊണ്ട് നമസ്കാരം കഴിഞ്ഞതിനു ശേഷം സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തി, ഇന്നി ല അദ്ഖുലു ഫി സ്വലാത്തി ഉരീദു ഇത്വാലതഹ ഫാസ്മഉ ബുകാ അസ്വബി ഫഅതജവ്വസു ഫി സ്വലാത്തി കറാഹിയത അൻ അഷുഖ അലാ ഉമ്മി. ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കും, എന്നാൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ അവൻ്റെ ആ കുട്ടിയുടെ ഉമ്മക്ക് അത് പ്രയാസമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനെൻ്റെ നമസ്കാരം അതിൻ്റെ ദൈർഘ്യം കുറക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു മനസ്സ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ, അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ, സമൂഹത്തെയൊക്കെ കണ്ടറിയുക എന്ന മഹത്തായ സ്വഭാവം അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഉത്തമമായൊരു മാനുഷിക ഗുണമാണ് കണ്ടറിയുക എന്നത്. മികച്ച ഒരു സാമൂഹിക ജീവിതത്തിനും ഊഷ്മളമായ ബന്ധങ്ങൾക്കും ഈ ഗുണം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ വാക്കുകൾ കേൾക്കുന്നതിനു മുമ്പ് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി, അവൻ്റെ പ്രയാസം തിരിച്ചറിഞ്ഞ്, അവൻ്റെ ഹൃദയവേദന കണ്ടറിഞ്ഞ് അതിലിടപെടാനും അവനെ സഹായിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊരു സാമൂഹിക മര്യാദ മാത്രമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. ഈമാനിൻ്റെ സൗന്ദര്യവും ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പ്രയോഗവൽക്കരണം കൂടിയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്കും സഹായം നൽകുവാനുമാണ്. അവൻ വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നുമാണ് എന്ന്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായവും അവരുടെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ അവർക്ക് താങ്ങും തണലുമാവുക എന്നത് അത് ആരെങ്കിലും പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ നമുക്ക് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടോ മാത്രമല്ല, കണ്ടറിഞ്ഞ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മത്തലുൽ മുഅ്മിനീന ഫി തവാദ്ദിഹിം വതറാഹിമിഹിം വതആതുഫിഹിം മത്തലുൽ ജസദ്. പരസ്പര സ്നേഹത്തിലും കരുണയിലും സഹാനുഭൂതിയിലും വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിലെ ഒരു അവയവത്തിന് വേദന വന്നാൽ ശരീരം മുഴുവൻ അതിൻ്റെ വേദനയിൽ പങ്കുചേരുന്നതുപോലെ വിശ്വാസികൾ പരസ്പരം അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന്, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്ന് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ടു പോവേണ്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ പരസ്പരം കണ്ടറിയാത്തതാണ് കുടുംബങ്ങളിലും സുഹൃത് ബന്ധങ്ങളിലുമെല്ലാം വലിയ വിള്ളലുകൾ ഉണ്ടാകുവാനുള്ള കാരണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, സാമൂഹ്യമായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ മാതാപിതാക്കളുമായി ഇടപഴകുമ്പോൾ, മക്കളുമായി ഇടപഴകുമ്പോൾ, മരുമക്കളുമായി ഇടപഴകുമ്പോൾ, അതുപോലെ തന്നെ ഭർത്തൃമാതാക്കളുമായി പിതാക്കളുമായി ഒക്കെ ഇടപഴകുമ്പോൾ പരസ്പരം കണ്ടറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വീട്ടിൽ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, അതുപോലെ തന്നെ സ്വദേശത്താണെങ്കിലും ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ വീട്ടിലേക്ക് ലീവിന് മാത്രം വരുന്ന മക്കൾ തൻ്റെ ഭാര്യയുമായി സല്ലപിക്കുവാനുള്ള സമയം വളരെ കുറഞ്ഞ സന്ദർഭത്തിൽ ആ വീട്ടിലെ ഉമ്മമാർ തൻ്റെ മക്കളുടെ കൂടെ അവർക്ക് സല്ലപിക്കുവാൻ സമയം കണ്ടറിഞ്ഞ് നൽകാൻ, വീട്ടുജോലികളിൽ വിഹരിക്കുന്ന തൻ്റെ മരുമകളോട് നീ അല്പം പോയി വിശ്രമിച്ചോ എന്ന് പറയാൻ അമ്മായിയുമ്മക്കും, അതുപോലെ തന്നെ രോഗത്തിലും പ്രയാസങ്ങളിലും ജോലികളിൽ വ്യാപൃതരാകുന്ന തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയോട് ഉമ്മ നിങ്ങൾ പോയി അല്പനേരം വിശ്രമിച്ചോളൂ എന്ന് പറയാൻ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന പരസ്പരം അവിടെ കണ്ടറിയാൻ. ഒരു ദിവസം ഒരു അധ്യാപകൻ ലീവാണെങ്കിൽ ആ ക്ലാസ്സിൽ അവിടെ കണ്ടറിഞ്ഞുകൊണ്ട് ഭാഗധേയം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിതത്തിൽ ഓരോ രംഗത്തും കണ്ടറിയുക എന്ന ഏറ്റവും വലിയ സ്വഭാവഗുണം നമ്മളിലുണ്ടാകണം. മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റുന്നവന് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസക്തമായ വചനം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് കുടുംബവും സമ്പത്തും അതുപോലെ തന്നെ നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകൾ, അവർ അവിടെയുള്ള അൻസാറുകൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർ ആവശ്യങ്ങൾ പറയാൻ കാത്തുനിൽക്കാതെ അവർക്ക് അവരുടെ സമ്പത്ത് അവർ പകുത്തു നൽകി. രണ്ടു ഭാര്യമാരുള്ളവർ അവരുടെ ഒരു ഭാര്യയെ വിവാഹമോചനം ചെയ്ത് അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അവർ സന്നദ്ധരായി. അവരുടെ തോട്ടങ്ങൾ അതുപോലെ തന്നെ അവരുടെ വീടുകൾ അവർക്ക് പകുത്തു നൽകാൻ അവർ സന്നദ്ധരായി. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് പറഞ്ഞത്, വയുസിറൂന അല അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. തങ്ങൾക്കു തന്നെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ സന്ദർഭത്തിനനുസരിച്ച് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃബന്ധങ്ങളിലും സാമൂഹ്യ രംഗങ്ങളിലുമെല്ലാം നമുക്ക് വലിയ സമാധാനവും ആശ്വാസവും അള്ളാഹുവിൻ്റെ സഹായവും ലഭിക്കും. അങ്ങനെ കണ്ടറിയുക എന്ന ഏറ്റവും നല്ല സ്വഭാവഗുണം കൈമുതലാക്കി ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാ അല്ലാഹ്, വളരെ മനോഹരമായ ഒരു വിശദീകരണത്തിനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ചെമ്മനാട് മുനീർച്ച വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അസ്സലാമു അലൈക്കും, എൻ്റെ മകളുടെ കല്യാണമാണ് ഇന്ന്, എല്ലാവരും ദുആ ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാഹു ആ കുട്ടികളുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും സക്കീനത്തും അവദ്ധത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല റാഹത്തായ ഒരു കുടുംബജീവിതം ജീവിക്കുവാനും നല്ല സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേക ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നു. ഇടിമുഴിക്കൽ, നാദിറ പറയുന്നത്, എനിക്ക് ഭക്ഷണം ഒഴിവാക്കുന്നത് ഭയങ്കര സങ്കടമാണ്. ഇത് കഴിയുന്നതും ശ്രദ്ധിക്കാറുണ്ട്. അള്ളാഹു ഇതിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്നാണ്.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഒരു ലൈവിന് കൂടി പരിസമാപ്തി കുറിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാടൊരുപാട് നന്മകൾ വാരി വിതറിക്കൊണ്ടാണ് ഇന്നത്തെ ലൈവും പതിവ് പോലെ അവസാനിക്കുന്നത്. നമുക്കറിയാം, ഒരു നന്മയുടെ പക്ഷത്തുകൂടി സഞ്ചരിക്കുക എന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ദുനിയാവ് എല്ലാവർക്കും നൽകും, പക്ഷെ ദീന് നൽകുന്നത് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തി കിട്ടാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നതോടൊപ്പം കിട്ടുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാല്ലാ, നമ്മുടെ ഇന്നത്തെ പരിപാടികൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇന്ന് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ, ഇനി നമ്മൾ മോർണിംഗ് വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരോടും ഒറ്റ വാക്കിൽ സലാം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സ

0: ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും തിളക്കമാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം വൈബ്സിന്റെ ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാമായ ഇൻസൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്നത്തെ ഇൻസൈറ്റിൽ പരിവർത്തനം സൃഷ്ടിച്ച ഖുർആൻ എന്ന വിഷയത്തെ അധികരിച്ച് അബ്ദുറഊഫ് അൽ ഹക്കമി തിരുവനന്തപുരം നമ്മളോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കയിൽ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് അന്ന് ആ നാടിൻ്റെ സാഹചര്യമെന്നത് തീർത്തും അന്ധകാരത്തിലായിരുന്നു. ഇരുട്ടിൽ മുങ്ങിത്തപ്പുന്ന ഒരു സമൂഹമെന്ന് വേണം അവരെക്കുറിച്ച് വിശേഷിപ്പിക്കേണ്ടത്. അന്ന് ആളുകൾ പറഞ്ഞത് 3 W, അതായത് വൈൻ, വുമൺ, വാർ എന്നീ 3 കാര്യങ്ങൾക്കായിരുന്നു അവരുടെ പ്രധാന ഫോക്കസുകൾ എന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിസാരമായ കാര്യങ്ങൾക്ക് പോലും അവർ യുദ്ധത്തിൽ ഏർപ്പെടുമായിരുന്നു. അയൽവാസിയുടെ പറമ്പിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടുകാരുടെ ഒരു കുതിര ഒന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പോലും മാസങ്ങളോളം യുദ്ധങ്ങൾ ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചിലയാളുകൾ മരിക്കുന്നതിന് മുമ്പ് അവർ വസീയത്ത് ചെയ്തത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മുന്തിരിവള്ളിയുടെ അടിയിൽ എന്നെ കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ആ കബറിൽ കിടക്കുമ്പോൾ പോലും കള്ളിൻ്റെ ആസ്വാദനം എനിക്ക് ആസ്വദിക്കണം എന്ന നിയത്തോടുകൂടിയായിരുന്നു അവർ ആ രൂപത്തിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, അവർ വ്യഭിചാരത്തിൽ അധികമായിക്കൊണ്ട് ഏർപ്പെടുകയും ചില വീടുകൾക്ക് മുമ്പിൽ കൊടികൾ നാട്ടിക്കൊണ്ട് ഈ വീട് വ്യഭിചാരിണിയുള്ള വീടാണ് എന്ന് അറിയിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വരെയും കാഴ്ചവച്ചിട്ടുണ്ട്. അവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകിയത് ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ. റമദാൻ എന്ന പരിശുദ്ധമായ മാസത്തിൽ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു. എന്നിട്ട് ആ വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ ആദ്യമായി എടുത്തു പറഞ്ഞത് ഹുദൻ ലിന്നാസ് എന്നാണ്. ജനങ്ങൾക്ക് മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. ജനമനസ്സുകൾക്കുണ്ടാക്കിയ സ്വാധീനം വിശുദ്ധ ഖുർആനിന് എത്രയുണ്ട് എന്നത് നമുക്ക് ഈയൊരു ജാഹിലിയ കാലഘട്ടവും ഇസ്ലാമിൻ്റെ കാലഘട്ടവും ഒന്ന് പരിശോധിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആൻ അത് തന്നെയാണ് ആദ്യം എടുത്തു പറയുന്നത്, ഹുദൻ ലിന്നാസ്, ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന, ആ മനുഷ്യ മനസ്സുകൾക്ക് നേർമാർഗം നൽകിക്കൊടുക്കുന്ന വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഒബയ്യിനാത്ത്, വിശദീകരണം കൂടിയാണ്. എന്തിൻ്റെ? മിനൽ ഹുദ വൽ ഫുർഖാൻ, സത്യമെന്ത്, അസത്യമെന്ത്, ധർമ്മമെന്ത്, അധർമ്മമെന്ത്, ഇരുട്ടേതാണ്, വെളിച്ചമേതാണ്, നന്മയേതാണ്, തിന്മയേതാണ്, കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്ന വിശുദ്ധ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണമാണ് യഥാർത്ഥത്തിൽ ആ ജാഹിലിയത്തിലുണ്ടായിരുന്ന അവസ്ഥയെ ഏറ്റവും നല്ല സമുദായമാക്കി മാറ്റിയെന്ന് വിശുദ്ധ ഖുർആൻ സ്വഹാബികളെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുക്മിനൂന ബില്ലാ എന്ന് വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അവതരിപ്പിച്ചിട്ടുള്ള ഈയൊരു ഗ്രന്ഥമെന്നത് അത് വ്യക്തമായ സത്യവും അസത്യവും വേർതിരിച്ച് പഠിപ്പിക്കുന്ന, ധർമ്മത്തിലേക്ക് ആളുകളെ നയിക്കുന്ന, ധാർമ്മിക ബോധമുള്ള ആളുകളാക്കിക്കൊണ്ട് മനുഷ്യനെ മാറ്റുന്ന, പരിവർത്തിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരായത്തിലൂടെ പറഞ്ഞത് യഹ്ദി ബിഹില്ലാഹു മനിത്തബ റിളവാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിന ദുലുമാതി ഇലൻ നൂർ ബിഇദ്നിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിശുദ്ധ ഖുർആനിലൂടെ ആളുകളെ നേർമാർഗത്തിലേക്ക് എത്തിക്കുകയും യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് ആ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വയഹ്ദീഹിം, അവർക്ക് സന്മാർഗം നൽകും, ഇലാ സിറാത്തി മുസ്തഖീം, നേരായ പാതയിലേക്ക്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെയാണ് മനുഷ്യരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിനെയും പ്രവാചകനെയും വിമർശിച്ചവർ പറഞ്ഞുവച്ച ചില വിമർശനങ്ങളുണ്ട്. ഇതൊക്കെയും ഒരു സാഹിറിൻ്റെ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഷാഇറിൻ്റെ, ഒരു കവിയുടെ വാക്കുകൾ മാത്രമാണ്. ഇത് കേട്ടൊന്നും ആരും തെറ്റിപ്പോകേണ്ടതില്ല, ആരും അതിൽ ലയിച്ചു പോകേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ കാതുകൾ പൊത്തിവെക്കുക, കാതുകൾ അടച്ചു വെക്കുക, അതിലേക്ക് നിങ്ങൾ ശ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിമർശനങ്ങളും അന്ന് തന്നെയും ഉണ്ടായിട്ടുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ, അത് പ്രവാചകൻ കെട്ടിച്ചമച്ചതാണ് എന്നും, അല്ലെങ്കിൽ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതാണ് എന്നുമൊക്കെയുള്ള ചില ആരോപണങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം ആളുകളോട് ചോദിക്കുന്നത്, അം യഖൂലൂന ഇഫ്തറാഹ്, ഇത് ഒരു കെട്ടിച്ചമച്ച ഗ്രന്ഥമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ റസൂലെ, നിങ്ങൾ അവരോട് പറയ്, ഖുൽ ഫഅതു ബിസൂറത്തിൻ മിസ്ലിഹി, നിങ്ങൾ ഇതിന് സമമായ 114 അധ്യായങ്ങളാണുള്ളത്, അതിൽ തന്നെയും ഏറ്റവും ചുരുങ്ങിയ അധ്യായം എന്നത് 3 ആയത്തുകളുള്ള ഒരധ്യായമാണ്. അങ്ങനെയുള്ള ഒരധ്യായമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ നിങ്ങൾ സാധിക്കുമോ എന്ന ഒരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, അതിനുള്ള സാഹചര്യങ്ങൾ, ഏതൊക്കെ സാഹചര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുകൂടി ഓഫർ നൽകി. വദഉ മനിസ്തതഅതും മിന്ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ ആരെ വേണോ നിങ്ങൾ സഹായിയായിക്കൊണ്ട് എടുത്തുകൊള്ളുക. ഏതു മാർഗത്തിൽ വേണമെങ്കിലും നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഏതാളുകളെയും സഹായത്തിന് വിളിച്ചുകൊള്ളുക. നിങ്ങൾ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടാണെങ്കിലും നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സൂറത്തിൻ്റെ, ഒരു അധ്യായത്തിൻ്റെ പകരമായിക്കൊണ്ട് സമാനമായ ക്വാളിറ്റിയുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളിക്ക് മുമ്പിൽ ഇതുവരെയും ഒരാൾക്കും ഉണ്ടാക്കിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്നാൽ കൊറോണയുടെ കാലഘട്ടത്തിൽ ചില ആളുകളെങ്കിലും അതിനുവേണ്ടി പരിശ്രമിച്ചു. അൽ കൊറോണ മൽ കൊറോണ വമാ അദ്രാക മൽ കൊറോണ എന്ന് പറയുന്ന അധ്യായം വിശുദ്ധ ഖുർആനിൻ്റെ ഒരു അധ്യായത്തിന് അതേപോലെ കോപ്പിയടിച്ചിട്ട് കൊറോണ എന്ന വാക്ക് മാത്രം അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ അതുപോലെ എടുത്ത് വായിക്കുന്ന രൂപത്തിൽ ഒരാൾ അത് ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാലും അതിനുള്ളിൽ വൈരുദ്ധ്യങ്ങളും ചില അബദ്ധങ്ങളും വന്നിട്ടുണ്ട് എന്നത് അത് തന്നെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അവരെ ഒന്നുകൂടെ ഉണർത്തുന്നത്, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധമായിക്കൊണ്ടാണ്, ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ വിമർശനം നിങ്ങൾ ഉന്നയിക്കുന്നത് എങ്കിൽ, എന്തെങ്കിലും ഒരു ലാഭത്തിൻ്റെ പേരിലല്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസം ശരി, എൻ്റെ വിശ്വാസം, അതായത് ഇസ്ലാമികമായ വിശ്വാസം തെറ്റ് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ വിമർശനം നടത്തുന്നത് എങ്കിൽ, നിങ്ങൾ ഈ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വിമർശനത്തെ ശരിവെക്കുക എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ ഇത്തരം വിമർശകർക്ക് അള്ളാഹു മറുപടി പറയുന്നുണ്ട്. ഈ ആയത്തിൽ 3 രൂപത്തിലാണ് വിമർശകരോട് സംസാരിക്കുന്നത്. ഒന്നാമത്തേത്, ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ വിശുദ്ധ ഖുർആനിന് സമമാകുന്ന, തത്തുല്യമായ ക്വാളിറ്റി വരുന്ന ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ആ സൂറത്തുണ്ടാക്കാൻ വേണ്ടി ആരെയൊക്കെ നിങ്ങൾക്ക് സഹായികളായിക്കൊണ്ട് വിളിക്കാൻ സാധിക്കുമെങ്കിലും എല്ലാവരെയും വിളിച്ചുകൊള്ളുക. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾക്ക് ആരെയൊക്കെ വിളിക്കാനും പിന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് പങ്കുകൊള്ളിക്കാൻ ആർക്കൊക്കെ സഹായിക്കാൻ കഴിയുമോ അവരെല്ലാവരെയും വിളിച്ചുകൊള്ളുക. എല്ലാവരെയും വിളിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു നോക്കുക, എന്നിട്ടെങ്കിലും ഒരു സൂറത്ത് കൊണ്ടുവരിക. ഇനി നിങ്ങളുടെ വിമർശനം സത്യസന്ധമായിക്കൊണ്ടുള്ള വിമർശനമാണ് എങ്കിൽ നിങ്ങളിത് കൊണ്ടുവരണം. അതാണ് മൂന്നാമത് പറഞ്ഞത്, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഈ രൂപത്തിൽ പ്രവർത്തിക്കൂ എന്ന മൂന്നാമത്തെ രൂപത്തിലുള്ള മറുപടിയും അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യ മനസ്സിന് നൽകിയ സ്വാധീനമെന്നത് നമുക്ക് ജാഹിലിയത്തും ഇസ്ലാമും മാത്രം എടുത്തു പഠിച്ചു നോക്കിയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷമുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടം, ജാഹിലിയത്തിലുണ്ടായിരുന്ന മാറ്റം, ഇസ്ലാമിലേക്ക് വന്നപ്പോഴുള്ള മാറ്റം, അവരുടെ സ്വഭാവ സംസ്കരണങ്ങൾ എത്രത്തോളമെന്ന് വച്ചാൽ, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജാഹിലിയത്തിലായിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അക്രമിയായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഉഖാല ചന്തയിൽ അദ്ദേഹത്തിൻ്റെ ആധിപത്യം കാരണം അദ്ദേഹം അവിടെയുള്ള കച്ചവടക്കാരിൽ നിന്ന് സമ്പത്ത് പിടിച്ചുപറിക്കുമായിരുന്നു എന്നും, സമ്പത്ത് കൊടുക്കാത്തവന് അവൻ്റെ വിരലുകൾ വെട്ടി മാലയിൽ ചുട്ടിയായി കോർത്ത് അദ്ദേഹം ആ ചന്തയിലൂടെ നടന്ന ചരിത്രങ്ങൾ വായിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കടുത്ത മനസ്സിനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും മൃദുലതയുള്ള, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ, എത്രത്തോളമെന്ന് വച്ചാൽ യൂഫ്രട്ടീസിൻ്റെ നദീതീരത്ത് അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരു ആട് വെള്ളം കിട്ടാതെ വലഞ്ഞാൽ അതിൽ റബ്ബിൻ്റെ ചോദ്യം നേരിടേണ്ടി വരുമല്ലോ എന്ന ഭയത്താൽ മനസ്സ് വേദനിച്ച ഒരു ഭരണാധികാരിയാക്കി അദ്ദേഹത്തെ മാറ്റിയത് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാണ് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തു പറഞ്ഞാലും മനുഷ്യ മനസ്സുകൾക്ക് സ്വാധീനം ചെലുത്താൻ വിശുദ്ധ ഖുർആനിന് സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും വിമർശകർ ഉന്നയിക്കുന്ന പോലെയുള്ള പ്രവാചകൻ കെട്ടിച്ചമച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് കടമെടുത്തതോ പഴയ പുരാണങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതോ ആയ വചനങ്ങളല്ല യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വചനം എന്നതുകൂടി വിമർശകർ തിരിച്ചറിയേണ്ടതുണ്ട്. കൂടുതൽ പഠിക്കുക. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ ഇതുപോലെയുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനാരെയൊക്കെ നിങ്ങൾക്ക് കൂട്ടുപിടിക്കാൻ പറ്റുമോ അവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിന് 114 അധ്യായങ്ങളുണ്ട്. ആ 114 അധ്യായത്തിൽ ഏറ്റവും ചെറിയ അധ്യായമെന്നത് 3 ആയത്തുകളുള്ള അധ്യായമാണ്. അതിന് സമമായതുപോലും നിങ്ങൾക്കിതുവരെ 1400 വർഷങ്ങൾ പിന്നിട്ടു ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് വിമർശകരുടെ പരാജയമെന്നത് ഇവിടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ പരിവർത്തനം സൃഷ്ടിച്ച ഖുർആൻ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരം നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്.
0: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു ഗാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. റിയ ഇടവണ്ണയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കണ്ണീരുമായി കൈകൾ നീട്ടി ഞാനെന്ന ഈരടികളോടുകൂടി ഇന്നത്തെ സ്വരം കാതോർക്കാം.

0: നല്ല ഹൃദ്യമായ ഒരു ഗാനമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. റിയ അടവണ്ണ ആലപിച്ച കണ്ണീരുമായി കൈകൾ നീട്ടി ഞാൻ എന്ന വരികളുടെ കൂടെയായിരുന്നു നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത്. മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു സ്വരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ ആരോഗ്യ വിചാരം എന്ന ഒരു സെഷനിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനമാണ് നമുക്ക് ആരോഗ്യ വിചാരത്തിലൂടെ ലഭ്യമാകാറുള്ളത്. ഇന്ന് ഡോക്ടർ വി എം അബ്ബാസും ഡോക്ടർ അബ്ദുൽ മാലിക്കും നിത്യരോഗികളെ പരിചരിക്കുന്നവരോട് എന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച കാതോർക്കാം.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം നിത്യരോഗികളായ ആളുകളെ പരിചരിക്കുമ്പോൾ പരിചാരകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരം നിത്യരോഗികളായ ആളുകളെ പരിചരിക്കുമ്പോൾ ആ പരിചാരകരും അവരുടെ കൂടെയുള്ളവരും ബന്ധുക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ENT സർജനും ഏതാനും വർഷങ്ങളായി പാലിയേറ്റീവ് ഹോം കെയറിലെ ഫിസിഷ്യനുമായ ഡോക്ടർ വി എം അബ്ബാസ്. നമുക്ക് ചർച്ചയിലേക്ക് പോവാം. ഡോക്ടർ, നമുക്ക് ഒരു നിത്യരോഗികളായി സ്ഥിരമായി പല വിധ അസുഖങ്ങളും ഉണ്ടായിട്ട്, ഫോർ എക്സാമ്പിൾ ക്യാൻസർ, അതുപോലെ തന്നെ പക്ഷാഘാതം, അതുപോലെ കിഡ്നി അസുഖവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നീറുകെട്ട് വന്നിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പലവിധ അപകടങ്ങൾ സംഭവിച്ച് നട്ടല് തളർന്ന് കൈയും കാലും അനക്കാൻ കഴിയാതെ കിടക്കുന്ന ഇങ്ങനത്തെ പലവിധ രോഗികളാണല്ലോ നിങ്ങൾ പാലിയേറ്റീവ് കെയറിൽ സാധാരണ ശ്രദ്ധിക്കുന്നത്, അല്ലേ?
3: ആ അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യമായി എൻ്റെ പ്രേക്ഷകർക്കെല്ലാവർക്കും, പീസ് റേഡിയോയിലെ എൻ്റെ പ്രേക്ഷകർക്കെല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. നിത്യരോഗികളായിട്ട് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് പല ആളുകളും നമുക്ക് കാണാറുണ്ട്. ഈ മോഡേൺ ഈ യുഗത്തിലും നമുക്ക് ആധുനികമായ എല്ലാ സംവിധാനങ്ങളുമുള്ള യുഗത്തിലും ഒരുപാട് പേർ നമ്മുടെ കഠിന വേദനയും അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴായിട്ട് നമുക്ക് കാണാറുണ്ട്. അവരുടെ ഒരു പരിചരണം വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങി അതിനെ ഒരു വളരെ ലളിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് വീട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും അയൽവാസികളായിട്ടുള്ള ആളുകൾക്കും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് സാധിക്കും. നമുക്കറിയാം, കിടപ്പിലായ രോഗികൾക്ക് പല ശാരീരിക പ്രശ്നങ്ങളും നമുക്ക് കാണാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന ബെഡ് സോറാണ്, അതായത് ശയ്യാവരണം. അത് കിടപ്പിലാവുന്ന രോഗികൾക്ക് അവരുടെ പല ഭാഗങ്ങളിലും പ്രധാനമായും പുറംഭാഗത്തെ അരയ്ക്ക് മുകളിലുള്ള എല്ലുകളും എല്ലുകൾക്ക് ചുറ്റുമുള്ള തൊലിപ്പുറവും അതുപോലെ തന്നെ കാലിലെ അതുപോലെ തന്നെ കൈയിലെ കണങ്കാലിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള സ്കിന്നുമാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അടുത്തതായി ഉണ്ടാകുന്നൊരു പ്രധാന പ്രശ്നമാണ് ഭക്ഷണം കഴിക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനും ഉള്ള തടസ്സവും മറ്റു പ്രയാസങ്ങളും. അത് നമുക്കറിയാം, ഈ കിടപ്പിലായ രോഗികൾക്ക് ഉണ്ടാവുന്ന വായയിലും മറ്റും ഉണ്ടാവുന്ന പുണ്ണും മറ്റ് അൾസറുകളും മൂലം അവർക്ക് രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടി വേദനയോടുകൂടി ഭക്ഷണം ഇറക്കുന്നതിനുള്ള പ്രയാസങ്ങൾ കാണാറുണ്ട്. മൂന്നാമതായി നമുക്ക് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, മൂത്ര തടസ്സം, അതുപോലെ തന്നെ മൂത്രം അറിയാതെ പോവുക. ചിലപ്പോഴായിട്ട് അവർക്ക് മൂത്രത്തിന് ട്യൂബുള്ളവർക്ക് മൂത്രത്തിനുണ്ടാവുന്ന ട്യൂബിലുണ്ടാവുന്ന ബ്ലോക്ക് മൂലം മൂത്രപ്പുറത്തോട്ട് വരാതിരിക്കുക, ബാഗിലേക്ക് കളക്ട് ചെയ്യപ്പെടാതിരിക്കുക, അത്തരം പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ നാലാമതായി പ്രധാനമായിട്ടും കാണപ്പെടുന്ന പ്രശ്നമാണ് അവർക്ക് മലബന്ധം, അതുപോലെ തന്നെ ചിലപ്പോഴായി കാണുന്ന വയറിളക്കം എന്നിവ. അടുത്തതായി കൂടുതലായിട്ടും മറ്റൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണപ്പെടാറുള്ളത് തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ വ്രണങ്ങൾ, അതുപോലെ തന്നെ നിറവ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ നീരൊലിപ്പ്, ചില ഭാഗങ്ങളിൽ നിന്നുള്ള നീരൊലിപ്പ്. പ്രധാനമായും ഇത്തരം പ്രശ്നങ്ങളാണ് കാര്യമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും രോഗികളെ കണ്ടുവരാറുള്ളത്.
2: ഓക്കെ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, നിത്യമായി അസുഖം വരുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. ശാരീരികമായിട്ട്, മാനസികവും സാമൂഹികമായിട്ട് അവർ നേരിടുന്ന വെല്ലുവിളികൾ ഇതിൻ്റെ പുറമെയാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് സാറ് പറഞ്ഞത് ബെഡ് സോർ അഥവാ അൾസറാണ്, ശയ്യ കിടക്കുന്ന സ്ഥലത്ത് ഈ ബെഡിനോട് തട്ടുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന അൾസർ അല്ലേ. എങ്ങനെയാണ് ഈ ഒരു അൾസർ ഉണ്ടാകുന്നത്, എന്താണ് ഇതിൻ്റെ കാരണം?
3: നമുക്ക് ശയ്യാവരണം ഉണ്ടാകുന്നത് നമുക്കറിയാം, ഈ കിടപ്പിലായ രോഗികൾ അവരുടെ പെട്ടെന്നുണ്ടാകുന്ന അസുഖം മൂലം അത് പല രീതിയിലുണ്ടാകും. നമുക്കറിയാം പക്ഷാഘാതം അല്ലെങ്കിൽ നട്ടലിന് ക്ഷതം സംഭവിച്ചിട്ടുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗം പോലുള്ള അവസ്ഥയിൽ അവർക്ക് അവരുടെ ബോധാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ മൂലം അവരുടെ ചലനം വളരെ കുറഞ്ഞു പോകും. ആ അവസ്ഥയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, രോഗികൾ ഒരേ കിടപ്പിൽ കുറേ നേരം കിടക്കുന്ന സമയത്ത് ആ ശയ്യാവരണങ്ങൾ ഉണ്ടാകുന്ന പ്രഷർ സോർ എന്നാണ് അതിന് പറയുക. നമ്മുടെ ശരീരഭാഗങ്ങളും നമ്മുടെ എല്ലും പ്രതലങ്ങളും തമ്മിലുള്ള ഭാഗത്ത് ചലനമില്ലാത്ത കാരണം ആ ഭാഗത്തേക്കുള്ള രക്തഓട്ടം കുറയുന്നത് മൂലം അവർക്ക് ആ ഭാഗത്ത് നിറമാറ്റവും ആ ഭാഗത്തുള്ള ചില കോശങ്ങളുണ്ടാകുന്ന ഡാമേജും മൂലം ആ ഭാഗത്ത് അവർക്ക് ചെറിയ ചെറിയ വ്രണങ്ങൾ കാണപ്പെടുകയും പിന്നീട് അത് ഇൻഫെക്ഷൻ പോലുള്ള അത് അണുബാധയും മറ്റും സംഭവിച്ച്, അല്ലെങ്കിൽ രക്തഓട്ടം അതുപോലെ തന്നെ കുറഞ്ഞിരിക്കുമ്പോൾ അത് വലുതായി അതൊരു മുറിവിലേക്ക് മാറുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ ഇത്തരം മുറിവുകൾ വരാതിരിക്കാൻ നമ്മൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്?
3: ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രഷർ സോർ അല്ലെങ്കിൽ ശയാവരണം ഉണ്ടാകുന്ന കാരണം പറഞ്ഞ പോലെ, നമുക്ക് അവരുടെ ആ പൊസിഷനിലുള്ള കിടപ്പിനെ നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാം. അതായത് അവരെ തിരിച്ച് പൊസിഷൻ മാറ്റി നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും ഇത്തരം രോഗികളിൽ നമുക്ക് പൊസിഷൻ മാറ്റി കൊടുക്കാം. നമുക്ക് അവരെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ചെറുതായിട്ട് ചരിച്ച് കിടത്തി നമുക്ക് ആദ്യം പ്രഷർ ഉണ്ടായിരുന്ന ആ ഉണ്ടായിരുന്ന ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി ചരിച്ച് കിടത്താവുന്നതാണ്. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ കിടക്കുന്ന ഭാഗത്തുള്ള നമ്മുടെ തുണി, അതായത് ബെഡ്ഷീറ്റ് അതുപോലത്തെ പാഡുകൾ എന്നിവയെല്ലാം ചുളുക്കമില്ലാതെ, കാരണം ചുളുക്കം ഉണ്ടാകുന്ന ആ കേസിൽ അമരുന്ന ആ ഭാഗത്ത് അതേപോലെ തന്നെ തൊലിപ്പുറത്തും ചുളുക്കം ഉണ്ടാകുകയും ആ ഒരു ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് ആ ഭാഗത്ത് അൾസർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉള്ള നനവ്, അതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പരിക്കുകൾ, അതായത് ബെഡിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റ് നമ്മൾ രോഗിയെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ കഴിയുന്നതും ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തോ അല്ലെങ്കിൽ പുറം ഭാഗത്തോ സ്കിന്നിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട ലേപനങ്ങളെല്ലാം പുരട്ടി ചൊറിച്ചിലോ അതിൽ മറ്റ് പ്രോബ്ലംസോ അലർജി പോലുള്ള പ്രയാസങ്ങളോ ഉള്ളവരാണെങ്കിൽ ആ ഭാഗത്ത് മരുന്ന് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ആ മുറിവ് ഉണക്കുന്നതിനും നമ്മൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചിലവർക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മൂത്ര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള ഭാഗങ്ങളാണെങ്കിൽ ക്ലീനിങ് കൃത്യമായി ചെയ്യേണ്ട, ഈ നനവ് പെട്ടുന്ന ഭാഗങ്ങളിൽ പെട്ടെന്ന് മുറി വരാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് അത്തരം ഭാഗങ്ങൾ ക്ലീൻനെസ്, അതായത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഈ ബെഡ് സോറ് അല്ലെങ്കിൽ ക്ഷയാവരണത്തിൻ്റെ അളവ് നമുക്ക് വരുന്നത് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അത് ഉണങ്ങുന്നതിലേക്ക് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ മുറിവ് പരിചരിക്കുന്നതിനുള്ള പ്രയാസം, നമുക്കറിയാം ഇത് ഒരിക്കൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിചരിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഒരു സൈഡ് വന്നു, പിന്നെ അത് അടുത്ത സൈഡിൽ വേറെ വന്നു, അപ്പം നമുക്ക് ചരിച്ച് കിടത്തുമ്പോഴൊക്കെ ഉള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പ്രഷർ സോറ് ഉണ്ടാകുന്ന ബെഡ് സോറ് ഉണ്ടാകുന്ന ഭാഗങ്ങൾ ആയ ആ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ട് അത്തരം ഏരിയകളിൽ നമുക്കൊരു സോഫ്റ്റ് പാഡുകൾ വെച്ചിട്ട്, നമുക്ക് കോട്ടൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന ചെറിയ പാഡുകളും വെച്ചിട്ട് നമുക്ക് ഇത് വരുന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധയുള്ള പലപ്പോഴായിട്ട് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്നായിട്ട് കെയർ ചെയ്യുന്നവരിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഈ ശയ്യാവരണങ്ങൾ കാണാറുള്ളൂ. അവർക്ക് മറ്റു പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള പഴുപ്പോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രയാസങ്ങളിലേക്കോ ഇത്തരം രോഗികൾ പിന്നീട് അങ്ങോട്ട് പോവാറില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതുവഴി തന്നെ നമുക്ക് കിടപ്പിലായ രോഗികൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും.
2: അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇടക്കിടക്ക് ആളെ പൊസിഷൻ മാറ്റുക എന്നുള്ളതാണ് അല്ലേ. പൊസിഷൻ മാറ്റുക, രണ്ടാമതായിട്ട് തൊലിപ്പുറമെ തൊലിയും കാര്യങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. ഇതാണ് ഏറ്റവും പ്രധാന പോയിൻ്റായിട്ട് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഈ കിടക്കുന്ന ബെഡ്, എന്താ ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞു, ബെഡ് ഇതിൽ എന്താ പറയുക, വാട്ടർ ബെഡ്, എയർ ബെഡ് എന്നുണ്ട് പലതരം സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ശരിക്കും ബെഡിൽ?
3: നമുക്കറിയാം മുൻകാലങ്ങളിലെല്ലാം കൂടുതലും വാട്ടർ ബെഡുകളാണ് ഉപയോഗിച്ചിരുന്നത്, കാരണം നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി. ഇപ്പോഴും നമുക്ക് എയർ ബെഡുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എയർ ബെഡുകൾ ഒരുപാട് ഗുണങ്ങളുണ്ട് മറ്റേതിനെ അപേക്ഷിച്ച്. എയർ ബെഡുകളിലെ പ്രധാനമായിട്ടും ഗുണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ, അതായത് നമുക്കത് അതിൻ്റെ മെഷീൻ ഉപയോഗിച്ച് അതിനെ അതിൻ്റെ എയർ നമുക്ക് കളയുന്നതിനും അതുപോലെ പെട്ടെന്ന് അതേപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യുന്നതിനും സാധിക്കും. വാട്ടർ ബെഡിൻ്റെ വേറൊരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, അത് ചില സ്ഥലത്ത് അമരുമ്പോൾ മറ്റു ഭാഗം പൊന്നി നിൽക്കുകയും, അതുകൊണ്ട് തന്നെ രോഗികൾക്കുള്ള ഈ ഷിഫ്റ്റിംഗ് നമ്മൾ പറഞ്ഞ മുൻപറഞ്ഞ ആ രോഗിയെ ചരിച്ച് കിടത്തുമ്പോഴൊക്കെയുള്ള പ്രയാസങ്ങൾ വാട്ടർ ബെഡിൽ മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലാണ്. നമുക്ക് ഏറെക്കുറെ ഇതിൽ രണ്ടിനും ഏറെക്കുറെ ഒരുപോലെ തന്നെ ഇതായതുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി നമ്മുടെ അതിൻ്റെ ഇതനുസരിച്ച് നമുക്ക് രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലും നമ്മൾ വാട്ടർ ബെഡ് എയർ ബെഡാണ് കൂടുതലും നമുക്ക് ഉചിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നത്.
2: ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ശ്രദ്ധ ചെലുത്തിയാലും ചിലപ്പോൾ എന്തുണ്ടാവാം, ബെഡ് സോർ ഉണ്ടാവാമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവുന്ന വ്രണങ്ങൾ, അത് നമുക്ക് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെട്ടെന്ന് ഉണങ്ങുന്നതിലൊക്കെ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കൂടുതലും നമുക്കറിയാം ഇങ്ങനെ ഒരു മുറിവുണ്ടാകുമ്പോൾ അത് ഇൻഫെക്ഷൻ പോലെ അണുബാധ വന്നത് വലുതാവുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് വരാതിരിക്കാൻ വേണ്ടി തന്നെ ആ മുറിവിൻ്റെ പരിചരണം, അത് നമ്മൾ മുറിവ് ബീറ്റാഡിൻ പോലുള്ള സാധാരണ നമുക്ക് വീടുകളിൽ അവൈലബിളായ ബീറ്റാഡിനോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകി അതിനെ ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മരുന്നുകളായ മെട്രോജിൽ പൗഡർ, നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന ഗുളികകളാണ് മെട്രോജിൽ, അത് നമുക്ക് അതിൻ്റെ പൗഡർ ഫോമുകൾ മെട്രോജിൽ 500 mg ടാബ്ലറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് വാങ്ങിച്ച് പൊടിച്ച് നമുക്ക് അത് അതിൻ്റെ മുകളിൽ ഇടുന്നത് തന്നെ ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ്. അങ്ങനെ അത്തരം രീതിയിൽ തന്നെ നമുക്ക് ആ മുറിവിനെ ഉണക്കാൻ പറ്റും. അത് അതിനെ ഇട്ടതിന് ശേഷം നമുക്കൊരു പാഡ്, നമുക്കൊരു കോട്ടൺ, ഒരു കോട്ടണിൻ്റെ പുറത്ത് നമുക്കറിയാം മുറിവിന് ഉപയോഗിക്കുന്ന പാഡുകൾ കിട്ടും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ മുറിവ് കിട്ടുന്നതിന് വേണ്ടി വരുന്ന തുണികളുണ്ട്. അതിന് നമുക്ക് ഈ സ്റ്റീം ഉപയോഗിച്ച്, നമുക്കറിയാം പ്രഷർ കുക്കറെല്ലാം ഉള്ള അവസ്ഥയിൽ അതിൻ്റെ നമുക്ക് ആവിയിൽ ചൂടാക്കിയതിന് ശേഷം അത് നമുക്ക് അതൊരു നമ്മളൊരു അണുബാധ അണുക്കളെ ഒഴിവാക്കുന്ന ഒരു മെത്തേഡാണ്. അത് ഉപയോഗിച്ചതിന് ശേഷം ആ പീസുകൾ നമുക്ക് ആ മുറിവിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രഷർ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഈ മെട്രോജിൽ പൗഡറിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് മുറിവ് ഉണക്കാവുന്നതാണ്. നമുക്കതിന് വേണ്ടി ഒരുപാട് ചെറിയൊരു ബാൻഡേജ് പോലത്തെ പ്ലാസ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിവ് വളരെ പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് രോഗികൾക്ക് വളരെ ഷുഗറോ അല്ലെങ്കിൽ മറ്റോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള മരുന്നുകൾ റെഗുലറായിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിച്ച് ഷുഗറെല്ലാം നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിവ് ഉണക്കാൻ സാധിക്കും.
2: ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ചികിത്സ ചെയ്യാൻ നേരാവണ്ണം ശ്രദ്ധ ചെലുത്തി അണുവിമുക്തമായ രീതിയിലുള്ള ഒരു കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് വീടുകളിൽ നമുക്ക് പലേറ്റിയിലെ രോഗികളിൽ നിന്ന് ഒരുപാട് വീടുകൾ നമുക്ക് രോഗികളുടെ മുഖ്യ പരിചാരകൾ അവരെ വീടുകാർ തന്നെയാണ്, ആ വീട്ടിലെ ഒരു പ്രധാന വ്യക്തി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് വീട്ടിലുള്ള ആളോ അല്ലെങ്കിൽ അയൽവാസിയോ അല്ലെങ്കിൽ വളണ്ടിയറോ ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. നമുക്ക് അത് തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്ന, രോഗി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന, അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ സമയം, അവരുടെ ജോലി സമയം, ഇതെല്ലാം ഒരു ഒരു 10-20 മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ ഡ്രസ്സിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ വീടുകളിൽ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് വേറൊരാൾക്ക് അത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് നമ്മൾ നമ്മളെൻ്റെ ശ്രോതാക്കളായ ആളുകൾക്ക് നമുക്ക് ഇതിലൂടെ നൽകാൻ സാധിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഒരു തുടർ പരിചരണ പോലെ ആയി നമുക്കത് നമ്മൾ ചെയ്ത പഠിച്ച ഒരു കാര്യങ്ങൾ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സമൂഹത്തിൽ നമുക്കൊരു കാര്യമായ ഒരു ഇടപെടലുകൾ, നമുക്ക് ഒരുപാട് ടെക്നോളജിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സഹായമോ ഇല്ലാതെ തന്നെ നമ്മുടെ വീടുകളിൽ തന്നെ ഈ പരിചരിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പാലിയേറ്റീവ് കെയർ ദിനത്തിൽ നമ്മൾ ഊന്നൽ നൽകുന്നത്. അപ്പോൾ നമുക്ക് രോഗി പരിചരണം നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ശ്രദ്ധയിലൂടെയും അതുപോലെ തന്നെ ഓരോ വീടുകളിലും ഓരോ ഒരു വളണ്ടിയറെങ്കിലും സന്നദ്ധരായ ഒരാൾ വളണ്ടിയറോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചുറ്റുപാടുള്ള നമ്മുടെ ചുറ്റുപാടിലുള്ള രോഗികളുടെ പ്രശ്നങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്കറിയാം നമ്മൾ ഈ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ പോലുള്ള പ്രദേശത്ത് ഒരുപാട് പാലിയേറ്റീവ് കെയർ സെൻ്ററുകളുണ്ട്. അതിൽ പ്രധാനമായും അവരുടെ വളണ്ടിയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് കൂടുതലുള്ളത്. നമുക്കറിയാം പല ഹോം കെയറുകളും അതായത് ഗൃഹ വിസിറ്റുകളെല്ലാം നടത്തുന്നത് അവരാണ്. അവരുടെ റോളുകൾ നമുക്കറിയാം. ഈ അവസ്ഥയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്.
2: കഴിഞ്ഞ ദിവസം പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ട് പി സി റോഡിയിൽ നടന്ന പ്രോഗ്രാമിൽ മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ പാലിയേറ്റീവ് കെയർ സൊസൈറ്റികളെ പരിചയപ്പെടുത്തിയിരുന്നു. അവരുടെ വളണ്ടിയേഴ്സിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ രോഗികളുടെ അനുഭവങ്ങളൊക്കെ വിശദമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻറ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചും വിശദമായുള്ള പ്രോഗ്രാമുകൾ പി സി റേഡിയോ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ്. എന്താണ് ഇങ്ങനത്തെ ഈ അതിൽ സാറ് നേരത്തെ പറഞ്ഞത് വായലുണ്ടാകുന്ന അൾസറുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരം പി സി റേഡിയോയിലെ പ്രോഗ്രാമുകൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് പ്രിവെൻറ്റീവ് കെയറിനാണ്. അതാ ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കുന്നത് എങ്ങനെ എന്നുള്ളതിലേക്കാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും എന്ത് അസുഖത്തെക്കുറിച്ച് പറയുമ്പോഴും അത് എങ്ങനെ വരാതെ നോക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഏറ്റവും ഊന്നൽ നൽകാറുള്ളത്. അപ്പോൾ ഇതിൽ ഇത്തരം അൾസറുകൾ വരാതെ നോക്കുന്നത് ഈ വായലും തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന അൾസറുകളും പുണ്ണുകളൊക്കെ അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക, അത് വരാതെ നോക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
3: തീർച്ചയായും നമുക്കറിയാം ഏത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്കത് വരാതെ നോക്കുമ്പോഴാണ് അത് നമ്മൾ അതിൻ്റെ കാഠിന്യത്തിലേക്ക് പോകുന്നത് തടയുന്നതും അതുപോലെ തന്നെ നമുക്കതിനെ സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഈ ഇത്തരം കിടപ്പിലായ രോഗികളിലെ പ്രധാനമായും അവരുടെ ഓർമ്മക്കുറവ് അതുപോലെ തന്നെ അവരുടെ ബോധാവസ്ഥയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ മൂലം അവരുടെ നമ്മൾ ഭക്ഷണം വിഴുങ്ങുന്നതിനുള്ള ആ സിസ്റ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വായ തുറക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഓറൽ ക്ലീനിങ്ങും മറ്റുള്ള സാധാരണഗതിയിൽ കുറവായിരിക്കും. അതാണ് പ്രധാന കാരണമായിട്ട് നമുക്ക് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ട് നമുക്ക് വായ തുറക്കാൻ കഴിയാത്തത് മൂലം ക്ലീനിങ് വായയിലുള്ള ക്ലീനിങ് ബ്രഷിങ് അതുപോലെ തന്നെ നാക്കിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്ത ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് പൊതുവേ ഈ കിടപ്പിലാരോഗ്യങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രതിരോധ കുറവ് കാരണം നാക്കിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫംഗൽ രോഗങ്ങൾ അതായത് പൂപ്പൽ രോഗങ്ങൾ, അതുപോലെ നാവിനൊരു വെള്ള കോട്ടിങ് നമുക്ക് പലപ്പോഴേ കാണാറുണ്ട്. ഇത്തരം രോഗികൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ നാവ് വളരെ ഒന്നിൽ വെള്ള കളർ അല്ലെങ്കിൽ അവർ വളരെ ചുമന്നിരിക്കുന്നു. കാരണം ആ ഫംഗൽ രോഗം മൂലം നമ്മുടെ നാക്കിൻ്റെ മുകളിലുള്ള ഒരു ലെയർ ഇല്ലാതാവുകയും അതുകൊണ്ട് തന്നെ അവിടെ ഫംഗസ് രോഗം വരികയും ചെയ്യണം. അത് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി പരിചരിക്കുകയാണെങ്കിൽ അത് പല പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും.

0: നമുക്ക് കൈക്ക് ശക്തിയുള്ളവർക്ക് അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ സോഫ്റ്റ് ബ്രഷുകൾ, നമുക്കിപ്പോൾ മാർക്കറ്റിൽ മൂന്ന് തരം ബ്രഷുകളുണ്ടാവും, സോഫ്റ്റോ മീഡിയം ആയി. നമുക്കൊരിക്കലും അങ്ങനത്തെ നമ്മൾ മീഡിയമോ അല്ലെങ്കിൽ ഹൈ ഇതുള്ള ബ്രഷുകൾ ഉപയോഗിക്കരുത്, സോഫ്റ്റായിട്ടുള്ള ബ്രഷുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ടൂത്ത് ബ്രഷുകളും ഉപയോഗിച്ചുകൊണ്ട് പല്ല് വൃത്തിയാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കോട്ടണിൽ ഉപ്പുവെള്ളം ആക്കിയതിന് ശേഷം നാക്ക് തുടച്ചു കൊടുക്കുക. അത് കാരണം ആ വെള്ള പാട നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അണ്ണാക്കിലേക്കുള്ള ഉള്ളത് കുറയുന്നതിന് വേണ്ടി നമുക്ക് വെള്ളം വായിൽ കുപ്പിളിച്ച് തുപ്പാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് വായയുടെ ക്ലീനിങ്ങും അവർക്ക് രുചി, ഭക്ഷണത്തോടുള്ള രുചി ഉണ്ടാവുകയും ക്രമേണ ക്രമേണ അവർ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിലും ഈ ഫംഗൽ രോഗം മൂലം, പൂപ്പൽ രോഗം മൂലം നമുക്ക് പലപ്പോഴും വെള്ളം കുടിക്കുന്നതിനുള്ള പ്രയാസങ്ങളും കാണാറുണ്ട്. ഇതെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാവുന്ന, പലപ്പോഴായും ചെയ്യുന്നതും അതിന് നമുക്കൊരു ഇത്തരം ഇതിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കൂടുതലൊന്നും ഊന്നൽ നൽകിക്കൊണ്ട് പറയുക മാത്രമാണ് ഈ അവസരത്തിൽ നാം ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് നമ്മൾ ഇങ്ങനെ കിടപ്പിലായ രോഗിക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ? അണുബാധ വരാതിരി, അതുപോലെ പൂപ്പൽ വരാതിരി സൂക്ഷിക്കാൻ ഒരു ക്ലീനിങ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്വന്തം ചെയ്യുന്ന പോലെ നമ്മളെ ഈ കിടപ്പിലായ രോഗികൾക്കും ചെയ്തു കൊടുക്കുക.
0: നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വായയുടെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും, കാരണം രോഗിക്ക് വേദനയാവും, അതുപോലെ തന്നെ രോഗിക്ക് വായ തുറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊക്കെയുള്ള പ്രയാസം. പക്ഷേ നമുക്കെന്താ വെച്ചാൽ അത് രോഗിയുടെ ആ ഒരു സാധാരണ രീതിയിലേക്ക് രോഗി വായ തുറക്കുന്നത് രോഗിക്ക് കൂടുതൽ ഗുണം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ തൊണ്ടയുടെ സൈഡിലുള്ള ജോയിൻ്റ് ഉണ്ട് നമുക്കറിയാം, അത് ബലം വന്നിട്ട് സ്റ്റിഫായിട്ട് നമുക്ക് അവർക്ക് പിന്നീട് നമുക്കിപ്പം രോഗത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് വീണ്ടും തുറക്കുന്നതിനൊക്കെയുള്ള പ്രയാസം പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഈ തരത്തിൽ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും. അവരുടെ മുഖത്തുള്ള മസിൽ പേശികൾക്കുള്ള ആ ഒരു മൂവ്മെൻസും അതുപോലെ ചലനങ്ങളും നമുക്കറിയാം, കിടപ്പിലാകുമ്പോൾ പേശികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം ഇത്തരം മൂവ്മെൻറ്റുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
1: ഓക്കെ, അപ്പോൾ നമ്മൾ സഹതാപം വിചാരിച്ച് വായ തുറക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ കലുഷിതമായ ബുദ്ധിമുട്ടിലേക്കാണ് പോകുക എന്നർത്ഥം അല്ലേ? ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വെള്ളം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ മൂക്കിലൂടെ ട്യൂബ് ഇടുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് പലപ്പോഴും പല ആളുകൾക്കും പല വിധത്തിലുള്ള ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഇത്, കൂടെ നിൽക്കുന്ന കാണുന്ന ആളുകൾക്കും ഒക്കെ പലവിധ ആശങ്കകളും അതിനെക്കുറിച്ചുണ്ട്. എന്താണ് ശരിക്കും ഒരു ഇതിലൂടെ എങ്ങനെ എങ്ങോട്ടാണ് ഇത് ട്യൂബ് ഇടുന്നത്, എങ്ങോട്ടത് പോകുന്നത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് ഒരുപാട് വ്യാകുലതകളുള്ള ഒരു മേഖലയാണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ ആശുപത്രികളിലും എല്ലാം ഇങ്ങനെ കിടപ്പിലായ രോഗികളിലൊക്കെ ഇങ്ങനെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ട്യൂബുകളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം പൊതുവായിട്ട് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകും. അതൊരു സ്വാഭാവികം തന്നെയാണ്, കാരണം നമുക്കറിയാം സാധാരണ നമ്മൾ ഒരു ഭക്ഷണം വായിലൂടെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക റൂട്ടിലൂടെ കൊടുക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ അതുണ്ടാകും. അപ്പോൾ അത് ദൂരീകരിച്ചാൽ നമുക്കത് അത്രയും എളുപ്പമാണെന്നുള്ള കാര്യം മനസ്സിലാവും. അതായത് അത് അത്രയും അതിൻ്റെ ഗുണങ്ങൾ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ട്യൂബ് നമ്മൾ മൂക്കിലൂടെ നാസോഗാസ്ട്രിക് ട്യൂബ് എന്നാണ് പറയുക, ആ ട്യൂബ് നമ്മൾ മൂക്കിലൂടെ ഇട്ടിട്ട് അത് നമുക്ക് നമ്മുടെ അന്നനാളത്തിലോട്ടാണ് പോകുന്നത്. അന്നനാളത്തിലൂടെ നമ്മൾ ആമാശയത്തിലാണ് അതിൻ്റെ ടിപ്പ് എത്തുന്നത്. അതായത് നമുക്ക് ഭക്ഷണം ഡയറക്റ്റായിട്ട് ഭക്ഷണം നമുക്ക് രോഗിയുടെ വയറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം രോഗികളിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ രോഗിക്ക് അവരുടെ സോളോയിങ് അല്ലാതെ നമ്മുടെ വിഴുങ്ങൽ പ്രശ്നം പ്രക്രിയ കുറച്ച് താറുമാറാവുന്ന അവസ്ഥകളിലാണ് നമുക്ക് ഈ സാധനം ഈ നാസോഗാസ്ട്രിക് ട്യൂബ് അല്ലെങ്കിൽ മൂക്കിലുള്ള ട്യൂബ് ഇടുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കറിയാം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. അത് നേരെ ഭക്ഷണം ശ്വാസകോശത്തിൽ നമ്മൾ വായു, അതായത് ശ്വസിക്കുന്ന വായു പോകുന്ന സ്ഥലത്തോട്ട് നമുക്കറിയാം നമ്മൾ സാധാരണ രീതിയിൽ തന്നെ നമ്മുടെ ആരോഗ്യപരമായ രീതിയിൽ തന്നെ നമുക്കൊരു ഒരു തുള്ളി വൺ ഡ്രോപ്പ് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചുമച്ച് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരെ എത്തും, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോഴൊക്കെ. ഈ ഇത്തരം അവസ്ഥയിൽ നമ്മൾ അവർക്ക് ആ സെൻസേഷൻ കുറവായതുകൊണ്ട് ഭക്ഷണം ഡയറക്റ്റ്ലി നേരെ അവർക്ക് ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത്. അത് ഒരുപാട് ന്യൂമോണിയ

0: പോലുള്ള, അതായത് ശ്വാസകോശത്തിലുള്ള പഴുപ്പ് മൂലം. പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യം ശ്രദ്ധിക്കാതെ ആകുമ്പോഴാണ് ആരോഗ്യപരമായി നമ്മൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ഈ അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ രോഗിയുടെ വളരെ അപകടകരമായ അനുബാധയിലേക്ക് പോകുന്നതും പലപ്പോഴായിട്ട് രോഗികൾക്ക് മരണകാരണം വരെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അത് നമുക്ക് തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരം, അതായത് നമ്മുടെ ആ ഭക്ഷണം വിഴുങ്ങുന്ന അവസ്ഥയിൽ മാറ്റം കിട്ടുന്നവരെ, അതായത് ഒരു വായിലൂടെ ട്യൂബിലൂടെ അല്ലാതെ രണ്ട് കഴിക്കുന്ന അതുവരെ നമ്മൾ ഇടുന്നത്. ഇതൊരു ഒരു ഒരു മുറിവുണ്ടാക്കുന്ന അല്ലെങ്കിൽ വേദനയുണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറല്ല, ഒരു ഇതല്ല. കാരണം അത് ട്യൂബ് എത്തുന്ന കാരണം രോഗിക്ക് വേണ്ട ജലാംശവും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും കിട്ടുന്നതിന് ഇത് അത്യാവശ്യമാണ്. കാരണം നമുക്കൊരു ഒരു ഞാൻ പറഞ്ഞു വീട്ടിലെ പരിചരണം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് രോഗിക്ക് വേണ്ട ചികിത്സ, അതായത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നൽകാൻ സാധിക്കും. അത് അതുപോലെ അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് രോഗിയെ ആശുപത്രിയിലോ ICUയിലോ അഡ്മിറ്റ് ചെയ്ത് ഗ്ലൂക്കോസോ അങ്ങനത്തെ പോലുള്ള സൊല്യൂഷൻ ഫ്ലൂയിഡുകളെല്ലാം കയറ്റേണ്ട അവസ്ഥയിൽ നമുക്ക് മാറ്റം വരുത്താൻ ഇതിന് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത്തരം അവസ്ഥയിൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഭീതി നാം ഒഴിവാക്കേണ്ടതാണ്. കാരണം അതാണ് അതിൻ്റെ ആ അവസ്ഥയിലുണ്ടാകുന്ന ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാവുന്ന രീതി അതുകൊണ്ടായത്. അപ്പോൾ നമുക്ക് അത് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അത് പരിചരിക്കേണ്ട വിഷയം ഇതിലുണ്ട്. കാരണം നമുക്കറിയാം ഒരു ട്യൂബ് ഇടുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രയാസം, ആ പ്രയാസത്തെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി തന്നെ നമുക്കൊരിക്കൽ ട്യൂബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് രോഗി ചിലപ്പോഴായിട്ട് അവരുടെ അബോധാവസ്ഥയിൽ ചിലപ്പോൾ അത് വലിച്ച് പുറത്തേക്ക് കളയാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവിടെ മൂക്കിന് സൈഡിൽ ഒട്ടിച്ചു വെക്കാറുണ്ട്. അപ്പോഴത് അവിടെ നല്ല കൃത്യമായും അവിടെ ഒട്ടിക്കിടക്കുന്നതായിട്ട് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ട്യൂബ് ബ്ലോക്കാകാതെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ട്യൂബിലൂടെ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ള അവസ്ഥ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം ഒരു ട്യൂബിലൂടെ കട്ടിയുള്ള ആഹാരം, അതായത് നമുക്ക് അതിലെപ്പോഴും ജ്യൂസ് പോലത്തെ വെള്ളം സെമി ആയിട്ടുള്ള, അതായത് പകുതി വെള്ളം രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. നമുക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാം, അതുപോലെ തന്നെ കഞ്ഞി നമുക്ക് പൊടിച്ച് ജ്യൂസാക്കി ജ്യൂസ് രൂപത്തിൽ കൊടുക്കാം. ഇതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്ലിയർ വെള്ളം നമുക്ക് കൊടുക്കണം. കാരണം ഈ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അവിടെ ഒട്ടി അത് പിന്നീട് ബ്ലോക്കായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പും ശേഷവും നല്ല ക്ലിയർ വെള്ളം അതിലൂടെ ഒഴിച്ച് ബ്ലോക്ക് ഒഴിവാക്കേണ്ടതാണ്.
1: ഓക്കെ, നമ്മുടെ സമയപരിമിതി മൂലം ഈ ഇന്നത്തെ ഈ ഒരു ചർച്ച ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആഴ്ച പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിൽ തുടർന്ന് കേൾക്കാം.
2: മാഷാല്ലാ, പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ആരോഗ്യ വിചാരത്തിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ VM അബ്ബാസിനോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക് ചേർന്ന് നടത്തിയ സംസാരമാണ് നമ്മൾ കാതോർത്തത്. നിത്യരോഗികളെ പരിചരിക്കുന്നവരോട് ഭാഗം ഒന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
3: ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനാ പഠനത്തിൻ്റെ സെഷനിലാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. കാര്യങ്ങളൊക്കെ എളുപ്പമായി തീരുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നമ്മോടൊപ്പം ചേർന്നു പഠിപ്പിക്കുന്നത് അജീബ് കരുവാരക്കുണ്ട്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായിക്കൊണ്ട് ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ചില പരീക്ഷണങ്ങളൊക്കെ തന്നിട്ടുണ്ടാകാം. ചില കാര്യങ്ങളൊക്കെ ചില പ്രയാസങ്ങൾ കൊണ്ട് ചില തടസ്സങ്ങളായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ മറയായി നിന്നിട്ടുണ്ടാകാം. എന്നാൽ ഏതൊരു കാര്യത്തിനും ഈ മഹത്തായ ദീൻ ഇസ്ലാം അതിനെതിരായി കൊണ്ട് കൃത്യമായ പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. പടച്ചറബിനെ ഓർത്താലുണ്ടാകുന്ന ആ പടച്ചറബിനോട് പ്രാർത്ഥിച്ചാലുണ്ടാകുന്ന ഗുണവും ആ പടച്ചറബിനോട് ഇത്തരം പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ തടസ്സം ദുനിയാവിലെ തടസ്സമാകട്ടെ, അത് ഏത് തടസ്സമാണെങ്കിലും പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ തീരാവുന്നതേയുള്ളൂ എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥനയിലൂടെ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയ പ്രാർത്ഥന ഇപ്രകാരമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ഷഅ്നി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ഷഅ്നി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം അർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ഷഅ്നി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ഷഅ്നി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം അർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് സഹായം അർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ഷഅ്നി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ദുനിയാവിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസഘട്ടങ്ങളിൽ നിന്നും നമ്മുടെ തടസ്സങ്ങളും എല്ലാം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നന്നാക്കി തരികയും അതിലൊക്കെ നമുക്കൊരു ഖൈറുണ്ടാവുകയും നമ്മുടെ തടസ്സങ്ങളെ നീക്കിത്തരികയും അവയെല്ലാം നന്നാക്കി തരികയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് പടച്ച റബ്ബിനോട്. നിരന്തരമായിക്കൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. കാര്യങ്ങൾ എളുപ്പമായി തീരാൻ എന്ന പ്രാർത്ഥനയുമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അജീബ് കരുവാരക്കുണ്ട്.
3: പല നിലക്കും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും പുറകിലേക്ക് എത്തിക്കുന്ന ഒരു ദുസ്വഭാവം തന്നെയാണ് അഹങ്കാരം. പ്രത്യേകിച്ച് കുഞ്ഞു മനസ്സുകളിൽ അഹങ്കാരത്തിൻ്റെ നാമ്പുകൾ മുളച്ചു വരുമ്പോഴേ അതിനെ പിഴുതെടുത്ത് കളയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പൂമരത്താണതിൽ അഹങ്കാരം അപകടം എന്ന വിഷയത്തിൽ സുബൈർ സലഫി ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലിലെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പ്രിയങ്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് ഇന്നത്തെയും വിഷയം അവതരണത്തിലേക്ക് നമ്മൾ പോകുന്നത്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു വാക്ക് അഹങ്കാരം എന്ന് നമ്മളതിനെ പറയും. പല ദുസ്വഭാവങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിലേക്ക് നിയോഗിച്ചയച്ചിരിക്കുന്നത്. എല്ലാ നല്ല ഗുണങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം, എല്ലാ ചീത്തയായ ഗുണ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ മാറ്റിക്കൊടുക്കാനും വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പറഞ്ഞയച്ചത്. അക്കൂട്ടത്തിൽ നമ്മളൊക്കെ ഒരു പക്ഷേ ചെറുതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നബി പാടില്ലെന്നും വിലക്കിയതുമായിരിക്കും. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ കാണുന്ന ഒരു വാക്കാണ്, മുത്തക്കബ്ബിരീങ്ങളായ ആളുകളെ അള്ളാഹുവിനിഷ്ടമില്ല, ദുരഭിമാനികളായ പൊങ്ങച്ചക്കാരായ ഫഹൂറുകളായ ആളുകളെ അള്ളാഹ്ക്കിഷ്ടല്ല, പരുഷ സ്വഭാവക്കാരായ ആളുകളെ അള്ളാഹുവിനിഷ്ടമില്ല. ഇത് നോക്കി നമ്മൾ മനസ്സിലാക്കുന്നെന്താ, അള്ളാഹുവിനിഷ്ടം നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളെയാണ് എന്നർത്ഥം. അപ്പോ ദുസ്വഭാവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് മാറ്റണം. വിദ്യാർത്ഥികൾ എന്ന നിലക്ക് അള്ളാഹു നമുക്ക് ഇപ്പോൾ നല്ല സൗകര്യം തന്നിരിക്കണം. ഇപ്പം നമുക്ക് ജോലിക്ക് പോകണ്ട, കുടുംബം നോക്കണ്ട, വലിയ വലിയ ഉത്തരവാദിത്തങ്ങളില്ല. രാവിലെ എഴുന്നേറ്റ് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, സ്കൂളിലേക്ക് മദ്രസകളിലേക്ക് പോകുന്നു, അവിടുത്തേതായ കാര്യങ്ങൾ നിർവഹിക്കുന്നു, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് സഹായിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ സഹായിക്കുന്നു, കളികളും തമാശകളും ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷെ പല സ്കൂളിലും മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം, പല കുട്ടികളുടെയും മനസ്സിൻ്റെ ചില ചീത്തയായ സ്വഭാവങ്ങൾ വല്ലാതെ അധ്യാപകർക്കും കുടുംബത്തിലൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കലുണ്ട്. അല്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്, കുറച്ച് സൗന്ദര്യം ഉണ്ടെങ്കിൽ ചില ആളുകൾക്കുണ്ടാവാറുണ്ട്, നല്ല പണക്കാരുടെ വീട്ടിൽ നിന്ന് വരുന്ന മക്കൾക്ക് ചിലപ്പോഴുണ്ടാവാറുണ്ട്, ഒരു തരം അഹങ്കാരമെന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നത്, സ്വർഗമെന്ന വലിയ ഒരു ലോകമുണ്ടല്ലോ, ആ സ്വർഗം ലഭിക്കുന്നത് ഭൂമിയിൽ ഒരു പ്രശ്നവും ഒരു നിലക്കുമുള്ള ദോഷത്തരങ്ങളും ചെയ്യാത്ത ആൾക്കാർക്ക്. തിൽക്കദ്ദാറു നജഅലുഹാലില്ലദീന, നമ്മൾ പഠിച്ചിട്ടില്ലേ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഉലുവ് ഇല്ലാത്ത ഫസാദ് ഉണ്ടാക്കാത്ത ആളുകൾക്കാണ് ആ ദാറ് കൊടുക്കുന്നത്. ലാ യുരീദൂന ഫിൽ അർളി ഫസാദാണ്, ഫസാദും കുഴപ്പവും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊന്നും ആ സ്വർഗമാകുന്ന വീട് കൊടുക്കൂല. സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ആലോചിക്കാം, എന്താണ് ഈ കുഴപ്പം ഉണ്ടാക്കുക, എന്താണ് ഭൂമിയിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്, അഹങ്കരിക്കുക എന്നത്. സത്യത്തിനെ നിഷേധിക്കാം, ജനങ്ങളെ മുഴുവൻ നിസ്സാരമായി കാണുക, ആരെയും ഒരു വില കൊടുക്കാത്ത അവസ്ഥ, വലിയ ആളുകളെ ഒന്ന് ബഹുമാനിക്കാൻ കഴിയാതിരിക്കുക, ചെറിയവരോട് കരുണ കാണിക്കാൻ കഴിയാതിരിക്കുക, മറ്റു പലരെയും അനുസരിക്കാനൊരു പ്രയാസം ഉണ്ടാവുക, മുതിർന്ന ആളുകൾ പറയുന്ന വാക്കിനൊരു വില കൊടുക്കാതിരിക്കുക, ഇങ്ങനത്തെ ഒരു പ്രത്യേക തരം ഒരു അഹങ്കാരത്തിൻ്റെ, ഞാൻ വിചാരിച്ചതും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതും ഞാൻ എന്ന ഒരു സ്വരവും മനസ്സുമായിരിക്കും അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദറത്തിൻ മിൻ കിബ്ർ, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദറത്തിൻ മിനൽ കിബ്ർ. പഠിച്ചിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ അത് പഠിപ്പിക്കാറുണ്ട്. ലാ യദ്ഖുലുൽ ജന്ന, ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മൻ കാന ഫീ ഖൽബിഹി, അവൻ്റെ കൽബിലുള്ളവനാണെങ്കിൽ എന്ത്, മിസ്ഖാല ദറത്തിൻ മിനൽ കിബ്ർ, അഹങ്കാരത്തിൽ നിന്ന് ഒരു ചെറിയ അളവെങ്കിലും ഉണ്ടെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്വഭാവ വൈകൃതം നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതിനെ തന്നെയാണ് ഈ കിബർ എന്ന് വിളിച്ചത്. ജനങ്ങളെ നിസ്സാരരായി കാണുക, സത്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാതിരിക്കുക, ഈ ആദ്യ സ്വഭാവമുള്ള അവസ്ഥ. ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇനി എന്താ സംഭവിക്കുക? അവർക്ക് എന്താണ് പരലോകത്ത് അവരുടെ അവസ്ഥ പറയാനില്ല. എന്നാൽ ദുനിയാവിൽ തന്നെയും അവർക്ക് നാശമായിരിക്കുണ്ടാവുക. ആദ് സമുദായക്കാരെ അള്ളാഹു നശിപ്പിച്ചു. അവര് ഫുള്ള് കിബറായിരുന്നു, അഹങ്കരിച്ചുകൊണ്ട് കൊടുത്ത നന്മകൾക്കും നിഅമത്തിനും നന്നില്ലാതെ പെരുമാറി. അതേപോലെ തന്നെ ഭൂമിയിൽ നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ കുറെ ആൾക്കാരുടെ ചരിത്രം പറയുന്നുണ്ട്. അവർക്കൊക്കെ പറ്റിയ പല പ്രശ്നങ്ങളെയും ഖുർആൻ വിശദീകരിച്ചു. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പ് വന്ന പല നബിമാരുടെയും പല കാലഘട്ടത്തിലും ഉണ്ടാവുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ, അവിടെ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കൾ, ഒരു മകൻ മറ്റൊരു മകനെ കൊല്ലുന്നു. അവന്റെ പ്രശ്നം എന്താ? അവനോടുള്ള അസൂയയായിരുന്നു. അഹങ്കാരത്തെപ്പോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവൂലേ? അവനോട്, മറ്റൊരു സഹോദരനോട് തോന്നിയ അസൂയ കൊണ്ട് അവനെ കൊല്ലണല്ലോ ഉണ്ടായത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അത് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച ആ സമയത്ത് സ്വർഗത്തിൽ ജീവിച്ചിരുന്ന ഇബിലീസിനോട് പറയണേ, ഒന്ന് സുജൂദ് ചെയ്യണം. അള്ളാഹന്റെ കൽപ്പന, ഒന്ന് സുജൂദ് ചെയ്യണം ഇബിലീസെ. അപ്പോൾ അദ്ദേഹം ജിന്നുവർഗത്തിൽപ്പെട്ട ആളാണല്ലോ. അപ്പോ ഈ ഇദ്ദേഹത്തിന് എങ്ങനെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ സത്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒരു മണ്ണോണ്ടുണ്ടാക്കിയ ആദമിന് ഞാൻ എന്തിനു സുജൂദ് ചെയ്യണം? ഞാൻ അവനേക്കാൾ വലിയ മേന്മുള്ള ആളല്ലേ? ഞാൻ അവനേക്കാൾ വലിയ ആളല്ലേ എന്നൊരു തോന്നലുണ്ടായി ഇബ്ലീസിന്. അവസാനം ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനൊന്ന് കീഴൊതുങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരിക്കലും അദ്ദേഹം അതിന് തയ്യാറായില്ല. സ്വർഗത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. കാലാകാലങ്ങളായി എല്ലാവരുടെയും ശാപം ലഭിച്ചുകൊണ്ട് ഇബ്ലീസ് ജീവിച്ചുകൊണ്ടിരിക്കുക. ഓരോ മനുഷ്യനും ഖുർആൻ ഓതുമ്പോ എന്താ പറയാ? ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. എല്ലാവരും പറയണെന്താ? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്, എറിഞ്ഞാട്ടപ്പെട്ട പിശാചിൽ നിന്ന് അല്ലേ? എല്ലാവരുടെയും മനസ്സിൽ ഇബ്ലീസ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയും ലഅ്നത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ ശാപം അവൻക്കുണ്ടാകട്ടെ. എന്തൊരു വാക്കാണത്! അതിനവൻ കാരണക്കാരനായി, സ്വർഗത്തു നിന്ന് അവനെ പുറത്താക്കി. എന്നിട്ടവൻ്റെ അഹങ്കാരം തീർന്നില്ല, അവൻ പിന്നെ പ്രതിജ്ഞ ചെയ്യാണ്, ഞാൻ എല്ലാവരും നശിപ്പിക്കും, ഞാൻ ഒരാളിൽ നന്മയിലേക്ക് മുന്നോട്ട് പോകാൻ സമ്മതിക്കൂല. വസ്വാസ് ഉണ്ടാക്കുക, ഫിത്തിനകൾ ഉണ്ടാക്കുക, ഭാര്യ ഭർത്താക്കന്മാരുടെ അടിപിടി ഉണ്ടാക്കുക, അങ്ങനെ എല്ലാ വേണ്ടാത്തയിലേക്കും മനുഷ്യർക്ക് ദുർബോധനം കൊടുക്കുക, അങ്ങനെയൊക്കെ അവൻ ജീവിക്കുന്നു പറഞ്ഞു. അപ്പം നല്ലൊരു ജീവിതം ഉണ്ടായിരുന്ന മനുഷ്യന് കിബറ് വന്നപ്പോൾ അള്ളാഹു ദുനിയാവിൽ തന്നെ കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ആദ നബി അലൈഹി സ്സലാമിൻ്റെ, നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്സലാത്തു വസ്സലാം വന്നു. മൂസാ നബി അലൈഹി സ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ട്, ഖാറൂൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഖാറൂൻ എങ്ങനെയാണ് അള്ളാഹു എല്ലാ സുഖവും കൊട്ടാരങ്ങളും അല്ലെങ്കിൽ സമ്പത്തും ഒട്ടകങ്ങളും പണവും എല്ലാം കൊടുത്തു? ആ നാട്ടിലത്തെ പാവങ്ങളായ മനുഷ്യന്മാർ നല്ലൊരു വന്ന് പറഞ്ഞു, ഖാറൂനെ അള്ളാഹനോടൊക്കെ നന്ദി കാണിച്ച് ജീവിക്കട്ട, ഒരുപാട് സൗകര്യങ്ങളൊക്കെ പടച്ചോൻ തന്നില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നീ നിന്റെ സമ്പത്തുനിന്നൊക്കെ കഴിയണ പോലെയൊക്കെ ബാക്കിയുള്ളവരെ സഹായിക്കണട്ടോ. അവനത് നിഷേധിച്ചു, ഞാൻ ഒരാളെ സഹായിക്കൂല, ഇതെനിക്ക് എൻ്റെ കൈകൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശും ഈ സൗകര്യമാണ്, ഇതൊന്നും ഞാൻ ആർക്കും കൊടുക്കേണ്ടതില്ല. അള്ള ദുനിയാവ് തന്നെ കൊടുത്തു. ഈ സ്വഭാവം അള്ളാഹ്ക്ക് ഇഷ്ടായില്ല. അവനെയും അവന്റെ സമ്പത്തിനെയും ഭൂമിയിലെ താഴേക്ക് ആഴ്ത്തിക്കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. നോക്കൂ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരുന്ന ആ കൊട്ടാരത്തിനുള്ളിൽ ഫിറഔൻ എന്ന വലിയൊരാളുണ്ടല്ലോ. നിങ്ങൾ അള്ളാഹനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ ഫിറഔൻ പറഞ്ഞ വാക്കേ, ഫഖാലാ

അലീകുമുല്ലഅല. ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്. റബ്ബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ ഫിറാവൻ പറഞ്ഞ വാക്ക. അള്ളാഹു എന്താ ചെയ്ത്? അവൻക്ക് ദുനിയാവിൽ തന്നെ ശിക്ഷ കൊടുത്തു, നിന്ദിച്ചവനെ പിടികൂടിയില്ലേ? അവൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാത്തവരൊക്കെ ഞാൻ കൊല്ലും. എന്തൊരു ദുരവസ്ഥ ആലോചിക്കും. ഇന്നുണ്ടല്ലോ കുറേ രാജാക്കന്മാരും ഭരണാധികാരികളൊക്കെ ഞാൻ പറയുന്നതനുസരിച്ചും ഞാൻ എത്ര മോശത്തരങ്ങളാണ് വേണ്ടാത്തരങ്ങൾ പറഞ്ഞാലും അതൊക്കെ അനുസരിച്ച് ജീവിക്കാത്തവരൊക്കെ ഞാൻ കൊല്ലും. എന്തൊരു വാക്കാണത്! എന്നിൽ വിശ്വസിക്കാത്ത ആളുകളുടെ വലത് കൈയും ഇടതുകാലൊക്കെ ഞാൻ മുറിച്ചു മാറ്റും, ഞാൻ എല്ലാവരും കുരിശിൽ തറക്കും, ഉപദ്രവിച്ചു കൊല്ലും ഞാനെന്നൊക്കെ പറയുന്ന ഫിറാവുന് മൂസാ നബിയിൽ വിശ്വസിച്ച ആൾക്കാരെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടി നശിപ്പിക്കുന്ന കൊല്ലാൻ വേണ്ടി വന്നൊരു സമയത്ത് അള്ളാഹു താല കണ്ടില്ലേ, ആ കടലിൻ്റെ നടുവിൽ മൂസാ നബി വിഭാഗം കണ്ട് രക്ഷപ്പെട്ടു പോയി. അള്ളാഹിനോട് പ്രാർത്ഥിച്ച് വിനയം കാണിച്ചവരാണവർ. ഫിറാവുനും അവൻ്റെ അനുയായികളും കിങ്കരന്മാരും ആ വെള്ളത്തിൽ മുങ്ങി അങ്ങോട്ട് മരിച്ചു. ദുനിയാവിൽ തന്നെ പടച്ചോം കൊടുക്കല്ലേ. അബൂലഹബിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ് കുന്നിൻ്റെ മുകളിൽ കയറി കുടുംബങ്ങളോട് ഉപദേശിക്കുമ്പോൾ ഈ സത്യമൊന്നും ഞമ്മക്ക് പറ്റൂല, ഇത് പറയുന്ന ക്ഷണിച്ച മുഹമ്മദേ തബ്ബല്ലക്കയാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രവാചകനെതിരെ ശാപവാക്ക് ചൊരിഞ്ഞ അഹങ്കാരിയായ അബൂലഹബ് അവസാനം മരിക്കണ സമയം ആലോചിച്ചോക്കി നിങ്ങള്. അവസാനം അദ്ദേഹത്തിൻ്റെ മരണരംഗം ഒരു വഴിയിലൂടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ തളർന്നു വീണ് അദ്ദേഹം ഒരു ഇരുന്ന് ഇരിപ്പിലിരുന്ന് മരിക്കുക. ആരും ശ്രദ്ധിച്ചില്ല അദ്ദേഹം മരിച്ചിരിക്കുകയെന്ന്, പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നെ ദുർഗന്ധം വരാൻ തുടങ്ങിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കണ്ട ആളുകളൊക്കെ വലിയ വടിയെടുത്തിട്ട് അദ്ദേഹത്തിന് ഇരിക്കുന്ന ഭാഗത്തുനിന്ന് ആ വടി കൊണ്ട് തള്ളിയിട്ട് അദ്ദേഹത്തിൻ്റെ മേലേക്ക് കല്ലും മണ്ണൊക്കെ ദൂരത്തുനിന്ന് എറിയാണ്. ദുർഗന്ധം വരണം. നോക്കി, മരിക്കണത് പോലും ഒരു നല്ല മരണമല്ല. ആ ചീഞ്ഞ് നാറിയ ആ ശരീരത്തിലേക്ക് ആളുകൾ കല്ലും മണ്ണൊക്കെ ദൂരത്തുനിന്ന് എടുത്തെറി, അത്രയും ചീഞ്ഞ ദുർഗന്ധമായിട്ടാണ് അദ്ദേഹം അവസാനം മരിക്കുന്നത് എന്നർത്ഥം. എന്താണിതെന്നൊക്കെ പഠിക്കണം നമ്മൾ. അഹങ്കരിച്ച് ലോകത്ത് ജീവിച്ചവർക്കൊക്കെ കിട്ടിയത് ദുനിയാവിൽ തന്നെ പടച്ചോം കൊടുക്കുക. ഒരു ഉദാഹരണം കൂടി നോക്കാം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര ആനന്ദവും ആട്ടവും പാട്ടും തീറ്റയും കുടിയും കളിയും വിനോദവും ചിരിയും, ഞങ്ങൾ ജയിച്ചു എന്ന് ഉറച്ചു പോകുന്ന മക്കൻ മുഷരിക്കുകളുടെ നേതാവ് അബുജഹലുണ്ടല്ലോ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ രണ്ട് കുട്ടികൾ വന്നിട്ട് അന്വേഷിക്കണം, ആരാണ് ഈ അബുജഹൽ? ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ആ നിൽക്കുന്ന മനുഷ്യനാണ്. രണ്ട് കുട്ടികൾ പോയിട്ട് ആ ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തെ അങ്ങ് പരിക്കേൽപ്പിച്ച് കൊല്ലാണ്. ഇത്ര വലിയ അഹങ്കാരിയായൊരു മനുഷ്യനെ രണ്ട് കുട്ടികളാണ് പ്രിയപ്പെട്ടവരെ ആ ബദർ യുദ്ധത്തിൽ കൊന്നത്. ഇതെന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? അഹങ്കരിച്ച് പണത്തിൻ്റെയും ഭംഗിയുടെയും ബുദ്ധിയുടെയും അല്ലെങ്കിൽ കളിയിലുള്ള മികവിൻ്റെയും എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരിൽ ഞാൻ കുറച്ച് വലിയ ആളാണ് എന്നുള്ള തോന്നല് ബാക്കിയുള്ളവരോട് ചിരിക്കാനും മിണ്ടാനും സംസാരിക്കാനും കൈകൊടുക്കാനും നല്ല സൗഹൃദത്തിനും സ്നേഹത്തിനും സാധിക്കാതിരിക്കുന്ന മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സൂക്കേട് നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു പനിയുണ്ട് അല്ലെങ്കിൽ ഒരു മാരകമായ രോഗമുണ്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷമം പിടിച്ച് എന്തെങ്കിലും വലിയ കൈകാലിന് പരിക്കോ വൈകല്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ സൂക്കട് നമുക്കൊരാൾക്കും നോക്കിയാൽ കാണാൻ പറ്റൂല, കണ്ണാടിയിൽ പോയി നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. ഇത് കാരണം കൽബിലാണ് ഇത് ഒളിച്ചിരിക്കുക. അതുകൊണ്ട് ഇത് കൽബിൻ്റെ സൂക്കടാണ്. ഒരിക്കലും ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വിനയത്തോടെ സ്നേഹത്തോടെ താഴ്മയോടെ മറ്റുള്ളവരോട് ബഹുമാനത്തോടെയും സത്യത്തെ അനുസരിച്ചും അംഗീകരിച്ചും നമ്മൾ ജീവിക്കാൻ തയ്യാറാവുക. ഇല്ലെങ്കിൽ എന്താണ്? ദുനിയാവിലും അഹങ്കാരികൾക്ക് നാശം, പരലോകത്താണ് ചെങ്കിൽ അഹങ്കരിക്കുന്ന ഒരാൾക്കും സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റൂല. ഒരു ഹദീസും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുല്ലു ഉതുവിൻ ജവ്വാലിൻ മുതകബ്ബിരിൻ, കുല്ലു ഉതുവിൻ ജവ്വാലിൻ മുതകബ്ബിരിൻ. മൂന്ന് ആൾക്കാർ, പരുഷ സ്വഭാവക്കാര്, ധിക്കാരികൾ, അഹങ്കാരികളായ ആളുകൾ, ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്ത് പ്രവേശിക്കൂ.

0: അവർക്കുള്ളത് നരകമായിരിക്കും. അഹങ്കാരികളുടെ താവളം നരകമാണ്. അവരിത് വളരെ നിന്ദ്യമായി ജഹന്നമദാഹിരീൻ, നരകത്തിൽ നിന്ദ്യരായി അപമാനിതരായി പരാജയഭീതിയോടെ വിഷമത്തോടെ കരഞ്ഞു തീർക്കേണ്ടി വരുന്ന ഒരു ലോകമാണ് അവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നമസ്കരിക്കുന്ന, മദ്രസയിൽ പഠിക്കുന്ന, സ്കൂളുകളിൽ പോകുന്ന മിടുമിടുക്കരായ എൻ്റെ വിദ്യാർത്ഥികളെ, നമ്മുടെ നാശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അഹങ്കരിക്കുക എന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് വരാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായും ശ്രമിക്കണം. എന്താണതിൻ്റെ ഫലങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ഞാൻ വിശദീകരിക്കേണ്ടായി. ഇനി നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കുക, നമുക്കങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? കുറച്ച് മാർക്ക് കിട്ടിയതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ കളിക്കുന്നതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഒരു നിറമുണ്ട് എന്നതിൻ്റെ പേരിലോ, നല്ല വസ്ത്രമുണ്ട് എന്നതിൻ്റെ പേരിലോ സ്വഹാബത്തൊക്കെ പേടിച്ചിരുന്നു. അവരോട് നബി ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നബിനോട് ചോദിക്കും, നബി നല്ല വസ്ത്രവും നല്ല ചെരുപ്പൊക്കെ ധരിച്ചാൽ അതൊരു അഹങ്കാരമായിട്ട് മാറുമോ? അത്രക്ക് അവർക്ക് പേടിയായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല അങ്ങനല്ല, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, യുഹിബ്ബുൽ ജമാൽ, ഭംഗിയുള്ളവരെ അല്ലാഹുക്കിഷ്ടമാണ്. നല്ല വേഷവും നല്ല വൃത്തിയിലും നല്ല രൂപത്തിൽ നടക്കുന്നു, അതൊരു കുറ്റമുള്ള കാര്യമല്ല. എന്നാൽ നമ്മൾ അതിൻ്റെ പേരിലൊരു വലിയവനായി നടക്കുന്ന, പെരുമ നടിച്ച് നടക്കുന്ന സ്വഭാവം നമ്മുടെ നാശത്തിനാണ്. ആ രൂപത്തിലുള്ള ധാരാളം ആശയം നിറഞ്ഞ പാട്ടുകളൊക്കെ നമുക്കിടയിലുണ്ട്, അതൊക്കെ നമ്മൾ കേൾക്കണം. അതുപോലെ തന്നെ ഒരുപാട് കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയുണ്ടായി. ഇനിയും ഇത്തരത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന കുറേ ആളുകളുടെ അവസാനം പതനം നമ്മൾ വായിക്കണം, കേൾക്കണം, പഠിക്കണം. ഇത്തരത്തിലുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മൾ തിരുത്തി നല്ല ഗുണമുള്ള ആളായി നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഈ പ്രോഗ്രാം കേൾക്കുന്നു, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷനിലൂടെ, പീസ് റേഡിയോ സംവിധാനത്തിലൂടെ തന്നെ നിങ്ങൾ വിവരങ്ങൾ അറിയിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത പൂമരത്തണലിൽ പരിപാടിയിലാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. അഹങ്കാരം അപകടം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ സുബൈർ സലഫി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.

0: അടുത്തതായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നുറുങ്ങുകൾ, പുഞ്ചിരി നൽകുന്ന ഊർജം. ഇബ്നു അലി അടത്തനാട്ടുകാരുടെ രചനയ്ക്ക് ശബ്ദാവിഷ്കാരം.
1: ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ഇടവഴി സമാനമായ പഞ്ചായത്ത് റോഡിലൂടെയുള്ള യാത്രക്കിടെ പ്രായമായ ഒരാളുടെ ഒരു പുഞ്ചിരി കിട്ടാറുണ്ട്. പല്ലുകൾ കാണാത്ത നിഷ്കളങ്കമായ സുസ്മിതം, വെള്ളത്തുണിയുടുത്ത ചുമരിൽ വെളുത്ത തോർത്തു ചുറ്റിയ ഒരു 70-കാരൻ, അടുത്തുള്ള ചായക്കടയിൽ നിന്ന് കാലിയടിച്ച് പത്രവായനയും കഴിഞ്ഞുള്ള വരവായിരിക്കാം. മോട്ടോർ സൈക്കിളിൽ ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്ന എന്നെ അദ്ദേഹത്തിനറിയില്ല. മുഖം കണ്ടാലും എന്നറിയാനുള്ള പരിചയമില്ല. ഒരു തലയാട്ടലോടെ ഞാനും തിരികെ ആ ചിരിക്ക് പ്രതികരിച്ച് കടന്നുപോകും. ചില ദിവസങ്ങളിൽ കണ്ടില്ലെങ്കിൽ ഇന്നെന്തു പറ്റി അദ്ദേഹത്തിന് എന്ന് ഒരു വേള ചിന്തിക്കാറുണ്ട്. ജോലി കുറേ അകലെയായതുകൊണ്ട് പുലരിത്തണുപ്പ് വിട്ടൊഴിയുന്നതിന് മുമ്പ് തന്നെ യാത്ര തുടങ്ങും. ആദ്യഘട്ടം ബൈക്കിലും തുടർന്ന് ബസ്സിലും. ബൈക്ക് യാത്രയിലുടനീളം ചിരിയുടെ പൂമരമായിരിക്കും മിക്കവാറും. ചിലത് ലിഫ്റ്റിൽ ഉള്ളതാവാം, അല്ലെങ്കിൽ പരിചയക്കാരുടേതാവും. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ തൊട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവർ വരെ ലിഫ്റ്റ് ചോദിച്ച് അക്കൂട്ടത്തിലുണ്ടാകും. സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികളുടെ ഉത്സാഹഭരിതമായ ചിരിക്കും ചുരുക്കം ചിലരുടെ ചിണുങ്ങലിനും സാക്ഷിയാകാറുണ്ട്. സ്കൂളിൽ പോകുന്ന മുതിർന്ന കുട്ടികളെ യാത്രയാക്കാൻ വലിയവരുടെ കൂടെ എത്തുന്ന കുഞ്ഞുകുട്ടികളുടെ നിഷ്കപട സുസ്മിതം പുലർവേളകളിൽ നമുക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. യാത്ര അയക്കാനെത്തിയ ഇത്തരം കുഞ്ഞുങ്ങളെ സ്കൂൾ യൂണിഫോം ധരിച്ച താരതമ്യേന ഇത്തിരി മുതിർന്ന കുട്ടികൾ ഒക്കത്തെടുത്ത് ലാളിക്കുന്നതും ലാളിക്കാൻ മറ്റു കുട്ടികൾ മത്സരിക്കുന്നതും തിരക്ക് കൂട്ടുന്നതും ഏറെ സന്തോഷകരമായ കാഴ്ചയാണ്. സ്കൂളിലേക്ക് ലിഫ്റ്റ് ചോദിക്കുന്ന യൂണിഫോം ധരിച്ച ചെറിയ കുട്ടിയുടെ അപേക്ഷാമിശ്രിത ചിരിയും ഇടയ്ക്കിടെ കാണാറുണ്ട്. തിരക്കിലോ മറ്റോ നിർത്താതെ പോകേണ്ടി വരുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന വിഷമം കലർന്ന ഭാവം വല്ലാതെ അലട്ടുന്ന ഒന്നാണ്. ജോലിയുടെ സമ്മർദ്ദം നിറഞ്ഞ ഒരു പകലിന് ഈ നറുപുഞ്ചിരികൾ നൽകുന്ന ആശ്വാസവും കരുത്തും ചെറുതല്ല. ഇന്ന് ചിരിയിൽ പോലും മതവും ജാതിയും വിഭാഗീയതയും ഇടം പിടിച്ചിരിക്കുന്നു. പുഞ്ചിരി ഒരു നന്മയാണെന്ന പ്രവാചക അധ്യാപനം ഏറെ പ്രസക്തമാണെന്ന്. ചിലരുടെ മന്ദഹാസം പോലും സ്ഥാനത്തെയും പണത്തെയും അടിസ്ഥാനമാക്കി വീതിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സത്യം. ഒരു പകലിൻ്റെ അധ്വാനവും യാത്രയും കഴിഞ്ഞ് ക്ഷീണിത ദേഹവുമായി സ്വന്തം കുടുംബത്തിലെത്തുമ്പോൾ സ്വീകരിക്കാൻ നിറഞ്ഞ ചിരിയോടെ കാത്തിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് എന്തൊരു സൗഭാഗ്യമാണ്. ഒരു കൊച്ചുകുട്ടിയുടെ, അത് സ്വന്തം കുഞ്ഞോ പേരക്കിടാവോ മറ്റാരോ ആകട്ടെ, നിർമ്മല മന്ദസ്മിതം വീട്ടിലുണ്ടെങ്കിൽ അത് നൽകുന്ന പോസിറ്റീവ് എനർജി വലുതാണ്. പുഞ്ചിരിയിൽ പിശുക്കുള്ളവരാണ് നാമെങ്കിൽ നമുക്ക് ചിരിയുടെ അളവ് കൂട്ടാം. എന്തായാലും അത് നമുക്ക് നഷ്ടമൊന്നും വരുത്തുന്നില്ലല്ലോ. പുഞ്ചിരി നൽകുന്ന ഊർജം ചെറുതല്ല.
0: മാഷാല്ലാ, ചെറിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന നുറുങ്ങുകൾ പ്രോഗ്രാമിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പുഞ്ചിരി നൽകുന്ന ഊർജം എന്ന ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനക്ക് ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു മഹത്തായ എപ്പിസോഡ് തന്നെയാണ്. അസ്മാഉൽ ഹസ്ന ദറൂഫ് അൽ ഹിക്കമിയാണ് ചേരുന്നത്. കരുണാനിധി അർ റഹീം എന്ന വിഷയത്തെ അധികരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ശ്രവിച്ചത് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലെ ആഴത്തിലുള്ള ചില അറിവുകളാണ്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ ഏറെ മഹത്വമേറിയതും അതിൻ്റെ വിജ്ഞാനം നമുക്ക് വലിയ ഗുണങ്ങൾ മാത്രം നൽകുന്നതുമാണ്, മഹത്വമേറിയ വിജ്ഞാനമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി. അതിലെത്ര നാമങ്ങളാണ് നമ്മൾ പഠിച്ചത്? അള്ളാഹു, അതുപോലെ തന്നെ അൽ ഇലാഹ്, അർ റഹ്മാൻ, അതുപോലെ തന്നെ അർ റബ്ബ് എന്നീ നാല് നാമങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അർ റഹ്മാൻ അർ റഹീം എന്ന നാമങ്ങൾ റഹ്മത്ത് എന്നതിൽ നിന്നാണ് വന്നത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു. ഓക്കെ, എന്താണ് റഹ്മത്ത്? ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. ഓക്കെ, ഇനി അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്ന നാമം 57 തവണയാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അർറഹീം എന്ന നാമം 114 പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അർറഹ്മാനിനേക്കാൾ അധികമായിക്കൊണ്ട് അർറഹീം എന്ന നാമം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അർറഹ്മാൻ എന്ന ആ ഒരു നാമത്തിനേക്കാൾ, അല്ലെങ്കിൽ അതിലുള്ള അതിൽ നിന്ന് ലഭിക്കുന്ന റഹ്മത്തിനേക്കാൾ അർറഹീം എന്ന നാമത്തിലൂടെ പ്രത്യേകമായിക്കൊണ്ട് ലഭിക്കുന്നു, റഹ്മത്ത് ലഭിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത, ദുനിയാവിലെല്ലാ ആളുകൾക്കും അള്ളാഹു റഹ്മാനാണ്. കാരണം മഴ പെയ്യുന്നു, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. ആകാശം ഉണ്ട്, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. രാവും പകലുമുണ്ട്, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക്, തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുമെന്നാണ്. റഹ്മത്തി വസഅത് കുല്ല ഷൈഇൻ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അതേ ആയത്തിൽ പറയുന്നുണ്ട്, ഫസഅക്തുബുഹ, അത് ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തും, അത് പ്രത്യേകമായി രേഖപ്പെടുത്തും, ലില്ലദീന യത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച്, അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് നിസ്കരിച്ച് നോമ്പ് നോറ്റ് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി അവൻ്റെ റഹ്മത്ത് നൽകും. അതാണ് റഹീം. അർറഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായി അവൻ ചില റഹ്മത്തുകൾ നൽകും. ഫസ അക്തുബുഹ, അത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്ന പറഞ്ഞത്, ഫസ അക്തുബുഹ ലില്ലദീന യത്തഖൂൻ വയുതൂന സകാത്ത്, സകാത്ത് നൽകുന്നവർക്കും, വല്ലദീനഹും ബി ആയാത്തിന യുക്മിനൂൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ, പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ളവർ, പരലോകത്തെ വിശ്വസിക്കുന്നവർ, അതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലേ, നോമ്പ് നോക്കുന്നവരാണ്, അതുപോലെ തന്നെ സക്കാത്തിൻ്റെ ഓഹരി നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കേണ്ടവരാണ് അല്ലേ. ഓക്കെ, ഇതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് അള്ളാഹു പറഞ്ഞത് ചെയ്ത്, ചെയ്യരുതേ എന്ന് പറഞ്ഞത് ഒഴിവാക്കി ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് ലഭിക്കും. അതാണ് അർറഹീം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. റഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായ കാരുണ്യം നൽകുന്നവൻ എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു അല്ലേ, അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. അതിൽ ഒരു റഹ്മത്താണ് ദുനിയാവിൽ അള്ളാഹു സംവിധാനിച്ചത്, ബാക്കി 99 നാളെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ് അള്ളാഹു. അത് നമുക്ക് ഓരോരുത്തർക്കുമാണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കണം, അള്ളാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കണം. കളവ് പറയാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, ഉമ്മാനെ വാപ്പാനെ അനുസരിക്കണം. ഇങ്ങനെ അള്ളാഹു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും. അള്ളാഹു അത്തരം റഹ്മത്ത് ലഭിക്കുന്ന ആളുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ സ്വഹാബാക്കളോട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ അമലുകൾ കൊണ്ടൊരാൾക്കും വിജയിക്കാൻ സാധിക്കൂല. അപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, റസൂലെ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കൂലേ, നാളെ പരലോകത്ത് രക്ഷപ്പെടൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വലാ അന, ഞാനും രക്ഷപ്പെടുകയില്ല, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഔദാര്യവുമില്ലാതെ എനിക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂല എന്ന് ആരാ പറഞ്ഞത്? ആ പ്രവാചകൻ പറഞ്ഞല്ലേ. പ്രവാചകൻ്റെ പ്രത്യേകത എന്താ? രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വരുമാറി നിസ്കരിച്ചു എന്നാണ് പ്രവാചകനെ കുറിച്ച് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്രയേറെ അള്ളാഹുവിനെ സൂക്ഷിച്ച് പ്രവാചകനായി ആ പ്രവാചക ദൗത്യം നിറവേറ്റി ജീവിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോലും ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് അർറഹീം എന്ന നാമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർറഹീം നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായി റഹ്മത്ത് ചൊരിയുന്നു, വിശ്വാസികളോട് പ്രത്യേകമായ റഹ്മത്തുകൾ കാണിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ നൂറ് റഹ്മത്തിൽ ഒരു റഹ്മത്ത് ദുനിയാവിൽ സംവിധാനിച്ചു. അങ്ങനെ അവൻ റഹ്മാനായി. ആ റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് പ്രത്യേകമായി കൊണ്ട് വിശ്വാസികൾക്ക് നൽകുന്ന റഹ്മത്താണ് റഹീം. റഹീമായ റബ്ബ് നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായി റഹ്മത്ത് നൽകും. ബാക്കി 99 റഹ്മത്തുകളും നാളെ പരലോകത്ത് വിശാലമായി നൽകും. അങ്ങനെ പ്രവിശാലമായ റഹ്മത്തിൻ്റെ ഉടയവനാണ് അർറഹീമായ റബ്ബ് സുബ്ഹാനഹു വതആല. അതാണ് നമ്മൾ ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ കാരുണ്യം കരസ്ഥമാക്കാൻ നമ്മൾ ഈ ദുനിയാവിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് ഖുർആൻ പാരായണമാണ്, രണ്ടാമത്തത് ഖുർആൻ കേൾക്കുക എന്നതാണ്, അതുപോലെ തന്നെ ദുനിയാവിലുള്ള ആളുകളോട് കാരുണ്യം കാണിക്കലാണ്, അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ്. ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നതിലൂടെ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നതിലൂടെ, ഇങ്ങനെ പ്രത്യേകമായി കൊണ്ട് ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ കാരണമാകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത്തരത്തിൽ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാം. അർറഹീം എന്ന അള്ളാഹുവിൻ്റെ സിഫത്തുമായി, വിശേഷണവുമായി ബന്ധപ്പെട്ട് അബ്ദുറഊഫ് അൽ ഹിക്കമി നടത്തിയ സംസാരത്തിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: നമ്മൾ ഇനിയൊരു കഥ കേൾക്കാം. അബ്ദുസ്സലാം വീട്ടിയാണ് ചേരുന്നത്. അജ്മലിന്റെ ചോദ്യങ്ങൾ എന്ന ഒരു കഥയുമായാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
4: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 21. അജ്മലിന്റെ ചോദ്യങ്ങൾ. മോനെ, സമയം 8 മണിയായി, എണീറ്റു വാ, നാഷ്ത തയ്യാറാണ്. അജ്മൽ ഉണർന്ന് ജനൽ തുറന്നു. തെളിവുള്ള ദിവസം, വെള്ളിയാഴ്ചയാണിന്ന്. സ്കൂളും മദ്രസയുമില്ല. സുബഹി നമസ്കരിച്ച് കിടന്നതാണ്. എത്ര നല്ല ഉറക്കമാണ് കിട്ടിയത്. ഉമ്മയും ഇന്ന് ഫ്രീയാണ്. ഇടയ്ക്കിടെ ഇങ്ങനെയൊരു ദിവസം കിട്ടണം. കഴിഞ്ഞ 4 വെള്ളിയാഴ്ചകളിലും 7 മണി മുതൽ 12 മണി വരെ ജോലിയായിരുന്നു. ഇങ്ങനെ തനിക്കും സെൽവക്കും ഉമ്മക്കും ഒരു പകൽ ഒന്നിച്ചിരിക്കാനുള്ള അവസരമുണ്ടാക്കിയത് ഉമ്മ തന്നെയാണ്. മോനെ, ഇന്ന് വ്യാഴാഴ്ചയാണ്. പഠിക്കാനും എഴുതാനുമുള്ളതൊക്കെ രാത്രി ചെയ്തു വെച്ചോ. നാളെ ജോലിക്കൊന്നും പോകണ്ട. ഉമ്മാക്കും മക്കൾക്കും നാളെയൊരു പൂർണ്ണ വിശ്രമം. എഴുന്നേറ്റപ്പോൾ ഉമ്മ ഇന്നലെ പറഞ്ഞ തീരുമാനം വളരെ നന്നായി എന്ന് തോന്നി. ഏറെ നാളത്തെ മഴക്കുശേഷം സുന്ദരമായ വെയിൽ കിട്ടിയിരിക്കുകയാണ്. ആടും കുട്ടികളും കൂട്ടിലിന്ന് ഒച്ച വെക്കുന്നുണ്ട്. ചായ കഴിച്ചിട്ട് വേണം മലഞ്ചെരുവിൽ കൊണ്ടുപോയി ഒന്ന് മേയ്ക്കാൻ. ആടുകൾ പുൽത്തലപ്പുകൾ മുറിച്ചു മുറിച്ചു തിന്നുന്നത് കാണാൻ നല്ല രസമാണ്. മഴയില്ലാത്തപ്പോഴാണ് ആടുകൾ കൂടുതൽ ആവേശത്തോടെ തിന്നാൻ തുടങ്ങുക. അടുക്കളയിൽ നിന്ന് വറവിടുന്ന മണം വന്നപ്പോൾ പോയി നോക്കി. ഉമ്മ കടലക്കറി തൂമിക്കുകയാണ്. സെൽവ പാത്രം കഴുകുന്നു. പൊളിഞ്ഞു തുടങ്ങിയ കസേരയിൽ ചാരിയിരുന്ന് അവൻ സെൽവയെ ശ്രദ്ധിച്ചു. പാത്രം കഴുകുന്നത് ഒരു വലിയ പെൺകുട്ടിയുടെ മിടുക്കോടെയാണ്. പ്ലേറ്റ് കഴുകി വെള്ളം വാർത്ത് അതിൽ പുട്ടെടുത്തു വെച്ചു. ആരോടും ഒന്നും മിണ്ടുന്നില്ല. അടുക്കളഭരണം തൻ്റെ കയ്യിലാണെന്ന ഭാവത്തോടെ അജ്മലിന് ചിരി വന്നു. പിറകിലൂടെ ചെന്ന് കൈത്തണ്ടയിലൊരു നുള്ളുകൊടുത്തു. ആ, എന്തിനു ഇക്കാക്ക നുള്ളുന്നത്? എന്തൊരു വേദനയാ! അത് സ്നേഹനുള്ളാണ്. ആയിക്കോട്ടെ, ഇക്കാക്കാക്ക് ഞാനൊരു സ്നേഹക്കുത്ത് പകരം തരട്ടെ? സംഭാഷണം കേട്ട് ഷാഹിദ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാടാ ഈ ഓള നുള്ളിയത്? സ്നേഹനുള്ളായാലും വേദനിക്കുമല്ലോ. ഓള പണിയും വേലയും ഗൗരവവും കണ്ടപ്പോ എനിക്ക് തോന്നി ഓള് വേറേതോ ലോകത്താന്ന്. നമ്മളാരെ ഓള് കാണുന്നില്ല. അതുകൊണ്ട് ഓളെ ശ്രദ്ധ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് നുള്ളി നോക്കിയതാ. കടലക്കറിയിൽ കുഴച്ച പുട്ട് അല്പം തിന്നപ്പോൾ അജ്മൽ പറഞ്ഞു, ഉമ്മാന്റെ കൈയോണ്ട് എന്തു വെച്ചാലും രസാ. സന്തോഷം. ഇനി മോളും ഇതൊക്കെ പഠിക്കണം. വാക്കുകളുടെ മധുരവും ആഹാരത്തിന്റെ രുചിയും ആസ്വദിച്ച് അവർ അത് കഴിച്ചു. കൈ കഴുകി കസേരയിലിരുന്നപ്പോൾ അജ്മലിന്റെ മനസ്സിൽ ഇന്നലെ സൈനബത്താത്ത പറഞ്ഞ വാക്കുകൾ ചോദ്യങ്ങളായി രൂപപ്പെട്ടു. എന്തിനാണ് ഉമ്മ ഇന്നലെ തന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞത്? മൂപ്പർക്ക് വേറെ ഭാര്യയുണ്ട്, ഇവിടെ വന്നും പോയിമിരിക്കാനാണ് പരിപാടി. ഏതാണ് അയാൾ? എന്തിനാ ഇവിടെ വരാൻ പരിപാടിയിട്ടത്? അല്പനേരത്തെ ആലോചനയ്ക്കു ശേഷം അവൻ ഉമ്മയോട് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. ചോദ്യം കേട്ട് ഉമ്മയുടെ മുഖം ഇരുളുന്നത് അവൻ ശ്രദ്ധിച്ചു. എന്താ ഉമ്മ ഉത്തരം പറയാത്തത്? അതിൻ്റെ മക്കൾ രണ്ടും അറിയണ്ട, അത് കേട്ടാൽ ഇങ്ങക്ക് വിഷമാവും. പക്ഷേ പേടിക്കാനൊന്നുമില്ലട്ടോ. അജ്മലും സെൽവയും നിർബന്ധിച്ചപ്പോൾ ഷാഹിദ കാര്യം വ്യക്തമാക്കി. ഞാനൊരു കല്യാണത്തിന് ഇഷ്ടപ്പെടുന്നുവെന്നാ സൈനബത്താത്ത ചോദിച്ചത്. അതിന് ഞാൻ ഇന്ന് മറുപടി കൊടുക്കും. എനിക്കിനി കല്യാണം വേണ്ടാന്ന്. എന്റെ മോനെ മോളെ നോക്കി അങ്ങനെ കഴിഞ്ഞോളാന്ന്. ആര് ചോദിച്ചാലും ഞാനതേ പറയുള്ളൂ മക്കളെ. മറുപടി അവരെ തൃപ്തരാക്കി. അജ്മൽ ആടിനെയും കുട്ടികളെയും ഇറക്കാൻ കൂടിനടുത്തേക്ക് പോയി. ഞാനും ഉണ്ട് ആടിനെ മേക്കാൻ എന്നു പറഞ്ഞ് സെൽവയും കൂടെ ചെന്നു. അവർ ആടുകളെയും കൊണ്ട് നടന്നു നീങ്ങുന്നത് നോക്കി ഷാഹിദ കൺകുളിർപ്പിച്ചു.
0: മാഷാല്ലാ, കഥ പറയാം പ്രോഗ്രാമിനാണ് നമ്മളിതുവരെ കാതോർത്തത്. അജ്മലും കുഞ്ഞുപെങ്ങളും ഭാഗം 21 പതിവ് പോലെ. കഥ പറഞ്ഞത് അബ്ദുസ്സലാം വീട്ടി.
2: നമ്മൾ എത്തി നിൽക്കുന്നു മറ്റൊരു മനോഹരമായ പ്രോഗ്രാമിലേക്ക്. ഒരു യാത്രാവിവരണ സെഷൻ, ദൃശ്യം, ഒരമേരിക്കൻ യാത്ര, നയാഗ്രയും വാഷിങ്ടണും DC ഓർമ്മകളിലേക്കെത്തുന്ന ഒരു പ്രോഗ്രാം. കടപ്പാട് രഞ്ജിത് ദാസ്, ശബ്ദാവിഷ്കാരം മൻസൂർ മണ്ണാർക്കാട്.
5: നയാഗ്ര, വാഷിങ്ടൺ DC. 2014 ജൂലൈയിലാണ് അമേരിക്കൻ യാത്രയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. എല്ലാ യാത്രകളും ഞാനും ഭാര്യ ലിസിയും കുട്ടികളായ ലയനയും ബ്രിനോയും, അങ്ങനെ ഞങ്ങൾ 4 യാത്രയ്ക്ക്. വിവിധ വിമാനക്കമ്പനികളുടെ നിരക്കുകൾ പല വെബ്സൈറ്റുകളിൽ പരതി. കുവൈറ്റ് എയർവേസ് ആണ് ഏറ്റവും കുറഞ്ഞ നിരക്കെന്ന് കണ്ടെത്തി. തിരുവനന്തപുരത്തുനിന്ന് കുവൈറ്റ് വഴി ന്യൂയോർക്കിലേക്ക്, അവിടെ ന്യൂയോർക്ക്, ഫ്ലോറിഡ, ഡെൻവർ എന്നീ 3 ഞങ്ങളുടെ പ്ലാൻ. 3 സന്ദർശിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. നവംബർ 9 മുതൽ 22 വരെ 14 ആദ്യം ന്യൂയോർക്കിൽ നയാഗ്ര വെള്ളച്ചാട്ടവും വൈറ്റ് ഹൌസും എന്തായാലും കാണണം. പിന്നെ ന്യൂയോർക്ക് സിറ്റിയും ഇന്റർനെറ്റിൽ പരതി. അവിടെയുള്ള ടേക്ക് ടൂസിന്റെ ബസ് ടൂർ കണ്ടുപിടിച്ചു. 3 ഹോട്ടൽ താമസം ഉൾപ്പെടെയാണ് പാക്കേജ്. ഞങ്ങളുടെ പ്ലാൻ പ്രകാരം ന്യൂയോർക്കിൽ എത്തുന്ന ദിവസവും ബസ് ടൂർ അവസാനിക്കുന്ന ദിവസവും ന്യൂയോർക്കിൽ താമസിക്കേണ്ടതുണ്ട്. അതിനായി ന്യൂയോർക്കിനടുത്ത് ജേഴ്സി സിറ്റിയിൽ ഹോട്ടൽ കണ്ടുപിടിച്ചു. ഹോട്ടൽ വാടക വളരെ കുറവ്, കൂടാതെ ടേക്ക് ടൂസ് ബസ് അതുവഴിയാണ് പോകുന്നത്. ന്യൂയോർക്ക് സിറ്റി കാഴ്ചകൾ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് മാറ്റിവെച്ചു. മറ്റുള്ള സിറ്റികളിൽ പോയിട്ട് വീണ്ടും ഇവിടെ വരാമെന്നാണ് പ്ലാൻ. ഫ്ലോറിഡ സ്റ്റേറ്റിലെ ഒർലാൻഡോയിൽ 4 കൊളറാഡോയിലെ ഡെൻവറിൽ 3 ഒർലാൻഡോയിലെ പ്രധാന പരിപാടി കെനഡി സ്പേസ് സെന്റർ നാസ കാണുകയാണ്. ഒർലാൻഡോയിലേക്കും ഡെൻവറിലേക്കുമുള്ള ആഭ്യന്തര വിമാനങ്ങൾ കണ്ടെത്തി. ഇനി ഇവയെല്ലാം ബുക്ക് ചെയ്യണം. തിരുവനന്തപുരം ന്യൂയോർക്ക് വിമാനം അക്ബർ ട്രാവൽസ് വഴി ബുക്ക് ചെയ്തു. ഏകദേശം ഓൺലൈൻ റേറ്റിന് കിട്ടി. അത് വലിയ തുകക്കുള്ളതായിരുന്നതിനാൽ ഓൺലൈൻ കുറച്ച് പ്രയാസമായിരുന്നു കണ്ടെത്താൻ. ആഭ്യന്തര വിമാനങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് യാത്ര ഷെഡ്യൂൾ പൂർത്തിയാക്കി. ഹോട്ടൽ ടേക്ക് ടൂസ്, ബസ് ട്രിപ്പ് എന്നിവയും ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഹോട്ടൽ ബുക്കിംഗിന് മിക്കവാറും booking.com ആശ്രയിച്ചത്. അടുത്ത കടമ്പ അമേരിക്കൻ വിസ ശരിയാക്കുക എന്നതാണ്. ഓൺലൈൻ വിസ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു. $160 വിസ ഫീസ്. ഇപ്പോൾ ഏകദേശം അത് ₹11,500. വളരെ വിശദമായ ഓൺലൈൻ അപേക്ഷാ ഫോമാണ് അമേരിക്കൻ വിസയ്ക്കുള്ളത്. ചെന്നൈയിലെ അമേരിക്കൻ എംബസിയിൽ നേരിട്ട് ഇന്റർവ്യൂ ഉണ്ട്. അടുത്തടുത്ത 2 ആദ്യ ദിവസം ബയോമെട്രിക്കും ഫോട്ടോയും അടുത്ത ദിവസം എംബസിയിലെ ഇന്റർവ്യൂ. ഷെഡ്യൂൾ ചെയ്ത ദിവസം ഞങ്ങൾ ചെന്നൈയിലേക്ക് പോയി. ആദ്യ ദിവസം എല്ലാ പേരും ബയോമെട്രിക്കും ഫോട്ടോയും എടുത്തു. അത് എംബസിയിലല്ല, അതിനടുത്താണ് ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ 8 ഞങ്ങളുടെ ഇന്റർവ്യൂ സമയം. ഞങ്ങൾക്ക് മുന്നിൽ നിന്നയാൾ കൗണ്ടറിലെത്തിയപ്പോൾ 1-2 ചോദ്യങ്ങളുമായി അയാളുടെ വിസ ശരിയായി. ഇത്ര സിമ്പിളാണോ അമേരിക്കൻ വിസ എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അടുത്ത ഞങ്ങളുടെ ടേൺ. ഒരു ചില്ലുകൂടിനകത്താണ് US എംബസിയിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നത്. മൈക്ക് സ്പീക്കർ വഴിയാണ് സംസാരം. അദ്ദേഹം എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചു. ജോലി സംബന്ധമായി അവിടെ പോകുന്നതിന്റെ ഉദ്ദേശ്യം എന്നിവയൊക്കെയായിരുന്നു അദ്ദേഹത്തിന് അറിയാനുണ്ടായിരുന്നത്. ജോലി ISROയിൽ ആയതിനാൽ ആയിരുന്നു ഇത്രയധികം ചോദ്യങ്ങൾ. ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടും അദ്ദേഹത്തിന്റെ മുഖഭാവത്തിന് ഒരു മാറ്റവുമില്ല. പിന്നെ ചോദ്യങ്ങൾ ലിസിയോടായി. ഒരു ചോദ്യത്തിന് എന്റെ ഇടപെടൽ അദ്ദേഹത്തെ ചെറുതായി ചൊടിപ്പിച്ചു. ലിസിയോട്, "ക്വസ്റ്റ്യൻ ടു യു." അവസാനം അദ്ദേഹത്തിന്റെ ഒരു പുഞ്ചിരി കണ്ടു, ചെറിയൊരു ആശ്വാസം. "യുവർ വിസ ഈസ് അപ്രൂവ്ഡ്." അമേരിക്കൻ ടൂറിസ്റ്റ് വിസ കാലാവധി സാധാരണ 10 വർഷമാണ്. എന്നാൽ ട്രാവൽ സമയത്തോ ഒരു വർഷത്തേക്കോ വേണമെങ്കിലും അവർക്ക് വിസ അനുവദിക്കാം. ഇത് ഇന്റർവ്യൂ സമയത്താണ് തീരുമാനിക്കുക. എന്നാൽ വിസ വരുമ്പോൾ മാത്രമേ നമുക്ക് അതറിയാൻ സാധിക്കൂ. 3ാം ദിവസം വിസ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. എല്ലാവർക്കും 10 വർഷ കാലാവധി. പിന്നീടാണ് മനസ്സിലായത് ക്യൂവിൽ ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് ആൾക്ക് കിട്ടിയ ഓൺസൈറ്റ് ജോബ് വിസയായിരുന്നു അതെന്ന്. ഡോളർ നിരക്ക് നോക്കി ചിലവിനുള്ള ഡോളർ വാങ്ങി. ഞങ്ങൾ എല്ലാ യാത്രകളിലും കഴിവതും ആ രാജ്യത്തിന്റെ കറൻസി അല്ലെങ്കിൽ US ഡോളറാണ് കൊണ്ടുപോകാറുള്ളത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗം അത്ര ലാഭകരമല്ല. അല്ലെങ്കിൽ ആ കറൻസിയിലുള്ള ട്രാവൽ കാർഡും ഉപയോഗിക്കാം. ഞങ്ങളുടെ അമേരിക്കൻ ആഭ്യന്തര യാത്രകൾ അവിടുത്തെ നിരക്ക് കുറഞ്ഞ വിമാനങ്ങളിലാണ്. അതിനാൽ 10 കിലോഗ്രാം ക്യാബിൻ ബാഗേജ് മാത്രമേ അനുവദിക്കൂ, അല്ലെങ്കിൽ അധിക ചാർജ് നൽകണം അതിന്. അതിനാൽ 40 കിലോഗ്രാം വരുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെ ബാഗേജ്. അങ്ങനെ 2014 നവംബർ 9 രാവിലെ 5:45 തിരുവനന്തപുരത്തു നിന്നും കുവൈറ്റിലേക്ക് ആദ്യ വിമാനത്തിൽ യാത്ര തിരിച്ചു. 5:30 മണിക്കൂറാണ് യാത്രാസമയം. 2.5 മണിക്കൂർ പുറകോട്ടാണ് കുവൈറ്റ് സമയം. 8:45 കുവൈറ്റിലെത്തി, 10:05 അവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക്. 13.5 മണിക്കൂർ നീളുന്ന ഞങ്ങളുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാനയാത്ര. ന്യൂയോർക്ക് സിംഗപ്പൂർ വിമാനമാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യാത്രാ വിമാനം. 18:40 മണിക്കൂർ. വിമാനയാത്രയുടെ വിരസത അകറ്റാൻ സീറ്റ് സ്ക്രീനിൽ സിനിമയും ഇടയ്ക്കിടക്ക് പലതരം ഭക്ഷണവുമുണ്ട്. അമേരിക്കൻ സമയം ഇന്ത്യയേക്കാൾ പുറകോട്ടായതിനാൽ അന്ന് വൈകുന്നേരം 4:30 തന്നെ ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. അവിടെ ബാഗേജ് ട്രോളിക്ക് പണം നൽകണം. ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. അതുകാരണം ട്രോളി വേണ്ടെന്നു വച്ചു. ഞങ്ങളുടെ 2 ബാഗും ട്രോളി ബാഗാണ്, അതിനാൽ വലിയ കുഴപ്പമില്ല. അവിടെ നിന്നും ഒരു മൊബൈൽ സിം കാർഡും വാങ്ങി. 10.5 മണിക്കൂറാണ് ശൈത്യകാലത്ത് ഇന്ത്യയുമായുള്ള ന്യൂയോർക്കിന്റെ സമയവ്യത്യാസം. 6 മുതൽ 10 ഡിഗ്രിയാണ് ഇവിടത്തെ താപനില. ഇമിഗ്രേഷൻ നടപടികൾക്ക് ശേഷം ട്രെയിനിൽ ജേഴ്സി സിറ്റിയിലെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി. ആ ട്രെയിൻ യാത്രയിൽ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസിൽ യാചിക്കുന്ന ഒരു യാചകനെ കണ്ടു. അമേരിക്കയിലെ ട്രെയിനിലും യാചകർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ജേഴ്സി സിറ്റിയിലെ ജേണൽ സ്ക്വയർ എന്ന സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും ഒരു ടാക്സിയിൽ 2 കിലോമീറ്റർ അകലെയുള്ള ഹോട്ടലിലേക്ക്. ന്യൂയോർക്കിൽ പൊതുവെ ഹോട്ടൽ വാടക കൂടുതലാണ്. അതിനാലാണ് സിറ്റിയിൽ നിന്ന് മാറി ഹോട്ടൽ ബുക്ക് ചെയ്തത്. മാത്രമല്ല ടേക്ക് ടൂർ ബസ് റൂട്ട് ഇതിനു സമീപമാണ്. അടുത്ത് ഞങ്ങൾക്ക് പോകേണ്ട ഒർലാൻഡോയിലേക്കുള്ള വിമാനം ഈ ഹോട്ടലിന് വളരെ അകലെയല്ലാതെ നെവാക് ലിബർട്ടി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഒരു നോർത്ത് ഇന്ത്യനായിരുന്നു ഹോട്ടൽ റിസപ്ഷനിൽ. ഒരു രാത്രിയും 2 ദിവസവും അവിടെ കഴിഞ്ഞു. ഒരു രാത്രി കൂടി ഈ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുമുണ്ട്. അതിനാൽ ഒരു ബാഗ് ആ ഹോട്ടലിൽ തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചു. റിസപ്ഷനിൽ സംസാരിച്ചു, അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി. പിറ്റേന്ന് രാവിലെ 8:15 ടേക്ക് ടൂർ ബസ് ഞങ്ങളുടെ സ്ഥലത്തെത്തിച്ചേരുക. ഹോട്ടലിൽ നിന്നും 1 മിനിറ്റ് നടക്കണം. പിറ്റേന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. 3 ദിവസത്തെ യാത്രയ്ക്കായി റെഡിയായി. ടൂർ കമ്പനി പറഞ്ഞിരുന്ന സ്ഥലത്തെത്തി. കാത്തുനിന്നു അവർക്കു വേണ്ടി. അവർ പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞിട്ടും ബസ് എത്തിയില്ല. ആ സ്റ്റോപ്പിൽ നിന്നും മറ്റൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു. അവർ ടൂർ കമ്പനിയിലേക്ക് ഫോൺ ചെയ്ത് വിവരം തിരക്കി. ബസ് അല്പം വൈകുമെന്ന് മറുപടി ലഭിച്ചു. അങ്ങനെ ബസ് എത്തി. ഞങ്ങൾ അതിൽ കയറി. വാൻ ഹൂൾ എന്ന ബെൽജിയം ബസ് നിർമ്മാണ കമ്പനിയുടേതായിരുന്നു ആ ആഡംബര ബസ്. വോൾവോ മാത്രം കണ്ടുശീലിച്ച ഞങ്ങൾക്ക് വ്യത്യസ്ത അനുഭവമായിരുന്നു അത്. ഒരു ചൈനക്കാരൻ ചെറുപ്പക്കാരനായിരുന്നു ആ യാത്രയിൽ ഞങ്ങളുടെ ഗൈഡ്. അന്ന് വൈകുന്നേരം നയാഗ്ര വെള്ളച്ചാട്ടം കാണുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ഏകദേശം 650 കിലോമീറ്റർ യാത്ര ചെയ്യണം നയാഗ്രയിൽ എത്താൻ. പോകുന്ന വഴിയിലുള്ള 1-2 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുമുണ്ട്. നഗരപ്രദേശം താണ്ടി നീണ്ട എക്സ്പ്രസ് ഹൈവേയിലൂടെ ബസ് അതിവേഗം നീങ്ങിത്തുടങ്ങി. അമേരിക്കയിൽ ദീർഘദൂര ബസ്സുകൾക്ക് ഓരോ 2 മണിക്കൂറിലും 20 മിനിറ്റ് വിശ്രമം നിർബന്ധമാണ്. അതിനായി ഹൈവേയിൽ ഉടനീളം സർവീസ് ഏരിയ അല്ലെങ്കിൽ റെസ്റ്റ് ഏരിയകൾ ഉണ്ട്. അവിടെ റെസ്റ്റോറന്റ്, പെട്രോൾ സ്റ്റേഷൻ, മറ്റു കടകൾ എന്നിവയുമുണ്ടാകും. ആ ബസ് യാത്രക്കാരിൽ 60% ചൈനക്കാരായിരുന്നു. അതിനാൽ ഗൈഡ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ആദ്യം ചൈനീസിലും പിന്നെ ഇംഗ്ലീഷിലുമായിരുന്നു വിശദമാക്കി തന്നിരുന്നത്. പോകുന്ന എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും എൻട്രി ഫീസ് നമ്മൾ തന്നെ കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി, അല്ലെങ്കിൽ പുറത്തു കറങ്ങി നടക്കാം. ആ ബസ്സിൽ തന്നെ ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്. എന്നാൽ അവർ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. വളരെ എമർജൻസിക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയൂ. ബസിന്റെ ഫ്രണ്ട് ഗ്ലാസിൽ പതിച്ചിരുന്ന മുൻപിലെ ദൃശ്യങ്ങൾ കാണുന്ന ഒരു സ്ക്രീൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഡ്രൈവറോട് ചോദിച്ച് കാര്യം മനസ്സിലാക്കി. റിയർ വ്യൂ ക്യാമറ മാത്രം കണ്ടിരുന്ന എനിക്ക് ഡാഷ് ക്യാമറ പുതിയ ഒരു അറിവായിരുന്നു. സന്ധ്യയോടെ ഞങ്ങൾ നയാഗ്ര ഫാൾസിൽ എത്തി. അവിടുത്തെ രാത്രി ഭംഗി ആസ്വദിക്കുക എന്നതാണ് ഇന്നത്തെ പരിപാടി. നാളെ രാവിലെ വീണ്ടും വരുന്നുണ്ട് നയാഗ്രയുടെ പകൽ കാഴ്ച കാണാൻ. ഏകദേശം 0 ഡിഗ്രിയായിരുന്നു അപ്പോൾ അവിടുത്തെ തണുപ്പ്. നയാഗ്രയ്ക്ക് അടുത്തുള്ള ബഫല്ലോ നഗരത്തിലെ ഹോട്ടലിലായിരുന്നു താമസം. നല്ലൊരു ഹോട്ടൽ. ആ തണുപ്പത്ത് സുഖമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഉണർന്ന് ഹോട്ടലിന് വെളിയിൽ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നിരവധി വരകൾ. ഞങ്ങളുടെ ഹോട്ടൽ ബഫല്ലോ എയർപോർട്ടിന് സമീപമായതിനാൽ വിമാനപ്പറക്കലിന്റെ പാടുകളായിരുന്നു അത്. ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് നേരെ പോയത് നയാഗ്ര ഫോർട്ടിലേക്കാണ്. കടലിനടുത്ത് പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലം. അവിടെ കുറച്ചു സമയം ചെലവിട്ട് നേരെ പോയത് നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്കിനെതിരെ പോകുന്ന ഒരു ജെറ്റ് ബോട്ട് യാത്രക്കായിരുന്നു. സാധാരണ സ്പീഡ് ബോട്ടിന് അവിടെ സഞ്ചരിക്കാൻ കഴിയില്ല, കാരണം വളരെ ശക്തമായ ഒഴുക്കാണ്. അതിനാലാണ് അതിശക്തമായ ജെറ്റ് ബോട്ട് ഉപയോഗിക്കുന്നത്. വളരെ ത്രില്ലിംഗ് ആയിരുന്നു ആ ബോട്ട് യാത്ര. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ പകൽ സൗന്ദര്യം ആസ്വദിക്കാനെത്തി. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഒരു വശം അമേരിക്കയും മറുവശം കാനഡയുമാണ്. ഈ വെള്ളച്ചാട്ടം അല്പം കാനഡയിലേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അതുകാരണം നയാഗ്ര വെള്ളച്ചാട്ടം കാനഡ സൈഡിൽ നിന്നാവും കൂടുതൽ നല്ല കാഴ്ച. എന്നാൽ ഈ വെള്ളച്ചാട്ടം കുറച്ചുകൂടി വ്യക്തമായി കാണാൻ വേണ്ടി വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു വ്യൂ ബ്രിഡ്ജ് അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കയറി കുറച്ചുകൂടി ഭംഗിയായി വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കാം.

0: കാണാൻ കഴിയും. ചിലത് ഇലപൊഴിഞ്ഞു നിൽക്കുന്നു ശൈത്യകാലത്തെ വരവേൽക്കാൻ വേണ്ടി. അതിമനോഹരമായ നയാഗ്ര കാഴ്ചകൾക്ക് ശേഷം വാഷിംഗ്ടൺ ഡി സിയിലാണ് ഇന്നത്തെ താമസം. ഏകദേശം 650 കിലോമീറ്റർ യാത്ര. യാത്രയിൽ ഉടനീളം സമയം പാലിക്കുവാൻ ഞങ്ങളുടെ ഗൈഡ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒരിടത്തിറക്കിയാൽ തിരിച്ചു വരേണ്ട സമയം കൃത്യമായി പറഞ്ഞു തരും. ആരെങ്കിലും താമസിച്ചു ബസ്സിൽ എത്തിയാൽ മറ്റുള്ളവർ താമസിച്ച ആളെ കൈയടിച്ചു ബസ്സിൽ കയറ്റും. അങ്ങനെ കൈയടി കിട്ടാതിരിക്കാൻ എല്ലാവരും പരമാവധി ശ്രദ്ധിച്ചിരുന്നു. ഈ യാത്രയിലും ഓരോ 2 മണിക്കൂറും 20 മിനിറ്റ് റെസ്റ്റിനു ശേഷമാണ് യാത്ര പുനരാരംഭിക്കുന്നത്. രാത്രിയോടെ അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC എത്തി. അങ്ങനെ അവിടെ ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി വൈറ്റ് ഹൌസ് കാണുകയാണ്. കടുത്ത സെക്യൂരിറ്റി ഏരിയയാണ് വൈറ്റ് ഹൌസും സമീപവും. കുറച്ചു ദൂരെയായി ബസ് നിർത്തി ഞങ്ങളെ ഇറക്കി. ഞങ്ങൾ ഗൈഡിനൊപ്പം നടന്നു. വൈറ്റ് ഹൌസിന് മുന്നിലെത്തി. മതിലിന് വെളിയിൽ നിന്ന് വൈറ്റ് ഹൌസ് കാണാൻ സാധിക്കും. ഫോട്ടോ എടുക്കാം, അത്രമാത്രം. അവിടെ നിന്നും നേരെ ലിങ്കൺ മെമ്മോറിയൽ, ദി വാഷിംഗ്ടൺ മോണമെന്റ് എന്നിവ സ്ഥിതി ചെയ്യുന്ന പാർക്കിലേക്ക്. പിന്നീട് ക്യാപിറ്റൽ ബിൽഡിംഗ്, അമേരിക്കൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ മന്ദിരം എന്നിവ കാണാൻ പോയി. പിന്നെ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിലേക്ക്. അവിടെ റൈറ്റ് സഹോദരന്മാരുടെ വിമാനം മുതൽ നാസ ചൊവ്വയിലേക്ക് അയച്ച ക്യൂരിയോസിറ്റി വരെ പ്രദർശനത്തിന് വച്ചിട്ടുണ്ട്. വാഷിംഗ്ടൺ DCയിൽ സ്ഥിരതാമസക്കാരനായ കുര്യൻ അവിടെ വന്ന് ഞങ്ങളെ കണ്ടു. അദ്ദേഹം ലിസിയോടൊപ്പമാണ് BTech പഠിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഫിലഡാൽഫിയയിലേക്ക് തിരിച്ചു. വാഷിംഗ്ടണിൽ പൊതുവെ കുറച്ച് ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു ചൈനീസ് റെസ്റ്റോറന്റിൽ നിന്നും എന്തൊക്കെയോ കഴിച്ചു. ഫിലഡാൽഫിയയിൽ ഞങ്ങളുടെ പ്രധാന പരിപാടി ഇൻഡിപെൻഡൻസ് ഹാളും അതിനോട് ചേർന്ന പാർക്കും സന്ദർശിക്കലായിരുന്നു. അതിവിശാലമായ പാർക്കാണത്. പുൽത്തകിടിയിൽ ഏറെ നേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ഈ യാത്രയുടെ ഏകദേശം അവസാനത്തോടടുക്കുകയാണ്. ഓരോ യാത്രക്കാരും ഒരു ദിവസം $8 എന്ന കണക്കിന് ഗൈഡിനും ഡ്രൈവറിനുമായി ബാറ്റ കൊടുക്കണം. അത് ടൂർ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് $24 വീതം ഒരാൾക്ക് $96 ഗൈഡിന് നൽകി. ഏകദേശം 7,000 ഇന്ത്യൻ രൂപ. ഇനി മടക്കയാത്രയാണ് ന്യൂയോർക്കിലേക്ക്. ഞങ്ങൾ ആദ്യ ദിവസം ജേഴ്സി സിറ്റിയിൽ താമസിച്ച അതേ ഹോട്ടലിലേക്ക്. രാത്രി ഏകദേശം 8 മണിയോടെ ഞങ്ങൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് ബസ് എത്തിച്ചേർന്നു. അവിടെ നിന്നും ഹോട്ടലിലേക്ക് നടന്നു. ഹോട്ടലിൽ എത്തി ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചിരുന്ന ബാഗ് മടക്കി വാങ്ങി. നാളെ ഒർലാൻഡോയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി റൂം ഹീറ്റർ ഓൺ ചെയ്ത് ഉറങ്ങാൻ കിടന്നു.
1: മാഷാല്ലാ, പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ദൃശ്യം പ്രോഗ്രാമിനാണ് നമ്മൾ ഇതുവരെ സാക്ഷിയായത്. ഒരു അമേരിക്കൻ യാത്ര 1-ാം ഭാഗം മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.

0: വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. സ്നേഹക്കോട് പ്രൊഫസർ കെ പി സായതും ഷമിയും വണ്ടൂരുമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. പാരസ്പര്യമില്ലാത്ത ദാമ്പത്യ ബന്ധങ്ങൾ എന്ന വിഷയത്തിലുള്ള ചർച്ച കാതൂർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മൾ ചർച്ച ചെയ്ത് ആരംഭിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ വൈവാഹിക രംഗത്ത് എന്തുകൊണ്ടാണ് അവർ പിന്തിരിഞ്ഞ് നിൽക്കുന്നത്, അതുപോലെ വിവാഹമോചനങ്ങൾ എന്തുകൊണ്ട് തേടുന്നു എന്നുള്ളതായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കംപ്ലീഷൻ ഇൻഷാല്ലാ ഇന്നത്തെ ഒരു എപ്പിസോഡോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അത് കംപ്ലീഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിനുള്ള റീസണുകൾ എന്താണ്, വാട്ട് ഇസ് എ സൊല്യൂഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് പെൺകുട്ടികൾ, വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ അതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞു പോകാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരിലേക്കും പര പുരുഷ ബന്ധങ്ങളിലേക്ക്, അല്ലെങ്കിൽ വിവാഹ ജീവിതം നിക്കാഹും ഒക്കെ കഴിഞ്ഞിട്ട് ആ കല്യാണമേ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി പിന്നീട് അത് വേണ്ട എന്ന്

0: പറഞ്ഞ് ഒഴിവാക്കി പോകുന്ന അവസരങ്ങൾ അവസ്ഥകൾ അതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അവസ്ഥ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം, ഒട്ടും വിവാഹം തന്നെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രശ്നങ്ങൾ അതിനുള്ളൊരു പരിഹാരമാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടെത്തിയത്, ആ കാരണങ്ങൾക്കുള്ള പരിഹാരമാണ് നിർദ്ദേശിച്ചത്. ഇന്നത്തെ ഒരു എപ്പിസോഡിലും ഇൻഷാഅല്ലാ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവൂ. അത് മനസ്സിലാക്കി അതില്ലാതിരിക്കാൻ എങ്ങനെയാണ് നമുക്കതിനെ പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ സ്നേഹക്കൂടലും വെക്കുന്നത്. ഇന്നും നമ്മോടൊപ്പം ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹസ്രാർ ജോയിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹ്.
0: കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ രണ്ട് എപ്പിസോഡുകളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ പെൺകുട്ടികൾ വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള റീസൺസുകളെ കുറിച്ച് അതിൻ്റെ സൊല്യൂഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് റീസണുകൾ ഇനിയും ഒരുപാട് ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ആ റീസണുകൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചെങ്കിലേ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതോ ഒക്കെ പലപ്പോഴും പല സഹോദരിമാരുടെ ലൈഫിലൊക്കെ ഉണ്ടാവാം. അതുപോലെ ചില സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, രണ്ടും ഉണ്ടല്ലോ. സ്ത്രീകൾ അങ്ങനെ ആവശ്യപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ളത് സഹോദരന്മാരാണ് ഏറ്റവും കൂടുതൽ, ആണുങ്ങളാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അത് ഏറ്റവും കൂടുതൽ നന്നായി ഉപകരിക്കുന്നുണ്ടെന്നുള്ള അവസ്ഥയാണ് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ നല്ല നിലയിൽ വേണം, അംഗീകാരങ്ങൾ കൊടുക്കണം, വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾക്ക് വേണ്ട അർഹത, അതുപോലെ ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള ഒരു സുരക്ഷ, പിന്നെ വീട്ടിൽ നല്ലൊരു സാഹചര്യം ഉണ്ടാവും, അതൊക്കെ അതിൻ്റെ ഘടകങ്ങളാണ്. നമ്മൾ കമ്പാരിസൺ അതൊരു വലിയ വില്ലനാണ് നമ്മൾ ചർച്ച ചെയ്തു. അഥവാ മറ്റ ഒരു സ്ത്രീയെ ചൂണ്ടിയിട്ട് അവളെ കണ്ടുപഠിക്കുക, അവളുണ്ടാക്കിയത് കണ്ടില്ല എന്നുള്ള, അതൊക്കെ പലപ്പോഴും നമ്മുടെ ഭാര്യമാർക്ക് നമ്മളോടുള്ള ഒരു വിരക്തിയും വെറുപ്പൊക്കെ ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ കുടുംബങ്ങളെ ഉണ്ടാക്കാതിരിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്ത ഒരു ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇതുപോലെയുള്ള ഇനിയും ഒരുപാട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട റീസണുകൾ ഇല്ലേ?
1: തീർച്ചയായിട്ടും അതില് വലിയ വില്ലൻ, വില്ലൻ എന്ന് പറഞ്ഞാല് വൈവാഹിക ജീവിതത്തിന്റെ ഒരു പാഷൻ അഭിനിവേശം എന്നൊക്കെ പറയുന്നത് ഹെൽത്തി സെക്സ്വൽ റിലേഷൻഷിപ്പ് ആണ്. അത് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമല്ല. ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു കാലത്ത് ഒരു സോഷ്യൽ ടാബുവായി കൺസിഡർ ചെയ്യപ്പെട്ട വിഷയമാണ് സെക്സ് എന്നുള്ളത്. ഇന്ന് അതിൻ്റെ പിന്നെ അതിർവരമ്പുകളൊക്കെ ഭേദിച്ച് എല്ലാ കാര്യങ്ങളും ഓപ്പണായി ഡിസ്കസ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ സെക്സ് എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് അവരുടെ ലൈംഗികമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പുറത്ത് പറയുന്നതിൽ മടിയും അതുപോലെ തന്നെ ലജ്ജയും ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവരുടെ ജെനുവിനായിട്ടുള്ള അവരുടെ ന്യായമായിട്ടുള്ള നീഡ്സിനെ ഫുൾഫിൽ ചെയ്യപ്പെടാതിരിക്കുക, അത് വർഷങ്ങളോളം. എനിക്ക് പറയാൻ പറ്റുമോ, ഒരിക്കല് കുറച്ച് ദൂരെ നിന്ന് ഒരു കൗൺസിലിംഗ് കേസ് എൻ്റെ അടുത്ത് വന്നു. ഭാര്യയും ഭർത്താവും അവരെ കൊണ്ടുവന്നത് നമ്മുടെ പിന്നെ സംഘടനയുടെ പ്രവർത്തകരാണ്. ഭാര്യയും ഭർത്താവും കൂടിയാണ് കൊണ്ടുവന്നത്. അവരുടെ വിഷയം എന്താന്ന് വെച്ചാൽ ഇവർ തമ്മിൽ എന്തോ ഒരു സ്പെല്ലിംഗ് എറർ ഇവരുടെ റിലേഷൻഷിപ്പിലുണ്ട് എന്ന് ഇവർക്ക് ബോധ്യമായപ്പോൾ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുക എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യമായത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അവിടെ സെക്സ്വൽ റിലേഷൻഷിപ്പേ നടന്നിട്ടില്ല. അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ പെൺകുട്ടി പറയുന്നത്, ഞാൻ വിചാരിച്ചു, അവൾ പറയാണ്, ഞാൻ വിചാരിച്ചു എല്ലാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് അവളുടെ നിഷ്കളങ്കത കൊണ്ട് അവൾ അത് പറയാതെ പോയത്. ഇങ്ങനെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാരന്റ്സിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരുടെ വിവാഹം ഏറ്റവും നല്ല രൂപത്തിൽ ആർഭാടത്തോടുകൂടിയൊക്കെ നടന്നിട്ടുണ്ടാവും, എല്ലാ മാനസിക പിന്തുണയും കുടുംബം നൽകിയിട്ടുണ്ടാവും. പക്ഷേ ചിലപ്പോൾ വളരെ ദൂരെ സ്ഥലത്തായിരിക്കും ഈ ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത്. ഇവർക്കിടയിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ സെക്സ്വൽ റിലേഷൻഷിപ്പോ തീരെ നടക്കുന്നുണ്ടാവില്ല. ഇത് നടക്കുന്നില്ല എന്നുള്ളത് ഈ പെൺകുട്ടി അവളുടെ അജ്ഞത കാരണം അല്ലെങ്കിൽ അവളുടെ എന്താണ് ലജ്ജ കാരണം പുറത്ത് പറഞ്ഞിട്ടില്ല. ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വരികയാണ്. ഇത് പുറത്ത് വരുമ്പോൾ പിന്നെ ഈ കുട്ടി ചിന്തിക്കുകയാണ്, എന്തിനാണ് ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കുന്നത്. ലൈംഗികമായ ഒരു മരവിപ്പ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയെ ഒന്ന് സ്പർശിക്കാൻ പോലും, ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കേസിൽ ഒരു പ്രൊഫഷണൽ തലത്തിൽ സർവീസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി, മെഡിക്കൽ രംഗത്ത് സർവീസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ആള് വന്നിട്ട് പറഞ്ഞത് എന്റെ ഭർത്താവ് എന്നോട് ലൈംഗികമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഇല്ല, എന്നാൽ ആ കുടുംബത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ കുട്ടി ജീവിക്കുന്നത്. എന്നാൽ ഒരു മുസ്ലിം ഐഡിയോളജിയിൽ വളരെ ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വേറെ രൂപത്തിലുള്ള ഒന്നിനെ സംബന്ധിച്ച് അവൾ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ സഫർ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോ ലൈംഗിക മരവിപ്പ് എന്നുള്ള അവസ്ഥ പലപ്പോഴും പുരുഷനുണ്ടായിരിക്കും. അതായത് വിവാഹത്തോട് തന്നെ നീരസം കാണിക്കുന്ന, വിവാഹ ജീവിതം ആഗ്രഹിക്കാത്ത, ഇപ്പൊ ഇന്ന് ആ ഒരു വിഭാഗത്തെയാണ് നമ്മൾ LGBTQ എന്ന അംബ്രല ടേമിൽ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ വൈവാഹിക ജീവിതത്തോട് അവർക്ക് താല്പര്യമല്ല, അത് അവരുടെ പല ജനറ്റിക് റീസൺ കൊണ്ടുമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊരു വില്ലനാണ്. അപ്പോൾ പെൺകുട്ടി വൈവാഹിക മോചനം, വിവാഹ ജീവിതത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലൈംഗികമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഭർത്താവുമായിട്ടില്ല എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഞാൻ അങ്ങോട്ട് പോവില്ല, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഈ രൂപത്തിലായിരിക്കും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുക. എന്നാൽ മധ്യസ്ഥരായി നിൽക്കുന്ന മീഡിയ പേഴ്സൺസ്, മിഡിൽ പേഴ്സൺസിനൊന്നും ഇത് കിട്ടില്ല, കാരണം അവരുടെ മുമ്പിൽ ഈ കുട്ടി ഇത് പറയില്ല. അതുകൊണ്ടാണ് ഒരു കൗൺസിലറുടെ അടുത്ത് എത്തുമ്പോൾ അവര് അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയാണ്. തുറന്ന് പറയുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇത് എന്താണ് അതിന്റെ ബേസിക് റീസൺ. ചിലപ്പോ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച്, ലൈംഗിക ജീവിതത്തെ സംബന്ധിച്ച് പേടി കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ ഷോക്ക് കൊണ്ട്, അല്ലെങ്കിൽ ദുരനുഭവം കൊണ്ട്, സെക്സ് അബ്യൂസ് കൊണ്ട്, അതായത് പെൺകുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ലൈംഗിക പീഡനം കൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇതൊക്കെ സംഭവിക്കാം. പുരുഷനെ സംബന്ധിച്ചും പുരുഷന്റെ എന്താണ് വഴിവിട്ട ലൈംഗിക ജീവിതം കൊണ്ട് പലപ്പോഴും ഇപ്പൊ എഫയറിലൊക്കെ കുടുങ്ങി അത്തരം അധാർമിക ജീവിതം നയിച്ച്, എന്നിട്ട് ലൈംഗികതയോട് തന്നെ ഒരു തരം വിരക്തി ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പുരുഷൻ മാറിയിട്ടുണ്ടാവും. എന്നാൽ ഇയാൾ അത് മറച്ചു വെക്കും, എന്നിട്ട് കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നല്ല തറവാടിത്തം ഉണ്ടാവും, നല്ല സമ്പത്ത് ഉണ്ടാവും, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും, പക്ഷെ അവർക്കിടയിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് വൈവാഹിക മോചനം നടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ഹെൽത്തി സെക്സ് ഉണ്ടാവുന്നില്ല എന്നുള്ളത്.
0: നമ്മൾ പലപ്പോഴും ലജ്ജയോടുകൂടി മടിയോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് ലൈംഗികപരമായ കാര്യങ്ങൾ, അതിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളത്. ശരി, ഒരർത്ഥത്തിൽ ശരി തന്നെയാണ്, എല്ലാവരോടും തുറന്നു പറയേണ്ട കാര്യങ്ങളല്ല ലൈംഗികതയും സെക്സ് എന്ന് പറയുന്നതൊക്കെ. പക്ഷേ ഒരു വിവാഹത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കുടുംബജീവിതം നന്നായി ആസ്വദിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ലൊരു ലൈംഗിക ബന്ധം ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളത്. അതുണ്ടെങ്കിലേ നല്ലൊരു ജീവിതം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. നല്ല സ്വരച്ചേർച്ചയോടുകൂടി, നല്ല ഇഷ്ടത്തോടുകൂടി, സ്നേഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അതിൽ പെൺകുട്ടികൾക്ക് പലപ്പോഴും നേരത്തെ സഹസർ പറഞ്ഞതുപോലെ തന്നെ ലൈംഗിക ജീവിതത്തിൽ അവർക്ക് കിട്ടേണ്ട സംതൃപ്തി, അതുപോലെ തന്നെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ചില പെൺകുട്ടികളെങ്കിലും പറയാറുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള കേസുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതിലൊക്കെ കേൾക്കുന്നൊരു വാക്കാണ്, ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിലുണ്ടല്ലോ, എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ എൻ്റെ പാരൻസിന് സാധിക്കുമല്ലോ, ദെൻ എന്തിനാണ് ഞാൻ അവിടെ തന്നെ, ആ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ചതാണല്ലോ, എനിക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ വ്യംഗ്യമായിട്ടെങ്കിലും സൂചിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലൈംഗികമായിട്ടുള്ള സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ഒരു പുരുഷന് നിർബന്ധമാണ് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സഹാബിമാരെയും വിവാഹം കഴിഞ്ഞിട്ട് ഇതുപോലെ പള്ളിയിൽ ചടഞ്ഞിരിക്കുന്ന ചില ആളുകളോട് വീട്ടിലേക്ക് പറഞ്ഞയച്ച സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തിക്കാഫിലല്ല, അല്ലാത്ത സന്ദർഭങ്ങൾ, നോമ്പിൻ്റെ അല്ലാത്ത സമയങ്ങളിൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച ഹദീസുകൾ, സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അഥവാ നിനക്ക് നിന്നോടൊരു ബാധ്യതയുണ്ട്, നിന്റെ ഭാര്യയോടൊരു ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കും എന്ന് പറഞ്ഞ ഒരു തീരുമാനമെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഹദീസാണ്. അതിൽ ഒരു സഹോദരൻ, ഒരു സഹാബി പറഞ്ഞത് ഞാൻ മുഴുവൻ ദിവസവും നോമ്പനുഷ്ഠിക്കുമെന്നാണ്. മറ്റൊരു സഹാബി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി ഫുൾ ടൈം അഥവാ നൈറ്റിൽ രാത്രി മുഴുവനും എഴുന്നേറ്റ് നമസ്കരിക്കുമെന്നാണ്. ആ മൂന്ന് ആളുകളെയും തിരിച്ചു വിളിച്ച് ഇവരോട് പറഞ്ഞത്, ഞാൻ നോമ്പനുഷ്ഠിക്കാറുണ്ട്, നോമ്പ് ഒഴിവാക്കാറുണ്ട്, അതുപോലെ തന്നെ ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട് എന്നുള്ളതാണ്. നിനക്ക് നിന്നോടൊരു ബാധ്യതയുണ്ട്, നിന്റെ കുടുംബത്തോടൊരു ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. കുടുംബത്തോടുള്ള ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൻ്റെ ഇണയുമായിട്ടുള്ള ലൈംഗിക ബന്ധം അവർക്ക് കിട്ടേണ്ടത്. ഒരു ഭർത്താവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ എവിടെയെങ്കിലും ഒക്കെ പുരുഷന് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു മാനസിക അകൽച്ച ആ സ്ത്രീയിലുണ്ടാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഡിവോഴ്സ് ആവശ്യപ്പെടാനും ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാനും ഒരു വലിയ കാരണമായി ഈ ഒരു കാര്യം മാറുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്.
1: മറ്റൊരു സംഗതി ഈ കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥ, അത് പലപ്പോഴും പിന്നെ പുരുഷന്മാര് പറയാ സ്ത്രീയുടെ തകരാറാണ്, സ്ത്രീ അവള് സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ അവൾക്ക് ഇന്ന പോരായ്മയുണ്ട്. യഥാർത്ഥത്തില് ഇത്തരത്തിലുള്ള കേസില് ഭാര്യയും ഭർത്താവിനെയും ഇരുത്തി സംസാരിക്കുമ്പോൾ ഈ ലൈംഗിക ബന്ധം ഇഫക്റ്റീവായിട്ട് നടക്കേണ്ട ഒരു സമയത്ത് നടന്നാൽ മാത്രമല്ലേ അവിടെ സന്താനം ഉൽപ്പാദിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇത് ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവര് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള കാര്യം അത് നടക്കാതെ വല്ലപ്പോഴും ഒരു വിരുന്നുകാരൻ എന്നുള്ള അർത്ഥത്തിൽ വീട്ടിൽ വന്ന് കടമ നിർവഹിച്ചു പോകുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ കാരണം മുഴുവൻ ഒരു പെണ്ണിൽ ചുമത്തി രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം പുരുഷന് തന്നെയാണ്. നല്ല ഒരു മാനസികാവസ്ഥയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഏറ്റവും ഉദാത്തമായ ഒരു കർമ്മമാണ് ഞാൻ നിർവഹിക്കുന്നത്, ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കർമ്മത്തിലാണ് ഞാൻ പ്രവേശിക്കുന്നത് എന്ന ഒരു നല്ല നിയ്യത്ത് ഉണ്ടായി നിർവഹിക്കേണ്ട, പ്രാർത്ഥനയോടുകൂടി നിർവഹിക്കേണ്ട കർമ്മം വളരെ നിസ്സാരമായി കണ്ട് ഒരു പ്രാർത്ഥനയും ഉച്ചരിക്കാതെ തോന്നിവാസിയായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു വലിയ പരീക്ഷണമല്ല കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു ഭാര്യയ്ക്ക് ലഭിക്കേണ്ട ഏറ്റവും അർഹമായ പരിഗണന കിട്ടുന്നതോടൊപ്പം സന്താന ഉൽപാദനം എന്നുള്ളതും സന്താന ലബ്ധി എന്നുള്ളതും അത് അള്ളാഹു തൗഫീഖ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അത് അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആൺകുട്ടികളെ കൊടുക്കുന്നു, അവനുദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കുന്നു, അവനുദ്ദേശിക്കുന്നവർക്ക് ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി കൊടുക്കുന്നു, അവനുദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സന്താനത്തെ കൊടുക്കാതിരിക്കുന്നു. ഈ ആയത്തിന്റെ സാരം ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം തവക്കുൽ അയാൾക്കുണ്ടാവും. അയാൾ ഒരിക്കലും മറ്റ് കേന്ദ്രങ്ങളിൽ ഒരു സന്താനം ഉണ്ടാവാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിൽ ഭരമേൽപ്പിക്കാനോ ജാറങ്ങളിൽ ജാറം മൂടാനോ അത്തരം കാര്യങ്ങൾ ചെയ്യാനൊന്നും പോവില്ല. കാരണം അയാൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്, എനിക്ക് സന്താനത്തെ നൽകുന്നതും നൽകാതിരിക്കുന്നതും കാരുണ്യവാനായ അള്ളാഹുവാണ്. ഈ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പലപ്പോഴും ലൈംഗിക വിഷയത്തിൽ മരവിപ്പുണ്ടാവുമ്പോൾ ഞാൻ ഈ ഭർത്താവിന്റെ കൂടെ എന്തിന് ജീവിക്കണം എന്ന ഒരു വലിയ ചിന്ത ഈ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം എല്ലാ കാര്യങ്ങളും ഉദാരമായി ചർച്ച ചെയ്യുന്ന സ്ത്രീകളുടെ തന്നെ പ്രത്യേകമായ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിതൊക്കെ സ്വകാര്യമായിട്ട് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് തീരുമാനം എടുക്കുകയാണ്, ഞാൻ എന്തിനാണ്, അല്ലെങ്കിൽ മറ്റ് സഹോദരി ഇവളോട് പറഞ്ഞു കൊടുക്കാണ്, നീ എന്തിനാണ് അയാളുടെ കൂടെ അങ്ങനെ ജീവിക്കുന്നത്, ഇതിനേക്കാളും നല്ലത് നീ വിവാഹമോചനം തേടിക്കൂടെ. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാരണം.
0: അതുപോലെ ഈ ലൈംഗിക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള മറ്റൊരു കാരണം തന്റെ ഭാര്യക്ക് തന്നോട് താല്പര്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഭാര്യമാർ പലപ്പോഴും പറയുന്നത് റേപ്പ് പോലെയാണ് അദ്ദേഹം ലൈംഗിക ചേഷ്ടകൾ നിർവഹിക്കുന്നത്, എൻ്റെ ഒരു താല്പര്യമോ എൻ്റെ ഒരു ഇഷ്ടമോ അതല്ലെങ്കിൽ എൻ്റെ സമയമോ സന്ദർഭമോ ഒന്നും പരിഗണിക്കാതെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ എൻ്റെ അടുത്ത് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ, അതിൽ എന്നെ പരിഗണിക്കാറേ ഇല്ല എന്നുള്ള സാഹചര്യങ്ങളും ചിലപ്പോൾ കാണാം.
1: വലിയ നിങ്ങൾ പറഞ്ഞ ഈ പോയിന്റ് ഇതൊക്കെ സ്വകാര്യമായി വെക്കുന്ന കുറെ പോയിന്റുകളാണ്. എന്നാൽ ഈ സ്നേഹക്കൂട് പോലെയുള്ള സംവിധാനത്തിൽ കൂടി ഈ കാര്യങ്ങൾ നമ്മുടെ പുരുഷന്മാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ കാണാൻ പറ്റും, നിങ്ങൾ പിന്നെ ഒരു സ്നേഹദൂതനെ അയക്കുക അല്ലേ. സ്നേഹദൂതനെ അയക്കുക എന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ യു ഷുഡ് ഇൻഫോം ഹർ ഫസ്റ്റ്. ഇപ്പൊ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഭർത്താവ് ഭാര്യയെ നേരത്തെ അറിയിക്കണം. എന്തിനാണ് നേരത്തെ വീട്ടിലേക്ക് നിങ്ങൾ പെട്ടെന്ന് കയറി ചെല്ലരുത്, അന്ന് ഗൾഫിലേക്ക് ആ അർത്ഥത്തിലല്ല റസൂൽ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ആ നാട്ടിൽ നിന്ന് നിങ്ങൾ പിന്നെ പുറത്തുനിന്ന് നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഭാര്യന്റെ അടുത്തേക്ക് അറിയിക്കാതെ നേരിട്ട് ചെല്ലരുത്. ആ ഒരു പ്രയോഗത്തിന്റെ പിന്നിൽ ഭാര്യക്ക് ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി മാനസികമായി തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സാവകാശം കൊടുക്കാൻ, അണിഞ്ഞൊരുങ്ങാൻ. ഈ അണിഞ്ഞൊരുങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലേ. മവദ്ദത്തും റഹമത്തും ഈ രണ്ട് പ്രയോഗങ്ങളാണല്ലോ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ മവദ്ദത്ത് എന്നുള്ള പ്രണയം എന്നുള്ള വികാരം ഭാര്യയോട് തോന്നണമെങ്കിൽ ഭാര്യ അണിഞ്ഞൊരുങ്ങേണ്ടതുണ്ട്. അത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലൈംഗികമായ ആ ഒരു വികാരം തന്റെ ഭാര്യയെ കാണുമ്പോൾ തോന്നണമെങ്കിൽ അത്തരത്തിലുള്ള ഉടയാടകൾ ധരിച്ചുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് ഭാര്യയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താവും തിരിച്ച് പെരുമാറേണ്ടതുണ്ട്. തീർത്തും പല്ലുപോലും തേക്കാതെ, കുളിക്കാതെ, വൃത്തിയില്ലാതെ, വളരെ അലസമായ വേഷവിധാനങ്ങളോടുകൂടി ഭർത്താവ് ഭാര്യയുടെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവിനെ സ്വീകരിക്കാൻ ഭാര്യയും തയ്യാറാവില്ല. ഇവിടെ ഭാര്യയുടെ മാനസികാവസ്ഥ എന്നുള്ളത് ലൈംഗിക ബന്ധത്തിൽ വളരെ പ്രധാനമാണ്. പലപ്പോഴും ഇപ്പോൾ ഈ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, പല വൈവാഹിക മോചനങ്ങളും സ്ത്രീകളുടെ ഭാഗത്ത് നല്ല ഉണ്ടാവുന്നത് പുരുഷന്മാരുടെ അറിവില്ലായ്മയാണ്. അതായത് ഫസ്റ്റ് നൈറ്റിൽ തന്നെ, ഒന്നാമത്തെ പ്രഥമ രാത്രിയിൽ തന്നെ തങ്ങളുടെ ലൈംഗികമായ ചേഷ്ടകൾക്ക് വേണ്ടി, ലൈംഗികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സ്ത്രീ വഴിപ്പെടാതിരിക്കുമ്പോൾ അവിടെ ഒരു റേപ്പിംഗ് മോഡലിൽ, തന്റെ ഭാര്യയാണ് എന്നാൽ പോലും ഒരു പെണ്ണിനെ മനസ്സിലാക്കില്ല. ഇവിടെ ഒരു പെണ്ണിനെ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഓ ആ പെണ്ണ് മറ്റൊരു വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് പറിച്ച് നടപ്പെടുകയാണ്. അതുകൊണ്ട് ഈ വീട്ടില് ഈ പെൺകുട്ടി വന്ന് ഒന്ന് ഇഴകിച്ചേരാനുള്ള ഒരു സമയം കൊടുക്കേണ്ടതുണ്ട്. ആ കൊടുത്ത് അവിടെ ശരിയായിട്ടില്ലെങ്കിൽ മാത്രമാണ് ഡൈവേഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ദാസ് അവകാശം കൊടുക്കില്ല. അപ്പൊ ഇവിടെ തകരാറ് സംഭവിക്കുന്നത് പുരുഷനാണ്. പെൺകുട്ടിയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാതെയാണ് സെക്സ്വൽ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്നുള്ളത് ഫുൾഫിൽമെന്റ് ഓഫ് ലവ് ആണ്. അതായത് സുരക്ഷിതമായ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രമേ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ പെണ്ണ് തയ്യാറാവുള്ളൂ. ഈ അടുത്ത് വന്ന ഒരു കേസില് അവിടെ അമ്മായിമ്മയായിട്ടാണ് ഈ പെൺകുട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം പറയുന്നത് വീട്ടിൽ സുരക്ഷിതമായ ഒരവസ്ഥയല്ല. അതായത് ഇവർക്ക് ലൈംഗികമായ ബന്ധം നടക്കണമെങ്കിൽ സുരക്ഷിതമായ ഒരു റൂം വേണം. ആ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിൽ ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ സുരക്ഷിതത്വമില്ലാതെ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ ലൈംഗികമായ ചേഷ്ടകളിൽ മുഴുകുമ്പോൾ അത് മറ്റൊരു വ്യക്തി ഒളിഞ്ഞു കാണുന്നില്ല എന്നുള്ള സുരക്ഷിതത്വ ബോധം പെണ്ണിനില്ലാത്ത കാലത്തോളം പൂർണ്ണമായി സെക്സ്വലായ ആ ഒരു കാര്യത്തിലേക്ക് സഹകരിക്കാൻ പെൺകുട്ടി തയ്യാറാവില്ല. ഇത് പുരുഷൻ മനസ്സിലാക്കണം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ അങ്ങ് പൂർത്തീകരിച്ചാൽ മതി. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പെണ്ണിന് ലൈംഗികമായിട്ടുള്ള ഉദ്ധാരണം നടക്കണമെങ്കിൽ പുരുഷനെ പോലെ അല്ല, പുരുഷനെ സംബന്ധിച്ചിടത്തോളം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ലൈംഗികമായ രതിമൂർച്ചയിലേക്ക് അവനെത്തും. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വൈകാരികത ഉണർത്തപ്പെടണമെങ്കിൽ അത് 10 or 15 മിനിറ്റ് എടുക്കും. അപ്പോൾ ലൈംഗികമായ ആ ഒരു ചേഷ്ടകളിൽ കൂടി, പ്രേമലീലകളിൽ കൂടി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ പുരുഷൻ അയാളുടെ ലൈംഗികമായ താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടുള്ളൂ. ഈ ഒരു അറിവില്ലായ്മ പലപ്പോഴും പുരുഷന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാറുണ്ട്. ഇതുകൊണ്ടാണ് അവളുടെ മാനസികാവസ്ഥ പരിഗണിക്കാതെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതവർക്ക് വേദന ഉണ്ടാക്കുന്നു, അരോചകമായിരിക്കും, ലൈംഗികമായിട്ടൊന്നും പരിഗണിക്കില്ല. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്കലനം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ സ്ത്രീയുമായിട്ട് അകൽച്ച പ്രാപിക്കാനാണ് അവൻ ശ്രമിക്കുക. അപ്പോഴും അവൾ അവളുടെ വൈകാരികത പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അത് ശക്തമായ വെറുപ്പും അതുപോലെ തന്നെ പ്രയാസവും പെണ്ണിന്റെ മനസ്സിൽ ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും പുരുഷന് ഉണ്ടാവുന്നില്ല. ഇതും ഒരു വലിയ കാരണം തന്നെയാണ്.
0: ലൈംഗിക ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു മനസ്സമാധാനം രണ്ടുപേർക്കും കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പുരുഷന്മാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തങ്ങളുടെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല സ്ത്രീകൾ എന്നുള്ളത് മനസ്സിലാക്കുക. ആ പൂർത്തീകരണത്തോടൊപ്പം തൻ്റെ പങ്കാളിക്ക് കൂടി തൻ്റെ ബാധ്യതകൾ നിർവഹിക്കുന്നു എന്ന ഒരു ബോധ്യം, അതില്ലാത്തടത്തോളം കാലം ഒരു മനപ്പൊരുത്തത്തോടുകൂടി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നല്ല ദാമ്പത്യ ജീവിതത്തിൽ. ഇതില്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകളുടെ ഭാഗത്ത് ഒരു വിവാഹ മോചനത്തിന്റെ ചിന്തകൾ വരികയും അതിലേക്കുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇനി അടുത്ത ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം റീസൺ നമ്മൾ പറയാനുണ്ടെങ്കിൽ,
1: വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്ന മറ്റൊരു വിഷയം തീർത്തും വ്യത്യസ്തമായ അഭിരുചികൾ താല്പര്യ മേഖലകൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനായ ഭർത്താവ് ഇപ്പോൾ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ അയാളുടെ സമയത്തിന്റെ ഒരു നല്ല പങ്ക്, ഇപ്പൊ മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടി, ഇവരൊക്കെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവര് അവരുടെ സമയത്തിന്റെ നല്ല ഒരു ശതമാനം സമൂഹത്തിന്റെ സർവീസിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ ഭാര്യമാർക്ക് അവരെ വേണ്ടത്ര കിട്ടില്ല. അപ്പോ പേഴ്സണാലിറ്റീസ് വ്യത്യസ്തമാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഒരുപോലെ അല്ല. ഇപ്പോ വളരെ മിതഭാഷിയായിട്ടുള്ള ആളുകളുണ്ടാവും, വളരെ കുറച്ച് സംസാരിക്കുന്നവര്, എന്നാൽ വായാടിയായിട്ട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള ഒരാളാണെങ്കിൽ, ഗണിതശാസ്ത്രപരമായ ബുദ്ധിയാണെങ്കിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ടാലന്റ് ആണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാളുടെ ആപ്റ്റിറ്റ്യൂഡും അയാളുടെ ഇഷ്ടങ്ങളും മറ്റൊരു ലെവലായിരിക്കും. അതുപോലെ ഈ ആസ്തെറ്റിക് പ്ലഷേഴ്സ് അല്ലെങ്കിൽ കലാപരമായ ചാതുരിയും സംഗീതപരമായ ബുദ്ധിയൊക്കെ ഉള്ള ആളുകൾ വേറൊരു തലത്തിലാണ്. ഇങ്ങനെ ആളുകൾ വ്യത്യസ്തരാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പൊ ആളുകൾക്ക് അനുസരിച്ചുകൊണ്ട് അൻസിലുന്നാസം അനാസിലവും എന്ന് റസൂല് പറഞ്ഞല്ലോ, ജനങ്ങളെ അവരവരുടെ സ്ഥാനങ്ങളിൽ കുടിയിരുത്താം. അപ്പൊ നമ്മുടെ ഭർത്താവിന്റെ ലൈക്സും ഡിസ്ലൈക്സും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താണ് എന്ന് നമ്മൾക്ക് അറിയണം. അതിപ്പോ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാൽ അയാളെ എന്റെ ഇഷ്ടത്തിലേക്ക് മാറ്റാനുള്ള പോരാട്ടത്തിലാണ് ഞാൻ നടക്കുക. ഭാര്യ ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് ഭർത്താവിനെ മാറ്റാനും, ഭർത്താവ് ഭർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് ഭാര്യയെ മാറ്റാനും, ഈ രണ്ട് പോരാട്ടങ്ങൾ തമ്മിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നടക്കുക കലഹമാണ്. ഇതൊരിക്കലും യാഥാർത്ഥ്യമാവാത്ത കാര്യമാണ് അല്ലെ. ഇപ്പൊ എന്റെ ഇഷ്ടങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഭാര്യയെ നിർബന്ധിക്കുന്നു, ഭാര്യ എന്റെ ഇഷ്ടത്തിലേക്ക് വരാൻ എന്നെയും നിർബന്ധിക്കുന്നു. ഇതിന് ബദല് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം പാരസ്പര്യത്തോടുകൂടി മനസ്സിലാക്കുക. അപ്പൊ ഒരാൾക്ക് ചൂടിനോടാണ് ഇഷ്ടം, ഒരാൾക്ക് തണുപ്പിനോടാണ് ഇഷ്ടം, ഒരാൾ ഫാൻ ഇടാൻ പറയുന്നു, ഒരാൾ ഫാൻ ഇടാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുമ്പോൾ പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് താല്പര്യം ചെയ്യേണ്ടത്. അതുപോലെ പരസ്പരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അല്ലേ. എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നടക്കണമെന്നില്ല. അപ്പോ ചിലപ്പോൾ സംഭവിക്കുന്നത്, സ്ത്രീകൾക്ക് സംഭവിക്കുന്നത്, അവരുടെ ഇഷ്ടങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ അഭിരുചികളും താല്പര്യങ്ങളും ഭർത്താവിനുണ്ടാവുമ്പോൾ ഒന്നിലും കോംപ്രമൈസ് ചെയ്യാൻ അയാൾ തയ്യാറാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നല്ല യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി, ഭർത്താവാണെങ്കിൽ യാത്രയെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. അപ്പൊ നിങ്ങൾ എന്നെ തീരെ പുറത്തേക്ക് കൊണ്ടുപോകില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് ആണ് സാധാരണഗതിയിൽ ആ പെൺകുട്ടിക്ക് ഭർത്താവിനെ കുറിച്ചുണ്ടാവുക. ഇവിടെ ഭർത്താവ് മനസ്സിലാക്കേണ്ടത്, എനിക്ക് യാത്ര ഇഷ്ടമില്ല എങ്കിലും എന്റെ ഭാര്യയ്ക്ക് യാത്ര കൂടുതൽ ഇഷ്ടമുണ്ട്, അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചില ത്യാഗങ്ങൾ ചെയ്തേ പറ്റൂ, അല്ല എങ്കിൽ ഈ ജീവിതം മുന്നോട്ട് പോവില്ല. ഈ ഒരു തിരിച്ചറിവില്ലായ്മയാണ് പലപ്പോഴും പെൺകുട്ടികള് വിവാഹമോചനത്തെ കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും കാരണമാവുന്നത്. വ്യത്യസ്തമായ അഭിരുചികളും അതുപോലെ തന്നെ താല്പര്യ മേഖലകളും. അപ്പൊ ഓരോരുത്തർക്കും ഇപ്പൊ നല്ല പഠിപ്പിസ്റ്റായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഗവേഷണ തൽപരതയുള്ള, നല്ല റീഡിംഗ് മെന്റാലിറ്റിയുള്ള അങ്ങനെയൊക്കെ ഭർത്താക്കന്മാരുണ്ടാവും അല്ലെ. റിസർച്ച് ഓറിയന്റഡ് ആയിട്ട്, ഗവേഷണ തൽപരരായിട്ട് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന, അത്തരം യാത്രകൾ നടത്തുന്ന, എന്നാൽ ആ മേഖലയിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഭാര്യയായിരിക്കും. അപ്പൊ ഭാര്യ അവിടെ ചെയ്യേണ്ടത് എന്റെ ഭർത്താവിന്റെ ആ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ താല്പര്യത്തെ മാറ്റാൻ ഒരിക്കലും അയാൾക്ക് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, എന്റെ ഒരു പാഷനാണത് അല്ലെ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു മെന്റൽ പ്ലഷർ ഉണ്ട്. ആ പ്ലഷർ എന്റെ ജീവിത സന്തോഷത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതോടൊപ്പം എന്റെ ഭാര്യ കൂടി മനസ്സിലാക്കുമ്പോൾ, അത് മനസ്സിലാക്കി പ്രോത്സാഹിപ്പിച്ച് അവൾ സംസാരിക്കുമ്പോൾ ദാമ്പത്യം സൂപ്പറായിട്ട് മുന്നോട്ട് പോകും. നേരെ മറിച്ച് എന്റെ കൗൺസിലിംഗിനെ കുറിച്ചും എന്റെ കൗൺസിലിംഗ് ലൈഫിനെ കുറിച്ചും നിരന്തരം കുറ്റപ്പെടുത്തുന്ന, ഇകഴ്ത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന സംസാരങ്ങളാണ് എന്റെ ഭാര്യ എന്നോട് നടത്തുന്നതെങ്കിൽ അവളെ കേൾക്കാനോ അവളോട് അഡ്ജസ്റ്റ് ചെയ്യാനോ എന്റെ മനസ്സും തയ്യാറാവില്ല. അപ്പൊ ഇത് രണ്ട് ഭാഗത്തും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്.
0: പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകും. ആ തിരിച്ചറിവിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇഷ്ടങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത്. ഓൾ ആർ ഇൻഡിവിജ്വൽസ്, നമ്മളൊക്കെ വ്യത്യസ്തരാണ്, എല്ലാവർക്കും യുണീക്സ് ആണ് അല്ലേ. എന്നെപ്പോലെ ഈ ലോകത്ത് വേറൊരാളില്ല, നിങ്ങൾ ഓരോരുത്തരെ പോലെ ഈ ലോകത്ത് വേറൊരാളില്ല. എൻ്റെ ഈ ഒരു തമ്പ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ അന്തരങ്ങളും ഒന്നും അതിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ വെക്കേണ്ട ഒരു സ്ഥാനത്ത് എൻ്റെ തമ്പ് തന്നെയാണ് വെക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും വെക്കേണ്ടിടത്ത് ഞാൻ എൻ്റെ തമ്പ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. അഥവാ ഇതിലൂടെ നമ്മുടെ സൃഷ്ടാവായ നാഥൻ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അഥവാ നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്, നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരാണ്. അപ്പോൾ അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത് ഈ വൈവിധ്യങ്ങളോട് കൂടിയിട്ടാണ്, ഈ ഡൈവേഴ്സിറ്റിയോട് കൂടിയിട്ടാണ്. ഈ വൈവിധ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ ഇഷ്ടം ഒരു പക്ഷേ തൻ്റെ പങ്കാളിയുടെ ഇഷ്ടത്തിന് നേരെ വിപരീതമാവാം. അപ്പോൾ അത് കണ്ടറിഞ്ഞ് ഉൾക്കൊണ്ട് പ്രോത്സാഹനം കൊടുക്കാനുള്ളൊരു സാഹചര്യം. ഇനി പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി, അവിടെ അടിച്ചമർത്തുകയും ശകാരിക്കുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ലൊരു ലൈഫ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടങ്ങളെ, അത് ഇണകളുടെ ദാമ്പത്യ ജീവിതത്തിൽ അതുപോലെ പങ്കാളിയുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് പോവുക. ഇവിടെ ഏറ്റവും കൂടുതൽ പലപ്പോഴും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികളാണ്, പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ഇഷ്ടങ്ങൾ പിന്നെ മറ്റവരെ എതിർത്താലും ശരി, സ്വാഭാവികമായിട്ടും അതിലൂടെ മുന്നോട്ട് പോവാറുണ്ട് ഒരു പരിധിവരെ. പക്ഷേ നമ്മുടെ വീടുകളിൽ വിവാഹം കഴിഞ്ഞെത്തിയ സഹോദരിമാർ അവർക്ക് പാഷനായിട്ടുള്ള, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിൽ ഒരു പക്ഷേ നല്ല കഴിവും അതുപോലെ അറിവും ഒക്കെ ഉണ്ടെങ്കിലും ഭർത്താക്കന്മാരുടെ കാർക്കശ്യത്തിൻ്റെ മുന്നിൽ അത് അടിയറ വെക്കേണ്ടതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു ഭർത്താവ് കർക്കശത്തോട് കൂടിയിട്ട് ഇടപെട്ട് നിർത്തുമ്പോൾ അതിന് പകരം വെക്കാൻ ഒരു പക്ഷേ വേറെ ഒന്നും ഉണ്ടാവണമെന്നില്ല. ആ ഒരവസരത്തിൽ ഭർത്താവിനോടുള്ളൊരു ദേഷ്യം കൂടുകയും ദാമ്പത്യ ജീവിതത്തിനെക്കുറിച്ച് നെഗറ്റീവ് ചിന്തകൾ വരികയും ഇനി എന്തിനാണ് എനിക്ക് ഒരു ഭർത്താവ്, എൻ്റെ കഴിവുകൾക്കും എൻ്റെ ശേഷികൾക്കും ഒന്നും ഒരു പരിഗണനയും അംഗീകാരവും ഇല്ലല്ലോ, എൻ്റെ ഇഷ്ടങ്ങൾക്കൊരു പ്രോത്സാഹനം തരുന്നില്ലല്ലോ എന്ന രൂപത്തിലൊക്കെയാണ്. അപ്പോൾ നമുക്കൊക്കെ അള്ളാഹു വ്യത്യസ്തമായ സ്കില്ലുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതന്നെ. അപ്പോൾ ഓരോരുത്തരുടെ സ്കില്ലുകൾ വ്യത്യസ്തമാണ്. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ സ്കില്ലുകൾ മനസ്സിലാക്കിയിട്ട്, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവരുടെ പാഷൻ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാണ്. അടിച്ചമർത്തുന്നതിന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മ്യൂസിക്കൽ കാര്യങ്ങളിലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, എന്നിട്ട് ഈ ഹറാമായ മേഖലയിലേക്ക് പോകുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് അത് നിയന്ത്രിക്കേണ്ടതാണ്, പക്ഷെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിൻ്റെ
1: അതിനെ പോസിറ്റീവ് ആംഗിളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ വിശുദ്ധ ഖുർആന്റെ പാരായണം അല്ലേ, അതൊരു പോസിറ്റീവ് ട്രൈറ്റ് ആണല്ലോ. അതേ മ്യൂസിക്കൽ ഇന്റലിജൻസ് പ്രൊമോട്ട് ചെയ്യേണ്ട മേഖല ഉണ്ട്, ആ മേഖലയിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്താൽ മതി. നേരെ മറിച്ച് ആ സംഗതിയെ പാടില്ല എന്നുള്ള നിലക്ക് നമ്മള് ഒരു നിഷേധാത്മ സമീപനം സ്വീകരിക്കുമ്പോൾ ഒരു വെഞ്ചിയൻസ് ആണ്, അല്ലെങ്കിൽ റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ് ആണ് രൂപം കൊള്ളുക. പിന്നെ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്നത്, ബുദ്ധിപരമായിട്ട് എല്ലാവരെയും അള്ളാഹു ഒരേ രൂപത്തിലല്ല സൃഷ്ടിച്ചത്. ഇപ്പോ ഈ നാക്കാലികളെ മേയ്ക്കുന്ന ആളുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഒരിക്കല് വളരെ രസാവഹമായ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായി. ഒരു ഭാര്യയും മക്കളും എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരികയാണ്. അപ്പൊ ഭർത്താവിനെ കുറിച്ചുള്ള വലിയ പരാതി, എന്റെ വീട്ടിലുള്ള നാക്കാലികളോട് ഈ ഭർത്താവിനുള്ള ഒരു സ്നേഹമുണ്ട്, പരിഗണന ഉണ്ട്, ശ്രദ്ധ ഉണ്ട്, അതിന്റെ ഒരു 10% എന്നോട് നിങ്ങൾ കാണിച്ചാൽ മതി. ഈ ഭാര്യ പറയാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ നട്ടപ്പാതിരക്ക് ഇയാൾ എഴുന്നേൽക്കാണ്. എഴുന്നേറ്റിട്ട് ആ തൊഴുത്തിലേക്ക് പോയിട്ട് അവിടെ വേണ്ട സർവീസുകളൊക്കെ ആ നാക്കാലിക്ക് ചെയ്തു കൊടുക്കാണ്. ആ ഒരു പരിഗണന പോലും ഇയാൾ എന്നോട് കാണിക്കുന്നില്ല. ഇവിടെ ഭാര്യ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾക്ക് പെറ്റ് അനിമൽസിനോട് അല്ലെങ്കിൽ ഇത്തരം നാക്കാലികളെ പോറ്റുന്നത്, കൃഷി നടത്തുന്നത്, കൃഷിയോടൊക്കെ വലിയ അഭിരുചിയുള്ള താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പൊ അവര് അത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പെർഫെക്ഷനിസ്റ്റ് ആയ ഒരു പെണ്ണാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ ചാണകം ചവിട്ടിയിട്ടാണ് വീട്ടിൽ വരുന്നത്, അല്ലെങ്കിൽ പാടത്ത് പണിയെടുത്ത് ചളിയുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു തോർത്ത് ഉടുത്തിട്ട് ആ ചളിയുടെ ചൂര് ആയിട്ടാണ് വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ ഇറങ്ങിപ്പോയി ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ആക്രോശിക്കുകയാണ്. എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു കർഷക താല്പര്യമുള്ള, ഫാമിങ്ങിനോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് അയാളുടെ റൂഹിൽ നിന്ന് അത് ഒഴിവാക്കാൻ പറ്റൂല. അതിനോടാണ് ഈ ഭാര്യ പോരാടുന്നത്. ഭാര്യ അവിടെ വസ്വാസുള്ള OCD ഉള്ള ഒരു വ്യക്തിത്വമാണെങ്കിൽ ചെളി കാണുന്നതും അല്ലെങ്കിൽ ചാണകം കാണുന്നതും അവൾക്ക് അലർജി ആയിരിക്കും. അപ്പൊ ഇവിടെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു നല്ല ഒരു റിസോൾവിലേക്ക്, നല്ല ഒരു തീരുമാനത്തിലേക്ക് പോകണമെങ്കിൽ എന്റെ ഭർത്താവ് എന്താണ് കൃഷിക്കാരനാണ് അല്ലെങ്കിൽ നാക്കാലികളൊക്കെ പോറ്റുന്നതിൽ താല്പര്യമുള്ള ഒരാളാണ്, ഈ ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, അല്ല എങ്കിൽ എന്താണ്ടാവുക, എന്നും അതവിടെ വളർന്നുകൊണ്ടിരിക്കും. ഇതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബുദ്ധിപരമായ വിഷയത്തിൽ വൂമ്പ് ക്യാരക്ടർ എന്ന് പറയും, അതായത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നാലും വളർച്ച പൂർത്തീകരിക്കാത്ത ചില വ്യക്തിത്വങ്ങൾ ഉണ്ട്. അപ്പൊ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരെ ടോട്ടൽ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അവരെ അവരുടേതായ ബുദ്ധിവികാസം കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളാനും ദാമ്പത്യം നയിക്കാനുമല്ലാതെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഡിവോഴ്സിലേക്ക് എത്തും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
0: ഇതില് ഒരു അഡീഷൻ കൂടി എനിക്ക് വരുത്തുള്ളത്, ഇപ്പോ വിവാഹ അന്വേഷണ സമയത്ത് താൻ വിവാഹം കഴിക്കുന്നത് ഒരു ബിസിനസ്മാനെയാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഒരു കുട്ടി വിവാഹം കഴിക്കുന്നത്, അഥവാ തന്റെ ഭർത്താവ് ഒരു ബിസിനസ്മാനാണ്, അദ്ദേഹം അതിരാവിലെ വീട്ടിൽ നിന്ന് പോകേണ്ടി വരും, രാത്രി ഏറെ വൈകിയേ തിരിച്ചു വരും, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ പെൺകുട്ടി ഭർത്താവിന്റെ മുന്നിൽ വെക്കുന്ന ഒരു കണ്ടീഷൻ, യു വാണ്ട് ടു പ്രസന്റ് ഹിയർ ഓൺ 8:00 എന്നുള്ളതാണ്. 8 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ വീട്ടിലെത്തിയിരിക്കണമെന്നാണ്. സ്വാഭാവികമായിട്ടും ഒറ്റയടിക്ക് ആ ഒരു തീരുമാനം ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ ആ ഭർത്താവിന് സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെ ജോലിയും അവരുടെ പ്രൊഫഷൻ അതുപോലെ തന്നെ അവരുടെ പാഷൻ ഇതെല്ലാം ഉണ്ടാവും. അത് പോസിറ്റീവായിട്ട് മനസ്സിലാക്കി പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലേ നല്ലൊരു ദാമ്പത്യ.
1: ഷമീ സാർ, ഇവിടെ സംഭവിക്കണം എന്താ അറിയോ, ഇപ്പോൾ ഇതൊക്കെ നേരത്തെ അറിയുമെങ്കിൽ ഞങ്ങളെ കല്യാണം കഴിക്കുമായിരുന്നില്ല എന്നാണ് സാധാരണ പറയാ. അപ്പോ ഇതൊക്കെ നേരത്തെ അറിയില്ലല്ലോ, നേരത്തെ അറിയാൻ ഇതിപ്പോ അദൃശ്യമായ കാര്യങ്ങളൊന്നും അല്ലാതെ അറിയിച്ചുകൊടുക്കില്ല. പിന്നെ ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, പ്രീ മാരിറ്റൽ വീണ്ടും ഞാൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്, പ്രീ മാരിറ്റൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു മണിക്കൂറുള്ള കോഴ്സ് അല്ല. ശരിക്കും ഇസ്ലാമികമായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്ത് എന്ന് സമഗ്രമായി അറിവ് നൽകുന്ന, പരിചയപ്പെടുത്തുന്ന ഒരു നല്ല കോഴ്സ്. അത് ഡിസൈൻ ചെയ്ത് അതിൽ പഠിതാക്കളായി പങ്കെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം മനോഹരമാകും എന്നുള്ള ഇതിൽ ഒരു സംശയമില്ല. കാരണം ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് മെറിറ്റൽ ലൈഫ്, ദാമ്പത്യ ജീവിതത്തിന്റെ വിധിവിലക്കുകൾ, എന്ത് പാടുണ്ട് പാടില്ല. അപ്പോ ഒരു കുട്ടി മെൻസ്ട്രേഷനിലാണ് അല്ലെ, മെൻസ്ട്രേഷൻ സമയത്ത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ് നിങ്ങൾ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ആവേശത്തിലാണ് അവനുള്ളത്, കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന്റെ ആദ്യ നാളുകളിലാണ്. അപ്പൊ അതിന്റെ ഹെഡ് എന്താണ്, അത് അവൻക്ക് അറിയാതെ വരുമ്പോ സ്വാഭാവികമായിട്ട് ഹി ഇൻസിസ്റ്റ് ഓൺ ഡൂയിങ് ദാറ്റ്, അവൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ നിർബന്ധിക്കുകയാണ്. പക്ഷെ അത് അവളിൽ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള ഒരു ഷോക്ക് ഉണ്ട്, അതായിരിക്കും ഫർദർ ലൈഫിനെ ബാധിക്കുന്നത്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നമ്മുടെ വിവരമില്ലായ്മയാണ്. നമുക്ക് വിവരമില്ല എന്നുള്ള വിവരമില്ലാന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി അല്ലെ. നമ്മള് 100 പവനും 50 പവനും ഒക്കെ ഒരുക്കിയിട്ട് കുട്ടിയെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് മേക്കപ്പ് ചെയ്തിട്ട് അവിടെ പറഞ്ഞേക്കും. എന്നാൽ ഈ ഭർത്താവുമായിട്ട് ഒരു നല്ല ദാമ്പത്യം നയിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇപ്പൊ ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഓവർ കെയർ ചെയ്യുന്നവരുണ്ട്, പ്രത്യേകിച്ച് പാരന്റ്സ്. കുട്ടി ആവശ്യപ്പെടുന്ന സകല വസ്തുക്കളും വാങ്ങിക്കൊടുത്ത് കുട്ടിയെ മോശമാക്കിയ ചില രക്ഷിതാക്കൾ ഉണ്ടാവും അല്ലെ. ഈ കുട്ടി പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉമ്മയും ഉപ്പയും വീട്ടിൽ നിന്ന് പൂർത്തീകരിച്ചിട്ടാണ് കുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്നത്. എന്നാൽ കല്യാണം കഴിച്ചു വിടുന്ന വീട്ടിൽ ഭർത്താവ് ഒരു പിഷ്കനാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഇവരെ പോലെ പ്രൊട്ടക്ട് ചെയ്യാത്ത, കെയർ ചെയ്യാത്ത, സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു ഭർത്താവാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള അനവധി കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം എന്നുള്ളത് സ്വപ്ന ജീവിതമല്ല. ഇറ്റ് ഈസ് നോട്ട് റിയൽ ലൈഫ്, ഇറ്റ് ഈസ് റിയൽ ലൈഫ്. അത് റിയൽ ലൈഫ് അല്ല, റിയൽ ലൈഫാണ്. അപ്പോൾ സ്റ്റാർക്ക് റിയാലിറ്റീസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വരിക, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാൽ അത് ഒരു ഹെല്ലിഷ് അല്ല, നരകതുല്യല്ല. കാരണം ഇന്ന മഅലുസി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം രണ്ടെളുപ്പുണ്ട്. അപ്പൊ ഇന്ന് കുട്ടികൾ ഇങ്ങനെ പ്രയാസമുള്ള ഒരു ജീവിതമാണെങ്കിൽ ഇന്ന ദാമ്പത്യം തന്നെ വേണ്ട. സുഖം കിട്ടണമെങ്കിൽ ദുഃഖം വേണ്ടേ? ഇരുട്ടുണ്ടെങ്കിലല്ലേ വെളിച്ചുള്ളൂ? അപ്പോ അള്ളാഹു ഈ പ്രപഞ്ചത്തിലുള്ള സംവിധാനത്തെ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടു ഡ്വല്ലായിട്ടാണ്, സുഖ ദുഃഖ സമ്പൂർണമായിട്ടാണ് അല്ലെ. ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നമ്മുടെ മക്കൾക്ക് കല്യാണത്തിന് മുമ്പ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം. അതിൽ നിന്ന് നമ്മൾ പിന്നോക്കം പോയതാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള കാരണം. ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ നന്നായി കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഒരു കുട്ടിയുടെ മെന്റൽ പവറിനെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ അല്ലെ, ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരു എ സി ഓഫ് ആവുന്ന ഒരു വണ്ടിയിൽ കയറുമ്പോഴേക്ക് അലോസരപ്പെടുകയാണ്, ഓ സഹിക്കാൻ പറ്റില്ല, ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ക്രൈസിസിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് എക്വയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതം എന്നുള്ളത് പറുദീസയാണ്. കാരണം കിട്ടുന്ന ഓരോ മൊമെന്റും എന്റെ ജീവിതത്തിലെ പരീക്ഷണമാണ് എന്നും ആ പരീക്ഷണത്തിൽ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട് അതനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എല്ലാം അൽഹംദുലില്ലാ അല്ലെ. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ പോലും അൽഹംദുലില്ലാ ആ ഒരു പദവിയിലേക്ക് നമ്മൾ ഉയരും എപ്പോ നമ്മുടെ വിശ്വാസം അത്രത്തോളം ദൃഢമാകുന്ന ഘട്ടത്തിൽ.
0: ദാമ്പത്യ ജീവിതം അതിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം, ഒരു നോളജ് അത് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. അതിൻ്റെ അഭാവമാണ് പലപ്പോഴും വിവാഹമോചനങ്ങളിലേക്ക് എത്താനുള്ള കാരണങ്ങളായി നമ്മൾ കാണുന്നത് എന്നുള്ളത്. അതിനുള്ള സംവിധാനങ്ങൾ വീണ്ടും നമ്മൾ ഈ സ്നേഹക്കൂടിൽ ആവർത്തിക്കുന്നത് പ്രീമറൈറ്റൽ കോഴ്സുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഡിസൈൻ ചെയ്ത് അതിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. മഹല്ലടിസ്ഥാനത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ വരണമെന്നാണ്. അതോടൊപ്പം തന്നെ റിയൽ ലൈഫ്, ഇറ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം റിയൽ ലൈഫ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ന്യൂജൻ കുട്ടികളൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് കയറി വരുന്നത് അവർ ചില റീലുകളിലും ഷോർട്സുകളിലും അതുപോലെ തന്നെയുള്ള മറ്റു സംവിധാനങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ വരുന്ന ചില ക്ലിപ്പുകളിലും വീഡിയോകളിലൊക്കെ കാണുന്ന ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ്. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിയൽ ലൈഫിൽ കണ്ടതിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റിയൽ ലൈഫും റിയൽ ലൈഫും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ മീഡിയകൾക്ക് വേണ്ടി ക്യാമറയുടെ മുന്നിൽ വരുന്ന പല ആളുകളും അവരുടെ ജീവിതത്തിൽ, യഥാർത്ഥ ജീവിതത്തിൽ പലപ്പോഴും ഒന്നുകിൽ നരകയാതന അനുഭവിക്കുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ അവരുടെ വീടുകളിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളല്ല ഏറ്റവും മാന്യമായിട്ട് തങ്ങളുടെ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടെന്നാണ്. അപ്പോൾ ക്യാമറയുടെ മുന്നിൽ വന്ന് എന്തും കാണിക്കുന്ന അത് ജനങ്ങളുടെ മുന്നിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് പലപ്പോഴും യാഥാർത്ഥ്യമായ ജീവിത സത്യങ്ങളല്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇന്നും നമ്മൾ ഒരുപാട് പെൺകുട്ടികൾ എന്തുകൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെടുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. 3 എപ്പിസോഡുകളായി നമ്മൾ ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇനിയും ഉണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ നമ്മുടെ സമയവും ഇവിടെ അതിക്രമിച്ചിരിക്കുന്നു. ബഹുമാന്യ പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, എന്തിനാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ഓപ്പണായി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രമാത്രം ഇതിൻ്റെ കെടുതികൾ, ഇതിൻ്റെ പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഇന്ന് ഉണ്ട് എന്നുള്ള ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇത് ഉണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ. ഈ ഒരു യാതനകൾ, ഈ ദുഃഖങ്ങൾ, ഈ സങ്കടങ്ങൾ അനുഭവിക്കുന്ന 100,000-100,000 കുട്ടികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അതിൻ്റെ ഒരു എളിയ പരിശ്രമമാണ് പീസ് റേഡിയോ അതിൻ്റെ സ്നേഹക്കൂടിലൂടെ ഈ നിർവഹിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഈ മേഖലയിൽ ഞങ്ങൾക്ക് തരണം അഥവാ പീസ് റേഡിയോയ്ക്ക് നൽകണം എന്നാവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായും ഇതുപോലുള്ള ചർച്ചകളുമായി ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ഈ ഒരു എപ്പിസോഡിൽ വളരെ നല്ല നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാന്യനായ പ്രൊഫസർ സയ്യിദ് സാറിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. പീസ് റേഡിയോ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. പ്രാർത്ഥനയാണ് വീണ്ടും വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഒരു പക്ഷേ ഇതുപോലെയുള്ള ഏതാനും മുഖങ്ങൾ മാത്രമാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന, രാവും പകലും എന്ന വ്യത്യാസമില്ലാതെ, ഊണും ഉറക്കവുമില്ലാതെ, ഇത് സത്യമായിട്ടാണ് നമ്മൾ പറയുന്നത്, യാഥാർത്ഥ്യത്തോടുകൂടി അത്രയും ത്യാഗ മനോഭാവത്തോടുകൂടി യാത്രകൾ ചെയ്ത് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെ പലപ്പോഴും ഈ ക്യാമറക്കണ്ണിലൂടെ നിങ്ങൾ കാണാറില്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്, പാരസ്പര്യമില്ലാത്ത ദാമ്പത്യ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രൊഫസർ കെ പി സഹദിനോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി ഷമീം എം വണ്ടൂർ നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്.
3: അൽ ഉസൂൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ആഴത്തിലുള്ള പഠനമാണ് അൽ ഉസൂൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്തി നിൽക്കുന്ന സെഷൻ അൽ ഉസൂലാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് ചേരുന്നത്. സ്വഹീഹ് ആയ ഹദീസ് എന്ന വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ സംസാരം കാതൂർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وأصحابه أجمعين وعلى من اتبع رضوانه أجمعين أما بعد പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ നിയന്താവായ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന പാഠങ്ങളുണ്ട്. ഹദീസുകൾ പണ്ഡിതന്മാർ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: സ്വഹീഹ്, ഹസൻ, ളഈഫ്. ഈ മൂന്ന് രീതിയിലാണ് ഹദീസിനെ പണ്ഡിതന്മാർ വർഗീകരിച്ചിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകളുണ്ട്, ഹസനായ ഹദീസുകളുണ്ട്, ളഈഫായ ഹദീസുകളുണ്ട്. ഈ ഒരു വർഗീകരണം ഹദീസിനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഉള്ള ഒരു രീതി അനുസരിച്ചുകൊണ്ടാണ്. എന്നാൽ പ്രമാണമായി സ്വീകരിക്കുന്ന വിഷയത്തിൽ അതിനെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ വർഗീകരിക്കുകയാണെങ്കിൽ ഹദീസുകളെ സ്വഹീഹ് എന്നും ളഈഫ് എന്നുമാണ് നമ്മൾ വേർതിരിക്കുക. സ്വഹീഹ് എന്നാൽ സ്വീകാര്യമായ ഹദീസുകളെന്നും, ളഈഫുകളെന്ന് പറഞ്ഞാൽ ദുർബലങ്ങളായ അസ്വീകാര്യമായ ഹദീസുകളെന്നുമൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്നാൽ ഉസൂലുൽ ഹദീസിൻ്റെ നിയമങ്ങൾ പഠിക്കുമ്പോൾ സ്വഹീഹും ഹസനും നമ്മൾ വേറെ വേറെ തന്നെയാണ് വിശദീകരിക്കുന്നത്. അത് രണ്ടും അല്ലാത്ത ഹദീസുകളെ നമ്മൾ ളഈഫുകളെന്നും വേർതിരിക്കുന്നു. ഇനി എന്താണ് സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ, ഒരു ഹദീസ് എപ്പോഴാണ് സ്വഹീഹായി വരിക? ഹാദ ഹദീസുൻ സ്വഹീഹുൻ എന്ന് മുഹദ്ദിസുകൾ ഒരു ഹദീസിനെക്കുറിച്ച് എപ്പോഴാണ് വിശദീകരിക്കുക? ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്: അമ്മൽ ഹദീസു അസ്വഹീഹു ഫഹുവൽ ഹദീസുൽ മുസ്നദ് അല്ലദീ യത്തസുൽ ഇസ്നാദുഹു ബിനഖലിൽ അദ്ലിൽ ളാബിത് അൻ അദ്ലിൽ ളാബിത് ഇലാ മുൻതഹാഹു വലാ യകൂനു ശാദൻ വലാ മുഅല്ലലൻ. അമ്മൽ ഹദീസു സ്വഹീഹു, സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു ഹദീസ് സ്വഹീഹാകുന്നത് എപ്പോഴാണ്? ഫഹുവൽ ഹദീസു അൽ മുസ്നദ്, അത് മുസ്നദായി വരുമ്പോഴാണ്. മുസ്നദ് എന്ന് പറഞ്ഞാൽ അല്ലദീ യത്തസുലു ഇസ്നാദുഹു, അതിൻ്റെ സനദുകൾ മുത്തസിലായി വരിക, ചേർന്നു വരിക എന്നുള്ളതാണ്. സനദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഹദീസിൻ്റെ റുവാത്തുകളാണ്, റാവിമാരാണ്. ഹദീസ് ഉദ്ധരിക്കുന്ന ഏതൊരു മുഹദ്ദിസാണോ ആ മുഹദ്ദിസ് മുതൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരേക്കുമെത്തുന്ന പരമ്പരയുണ്ടാകും. ഓരോ മുഹദ്ദിസിനും അയാളുടെ ഷേഖുണ്ടാകും. ആ ഷേഖിൽ നിന്ന് ആയിരിക്കും അയാളത് ഉദ്ധരിച്ചിട്ടുണ്ടാവുക. ആ ഷേഖിന് അദ്ദേഹത്തിൻ്റെ ഒരു ഷേഖുണ്ടായിരിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമെത്തുന്ന ആ പരമ്പരയിലൂടെയാണ് ഹദീസുകൾ മുഹദ്ദിസുകൾക്ക് ലഭിക്കുക. അപ്പോൾ ആ ഹദീസുകൾ ലഭിച്ച സനദുകൾ മുത്തസിലാകണം, അഥവാ ചേർന്നു വന്നതാകണം. ഒരിക്കലും ആ ഹദീസുകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ, താൻ ഉദ്ധരിക്കുന്ന ഷേഖിൽ നിന്ന് ആ ഹദീസ് നേർക്കുനേരെ കേൾക്കുകയോ, അതല്ലെങ്കിൽ ആ ഷേഖ് തന്നോട് പറയുകയോ അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുവാൻ ഷേഖ് തനിക്ക് ഇജാസത്ത് നൽകുകയോ ചെയ്ത രീതിയിൽ ആയിരിക്കണം ആ സനദിലൂടെ, അതല്ലെങ്കിൽ ആ ഷേഖിൽ നിന്ന് ആ ഹദീസ് ഈ ശിഷ്യൻ സ്വീകരിച്ചിരിക്കേണ്ടത്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചു, പക്ഷേ കാണുവാൻ സാധ്യത വളരെ കുറവാണ് എങ്കിൽ ആ ഹദീസുകൾ മുത്തസ്സിലായിക്കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുകയില്ല. ഹദീസിൻ്റെ സനദിൽ നിന്ന് കണ്ണുകൾ മുറിഞ്ഞു പോവുകയോ അതല്ലെങ്കിൽ ആളുകൾ അജ്ഞാതരായി തീരുന്ന അവസ്ഥയുണ്ടാവുകയൊക്കെ ചെയ്താൽ ഒക്കെ തന്നെയും ഇത്തിസാലു സനദ് എന്ന നിബന്ധന ഇല്ലാതെ പോകും. ആ നിബന്ധന ഇല്ലാതെയാകുന്നതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഹദീസ് സ്വഹീഹാകാതെ വരികയാണ്. ഈ ഒന്നാമത്തെ നിബന്ധന പൂർത്തിയായെങ്കിൽ മാത്രമേ രണ്ടാമത്തേതിലേക്ക് മുഹദ്ദിസുകൾ കണ്ണോടിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ സനദ് മുറിഞ്ഞതാണെങ്കിൽ ആ ഹദീസ് ഒരിക്കലും തന്നെ സ്വഹീഹാകാൻ നിവൃത്തിയില്ല. ഒരു വേള ഈ സനദിൻ്റെ, ഈ ഹദീസിൻ്റെ മറ്റു റിവായത്തുകളിൽ ഈ മുറിവ് ഇല്ലാതെയാകുന്നു എങ്കിൽ മാത്രമേ മുഹദ്ദിസുകൾ പിന്നീട് ആ ഹദീസിനെ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ സനദുകൾ ചേർന്നു വരിക, കണ്ണിമുറിയാതെ വരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഹദീസ് സ്വഹീഹായി വരുവാനുള്ള ഒന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. അതാണ് മുസ്നദ്, അതല്ലെങ്കിൽ മുത്തസിലു സനദ്, ഇത്തിസാലു സനദ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സനദുകൾ ചേർന്നു വരിക എന്ന നിബന്ധന വരുന്നതോടുകൂടി മുർസലുകളായ ഹദീസുകൾ സ്വഹീഹല്ല എന്ന് വരും. മുർസലുകൾ എന്ന് പറഞ്ഞാൽ മാ റവാഹു താബിഈ അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദൂനി ദിക്രി സ്വഹാബി, സ്വഹാബിയുടെ പേര് പറയാതെ ഒരു താബിഈ പണ്ഡിതൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. താബിഈ പ്രവാചകനെ കാണുകയില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ പിന്നെ ആ താബിഈക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഒരു റാവി കളഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് നിർബന്ധമായും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കളഞ്ഞുപോയ വ്യക്തി ആരാണ് എന്ന് തിരിച്ചറിയാത്ത കാലത്തോളം ആ ഹദീസ് നമുക്ക് സ്വീകാര്യമല്ല. അതിൽ ഇത്തിസാലു സനദ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹദീസുകൾക്ക് നമ്മൾ മുർസൽ എന്നാണ് പറയുക. താബിഈ പ്രവാചകൻ ഉദ്ധരിക്കുമ്പോൾ ഒരുപക്ഷെ ആ കളഞ്ഞുപോയ റാവി മറ്റൊരു താബിഈയായിരിക്കാം, അതല്ലെങ്കിൽ തന്നെക്കാൾ ചെറിയ താബിഈയായിരിക്കാം. ഇതിനൊക്കെ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിക്കുമ്പോൾ ഇത്തിസാലു സനദ് പറയുമ്പോൾ അതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാമതെണ്ണിയത് മുർസലിനെയാണ്. മുർസൽ ചില ആളുകളുടെ അടുക്കൽ അത് സഹാബിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഹുജ്ജത്താണ്. കാരണം സഹാബത്തുകൾ എല്ലാവരും ഉദൂലുകളാണല്ലോ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രശംസക്കും പ്രത്യേകമായ പുകഴ്ത്തലിനും പാത്രീഭൂതരായിട്ടുള്ള മഹാന്മാരായ സഹാബത്തിൽപ്പെട്ട ആരെങ്കിലുമാണ് ഈ കളഞ്ഞുപോയ റാവിമാരിൽ ഉള്ളത് എങ്കിൽ ആ ഹദീസിന് കുഴപ്പമില്ല. പക്ഷേ അത് സഹാബിയാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് മാനദണ്ഡങ്ങളൊന്നുമില്ലെങ്കിൽ ആ ഹദീസിനെ പണ്ഡിതന്മാർ മുർസലിൻ്റെ ഗണത്തിൽപ്പെടുത്തുകയും അത് അസ്വീകാര്യമായ ഹദീസായി പണ്ഡിതന്മാർ ഗണിക്കുകയും ചെയ്യും. അപ്പോൾ മുത്തസ്സിലായ സനദുണ്ടാകണം എന്ന് പറഞ്ഞാൽ ആ മുത്തസ്സിലായ സനദിൻ്റെ ഒന്നാമത്തെ നിബന്ധനയിൽപ്പെട്ടതാണ് അത് മുർസലാകാതിരിക്കുക. ആ മുർസലായി കഴിഞ്ഞാൽ അതിൽ ഇത്തിസാല സനദുണ്ടാവുകയില്ല. അതുപോലെ തന്നെ മുൻകത്തിയായ ഹദീസുകളും ഈ ഒരു നിബന്ധനയോടുകൂടി സ്വഹീഹിൻ്റെ വൃത്തത്തിൻ്റെ ഉള്ളിലൊന്ന് പുറത്തു പോകുന്ന ഹദീസുകളാണ്. മുൻകത്തി എന്ന് പറഞ്ഞാൽ പരമ്പരകൾ മുറിഞ്ഞ ഹദീസ് എന്ന. ആ പരമ്പരയിലുള്ള റാവിമാരിൽ ഏതെങ്കിലും ഒരാൾ താൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയെ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല, അതല്ലെങ്കിൽ ആ റാവി ജനിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വഫാത്തുണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകാം. ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഹദീസിൻ്റെ ഇത്തിസാലു സനദ് പരമ്പര മുറിയാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിൽ ഇൻഖിത്താഅ് വന്നു കഴിഞ്ഞാൽ, സനദുകളിൽ മുറിവുകൾ അടർച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് സനദിൻ്റെ സ്വഹത്തിനെ ബാധിക്കും, അത് ഹദീസിൻ്റെയും സ്വഹത്തിനെ ബാധിക്കുന്നതാണ്. ഈ സനദിൻ്റെ ഇടയിൽ വരുന്ന വീഴ്ചകൾ ആദ്യത്തെ ഭാഗത്തു നിന്നാകാം, അവസാന ഭാഗത്തു നിന്നാകാം, അഥവാ സഹാബി താബിഈകൾ ആ ഭാഗത്തു നിന്ന് വരാം, അതല്ലെങ്കിൽ മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ തങ്ങളുടെ ഉസ്താദുമാരോ ഉസ്താദുമാരുടെ ഉസ്താദുമാരോ ഒക്കെ ഈ ഇൻഖിത്താഅിൽ കടന്നു വരാം. ഏതായിരുന്നാലും ശരി, ഇങ്ങനെയുള്ള കണ്ണിമുറിഞ്ഞ പരമ്പര മുറിഞ്ഞ ഹദീസുകൾ സ്വഹീഹായി വരികയില്ല, അതിന് മുൻഖത്തിഅ് എന്നാണ് പറയുക. അതുപോലെ തന്നെ മുഅല്ലലായ ഹദീസുകൾ, മുഅല്ലൽ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്തു നിന്ന് തന്നെ രണ്ടോ അതിലധികമോ ആളുകൾ മുറിഞ്ഞു പോകുന്ന ഹദീസുകളുണ്ടാകും. ഒരു റാവി ഉദ്ധരിക്കുന്ന ഹദീസ്, ആ റാവി പിന്നീട് ഉദ്ധരിക്കുന്ന ആളുകളുടെ ഇടയിൽ രണ്ടോ മൂന്നോ വ്യക്തികൾ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് മുഅല്ലൽ എന്നാണ് പറയുക. മുൻഖത്തി എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഒരാൾ വിട്ടുപോയാൽ അത് മുൻഖത്തി ആകും. അത് ആദ്യത്തിലാകട്ടെ അവസാനത്തിലാകട്ടെ, അതൊക്കെ ഇൻഷാല്ല വിശദമായി നമ്മൾ പിന്നീട് മനസ്സിലാക്കാം. മുഅല്ലൽ ആകാൻ പാടില്ല. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഖിത്താഅുകൾ ഏതായിരുന്നാലും ശരി, അതൊക്കെ തന്നെയും ഈ സ്വഹീഹായ ഹദീസുകളുടെ സനദിൽ വന്നു കഴിഞ്ഞാൽ, അഥവാ ഇങ്ങനെയുള്ള സനദുകൾ മുറിഞ്ഞ പരമ്പരകൾ മുറിഞ്ഞ ഹദീസുകളാണെങ്കിൽ അത് സ്വഹീഹാകാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസുകളുടെ നിബന്ധന പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ ഇത്തിസാലു സനദ് ഉണ്ടാകണം എന്ന നിബന്ധന ആദ്യമായി വച്ചത്. ഇത്തിസാലു സനദ് ഇല്ലാതെ വന്നാൽ ഹദീസുകൾ ദുർബലമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ നിബന്ധന, ബി നഖലിൽ അദിൽ, അദിലുള്ള ആളായിരിക്കണം. അദിൽ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി നീതിമാൻ എന്നാണ് അർത്ഥമെങ്കിലും ഉസൂൽ ഹദീസിൻ്റെ വിവക്ഷ പ്രകാരം നീതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നേരെ മറിച്ച് പൂർണ്ണമായ മതബോധമുള്ള ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസങ്ങളെ പൂർണ്ണമായും പിൻപറ്റുകയും ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ കൃത്യമായ മതനിഷ്ഠ പുലർത്തുകയും ചുരുക്കത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമായി തിരിയുന്ന അവസ്ഥയുണ്ടാകണം. ഇസ്ലാമിന് പുറത്തുള്ള കാഫിറുകളോ അല്ലെങ്കിൽ ബിദഅത്തിൻ്റെ കക്ഷികളോ അല്ലെങ്കിൽ ഫാസിഖുകളോ ആയ ആളുകളൊന്നും തന്നെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ അതെത്ര മുഞ്ചുള്ളതായിരുന്നാലും സ്വീകരിക്കപ്പെടാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അദാലത്ത്, റാവി ആദിലായിരിക്കണം, അദാലത്തുള്ളവനായിരിക്കണം എന്ന് പറയാൻ കാരണം. അദാലത്തിൻ്റെ മറ്റൊരു വശമാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, മുറുഅത്തുള്ള ആളായിരിക്കണം. അഥവാ ഒരു വിശ്വാസി തൻ്റെ വാക്കിലും പ്രവർത്തനങ്ങളിലും നടപടിക്രമങ്ങളിലുമെല്ലാം ഒരു മനുഷ്യത്വം പാലിക്കുന്ന, മാനുഷികമായ സ്വഭാവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അവൻ്റെ സംസാരത്തിൽ അവൻ്റെ പെരുമാറ്റത്തിൽ അവൻ്റെ ഇടപാടുകളിലെല്ലാം മനുഷ്യന്മാരുടെ പൊതുവെയുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളോ വാക്കുകളോ ഇടപാടുകളോ ഉണ്ടാകാതിരിക്കുകയും വേണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു റാവി ആദിലായ റാവിയായി അറിയപ്പെടുക. കളവ് പറയാതിരിക്കുക, ചതിക്കാതിരിക്കുക, വഞ്ചന നടത്താതിരിക്കുക, ഇസ്ലാമികമല്ലാത്ത വസ്ത്രധാരതികൾ സ്വീകരിക്കുക എന്നിങ്ങനെയുള്ള തെറ്റുകൾ ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ അയാൾ അദാലത്തിൽ നിന്ന് പുറത്തു പോകും എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളോ അതല്ലെങ്കിൽ പെരുമാറ്റങ്ങളോ ഇടപാടുകളോ ഉണ്ടാകാൻ ഈ റാവിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ല. അങ്ങനെ വന്നാൽ അയാളുടെ അദാലത്തിൽ നിന്ന് അയാൾക്ക് വീഴ്ച വരുന്നു. അതോടുകൂടി അങ്ങനെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അദാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഹദീസ് സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉയരുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ, അത്രയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ അദാലത്തിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഹദീസിൻ്റെ റാവിമാരുടെ കൂട്ടത്തിലേക്ക് കടന്നു കയറാൻ കഴിയുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വളരെ തുച്ഛമായിരിക്കും. അങ്ങനെയുള്ള അത്രയും സൂക്ഷ്മമായ പരിശോധനകളാണ് ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിക്കുന്നതിൽ നടത്തിയിട്ടുള്ളത്. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത, മറ്റൊരു സമൂഹത്തിനോ സമുദായത്തിനോ അവകാശപ്പെടാനില്ലാത്ത വിധം നിഷ്കൃഷ്ടമായിട്ടുള്ള പരിശോധനകളും അതേപോലെ തന്നെ

അവൻ കേട്ട കാര്യങ്ങൾ, ഹദീസുകൾ തൻ്റെ മനസ്സിൽ പിടിച്ചു വെക്കണം, അഥവാ അവൻ ഹൃദ്യസ്ഥമാക്കി വെക്കണം. അപ്രകാരം തന്നെ തൻ്റെ അടുക്കൽ ലിഖിതമായ അവസ്ഥയിലും ആ ഹദീസുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഹൈഫളും കിതാബത്തും ഒരേ സമയം ഉള്ള ആളുകളാണ് പൂർണ്ണമായ വാബിത്തുകളായ ആളുകൾ എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒരു ഹദീസ് ഒരു ഉസ്താദിൽ നിന്ന് ഒരു ശിഷ്യൻ കേൾക്കുകയാണ്, ആ കേട്ട അതേ രീതിയിൽ തന്നെ ആ ഹദീസുകൾ ഏത് സമയം അയാളോട് ചോദിച്ചാലും ഉദ്ധരിക്കാൻ കഴിയുന്ന വിധം ഹദീസുകൾ മനഃപ്പാടമുണ്ടാവുക, ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതാണ് ലബത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. വളരെ അപൂർവം ചില ആളുകളെ സംബന്ധിച്ച് മാത്രം കഴിയുന്ന കാര്യമാണിത്. ഒരു ഹദീസ് കേട്ടാൽ ആ ഹദീസ് അപ്പടി മനഃപ്പാടമാക്കി അതിൽ ഒരു മാറ്റത്തിരുത്തലുകളും വരുത്താതെ അങ്ങനെ തന്നെ കേട്ടപടി ഉദ്ധരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ലബത്ത് എന്ന നിബന്ധനയുടെ അർത്ഥം. അത് ഇനി ഒരു മനുഷ്യൻ തൻ്റെ ഹിഫ്ളിൽ നിന്ന് ഭംഗിയായി കാര്യങ്ങൾ ഉദ്ധരിക്കുന്നു, പക്ഷേ തൻ്റെ എഴുതപ്പെട്ട ലിഖിതത്തിൽ അതിന് വിരുദ്ധമായ ഹദീസുകളാണ് എഴുതി വച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ താൻ നാവുകൊണ്ട് പറഞ്ഞ് ഉദ്ധരിക്കുന്ന ഹദീസിന് വിരുദ്ധമാണ് തൻ്റെ പക്കലുള്ള ഏട്ടിലെ വരികളെങ്കിൽ അതും ലബത്തിലുള്ള കുറവായിക്കൊണ്ട് പണ്ഡിതന്മാർ മനസ്സിലാക്കും. അപ്പോൾ താൻ എന്താണോ എഴുതി വച്ചത് അത് അങ്ങനെ തന്നെ മാറ്റമില്ലാതെ, ഒരു ചെറിയ തിരുത്തലുകൾ പോലുമില്ലാതെ, വളരെ അപൂർവമായ ചില തിരുത്തലുകൾ ഒഴികെ, മാനുഷികമായ ചില അക്ഷരങ്ങളിൽ വരുന്ന പിഴവുകളോ അല്ലെങ്കിൽ അതിനിസ്സാരങ്ങളായ പിഴവുകളോ അതൊക്കെ സംഭവിച്ചേക്കാം, പക്ഷേ ഗുരുതരമായ പിഴവുകളോ അല്ലെങ്കിൽ വളരെ വലിയ ആശയ വ്യതിയാനങ്ങൾ വരുന്ന പിഴവുകളോ ഉണ്ടാകാതെ തൻ്റെ ഗ്രന്ഥത്തിലും തൻ്റെ ഹിഫ്ളിലുമുള്ള കാര്യങ്ങൾ ഒന്നായി വരിക എന്നുള്ളതാണ് ലബത്ത് കൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ലബത്തുള്ള ആളുകളിൽ നിന്ന് ലബത്തുള്ള ആളുകൾ അതിൻ്റെ അവസാനം വരേക്കും ഉദ്ധരിക്കുന്ന ഹദീസുകളായിരിക്കണം. ഇതാണ് മൂന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഈ മൂന്ന് നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴേക്കു തന്നെ ഒട്ടുമിക്ക ഹദീസുകളും സ്വഹീഹ് അല്ലാത്ത ഹദീസുകളൊക്കെ വീണുപോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. കാരണം അതിൻ്റെ സനദ് മുത്തസിലാകണം, അതിൻ്റെ റാവിമാർ ആദിലുകളാകണം, അതോടൊപ്പം തന്നെ അതിലും മാത്രം ഉണ്ടായാൽ പോരാ, ലബത്ത് കൂടി ഉണ്ടാകണം. ഇങ്ങനെ ലബത്തും അദാലത്തും ഇത്തിസാലും എല്ലാം കൂടിക്കലർന്ന ഒരു റാവിയാണെങ്കിൽ പോലും ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നേക്കാൾ കൂടുതൽ ഇഫ്ളു കൊണ്ടും അതേപോലെ തന്നെ ഇമാമത്ത് കൊണ്ടും ഹദീസിൻ്റെ രംഗത്തുള്ള പ്രാവീണ്യം കൊണ്ടുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരിക, അതല്ലെങ്കിൽ കുറച്ചാളുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് അതിനേക്കാൾ കൂടുതൽ കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരായി വരിക, ഇങ്ങനെയൊന്നും എതിരായി വരാൻ പാടില്ല. അതാണ് നാലാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. വലാ യക്കൂനു ശാദൻ, അത് ശാദ് ആകരുത്. ശാദ് എന്ന് പറഞ്ഞാൽ മുഖാലഫത്തു സിഖ ലിമൻ ഹു ഔസഖ് മിൻഹു, തന്നേക്കാൾ സിഖത്തായ ഔസഖായ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരായിക്കൊണ്ട് ഒരു സിഖത്തായ സ്വീകാര്യനായ റാവി ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് ശാദ് എന്ന് പറയുക. അപ്പോൾ തന്നേക്കാൾ ഇമാമത്ത് കൊണ്ടും ഇൽമു കൊണ്ടും ഹദീസ് രംഗത്തെ പാഠവം കൊണ്ടും അറിവുകൊണ്ടും സൂക്ഷ്മത കൊണ്ടുമെല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പണ്ഡിതൻ ഉദ്ധരിച്ച ഹദീസ് താൻ ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരുന്നു എങ്കിൽ അതിൽ തന്നേക്കാൾ മുകളിലുള്ള ഹദീസുകൾ, തന്നേക്കാൾ മുകളിലുള്ള വ്യക്തി ഉദ്ധരിച്ച ഹദീസിനെയാണ് പണ്ഡിതന്മാർ സ്വീകരിക്കുക. ഈ ഇയാൾ സിഖത്താണ് അഥവാ സ്വീകാര്യനായ റാവി തന്നെയാണ്, പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടു തന്നെ ഇദ്ദേഹത്തേക്കാൾ സ്വീകാര്യനായ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസിനെയാണ് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഉദ്ധരിച്ച ഹദീസിനെ നമ്മൾ ഷാദ് എന്നാണ് പറയുക, അഥവാ ഒറ്റപ്പെട്ടു വന്ന
ദുർബലങ്ങളായ ഹദീസ്.

0: വേറെ ആരും ഉദ്ധരിക്കാത്തൊരു വിഷയം ഇദ്ദേഹം മാത്രം ഉദ്ധരിക്കുന്ന അവസ്ഥയുണ്ടാവുക. അങ്ങനെയുള്ള ഹദീസുകൾ സ്വഹീഹായി വരാൻ പറ്റുകയില്ല, അത് സ്വഹീഹാവുകയുമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം തന്നേക്കാൾ അറിവും പ്രാപ്തിയും കഴിവുമുള്ള ഒരു മനുഷ്യൻ ഉദ്ധരിക്കുന്ന ഹദീസിന് എതിരാണെങ്കിൽ പോലും അയാളുടെ ഹദീസുകൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ മുഹദ്ദിസുകൾ ഇത്രയും സൂക്ഷ്മമായ പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സ്വഹീഹായ ഹദീസ് തന്നേക്കാൾ വിവരമുള്ള ആൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരാകുന്നത് പോലും പരിശോധിക്കുന്ന പണ്ഡിതന്മാർ ഖുർആനിന് എതിരാകുന്നത് പരിശോധിക്കുന്നില്ല എന്ന് വരുമ്പോൾ എന്ന് ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന് എതിരാകുന്നു പോകട്ടെ, ഒരു മനുഷ്യൻ തന്നേക്കാൾ കൂടുതൽ ഇമാമത്തുള്ള, തന്നേക്കാൾ കൂടുതൽ കഴിവുള്ള ഒരു മനുഷ്യൻ ഉദ്ധരിക്കുന്ന മുഹദ്ദിസ് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും അത്തരം ഹദീസുകൾ സ്വീകരിക്കാത്ത മുഹദ്ദിസുകൾ ഒരു ഹദീസ് സ്വഹീഹായി വന്ന് അത് ഖുർആനെതിരാണ് എന്ന് വരുമ്പോൾ ഒരു എങ്ങനെയാണ് അത് സംഭവിക്കുക? ഒരിക്കലും അത് സംഭവ്യമല്ല. സ്വഹീഹായ ഹദീസുകൾ ഖുർആനെതിരായി വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് ബാലപാഠം പോലും അറിയാത്ത ആളുകൾ പ്രചരിപ്പിക്കുന്ന വിഡ്ഢിത്തമാണ്. ഒരിക്കലും തന്നെ ഒരു ഹദീസ് സ്വഹീഹായി വരണമെങ്കിൽ നമ്മൾ വിശദീകരിച്ചിരിക്കുന്ന നാലാമത്തെ നിബന്ധന ശാദ് ആകാൻ പാടില്ല എന്നതാണ്. ശാദ് എന്ന് പറഞ്ഞാൽ ഖുർആനെതിരാകലിൽ മാത്രമല്ല, ആ ഖുർആനെതിരാകുന്നു പോയിട്ട് താൻ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയേക്കാൾ ഇൽമിലും കഴിവിലും ഇമാമത്തിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ അതിനെതിരാണെങ്കിൽ പോലും അത് സ്വീകാര്യമല്ല എങ്കിൽ പണ്ഡിതന്മാർ അതിനു മുമ്പ് പരിശോധിച്ചിട്ടുണ്ടാവുക ഖുർആനും മറ്റു സുന്നത്തുകൾക്കും എതിരാകുന്നുണ്ടോ എന്നായിരിക്കുമല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്, അങ്ങനെ അവർ പരിശോധിച്ചിട്ടുമുണ്ട്. ആ പരിശോധനകൾക്കും അതേപോലെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾക്കുമൊക്കെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഹദീസുകൾ സ്വഹീഹെന്നും ളഈഫെന്നും വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ശാദായ ഹദീസുകൾ സ്വഹീഹാകാൻ നിവൃത്തിയില്ല. ഹദീസുകൾ ശാദാവുക എന്ന് പറഞ്ഞാൽ തന്നേക്കാൾ കൂടുതൽ സിഖത്തുള്ള ആ റാവി ഉദ്ധരിച്ച ഹദീസിന് എതിരായിക്കൊണ്ട് തൻ്റെ ഹദീസുകൾ കടന്നു വരിക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ നിബന്ധന പണ്ഡിതന്മാർ പറഞ്ഞത് മുഅല്ലലാകാൻ പാടില്ല, ഇല്ലത്തുകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇല്ലത്തുകൾ എന്ന് പറഞ്ഞാൽ ന്യൂനത എന്നാണ് ഭാഷാപരമായ അർത്ഥം. പക്ഷേ ഹദീസിൻ്റെ വിഷയത്തിൽ, ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ ഇല്ലത്തുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം പ്രകടമായി കാണാത്ത ചില ന്യൂനതകളുണ്ടാകും. ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തദ്ലീസിൻ്റെ റാവിയായിരിക്കാം, അതല്ലെങ്കിൽ ഹദീസുകളിൽ ഇൻഖിത്താഉകളുണ്ടാകാം, അല്ലെങ്കിൽ ഇർസാലുകൾ സംഭവിക്കാം, മുർസലാകാം. ഇങ്ങനെയുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ചില ന്യൂനതകൾ, ആ ന്യൂനതകളിൽ നിന്ന് പോലും ഹദീസുകൾ മുക്തമാവണം. അപ്പോൾ മാത്രമേ ഒരു ഹദീസ് സ്വഹീഹായി വരികയുള്ളൂ. ഇങ്ങനെയുള്ള ഗോപ്യമായിട്ടുള്ള അതിസൂക്ഷ്മമായ ന്യൂനതകൾ ഉള്ള ഹദീസുകൾ ഒരിക്കലും സ്വഹീഹാവുകയില്ല. അത് എല്ലാ ആളുകൾക്കും കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് കഴിവും അറിവും പ്രാപ്തിയുമൊക്കെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ ഐലലുകളുടെ വിഷയത്തിൽ പ്രത്യേകം ഗ്രന്ഥരചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഇല്ലത്തുകൾ ഇത്തരം ഹദീസുകൾക്കുണ്ടാകരുത്. നിങ്ങൾ നോക്കൂ, ഈ അഞ്ച് നിബന്ധനകൾ ഒത്ത ഹദീസുകൾ മാത്രമേ പണ്ഡിതന്മാർ സ്വഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയുള്ളൂ. ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഹദീസ് മുത്തസിലാകണം, അതിൻ്റെ സനദുകൾ കൂടി വരണം, ഒരിക്കലും മുറിഞ്ഞുപോവുകയോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ വിട്ടുപോവുകയോ കണ്ണികൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അതിലുള്ള ആളായിരിക്കണം, അഥവാ ഇസ്ലാമികപരമായ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ജീവിതത്തിൽ പുലർത്തുകയും മനുഷ്യത്വത്തിൻ്റെ സംസ്കാരത്തെ നിരക്കാത്ത കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ മുഅ്മിനായിരിക്കണം, വിശ്വാസിയായിരിക്കണം. അപ്രകാരം താൻ ഉദ്ധരിക്കുന്ന ഹദീസുകളെ മനഃപ്പാടമുണ്ടാവുകയും ആ മനഃപ്പാടമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്ത വാബിത്തായിരിക്കണം. അതേപ്രകാരം തന്നെ താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെക്കാൾ കഴിവും പ്രാപ്തിയും എൽവുമൊക്കെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരാകാതിരിക്കണം, ശാദാകാതിരിക്കണം. ഗോപ്യമായ അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള എല്ലത്തുകൾ പോരായ്മകളില്ലാത്ത ഹദീസുകളാകണം. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് സ്വഹീഹായ ഹദീസുകൾ എന്ന് പണ്ഡിതന്മാർ പറയുക. ഈ അഞ്ച് നിബന്ധനകൾ എപ്പോൾ ഒരു ഹദീസിൽ പൂർത്തിയാകുന്നുവോ അങ്ങനെയുള്ള ഹദീസുകളെക്കുറിച്ചാണ് പണ്ഡിതന്മാർ ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു ഹദീസ് സ്വഹീഹായി വരിക എന്ന് പറഞ്ഞാൽ അതിൽ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല അടങ്ങിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഒരുപാട് കടമ്പകളും ഒരുപാട് പരിശോധനകളും ഒരുപാട് സൂക്ഷ്മമായ വിലയിരുത്തലുകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഹദീസ് സ്വഹീഹായി വരിക. അതല്ലാതെ ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഖാല റസൂലുള്ളാഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സനദ് അതിനുണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം സ്വഹീഹായി വരുന്നു എന്ന രീതിയിലുള്ള ഒരു ധാരണ ഒരിക്കലും ശരിയല്ല. ഈ അഞ്ച് നിബന്ധനകൾ ഒത്ത ഹദീസുകൾ വളരെ കുറച്ചു മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് മറ്റുള്ള ളഈഫായ ഹദീസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നിരുന്നാലും ഇസ്ലാമിൻ്റെ ഏത് കാര്യത്തിലും, അടിസ്ഥാനപരമായ കാര്യമാകട്ടെ, വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, ആചാരങ്ങളാവട്ടെ, വസ്ത്രധാര രീതിയാകട്ടെ, ഇടപാടുകളാകട്ടെ, ഈ വിഷയത്തിലെല്ലാം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിന് മാതൃകയാക്കാൻ പറ്റിയ എല്ലാ രംഗത്തുമുള്ള സ്വഹീഹായ ഹദീസുകൾ നമുക്കിഷ്ടം പോലെ ലഭ്യമാണ്. ആ വിഷയത്തിൽ നമുക്കൊരു പേടിയും ഒരു ബേജാറിൻ്റെയും ആവശ്യമില്ല. നേരെ മറിച്ച് ഈ നിബന്ധനകൾ പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഒരു ഹദീസ് സ്വഹീഹായി വരികയുള്ളൂ. ഹദീസ് സ്വഹീഹായി വന്നാൽ പിന്നെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകൾ ഒരിക്കലും അത് തട്ടിക്കളയൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ഹദീസിൻ്റെ സ്വഹീഹാക്കുവാനുള്ള നിബന്ധനകൾ പറയുന്നു. അമ്മൽ ഹദീസ് സ്വഹീ ഫഹുവൽ ഹദീസുൽ മുസ്നദ് അല്ലദി യത്തസ്ലു സനാദുഹു ബിനഖലിൽ അദ്ലിൽ ളാബിദ് അനിൽ അദ്ലിൽ ളാബിദ് ഇലാ മുൻതഹാഹു വലാ യകൂനു ശാദൻ വലാ മുഅല്ലലൻ. ഒരു ഹദീസ് സ്വഹീയാകുന്നത് അത് മുസ്നദാകുമ്പോഴാണ്, അഥവാ മുത്തസിൽ സനദുണ്ടാകണം. ബിനക്കൽ അദില് ആദിലുകളായിരിക്കണം അതിൻ്റെ ഉദ്ധരിക്കുന്ന ആളുകൾ. വാബിത്തായിരിക്കണം, അഥവാ നമ്മൾ വിശദീകരിച്ചു കിതാബത്ത് കൊണ്ടും ഹൈഫത് കൊണ്ടും പൂർണ്ണമായും പിടുത്തമുള്ളവരായിരിക്കണം. അത് അവസാനം വരേക്കുമുള്ള റാവിമാർക്ക് ബാധകമാണ്.
1: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ പ്രോഗ്രാം. ഇന്നത്തെ അൽ ഉസൂൽ പ്രോഗ്രാമിൽ സ്വഹീഹായ ഹദീസ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതോടുകൂടി മോർണിംഗ് വൈബ്സിന്റെ വിരാമത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു മോർണിംഗ് വൈബ്സിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ ഇനി കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ സൂറത്തുൽ ഹിജർ 64-65 വചനം. ഹിഫ്ദുൽ ഖുർആൻ നിർവഹിക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ദുൽ ഖുർആൻ സൂറ അൽ ഹിജറിലെ 64-ാമത്തെ ആയത്ത് മുതൽ 65 രണ്ടായത്തുകൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ ആയത്തും പിന്നെ ഒരു വലിയ ആയത്തുമാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് ആവർത്തിച്ച് കേൾക്കണം. ഇന്നലെ എടുത്ത ഭാഗം ഒന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗം തുടങ്ങാം.

وأتيناك بالحق وأتيناك بالحق وأتيناك بالحق وأتيناك بالحق.

0: ഇൻഷാല്ല സൂറത്തുൽ ഹിജറിലെ 64-ഉം 65-ഉം രണ്ടായത്തുകളാണ് ഇന്ന് നമ്മൾ മനഃപാഠമാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു അൽ ഹിജർ 64-65 വചനം. ഹിഫ്ളുൽ ഖുർആൻ നിർവഹിച്ചത് സക്കീർ മൗലവി എടത്തനാട്ടുകാര.
2: قد كفاني علم ربي من سؤالي
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാം പ്രവേശനം 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു കൗൺസിലിംഗിലൂടെയാണ് പ്രവേശനം. സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഭിന്നശേഷി റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷിക്കുന്നത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ റീഹാബിലിറ്റേഷൻ നടത്തുന്ന പൊതു കൗൺസിലിംഗിലൂടെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. rehabcouncil.gov.in എന്ന വെബ്സൈറ്റ് വഴി August 24 ഓൺലൈനായി അപേക്ഷിക്കാം. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി ഭിന്നശേഷി EWS OBC വിഭാഗക്കാർക്ക് 350 രൂപ മാത്രം. ഏതു സംസ്ഥാനത്തെയും സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കാം. 26-ന് ആദ്യഘട്ട മെറിറ്റ് പട്ടിക പ്രസിദ്ധീകരിക്കും. September 5 രണ്ടാംഘട്ട മെറിറ്റ് പട്ടിക. ഓരോ സ്ഥാപനങ്ങൾക്കും പ്രത്യേകം മെറിറ്റ് പട്ടികയാണ് NBER വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോലിനി നുറുങ്ങുകൾ സൗമ്യത സൗന്ദര്യമാണ് അബൂഫായിദയുടെ രചനക്ക് അബ്ദുസമദ് കല്ലിടിക്കൂടന്റെ ശബ്ദം.
1: സൗമ്യത സൗന്ദര്യമാണ്, എഴുത്ത് അബൂഫായിദ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യതയുടെയും സൗമനസ്സത്തിൻ്റെയും ആൾരൂപമായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സകലവിധ സൽഗുണങ്ങളുടെയും പ്രയോഗവൽക്കരണമായിരുന്നു പ്രവാചക ജീവിതം. വീട്ടുകാരോടും നാട്ടുകാരോടും വലിയവരോടും ചെറിയവരോടും മിത്രങ്ങളോടും ശത്രുക്കളോടും ജന്തുജാലങ്ങളോടുമെല്ലാം അനുപമമായ സൗമ്യതയും കാരുണ്യവും കാണിച്ച വിശാല മനസ്കനായിരുന്നു റസൂൽ. ലോകർക്ക് കാരുണ്യമായിക്കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്നാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യതയെ പ്രകീർത്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോകുമായിരുന്നു. ആകയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്കു വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. അധ്യായം 3:159. വ്യക്തിപരമായി തന്നെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാര നടപടി സ്വീകരിച്ചിരുന്നില്ല, അവർക്ക് മാപ്പ് നൽകുകയാണ് ചെയ്തത്. മറ്റുള്ളവരുമായി ഇടപഴകി ജീവിക്കുമ്പോൾ അനിഷ്ടകരമായ പല അനുഭവങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം അനുഭവമുണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുക എന്നത് ഉന്നതമായ സ്വഭാവഗുണമാണ്. ഒരു സത്യവിശ്വാസി ആ ഗുണത്തിൻ്റെ ഉടമയായിരിക്കേണ്ടതുണ്ട്. തന്നെ വധിക്കാൻ വേണ്ടി ശപഥം ചെയ്തിറങ്ങിയ പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്ത സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന സൗമനസ്സത്തിൻ്റെ ഉദാത്ത മാതൃക നിർദ്ദേശിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശം പാലിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധാലുവായിരുന്നു. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനത നിന്റെ ഉറ്റ ബന്ധുവെന്നോണമായിത്തീരുന്നു. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 41:34-35. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു സൗമ്യശീലനാകുന്നു, അവൻ സൗമ്യതയെ ഇഷ്ടപ്പെടുന്നു. മുസ്ലിം. സൗമനസ്യവും സൗമ്യതയും ഒരു വ്യക്തിയെ ഉത്തമനായ മനുഷ്യനാക്കുകയാണ് ചെയ്യുക. അയാളിലേക്ക് ആളുകൾ ആകൃഷ്ടരാകും, അയാളെ ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അനാവശ്യമായ ഗാംഭീര്യവും പരുഷതയും പ്രകടിപ്പിക്കുന്നവർ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്.
0: ശ്രോതാക്കളിപ്പോൾ കേട്ടത് നുറുങ്ങുകൾ സൗമ്യത സൗന്ദര്യമാണ് എന്ന അബൂഫായിദ രചിച്ച ലേഖനത്തിന്റെ ശബ്ദാഖ്യാനം പകർന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഐ ടി ജാലകം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഷാനിദ് മലയിൽ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജീവിതത്തിലെ വളരെ വലിയൊരു കൂട്ടുകാരനാണ് ഖുർആൻ തഫ്സീർ എന്നുള്ളത്. നമുക്ക് പലപ്പോഴും ഖുർആൻ തഫ്സീറുകൾ നമ്മുടെ കയ്യിൽ വീട്ടിലുണ്ടാവും, നമ്മൾ വായിക്കുന്നവരാണ്. പിന്നെ എന്നാൽ നമുക്ക് തഫ്സീർ യാത്രകളിലും മറ്റും അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ വായിക്കാൻ വളരെ സൗകര്യപ്പെടുന്നൊരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുന്നത്. തഫ്സീർ അമാനി എന്നുള്ളതാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് തഫ്സീർ THEFSEER തഫ്സീർ സ്പേസ് AMANI അമാനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമാനി തഫ്സീർ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ തഫ്സീർ അതിൽ ലഭ്യമാണ്. മലയാളത്തിലുള്ള തഫ്സീർ നമുക്ക് അതിൽ അവൈലബിളാണ്. അപ്പോൾ തഫ്സീർ നമുക്ക് വായിക്കാനും പഠിക്കാനും പല സുഹൃത്തുക്കൾക്ക് അത് ഓഡിയോ കേൾക്കാനുള്ള ഓപ്ഷൻ അടക്കം അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പം അൽഫാത്തിഹ സൂറത്തെടുത്തു. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധാരണ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന പോലെ തന്നെ ഖുറാൻ ആയത്തുണ്ട്. അതിൻ്റെ ലൈൻ മീനിങ്ങും കാര്യങ്ങളും പിന്നെ വേർഡ് മീനിങ്ങും കാര്യങ്ങളെല്ലാം എന്തുണ്ട് അതിൻ്റെ അകത്തുണ്ട്, വിശദീകരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യൂ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് താഴെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക കൂടുതൽ വിശദീകരണങ്ങളായിട്ട് എന്ത് ചെയ്യുക താഴെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല, എന്നാൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് ചെറിയ രൂപത്തിലവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഒരു ബട്ടൺ പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പിന്നെ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂറത്തിലുള്ള മറ്റ് വിശദീകരണങ്ങൾ ഒരുപാട് എന്ത് ചെയ്യുക താഴേക്ക് താഴേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിന് ഏറ്റവും താഴെയായിട്ട് പ്ലേ ബട്ടണുണ്ട്. ഒരു ഏറ്റവും താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലേ ചെയ്യുന്ന ഒരു ഓഡിയോ ബട്ടൺ പോലെ കാണാം. അപ്പോൾ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഓഡിയോ എന്ത് ചെയ്യും, ഓരോന്ന് വായിച്ചിട്ട് ഇങ്ങനെ ഓഡിയോ ബുക്ക് പോലെ രൂപത്തിൽ എന്ത് ചെയ്യും, വായിച്ചിട്ട് ഇങ്ങനെ നമുക്ക് തരികയാണ് ചെയ്യാം. അപ്പം ഈ രണ്ട് ഓപ്ഷനാണ് ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ളത്. വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് അമാനി തഫ്സീർ. മലയാളത്തിലുള്ള വളരെ വിശദമായിട്ടുള്ള ആധികാരികമായ തഫ്സീറാണ്. നമുക്കറിയാം അമാനി തഫ്സീർ ഖുർആൻ തഫ്സീർ വളരെ വിശദമായിട്ട് അതിൽ പിന്നെ ഖുർആനിൻ്റെ വാക്കുകളുടെ അർത്ഥം, അതുപോലെ ഓരോ ലൈനുകളുടെ അർത്ഥം, അതുപോലെ ഒരുപാട് തഫ്സീറുകൾ റെഫർ ചെയ്തിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട്. ഇത് ഉപകാരപ്പെടുത്തുക, ഇൻഷാല്ലാ ഉപകാരപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. ഖുർആൻ തഫ്സീർ പഠിക്കാൻ അമാനി തഫ്സീർ ആപ്പ് ഉപയോഗിച്ച് പഠിക്കുന്ന രീതിയെക്കുറിച്ചാണ് ഡോക്ടർ ഷാനിദ് മലയിൽ ഇന്ന് ഐ ടി ജാലകത്തിലൂടെ നമ്മോട് വിശദീകരിച്ചത്.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട് പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അലഞ്ഞു നടക്കുന്നൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു. അലഞ്ഞിങ്ങനെ നടക്കണം, സംഗതി രസമാണ്, അതുമാത്രമല്ല അത്ഭുതമായിരുന്നു, കേസൊന്നുമില്ല. എന്നിട്ട് അയാളോടൊരു വിവരം പറയാനാണ് പോലീസ് പിടിക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്, ഒരു ലക്ഷ്യമില്ലാതെ. വിവരം പറയണത് അയാളോട് പറഞ്ഞു, ദൂരെ ഒരിടത്ത് അതിസമ്പന്നനായ ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടൊരിക്കൽ അയാളുടെ കുഞ്ഞിനെ അയാൾക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ കാണാതായ കുട്ടി ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടിയെ തേടി അലയാത്ത സ്ഥലങ്ങളില്ല ആ വലിയ ധനികനായ സമ്പന്നനായ മനുഷ്യൻ. ഇപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ് ഈ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനെന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ പിടിച്ച് കോടീശ്വരനായ മനുഷ്യൻ്റെ നഷ്ടപ്പെട്ട കുഞ്ഞാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം അദ്ദേഹത്തിലേക്ക് എത്തിക്കണം. ഇങ്ങനൊരു കഥയല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമല്ല, പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എങ്കിലും നടക്കേണ്ട ഒരു സംഭവമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിലെ ഏതൊരു സമ്പന്നനേക്കാളും ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അയാളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ തിരിച്ചവരിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത്, അർത്ഥമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ ആ സൃഷ്ടാവിലേക്ക്, ആത്മധൈര്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക, പിടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത്, ഒരു വെയിലിൽ ആകെ കരിഞ്ഞ് കുമ്പിപ്പോയിട്ടുള്ള തളർന്നു പോയിട്ടുള്ള ഇലയിൽ മഴ വന്ന് അത് ഊർജ്ജസ്വലമായിട്ട് അതിങ്ങനെ നിവർന്നു നിൽക്കുന്നത് പോലെ, സൃഷ്ടാവെന്ന വലിയ കോടീശ്വരനിൽ നിന്ന് അകന്നുപോയ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനെ തിരിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ച് അരികിലേക്ക് എത്തുന്നത് പോലെ ഈ കഥയെ, ഇതൊരു കഥയല്ല, ഇതൊരു സംഭവമല്ല, പക്ഷേ അതിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയും എന്താണ് കഥ എന്ന് പറയുമ്പോൾ നമ്മൾ കൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സംഗതി, പക്ഷേ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന വലിയ നമ്മുടെ സൃഷ്ടാവെന്ന, അതിനേക്കാൾ വലിയ മറ്റൊന്നുമില്ല, അപ്പോൾ ആ ധന്യതയിൽ നിന്നും എങ്ങോ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനുഷ്യനെ പിടിച്ചിട്ട് തിരിച്ചേൽപ്പിക്കുക, നീ ചെന്നെത്തേണ്ട, ആ റബ്ബിലേക്ക് നീ പോകും, ഏറ്റവും വലിയ കൊടീശ്വരനാണ്, അപ്പോൾ ആ റബ്ബിലേക്ക് തന്നെ നീ തിരിച്ചു പോകും. ആ കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണ്?
1: അതായത് ശരിക്കും നമ്മൾ മനുഷ്യർ, ശരിക്കും നമ്മുടെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവർ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നിലക്ക് ഉൾക്കൊള്ളാം. നമ്മളെന്ത് ചെയ്യാണ്, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൂടെ, വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ, എന്തായാലും ഈ ദുനിയാവിലൂടെ, ഭൂമിയിലൂടെ വ്യത്യസ്ത സ്ഥലത്ത് ജീവിക്കുന്നു, താമസിക്കുന്നു എങ്കിലും അറിഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ആ നമ്മെ പറഞ്ഞയച്ച നമ്മുടെ ഉടമയെ ഓർത്തുകൊണ്ടാവണം നമ്മുടെ ഓരോ നടത്തവും ഓരോ നിമിഷങ്ങളും ഓരോ സമയവും ചെലവഴിക്കേണ്ടത്. അങ്ങനെ നമ്മളും നമ്മളെ പറഞ്ഞയച്ച ആളെ എപ്പോഴും ഓർമ്മിച്ച് ബോധ്യപ്പെട്ട് സൂക്ഷിച്ച് ഭയപ്പെട്ട് നമ്മളിങ്ങനെ ഈ ദുനിയാവിലൂടെ ജീവിച്ച് ഒരു നിശ്ചിത സമയം പിന്നെ തിരിച്ചു വിളിക്കുമല്ലോ. അപ്പോൾ ഒരു ശരിക്കും ജീവിതത്തിന് ശേഷം ഒരു മരണം, പിന്നെ ഒരു പുനരുജീവിതം, അതിനുശേഷം പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്, തിരിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളവനാണ് എന്ന തിരിച്ചറിവോടുകൂടി, ബോധ്യത്തോടുകൂടി ശരിക്ക് ആ ഒരു അലഞ്ഞുതിരിയലെന്ന വാക്കാണെങ്കിലും ആ ഒരു ജീവിതത്തെ ശരിക്ക് ചിട്ടപ്പെടുത്തിയാൽ നമുക്കെന്ത് ചെയ്യാം, ആ ഏറ്റവും നമ്മുടെ ഉടമയായ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏറ്റവും വലിയൊരു സമ്പന്നനായി മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ചെറിയൊരു ആശയം.
3: കറക്റ്റാണ്. കാരണം പലപ്പോഴും മനുഷ്യൻ ആ കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത്. മനുഷ്യനെപ്പോഴും വലിയ ധനികനായ മനുഷ്യൻ അവൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ അത് തിരിച്ചു കിട്ടുമ്പോൾ പരസ്പരം കണക്ട് ചെയ്യാണ്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉടമസ്ഥനായ റബ്ബിനെ, ആ റബ്ബ് നമ്മൾ പറഞ്ഞയച്ചിട്ട് അവസാനം ആ റബ്ബിനെ അവൻ തിരിച്ചറിയാതെ പോകുന്നു, അവനെ ഇലയോ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ട് ആ തിരിച്ചറിവിലൂടെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ.
1: അതിനുമായി ബന്ധപ്പെട്ടേ നാടിയുള്ളത് ദുനിയാവുമായി ബന്ധപ്പെട്ട് റബ്ബിനെ പിന്നെ സ്വാദർശപ്പെടുത്താൻ പാടില്ല എന്നറിയാം. ഇതൊരു കഥ എന്ന നിലയ്ക്ക് പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറയുന്നു. അതായത് നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ, എല്ലാവരുടേതും അല്ല, പലരുടെയും അങ്ങനെ ആയിരിക്കും ഉണ്ടാവാം. എൻ്റെ ഒരു സാഹചര്യം ഞാൻ പറയാം, പലരുടെയും ചെറുപ്പകാലത്ത് ജീവിക്കാനൊന്നും വലിയ സാഹചര്യങ്ങളില്ലാതെ അന്നാന്നത്തെ ജീവിതത്തിന് മാത്രം കൂലിപ്പണിക്ക് പോകുന്ന രക്ഷിതാക്കൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വാപ്പല്ലാതെ ജീവിച്ച ആളുകൾ, ഇവരൊക്കെ സഹായിച്ച ഒരു ഒരു വലിയ ആളുകളുണ്ടാവും. ചിലപ്പോൾ അയൽപ്പക്കത്തുള്ളതോ, ചിലപ്പോൾ ഒരു സംവിധാനമോ ഒരു ചാരിറ്റിയോ ഒക്കെ അവരെ പഠനത്തിനും അവർക്ക് ഡ്രസ്സും എല്ലാം ഏറ്റെടുത്തിക്കണം. അങ്ങനെ ജീവിച്ചു വന്ന ആളുകൾ പിന്നീട് അവരെന്ത് ചെയ്യണം, പഠിച്ച് വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തി, അവരാ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, പിന്നെ ഉന്നത സ്ഥാനങ്ങളെത്തിക്കഴിഞ്ഞാൽ ഈ ആളുകളെ പോലും അവർ ഓർമ്മിക്കാതെ ഇവർക്ക് വേണ്ട പോലെയുള്ള അവരിങ്ങോട്ട് തിരിച്ച്, അവർക്കൊന്നും ചെയ്യേണ്ടതില്ല, എന്നാലും അവരാ സഹായിച്ച ഒരു ഒരു കൂറുണ്ടല്ലോ, ഒരു നന്ദി, അങ്ങനെയൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരാൾ അയാൾ വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ട് പിന്നെ ഓർക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ, എത്രമാത്രം ഒരു ഒരു പ്രയാസം, ഒരു മൈൻഡും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞാൽ, അത് മനുഷ്യന്മാർ തമ്മിലുള്ളൊരു സംഗതിയപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതൊരു സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലാകുമ്പോൾ അല്ലേ, ആ രക്ഷിതാവ് സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കാൻ തോഫീക്ക് തന്നിട്ട് ആ രക്ഷിതാവിനെ കുറിച്ച് യാതൊരു ഓർമ്മയില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ
4: എത്രമാത്രം വലിയ നന്ദികേടായിരിക്കും അതെന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത്.
5: അടുത്തൊരു സ്ലോട്ട്, അറിയാം ഒരു നന്മ. നമ്മൾ അറിയുന്ന ഒരു നന്മ വിസ്ഡം ബുക്സിനെ പറ്റിയാണ്. ഇസ്ലാമിക പ്രബോധനം, ഖുറാൻ പഠനം, ആത്മീയത, ചരിത്രം, ബാലസാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ ഒരു പ്രമുഖ സ്ഥാപനമാണ് വിസ്ഡം ബുക്സ്. കേരളത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് ഈ ഒരു വിസ്ഡം ബുക്സ് എന്ന ഒരു സംവിധാനത്തിലൂടെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസം, സാമൂഹികം, ഖുർആൻ, ഹദീസ്, ചരിത്രം, പ്രാർത്ഥനകൾ തുടങ്ങിയ വിഭാഗങ്ങളിലെ പുസ്തകങ്ങൾ ലഭ്യമാണ്. കോഴിക്കോടാണ് അതിന്റെ ആസ്ഥാനം എങ്കിലും ഓൺലൈൻ സേവനങ്ങൾ വിസ്ഡം ബുക്സ് നടത്തുന്നുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റായ വിസ്ഡം ബുക്സ് ഓൺലൈൻ വഴി പുസ്തകങ്ങൾ നമുക്ക് നേരിട്ട് ഓർഡർ ചെയ്യാൻ കഴിയും. പ്രത്യേക ഓഫറുകൾ, മദ്രസകൾക്കും ലൈബ്രറികൾക്കുമായി പ്രത്യേക ഡിസ്കൗണ്ട് ഓഫറുകളും വിസ്ഡം ബുക്സ് നൽകാറുണ്ട്. കേരളത്തിൽ ഓഫ്ലൈനായി പുസ്തകങ്ങൾ ലഭ്യമാകുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് കോഴിക്കോടാണ്. അതുപോലെ തന്നെ ധാരാളം ഇപ്പോൾ നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ വിസ്ഡം ബുക്സ് പ്രസിദ്ധീകരിച്ച ധാരാളം പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, അതുപോലെ തന്നെ തഖ്വിയത്തുൽ ഈമാൻ ഈ അടുത്ത ദിവസങ്ങളിലായി പുറത്തിറങ്ങിയ പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ഇപ്പോൾ തഫ്സീർ സാദിയുടെ മലയാള പരിഭാഷ, തഫ്സീറുകള്, മറ്റു കർമ്മ മേഖലകളിലുള്ള വിഷയങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം വിസ്ഡം ബുക്സുമായി ബന്ധപ്പെട്ട്.
6: അതോടൊപ്പം നമ്മൾ പിന്നെ ഈ സമയം നമ്മൾ എങ്ങനെ കൊല്ലുന്നു എന്നുള്ളത് നോക്കുമ്പോഴാണ്, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു മിനിറ്റിന്റെ വില അറിയുന്നത് ഒരു ട്രെയിൻ മിസ്സാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ബസ് മിസ്സാകുമ്പോഴാണ്, അതല്ലെങ്കിൽ ഒരു രോഗിയുമായിട്ട് നമ്മൾ പിന്നെ വേദന കടിച്ചമർത്തി നമ്മൾ ഡോക്ടറുടെ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴാണ് സമയത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ സമയത്തിൻ്റെ വില, ഈ സമയം നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വായന എന്നുള്ളത് നമ്മൾ എത്രമാത്രം അതിനോട് പിന്നെ നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. വായനയിലൂടെയാണ് നമുക്ക് അറിവുകൾ നമുക്ക് ലഭ്യമാവുക. അതുമാത്രമല്ല പിന്നെ ഒരുപാട് ഒരുപാട് അറിവുകൾ നമുക്ക്, അപ്ഡേഷനുകൾ നമുക്ക് ലഭ്യമാകുന്നതും വായനയിലൂടെയാണ്.
5: അപ്പോൾ നമ്മൾ ഈ വിസ്ഡം ബുക്സിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയാൽ അതിൽ കുറെ ടാബുകൾ കാണാൻ പറ്റും. വിശ്വാസം, സാമൂഹികം, ഖുർആൻ, യുക്തിവാദം, അനുഷ്ഠാനം, ചരിത്രം, പ്രാർത്ഥനകൾ, സംസ്കാരം, ബാലസാഹിത്യം, ഹദീസ്, നിരൂപണം, സംവാദം, പഠനം എന്നുള്ള കുറച്ച് കാറ്റഗറീസ്. അതിലിപ്പോൾ ഓരോ നമ്മൾ എടുക്കാൻ, ഇപ്പോൾ വിശ്വാസം നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബുക്കുകൾ, ഇപ്പോൾ വിശ്വാസത്തിൻ്റെ അടിത്തറകൾ, സ്വഹാബികൾ, അഹ്ലു സുന്നയുടെ വീക്ഷണത്തിൽ പ്രബോധനം ഒരു മാർഗരേഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ മതത്തിൻ്റെ അടിത്തറകൾ, ഇസ്ലാം വിശ്വാസ കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയ ധാരാളം ബുക്കുകൾ. ഓരോന്നിനും വിശ്വാസത്തിൽ 15 ബുക്കുകൾ, സാമൂഹികത്തിന് 22, അങ്ങനെ ഓരോ ബുക്കുകൾ, ധാരാളം ബുക്കുകൾ നമ്മൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചതായി കാണാൻ കഴിയും. ഓൺലൈനിൽ ലഭ്യമാണ്. മറ്റു ഓഫ്ലൈനായ ബുക്കുകൾ അതിലേക്കാളേറുണ്ട്. ഓൺലൈനായ ബുക്കുകൾ നമുക്ക് ഇൻഷാ അല്ലാ അത് ഓൺലൈനായി വായിക്കുവാനും അത് വീട്ടിലേക്ക് അതിന്റെ കൊറിയറുമായി ഓർഡർ ചെയ്യുവാനും നമുക്ക് വിസ്ഡം ബുക്സ് ഓൺലൈൻ എന്ന പ്ലാറ്റ്ഫോമിലൂടെ കഴിയും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയൊട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയൊട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാരചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക.

0: അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിതപാഠങ്ങൾ. ഇന്നത്തെ ജീവിതപാഠം പരിപാടിയിൽ ഉപജീവനം വിശാലമാകാൻ എന്ന വിഷയത്തിൽ നമ്മളോടൊപ്പം അബ്ദുള്ള സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പരിപാടിയിലൂടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന റിസ്ഖ്, സമ്പത്ത്, ഉപജീവനം വിശാലമാകാൻ നാം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാർഗങ്ങളാണ് അതിനുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. നാലു കാര്യങ്ങൾ നമ്മളവിടെ പഠിച്ചു. ഒന്ന് തൗബ, രണ്ട് തഖ്വ, മൂന്ന് ശുക്ർ, നാല് തവക്കുൽ. ഈ നാലു കാര്യങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകുമെന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉപജീവനം വർദ്ധിക്കുമെന്നും വിശാലമാകുമെന്നുമൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അഞ്ചാമത്തെ വിഷയം, നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല യഖൂൽ ഇബ്ന ആദം തഫറഖ് ലിഇബാദതി أملأ صدرك غني وأسد فقرك وإلا تفعل ملأت يديك شغلا ولم أسد فقرك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഇബ്ന ആദം, ആദമിന്റെ മകനെ, മനുഷ്യ, തഫറഖ് ലിഇബാദതി, നീ ഇബാദത്തിൽ മുഴുകണം, നന്മകളിൽ മുഴുകണം, ആരാധനാ കർമ്മങ്ങളിൽ മുഴുകണം. എങ്കിൽ അംലഉ സദ്റക ഗനിയ്യ, നിന്റെ ഹൃദയത്തിൽ ഗിന, സമ്പത്ത് നാം നിറക്കും. വഅസുദ്ദ ഫഖ്റക, നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ നാം തടയും. വഇല്ലാ തഫ്അൽ മലഅത്തു യദൈക ശുഗ്ല വലം അസുദ്ദ ഫഖ്റക, അതല്ല എങ്കിൽ, നന്മകൾ അധികരിപ്പിച്ചില്ല എങ്കിൽ, ഇബാദത്തിൽ നീ മുഴുകിയില്ല എങ്കിൽ, നിന്റെ ജീവിതത്തിൽ ധാരാളം ശുഗ്ല, ഏർപ്പാടുണ്ടാകും. പക്ഷേ വലം അസുദ്ദ ഫഖ്റക, നിന്റെ ദാരിദ്ര്യം ഒരിക്കലും നീങ്ങിപ്പോവുകയുമില്ല. അപ്പൊ ദാരിദ്ര്യം നീങ്ങിപ്പോകാനും ഗൈന ധാരാളമായി ഉണ്ടാകാനും സമ്പത്തും ഐശ്വര്യവും ഉപജീവനം വിശാലമാകാനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു എന്ന് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ, തഫറഖ് ലിഇബാദതി, ഇബാദത്തിൽ ഒഴിഞ്ഞിരിക്കുക, എപ്പോഴും മുഴുകിയിരിക്കുക. എന്താണ് ഇബാദത്ത്? എന്താണ് നന്മ? നന്മകൾ ധാരാളം ചെയ്താൽ ഉപജീവനം വിശാലമാക്കപ്പെടും. എന്താണ് ആ നന്മ? ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രിൽ അലൈഹിസ്സലാം ചോദിച്ചല്ലോ, മൽഹ്സാൻ, എന്താണ് നന്മ? അദ്ദേഹം പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അൻ തഅബ്ദുല്ലാഹ, അല്ലാഹുവിന് ആരാധന ചെയ്യലാണ് ഇഹ്സാൻ, നന്മ എന്നുള്ളത്. കഅന്നക തറാഹു, അവൻ നിന്നെ കാണുന്ന

0: അതുപോലെ ഫഇല്ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, നിശ്ചയമായും ആ റബ്ബ് നിന്നെ കാണുന്നുണ്ടല്ലോ. അപ്പൊ റബ്ബിനെ കാണുന്നത് പോലെ, റബ്ബ് നമ്മുടെ മുന്നിലുള്ളതുപോലെ, റബ്ബിന്റെ സാന്നിധ്യമുള്ളതുപോലെ ഇബാദത്തുകൾ ആരാധനകൾ ചെയ്യലാണ് ഇഹ്സാൻ, നന്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ റബ്ബിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും റബ്ബ് നമ്മെ തിരിച്ച് കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ഇബാദത്തുകൾ അനുഷ്ഠിക്കലാണ് നന്മ. ആ നന്മ അധികരിപ്പിച്ചാൽ ജീവിതത്തിൽ ഉപജീവനം വിശാലമാക്കപ്പെടും. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റജുലുൻ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹദ്, ഉഹദ് രണാകണത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ഒന്ന് ചോദിക്കുകയാണ്. ഒരല്പസമയം യുദ്ധത്തിന്റെ ഇടവേള കിട്ടിയപ്പോൾ, അറഅയ്ത ഇൻ ഖുതിൽതു ഫഅയ്ന അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഈ യുദ്ധത്തിൽ ഞാൻ വധിക്കപ്പെട്ടാൽ ഞാൻ എവിടെയാണ്? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് മറുപടി കൊടുത്തു, ഖാല ഫിൽ ജന്ന, നീ സ്വർഗത്തിലാണ്. ഫഅൽഖാ തമറാതിൻ കുന്ന ഫീ യദിഹി, ആ സമയത്ത് അദ്ദേഹം ആ യുദ്ധത്തിന്റെ ഇടവേളയിൽ ഒരല്പം കാരക്കയും വെള്ളവും, വെള്ളം കുടിച്ച് കാരക്ക ഭക്ഷിച്ച് കഴിച്ചുകൂട്ടുകയാണ്. ഒരല്പസമയം ഇടവേളയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ കാരക്ക അദ്ദേഹം നിലത്തേക്കിട്ട്, ثم قاتل حتى قتل, അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹം യുദ്ധം ചെയ്ത് അവിടെ ഷഹീദായി മരിച്ചു പോവുകയാണ്. സഹോദരങ്ങളെ, നന്മകളിൽ മുന്നേറാൻ ഖുർആനിൽ അള്ള പറഞ്ഞല്ലോ, ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറുകളിൽ മുന്നേറുക, സാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും മുന്നിട്ട് വരൂ എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, നന്മകളിലേക്ക് മുന്നേറാൻ, നന്മകളിൽ നന്മകൾ ധാരാളമാക്കാൻ ഞാനാകണം ആ ഒരു നന്മ ആദ്യം ചെയ്യുന്നവൻ എന്ന ഒരു തീരുമാനം, എന്ന ഒരു ആഗ്രഹം ഓരോ നന്മ ചെയ്യുമ്പോഴും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അങ്ങനെ നന്മകളിൽ ഒന്നാമനാകാൻ ഞാനും നിങ്ങളും ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നമുക്ക് വിശാലമാക്കി തരും. ഉപജീവനം വിശാലമാകാനുള്ള അഞ്ചാമത്തെ കാര്യമാണത്. ആറാമത്തെ വിഷയം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഖാലല്ലാഹ്, അല്ലാഹു പറഞ്ഞു, അൻഫിഖ് യബ്ന ആദം, ആദമിന്റെ പുത്ര മനുഷ്യ, നീ ചെലവഴിക്കുക, എങ്കിൽ നിനക്ക് വേണ്ടി ഞാനും ചെലവഴിക്കുന്നതാണ്. നീ ചെലവഴിക്കുക, നിനക്ക് വേണ്ടി ഞാനും ചെലവഴിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 34 അധ്യായം സൂറത്തു സബ്ഇലെ ആയത്തിൽ നമുക്ക് കാണാം, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ വഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ, ആർ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചാൽ അവനതിനു പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നും പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് വേണ്ടി ചെലവഴിക്കും എന്നു മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മലക്കുകളുടെ പ്രാർത്ഥനയും ആ മനുഷ്യനുണ്ടാകും. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി, എല്ലാ മനുഷ്യരുടെയും അടുക്കൽ, ഇല്ലാ മലക്കാനി യൻസിലാൻ, രണ്ടു മലക്കുകൾ ഇറക്കപ്പെടും. ഫയഖൂലു അഹദുഹുമാ, അവരിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അഅ്തീ മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ചെലവഴിക്കുന്നവന് പകരമായി നീ നൽകണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ, എത്രയാണോ ചെലവഴിക്കാൻ കഴിയുക, അതിൻ്റെ ഇരട്ടിക്കിരട്ടിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു തരും. മലക്കുകൾ അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, പകരമായി ആ മനുഷ്യന് നൽകണയെന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, മൻ ദല്ലദി യുഖ്റിദുല്ലാഹ ഖർദൻ ഹസന, ആരുണ്ട് അള്ളാഹുവിന് നല്ല കടം കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ആരുണ്ട്? യുദാഇഫുഹു ലഹു അദാഫൻ കസീറ, അവനതിനു പകരമായി ഇരട്ടിക്കിരട്ടിക്ക് അള്ളാഹു നൽകും എന്നും പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ നമുക്കതിനു പകരം ലഭിക്കും. അള്ളാഹു നമുക്ക് ഉപജീവനം വിശാലമാക്കി തരും. ഏഴാമത്തെ വിഷയം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ സർറഹു അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ആരെങ്കിലും റബ്ബ് നൽകുന്ന റിസ്ഖ് വിശാലമാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സമ്പത്ത് ധാരാളമാകാൻ, അഥവാ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ടി വരാതെ, കടക്കണിയിൽ അകപ്പെടേണ്ടി വരാതെ, തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന തൻ്റെ മക്കൾക്കും പ്രിയതമക്കും മാതാപിതാക്കൾക്കും ഭക്ഷണം നൽകാൻ കഴിയുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്രകാരം ഉപജീവനം വിശാലമാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫല്യസ്വിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്, അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഉപജീവനം വിശാലമാവാനുള്ള ഏഴാമത്തെ കാരണമാണ്. എട്ടാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും. ഹൽ തുൻസറൂന, നിങ്ങൾ സഹായിക്കപ്പെടുന്നതും വതുർസഖൂന, നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നതും, ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങളിലെ ദുർബലരെ കൊണ്ടാണ്. അഥവാ ദുർബലരെ പരിഗണിക്കുക, ദരിദ്രരോട് നന്മ കാണിക്കുക, ആവശ്യക്കാരന് അവൻ്റെ ആവശ്യത്തെ നിറവേറ്റാൻ എന്നെക്കൊണ്ടെന്ത് കഴിയും, ശാരീരികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും, അതൊരു വാക്കായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നമുക്ക് സമയമായിരിക്കാം നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുക. എന്താണോ ദരിദ്രർക്ക് വേണ്ടി, ദുർബലർക്ക് വേണ്ടി ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗം ചെലവഴിച്ചാൽ ആ മനുഷ്യനും റിസ്ക് നൽകപ്പെടും, അള്ളാഹുവിൽ നിന്ന് സഹായം നൽകപ്പെടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് എട്ടാമത്തെ കാര്യം. ഉപജീവനം വിശാലമാകാനുള്ള ഒൻപതാമത്തെ കാര്യം, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന അഖവാനി അലാ ഹദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദാസമയവും കൂടുതൽ സമയവും കുറച്ച് മാത്രം സമ്പാദിക്കും, മറ്റൊരുപാട് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഇൽമ് പഠിക്കാൻ, മതവിജ്ഞാനം നുകരാൻ വേണ്ടിയും അദ്ദേഹം സമയം ചെലവഴിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചിലപ്പോഴൊക്കെ ഈ ദീനെ വിജ്ഞാനം നേടുന്ന തൻ്റെ സഹോദരന് വേണ്ടിയും ചില ഘട്ടങ്ങളിൽ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫശക്കൽ മുഹ്തരിഫു അഖാഹു ഇല നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനൊരിക്കൽ കൂടുതലായി സമ്പാദിക്കുന്ന സഹോദരൻ കുറച്ച് സമ്പാദിച്ച് ബാക്കിയുള്ള സമയം കൂടുതൽ മതവിജ്ഞാനം നടത്തുന്ന തൻ്റെ സഹോദരനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയണം. അപ്പം അവിടുന്ന് പറഞ്ഞു, ഫഖാല ലഅല്ലക തുർസഖു ബിഹി, നിന്റെ സഹോദരനെ കൊണ്ടാണ് മതവിജ്ഞാനം നേടുന്ന നിന്റെ സഹോദരന് വേണ്ടി നീ ചെലവഴിക്കുന്നത് കാരണത്താലാണ് ലഅല്ലക തുർസഖു ബിഹി, റബ്ബ് നിനക്ക് റിസ്ഖ് നൽകുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, വിജ്ഞാനത്തിന് വേണ്ടി അല്ലേ? മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ഫലാ തകുനിൽ ഖാമിസ ഫതുഹലക്. ഒന്നുകിൽ നിങ്ങളൊരു ആലിമാവണം, അറിവുള്ളവനാകണം. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ അറിവ് പഠിക്കുന്ന ഒരു മുതഅല്ലിമാകണം. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ അറിവിനെയും അറിവുള്ളവരെയും സ്നേഹിക്കുന്നവരാകണം. ഔ മുസ്തമിഅൻ, അതല്ലെങ്കിൽ നിങ്ങളൊരു ശ്രോതാവാകണം. അറിവ് കേൾക്കുന്ന, എപ്പോഴും അറിവ് ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരു ശ്രോതാവാകണം. ഫലാ തകുനിൽ ഖാമിസ, അഞ്ചാമതൊരാൾ നിങ്ങളാകരുത്. ഫതുഹുലക്, നിങ്ങൾ നശിച്ചു പോകും എന്ന് അബുദർദ റളിയല്ലാഹു അൻഹു. അത്രമാത്രം ഒന്നില്ലെങ്കിൽ അറിവുള്ളവരാവുക, അല്ലെങ്കിൽ അറിവ് നേടുന്നവരാവുക, അല്ലെങ്കിൽ അറിവിനെ സ്നേഹിക്കുന്നവരാവുക, അല്ലെങ്കിൽ അറിവിൻ്റെ ശ്രോതാക്കളാവുക. അറിവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മേഖലയിലാകണം നമ്മൾ എങ്കിൽ, ആ അറിവ് നേടുന്നതിനെ പ്രോത്സാഹിപ്പിച്ചാൽ, അറിവ് നേടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ, വലിയ ഒരു അറിവിൻ്റെ മഹാസാഗരമാണ് നമ്മുടെ പീസ് റേഡിയോ എന്ന ഈ സംരംഭം. അപ്രകാരം അറിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ചെലവഴിക്കാൻ വിശ്വാസികളായ നാം ശ്രമിച്ചാൽ, നമുക്കല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം വിശാലമാക്കി തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പത്താമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ. ഹജ്ജും ഉംറയും തുടർച്ചയായി നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഹജ്ജിന് ശേഷം, ഒരു ഹജ്ജിന് ശേഷം പറ്റുന്നവർ ഒരു ഉംറ കൂടി ചെയ്യുക. ഫഇന്നഹുമാ യൻഫയാനിൽ ഫഖ്റ വദ്ദുനൂബ്, അത് ദാരിദ്ര്യത്തെയും പാപത്തെയും കരിച്ചുകളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യം നീങ്ങിപ്പോകാൻ, പാപം കരിഞ്ഞു പോകാൻ ഒരു വിശ്വാസി ചെയ്യേണ്ട പത്താമത്തെ കാര്യം, ഉപജീവനം വിശാലമാകാൻ കഴിവുള്ളവർ ഹജ്ജും ഹജ്ജിനോട് തുടർന്ന് ഒരു ഉംറയും ചെയ്താൽ ആ മനുഷ്യൻ ഇപ്രകാരം ഉപജീവനം വിശാലമാക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽആഫാഫ വൽഗിന. അല്ലാഹുവേ, സന്മാർഗവും തഖ്വയും പരിശുദ്ധിയും അതോടൊപ്പം സമ്പത്തും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ നാം ശ്രമിക്കുക. അതോടൊപ്പം ഈ എണ്ണിപ്പറഞ്ഞ പത്തു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. ഒന്ന്, പാപമോചനം. രണ്ട്, തഖ്വ. മൂന്ന്, ശുക്ർ. നാല്, തവക്കുൽ. അഞ്ച്, നന്മകൾ അധികരിപ്പിക്കൽ. ആറ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കൽ. ഏഴ്, കുടുംബബന്ധം ചേർക്കൽ. എട്ട്, ദരിദ്രരോടും ദുർബലരോടും നന്മ കാണിക്കൽ. ഒൻപത്, മതവിജ്ഞാനം നേടുന്നവർക്ക് വേണ്ടി ചെലവഴിക്കൽ. പത്ത്, ഹജ്ജും ഉംറയും തുടർന്ന് നിർവഹിക്കൽ. ഈ കാര്യങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക എങ്കിൽ, നമുക്കല്ലാഹു സുബ്ഹാനഹു വതആല നൽകിക്കൊണ്ടിരിക്കുന്ന ഉപജീവനം വിശാലമാവും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ആ പ്രാർത്ഥനയും നമ്മൾ പതിവാക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽആഫാഫ വൽഗിന. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ. ഇന്നത്തെ പ്രോഗ്രാമിൽ ഉപജീവനം വിശാലമാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.

0: ഇൻഷാല്ലാ മധുരൻ ഖുറാനിലേക്ക് പോകാം. സൂറത്തുൽ മുംതഹിനയിലെ 8-9 വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഖാരി മുഹമ്മദ് അയ്യൂബ് അദ്ദേഹത്തിന്റെ ഖിറാഅത്താണ്. ഇൻഷാല്ലാ.
1: أعوذ بالله من الشيطان الرجيم.

0: എല്ലാവർക്കും കേട്ടു പരിചയമുള്ളൊരു ഖിറാത്തായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രായത്തിൽ കുറച്ച് മുമ്പൊക്കെ നന്നായിട്ട് കേട്ടിരുന്ന ഒരു ഖിറാത്താണ്.
1: ഒരു തരംഗം പോലെ.
0: അതെ അതെ. സൂറത്തുൽ മുംതഹിന 8-9 വചനങ്ങൾ. ഇതിലെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സാഹചര്യത്തിൽ, നമ്മളെ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മളെന്നും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ രണ്ട് വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. അതിലെ 1-ാമത്തായത്തിൽ ലാ യൻഹാകും അല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ.
1: ഈ മതവിഷയത്തിൽ നമ്മളോട് യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തിട്ടില്ലാത്തവരെ പറ്റി അവർക്കെതിരെ നിൽക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നില്ല.
0: അതെ.
1: മാത്രമല്ല അവർക്ക് നന്മ ചെയ്യാനാണ്. നമ്മളെ എതിരിടാത്ത, നമ്മുടെ മതത്തോട് വിദ്വേഷം പ്രകടിപ്പിക്കാത്ത, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നമ്മുടെ നാട്ടിലുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകളോട് ഏറ്റവും നന്മ വർദ്ധിക്കാനും നീതിയുക്തമായിട്ട് പെരുമാറാനും ഇതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്.
0: അതെ. അവരോട് നല്ല രൂപത്തിൽ നിലനിൽക്കണം. പൊതുവെ അന്യമതസ്ഥരെ ഒരു ശത്രുവായി കാണുക എന്നുള്ള വിഷയത്തിൽ അത്ര തീവ്രമായിട്ടുള്ള ചിന്താഗതിയല്ല ഈ ഒരു വിഷയം. സമൂഹത്തിൽ നമ്മൾ ഇതുപോലെ ബഹുമത വിശ്വാസികളുടെ കൂടെ ജീവിക്കുമ്പോൾ അവരോട് നല്ല നിലയിൽ വർത്തിക്കാനും നീതി പാലിക്കാനും ഒക്കെ അള്ളാഹു പറയുന്നത്. പിന്നീട് അടുത്ത വചനത്തിലാണ് അള്ളാഹു പറയുന്നത് ഇന്നമാ യൻഹാകും അല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ, അതാണ് മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും അതിന് ശേഷം പറഞ്ഞു അഖ്റജൂകും നിങ്ങളെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ആളുകൾ, അതിന് പരസ്പരം പിന്തുണ നൽകുകയും ചെയ്യുന്നവരെ പറ്റി മാത്രമേ അള്ളാഹു വിരോധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാകണം എന്നുള്ളത് കൃത്യമായി ഈ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് മാതൃകകളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇതര മതസ്ഥരുമായിട്ടുള്ള അവർ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സഹവസിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമാണ് ഒരുപാട്.
1: കേവലം നബിയുടെ ഒരു വാക്ക് മാത്രമല്ല, ജീവിച്ച നബി കാണാൻ.
0: അതെ അതെ അതെ. അപ്പം ഇന്നത്തെ ഖിറാഅത്ത് മുഹമ്മദ് അയ്യൂബ് 1952 സൗദി അറേബ്യയിലെ മക്കയിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ചെറുപ്പകാലം തന്നെ ഖുർആനിൻ്റെ പാരായണ മികവിലും അതിലൊക്കെ പ്രതിഭ കാണിച്ച വ്യക്തിത്വമാണ്. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്തും അതിലൊക്കെ ആഴമുള്ള പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ ശബ്ദശൈലി തന്നെയാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത്.
1: മസ്ജിദ് അൽ ഹറമിലും മസ്ജിദ് നബവിയിലൊക്കെ ഇമാമായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകത്തുള്ള ഖുർആൻ പ്രേമികളുടെ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയിട്ടുള്ള വ്യക്തിയാണ്.

0: റേഡിയോ ഡയലോഗ്. ഈ പുരോഗമനം നമ്മെ എവിടെ എത്തിക്കും? ജനകീയ പ്രതിരോധം അവതരിപ്പിക്കുന്നത് സഫ്വാൻ ബറാമി അൽ ഹക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. ഏറ്റവും സ്നേഹമുള്ള ബഹുമാനമുള്ള ഈ വേദി നിയന്ത്രിക്കുന്നവരെ, വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധത്തെ എടത്തനാട്ടുകരയിലെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്നും അങ്ങാടിയിൽ നിന്നും ഓൺലൈനായുമൊക്കെ വീക്ഷിക്കുന്ന സഹോദരങ്ങളെ, ഈ വിഷയം ഇവിടെ ഉയർത്തപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ചും അതിന്ന് വരെ എത്തി നിൽക്കുന്ന അതിൻ്റെ ചർച്ചകളെക്കുറിച്ചുമൊക്കെയാണ് നമ്മളിവിടെ സംസാരിച്ചു വരുന്നത്. സ്വാഭാവികമായും നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസത്തിലേക്ക് പഠന പ്രക്രിയയുടെ ഭാഗമായി ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന നിലക്ക് എല്ലാ ജനവിഭാഗങ്ങൾക്കും യോജിക്കാൻ കഴിയുന്നതാകണം എന്ന് നമ്മളിവിടെ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിലൊക്കെ നമ്മളതാണ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. സ്വാഭാവികമായും പുരോഗമിച്ച കാലത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നാണ് ചിലരെങ്കിലുമൊക്കെ നിഷ്കളങ്കമായും വേറെ ചിലർ അജണ്ട വെച്ചുമൊക്കെ ചോദിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലും ഡാൻസ് ചെയ്യരുത് എന്നൊക്കെ നിങ്ങൾ പറയുകയാണോ? 21-ാം നൂറ്റാണ്ടിലും മതം ഒരു വലിയ വിഷയമായി നിങ്ങൾ എടുക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. പുരോഗമിച്ച് കേരളം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ പുരോഗമിച്ച കേരളത്തിൽ വീണ്ടും ഇത്തരം ചർച്ചകൾ നിങ്ങൾ കൊണ്ടുവരല്ലേ എന്നൊക്കെയാണ് ചിലർ ഈ ചർച്ചയിൽ ഇടപെടുമ്പോൾ പിന്നെ വളരെ ആത്മാർത്ഥമായി ഒക്കെ ചോദിക്കുന്നത് നമ്മൾ കേട്ടത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എത്രമാത്രം പുരോഗമനത്തിൻ്റെതാണ് എന്നൊരു പരിശോധന നമ്മൾ നടത്തണമല്ലോ. ഈ ഒരു ഘട്ടത്തിൽ സ്ക്രീനിൽ ചില വാർത്തകൾ കടന്നു വരും. നമ്മൾ എത്ര പുരോഗമിച്ചു എന്നതിന്റെ ചില അടയാളങ്ങളാണ് ആ വാർത്തകൾ നമുക്ക് കാണിച്ചു തരിക.
2: മകൻ അമ്മയുടെ ജീവൻ മധ്യഹരിയിൽ മകൻ അമ്മയെ കഴുത്തറുത്തു. മദ്യം കിട്ടാത്തതിനാൽ കുന്നംകുളത്ത് യുവ
3: ആത്മഹത്യയിലാണ്.
2: തിരുവനന്തപുരം പെരുമാതുറിൽ 17-ാം കാരണം അമിതാവിൽ
4: വളരെ
1: പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ മുന്നിലൂടെ മിന്നി മറിഞ്ഞു പോയത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ്. മകനെ വെട്ടിക്കൊല്ലുന്നു, ഉമ്മയെ വെട്ടിക്കൊല്ലുന്നു, അച്ഛനെ വെട്ടിക്കൊല്ലുന്നു, മദ്യത്തിന്റെ ലഹരിയുടെ പുറത്ത് ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ, മക്കളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു, ഇങ്ങനെ തുടർന്നു പോകുന്ന വാർത്തകളാണ്. ഒരാളെ കൊല്ലുക എന്നതൊന്നും വാർത്തയല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാൾ കൊല്ലപ്പെടുക എന്നതൊന്നും വാർത്തയല്ല. ആ കൊല്ലപ്പെടുന്നത് ഉമ്മയായിരിക്കുമ്പോഴാണ് അതൊരു വാർത്തയായി മാറുന്നത് തന്നെ. ആ നിലക്കാണ് നമ്മുടെ ധാർമ്മികതയുള്ളത്. ഇനി വേറൊരു പുരോഗമിച്ച ധാർമ്മികത, നമ്മുടെ പുരോഗമിച്ച കേരളത്തിന്റെ വർത്തമാനം നമ്മളൊന്ന് കേട്ടു നോക്കൂ. ഒരു ഡോക്ടർ പറയുന്ന വർത്തമാനം,
4: ഇഷ്ടംപോലെ കുട്ടികള് അൺമാരിഡ് ആയിട്ട് ഇപ്പം അബോർഷന് വരുന്നുണ്ട്. പണ്ട് ഇതുപോലെയൊന്നും അല്ല, ഇപ്പൊ 18-19 വയസ്സിലൊക്കെയാണ് അവർ അബോർഷന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പം ആസ് എ ഡോക്ടർ എനിക്കത് ഇല്ല, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ പറയാൻ പറ്റത്തില്ല, ബിക്കോസ് പ്രായപൂർത്തിയായ ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ഇപ്പം നമ്മുടെ ഓർഗനൈസേഷൻസ് ആണെങ്കിലും കുറച്ചുകൂടെ നമ്മള് അവയർനെസ്, അതായത് കോൺട്രസെപ്ഷനെ കുറിച്ചാണെങ്കിലും.
1: ഒരു ഡോക്ടറാണ് അവർ പറയുന്നത്, ഇഷ്ടം പോലെ കുട്ടികളാണ്, ധാരാളം കുട്ടികളാണ്, 18-19 ഒക്കെ വയസ്സുള്ള കുട്ടികൾ ഗർഭാവസ്ഥയിൽ വരികയാണ്, അവർ ഗർഭിണികളായി വരികയാണ്, വിവാഹം ചെയ്തിട്ടില്ല. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ അവർ പ്രായപൂർത്തി എത്തി എന്നതുകൊണ്ട് അവരുടെ ആവശ്യത്തെ നിരാകരിക്കാൻ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ചെയ്തു കൊടുക്കേണ്ടി വരാണ്. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അബോർഷനെ കുറിച്ച് സംസാരിക്കുകയാണ്, ഗർഭാവസ്ഥയിലുള്ള കുട്ടിയെ വധിച്ചു കളയുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇഷ്ടം പോലെ കുട്ടികൾ വരുന്നു എന്ന് പറയാണ്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള എല്ലാ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇങ്ങനത്തെ ഒട്ടനേകം വാർത്തകൾ ദിനേന കേൾക്കുന്ന നമ്മൾ ഇപ്പോഴും പറയുകയാണ്, നമ്മൾ പുരോഗമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കേരളത്തിലാണുള്ളത് എന്ന്. ശരി, നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന, നമ്മളെല്ലാവരും സമ്മതിക്കുന്ന കാര്യം, ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് എന്നതിലൊരു തർക്കമില്ല. നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ ആളുകളുമായി ക്ഷണനേരം കൊണ്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റുന്ന അത്ര വിധത്തിൽ നമ്മുടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ പിന്നെ പുരോഗമിച്ചിട്ടുണ്ട്, അതിലൊരു തർക്കവുമില്ല. എന്നാൽ അതേസമയം മനുഷ്യരുടെ മാനവികമായ മൂല്യങ്ങളുടെ വിഷയത്തിൽ നമ്മൾ പുരോഗമിക്കുകയാണോ, അതല്ല ഇസ്ലാമികമായ ഭാഷയിൽ പറഞ്ഞാൽ ജാഹിലിയത്തിലേക്ക് പോവുകയാണോ എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ധാർമ്മിക വിഷയങ്ങളിൽ പിന്നോട്ട് നടക്കുകയാണ്, ധാർമ്മിക വിഷയങ്ങളിൽ ജാഹിലിയത്തിലേക്ക് മടങ്ങുകയാണ് എന്നാണ് ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാവുക. പൊതുവെ കേരളത്തിൽ ഇപ്പോൾ കുറച്ചു കാലങ്ങളായി നമ്മൾ കേട്ടുവരുന്ന കാര്യമാണ് മതമെന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണ്? ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ഉമ്മയെ വധിക്കുന്ന ഒരാളുടെ ആ കാരണത്തിന് അയാൾ ആ ചെയ്ത അധാർമിക പ്രവർത്തനത്തിന്റെ പിന്നിൽ മതമാണോ? അല്ല. മതം അയാൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. മതപരമായി ജീവിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യുമോ? ഇല്ല. ഈ കൊലപാതകത്തിന്റെയും ലഹരി ഉപയോഗത്തിന്റെയും കുട്ടി കുറ്റവാളികളുടെയും ഒക്കെ അവരുടെ ഒക്കെ പ്രചോദന കാര്യം എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മതമുണ്ടോ? ഇല്ല. അപ്പൊ മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നല്ല. എന്നിരുന്നാലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മതം എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒന്നാണ്, അഥവാ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മതം ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ മതം എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ നിസ്കരിക്കാൻ അവിടെയാണ് മതം. മതം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാം, നോമ്പ് നോക്കാം, ഖുർആൻ ഓതാം. എന്നാൽ ഒരാളുടെ വിവാഹത്തിലേക്ക് വരുമ്പോൾ അവിടെ മതം ഇടപെടാൻ പാടില്ല. ഒരാളുടെ വസ്ത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ മതം ഒരു വിഷയമാകാൻ പാടില്ല. ഒരാളുടെ മറ്റു വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ ദിനേന ഇടപെടുന്ന സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയൊന്നും മതം പറയാൻ പാടില്ല എന്നത് രൂപപ്പെട്ടു വരുന്നതിന്റെ പിന്നിൽ ചരിത്രപരമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. യൂറോപ്പിൽ നവോത്ഥാനം ആരംഭിക്കുന്ന കാലഘട്ടം നമ്മളൊക്കെ സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നവോത്ഥാനത്തിന്റെ റിനൈസൻസിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ മതപണ്ഡിതന്മാരോടുള്ള എതിർപ്പാണ് അതിന്റെ മൂല കാരണങ്ങളിൽപ്പെട്ട ഒന്ന്. കാരണം അവിടുത്തെ ജനങ്ങളെ അന്യായമായി കൊണ്ട് അവരെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു മതനേതൃത്വം അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കെതിരെ നിങ്ങൾ മതമൊന്ന് അടക്കി വെക്കൂ എന്ന മുദ്രാവാക്യവുമായിട്ടാണ്, ഒരു കൗണ്ടറുമായിട്ടാണ് യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ അവിടെയുള്ളവർ നിങ്ങൾ മതത്തിന്റെ ചട്ടക്കൂടുകളൊക്കെ പിന്നെ വകഞ്ഞു മാറ്റി പുറത്തേക്ക് വരൂ എന്ന് പറയുമ്പോൾ തന്നെ അക്കാലഘട്ടത്തിലെ ബുദ്ധിജീവികളായ ആളുകൾ അവരുള്ളാലെ പറഞ്ഞിരുന്ന ഒരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം മതം അല്ലെങ്കിൽ ധാർമ്മികത അങ്ങനെയുള്ള ഒരു സംസ്കാരമൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ പിന്നെ അവിടെ ഉണ്ടാകൽ എന്തായിരിക്കും? അധാർമികതകളായിരിക്കും. കുടുംബം എന്ന വ്യവസ്ഥക്ക് പിന്നെ അവിടെ അർത്ഥമുണ്ടാവുകയില്ല. ഉത്തരവാദിത്തമുള്ള ആളുകൾ പിന്നെ ഉണ്ടാവുകയില്ല. കാരണം ജീവിതത്തിന്റെ ലക്ഷ്യം നിർണ്ണയിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. അത് മതമാണ്, അത് സംസ്കാരമാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിനെ മനുഷ്യന്റെ ജീവിതത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി മാറ്റിയാലോ? പിന്നെ അവിടെ അരാഷ്ട്രീയമായ വാദങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ സർവതന്ത്ര സ്വതന്ത്രമായ ലൈംഗികതയുണ്ടാകും. അപ്പോഴാണ് ഫാദർലെസ് അമേരിക്ക പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. ജനിക്കുന്ന കുട്ടികളുടെ പിതാക്കന്മാരാരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അമേരിക്കയെക്കുറിച്ച് വിലാപകാവ്യങ്ങൾ എഴുതുന്നത് നമ്മൾ കേട്ടത്. ഇത് വലിയ നിലക്കുള്ള അസാന്മാർഗികമായ പ്രവർത്തനങ്ങൾ യൂറോപ്പിലുണ്ടാക്കി. അതുപോലെ തന്നെ നമ്മൾ വലിയ മുന്നോട്ട് പോയ രാജ്യങ്ങളെന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഉണ്ടാക്കി. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന വിധത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ധാർമ്മികതയെ, സംസ്കാരത്തെ, മതത്തെ അടർത്തി മാറ്റുക എന്നത് നിർവഹിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ അവരിന്ന് അതിന്റെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന നമ്മളിപ്പോൾ പുരോഗമനം എന്ന് പറയുന്ന പല കാര്യങ്ങളും അന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചവർ ഇന്ന് യൂട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിൽ വളരെ ആസൂത്രിതമായി ഇത്തരം കാര്യങ്ങൾ മതത്തിന്റെയും ധാർമ്മികതയുടെയും പരിസരത്ത് നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ പരിശ്രമിക്കുന്ന ശ്രമങ്ങൾ ആസൂത്രിതമായി തന്നെ ഉണ്ടാകുന്നത്. നോക്കൂ, ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ നമുക്കൊന്നും അത് അത്ര കണ്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നത് വായിച്ചെടുക്കാനോ പറ്റുന്നുണ്ടാകില്ല. എന്നാൽ നമ്മുടെയൊക്കെ മക്കൾ പോകുന്ന കലാലയങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് അവരുള്ള സ്ഥലങ്ങൾ നമ്മളൊന്ന് പോയി പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. അവിടെ പ്രത്യക്ഷപ്പെടുന്ന ചിത്രങ്ങൾ, അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ, അവരോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം, ഇതൊക്കെ എന്താണ് എന്ന് നമ്മുടെ വാളുകളിൽ ചില ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏത് നിലക്കാണ് നമ്മുടെ കുട്ടികൾ, നമ്മൾ കുട്ടികൾ എത്തുന്ന ക്യാമ്പസിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ബാക്കിലുള്ളത്. ഒരു മനുഷ്യന്റെ പൂർണ്ണമായും അവന്റെ രഹസ്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നോർമലൈസ് ചെയ്യുക, അഥവാ സാമാന്യവൽക്കരിക്കുക, അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കുക. എന്നിട്ടോ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ മാസ്റ്റർബേഷൻ ദിവസമുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? സ്വയംഭോഗം ആഘോഷിക്കുന്ന ഒരു ദിവസം നമ്മുടെ കുട്ടികൾ പോകുന്ന കലാലയങ്ങളിലുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്നാൽ അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന, ലിബറലിസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ചുവരെഴുത്തുകളാണ്. ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുക. നോക്കൂ, ഇനി നമ്മുടെ കുട്ടികൾ അവർ ഇങ്ങനെ സ്വൈര്യമായി വിഹരിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ എന്താണ് കാലാവസ്ഥ, അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർ കാണുന്ന സിനിമയിലൂടെ അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? കഴിഞ്ഞ വർഷം പ്രത്യേകിച്ചും കഴിഞ്ഞ അധ്യയന വർഷം അധ്യാപകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും ഉത്തരവാദിത്തബോധമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും ഒക്കെ തലവേദനയായി മാറിയ ഒന്ന് സ്കൂളുകളുടെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തല്ലുമാലകളാണ്. കുട്ടികൾ രണ്ട് ചേരിയിൽ തിരിഞ്ഞ് തല്ലുകൂടുക, എന്നിട്ട് ആ തല്ലുകൂടുന്ന ദൃശ്യങ്ങളെ വളരെ മനോഹരമായി പിടിച്ച് അത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പുറത്തേക്കിടാൻ വേണ്ടി മാത്രം തല്ലുകൂടുക അല്ലെ. ഇങ്ങനത്തെ സംസ്കാരങ്ങൾ, ധാർമ്മികതയിൽ നിന്ന് സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ അടർത്തി മാറ്റുന്ന കാര്യം ഓൾറെഡി നമ്മുടെ കുട്ടികൾ സിനിമയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് അനുകരിക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായും ഇതേ രൂപത്തിലുള്ള, ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സർവതന്ത്ര സ്വതന്ത്രമായ ലിബറലിസത്തെ അടിച്ചമർത്താനും അടിച്ചു കയറ്റാനും അത് കുട്ടികൾക്കിടയിൽ ഇഞ്ചക്ട് ചെയ്യാനും ഇവിടെ പരിശ്രമങ്ങൾ ഉണ്ടായത്. വിശദമായി തന്നെ ഇവിടെ സൂചിപ്പിച്ചു പോയല്ലോ, ജെൻഡർ ന്യൂട്രൽ ആയിരിക്കണം, അഥവാ ആണും പെണ്ണുമില്ല, മറിച്ച് അതിന് ന്യൂട്രൽ. നമ്മളൊക്കെ വണ്ടി ഓട്ടുന്ന ആളുകളാണ്, പിന്നെ ഗിയർ മാറ്റുന്നുള്ള നമ്മൾ ന്യൂട്രൽ ഉപയോഗിക്കലുണ്ട്, അഥവാ ഒന്നിലല്ല, രണ്ടിലല്ല, മൂന്നിലല്ല, റിവേഴ്സിലല്ല, ഒന്നിലുമല്ലാതെ നിൽക്കുന്നത് എന്നാണ് അതിന്റെ പദം, അതിന്റെ അർത്ഥം. എന്നതുപോലെ ജെൻഡർ ന്യൂട്രൽ ആയിരിക്കണം നമ്മുടെ കുട്ടികൾ. അവരാണുമല്ല പെണ്ണുമല്ല പിന്നെന്താകണം? ഇത് നമ്മുടെ പാഠ്യപദ്ധതിയിലൂടെ പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ ഉണ്ടായി, അതിനെ നമ്മൾ വളരെ കൃത്യമായി എതിർത്തു. നോക്കൂ, അന്ന് നമ്മൾ പറഞ്ഞു വെച്ചു ഇത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ വസ്ത്രമിടുന്ന കേവലം ടെക്നിക്കലായ അത്തരം കാര്യങ്ങളിൽ നിൽക്കുന്നതല്ല. സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി പാൻ്റ് ഇടുന്നു എന്ന ഒന്നിലല്ല ഈ വിഷയം നിൽക്കുക, മറിച്ച് ജെൻഡർ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന വ്യത്യസ്ത ഇനം വിഭാഗങ്ങളാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ. അപ്പോഴോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആണ് പെണ്ണായും പെണ്ണാണായും ഒക്കെ മാറും, അവിടെ നിൽക്കുമോ? ആണ് പെണ്ണും പെണ്ണ് ആണുമായി മാറുന്നിടത്ത് നിൽക്കോ? ഇല്ലല്ലോ. മറിച്ച് എന്ത് സംഭവിക്കും? ഇപ്പൊ മനുഷ്യനായി എനിക്ക് തോന്നാണ്, ഞാൻ ഈ നിൽക്കുന്ന നിൽപ്പിൽ എനിക്ക് തോന്നാണ് ഞാനൊരു പേപ്പട്ടിയാണെന്ന് പറഞ്ഞാൽ എടത്തനാട്ടുകരയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അംഗീകരിച്ചോളണമെന്നാണ്. ഇതിന് ശാസ്ത്രീയമായ എന്തെങ്കിലും പിൻബലമുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ പറയുന്ന കാര്യത്തെ എന്റെ മനസ്സോ മറ്റോ ഒക്കെ ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ച് പരീക്ഷിക്കാൻ പറ്റോ? അതുമില്ല. അപ്പൊ മനുഷ്യരായി ജീവിക്കുന്നവർ ഞാനൊരു പട്ടിയാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം എന്നതാണ് ജെൻഡർ പൊളിറ്റിക്സ്. അതാണ് നമ്മുടെ കുട്ടികൾക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന കവാടത്തിലൂടെ പാഠപുസ്തകത്തിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അത് നമ്മൾ ആളുകളോട് പറഞ്ഞു ബോധവൽക്കരിച്ചു. മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി, എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി ഈ വിഷയം ഏറ്റെടുത്തു, അതിവിടെ ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ നേരത്തെ ചാനൽ റൂമിൽ ഇരുന്ന ചില ആളുകളൊക്കെ പറഞ്ഞതുപോലെ ഓ വല്ലാത്ത ആശങ്ക തന്നെ എന്ന് സൂചിപ്പിച്ചു. എന്നാ നോക്കൂ, ഇതൊന്നും ഇന്നലെയും പിറ്റേന്നും അല്ലെങ്കിൽ ഇന്നലെയും മെനിഞ്ഞാന്നും കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായി വരുന്ന ആശയധാരകളല്ല. ഇതൊക്കെ കൊണ്ടുവരികയും പരീക്ഷിക്കുകയും ചെയ്ത യൂറോപ്പിലെ മണ്ണുണ്ട്, അവിടെ എന്ത് സംഭവിക്കുന്നു? ആ ചിത്രത്തിൽ കാണുന്നതൊക്കെ മനുഷ്യന്മാരാണ്. റഹ്മാനായ റബ്ബ് ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യരായി സൃഷ്ടിച്ചവരാണ്. പക്ഷെ അവിടെ ഇരുന്ന് കൂക്കണത് എന്താണെന്നറിയാം? നമ്മൾ കുട്ടികളൊക്കെ ടൂർ പോകുമ്പോൾ ഒച്ചുണ്ടാക്കുന്നത് പോലെ കൂക്കല്ല, അവർ ബാധിക്കുകയാണ്. അവരുടെ മനസ്സും അവരുടെ ആലോചനയും ഒക്കെ ഒരു നായയെ പോലെ ആയതുകൊണ്ട് അവരുടെ രാജ്യത്തൊരു നായ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞ് മാർച്ചുകൾ നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ അവരെത്തി, ആ ഘട്ടത്തിലേക്കാണ്, അവിടേക്കാണ് നമ്മുടെ ആളുകളുടെ, കുട്ടികളുടെ മനസ്സ് കൊണ്ടുപോവാൻ വേണ്ടി പാഠ്യപദ്ധതിയിലൂടെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന കവാടത്തിലൂടെ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി. ആ കാര്യം സമൂഹത്തിൽ വളരെ ഭംഗിയായി ചർച്ചക്കെടുത്തു. അപ്പോഴാണ് ഇവിടെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. ഈ കലങ്ങി നിൽക്കുന്ന ഇത്തരത്തിലുള്ള ലിബറലിസം അടിച്ചേൽപ്പിക്കാൻ പാഠ്യപദ്ധതിയിലൂടെ ശ്രമിക്കുമ്പോൾ ഒറ്റക്കെട്ടായി ഈ ഇരിക്കുന്ന നമ്മൾ, ഈ ശബ്ദം കേൾക്കുന്ന എടത്തനാട്ടുകരയിലെ എത്ര രക്ഷിതാക്കളാണ്, നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയത്തിലെ സ്കൂളിൽ PTA മീറ്റിംഗിൽ ചെന്ന് ഇത് പാടില്ല എന്ന് അഭിപ്രായം പറഞ്ഞത്. പക്ഷെ ആ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ നമ്മളിപ്പോ ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് നമ്മൾ ചോദിക്കുകയാണ്, ആ അഭിപ്രായങ്ങളൊക്കെ എവിടെ? അതൊക്കെ തമസ്കരിക്കപ്പെട്ടതുപോലെ ഈ ചർച്ചയും തമസ്കരിക്കപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശത്തിലാണ് ഇത് കൊണ്ടുവരാൻ. ആ പിന്നെ സൂംബ ഡാൻസ് വിദ്യാർത്ഥികൾ കളിക്കട്ടെ എന്ന് തീരുമാനിച്ച ഒന്നാമത്തെ ഡേറ്റ് മുതൽ ഇതിനെ എതിർക്കാനും ഇതിന്റെ ഭവിഷ്യത്തുകൾ ആളുകളെ ബോധ്യപ്പെടുത്താനും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പുരോഗമനം, നമ്മൾ മനസ്സിലാക്കണം, സോ കോൾഡ് പുരോഗമന കേരളത്തിലേക്കാണ് കുട്ടികളെ സൂംബ കളിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഏതാ സാഹചര്യം? കഴിഞ്ഞ അധ്യയന വർഷം നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ, അധ്യയന വർഷം അവസാനിക്കുമ്പോൾ ഇന്ന് വരെ കേരളത്തിൽ ആർക്കും പരിചയമില്ലാത്ത വിധം 10-ാം ക്ലാസ് പൊതുപരീക്ഷ കഴിഞ്ഞ് പോകുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ നേരിട്ട് വാഹനവുമായി വരുന്ന അവസ്ഥ, സ്കൂൾ അധ്യാപകർ, സ്കൂളിലെ പ്രധാന അധ്യാപകർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് ഒരു വണ്ടി പോലീസിനെ സ്കൂളിന്റെ ഗേറ്റിന്റെ പുറത്ത് കാവൽ നിർത്തുന്ന അവസ്ഥ. എന്താണ് ആ അവസ്ഥയിലേക്ക് എത്തിച്ചത്? കുട്ടികൾക്കിടയിൽ മാരകമായി വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം, കുറ്റകൃത്യങ്ങളുടെ പിന്നെ വർദ്ധനവ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത അധ്യയന വർഷമാണ് കഴിഞ്ഞ വർഷം. ഷഹബാസ് എന്ന് പറയുന്ന 10-ാം ക്ലാസ്സുകാരൻ അവന്റെ റിസൾട്ട്, 10-ാം ക്ലാസിന്റെ പൊതുപരീക്ഷ റിസൾട്ട് പുറത്തു വന്ന സമയത്ത് നമ്മളത് വേദനയോടുകൂടെ കണ്ടതാണ്. ഒരു ഷഹബാസ് എന്ന് പറയുന്ന താമരശ്ശേരിക്ക് അടുത്തുള്ള കോഴിക്കോടുള്ള ഒരു വിദ്യാർത്ഥി, അവന്റെ മാർക്ക് ഷീറ്റിൽ ഒരൊറ്റ പരീക്ഷ മാത്രം അവൻ എഴുതിയിട്ടുള്ളൂ, ബാക്കി എഴുതാൻ അവൻ ഈ ഭൂമുഖത്തില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പിന്നെ എല്ലാ നിയന്ത്രണം വിട്ടുപോയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കുട്ടികളെ സൂംബ കളിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ, അത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തിയത്. അപ്പോൾ എന്താണ് വാദം? ഇവിടെ വാദം, കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നുണ്ട്, അത് സത്യമാണ്. 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലുമുള്ള കുട്ടികൾ രാസലഹരിക്ക് അടിമപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ കാരണം എന്താണ് എന്നെടുത്ത് ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന കാരണം, കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കമുണ്ട് എന്നാണ്, സ്ട്രെസ് ഉണ്ട് എന്നതാണ്. അപ്പൊ ഈ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് കുട്ടികളെ ഉല്ലാസത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ ദിവസവും സ്കൂൾ വിട്ടു പോകുന്നതിന്റെ 15 മിനിറ്റ് മുമ്പ് കുട്ടികൾ പിന്നെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കട്ടെ എന്നതാണ് ഒരു പരിഹാര മാർഗമായി കൊണ്ടുവന്നത്. ഇവിടെ സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കണമല്ലോ, നമ്മുടെ പിന്നെ നിയമ സംവിധാനങ്ങൾക്ക് ഈ ലഹരി ഇവിടെ നിന്ന് തുടച്ചു മാറ്റാനുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇന്ന് നമ്മളൊക്കെ വായിച്ച വാർത്തയുണ്ട്, 2016 കേരളത്തിൽ 29 ബാറുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എങ്കിൽ 2025 ആകുമ്പോഴേക്കും 854 ബാറുകൾ, എത്ര പതിന്മടങ്ങ് വർദ്ധിച്ചു എന്നൊന്ന് നമ്മൾ നോക്കണം. മാത്രമല്ല, ഇവിടെ കുട്ടികൾ ലഹരിയിലേക്ക് എത്താനുള്ള മൂല കാരണത്തെ കുറിച്ച് പറയാൻ കുട്ടികളുടെ പിരിമുറുക്കത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പിരിമുറുക്കം മാറാൻ എന്താക്കണം? പിരിമുറുക്കം കാരണമാണ് കുട്ടികൾ ലഹരിയിലേക്ക് എത്തുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാ നോക്കൂ, കൊച്ചിയിലെ ടെക്നോ പാർക്കിൽ മദ്യം വിളമ്പാൻ വേണ്ടി ഒരു ആലോചന നമ്മുടെ സർക്കാർ നടത്തി. ടെക്നോ പാർക്കിൽ ഈ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിന്റെ മുന്നിലിരുന്ന് പണിയെടുക്കുന്നവർ സ്വാഭാവികമായും അവരനുഭവിക്കുന്ന ഒരു മാനസിക പിരിമുറുക്കമുണ്ട്. ആ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് അവർക്ക് ഒരു പിന്നെ സമാധാനം കിട്ടാൻ മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ മാർഗം അവർ പിന്നെ പുതിയ ബാറുകൾ അതിൻ്റെ ഉള്ളിൽ തുറക്കാന്നുള്ളതാണ്. അപ്പൊ ഒരു വൈരുദ്ധ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഭാഗത്ത് കുട്ടികൾക്കുണ്ടാകാനുള്ള, കുട്ടികൾ ലഹരിയിലേക്ക് എത്താനുള്ള മാർഗം അത് മാനസിക പിരിമുറുക്കാണെന്ന് പറയാം. വേറൊരു ഭാഗത്തോ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ലഹരിയാണ് മാർഗം എന്ന് പറയുക. ഇവിടെയാണ് ആകെ മൊത്തം ലഹരിയെ നേരിടുന്നിടത്ത് നമുക്ക് കാതലായ പിന്നെ പിഴവുകൾ, ചുവടുകൾ പിഴച്ചിട്ടുണ്ട് എന്ന് ഈ വൈകിയ വേളയിലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആസൂത്രണത്തിലും കാരണങ്ങൾ കണ്ടെത്തുന്നിടത്തുമൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടികൾ സ്കൂൾ, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ, ഈ നാട്ടിൽ പിന്നെ വീട്ടിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളില്ലേ, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എന്താണ് മാനസിക പിരിമുറുക്കം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും പോകുന്ന കുട്ടിക്ക് എന്താണ് മാനസിക പിരിമുറുക്കം? അല്ല, അവർക്ക് എന്താണ് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട പ്രയാസം ഉണ്ടാകുന്നത്? ഇനി ലഹരിയുടെ അടിമയായിട്ടുള്ള, രാസലഹരിയുടെ അടിമയായിട്ടുള്ള കഞ്ചാവും MDMA ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു കേസ് സ്റ്റഡി നമുക്കുണ്ടോ? ദാ കേരളത്തിൽ ഇത്ര ഇത്ര വിദ്യാർത്ഥികൾ രാസലഹരിക്ക് അടിമപ്പെട്ടു പോയതിൽ ഇത്ര ഇത്ര വിദ്യാർത്ഥികളാണ് മാനസിക പിരിമുറുക്കത്തിലൂടെ അതിലേക്ക് എത്തിയത് എന്ന വല്ല പഠനവുമുണ്ടോ? അതൊന്നുമില്ല. ഇത് ഭയങ്കരമായ കോൺസ്പിറൻസി തിയറിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കുട്ടികൾക്ക്, അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ നമ്മുടെ ലഹരി ഉപയോഗിക്കുന്നതിന്റെ മൂലമായ കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും നിലക്ക് സ്ട്രെസ്സോ പഠനത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രയാസങ്ങളോ അല്ല ഭൂരിഭാഗം വരുന്ന കുട്ടികളും ലഹരിയിലേക്ക് എത്താനുള്ള കാരണം. മറിച്ചോ, ലഹരിയിലേക്ക് അവരെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില ചില സവിശേഷമായ അവസ്ഥകളുണ്ട്. സന്തോഷത്തോടുകൂടെ നിൽക്കാൻ നമ്മളതിന് പ്ലഷർ സീക്കിംഗ് ഒക്കെ സാധാരണ പറയാറുണ്ട്. എപ്പോഴും ഇങ്ങനെ ജിൽജില്ലായി നിൽക്കണം എന്ന് കുട്ടികളുടെ ഭാഷയിൽ പറയും. ഇങ്ങനെ അങ്ങനെ ആർമാദിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിൽക്കണം, ആഹ്ലാദിക്കാനും ആർമാദിക്കാനും പറ്റുന്ന ഉണർവിൽ അങ്ങനെ നിൽക്കണം. അങ്ങനെ നിൽക്കാൻ, അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ ഇതിനു വേണ്ടിയാണ് കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്. ഇത് ഇനി നോക്കൂ വേറൊരു പ്രധാനപ്പെട്ട കാരണം. ലഹരി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കേരളത്തിൽ രാസലഹരി അടക്കമുള്ള ലഹരികൾ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? പ്രത്യേകിച്ചും കൗമാരക്കാരും യൗവനത്തിലുമുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ലഹരി കിട്ടുന്നതിന്റെ പ്രധാന സ്രോതസ് എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ രംഗത്ത് ഒരു മിനിറ്റെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് കണ്ണടച്ചു പറയാം. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പെറ്റുപെരുകി വളർന്നുകൊണ്ടേയിരിക്കുന്ന നിശാസന്ധ്യകളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് നമ്മളൊരു കണ്ടുപിടുത്തമൊന്നുമല്ല. നോക്കൂ, നമ്മുടെ നാട്ടിലെ എക്സൈസ് വകുപ്പ് കുറച്ചു മുമ്പൊരു പിന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. നമുക്കത് സ്ക്രീനിൽ കാണാൻ പറ്റും. പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെടുവിച്ച ഒരു എക്സൈസ് വകുപ്പിന്റെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. എന്താ ഉത്തരവ്? DJ പാർട്ടികളുടെ വിവരം എക്സൈസ് വകുപ്പിനെ മുൻകൂട്ടി അറിയിക്കണം. എന്തിനാ എക്സൈസ് വകുപ്പിനെ അറിയിക്കുന്നത്? DJ പാർട്ടിയിൽ സാധാരണ നിലക്ക് DJ പാർട്ടി എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ നടത്തുന്ന പിന്നെ സന്ധ്യയാണല്ലോ. പാട്ട് വലിയ ഒച്ചത്തിൽ പാട്ട് വെക്കുന്നു. ഇപ്പൊ കേരളത്തിൽ അതിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് റാപ്പർമാർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അവർ കൊണ്ടുവരുന്ന ഉപകരണങ്ങൾ എന്താ? പ്രത്യക്ഷത്തിൽ വലിയ സ്പീക്കറും മൈക്കും ഒക്കെ കൊണ്ടുവരും. ഈ മൈക്കും സ്പീക്കറും ഒക്കെ കൊണ്ടുവരുന്നതിന് എന്തിനാണ് എക്സൈസ് വകുപ്പിനെ അറിയിക്കുന്നത്? എക്സൈസ് വകുപ്പിനെ അറിയിക്കേണ്ടതിന്റെ കാര്യം ഏറ്റവും കൂടുതൽ രാസലഹരി വിറ്റഴിക്കപ്പെടുന്ന കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിൽ യുവാക്കളും വിദ്യാർത്ഥികളും ഇതിനടിമപ്പെടുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഈ DJ പാർട്ടികളാണ്, നിശാസന്ധികളാണ്. എന്തിനാണ് അത് അവിടെ ഉപയോഗിക്കുന്നത്? 6-4 മണിക്കൂറുകൾ എല്ലാം മറന്ന് ഉന്മാദത്തോടുകൂടെ തുള്ളിച്ചാടി കളിക്കാനുള്ള ആവേശവും ആരോഗ്യവും അവർക്ക് പകർന്നു നൽകാൻ ഇത്തരം രാസലഹരികൾക്കേ സാധിക്കൂ. സാധാരണ ഭക്ഷണം കഴിച്ച് പോയി നിൽക്കുന്ന ആളുകൾക്ക് ഈ ആവേശത്തോടുകൂടെ 4 മണിക്കൂർ തുള്ളിക്കളിക്കാൻ കഴിയില്ല. ഒരു ക്ഷീണവും ഒരു സങ്കടവും ഇല്ലാതെ എല്ലാം അതിമറന്ന് ഉന്മാദത്തോടുകൂടെ ആഹ്ലാദിച്ച് തുള്ളിമറിയാൻ ഈ സംഗതി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ കേന്ദ്രങ്ങളിൽ ഇത് വിപണന കേന്ദ്രമായി മാറുന്നത്. അത് നമ്മുടെ സർക്കാർ തന്നെ അംഗീകരിക്കുകയും നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയും ഉണ്ടാകുന്ന വൈരുദ്ധ്യം നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞ് ചില സ്ഥലത്തൊക്കെ നടത്തുന്നത് എന്താണ്? നിശാസന്ധ്യകളാണ്. ലഹരിക്കെതിരെ നാടൊന്നിക്കണം. അപ്പൊ ആളുകളൊക്കെ കൂടി ചിന്തിക്കാണ്, അപ്പൊ എന്തൊക്കെ നടത്താൻ പറ്റുമെന്നടുത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ എടത്തനാട്ടുകര പ്രദേശത്ത് മാതൃകാപരമായി വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കുമൊക്കെ അവരുടെ ആരോഗ്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഇതിലേക്ക് പോകാതെ വളരെ ഉന്മേഷത്തോടുകൂടെ നിൽക്കാൻ ഒരു ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന്റെ കാര്യമൊക്കെ ഇന്നലെ നടത്തി ഇവിടുത്തെ ഒരു പിന്നെ പരിപാടിയിൽ പറഞ്ഞത് കേട്ടിരുന്നു. അതൊക്കെയാണല്ലോ ക്രിയേറ്റീവായി നമ്മൾ ചെയ്യേണ്ട, ക്രിയാത്മകമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്നാൽ ചില ക്ലബ്ബുകളൊക്കെ ആലോചിക്കുന്നത് തന്നെ എന്താണ്? നിശാ പാർട്ടികൾ നടത്താനാണ്, രാത്രി സമയത്തെ ഗാനമേളകൾ നടത്തുക, അതിന് നാട്ടിൽ ലഭ്യമായ ഏറ്റവും മുന്തിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരിക, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ റീച്ചുള്ള ആളുകളെ കൊണ്ടുവരിക, അവരെ കാണാൻ, അവർ പാടുന്നത് കേൾക്കാൻ, അവരുടെ കൂടെ നിന്ന് പാടാനും ഉല്ലസിക്കാനും ഇസ്ലാമികപരമായ എല്ലാ മര്യാദകളും കാറ്റിൽ പറത്തി ആണും പെണ്ണുമൊക്കെ ആ സദസ്സിലേക്ക് കയറി വന്ന് രാത്രി അന്ത്യോളം നിന്ന് പാടുക. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ DJ പാർട്ടികളാണ് യഥാർത്ഥത്തിൽ ലഹരിയുടെ ഏറ്റവും വലിയ വിളവ് കേന്ദ്രം എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ധാർമ്മിക പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന കേരളത്തിൽ വിദ്യാർത്ഥികൾ കൺസ്യൂം ചെയ്യുന്ന ഉപയോഗിക്കുന്ന രാസലഹരിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഈ രാത്രികളിൽ നടക്കുന്ന നിശാസന്ധി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ഇതിനൊക്കെ പരിഹാരമായി പാട്ട് വെച്ച് ഡാൻസ് കളിക്കലാണ് വേണ്ടത് എന്ന് ഒരു വാദവും എന്നൊരു ഒരു ഒരു സർക്കുലറും ഒക്കെ വരുന്ന അവസ്ഥയുണ്ടാകുന്നത്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു, കുട്ടികൾക്കിടയിൽ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന ഒരാഘോഷ ത്വരയുണ്ട്. നോക്കൂ, സ്കൂളുകളിൽ നടക്കുന്ന ചില ചിത്രങ്ങളൊക്കെ നമുക്ക് വീഡിയോ കാണാൻ പറ്റും. സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ പിന്നെ 8-ാം ക്ലാസ് 9-ാം ക്ലാസ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അനങ്ങിയാൽ നടക്കുന്നത് ഇത്തരം പരിപാടികളാണ്. ഏത് സ്കൂളുകളിൽ? പ്രൈവറ്റ് സ്കൂളുകളിൽ മാത്രമല്ല, പൊതുവിദ്യാഭ്യാസങ്ങളിൽ, ഗവൺമെന്റ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ നടക്കുന്ന കാര്യമാണിത്. എന്നിട്ട് ഒരു പ്രദേശത്ത് രണ്ട് സ്കൂളുകൾ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ അവിടെ വന്നതിനേക്കാൾ മുന്തിയ പിന്നെ റീച്ചുള്ള മുന്തിയ പടം കൊടുത്ത് മുന്തിയ നിലക്ക് പിന്നെ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരാൻ തീരുമാനിക്കുക. എന്നിട്ടോ സ്കൂളിലെ തുടക്കത്തിന്റെ ഫ്രഷേഴ്സ് പാർട്ടി, തുടക്കത്തിന്റെ ദിവസം പാട്ടാണ്, അവസാനിക്കുന്ന ദിവസം പാട്ടാണ്, ഓണത്തിന് പാട്ടാണ്, ക്രിസ്മസിന് പാട്ടാണ്, എല്ലാ വിധത്തിലുമുള്ള ആഘോഷങ്ങൾക്കും ചേരുവ എന്താണ്? ഈ DJ പാർട്ടികളാണ്. ഇതിന്റെ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പിന്നെ മനുഷ്യന് ലഹരി ഉപയോഗിച്ചാൽ എത്താൻ പറ്റുന്ന ഉന്മാദത്തിലേക്ക് എത്തിക്കാൻ ഈ ഡാൻസ് പരിപാടികൾക്ക് സാധിക്കുന്നുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഷഹബാസ് എന്ന് പറയുന്ന താമരശ്ശേരിയിലെ കുട്ടിയെ ഈ വിദ്യാഭ്യാസ കേരളത്തിന് നഷ്ടപ്പെട്ടു പോയത് നമ്മളിലെ വളർന്നു വരുന്ന ഒരു ഇളം തലമുറക്കാരനെ ഒരു കൊലപാതകത്തിനിരയായി അവന്റെ തന്നെ സഹപാഠികൾ അവനെ കത്തിക്കിരയാക്കിയതിന്റെ കാരണം എന്താ? ഇതുപോലൊരു ഡി ജെ പാർട്ടിയായിരുന്നു. ട്യൂഷൻ സെന്ററിൽ സംഘടിപ്പിക്കപ്പെട്ട ഡി ജെ പാർട്ടിയിൽ ഉണ്ടായ കലഹങ്ങളാണ് പിന്നീട് അവനെ കൊലപാതകത്തിനിരയാക്കുന്നിടത്തേക്ക് എത്തിച്ചേർത്തത്. ഇങ്ങനെ ജീവിക്കുന്ന അപകടകരമായ അധാർമിക പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടാകുമ്പോൾ അതിന്റെ കേന്ദ്രം ഇത്തരത്തിലുള്ള ആഘോഷത്വരയുള്ള കുട്ടികളാകുമ്പോൾ ആഘോഷത്വരയോടുകൂടെ കുട്ടികൾ ന്യൂഇയർ അടക്കമുള്ള കാര്യങ്ങൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇനി ലഹരിയിലേക്ക് എത്തുന്ന കുട്ടികളെ പ്രതിരോധിക്കാൻ നമ്മൾ എന്താണ് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? സ്കൂളിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അധ്യാപകരും കുട്ടികളും എല്ലാവരും അണിനിരന്ന് വീണ്ടും ഇതുപോലെ പാട്ടിട്ട് കളിക്കണമെന്നതാണ്. എന്താ അതിന്റെ പിന്നെ പരിണിത ഫലം ഉണ്ടാവുക? കുട്ടി സ്വാഭാവികമായും ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കുകയില്ല, മറിച്ച് എന്താക്കും? ഈ സൂംബ ഡാൻസിൽ നിന്ന് പഠിക്കുന്ന പിന്നെ ഈ സൂംബ ഡാൻസിന്റെ സംസ്കാരം പഠിക്കുന്ന കുട്ടി സ്കൂൾ കഴിഞ്ഞാൽ ക്യാമ്പസിലേക്ക് എത്തിയാൽ അവിടെയുള്ള ഡി ജെ പാർട്ടികളിൽ ഉണ്ടാകും. അത് പോരാതെ വരുമ്പോൾ തൊട്ടടുത്ത കൺസേർട്ടുകളിൽ ഉണ്ടാകും. ആ കൺസേർട്ടുകളിൽ ഒരു മണിക്കൂർ ഉന്മാദത്തോടുകൂടെ ആഘോഷിച്ച് ഉല്ലസിച്ച് തുള്ളാൻ കഴിയാതെ വരുമ്പോൾ ലാസലഹരിയിലേക്ക് എത്തും. ഇതാണ് ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുത ഇതാണ്. അപ്പൊ ഇതിനെ മൂടി വെച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും നിലക്ക് തൊലിപ്പുറത്തുള്ള പരിഹാരങ്ങളല്ല നടത്തേണ്ടത് എന്നാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ സംസ്കാരം വിദ്യാർത്ഥികളെ അധാർമികതയുടെ പശ്ചാത്തലത്തിലേക്ക് എത്തുമെന്ന് മാത്രമല്ല അവർക്കുള്ളിലുള്ള ഇത്തരത്തിലുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ മാത്രമേ സ്കൂളുകളിൽ നിന്ന് ഇത്തരമൊരു പ്രാക്ടീസ് നടത്തുന്നതിലൂടെ സാധിപ്പിനെ അത് ഫലം ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന പിന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് നമ്മുടെ കുട്ടികളെ പിന്നെ സ്കൂളുകളിലോ അല്ലെങ്കിൽ അവരിടപെടുന്ന സ്ഥലത്തോ മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല. നോക്കൂ, ഇത് പതുക്കെ പതുക്കെ പതുക്കെ എത്തി നമ്മുടെ ഒക്കെ ചുറ്റുപാടിലുമുള്ള എല്ലാ സ്ഥലത്തും ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങളുടെ അവസ്ഥ. ഒരു കല്യാണമാണെങ്കിലും ഇനി ഇതിന്റെ ഈ ആഘോഷത്തിന്റെ ത്വര എത്തി നിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും ഈ രൂപത്തിലുള്ള ഈ രൂപത്തിൽ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആഘോഷത്തിന്റെ പിന്നാലെയാണ് നമ്മളൊക്കെ പോവുക. അപ്പൊ കല്യാണത്തിന്റെ ദിവസം നോക്കൂ, ആ കല്യാണത്തിന്റെ ദിവസം ആഘോഷിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടിയിരുന്ന് പാട്ട് പാടുന്നിടത്ത് അവസാനിക്കാണോ? ഇല്ല. ആ കല്യാണത്തിന്റെ ദിവസത്തിൽ പൊടിക്കുന്ന ആഘോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോന്നും എടുത്തു നോക്കിക്കോളൂ. ഇവിടെ കമ്പോള താല്പര്യത്തിൽ ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ വീട്ടിലേക്ക് ഇതിനു വേണ്ടി കൊണ്ടുവരുന്നത്. അതില് പുതിയ പെണ്ണിനെ ആനയിച്ചു കൊണ്ടുവരുന്നതായാലും അവരുപയോഗിക്കുന്ന കോസ്മെറ്റിക് ഉപകരണങ്ങളായാലും മേത്ത് തേൽക്കുന്ന ചായങ്ങളായാലും ഇങ്ങനെ എല്ലാം എല്ലാം എല്ലാം എല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. നിങ്ങൾ ആലോചിച്ചു, നമ്മളിങ്ങനെ കുടുംബക്കാർ കൂടിയിരുന്ന് ഓക്കെ നമ്മുടെ കൂട്ടത്തിൽ നല്ല പാട്ടാടാൻ പറ്റുന്ന ഒരുത്തനുണ്ട് എന്നാ ഓനൊന്ന് പാടട്ടെ എന്ന് തീരുമാനിക്കാണോ? അല്ല. ഇതെങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? ഇത് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രിസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ രംഗങ്ങളുണ്ട്. അതങ്ങനെ തന്നെ എടുത്ത് നമ്മുടെ കുടുംബത്തിന്റെയും വീട്ടിന്റെയും ഒക്കെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ വിന്യസിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ അപകടം എന്താ? സ്വാഭാവികമായും ഇത് പതുക്കെ എത്തുന്നത് ഇതിന്റെ ഒക്കെ പ്രഭവ കേന്ദ്രം ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം അസാൻമാർഗിക പ്രവർത്തനത്തിനെതിരെ ലാസലഹരി വിദ്യാർത്ഥികൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നതിനെതിരെ അതിലേക്ക് കുട്ടികൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത് തടുക്കണമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് നിസ്വാർത്ഥമായി ചിന്തിക്കുന്നവരോട് നമ്മൾ പറയുന്നത്, അതിനെ തടയിടാൻ നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ആഘോഷത്തിന്റെ കൾച്ചറുകളുടെ അതിന്റെ പിന്നാമ്പുറത്തെ കുറിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം ഇതാണ് രാസലഹരികളുടെ വാതിൽ തുറന്നു വെക്കുന്ന കവാടം, അത് കയറി വരുന്ന കവാടം എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മാറ്റി നിർത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെ നമ്മുടെ ജീവിതത്തിന്റെ പരിസരത്ത് എത്തിച്ചെത്തിച്ച് നോക്കൂ. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്വഭാവമുണ്ട്, വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ഒരു സ്വഭാവമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഇത്, ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയതുപോലെ ചെയ്തോ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അമ്പിയാക്കൾക്ക് അവരുടെ നുബുവത്തിന്റെ പാഠങ്ങൾ നൽകപ്പെട്ടതിൽ ഏറ്റവും ആദ്യം നൽകപ്പെട്ട കാര്യമാണ് ലജ്ജ എന്ന് പറയുന്നത്. ആ ലജ്ജയെ നമ്മുടെ സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും ഭാഗത്തു നിന്ന് തന്നെ അടർത്തി മാറ്റിക്കളഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ചിലർ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള കമ്പോള താല്പര്യങ്ങൾക്ക് വേണ്ടി, കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലർ ഇവിടെ ഉണ്ടാക്കി തീർക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ലിബറൽ ലോക പരിസരത്തേക്ക് നമ്മളും പതുക്കെ പതുക്കെ മാറുകയാണ്. നമുക്കിപ്പോ ഒന്നും പ്രശ്നമില്ലാതാകാണ്. വസ്ത്രവും നമുക്ക് പ്രശ്നമല്ല, സ്വഭാവവും നമുക്ക് പ്രശ്നമല്ല, കെട്ടിയൊരുങ്ങുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല, ആണും പെണ്ണും കൂടിക്കരരുന്നതും പ്രശ്നമല്ല. ഇങ്ങനെ മര്യാദകളൊക്കെ കാറ്റിൽ പറത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇത്തരത്തിൽ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൽ ദീന് നമുക്ക് പകർന്നു നൽകുന്ന, വിശേഷിച്ചും ഇസ്ലാം നമുക്ക് പകർന്നു നൽകുന്ന ഒരു ഹയായിന്റെ വശമുണ്ട്, ഒരു ലജ്ജയുടെ വശമുണ്ട്. ആ ലജ്ജയുടെ വശത്തെ നമ്മളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഊരിമാറ്റി കഴിഞ്ഞാൽ എല്ലാവിധത്തിലുമുള്ള തോന്നിവാസങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുക എളുപ്പമായിരിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതേതെങ്കിലും ഒരു കുട്ടി അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു സ്കൂളിൽ കളിക്കുന്ന കളിയേ അല്ല ഇത്. നോക്കൂ, കേരളത്തിൽ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ഈ ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ജൂണിലോ ഒന്നും വന്നതല്ല, കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലമായി നമ്മുടെയൊക്കെ നാട്ടിലുള്ള എക്സസൈസ് ജിം കേന്ദ്രങ്ങളിലൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നൊന്നും ഇതിനെ പ്രശ്നമാക്കിയിട്ടില്ലാത്തവർ ഇപ്പോൾ എന്തുകൊണ്ട് എടുത്തു പറയുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഇത് പാഠ്യപദ്ധതിയായി സാമാന്യവൽക്കരിച്ച് നമ്മളൊക്കെ വിദ്യാർത്ഥികൾ പോകുന്ന പൊതുവിദ്യാഭ്യാസ ഇടങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ ഉണ്ടാകാൻ പോകുന്ന വിപത്ത് ചെറുതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നത് പാഠ്യപദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരുമ്പോൾ എന്താണോ നമ്മൾ ആശങ്കപ്പെട്ടത് അതിലേക്ക് പിന്നീട് പതുക്കെ പതുക്കെ കേരളം പോയിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഇത് നടപ്പിലാക്കിയെടുത്ത് കൊണ്ടുവന്നെടുത്ത് കേരളത്തിനപ്പുറത്തുള്ള ഒരു ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെ ക്ലോസ് വാച്ച് ചെയ്യുന്നവർക്ക്, എന്ത് സംഭവിക്കുന്നു എന്നതിനെ നിരീക്ഷിക്കുന്നവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇവിടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ഒരു ആദർശം എന്ന് പറയുന്നത് അത് കേവലം മുസ്ലിമിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മതം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ നിസ്കാരവും അവിടുത്തെ ഖുറാനോത്തും മാത്രമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വേഷത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സൗഹൃദത്തിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ, മുച്ചൂടും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും മതം നമുക്ക് അധ്യാപനങ്ങൾ നൽകുന്നുണ്ട്, മതം നമുക്ക് ചില കാര്യങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്, ചിലതുണ്ടാകരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതെന്തിനാണ്? അത് ആത്യന്തികമായി നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെ നേടിയെടുക്കാനുള്ളതാണ്. അതിനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ലിബറൽ ഫാസിസത്തിനെതിരെ ആദർശപരമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മളുള്ള ഇടങ്ങളിൽ നേരിടാൻ ഇത് കേൾക്കുന്ന യുവാക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ നമുക്ക് സാധിക്കണം. റഹ്മാൻ ഐ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ശ്രോതാക്കൾ ഇതുവരെ കാത്തോർത്തത് ഡയലോഗ്. ഈ പുരോഗമനം നമ്മെ എവിടെ എത്തിക്കും? ജനകീയ പ്രതിരോധം. അവതരിപ്പിച്ചത് സഫ്വാൻ ബറാമി അൽ ഹക്കിമി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതി അപേക്ഷിക്കാം. കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലകളിൽ പുതിയ ചിക്കൻ ഫാം ആരംഭിക്കുന്നതിന് അയൽക്കൂട്ടം ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളായ കർഷകർക്ക് അപേക്ഷിക്കാം. കർഷകർക്ക് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയും അവയ്ക്കാവശ്യമായ തീറ്റയും കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നൽകും. ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.keralachicken.org അല്ലെങ്കിൽ വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0471244814144.
2: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാണ്

0: 20 ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ഫത്ഹിലെ 20 ആയത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കൃത്യമായി അവസാനം വരെ നന്നായി ശ്രദ്ധിച്ച് കൂടെ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കണമെന്ന് എല്ലാവരെയും ഉണർത്തി മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്.

0: ഇൻഷാല്ലാ. 21-ാമത്തെ ആയത്ത് പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഫതഹ. ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജാഫർ സലഫി.
2: ഒരു സന്തോഷവാർത്ത. കാഴ്ച പരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ച പരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ച പരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം. പ്രവാചക സ്നേഹം സ്വഭാവത്തിലുള്ള മാതൃക. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുല്ല മെഴ്സിൻ വണ്ടൂർ.
4: കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടത്, എത്രത്തോളം സ്നേഹിക്കണം എന്നെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകായോഗ്യരായ ആളുകളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബി വര്യന്മാർ. ഏതൊരു സന്ദർഭത്തിലും പ്രവാചകൻ്റെ കൂടെ നിന്ന് പ്രവാചകനെ സഹായിച്ച് റസൂലിനെ സംരക്ഷിച്ച് പ്രവാചകൻ്റെ ഒരു ധൈര്യം നൽകിക്കൊണ്ട് ഒപ്പം നിന്നവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. ബദർ യുദ്ധത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലായിരുന്ന സമയത്ത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, ഇയ്യാനാ നുരീദു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഞങ്ങളെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഞങ്ങളെയാണോ താങ്കൾക്ക് വേണ്ടത്? വല്ലദീ നഫ്സി ബിയദിഹി, ഞങ്ങളുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അമർത്തന അൻ നുഹീല അൽബഹറ നഖലീന, താങ്കൾ കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ അതിലേക്കെടുത്ത് ചാടാൻ ഞങ്ങൾ റെഡിയാണ്. മൂസാ നബിയോട് ബനു ഇസ്രായേലിയർ പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ പറയുകയില്ല പ്രവാചകരെ. എന്താണ് മൂസാ നബിയോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞത്? അവർ പറയുകയാണ്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരിക്കട്ടെ എന്ന് മൂസാ നബിയോട് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ പറഞ്ഞതുപോലെ പ്രവാചകരെ അങ്ങയോട് ഞങ്ങൾ പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന് ധൈര്യം നൽകിയ സ്വഹാബത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. ഉഹുദ് യുദ്ധം കൊടുമ്പിന് കൊള്ളുന്ന സമയത്ത് പ്രവാചകന് നേരെ അമ്പെയ്യുമെന്ന ഘട്ടം വന്നപ്പോൾ മഹാനായ അബൂ തൊലഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഓടി വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ മാറോട് ചേർത്തിക്കൊണ്ട് പറയുകയാണ്, യാ നബിയല്ലാ ബി അബി അൻത വ ഉമ്മി, റസൂലെ, താങ്കൾക്ക് സംരക്ഷണം നൽകാൻ എൻ്റെ മാതാപിതാക്കൾ നൽകാൻ ഞാൻ തയ്യാറാണ്. ശത്രുക്കളുടെ അമ്പ് താങ്കളുടെ ദേഹത്ത് തറക്കാൻ പാകത്തിന് താങ്കൾ തല പുറത്തേക്കിടരുത്, താങ്കൾ പുറത്തേക്ക് വരരുത്. താങ്കൾക്ക് നേരെ വരുന്ന അമ്പ് ഞാൻ എൻ്റെ നെഞ്ചുകൊണ്ട് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറയുന്ന മഹാനായ അബൂ തൊൽഹ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, അവരെപ്പോഴും ആഗ്രഹിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഒപ്പമുണ്ടാവണമെന്നുള്ളതാണ്. ഇഹലോകത്തും പരലോകത്തും അവർ ഒരുമിച്ചായിരിക്കണമെന്നാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ജഅറജുലു മിനൽ അൻസ്വാർ, അൻസ്വാരിങ്ങളിൽ നിന്ന് ഒരു വ്യക്തി പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരികയാണ്. വഹു മഹ്സൂൻ, അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് വരികയാണ്. ഫഖാല, പ്രവാചകൻ ചോദിച്ചു, യാ ഫുലാൻ മാലി അറാക്ക മഹ്സൂന, എന്താ നിന്റെ മുഖത്തൊരു ദുഃഖം, നിനക്കെന്താ ഇത്ര വിഷമം? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഷെയ് അൻ ഫക്കർ തുഫി, അള്ളാഹു റസൂലെ, ഞാൻ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു പോയി. അപ്പോൾ റസൂൽ ചോദിച്ചു, മാഹുവ, എന്താണത്? നഹ്നു നഅദു അലൈക വനറൂ. അദ്ദേഹം പറയുകയാണ്, റസൂലെ, ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും താങ്കളുടെ അടുക്കിലേക്ക് വരുന്നുണ്ടല്ലോ. നൻദുറു ഇല വജിഹിക, താങ്കളുടെ മുഖത്തേക്ക് ഞങ്ങളിങ്ങനെ നോക്കി ഞങ്ങളതിങ്ങനെ ആസ്വദിക്കും. വനുജാലിസുക, താങ്കളോടൊപ്പം സഹവസിച്ച് ഞങ്ങൾ ഈമാനിങ്ങനെ കൊള്ളും. വഖദൻ തർഫഉ മഅ നബിയ്യീൻ, നാളെ പരലോകത്ത് താങ്കൾ പ്രവാചകന്മാരുടെ ദർജയിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്കവിടെ എത്താൻ കഴിയില്ലല്ലോ പ്രവാചകരെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ ഇതാലോചിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെടുന്നത്. പ്രവാചകൻ കുറച്ച് സമയത്തിനൊന്നും പറഞ്ഞില്ല. ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. എന്നിട്ട് ആയത്ത് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. فَأُولَئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَئِكَ رَفِيقًا. എന്താണ് ആയത്തിന്റെ അർത്ഥം? وَمَن يُطِعِ اللَّهَ وَالرَّسُولَ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ, فَأُولَئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ, അല്ലാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അവരുണ്ടാവുക. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ? മിനൻ നബിയീൻ, പ്രവാചകന്മാരുടെ കൂട്ടത്തിലായിരിക്കും. വസുദ്ദീഖീന വശുഹദ, ഷഹീദായ ആളുകൾ. അതുപോലെ സ്വാദിഖീങ്ങൾ, സത്യസന്ധർ. വസ്വാലിഹീൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ. വഹസ്വന ഉലായിക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് ആ വ്യക്തിയെ ഓതിക്കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞേക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയായിരുന്നു അവർ പ്രവാചകനെ സ്നേഹിച്ചിരുന്നത്? പ്രവാചകൻ ഏതൊരു കാര്യം പറഞ്ഞാലും ആ നിമിഷം വരെ അവർ അത് ചെയ്തതിന് എതിരാണ് എങ്കിലും അവരത് മാറ്റിവെച്ച് പ്രവാചകൻ്റെ കൽപ്പനയെ അവിടെ സ്വീകരിക്കും എന്നുള്ളതാണ്. അവർ തൻ്റെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടുവന്ന പല കാര്യങ്ങളും പ്രവാചകനത് പാടില്ല എന്ന് പറഞ്ഞാൽ അവരത് നിർത്തിവെക്കുകയും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത നന്മകളെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ അത് ആവേശത്തോടുകൂടി പ്രവർത്തിക്കാൻ അവർ തുടങ്ങുകയും ചെയ്യുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ ആതാകുമുർ റസൂല ഫഖുദു وَمَا نَهَاكُمْ عَنْهُ فَانْتَهُوا. അല്ലാഹുവിൻ്റെ പ്രവാചകൻ, എന്തൊന്നു കൊണ്ടുവന്നാലും നിങ്ങളതനുസരിക്കണേ, പ്രവാചകൻ നിഷേധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണേ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ വിലക്കിയത് ഉപേക്ഷിക്കാനുള്ള മനസ്സ്, പ്രവാചകൻ വിലക്കിയത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. കാരണം വത്തഖുല്ലാ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു അതികഠിനമായി കൊണ്ട് വേഗത്തിൽ ശിക്ഷിക്കുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അങ്ങനെ സ്വഹാബത്ത് പ്രവാചകനെ ശരീരം കൊണ്ടും സംരക്ഷിച്ചു, ദീനിനെ കൊണ്ട് സംരക്ഷിച്ചു. പ്രവാചകൻ്റെ വാക്കുകൾ പോലും വളരെ ബഹുമാനത്തോടുകൂടിയാണ് അവർ പറഞ്ഞിരുന്നത് എന്ന് പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് പ്രവാചക സ്നേഹമെന്ന പേരിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇല്ലാത്ത കഥകളെല്ലാം പറഞ്ഞ് ശിർക്കൻ ആശയങ്ങൾ പാടി അന്യമതസ്ഥരുടെ ആഘോഷങ്ങളോട് സാദൃശ്യം പുലർത്തുന്ന കോടിതോരണങ്ങൾ കെട്ടിയും ലൈറ്റുകൾ കൊണ്ടലങ്കരിച്ചും വഴിതടസ്സങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ റാലികൾ സംഘടിപ്പിച്ചുമൊക്കെയാണ് പല ആളുകളും ഇന്ന് പ്രവാചക സ്നേഹം എന്ന പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയൊരു സ്നേഹത്തിന് സ്വഹാബികളിൽ ഒരു മാതൃക കാണാൻ നമുക്ക് സാധിക്കുകയില്ല. മുൻഗാമികളിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ആദ്യത്തെ ഉത്തമരായ മൂന്ന് തലമുറകളിൽ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ട് പോലുമില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പുത്തനാചാരങ്ങൾ കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പ്രവാചകനോട് പ്രവാചകൻ്റെ അനുയായികൾ കാണിക്കുന്ന സ്നേഹത്തെപ്പോലെ അനുയായികൾ തൻ്റെ നേതാവിനോട് സ്നേഹം കാണിക്കുന്നത് മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ച ഏതെങ്കിലും ഒരു സ്വഹാബി, പ്രവാചകൻ്റെ ജന്മദിനമാണല്ലോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കൂ? ഒരു ദിക്ര് അധികമായി ചൊല്ലിയത്, ഒരു മധുര പലഹാരം അധികമായി വിതരണം ചെയ്തത് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കൂല. പ്രവാചകൻ്റെ അനുചരന്മാരിൽ ഒരാളും അപ്രകാരം ചെയ്തിട്ടില്ല. അലാൻ റസൂലിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലലും മധുഹ പറയലും അവിടുത്തെ ചരിത്രങ്ങളും ഗുണങ്ങളും എടുത്തു പറയലൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. എന്നാൽ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരിക്കലും അതിര് കവിഞ്ഞ് പുകയ്ത്തി പ്രശംസിച്ച് പറയരുത്. അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. പ്രവാചകൻ തന്നെ പറഞ്ഞത്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ ഇബ്നു മറിയമിനെ ഈസാ നബിയെ പൊക്കിപ്പുകയ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പൊക്കിപ്പുകയ്ത്തി പാടരുത്. ഫഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അല്ലാഹുവിൻ്റെ അടിമ മാത്രമാണ്, എന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയെന്നും അവൻ്റെ ദൂതനുമെന്നും മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം എന്ന പേരിൽ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ, ഇതിൻ്റെ പിന്നിൽ ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്, തെറ്റായ ധാരണകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തെല്ലാമാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? ഈ ലോകം സൃഷ്ടിച്ചത് തന്നെ പ്രവാചകനെ സൃഷ്ടിക്കാനാണ് എന്ന് പറഞ്ഞ് പല കെട്ടുകഥകളും കള്ള ഹദീസുകളും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിയുടെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് പ്രചരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന തെറ്റായ വാദം പ്രചരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ വിഗ്രഹങ്ങൾ തലകുത്തി വീണു എന്നും സമുദ്രങ്ങൾ വറ്റിവരണ്ടു എന്നും പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മലവും മൂത്രവും നജസല്ല, അത് തോഹിറാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തന്നെ ഇന്ന് മനുഷ്യൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹു നബിയോട് പറയാൻ വേണ്ടി കൽപ്പിച്ചത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ, നബിയെ താങ്കൾ പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ്, എന്നാൽ യുഹാ ഇലയ്യ, എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് വഹി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രവാചകന് വഹി ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാറ്റിവെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് നമ്മെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂലിനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിനോട് യോജിക്കാൻ നമുക്ക് സാധിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ ദർജ കൊടുത്തുകൊണ്ട് കാണുന്ന ഒരു പറ്റം സമുദായത്തിനോട് ഒരിക്കലും യോജിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അത്തരത്തിലുള്ള എല്ലാവിധ തെറ്റിദ്ധാരണകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം എന്തു പറയുകയാണെങ്കിലും ഏതൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിലും ദീനായി കാണുന്ന എല്ലാത്തിനും പ്രമാണം വേണം, തെളിവ് വേണം, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാവണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നാം സ്വീകരിക്കുക.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രവാചക സ്നേഹം സ്വഹാബത്തിലുള്ള മാതൃക. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
5: ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
7: വഹുവ അല്ലദീ സഖറൽ ബഹ്റ ലിതഅക്കുലൂ മിൻഹു ലഹ്മൻ തരിയ വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹാ وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون.
5: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്കും. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
8: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
5: നേരിൽ കാണാൻ മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറം വിളിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
8: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
5: ഫസ്റ്റ് ആ ഒരു തോഫിക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹമായിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
9: നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു? അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യന് വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യന്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഹസാൻ.
5: അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ? നിങ്ങൾ നന്ദി കാണിക്കുവാൻ കൂടി നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പൊ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് കുറെ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
9: അതെ,
5: എന്തിനാണ് ഇതൊക്കെ ഈ ഒരു ചിന്ത? മാഷാല്ലാ,
9: എടുത്തേ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹിന്റെ കലാമാണല്ലോ.
5: അതെ,
9: അള്ളാഹിന്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിന്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് നമുക്കിപ്പോൾ നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം ഏഴ് വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവനെ തുറന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
5: യെസ്, എക്സാക്ട്ലി.
10: ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ ഒരു മൂല്യമുള്ള ഒരു വാചകമാണ് ഇന്ന് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്.
11: ഇമാം ഷാഫി റഹിമഹുള്ള
10: അദ്ദേഹം പറയുകയാണ്, ജൗഹറുൽ മർഇ ഫീ സലാസ്, മൂന്ന് കാര്യങ്ങളിലാണ് ഒരു മനുഷ്യന്റെ അഭിമാനം രത്നമുള്ളത്,
11: അതിന്റെ മൂല്യം അല്ലേ,
10: മൂല്യമുള്ളത്
11: ഒരു മനുഷ്യൻ.
10: മൂന്ന്, കിത്മാനുൽ ഫഖർ ഹത്ത യളുനുക ഗനിയ, വകിത്മാനുൽ ഗളബ് ഹത്ത യളുനുക റാദിയ, വകിത്മാനുൽ ശിദ്ദ ഹത്ത യളുനുക മുനഈമ. നീ നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ മറച്ചു വെക്കണം, അത് നീ ധനികനാണെന്ന് ആളുകൾക്ക് തോന്നാൻ വേണ്ടി തന്നെയാണ്. നീ നിന്റെ ജീവിതത്തിൽ കോപത്തെ മറച്ചു വെക്കണം, അത് നീ സംതൃപ്തനാണ് എന്ന ആളുകൾ നിന്നെപ്പറ്റി വിചാരിക്കാൻ തന്നെയാണ്. നീ നിന്റെ ജീവിതത്തിൽ പ്രയാസത്തെ മറച്ചു വെക്കണം, അത് ആളുകൾക്ക് നീ അനുഗ്രഹീതനാണ് എന്ന തോന്നലുണ്ടാകാൻ തന്നെയാണ്. ഒരു പോസിറ്റീവായൊരു ചിന്തയാണ് ഇമാം ഷാഫിഈയുടേതായി വരുന്ന ഇന്നത്തെ ചിന്ത. ഇത് നമ്മുടെ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കട്ടെ.
11: പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ മൂന്ന് മൂല്യങ്ങളെക്കുറിച്ചാണ് മഹാനായ ഷാഫി ഇമാം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നീ കോപം മറച്ചു വെക്കണം, ദാരിദ്ര്യം മറച്ചു വെക്കണം. അതായത് ആ മറച്ചു വെക്കുന്നത് എങ്ങനെയാണ്? നീ ഒരു ധനികനാണ് എന്ന് തോന്നുമാറ് നീ നിന്റെ ദാരിദ്ര്യത്തെ നീ മറച്ചു വെക്കണം. രണ്ടാമത്തെ കാര്യം, നീ കോപത്തെ നീ പിന്നെ ഉള്ളിൽ അടക്കി വെക്കണം. നീ സംതൃപ്തനാണ് എന്ന് ധരിക്കുമാറ് നീ നിന്റെ കോപത്തെ നീ അടക്കി വെക്കണം. മൂന്നാമത്തെ കാര്യം, നീ പ്രയാസങ്ങൾ എന്ത് ചെയ്യണം? അടക്കി പിടിക്കണം. നീ എന്താണ്? സമ്പന്നനാണ്,
10: അനുഗ്രഹം നൽകപ്പെട്ട,
11: നീ ഒരു അനുഗ്രഹീതനാണ് എന്ന് തോന്നുമാറ് നീ എന്ത് ചെയ്യണം? നിന്റെ പ്രയാസങ്ങൾ അടക്കി വെക്കണം എന്ന് പറയുന്ന മനോഹരമായ ഇമാം ഷാഫി ഇമാമിന്റെ മൂന്ന് വാചകങ്ങളാണ് ചേർത്ത് വെക്കാനുള്ളത്.
12: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
13: من يرى ما في الضمير ويسمع انت المعد.
14: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ, പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
15: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് സ്വരം. ഓർമദൻ തീരത്ത് അലയടിച്ച് ഉയരുന്ന ഈ വരികൾക്ക് ഈണം നൽകുന്നത് അഷ്റഫ് അൽ ഹക്കമി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം. ഓർമദൻ തീരത്ത് അലയടിച്ചുയരുന്ന ഈ വരികൾക്ക് ഈണം നൽകിയത് അഷ്റഫ് അൽ ഹിക്കമി.
1: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. മാന്യ സഹോദരങ്ങളെ, പീസ് റേഡിയോയുടെ മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശങ്ങളിലേക്ക് അവരെ സത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ആ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും പ്രവാചകന്മാരെ നിഷേധിക്കുകയും അവർ കൊണ്ടുവന്നതിനെ പരിഹസിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അവർ അവരുടെ കൈകളിലുള്ള അറിവ് കൊണ്ടും അവരുടെ കൈകളിലുള്ള സംഘശക്തി കൊണ്ടും ആയുധബലം കൊണ്ടും അഹങ്കരിക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പോലും വെല്ലുവിളിക്കുകയും ചെയ്തു. പ്രവാചകന്മാർ വളരെ ശക്തമായ താക്കീതുകളാണ് അവർക്ക് നൽകിയിട്ടുള്ളതെങ്കിലും തങ്ങളുടെ ആൾബലം കൊണ്ടും സംഘബലം കൊണ്ടും തങ്ങളുടെ ആരോഗ്യം കൊണ്ടും മറ്റു പ്രതാപങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന വ്യാജദൈവങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലും അവർ പ്രവാചകന്മാരോട് ധിക്കാരം കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ വന്നെത്തുന്ന സന്ദർഭത്തിൽ അവരുടെ കേൾവിക്കോ കാഴ്ചകൾക്കോ ഹൃദയങ്ങൾക്കോ അവർ ആരാധിച്ചിരുന്ന വ്യാജദൈവങ്ങൾക്കോ അവരുടെ സന്നാഹങ്ങൾക്കോ ഒന്നും തന്നെ അവരെ സഹായിക്കാൻ സാധിച്ചില്ല എന്നു മാത്രമല്ല, അവരുടെ കൈകളിലുണ്ടായിരുന്ന ഒരു സന്നാഹങ്ങളും ഒരു ശക്തിയും അവർക്ക് ഉപയോഗപ്പെടുകയും ചെയ്തിട്ടില്ല. ഈ കാര്യത്തിന് പല സമൂഹങ്ങളുടെയും ശിക്ഷയുടെ ചരിത്രം നമുക്ക് തെളിവുകൾ നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഹ്ഖാഫിൽ ആദ് സമൂഹത്തിലേക്ക് നിയോഗിതനായ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സമൂഹം ശിക്ഷയെ നിരാകരിക്കുകയും അങ്ങനെ അവർ ശിക്ഷ വന്നെത്താൻ വേണ്ടി അവർ ആവശ്യപ്പെടുകയും അവസാനം അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നെത്തിയപ്പോൾ അവർക്കതിനെ തടുക്കാൻ കഴിയാതെ ആ ശിക്ഷയ്ക്ക് കീഴൊതുങ്ങി അവർ നാശമടയുകയും ചെയ്ത ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ അഹ്ഖാഫിലെ 46 അധ്യായത്തിലെ 24 മുതൽക്കുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവർ മഹാനായ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തൗഹീദി പ്രബോധനത്തെ അവർ നിരാകരിച്ചപ്പോൾ ഫലമ്മാ റഔഹു ആരിദം മുസ്തഖ്ബില ഔദിയതിഹിം ഖാലു ഹാദാ ആരിദും മുംതിറുനാ. അവർ താമസിച്ചിരുന്ന താഴ്വാരത്തിന് അഭിമുഖമായി കൊണ്ട് ഒരു വലിയ മേഘം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഹാദ ആരിദും മുംതിറുനാ, നമുക്ക് മഴ നൽകാൻ വേണ്ടി ഉള്ള മേഘമാണിത് എന്നവർ ആശ്വസിച്ചു. പക്ഷേ ബൽ ഹുവ മസ്താജൽതും ബിഹി, എന്നാൽ നിങ്ങൾ തിരക്കുകൂട്ടിയ ആ ശിക്ഷയാണിത്. റീഹു ഫീഹ അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയുള്ള ഒരു കാറ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ശക്തമായ ഒരു കാറ്റിനെ, പല ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കാറ്റിനെ അല്ലാഹു അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അവർ കരുതിയത് അത് അവർക്ക് മഴ നൽകാൻ വേണ്ടി പോകുന്ന മേഘമാണ് എന്നാണ്. എന്നാൽ അള്ളാഹു അവരെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഒരു കാറ്റിനെ ആ നാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് ആ കാറ്റ് അവിടെ നിർവഹിച്ച ദൗത്യം? തുദമ്മിറു കുല്ല ഷൈഇം ബി അംരി റബ്ബിഹ. ആ കാറ്റ് അതിൻ്റെ രക്ഷിതാവിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം സകലതിനെയും നശിപ്പിച്ചു കളഞ്ഞു. ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനുഹും. അവർ താമസിച്ചിരുന്ന അവരുടെ വീടുകളല്ലാതെ മറ്റൊന്നും അവിടെ അവശേഷിക്കാത്ത രൂപത്തിൽ ആ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവനായി അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു കളഞ്ഞു. കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ. അതിക്രമകാരികളായ ആളുകൾക്ക് അപ്രകാരമാണ് നാം പ്രതിഫലം നൽകുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോടും പ്രവാചകന്റെ സമൂഹത്തോടും ഓർമ്മപ്പെടുത്തുകയാണ്. വലഖദ് മക്കന്നാഹും ഫീമാ ഇം മക്കന്നാകും ഫീഹി വജഅൽനാ ലഹും സമഅം വഅബ്സാറം വഅഫ്ഇദ. നിങ്ങൾക്കൊന്നും നൽകിയിട്ടില്ലാത്ത വിപുലമായ സൗകര്യങ്ങൾ ആ സമൂഹങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. കേൾവിയും കാഴ്ചയും ഹൃദയവും അത് വേറെയും അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഫമാ അഗ്ന അൻഹും സമഉഹും വല അബ്സാറുഹും വല അഫ്ഇദതുഹും മിയ ഷൈഇൻ ഇദ്കാനു യജ്ഹദൂന ബിആയാത്തില്ലാ വഹാഖ ബിഹിം മാ കാനു ബിഹി യസ്തഹ്സിയൂൻ. എന്നാൽ അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നെത്തിയപ്പോൾ അവരുടെ കേൾവിയോ കാഴ്ചയോ അവരുടെ ഹൃദയങ്ങളോ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല. കാരണം അവർ അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്നവരായിരുന്നു. അങ്ങനെ അവർ യാതൊന്നിനെയാണോ പരിഹസിച്ചത്, ആ ശിക്ഷ അവരെ വലയം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർ അല്ലാഹുവിൻ്റെ വചനങ്ങളെ കളിയാക്കി. പ്രവാചകൻ താക്കീത് ചെയ്ത അഥവാ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം താക്കീത് ചെയ്ത ശിക്ഷയെ അവർ പരിഹസിച്ചു, കളിയാക്കി. എന്നാൽ അവരുടെ സ്വാധീനമോ അവരുടെ കഴിവുകളോ അവരുടെ കേൾവിയോ കാഴ്ചയോ ഹൃദയങ്ങളോ അവർക്ക് ഉപകാരപ്പെട്ടില്ല. അവർ അല്ലാഹുവിൻ്റെ ശിക്ഷയെയും വചനങ്ങളെയും പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്തതിനാൽ ആ ഭയാനകരമായ ശിക്ഷ അവരെ പിടികൂടുകയും അവർ മുച്ചൂടും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അവരുടെ വീടുകളല്ലാത്ത ഒന്നും അവിടെ കാണപ്പെടാത്ത രൂപത്തിൽ അവർ നശിപ്പിക്കപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുന്നു, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ച ആളുകളോട് അതിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ട്. വലഖദ് അഹ്ലക്നാ മാ ഹൗലകും മിനൽ ഖുറാ വസറഫ്നാൽ ആയാത്തി ലഅല്ലഹും യർജിഊൻ. നിങ്ങളുടെ ചുറ്റിലുമുള്ള ധാരാളം പട്ടണങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മടങ്ങാൻ വേണ്ടി, അതേപോലെ തന്നെ അവർ മടങ്ങാൻ വേണ്ടിയും. അള്ളാഹു സുബ്ഹാനഹു വതആല വചനങ്ങളെ കൃത്യമായി വിശദീകരിക്കുന്നു. അപ്പോൾ പൂർവീക സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള ഭയാനകരമായ ഇത്തരം ശിക്ഷകൾ, അവരുടെ സംഘബലമോ ആയുധമോ അതേപോലെയുള്ള അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളൊന്നും തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ സഹായിച്ചിട്ടില്ല, അവർക്ക് സാധിച്ചതുമില്ല. അതിനെല്ലാം പുറമെ ഫലൗല നസറഹുമുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹ. എന്തുകൊണ്ട് അല്ലാഹുവിന് പുറമെ അല്ലാഹുവിലേക്ക് അവർക്ക് സാമീപ്യം നൽകും എന്ന് അവർ കരുതിയിരുന്ന ഇലാഹുകൾ, ആരാധ്യന്മാർ അവരെ സഹായിച്ചില്ല? ബൽ വല്ലു അൻഹും വദാലിക ഇഫ്കുഹും വമാക്കാനു യഫ്തറുൻ. മറിച്ച് ആ ആരാധ്യന്മാരെല്ലാം അവരിൽ നിന്ന് തെറ്റിപ്പോയി. അതെല്ലാം അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ചില കളവുകൾ മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് സാമീപ്യം നൽകുന്ന ആളുകളെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരെയും അതേപോലെ തന്നെ പുണ്യപുരുഷന്മാരെയും ആരാധിച്ചിരുന്ന ആളുകൾ, അത് യഥാർത്ഥത്തിൽ അവരുടെ സങ്കല്പങ്ങളും ജൽപ്പനങ്ങളുമായിരുന്നു. അവയൊന്നും തന്നെ അവർക്ക് ഉപകാരപ്പെട്ടില്ല. എല്ലാ അർത്ഥത്തിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, പ്രവാചകന്മാരെ ധിക്കരിക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടയാൻ ഒരു കാലഘട്ടത്തിലെയും മനുഷ്യരുടെ സന്നാഹങ്ങൾക്ക് സാധ്യമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കളോടൊപ്പം ചേർന്ന് സംസാരിച്ചത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
5: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: അള്ളാഹു സുബ്ഹാനഹു തആല പീഡനങ്ങളാൽ പ്രയാസപ്പെട്ട സ്വഹാബത്തിന് ഹിജറ പോകാൻ, നാട് വിട്ടു പോകാനുള്ള അനുവാദം നൽകി. ആ ഒരു ആയത്ത് ഓർമ്മ വരുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലോ, എന്ത്? അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹ, നിങ്ങൾ പിന്നെ അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമല്ലേ, നിങ്ങൾ പലായനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ, അനുവാദം കിട്ടിയപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബിഷയിലേക്ക് ഹിജറ പോകാനുള്ള അനുവാദം കൊടുത്തു. ആർക്ക്? തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു സ്ഥലം തേടിപ്പോകാനുള്ള അവസരമാരി കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. ആ നാടിൻ്റെ പേരാണ് ഹബിഷ എന്ന് പറയുന്നത്,
1: അബ്സീനിയ.
0: അബ്സീനിയ. അപ്പം അവിടെ നമുക്കറിയാം, പിന്നെ നജ്ജാശി രാജാവാണ് ആ സമയത്ത് ഭരണം നടത്തിയിരുന്നത്. അത് ഒരു ഫറോവ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു സ്ഥാനപ്പേരാണ് ഈ ഒരു നജ്ജാശി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നാട് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. അതായത്, അവരൊരു ക്രൈസ്തവ ഭരണകൂടമായിരുന്നെങ്കിലും ജനങ്ങളോട് നന്നായി പെരുമാറുന്ന ഒരു ഭരണാധികാരിയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു നാട്ടിലേക്ക് ഹിജറ പോകാനുള്ള, മാത്രമല്ല മക്കയോട് താരതമ്യേന അടുത്ത് നിൽക്കുന്ന ഒരു നാടുകൂടിയാണ്. ഇപ്പം നമ്മൾ ബിലാലു ബിൻ റബാഹ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് എവിടെയൊക്കെ നമ്മൾ പറയാറ്? അദ്ദേഹം എത്യോപ്യക്കാരനാണ്. ആ ഒരു നാടും അവിടേക്ക് ചേർത്ത് നമ്മൾ പറയാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമുക്കറിയാം, പ്രവാസം എന്ന് പറയുന്നത് ഇന്നൊരു പ്രശ്നമല്ല. ഇപ്പം നമ്മൾ മണിക്കൂറുകൾ കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടാൻ ഇന്നത്തെ ഒരു നാട്ടിൽ, ഇന്നത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിയും. എന്നാൽ അന്നത്തെ ഒരു ഹിജറ എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഗതിയായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഇന്ന് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാത്ത ആളുകൾ എന്ന് പറയുന്നത് തുലോം വിരളമായിരിക്കും. അപ്പം നമുക്കൊക്കെ കാണാവുന്നൊരു കാഴ്ച, ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുക, അവിടുത്തെ കാഴ്ചകൾ കാണുക. ഇപ്പം രാജ്യങ്ങൾ തന്നെ, ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ആളുകൾ ഇപ്പോൾ ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. എന്നാൽ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറക്ക് അനുവാദം കൊടുക്കുന്ന, അതായത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്, 90% ആളുകളും ജനിച്ചിടത്ത് തന്നെയാണ് മരണപ്പെടാറുള്ളത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അവർ പുറമേ ഒരു രാജ്യത്തിലേക്ക് പോവുക എന്നുള്ളത് വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു കാഴ്ചയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനൊക്കെ സൂചിപ്പിച്ചതുപോലെ, അരിഹിലത്ത ശിത്താ ഇവ സൈഫ്, ശൈത്യകാലത്തെയും അതേപോലെ തന്നെ വേനൽക്കാലത്തെയും നിങ്ങളുടെ യാത്രകൾ, കച്ചവട യാത്രകളല്ലാത്ത മറ്റൊരു യാത്രകൾ നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഹിജറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പണം കൂടെ കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ GPay സംവിധാനങ്ങളുണ്ട്. ഏത് നാട്ടിലാണെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും. എന്നാൽ ഇവിടെ ഒന്ന് ആലോചിച്ചു നോക്കൂ, അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് മുഴുവൻ ഈ മക്കയിൽ വിട്ടേഴ്ചുകൊണ്ട് വേണം ഹിജറ പോകാൻ. ഒരു നയാ പൈസ പോലും കൊണ്ടുപോകാൻ കഴിയില്ല. എങ്ങനെയാണ് നമുക്കിത് കൊണ്ടുപോകാൻ കഴിയുക? അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ പ്രവാസത്തോടൊപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറ്റം ചെയ്യാൻ കഴിയുമെങ്കിലും 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നില്ല എന്നുള്ളത് കൂടി ഹിജറയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് ഒരു ശിക്ഷാരീതിയായിട്ടായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിൽ കൊടും കുറ്റവാളികളായ ആളുകളെ നമ്മൾ കാപ്പ ചുമത്താറുണ്ട്. ആ കാപ്പ ചുമത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ആ നാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ആ ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇതേപോലെ മറ്റൊരു നാട്ടിലേക്ക് പിന്നെ പറഞ്ഞയക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ശിക്ഷാരീതിയുടെ ഭാഗമായിട്ട് കൂടി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഒരു വമ്പിച്ച പ്രതിഫലം ഓഫർ നൽകുന്ന ഒരു പുണ്യമായിട്ട് ഹിജ്റ കടന്നു വരുന്നത്. നമുക്കറിയാം, അവനവൻ ജനിച്ചു വീണ നാടും അതേപോലെ തന്നെ സമ്പത്തും എല്ലാം ഇട്ടയിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി തയ്യാറാകുന്നതിനെയാണ് ഹിജ്റ എന്ന് പറയുന്നത്. അപ്പം അതിന് എത്രമാത്രം പുണ്യമുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണ് നമ്മൾ ഹബശയുടെ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമുക്കറിയാം, ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പുതിയ ഭാഷയാണ്, പുതിയ സംസ്കാരമാണ്, ആരോരുമില്ല സ്വീകരിക്കാൻ. അപ്പം ഇവർ എന്താഗ്രഹിച്ചിട്ടാണ് ഈ സ്വഹാബത്ത് പോകുന്നത്? ഒരു ഇസ്ലാമായിട്ട് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരിക്കുമെന്നിപ്പോൾ നമുക്കൊക്കെ അറിയാം. അവിടെ ചെല്ലുമ്പോൾ പിന്നെ വിമാനമിറങ്ങുമ്പോൾ എന്നെ കൂട്ടാൻ ഇന്ന ആൾക്കാർ വരും, അല്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ ഏജൻ്റ് ഉണ്ടാകും, അതല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ പ്രതിനിധി ഉണ്ടാകും. ഇത് ആരുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്ന് പറയുമ്പോൾ ഈ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവാനുള്ളത്. അങ്ങനെ അവർ എത്യോപ്യയിലേക്ക് അവർ പോവുകയാണ്. അപ്പം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ നേരത്തെ നമ്മൾ വിശദീകരിച്ചു, ഒരു ക്രിസ്തീയ ഭരണകൂടമായിരുന്നു. ആ ഒരു യാത്രയിൽ ഏകദേശം 16 ആളുകൾ, 12 മുതൽ 16 വരെയുള്ള ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ ഒരു സ്വഹാബിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയുന്നതിനിടക്ക് നമുക്കൊക്കെ ഓർമ്മയുള്ള ഒരു ഭാഗമുണ്ട്. അതായത് മഹാനായ ഒരു സ്വഹാബി ഈ ഒരു യാത്രയിൽ, ആ പേര് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അതേപോലെ തന്നെ ആമിറുബിനു പിന്നെ റബിയ എന്നോ മറ്റോ ആണ് തോന്നുന്നു ആ സ്വഹാബിയുടെ പേര്. അദ്ദേഹവും ഭാര്യയും പിന്നെ ഈ യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കമാനങ്ങൾ നടത്തുമ്പോൾ അതിലൂടെ നടന്നുപോയ ഉമർ റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്. അന്ന് അദ്ദേഹം ഇസ്ലാമിൽ മുസ്ലിം ആയിട്ടില്ല. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പം നമുക്കറിയാമല്ലോ, യാത്ര തീർത്തും പിന്നെ ചെയ്യാത്ത ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുക്കം നടത്തുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു എന്ന്, നിങ്ങൾ എങ്ങോട്ടാണ്? അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലൈല റളിയല്ലാഹു അൻഹ അതീവ രോക്ഷത്തോടുകൂടി പറയണം, എന്താ രോക്ഷം ഉണ്ടാവാനുള്ള കാര്യം? ഇവർ പീഡിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയാത്തത്. അങ്ങനെ നാടും വീടും എല്ലാം വിട്ടുകൊണ്ട് പോവാണ്. അപ്പോൾ അതീവ രോക്ഷത്തോടുകൂടി പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് പിന്നെ ജീവിക്കാൻ ഇവിടെ അനുവാദമില്ലല്ലോ എന്ന് അതീവ രോക്ഷം പ്രകടിപ്പിക്കുക. നമുക്കറിയാം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു പ്രകൃതം വെച്ച് പെട്ടെന്ന് വികാരം കൊണ്ട് എന്ത് ചെയ്യും? പിന്നെ അദ്ദേഹം പ്രതികരിക്കും. പക്ഷേ ആ സമയത്ത് ആ മഹദിയോട് പറയണം, അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന് നടന്നു പോവാണ്. അപ്പോൾ മഹദി തൻ്റെ ഭർത്താവ് വന്നപ്പോൾ ഇത് പറഞ്ഞു, ഉമറിൽ ഇങ്ങനൊരു മാറ്റം ഞാൻ കാണുന്നുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പിന്നെ തമാശയായിട്ട് ചോദിക്കുകയാണ്, ഉമർ ഇസ്ലാമാകും എന്നാണോ നീ കരുതുന്നത്? എന്നിട്ട് അവിടെ ഒരു വാചകം ചേർത്ത് പറയാൻ, ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാലും ഉമർ ഒരിക്കലും മുസ്ലിമാവുകയില്ല എന്നുള്ള നമുക്കൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു പ്രസിദ്ധമായൊരു വാചകം അവിടെ ചേർത്ത് വെക്കുകയാണ്. ഈ ഒരു സംഘത്തിൽ ആരുകൂടി ചേരേണ്ടിയിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൂടി ചേരേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം എല്ലാ ഒരുക്കങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ ഇബ്നു ദുഗന എന്ന് പറയുന്ന ഒരു പ്രമാണി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ പറയണെന്ത്, എനിക്കെൻ്റെ വിശ്വാസമനുസരിച്ച് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, ഞാൻ അതിന് സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇബ്നു ദുഗന പറയണെന്ത്, ഒരിക്കലും അങ്ങ് പോകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ പറയണം, നിങ്ങൾ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതേപോലെ തന്നെ യത്തീമുകൾക്ക് സംരക്ഷണം നൽകുന്നു, ഇങ്ങനെ ഒരുപാട് നന്മകൾ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു അവിശ്വാസിയായ മനുഷ്യനാണ് മുസ്ലിമിന് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ചാർത്തുന്നത്. ഇത് നമ്മൾ എവിടെ കാണുന്നുണ്ട്? ഹിറാഗുഹയിൽ നിന്ന് പേടിച്ച രണ്ട് ഖദീജ റളിയല്ലാഹുൻഹയുടെ അടുക്കൽ അഭയം കണ്ടെത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് ഈ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്? മഹദി ഖദീജ റളിയല്ലാഹുൻഹ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്, അങ്ങയെ ഒരിക്കലും അള്ളാഹു പ്രയാസപ്പെടുത്തുകയില്ല, അങ്ങ് പിന്നെ അശരണരുടെ പിന്നെ താങ്ങാണ്, ഭാരം ചുമക്കുന്നവൻ്റെ ഭാരം ഇറക്കി വെക്കുന്നവനാണ്, ഇങ്ങനെ സമാനമായ ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇബ്നു ദുഗന ഇദ്ദേഹത്തെയും കൂട്ടിയിട്ട് എവിടേക്ക് പോവാണ്? കഅബാലയത്തിൻ്റെ അടുക്കലേക്ക് പോയി തവാഫ് നടത്തിയതിന് ശേഷം അവിടെ കൂടിയിട്ടുള്ള മക്കാ മുശ്രിക്കുകളോട് പറയാണ്, ഈ പിന്നെ അബൂബക്കറിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്താൽ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കാൻ. തമീം ഗോത്രത്തിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സംരക്ഷണം ആരൊഴിവാക്കിയിട്ടുണ്ട്? ഇദ്ദേഹം ഇസ്ലാമായത് കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഗോത്രം അദ്ദേഹത്തെ കൈവടിഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയണം, ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്താൽ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? സ്വന്തം വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പ്രത്യേകമായ ഒരു കെട്ടിടമുണ്ടാക്കിയിട്ട് അവിടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും നിസ്കാരവും ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഖുർആനിൻ്റെ പാരായണം കേട്ടിട്ട് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ എന്തു ചെയ്തു?

0: ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840,
2: www.peaceradio.com. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലു സാലിഹിൻ എന്ന ഹദീഫ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ റിയാലു സാലിഹിനിലെ ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സലാഹി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ والصلاة والسلام اللتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد جبريل عليه السلام رسول الله صلى الله عليه وسلم يود أخبرني عن الإيمان إيمان إندان إند برنج ترنم إند أنيش چپل رسول الله അതിന് നൽകിയ മറുപടിയാണ് അല്ലീമാനു അന്തുമിന ബില്ല. ഈമാൻ എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ റുക്നുകൾ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഈ പറയാൻ പോകുന്ന ആറ് കാര്യങ്ങളാണ്. ഒന്ന്, അന്തുമിന ബില്ല, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും നാല് കാര്യങ്ങളിൽ അതിൽപ്പെടും. ഒന്ന്, അല്ലാഹു തആല ഉണ്ട് എന്ന് വിശ്വസിക്കണം. അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശാഖയാണ് അല്ലാഹു എങ്ങനെ ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാകും. അല്ലാഹു ഉണ്ട് എന്നറിയാനുള്ള മാർഗങ്ങൾ പലതാണ്. ഒന്ന്, നമ്മുടെ ശുദ്ധമായ പ്രകൃതം, അത് തന്നെ അല്ലാഹുവിലെ വിശ്വാസത്തിൽ ഊട്ടപ്പെട്ടതാണ്, അല്ലാഹു ഉണ്ട് എന്നുള്ളത്. രണ്ട്, മനുഷ്യൻ്റെ അനുഭവങ്ങളാണ്. സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണം, മദീനയിൽ ജലക്ഷാമം നേരിട്ടപ്പോൾ ഒരു സ്വഹാബി റസൂലുള്ളാഹി ഖുതുബ നിർവഹിക്കുന്ന വേളയിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും റസൂലുള്ള പ്രാർത്ഥിച്ചു, മിമ്പറിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് മഴ വർഷിച്ചു. ഉടനെ അതിൻ്റെ ഫലം കണ്ടു പ്രാർത്ഥനയുടെ. അടുത്ത ആഴ്ച ഈ സ്വഹാബി അല്ലെങ്കിൽ മറ്റൊരാൾ റസൂലുള്ളയോട് വന്ന് വെള്ളം കൂടിയതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞു. റസൂലുള്ള മിമ്പറിൽ വെച്ച് മഴ നിലക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഉടനെ മഴ നിലച്ചു. ഇതവരുടെ അനുഭവമാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉടൻ മഴ കിട്ടുന്നു. മഴയെ നിർത്തണം എന്ന് പറയും ആവശ്യപ്പെടുമ്പോൾ അല്ലാഹു തആല മഴ നിർത്തുന്നു. അപ്പോൾ ഇതവരുടെ അനുഭവത്തിനുള്ള ഉണ്ടായ ഒരു കാര്യമാണ്. ആവശ്യപ്പെട്ട കാര്യം നൽകാനും അത് ഞങ്ങളിൽ നിന്ന് നീക്കിത്തരണേ എന്ന് പറയുമ്പോൾ നീക്കിക്കൊടുക്കുവാനും കഴിയുന്നവരാറുണ്ട് എന്ന് പ്രസ്തുത ഹദീസിൽ നിന്ന് ഗ്രഹിക്കാം. അത് മനുഷ്യൻ്റെ ഹിസ്സാണ്, അനുഭവമാണ്. മൂന്നാമത്തെ ഒന്ന് അഖ്ലാൻ, മനുഷ്യൻ്റെ ബുദ്ധി. തെളിഞ്ഞ ശരിയായ രീതിയിൽ ബുദ്ധി ഉപയോഗപ്പെടുത്തിയാൽ തന്നെ സ്രഷ്ടാവ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നമ്മുടെ സ്രഷ്ടാവ് ആരാണ്? മൂന്ന് സാധ്യതകൾ പറയുന്നു. ഒന്ന്, നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ തന്നെ. നമ്മൾ തന്നെയാണ് നമ്മുടെ സ്രഷ്ടാക്ക്. അതേതായിരുന്നാലും ശരിയല്ല എന്നെല്ലാവർക്കും അറിയാം. രണ്ടാമത്തേത്, ഞാൻ സ്വയംഭുവാണ്, സ്വമേധയാ ഉണ്ടായതാണ്. അതും അംഗീകരിക്കുവാൻ സാധ്യമുള്ള കാര്യമല്ല. പിന്നെ മൂന്നാമത്തതും ശരിയായതുമായൊരു കാര്യം, എന്നെ സൃഷ്ടിച്ച വേറെ ഒരാളുണ്ട് എന്ന് വിശ്വസിക്കലാണ്. അതാണ് ശരിയും എന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അപ്പോൾ ഈ രീതിയിൽ ഹിസ്സ്, അനുഭവം, അഖ്ല്, ബുദ്ധി, അതേപോലെ മനുഷ്യൻ്റെ ഫിത്തറത്ത്, അവൻ്റെ ശുദ്ധ പ്രകൃതം, നാലാമത്തേത് ശറാൻ, ശറാൾ എന്ന് പറഞ്ഞാൽ ധാരാളക്കണക്കിന് പ്രവാചകന്മാർ അല്ലാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ലോകത്ത് വന്നിട്ടുണ്ട്. ആ ശറാഴിലൂടെയും

0: റബ്ബിനെ മനസ്സിലാക്കാം. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസമെന്ന് പറയുമ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കൽ. രണ്ട്, അള്ളാഹു മാത്രമാണ് ഇലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ രണ്ടാമതായി നമ്മളറിയേണ്ടത്. മൂന്നാമതായി, അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കലാണ്. അള്ളാഹു റബ്ബ്, റബ്ബ് അല്ല മാത്രമാണ് എന്ന് വിശ്വസിക്കൽ. റബ്ബ് എന്ന് പറയുമ്പോൾ അൽ ഖാലിഖ് വൽ മാലിക് വൽ മുദബ്ബിർ, സ്രഷ്ടാവും ഉടമസ്ഥനും നിയന്താവും, അതല്ലാഹുവാണ് എന്ന് വിശ്വസിക്കലാണ് അല്ലാഹു ആകുന്നു റബ്ബ് എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ കാര്യം, അസ്മാഉ സിഫാ, നാല്. ഒന്ന് പറഞ്ഞത് അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം. രണ്ട്, അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിക്കുക. മൂന്ന്, അല്ലാഹു മാത്രമാണ് റബ്ബായിട്ടുള്ളവൻ, സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ അല്ലാഹു മാത്രം. നാല്, അല്ലാഹുവിൻ്റെ നാമവിശേഷണങ്ങളിൽ അവൻ ഏകനാണ്, അവനെപ്പോലെ നാമവിശേഷണങ്ങളുള്ള ആരും ഇല്ല. ലൈസ കമിഥിലിഹി ഷൈ, അല്ലാഹുവിന് തുല്യനായ ഒന്നും തന്നെ ഇല്ല. അവൻ്റെ ഏത് വിശേഷണങ്ങൾ എടുത്തു നോക്കിയാലും സമീഉ ബസീർ ഖദീർ അലീം തുടങ്ങിയ ഏത് വിഷയങ്ങളെടുത്തു നോക്കിയാലും അവന് തുല്യമായി സമാനമായ വേറെ ആരും ഇല്ല എന്ന വിശ്വാസം, അതും അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാൻ ശരിയാകുന്നത് എന്നർത്ഥം. ഇതിലേതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ അവൻ ദീനിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും. മുഖല്ലദുൻ ഫിന്നാർ, അവൻ നരകത്തിൽ ശാശ്വതനാകും. അവിശ്വസിക്കണമെന്നില്ല, സംശയിച്ചാലും ശരി, അവൻ ദീനിൽ നിന്ന് പുറത്തു പോകും എന്നത് വളരെ ഗൗരവപൂർവം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള, രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് അതാണ്, അൻ തുഅ്മിന ബില്ല, അല്ലാഹുവിൽ വിശ്വസിക്കുക. രണ്ട്, അവൻ്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്. മലക്കുകളിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ മലക്കുകൾ എന്ന് പറയുന്നൊരു സൃഷ്ടിയുണ്ട്, ഗൈബിയായ സൃഷ്ടികളാണ്. അവരുടെ ചില കഴിവുകളെ സംബന്ധിച്ചും വിശേഷണങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. ഉദാഹരണമായി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷാൽ രൂപത്തിൽ രണ്ട് തവണ കണ്ടിട്ടുണ്ട്. അത് 600 ചിറകുകളോടെയാണ് എന്ന് ബുഖാരി റഹിമഹുല്ലയുടെ ഹദീസിൽ കാണാം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ മലക്ക്, അതുപോലെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഏതാനും മലക്കുകളുണ്ട്, മിക്കായിൽ, അതുപോലെ ഇസ്രാഫീൽ, ഇങ്ങനെ ഉള്ള മലക്കുകളുണ്ട് എന്ന് വിശ്വസിക്കൽ. അവർക്ക് അല്ലാഹു താല അവരെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് വിശ്വസിക്കൽ. ജിബ്രീൽ അലൈഹിസ്സലാമിന് വഹി എത്തിച്ചു കൊടുക്കുക എന്ന ഡ്യൂട്ടിയാണ് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ, എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ മലക്കുകളെ സംബന്ധിച്ച് വിശ്വസിക്കണം. അതാണ് അവരിലുള്ള വിശ്വാസമെന്ന് പറയുന്നത്. അവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നൂറ് കൊണ്ടാണ്. ഖുലിഖത്തിൽ മലായിക്കത്തു മിൻ നൂർ, ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഖുലിഖത്തിൽ മലായിക്കത്തു മിൻ നൂർ, മലക്കുകളെ അല്ലാഹു പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചു. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിന്നാർ, തീ ജ്വാലയിൽ നിന്ന് ജിന്നുകളെ പടച്ചു. വഖുലിഖ ആദമു മിമ്മാ ഉസിഫ ലക്കും, ആദമിനെ മണ്ണിൽ നിന്നും പടക്കപ്പെട്ടു എന്നൊക്കെയുള്ള വിഷയങ്ങളിൽ. ഇവിടെ മലക്കുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അൽ മലായിക്കത്തു മിൻ നൂർ, നൂറിൽ നിന്നാണ് മലക്കിനെ പടച്ചത്, ജിന്നുകളെ പടച്ചത് മിൻ മാരിജിൻ മിന്നാർ എന്നാണെന്നും പറഞ്ഞു. ഇവിടെ കൂട്ടത്തിൽ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇബിലീസ് മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സലഫുകളുടെ അഖ്വാലുകൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. കാരണം ഇബിലീസ് ജിന്നിൽപ്പെട്ടവനാണെന്ന് ഖുർആൻ പറയുന്നു. സൂറ അൽ ഖഹ്ഫിൽ അല്ലാഹു പറയുന്നു, കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ടവനാണ് എന്ന് പറയുന്നുണ്ട്. അവൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് ഖുർആനിൽ നിന്ന് കിട്ടുന്നു. ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു ന്യായം, ദുർന്യായം, എന്നെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു, ആദമിനെ മണ്ണുകൊണ്ടും സൃഷ്ടിച്ചു. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാനെങ്ങനെയാണ് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുക എന്നാണ്. അഥവാ അവൻ്റെ വാദത്തിൻ്റെ പൊരുൾ, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ ഉന്നതനും മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദം അധമനുമാണ്, ഉത്തമൻ എങ്ങനെ അധമന് സുജൂദ് ചെയ്യും എന്നതാണ് അവൻ്റെ ന്യായം. അപ്പോൾ അവിടെ തീ കൊണ്ടാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നത് വ്യക്തമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഹദീസിൽ നിന്നും തീയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നും വരുന്നു. മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഇബ്ലീസ് ഒരിക്കലും കണ്ണ് ഇമവെട്ടുന്ന നേരം പോലും മലക്കായിട്ടില്ല എന്ന് ഹസനുൽ ബസ്വരി റഹിമഹുള്ള പറഞ്ഞതായും നമുക്ക് കാണാം. അപ്പോൾ അവനൊരിക്കലും എന്തല്ല, മലക്കിൽപ്പെട്ട ആളായിരുന്നില്ല. അള്ളാഹു മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു ഇബ്ലീസ് ഒഴികെ എന്ന ആയത്ത് പഠിക്കുമ്പോൾ പലർക്കുമുണ്ടാകുന്ന കടന്നു വരാറുള്ളൊരു സംശയമാണ്, മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു ഇബ്ലീസ് ഒഴികെ എന്ന് പറയുമ്പോൾ ഇബ്ലീസ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ എന്ന് തോന്നിപ്പോകും. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. എന്ന ആയത്തിൻ്റെ ഹദീസിൻ്റെയും അഖ്വാലു സലഫിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മലക്കുകൾ നൂറുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കണം. അവരുടെ എണ്ണം, അവ ഖൽഖുൻ കസീർ ലാ യഅലമു അദദഹും ഇല്ലല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിനല്ലാതെ അവരുടെ എണ്ണം അറിയില്ല. ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഏഴാനാകാശത്തുള്ള ഒരു വിശുദ്ധ ഗേഹമുണ്ട്. അതിൽ ഓരോ ദിവസവും 70,000 മലക്കുകൾ കയറിയിറങ്ങുന്നു. ഒരിക്കൽ മാത്രമേ പ്രവേശമുള്ളൂ. ഒരിക്കൽ കയറിയാൽ പിന്നെ രണ്ടാമതവർക്കവിടെ പ്രവേശമില്ല. അപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ 70,000 മലക്കുകൾ അത് കയറിയിറങ്ങുമ്പോൾ മലക്കുകളുടെ എണ്ണമെത്ര, അസംഖ്യം എന്നേ പറയാൻ സാധിക്കൂ. അതേപോലെ ജഹന്നം യുതാബി ജഹന്നമ യൗമഇദിൻ, അന്ത്യനാളിൽ ജഹന്നം കൊണ്ടുവരപ്പെടും. ജഹന്നമിന് 70,000 കടിഞ്ഞാണുകളുണ്ട്. മഅ കുല്ലി സിമാം 70,000 മലക് യജുറൂനഹ, ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകളുമുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് അറിയാൻ സാധ്യമല്ല. അള്ളാഹുവിന് മാത്രമേ അറിയൂ. നമ്മളെ സംബന്ധിച്ച് അസംഖ്യം എന്ന് പറയാം, അള്ളാഹു ആലം എന്നേ പറയാൻ പറ്റൂ. ഈ രീതിയിലൊക്കെ മലക്കുകളിൽ വിശ്വസിക്കുക എന്നതാണ്. ബാക്കി ഭാഗം ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡിൽ മലക്കുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ് സാലിഹീൻ. ഇന്നത്തെ റിയാലുസ് സാലിഹീനിലെ ഭാഗം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇൻഷാല്ലാ നമുക്ക് ഒരൽപ്പം ഖുർആന്റെ മാധുര്യം നുകർന്ന് തിരിച്ചു വരാം.
4: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ബക്കറയുടെ 208 209 അടങ്ങിയ വചനങ്ങളാണ് മധുരം ഖുർആനിൽ നാം കേട്ടത്.
1: അബ്ദുറഹ്മാൻ അസ്സുദൈസി ഹഫളഹുല്ലാ, അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് നമ്മൾ പ്രത്യേകം അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മധുരം ഖുർആനിലെ ആശയം എന്തായിരുന്നു?
0: ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കുക എന്ന് കൽപ്പിക്കുന്ന വിശ്വാസികൾ വിളിച്ചുകൊണ്ട് ഉണർത്തുന്ന ഒരായത്താണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം, തങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും അല്ലാത്ത കാര്യങ്ങളോട് ഒരു അവഗണനയും ഒക്കെയുള്ള രൂപത്തിൽ പോയിരുന്ന ഒരു ജനവിഭാഗം, അല്ലെങ്കിൽ അത്തരം ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയിരുന്ന ഒരാളുകളെ വിളിച്ചുണർത്തിക്കൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തെ പല കാര്യങ്ങളും അത് ഫോളോ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുപോരാത്ത രൂപത്തിൽ പിന്തുടരുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം അവരോട് ആ നിലക്ക് പാടില്ല, വലാ തത്തബി ഖുത്വാത്തി ഷൈത്താൻ എന്ന് പറഞ്ഞു, ഷൈത്താൻ്റെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണർത്തുന്ന ഒരു വചനമാണ് 208-ാമത്തെ വചനം.
1: ഓക്കെ, അപ്പോൾ 208-ാമത്തെ വചനം അവസാനിക്കുന്ന ഒരു പ്രത്യക്ഷമായ വ്യക്തമായ ഒരു ശത്രു, ആ ശത്രുവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ രീതികളുമെല്ലാം നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശത്രുവിനെ കുറിച്ച് ജാഗ്രത ആർക്കില്ലയോ, നമ്മൾ ശത്രുവിൻ്റെ വലയിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണല്ലോ.
0: തുടർന്നുള്ള ആയത്തിൽ സൂചിപ്പിക്കുന്നത്, വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് വഴുതി പോകുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞാനുമാണ് എന്നാണ്. അതായത് ഒരു കാര്യം ഇന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഴയ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുക എന്നുള്ളത് ശരിയല്ല എന്നാണ് ഖുർആൻ ഉണർത്തുന്നത്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. പല്ല് എടുത്ത ശേഷവും അസഹ്യമായ വേദനയോ? ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ നജ്മുദ്ദീൻ കെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പല്ലെടുത്ത ശേഷം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പലപ്പോഴും പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്, ആ പല്ലെടുത്ത ഭാഗത്ത് അസഹ്യമായ വേദന, വളരെ കുത്തുന്ന തരത്തിലുള്ള വേദന അനുഭവപ്പെടുന്നു എന്നുള്ളത്. പേഷ്യൻസ് നമ്മളോട് വരുമ്പോൾ പറയുന്ന കാര്യം, അവിടെ പല്ല് പൂർണ്ണമായി എടുത്തിട്ടില്ലേ, അതുപോലെ വേരിൻ്റെ ചില അംശങ്ങൾ അവിടെയുണ്ടോ, ഇൻഫെക്ഷൻ മാറിയിട്ടില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അസഹ്യമായ വേദന കൊണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പേഷ്യൻ്റ് ക്ലിനിക്കിൽ വരാറുണ്ട്, പേഷ്യൻസ് ക്ലിനിക്കിൽ വരാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല്ലെടുത്ത ശേഷം അവിടെ അതേസമയം ബ്ലഡ് ക്ലോട്ടാവുകയും ആ മുറിവിൻ്റെ ഭാഗത്ത് ബ്ലഡ് ക്ലോട്ടാകുകയും അങ്ങനെ അവിടെ ആ മുറിവ് ഉണങ്ങാനുള്ള ഹീലിംഗ് പ്രോസസ്സ് നടക്കുകയും ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിൽ പ്രധാനമായും സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ ഹീലിംഗ് പ്രോസസ്സ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ബാധിക്കുകയും തുടർന്നുണ്ടാവുന്ന വേദനയാണ് അതിനുശേഷം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അസഹ്യമായ വേദന എന്ന് പറഞ്ഞ് പേഷ്യൻ്റ് തിരിച്ചു വരാനുള്ള കാരണം. നമ്മളതിനെ ഡ്രൈ സോക്കറ്റ് എന്നാണ് പറയുക. അത് സോക്കറ്റ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ പല്ലിരിക്കുന്ന ആ കുഴിയെ സോക്കറ്റ് എന്ന് പറയുക. അവിടെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ ബാധിക്കുകയും അസഹ്യമായ വേദന അനുഭവപ്പെടുകയും ചെയ്യും. ഈ ഡ്രൈ സോക്കറ്റ് ഒഴിവാക്കാനുള്ള ചില കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമതായി, നമ്മൾ പല്ലെടുത്ത ശേഷം വെക്കുന്ന ആ പഞ്ഞിക്കഷ്ണം നമ്മൾ 30 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ 45 മിനിറ്റിന് ശേഷം നമ്മളത് ഒഴിവാക്കുമ്പോൾ പതിയെ എടുക്കണം. പതിയെ എടുത്ത്, അല്ലാതെ അവിടെ ശക്തമായി തുടച്ച ശേഷം എടുത്തു കഴിഞ്ഞാൽ അപ്പോഴുണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ടിംഗ് ഇല്ലാതാവുകയും അത് ഡ്രൈ സോക്കറ്റിലേക്ക് നയിക്കുകയും ചെയ്യും. അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, പല്ലെടുത്ത ഉടനെ ശക്തമായിട്ട് നമ്മൾ കൊപ്പിളിച്ച് കഴിഞ്ഞാൽ, വായ കൊണ്ട് വെള്ളം കൊണ്ട് കൊപ്പിളിച്ച് കഴിഞ്ഞാലും ഈ ബ്ലഡ് ക്ലോട്ടിംഗ് അവിടെ ഇല്ലാതാവുകയും ഡ്രൈ സോക്കറ്റിന് കാരണമാവുകയും ചെയ്യും. മൂന്നാമതൊരു കാരണമെന്ന് പറയുന്നത്, അവിടെ ആ സോക്കറ്റിൽ, ആ കുഴിയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാലും അവിടെ ഇൻഫെക്ഷൻ ബാധിക്കും, ഡ്രൈ സോക്കറ്റ് ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പല്ലെടുത്ത ഉടനെ അത് തുടർന്നുള്ള ദിവസങ്ങളിൽ സിഗരറ്റ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്താലും, സിഗരറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലൊക്കെ ഈ ഡ്രൈ സോക്കറ്റ് ഉണ്ടാകും. എല്ലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ, അത് കുറേ സമയത്തെ, അതുപോലെ ചെറിയൊരു സർജറിക്ക് ശേഷമാണ് നമുക്കത് എടുക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ സറൗണ്ടിങ് എല്ലുകളെല്ലാം ചിലപ്പോൾ നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ എല്ലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ട്രോമാറ്റിക് എക്സ്ട്രാക്ഷൻ എന്നാണ് നമ്മളിന്ന് പറയുക. കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം എടുക്കേണ്ട പല്ലുകളുണ്ടാവാം. അത്തരം പല്ലുകളും ഈ ഡ്രൈ സോക്കറ്റുകൾക്ക് കാരണമാവാറുണ്ട്. ഡ്രൈ സോക്കറ്റ് വന്നു കഴിഞ്ഞാൽ നാം ശ്രദ്ധിക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡോക്ടറെ കാണുകയും ഡോക്ടർ ആ ഭാഗത്തെ, ആ പല്ലിനുള്ളിലെ, ആ സോക്കറ്റിനുള്ളിലെ ഇൻഫെക്ഷൻ പിന്നെ ക്ലീൻ ചെയ്യുകയും അവിടെ പുതിയ ഒരു ഹീലിംഗ്, അതായത് ബ്ലഡ് കട്ട പിടിക്കുവാനുള്ള പിന്നെ സാഹചര്യം അവിടെ ഉണ്ടാക്കുകയും ഒരു മരുന്നിൻ്റെ ഒരു പാക്ക് വെച്ച് കൊടുക്കുകയും അങ്ങനെ ഒന്നോ രണ്ടോ പാക്ക് വെക്കുന്നതോടുകൂടി ഡ്രൈ സോക്കറ്റ് പൂർണ്ണമായും മാറുകയും വേദന ഇല്ലാതാവുകയും ചെയ്യും. ഇത്തരത്തിൽ പല്ലെടുത്ത ശേഷം ഡ്രൈ സോക്കറ്റുകൾ വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഡോക്ടറെ കാണുക, ട്രീറ്റ്മെൻ്റ് എടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. പല്ലെടുത്ത ശേഷവും അസഹ്യമായ വേദനയോ എന്ന വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ നജ്മുദ്ദീൻ കെ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
0: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: സാധാരണ നമ്മൾ ചില ഫീഡ്ബാക്കുകൾ തെരഞ്ഞെടുത്ത് ഒന്ന് വായിക്കാറുണ്ട്.
1: അതെ അതെ അതെ, ഫിസ് ടൈം അല്ലേ.
0: അതെ,
1: ഇൻഷാല്ലാ നമുക്ക് പ്രസക്തമായ ഒരു ഫീഡ്ബാക്ക് നമുക്ക് വായിക്കാം.
0: ഞങ്ങളുടെ കുടുംബത്തിൽ പല നല്ല മാറ്റങ്ങൾക്കും കാരണം പീസ് റേഡിയോ ആണ്. കേട്ടറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ട്.
1: മാഷാല്ലാ, അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. ഒരുപാട് കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നവർ തന്നെ അപൂർവമാണ്, അത് വേറെ കാര്യം. കേട്ടത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞാല് ആ ഒരു കുടുംബം ഏതൊരു ലെവലിൽ പോകുന്ന ആലോചിച്ചില്ലേ.
0: മാറ്റങ്ങളുണ്ട് അല്ലേ, മാറ്റങ്ങളുമുണ്ട്.
1: അതെ,
0: മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണം ജീവിതത്തിൽ പകർത്തുന്നതുകൊണ്ടാണ് അല്ലേ. കേൾക്കാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് പ്രയാസം.
1: അത് പല വിധത്തിലുണ്ട്. എന്താന്ന് വെച്ചാല് കേൾക്കുമ്പോ ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ ഉണ്ടോ ശരിക്കും, അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഞാനിത് എന്തിനു ചെയ്യണം, ഇത് ഇന്നോടല്ല എന്ന്
0: ചിന്തിക്കണവരുണ്ട്.
1: കുത്തുബേക്ക് ഇങ്ങനെ കേൾക്കുമ്പോ ഇതൊന്നും എനിക്ക് ബാധകല്ല, ഇത് നമ്മുടെ നാട്ടിലെ മറ്റേ കുറിച്ചാണ്, ഓരോരുത്തരെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, അത് അയാളെ കുറിച്ചാണ്, ഇത് എന്നെ കുറിച്ചാണ് എന്ന് ചിന്തിക്കുന്നവര് കുറവായിരിക്കും.
0: അതെ, ആരോ പറഞ്ഞല്ലോ ലോകത്തെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാല് അവനവന്റെ പ്രശ്നങ്ങൾ കണ്ടെത്താനാണ്. ഏറ്റവും എളുപ്പം എന്താ വെച്ചാല് മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തലാണ്.
1: നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഏതായാലും നല്ലൊരു ഫീഡ്ബാക്ക് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി, ഹംസ ഷാക്കിർ എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
2: നിസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ജിർനി മിനന്നാർ എന്നുള്ള പ്രാർത്ഥന 7 പ്രാവശ്യം ചൊല്ലാമെന്ന് പറയുന്നത് കേട്ടു, ഇത് സഹിയാണോ എന്നാണ്.
3: ആ വിഷയത്തിൽ വന്ന ഒരു ഹദീസ് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. ആ ഹദീസ് പ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലൈത സുബ്ഹ് ഫഖുൽ ഖബ്ല അൻ തകല്ലം അഹദൻ മിനന്നാസ്, സുബ്ഹ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ആരോടും സംസാരിക്കുന്നതിന് മുമ്പായി നീ ഇപ്രകാരം ചൊല്ലിക്കോ, അല്ലാഹുമ്മ ജർനി മിനന്നാർ സബ്അ മറാത്, 7 പ്രാവശ്യം അല്ലാഹുവേ നരകത്തിൽ നിന്നും എന്നെ കാക്കണേ എന്ന് പറഞ്ഞു. അത് ആ രൂപത്തിൽ ഇത് ചൊല്ലിക്കൊണ്ടാണ് നീ മരിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് നരകത്തിലുള്ള മോചനം രേഖപ്പെടുത്തും. മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും ഈ രൂപത്തിൽ നീ പ്രാർത്ഥിക്കുക, ആരോടും സംസാരിക്കുന്നതിന് മുമ്പായി അല്ലാഹുമ്മിനി അസ്അലുക്കൽ ജന്ന അല്ലാഹുമ്മ അജ്റനി മിനന്നാർ എന്ന് 7 പ്രാവശ്യം പറഞ്ഞുകൊള്ളുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രാത്രിയിലാണ് നീ മരണപ്പെടുന്നതെങ്കിൽ നരകത്തിലുള്ള മോചനം നിനക്കുണ്ടായിരിക്കും എന്ന ഒരു ഹദീസ് ഇമാം അഹമ്മദ്, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഹദീസ് വളരെ ദുർബലമായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ അദ്കാർ സബാഹ് മസാകളുടെ കൂട്ടത്തിൽ ചൊല്ലാൻ പാടില്ലാത്തതാണ്. ഇമാം തിർമിദി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ ജിർനി മിനന്നാർ എന്ന് ചൊല്ലാൻ പഠിപ്പിച്ച സഹീഹായ മറ്റൊരു ഹദീസുണ്ട്. ആ ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ സഅൽ അല്ലാഹൽ ജന്ന, അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു, ആരെങ്കിലും 3 പ്രാവശ്യം റബ്ബിനോട് സ്വർഗത്തെക്കുറിച്ച് ചോദിക്കുകയും നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകമോചനമാണ് ചോദിക്കുന്നതെങ്കിൽ കാലത്തിന്നാർ, നരകം പറയും, അല്ലാഹുമ്മ ജിർഹു മിനന്നാർ, അല്ലാഹുവെ ഈ മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് നരകം പറയുകയും ചെയ്യും. ഈ ഹദീസ് സഹിയാണ്. ഇമാം ഇബ്നു മാജ, ഇമാം തിർമിദി എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്ത വളരെ സഹിയായ ഹദീസാണ്. ഈ ഹദീസ് ഒരിക്കലും മഗ്രിബിന് ശേഷം 7 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞതോ സുബ്ഹയ്ക്ക് ശേഷം 7 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞതോ ആയ ഹദീസല്ല. നിരവധിക്കും ഏത് സന്ദർഭത്തിലും ചൊല്ലാവുന്ന ഹദീസാണ്. അതാണ് ആ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്.
2: സ്ത്രീകൾക്ക് മൂക്ക് കുത്തൽ ഹറാമാണോ എന്നാണ്.
3: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം, ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ശരീരവുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ, അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്ക് കുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈയൊരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്ക് കുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്. മെൻ തഷബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും, ഒരു സമൂഹത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവരുടെ വസ്ത്രധാരണത്തിലും ഒക്കെ വേഷവിധാനങ്ങളിലുമൊക്കെ ഒരു സമൂഹത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരിയാണ്. എന്നാൽ ഇവിടെ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഒക്കെ, മൂക്ക് കുത്തുക എന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം അടയാളമല്ല. ഒരു പക്ഷേ നമ്മളെ കേരളക്കരയിൽ മൂക്ക് കുത്തുക എന്ന സമ്പ്രദായം ഇല്ലായിരിക്കാം. എന്നാൽ വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു ആചാരം ആയി അത് കണ്ടുകൂടാ. മുസ്ലിങ്ങളായ സ്ത്രീകൾ പോലും അവിടെ മൂക്കൂത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു മൂക്കുകുത്തുക എന്നതിനെ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒരു നാട്ടിൽ അവിടെ ഉള്ള ആചാരവും സമ്പ്രദായവുമൊക്കെ മൂക്കുകുത്തുന്നു എങ്കിൽ അങ്ങനെ ആ നാട്ടിലുള്ള സമ്പ്രദായമനുസരിച്ച് ഒരു സ്ത്രീ മൂക്കുകുത്തുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാ എന്നാണ് സൂചിപ്പിച്ചത്.
2: ഒരേ പ്രായത്തിലുള്ളവർ തമ്മിൽ വിവാഹം ചെയ്യുന്നതിന് ഇസ്ലാമികമായി എന്തെങ്കിലും വിലക്കുണ്ടോ എന്നാണ്.
3: ഇസ്ലാമിൽ വിവാഹം കഴിക്കുമ്പോൾ നിബന്ധനയായുള്ളത് ഭാര്യ ഉണ്ടാകണം, ഭർത്താവ് ഉണ്ടാകണം, അഥവാ വിവാഹം കഴിക്കുന്ന ആളുകൾ ഉണ്ടാകണം, വധുവിൻ്റെ വലിയുണ്ടാകണം, ഇരുവരുടെയും ഇഷ്ടവും സമ്മതവും ഉണ്ടാകണം. എന്നാൽ എത്രാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കേണ്ടത്, എത്ര വയസ്സുവരെ വിവാഹം കഴിക്കാം, ഭാര്യയ്ക്ക് എത്ര വയസ്സായിരിക്കണം, ഭർത്താവിന് എത്ര വയസ്സായിരിക്കണം എന്നതിലൊന്നും ഇസ്ലാം പ്രത്യേകമായ നിർദ്ദേശങ്ങൾ വെക്കുന്നില്ല. മനസ്സുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, മനസ്സുകൾ അടുത്തു കഴിഞ്ഞാൽ പ്രായം പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പരിഗണിക്കുന്നത് പരസ്പരമുള്ള ഇഷ്ടമാണ്. വിവാഹത്തിന് മുമ്പ് ഖിത്ബത്ത് നടത്തണം, വിവാഹ അന്വേഷണം നടത്തണം, അവളെ കാണണം എന്നൊക്കെ ഇസ്ലാം നിർദ്ദേശിക്കുന്നതും അതുകൊണ്ടാണ്. പലപ്പോഴും ഒരേ പ്രായത്തിലുള്ള ആളുകളെ കല്യാണം കഴിക്കുക ഒരു പക്ഷേ പരസ്പരം മുൻകൂട്ടി പരിചയപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിവാഹത്തിന് മുമ്പുള്ള അത്തരം പരിചയപ്പെടലുകളും ഇടപെടലുകളും കർശനമായി ഇസ്ലാം വിരോധിക്കുന്നു. അതല്ലാത്ത രൂപത്തിൽ വിവാഹം അന്വേഷിച്ചപ്പോൾ രണ്ടുപേർക്കും ഒരേ വയസ്സാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ വയസ്സാണ്, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയേക്കാൾ വയസ്സാണ്, ഇതൊന്നും വിവാഹത്തിന് യാതൊരുവിധ തടസ്സവും ഇല്ല.
2: രണ്ട് റക്കാത്തുള്ള നിസ്കാരത്തിലെ അത്തഹിയാത്തിൻ്റെ ഇരുത്തം തവറുക്ക് രീതിയിൽ ചെയ്യുന്നതാണോ, അതല്ല സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെ ഇഫ്തിറാഷ് രീതിയിൽ ചെയ്യുന്നതാണോ നല്ലത്, നബിചര്യയിൽ എങ്ങനെയാണ് എന്നാണ്.
4: സഹോദരൻ്റെ ചോദ്യം രണ്ട് റക്കാത്തുള്ള നിസ്കാരത്തിൽ എങ്ങനെയാണ് അത്തഹിയാത്തിലിരിക്കേണ്ടത് എന്നതാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും ഹംബലി മദ്ഹബിൽ നാലു റക്കായത്തുള്ള അതുപോലെ തന്നെ മൂന്ന് റക്കായത്തുള്ള നിസ്കാരങ്ങളിലെല്ലാം അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തമിരിക്കണമെന്നും അതുപോലെ തന്നെ രണ്ടു റക്കായത്തുള്ള നിസ്കാരങ്ങൾ അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ അവയെല്ലാം ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കണമെന്നതുമാണ് ഹംബലി മദ്ഹബിൽ ചർച്ച ചെയ്ത് കാണുന്നത്. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്ഹബായിക്കൊണ്ട് അംഗീകരിച്ചു വരുന്ന ഷാഫിഈ മദ്ഹബിൽ ഏതു നിസ്കാരമാണെങ്കിലും അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്താണ് എങ്കിൽ, അതല്ലെങ്കിൽ സലാമിനോടടുത്തിരിക്കുന്ന അത്തഹിയാത്തലാണ് ഇരിക്കുന്നത് എങ്കിൽ അവിടെ തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കലുമാണ് സുന്നത്ത് അതല്ലെങ്കിൽ മുസ്തഹബായിക്കൊണ്ട് മദ്ഹബിൽ കാണുന്നത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുള്ള ചർച്ചകളിലേക്ക് അതല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ, ഒന്ന്, മഹാനായ ഹുമൈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇദാ ജലസ ഫിർ റകഅത്തിൽ ആഖിറ ഖദ്ദമ റിജ്ലഹു അൽയുസ്റ വനസബൽ ഉഖ്റ വഖഅദ അലാ മഖഅദതിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചതിനെക്കുറിച്ച് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ തൻ്റെ ഇടതുകാൽ പരത്തിവച്ച് വലതുകാൽ നാട്ടി തൻ്റെ ചന്തിയുടെ ഭാഗം താഴെ വരുന്ന രൂപത്തിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നിരുന്നത് എന്നാണ്. അഥവാ തവറുക്കിൻ്റെ രൂപമാണ് അവസാനത്തെ അത്തഹിയാത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നിരുന്നത് എന്ന് ഇമാം ബുഖാരി ധരിച്ച ഹദീസിൽ കാണാം. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്നും ലഭിക്കുന്ന പൊതുവായ കാര്യമെന്നുള്ള നിലക്കാണ് ഷാഫിഈ മദ്ഹബിൽ ഏതു നിസ്കാരമാണെങ്കിലും അത് റുബാഇയാകട്ടെ സുലാസിയാകട്ടെ അഥവാ സുലാസിയയാകട്ടെ റുബാഇയയാകട്ടെ നാലു റക്കായത്തുള്ളതാകട്ടെ മൂന്ന് റക്കായത്തുള്ളതാകട്ടെ രണ്ട് റക്കായത്തുള്ളതാകട്ടെ അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തമാണ് അഥവാ സലാമിനോടടുത്ത തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് എന്ന് പറയുവാനുള്ള കാരണം. എന്നാൽ ഹംബലി മദ്ഹബുമായി ബന്ധപ്പെട്ട് ഹംബലി മദ്ഹബിലെ ചർച്ചയിൽ കാണാൻ കഴിയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ കുല്ലി റകഅത്തൈനി അത്തഹിയ, എല്ലാ ഈ രണ്ട് റകഅത്തുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തഹിയാത്തു ലില്ലാ എന്നുള്ള അത്തഹിയാത്തു ചൊല്ലാറുണ്ടായിരുന്നു. മാത്രവുമല്ല വകാന യഫ്രിഷു റിജ്ലഹുൽ യുസ്റ വയൻസിബു അൽ യുംന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഇടതുകാൽ പരത്തിവെച്ച് വലതുകാൽ കുത്തിവെച്ച് പരത്തിവെച്ച ഇടതുകാലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കാറുമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ടു റക്കായത്തുള്ള മുഴുവൻ നിസ്കാരത്തിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് പ്രവാചകൻ ഇരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഹംബലി മദ്ഹബിൽ പറയുന്നത് കാണാം. ഇവിടെ ആ ഇരുത്തത്തിൻ്റെ വിഷയത്തിൽ, അത് സലാമിനോടടുത്ത ഇരുത്തമാണോ സലാമിനോടല്ലാത്ത അല്ലെങ്കിൽ സലാമില്ലാത്ത അത്തഹിയാത്താണോ ഒന്നും ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്നതുകൊണ്ട് തന്നെ രണ്ടു റക്കായത്തുള്ള നിസ്കാരങ്ങളിലുള്ള അത്തഹിയാത്തുകളെല്ലാം ഇഫ്തിറാഷിൻ്റെ ഇരുത്തമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നിരുന്നത് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഹദീസ് അവസാനത്തെ എന്നതുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് രണ്ടു റക്കായത്തുള്ളതല്ലാത്ത അഥവാ മൂന്നും നാലും റക്കായത്തുകളുള്ള നിസ്കാരങ്ങളിൽ അവസാനത്തെ അത്തഹിയാത്തിൽ ആയിരുന്നു തവറുക്കിൻ്റെ ഇരുത്തമിരുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രസ്തുത വിഷയത്തിൽ പ്രമാണങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നതും ശരിയായിക്കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുമുള്ളത് ഹംബലി മദ്ഹബിൽ ഈ വിഷയത്തിൽ എടുത്ത നിലപാടാണ് കൂടുതൽ ശരിയോടടുത്തു നിൽക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് റക്കായത്തുള്ള നിസ്കാരമാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അത്തഹിയാത്തിൽ ഇഫ്തറാഷിൻ്റെ ഇരുത്തം ഇരിക്കുക എന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. ഒരാൾ തവറുക്കിൻ്റെ ഇരുത്തം ഇരുന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരം ബാത്തിലാണെന്ന് പറയുവാനോ നിസ്കാരത്തിൽ ഭംഗം സംഭവിച്ചു എന്ന് പറയുവാനോ പാടില്ല എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം.
2: നിസ്കാരത്തിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും റക്കായത്തിൽ രണ്ടാമത്തെ സുജൂദിന് ശേഷം അടുത്ത റക്കായത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിനെ പറ്റി വിശദീകരിക്കാമോ? ജമാഅത്തെ നിസ്കരിക്കുമ്പോൾ ഈ ഇരുത്തം പാടുണ്ടോ എന്നാണ്.
5: ജുലൂസുൽ ഇസ്തിറാഹ, അത് സുന്നത്താണോ അല്ലേ എന്നതിൽ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാലിക് ബിൻ ഹുബൈരിസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് അത്. മാലിക് ബിൻ ഹുബൈരിസ് റളിയല്ലാഹു അൻഹു ഒരു വ്യക്തിയുടെ നിസ്കാരത്തെ പ്രത്യേകം നോട്ട് ചെയ്ത് അതിൽ അദ്ദേഹം ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇരുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. ആ ഇരുത്തമാണ് ജുലൂസുൽ ഇസ്തിറാഹ എന്ന പേരിൽ അത് സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അഥവാ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തതിലേക്ക് എഴുന്നേൽക്കുമ്പോഴും മൂന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് നാലാമത്തതിലേക്ക് എഴുന്നേൽക്കുമ്പോഴും ഒന്ന് ഇരുന്ന് ഒതുങ്ങിയ ശേഷം എഴുന്നേൽക്കുക. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരുന്നു എന്നതിൽ എല്ലാവരും ഐക്യപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരുന്ന് എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ ആ ഇരുന്നത് നിസ്കാരത്തിൻ്റെ ഭാഗമാണോ അല്ലേ? ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തടി വർദ്ധിച്ചപ്പോൾ, തടി കൂടിയപ്പോൾ, നേരെ എഴുന്നേൽക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒന്ന് ഇരുന്ന് എഴുന്നേറ്റതാണ് എന്നതാണ്. അതുകൊണ്ട് അത് നിസ്കാരത്തിലെ പ്രത്യേക സുന്നത്തല്ല, അത് നിർവഹിക്കേണ്ടതില്ല. ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായവും കൂടുതൽ ശരിയായി തോന്നുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിസ്കാരത്തിൽ പഠിപ്പിച്ച ഒരു പ്രത്യേകമായ സുന്നത്താണ്. അത് സുന്നത്ത് ഫിഅലിയ, പ്രവൃത്തി കൊണ്ട് സ്ഥിരപ്പെട്ട പ്രവർത്തന രൂപത്തിലുള്ള സുന്നത്താണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടി കൂടിയത് കാരണം നിസ്കാരത്തിൽ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ വരുത്തി എന്നത് സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ ഈ ഇരുത്തം അത് തടി കൂടിയതിൻ്റെ പേരിലിരുന്നതാണ് അതല്ലാതെയല്ല എന്നത് തെളിയിക്കാവുന്ന ഒരു പ്രത്യേക തെളിവ്, ഒരു പ്രത്യേക രേഖ സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സൊല്ലൂക്കമാർ ഐ തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടത് അതുപോലെ നിസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതു ഉപദേശത്തെ മാനിച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ പുറത്ത് മറ്റൊരു ആവശ്യം കൊണ്ട് ചെയ്തതാണ് എന്ന് പ്രത്യേകം തെളിവില്ലാത്തതുകൊണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന നിലക്ക് തന്നെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ആ നിർവഹിക്കുന്ന പ്രവൃത്തിയാണ് ജുലൂസുൽ ഇസ്തിറാഹ, വിശ്രമത്തിൻ്റെ ഇരുത്തം. അള്ളാഹു അലം.
2: തത്തമ്മയെ കൂട്ടിലിട്ട് വളർത്താമോ എന്നാണ്?
3: പൊതുവെ വീട്ടിൽ പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ വളർത്താറുണ്ട്. ഇണങ്ങി നിൽക്കുന്ന ജീവികളാണ് മിക്കപ്പോഴും. കാവൽ എന്ന ലക്ഷ്യത്തിനോ വേട്ട എന്ന ലക്ഷ്യത്തിനോ കന്നുകാലികളെയും മറ്റും മേക്കുമ്പോൾ അതിനുവേണ്ടി എന്നീ ലക്ഷ്യത്തിലാണ് എങ്കിൽ നായകളെ വളർത്തുന്നതിനും കുഴപ്പമില്ല. എന്നാൽ പക്ഷികളെ വളർത്തുന്നതിൻ്റെ വിധിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായും കിളികൾ അവയെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവയെ വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഖുർആൻ പറഞ്ഞത് വഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളവയെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷിയെ വളർത്തുക, വളർത്തുമ്പോൾ അതിന് നൽകേണ്ട അവകാശങ്ങൾ നൽകണം. പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞ സ്ത്രീ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ അവിടെ പൂച്ചയെ വളർത്തൽ നിഷിദ്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ വളർത്തുമ്പോൾ അതിനാവശ്യമായ പരിചരണങ്ങളും ഭക്ഷണങ്ങളും നൽകണം എന്നാണ്. മാത്രമല്ല, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ചെറിയ കുട്ടി നുഖൈർ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയെ വളർത്തിയിരുന്നു. ഒരിക്കൽ ആ പക്ഷി ചത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ചരിത്രം ഹദീസുകൾ കാണാൻ സാധിക്കും. യാ ഉമൈർ മാ ഫഅല നുഖൈർ, ഉമൈറെ നിന്റെ കൊച്ചു പക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, പക്ഷികളെ വളർത്താൻ തെളിവുണ്ട് എന്ന് ഈ ഹദീസ് രേഖയാണ്. കാരണം ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ആശ്വസിപ്പിച്ചു എന്നല്ലാതെ എന്തുകൊണ്ടാണ്, എന്തിനാണ് അങ്ങനെ വളർത്തുന്നത്, അത് തെറ്റാണ്, അതിനെ പറത്തിവിടണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്.
2: ലൂഡോ ഗെയിം കളിക്കുവാൻ പറ്റുമോ എന്ന്?
3: ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രീ ടൈം എന്ന് ഒന്നുണ്ടോ? സത്യത്തിൽ എപ്പോഴാണ് അയാൾക്ക് ഒരു ഫ്രീ ടൈം ഉള്ളത്? ഒന്നുകിൽ ദുനിയാവിൻ്റേതായ ജോലി, അല്ലെങ്കിൽ ആഹ്റത്തിൻ്റേതായ ജോലി, ഇതിൽ രണ്ടിൽ ഒന്നായിരിക്കണം വിശ്വാസിയെപ്പോഴും വിശ്രമിക്കുന്ന വേളകൾ ഒഴിച്ചു നിർത്തിയാൽ. മുൻഗാമികളുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ കുറേ വായന കഴിഞ്ഞ് മടുത്തു കഴിഞ്ഞാൽ പേന കൂർപ്പിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് പേന കൂർപ്പിക്കും, അതോടൊപ്പം ദിക്ർ ചൊല്ലുന്ന അവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ശരീരത്തിന് വല്ലാതെ ക്ഷീണം മറ്റും അനുഭവപ്പെടുമ്പോൾ ഉറങ്ങുന്നു അവർ. ശരീരത്തിന് ഉന്മേഷത്തിന് വേണ്ടി ആയോധനാഭ്യാസങ്ങൾ ഏർപ്പെടുന്നു. ഇവിടെ കളിയും കാര്യങ്ങളുമൊക്കെ അതിൻ്റേതായ പരിധിയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കണം. നാളെ പരലോകത്തെത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോയ സമയത്തെക്കുറിച്ച് കൈകടിക്കും. മരണവേളയിൽ പോലും ലൗല അഖർത്തനി ഇലാജിനും കരിപോലെ അല്പസമയത്തേക്ക് നീട്ടിത്തന്നാൽ മതിയായിരുന്നേനെ എന്ന് വിലപിക്കുന്ന സമയമുണ്ട്. പരലോകത്ത് ചോദ്യം ചെയ്യുന്ന വേളയിൽ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു, യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് സമയത്തെക്കുറിച്ച് രണ്ട് ചോദ്യമുണ്ട് എന്ന് മറക്കാതിരിക്കുക. അപ്പോൾ സമയം, അത് വേസ്റ്റ് എന്ന ഒരു പ്രയോഗം ഒരു വിശ്വാസിക്ക് ഉണ്ടാകുകയില്ല. നമ്മൾക്ക് ശരീരത്തിന് ഉന്മേഷം നൽകുവാൻ വേണ്ടി കളിക്കുന്ന കളികൾ പോലും സത്യത്തിൽ നന്മയായിരിക്കണം. ലുഡോ പോലുള്ള കളികൾ അത്തരം ഒരു നന്മയുണ്ട് എന്ന് തോന്നില്ല. ബുദ്ധിക്കും ശരീരത്തിനും ഉണർവും ഉന്മേഷവും നൽകുന്ന അത്തരം കളികളായിരിക്കണം ഒരല്പസമയം നമുക്ക് ഉന്മേഷത്തിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ പോലും നാം തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാഹു ആലം.
2: സുന്നത്ത് നിസ്കരിക്കുമ്പോൾ രണ്ട് സുന്നത്ത് നിസ്കാരം ഒരുമിച്ച് നെയ്യത്ത് വെക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് തഹിയത്ത് നിസ്കാരത്തിൻ്റെ കൂടെ വുളുവിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ്.
3: നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വലാത്ത് നമസ്കാരം, അത് ചിലത് പ്രത്യേകമായ ലക്ഷ്യമാക്കുന്നതായിരിക്കുകയില്ല. മറ്റു ചില നമസ്കാരങ്ങളാകട്ടെ കൃത്യമായ പ്രത്യേകമായ ലക്ഷ്യങ്ങളോടുകൂടിയുള്ളതായിരിക്കും. അതായത് ഒരാൾ ഉദു എടുക്കുന്നത് ഉദുവിന് ശേഷമുള്ള രണ്ടറക്കാത്ത് നമസ്കരിക്കുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് ഉദു എടുത്താൽ നമസ്കരിക്കുക, ഫർള് നമസ്കാരമാകട്ടെ സുന്നത്ത് നമസ്കാരമാകട്ടെ. ഒരാൾ ഫർള് നമസ്കാരം നിർവഹിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ്. പള്ളിയിൽ കയറിയാൽ ഉള്ള രണ്ടറക്കാത്ത് നമസ്കാരം, ഒരാൾ പള്ളിയിൽ കയറിയാൽ രണ്ടറക്കാത്ത് നമസ്കാരമാകട്ടെ മറ്റ് നമസ്കാരങ്ങളാകട്ടെ ഏത് നിർവഹിക്കുക. അപ്പം ചുരുക്കത്തിൽ ചില നമസ്കാരങ്ങൾ മറ്റ് ചിലതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ്, ചില നമസ്കാരങ്ങൾ മറ്റൊന്നിലേക്ക് പ്രവേശിക്കാത്തതുമാണ്. അപ്പോൾ രണ്ട് നമസ്കാരങ്ങൾ വ്യത്യസ്ത നീയത്തുകളോടുകൂടി ഒരുമിച്ച് നിർവഹിക്കണമെങ്കിൽ അതിൽ രണ്ടാലൊന്ന് പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടി നിർവഹിക്കാത്തതായിരിക്കണം. ഉദാഹരണമായി ഒരാൾ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ ഉള്ള റവാത്തിബ് നമസ്കരിക്കുന്നു, അതോടൊപ്പം അയാൾ ഉദു എടുത്ത് പള്ളിയിലേക്ക് കയറുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഉദു എടുക്കുന്നത് സത്യത്തിൽ ഉദുവിന് വേണ്ടി നമസ്കരിക്കുക എന്ന ലക്ഷ്യത്തിനല്ല, പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് പള്ളിയിൽ കയറി രണ്ടറക്കാത്ത് നമസ്കരിക്കുക എന്ന പ്രത്യേകമായ ലക്ഷ്യമല്ല, മറിച്ച് ഫർള് നമസ്കരിക്കണം. അപ്പോൾ സ്വാഭാവികമായും ഫർള് നമസ്കാരം പ്രത്യേകമായ ലക്ഷ്യമുണ്ട്, റവാത്തിബ് നമസ്കാരം പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. എങ്കിൽ അയാൾക്ക് ദുഹറിന് മുമ്പുള്ള രണ്ടറക്കാത്തും പള്ളിയിൽ പ്രവേശിച്ച തഹിയത്തിൻ്റെ രണ്ടറക്കാത്തും വ്യത്യസ്തമായ നീയത്തുകളോടുകൂടി രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ മതിയാവും. കാരണം തഹിയത്ത് നമസ്കാരം ഗൈർ മുറാദിൻ ലിദാത്തിഹ പ്രത്യേകമായ ലക്ഷ്യമാക്കുന്നതല്ല, എന്നാൽ തഹിയത്ത് നമസ്കാരം പ്രത്യേകമായ ലക്ഷ്യമാക്കുന്നതാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ-ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്വകളിലൊക്കെ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി നോക്കുക, ഒരാൾ സുബ്ഹിയുടെ രണ്ടറക്കാത്ത് നമസ്കാരം, സുബ്ഹിക്ക് മുമ്പുള്ള രണ്ടറക്കാത്ത് നമസ്കാരം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ മതിയാവും? ഇല്ല. എന്തുകൊണ്ട്? സുബ്ഹിക്ക് മുമ്പുള്ള രണ്ടറക്കാത്ത് തഹിയത്ത് പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടിയുള്ളതാണ്, സുബ്ഹിയും അതേപോലെ തന്നെയാണ്. ഇതേപോലെ തന്നെ ഒരാൾ ദുഹ നമസ്കാരത്തെ രണ്ടറക്കാത്തും ദുഹറിൻ്റെ മുമ്പുള്ള രണ്ടറക്കാത്തും അത് ഏതായാലും ഒരുമിച്ച് കൂടുകയില്ല, ഇങ്ങനെയുള്ള പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടി നിർവഹിക്കാത്ത ഒന്നായിരിക്കണം പരസ്പരം കൂട്ടി നമസ്കരിക്കണമെങ്കിൽ. എന്നാൽ രണ്ടും കൂടെ പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടിയുള്ളതാകുവാൻ പാടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ ഒരാൾ വൈകി നമസ്കരിച്ചു എന്ന് ഇരിക്കട്ടെ, ഒരാൾ ഉണർന്നെഴുന്നേറ്റ് 8 മണിക്കാണ് എങ്കിൽ അയാൾ സുബ്ഹിയുടെ രണ്ടറക്കാത്തും അതേസമയം തന്നെയാണ് ദുഹയുടെ രണ്ടറക്കാത്തും, ഇത് രണ്ടും കൂടെ രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ പോരെ, കാരണം ഇതൊക്കെ പ്രത്യേകമായി മുസ്തഖിൽ സ്വതന്ത്രമാണ്, അവ പ്രത്യേകമായി നമസ്കരിക്കണം. എന്നാൽ ഉദു എടുത്തതിന് ശേഷമാകട്ടെ പള്ളിയിൽ പ്രവേശിച്ചതിന് ശേഷമാകട്ടെ ആ നമസ്കാരങ്ങളുടെ കൂടെ റവാത്തി നമസ്കാരങ്ങളോ അല്ലെങ്കിൽ രണ്ടറക്കാത്തുള്ള ഫർൽ നമസ്കാരങ്ങളോ ഒക്കെ നിർവഹിക്കാവുന്നതാണ്.
0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷബീബ് സൊലാഹി, ഹംസ ഷാക്കിർ എന്നിവർ.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
7: പീസ് റേഡിയോ.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം. പാടി ബിലാൽ എന്ന പൂങ്കുയിൽ ഹിഷാം അങ്ങാടിപ്പുറത്തിന്റെ ആലാപനം കേൾക്കാം നമുക്ക് സ്വരത്തിൽ.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം. പാടി ബിലാൽ എന്ന പൂങ്കുയിൽ ഹിഷാം അങ്ങാടിപ്പുറത്തിന്റെ ആലാപനത്തിൽ സ്വരത്തിലാണ് നാം ഈ ഗാനം കേട്ടത്.
1: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് റേഡിയോ കാതൊർക്കുക. കുരുന്നുകൾക്ക് കുളിർ പകർന്നുകൊണ്ട് പൂമരത്തണലിൽ. അവതരിപ്പിക്കുന്നത് അൽ ഫഹദ് പൂന്തുറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാം. ഏറെ പ്രിയം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൂട്ടുകാരെ, നമുക്കറിയാം ഇസ്ലാമിന് ശക്തി പകരുന്നത് എങ്ങനെയാണെന്നറിയോ? നമുക്കെല്ലാവർക്കും ശക്തിയുണ്ടോ കൂട്ടുകാരെ? നമ്മളെല്ലാവരും ഇങ്ങനെ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ പരസ്പരം പറഞ്ഞു പറഞ്ഞു കളിക്കും അല്ലേ? എനിക്കാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്, എനിക്കാണ് ഏറ്റവും ശക്തിയുള്ളത്, എടാ നിന്നെ ഞാൻ ഇങ്ങനെ ഇടിക്കുമടാ, അടിക്കുമടാ എന്നൊക്കെ പറഞ്ഞല്ലേ കൂട്ടുകാരെ. കൂട്ടുകാരെ, കൂട്ടുകാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ നല്ല പോലെ? കൂട്ടുകാരെ, ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. നമ്മളെല്ലാവരും ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് പറയട്ടെ ഞാൻ. കൂട്ടുകാരെ, അറിയേണ്ട മതം നമ്മളുടെ അള്ളാഹു സുബ്ഹാന

തആല അല്ലേ, ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നന്മ ചെയ്തവന് ഒരുക്കി വച്ചിരിക്കുന്ന സുന്ദരമായ ഒരു ലോകമുണ്ട്. എവിടെയാണ്? അതെ, സ്വർഗം.

കാട്ടിത്താത്തമ്പുരാനേ കൂട്ടുകാരെ, ആ സ്വർഗം നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ആ ആകാശം പോലെ വിശാലമായ സ്വർഗത്തിൽ പോകാൻ ഏറെ കൊതിക്കുന്നവനാണ് നമ്മളല്ലേ? ആ പാട്ടെങ്ങനെയാണ്? ആ അത്രയ്ക്കും വിശാലമാണ്. ഒന്നും കൂടി കൂട്ടുകാരെ കേൾക്കണം ആ സോങ്, ആ പാട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. എന്താണെന്നറിയോ,

ആ സ്വർഗം വളരെ വിശാലമാണ് അല്ലേ? ആകാശം പോലെ വിശാലമാണ് സ്വർഗം. അതുപോലെ തന്നെ അവിടെയുള്ളത് എന്തൊക്കെയാണ്?

0: ആലുകൾ അവിടെ ഉള്ളത് അതൊക്കെയാണ്. സ്വർഗത്തിൽ കോപ്പകൾ, സോഫകൾ, പച്ചവിരിപ്പുകൾ, പട്ടിനാൽ നെയ്ത വസ്ത്രങ്ങൾ, തേനാറുകൾ, പാലാഴികൾ, വറ്റാത്ത നീർച്ചാലുകൾ. അതിവിശാലമാണ് സ്വർഗം അല്ലേ കൂട്ടുകാരെ? ആ സ്വർഗത്തിലേക്ക് പോകാൻ കൊതിക്കുന്നവരാണ് നമ്മൾ അല്ലേ? അന്ന് ഇസ്ലാം എന്ന മതത്തിനെ വിശ്വസിച്ച നമ്മുടെ പ്രവാചകന്റെ ഉറ്റ സുഹൃത്ത് ആരാണ്? ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം മതം സ്വീകരണം. വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതത്തിന് ശക്തിയില്ലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം ഇസ്ലാം മതം സ്വീകരിച്ച് പ്രവാചകൻ്റെ പത്നിയും പ്രവാചകൻ്റെ പിതൃവ്യപുത്രനായ പുത്രനും അതുപോലെ തുടങ്ങിയ ഒന്ന് രണ്ടാളുകളിൽ മാത്രം ഒതുങ്ങി ഇസ്ലാം കൂടിയപ്പോൾ തൻ്റെ ഉറ്റ സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി മറ്റുള്ളവർക്ക് ഏറെ ശക്തിയായത്. അതുപോലെ തന്നെ ധനികനായ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. കൂട്ടുകാരെ, സ്വർഗത്തെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മുമ്പിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന്, അല്ലാഹുവിനു വേണ്ടിയിട്ട് കൃത്യമായി നമസ്കരിക്കുന്നതിന്, അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്കു വേണ്ടി എന്തെന്ത് പ്രവർത്തനങ്ങൾ ചെയ്യാനും നമ്മുടെ ഏക ലക്ഷ്യം കൂട്ടുകാരെ സ്വർഗമാണ് എങ്കിൽ, ആ സ്വർഗത്തെ കൊതിക്കുന്ന നമ്മുടെ മുമ്പിൽ ഒന്നും ഒരു വിലയുമില്ലാത്ത രീതിയിലാക്കണം. അള്ളാഹുവിന് ദുനിയാവിലെ ഒന്നിനും ഒരു വില ഇല്ലാത്ത രീതിയിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അറിയാമായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചാൽ തൻ്റെ ധനം മുഴുവനും, തൻ്റെ കച്ചവടത്തെ, അദ്ദേഹം വലിയ കച്ചവടക്കാരനും വളരെയധികം ധനമുള്ള സമ്പന്നനുമായിരുന്ന അബൂബക്കറിന് വ്യക്തമായി അറിയാമായിരുന്നുണ്ട് ഈ കച്ചവടത്തിൽ അത് പ്രതികൂലമായി ബാധിക്കുമെന്നറിയാമായിരുന്നെങ്കിലും എന്ത് വില കൊടുത്തും കച്ചവടമല്ല, ഈ ദുനിയാവിൽ എനിക്കെന്തെല്ലാം ഉണ്ടെങ്കിലും ശരി ഇസ്ലാമാണ് ഇഷ്ടമെന്നും സ്വർഗമാണ് ആഗ്രഹമാണ് എന്ന് പറഞ്ഞും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഇസ്ലാമിനെ പിന്തുണയ്ക്കാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹം എന്നിട്ട് പ്രബോധന വഴിയാണ്, അദ്ദേഹത്തിൻ്റെ പ്രബോധനം വഴിയാണ് പ്രസിദ്ധരായ ഒരുപാട് സ്വഹാബികൾ ഇസ്ലാമിലേക്ക് വന്നത്. കൂട്ടുകാരെ, നമ്മളും മറ്റുള്ള കൂട്ടുകാരനെ എന്തു ചെയ്യണം? ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. ആ ഇസ്ലാമിലൂടെ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് സുന്ദരമായ സ്വർഗമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കണം. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇസ്ലാമിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു. വലിയ പ്രസിദ്ധരായ കുറേ സ്വഹാബിമാർ ഇസ്ലാമിലേക്ക് വന്നു. ആരൊക്കെയാണെന്നറിയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻ, സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, തൽഹത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അബൂ സലമ റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ ഈ പ്രമുഖരായ സ്വഹാബിമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാമിലേക്ക് വന്നു. ഇവരെല്ലാം മക്കയിൽ ഉന്നത സ്ഥാനമുള്ളവരായിരുന്നു. ഇവരുടെ എല്ലാം ഇസ്ലാം സ്വീകരണം ഇസ്ലാമിന് വലിയ ശക്തിയായി മാറി. അന്ന് അടിമ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. കൂട്ടുകാരെ, നമുക്കാർക്കും അറിയില്ല, നമ്മുടെ നാട്ടിലൊന്നും ഇന്ന് അങ്ങനത്തെ സമ്പ്രദായം ഒന്നുമില്ല. ഉമ്മയോടും ഉപ്പയോടും അതുപോലെ തന്നെ ഉമ്മയുടെ ഉമ്മയോടും അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മയോടൊക്കെ ചോദിച്ചു നോക്കണം എന്താണ് ഈ അടിമ സമ്പ്രദായമെന്നും. അന്ന് നിലവിൽ മക്കയിൽ എന്ത് ചെയ്തിരുന്നു? ഈ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. മക്കയിൽ അടിമകളുടെ മക്കയിലെ അടിമകളിൽ പലരും ഇസ്ലാമിൻ്റെ സന്ദേശം കേട്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആ സന്ദേശം കേട്ട് വിശ്വാസികളായി. അക്കാരണത്താൽ അവരുടെ ഉടമകൾ അവരെ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും തുടങ്ങി. ദയാലുവായ തുടങ്ങി അങ്ങനെ അവരെ കുറേ ഒരു ദയയില്ലാതെ അവരാക്രമിക്കാൻ തുടങ്ങി. എന്തിന്? ഇസ്ലാം മതം സ്വീകരിച്ചതിന് വേണ്ടി. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഒരു പ്രത്യേകമായൊരു ഗുണപാഠം പറഞ്ഞു തരട്ടെ ഈ കഥയിൽ നിന്ന്. ഇസ്ലാം മതം സ്വീകരിച്ച അന്നു മുതലുള്ള ആളുകൾ തന്നെ എന്ത് ചെയ്തു? അള്ളാഹുവിനെ മാത്രം ആരാധിച്ചതിൻ്റെ പേരിൽ, അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ വായു നൽകിയ, അല്ലെ കൂട്ടുകാരെ, നമുക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, നടക്കാൻ കാലുകൾ നൽകിയ, മനുഷ്യന് ശക്തി നൽകിയ ആ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ അന്നും അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തിരുന്നു? ആക്രമിക്കപ്പെട്ടിരുന്നു. അവരുടെ യജമാനന്മാരുടെ കയ്യിൽ നിന്ന് ആക്രമിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ, ഇസ്ലാം മതം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൻ്റെ പേരിൽ കുറേ ആളുകൾ അന്നും ആക്രമിക്കപ്പെട്ടിരുന്നു. അവർ പ്രയാസങ്ങൾ സഹിച്ചു, പ്രതിസന്ധികൾ സഹിച്ചു, വേദനകൾ സഹിച്ചു, യാതനകൾ സഹിച്ചു. എന്തേ അവരുടെ മനസ്സിലെ ലക്ഷ്യം? മരിച്ചു കഴിഞ്ഞാൽ ലോകഗീർത്ഥനാഥൻ വിശാലമാക്കി വച്ചിരിക്കുന്നു. എങ്ങനെ വിശാലമാക്കി വച്ചിരിക്കുന്നു? ആകാശം പോലെ വിശാലം സ്വർഗം, അല്ലേ? സ്വർഗം, ആകാശം പോലെ വിശാലം സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പോകാൻ അവർ കൊതിച്ചു. നമ്മളും കൊതിക്കണ്ടേ കൂട്ടുകാരെ സ്വർഗത്തിലേക്ക് പോകാൻ? ആ സ്വർഗത്തിൽ പോകാൻ നമ്മൾ ക്ഷമിക്കണം. ഇസ്ലാമായതിൻ്റെ പേരിൽ നമുക്ക് അക്രമങ്ങൾ വന്നേക്കാം, നമുക്കും പ്രതിസന്ധികൾ വന്നേക്കാം. എവിടെയും നമ്മൾ ക്ഷമിക്കണം. ക്ഷമിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലാഹു യദുഉ ഇലാ ദാറുസ്സലാം. അള്ളാഹു ക്ഷണിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിൻ്റെ ഭവനമാണ്. ഏതാണ് സമാധാനത്തിൻ്റെ ഭവനം? സന്തോഷത്തിൻ്റെ ഭവനം. എവിടെ? അരുവികൾ ഒഴുകുന്ന ലോകം കാണാനെന്തുണ്ട് മാർഗം, കാട്ടിത്തരൂ തമ്പുരാനേ. ആ അരുവികൾ ഒഴുകുന്ന ലോകമാണ് കൂട്ടുകാരെ സമാധാനത്തിൻ്റെ ലോകം. അപ്പോൾ ആ സമാധാനത്തിൻ്റെ ലോകത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ഇസ്ലാം മതം സ്വീകരിച്ച അബൂബക്ർ സിദ്ദീഖ് റളിയല്ലാഹു ക്ഷമിച്ചതും. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകിയ മുഴുവൻ സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതും സമാധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂട്ടുകാരെ, ആ സമാധാനത്തിനു വേണ്ടി അദ്ദേഹം ഏറെ പ്രയാസപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ കൂട്ടുകാരെ, ഈ അടിമകളുടെ കഥ പറഞ്ഞല്ലോ, ഈ ദയാലുവായ അബൂബക്കർ സിദ്ദീഖിനെ എന്ത് ചെയ്തു? അവരിൽ പലരെയും വിലക്ക് വാങ്ങി സ്വതന്ത്രമാക്കി. എന്തിനാണ് ആ അടിമകളെയൊക്കെ വിലക്ക് വാങ്ങി സ്വതന്ത്രമാക്കിയത്? എന്തിനാണ്? ഇസ്ലാം മതം സ്വീകരിച്ച അടിമകൾക്ക് അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച അദ്ദേഹം ബാക്കിയുള്ള കൂട്ടുകാർ, ബാക്കിയുള്ള കൂടെയുള്ള അടിമകളെ, അവരെപ്പോലെ മനുഷ്യരായ ആളുകൾ എന്ത് ചെയ്തു? നന്മയിലേക്ക് അദ്ദേഹത്തെ തിരിച്ച് ആ അടിമത്വത്തിൽ നിന്ന് അദ്ദേഹം മോചിപ്പിച്ചെടുത്തു, സ്വതന്ത്രരാക്കി അവരെ ജീവിപ്പിച്ചു. കൂട്ടുകാരെ നോക്കും, നമ്മുടെ മനസ്സങ്ങനെയാണോ? നമ്മൾ ഓരോരുത്തരും എങ്ങനെയാകണം? ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നവർക്ക് നമ്മൾ സമാധാനവും ശാന്തിയുമുള്ളവരായി മാറണം കൂട്ടുകാരെ. അതുപോലെ തന്നെ അങ്ങനെയാണ് ആ അടിമകളെ സ്വീകരിച്ചതിൻ്റെ ഇടയിൽ നിന്നാണ് ആദ്യത്തെ മുഅദ്ദിനായ ബാങ്ക് വിളിക്കുന്ന ആൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ സ്വഹാബി ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് അടിമയായിരുന്നു അദ്ദേഹമാണ്. ആദ്യകാല അടിമയായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മോചിപ്പിച്ചു. ഇസ്ലാം സ്വീകരിച്ച ബിലാലിനെ അദ്ദേഹത്തിൻ്റെ ഉടമകളുടെ ഉപദ്രവത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആണ് മോചിപ്പിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പോകുന്നിടത്തെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കൂട്ടുമായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും അബൂബക്കറിൻ്റെ ശരീരവും സമ്പത്തും നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലം അദ്ദേഹത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, നമുക്ക് സഹായം നൽകിയ ഒരാൾക്കും നാം പ്രത്യുപകാരം നൽകാതിരുന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനൊഴികെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നൽകിയ സഹായത്തിന് പ്രതിഫലം അള്ളാഹു തന്നെ നൽകേണ്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെ സമ്പത്തും ഉപകാരപ്പെട്ടില്ല കൂട്ടുകാരെ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി ഏറെ ത്യാഗം സഹിച്ച മനുഷ്യനല്ലേ. എല്ലാവർക്കും പ്രത്യുപകാരം നബി സല്ലല്ലാഹു അലൈഹി സല്ലം നൽകിയിട്ടുണ്ട്, പക്ഷേ അബൂബക്കറിന് ഒഴികെ നൽകിയിട്ടില്ല. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുക്കി വെച്ചിട്ടുണ്ട് വലിയൊരു ഉപകാരം, അള്ളാഹു തന്നെയാണ് അത് നൽകേണ്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമയെ സംരക്ഷിക്കാൻ പലപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തിയ സന്ദർഭങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകനോട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇങ്ങനെ പറഞ്ഞു, ഇസ്ലാമിലെ ഒരു കാര്യം മുന്നിൽ വെച്ചു കൊടുത്താൽ ഏതൊരാളും ആദ്യഘട്ടത്തിൽ ഒരു സംശയം കാണിക്കാതിരുന്നിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒഴികെ. അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല, ഒരു സംശയം കാണിക്കാതെ അത് സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹം എപ്പോഴും അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ എന്തു പറഞ്ഞാലും അതിൽ തെല്ലും സംശയം പ്രകടിപ്പിക്കാതെ അത് അപ്പടി വിശ്വസിക്കാൻ അദ്ദേഹം സദാ സന്നദ്ധനായിരുന്നു. നോക്കൂ കൂട്ടുകാരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ എന്തു പറഞ്ഞാലും ഇസ്ലാം പഠിപ്പിക്കുന്ന എന്തു കാര്യവും തൻ്റെ ജീവിതത്തിൽ നിറവേറ്റാൻ തയ്യാറായവരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ നമ്മളാകണം. പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളും അപ്രകാരം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെ മാതൃകയാക്കാം നമുക്ക്. കൂടുതൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ കഅബയുടെ സമീപം എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട അബൂജഹൽ നബിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല ഇന്ന് പുതിയത് വല്ലതും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി സല്ലമ കളിയാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി സല്ലമയെ അബൂജഹൽ അങ്ങനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തലയുയർത്തിക്കൊണ്ട് പറഞ്ഞു, ഉണ്ട്. ഇന്നലെ രാത്രി ഞാൻ ജിബ്രീലിൻ്റെ സഹായത്തോടെ ജെറൂസലേമയിലെ ബൈത്തുൽ മുഖദ്ദിസിലേക്കും അവിടെ നിന്ന് ആകാശലോകത്തേക്കും ആനയിക്കപ്പെട്ടു. ഇത് കേട്ട അബൂജഹൽ പരിഹാസത്തോടെ ചോദിച്ചു, എന്നിട്ട് നേരം പുലരുമ്പോഴേക്കും ഞങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി സല്ലമ കളിയാക്കിയ അബൂജഹലിന് മറുപടി നൽകി, എന്ത്? അതെ, ഞാൻ പോയിട്ട് വന്നു. പരിഹസിക്കാൻ പുതിയ സന്ദർഭം കൈവന്ന സന്തോഷത്തോടെ അബൂജഹൽ തൻ്റെ കൂട്ടുകാരോട് ആർത്തട്ടഹസിച്ചു, സഹോദരങ്ങളെ വരൂ വരൂ, ഇതാ മുഹമ്മദിൻ്റെ പുതിയ വാർത്ത. ആളുകൾ ഓടിക്കൂടി. ഇപ്രാവശ്യം മുഹമ്മദിനെ അനുയായികൾ തീർച്ചയായും കൈയൊഴിയുമെന്ന് അബൂജഹലും കൂട്ടരും കണക്കുകൂട്ടി. അത്ര അസംഭ്യമാണല്ലോ, സംഭവിക്കാത്തൊരു കാര്യമാണല്ലോ ഈ പുതിയ വാദമെന്ന് പറഞ്ഞു. മുസ്ലിങ്ങളെ പരസ്പരം തെറ്റിക്കാൻ അവർ കിണഞ്ഞു ശ്രമിച്ചു. ഒരു സംഘം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുത്തു ചെന്നു പറഞ്ഞു, അബൂബക്കർ, വളരെ അത്ഭുതകരമാണ് നിന്റെ കൂട്ടുകാരൻ്റെ പുതിയ വാദം. ഇത് ബുദ്ധിശൂന്യമായ വാദം തന്നെ. എങ്ങനെ നിങ്ങളിത് വിശ്വസിക്കുന്നു? അവൻ ബൈത്തുൽ മുഖദ്ദിസിലേക്കും ആകാശലോകത്തിലേക്കും പോയത്രേ, പുലരുന്നതിന് മുമ്പ് മടങ്ങി വരികയും ചെയ്തു പോലും. നിങ്ങളിതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇതു കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തെല്ലും സംശയിക്കാതെ മറുപടി നൽകി, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യം തന്നെയാണ്. ഞാനൊരു സംശയവുമില്ല. അതിനേക്കാൾ വലിയ എത്രയോ കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആകാശലോകത്ത് നിന്ന് പ്രഭാതത്തിലും പ്രദോഷത്തിലും അദ്ദേഹത്തിന് ലഭിക്കുന്ന വാർത്തകളിൽ വിശ്വസിച്ചവരാണ് ഞങ്ങൾ. അതിലുപരിയാണോ ഇത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം നബിയോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് സത്യസന്ധനാണ്, അള്ളാഹു സാക്ഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഏതൊരു കാര്യവും ഒരിക്കലും സംശയിക്കാതെ അതേപോലെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുകയും ചെയ്തത് കാരണം അദ്ദേഹത്തിന് സിദ്ദീഖ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എല്ലാവരും അവിശ്വസിച്ചപ്പോൾ വിശ്വസിച്ച ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന് സത്യം അംഗീകരിക്കുന്നവനെന്ന് ബഹുമതി നാമം പ്രവാചകൻ നൽകി. അങ്ങനെ അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് ആയി മാറി. സിദ്ദീഖ് എന്ന നാമം ലഭിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കഥയാണ് നമ്മൾ കേട്ടത് കൂട്ടുകാരെ. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം പറയുന്നത് എല്ലാം അപ്പടി വിശ്വസിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അനുസരിച്ചിരുന്നതെല്ലാം സ്വർഗത്തിനു വേണ്ടിയിട്ടാണെന്ന് കൊതിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും സിദ്ദീഖായി മാറിയ സന്ദർഭത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കൂട്ടുകാരെ, ഇൻഷാ അല്ലാ നമ്മുടെ പ്രവാചകൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അനുസരിച്ചതുപോലെ നമ്മളും അനുസരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വിഷയം സിദ്ദീഖ് ആയ സഹാബി. നിങ്ങൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ, അവതരിപ്പിച്ചത്

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: Peace Radio. Tune to reality.

0: പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പൊ ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകള് അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അത് കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ, അങ്ങനെ പോകാൻ എന്ത് അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോവാറില്ലല്ലോ കർഷകനോട്. അപ്പൊ കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ ഏഴ് കുതിരകളുമുണ്ട്. ഏഴ് കുതിരകളായിട്ടാണ് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒന്ന് പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ എട്ടെണ്ണമായി, അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോളയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി എട്ടെണ്ണം ഉണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരളി പിടിച്ചു, അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണു, കാല് പൊട്ടി. അപ്പം ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോൾ ആകെ സ്ലിപ്പായില്ല, നിങ്ങളെ മോൻ ഇങ്ങനെയൊക്കെ കാല് പിടിച്ചൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ടാ വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാർ ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും അവർക്കിഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ പിടിച്ചു നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പം അത് കണ്ടവർ പറഞ്ഞു, കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: ആകെ ഒരു മകനേ ഉള്ളൂ,
0: അവർ മകനേ ഉള്ളൂ, കാല് പൊട്ടിയത് പറ്റൂല, വേണ്ട എന്ന് അവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞ പയൽവാസികൾ വന്ന്, നിങ്ങളെ മകനെ, ആ നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല, ഓ നിങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആയിരിക്കാം. ഇതാണ് കഥ. നമ്മൾ പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും.
1: അതെ,
0: ഇതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകൾ എടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മറുവശം വന്നേക്കാം.
1: വിധി പറയുക എന്നതിനും അപ്പുറം ഒന്ന് ഉണ്ട്. ഒന്ന്, നിങ്ങൾ സംഭവം കറക്റ്റാണ്, എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യാം. രണ്ടാമത്തൊരു വിഷയമുണ്ട്, മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് കൂടുതൽ ടെൻഷനാകുന്നു. രണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെ ആവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെ ആവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെ ആവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
0: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാൻ അത് കഴിയില്ല, അപ്പോഴേക്കും തന്നെ തീരുമാനമെടുത്ത് കഴിഞ്ഞു പോയി.
1: അതെ അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പെന്ന് അല്ലാൻ്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
1: അവിടെ അതിനാണ് ഒന്ന് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറുഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട് കൂട്ടിവെക്കാം.
2: പീസ് റേഡിയോയിൽ ഇനി അൽ മിമ്പർ, ദുനിയാ വന്ന നടവഴി. അൽ മിമ്പറിൽ ഫൈസൽ മൗലവി സംസാരിക്കുന്നു.
3: നഹ്മദു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലാ وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان

0: الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا.
1: ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാണ്. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും എല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം റബ്ബ് ആശ്വാസം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ സ്ഥാപിത കാലം മുതൽ ഉള്ള ഇതിന്റെ പ്രസിഡന്റായി സേവനം ചെയ്തിരുന്ന ബഹുമാന്യ കെ.വി. ആലസക്കുട്ടി സാഹിബ് ഇന്ന് രാവിലെ മരണപ്പെട്ടു. അസറിന് ശേഷമാണ് ജനാസ നമസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ദീനി സേവന മേഖലയിൽ ധാരാളമായി മുമ്പിൽ നിന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ സേവനം ചെയ്ത അദ്ദേഹം ദുനിയാവിലെ ജീവിതം അവസാനിച്ച യാത്രയായി അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ ഐഹിക ജീവിതം എന്നത് പരലോകത്തെ കടന്നു പോകാനുള്ള ഒരു നടവഴി മാത്രമാണ്. അൽഹയാത്തു ദുനിയാ മമറുല്ലാ മക്കർ എന്നാണ് പറയുക. ഐഹിക ജീവിതം എന്നത് മമറാണ്, ഒരു നടവഴിയാണ്. ലാ മക്കർ സ്ഥിരമായി നിൽക്കാനുള്ള ഇടമല്ല. പാരത്രികമായി ലോകത്തേക്കുള്ള യാത്രയിൽ കടന്നുപോകാനായി നിശ്ചയിക്കപ്പെട്ട ഒരു മാർഗം മാത്രമാണ്, വഴി മാത്രമാണ് ഐഹിക ജീവിതം എന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഹയാത്തു ലില്ലുൻ സാഇൽ, ഈ ജീവിതം എന്നത് നീങ്ങിക്കൊണ്ടേയിരിക്കുന്ന നിഴലാണ്. നിഴൽ എവിടെയും സ്ഥിരമായി നിൽക്കാറില്ല. ഓരോ നിമിഷത്തിലും ആ നേഴങ്ങനെ നീങ്ങിക്കൊണ്ടേക്കും. സൂര്യന്റെ ചലനമനുസരിച്ച് നേഴുകളും ദിശ മാറും, അതിന്റെ വലിപ്പം മാറും, ചെറുതാകും, വലുതാകും, ഇല്ലാതാകും. ഇതാണ് നേഴിന്റെ പ്രത്യേകത. എന്നതുപോലെയാണ് ജീവിതവും. അത് ഹയാത്തു ലില്ലുൻ സാഇൽ, നീങ്ങിപ്പോകുന്ന നേഴിലാണ് ജീവിതം എന്നത്. ജനിച്ചു വന്ന് കുട്ടിക്കാലം കഴിഞ്ഞ് പിന്നീട് വ്യത്യസ്തമായ ഘട്ടങ്ങൾ താണ്ടി ചെറുപ്പകാലവും യൗവനവും കഴിഞ്ഞ് വാർദ്ധക്യവും കഴിഞ്ഞ് തിരിച്ച് യാത്ര പോകുന്ന താൽക്കാലികമായ സംവിധാനം മാത്രമാണ് ഈ ലോകത്തെ ജീവിതമെന്ന്. ആ നടപടിയുടെ കടന്ന് ശരിയായ ജീവിതമാകുന്ന പരലോകത്തേക്ക് എത്തുമ്പോൾ അവിടെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അവനാണ് ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്തിയത്. ഇവിടെ എന്തെല്ലാം സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, പരലോകത്തെത്തുമ്പോൾ ഇതൊന്നും ഒന്നുമല്ലാതായി മനുഷ്യന് ബോധ്യപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൻ നാസിയാത്ത് നമുക്കെല്ലാം പരിചിതമായ വചനമാണ്. ഖിയാമത്ത് മുന്നിൽ കാണുമ്പോൾ ഈ ദുനിയാവിൽ ആകെ ജീവിച്ചത് ഇല്ല അശയ്യത്തൻ ഔ ലുഹാഹ, ഒരു പ്രഭാത സമയമോ പ്രദോഷ സമയമോ അല്ലാതെ ജീവിച്ചിട്ടില്ല എന്ന് മനുഷ്യർക്ക് തോന്നിപ്പോകും. ദുനിയാവിൽ ആകെ ഞാൻ ജീവിച്ചത് ഒരു വൈകുന്നേര സമയം മാത്രം, ഒരു രാവിലത്തെ സമയം മാത്രം, ഏതാനും മണിക്കൂറുകൾ, ഇതാണ് എനിക്ക് ആകെ കിട്ടിയത് എന്നവർക്ക് തോന്നുമെന്ന് സൂറത്തുൻ നാസിയാത്തിൽ പറയുന്നുവെങ്കിൽ മറ്റു സല്ലല്ലാഹു തആല മറ്റൊരു ശൈലി പ്രയോഗിച്ചത് വയൗമ യഹ്ശുറുഹും കഅല്ലം യൽബസു ഇല്ലാ സാഅത്തൻ മിനൽ നഹാരി യതആറഫൂന ബൈനഹു. അവരെല്ലാം നാം ഒരുമിച്ച് കൂട്ടും, അല്ലാഹു തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക, ഒരുമിച്ച് കൂട്ടുമ്പോൾ കഅല്ലം യൽബസു ഇല്ലാ സാഅത്തൻ മിനൽ നഹാർ, പകലിലെ ഏതാനും സമയമല്ലാതെ അവർ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്തതുപോലെയാണ് അവർക്ക് അനുഭവപ്പെടുക. ദുനിയാവിൽ എത്ര കാലം ജീവിച്ചു ചോദിച്ചാൽ അതൊന്നുമില്ല, ഏതാനും ചില മണിക്കൂറുകൾ, ഏതാനും ചില സമയങ്ങൾ, അത് മാത്രമേ ദുനിയാവിൽ ഞാൻ ജീവിച്ചിട്ടുള്ളൂ എന്ന് അവർ തോന്നും. പരലോകം മുന്നിൽ കാണുമ്പോൾ ഇന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ എന്താണ് ജീവിതാർത്ഥമുള്ളത്? ഏത് നിമിഷം അവസാനിച്ചേക്കാവുന്ന നൈമിഷികമെന്ന് കേവലം ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമല്ല, നൈമിഷികം തന്നെയാണ്. ഈ സംസാരം പോലും പൂർത്തിയാകുമോ എന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. ജുമാ കഴിഞ്ഞ് വന്ന പോലെ തന്നെ തിരിച്ചിറങ്ങാൻ കഴിയുമോ? അല്ലാഹു അഅലം. ഏത് നിമിഷം അവസാനിച്ചേക്കാവുന്ന തീർത്തും നൈമിഷികമായ ഒരു ജീവിതം തന്നിട്ട് ഇവിടെ പിന്നെ പറഞ്ഞത് എന്താണ് അർത്ഥമുള്ളത്? അവിടെയാണ് ഓതി വെച്ച ആയത്തു വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബ വ ഖൈറുൽ അമല. ബാഖിയാത്തു സ്വാലിഹാത്ത്, സ്വാലിഹായ അവശേഷിക്കുന്ന കർമ്മങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതാണ് ഖൈർ, അതാണ് ഖൈറായത്. ബാക്കിയെല്ലാം ഈ നടവഴിയിൽ ഉത്തേച്ചു പോകേണ്ടുന്ന സൗകര്യങ്ങൾ മാത്രമാണ്. നടവഴിയിൽ വെയിൽ കൊള്ളാതിരിക്കാൻ സംവിധാനമുണ്ടാകും, നന്നായി നടക്കാൻ പ്രയാസമില്ലാതിരിക്കാൻ ഒരുപക്ഷെ അതിന്റെ നിലം ആ നിലക്ക് സൗകര്യപ്പെട്ടിട്ടുണ്ടാവാം. അതിൽ പല കാഴ്ചകൾ രണ്ടു വശങ്ങളിലായി ഒരുക്കി വെച്ചിരിക്കാം. അതിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ അതെല്ലാം കണ്ടാസ്വദിച്ച് കടന്നു പോകുന്നുവെന്നല്ലാതെ ഇതൊന്നും സ്ഥായിയായി സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റാവുന്നതല്ല. അവർ ഒരു നടപടിയിലൂടെ കടന്നു പോവുക മാത്രമാണ്. ദുനിയാവാകുന്ന നടപടിയിലൂടെ കടന്നുപോയി ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ഈ കണ്ടതും ഈ അനുഭവിച്ചുകൊണ്ടും ഒന്നുമല്ല എന്ന് മനുഷ്യന് ബോധ്യമാകുമെന്നാണ് ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നത്. എങ്കിൽ ആ യാത്രയിൽ, ആ നടപടിയിലൂടെ കടന്നു പോകുന്ന ആ യാത്രയിൽ ശേഖരിക്കാൻ കഴിഞ്ഞ ആസാറുകൾ, ശേഷിപ്പുകൾ, അവശേഷിക്കുന്ന സ്വാലിഹായ കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, അതാണ് ഇന്ന് റബ്ബിന്റെ പക്കൽ സവാബ് ഏറ്റവും ഖൈറായത്, പ്രതിഫലത്തിനാൽ ഏറ്റവും ഖൈറായത് എന്ന് അവ പഠിപ്പിക്കുന്നുവെങ്കിൽ അത് എത്ര കണ്ട് നേടാൻ കഴിയുമോ, അത് എത്ര കണ്ട് ശേഖരിക്കാൻ കഴിയുമോ, അവിടെയാണ് ജീവിതം അർത്ഥവത്തായി മാറുന്നത്. കഴിഞ്ഞ കുത്തുബെല്ലാം സൂചിപ്പിച്ചതുപോലെ പരിപൂർണമായും നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്ന അബ്ബിന്റെ ആ ഒരു ആഹ്വാനമുണ്ടല്ലോ, അത് നാം പ്രത്യേകമായി ശ്രദ്ധ വഹിക്കുന്ന ആവശ്യകത അവിടെയാണ്. നന്മകൾ, അതാണ് ബാഖിയാത്തു സ്വാലിഹാത്ത്, ഹസനാത്ത്, നന്മകൾ, ആ മരിച്ചാലും മരിക്കാതെ ബാക്കിയാകുന്ന ആസാറ് ശേഷിപ്പുകൾ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിൽ പരിചയപ്പെടുത്തിയല്ലോ. തീർച്ചയായും മരിച്ചവരെ നാം ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു, അവർ ചെയ്തു വെച്ചതെല്ലാം നാം രേഖപ്പെടുത്തുകയും ചെയ്യും. വആസാറഹും, അവിടെ ആസാറുകളെയും നാം രേഖപ്പെടുത്തുമെന്നാണ്. മരിച്ചു പോകുമ്പോൾ ബാക്കി വെച്ചു പോയ നന്മകൾ, അതാണ് ആസാർ. മാ ഖദ്ദമു എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങളാണ്, അവശേഷിക്കാത്ത, നമുക്ക് അത് നമ്മിൽ മാത്രം പരിമിതമാകുന്ന കർമ്മങ്ങൾ, നിസ്കാരം, നോമ്പ്, അതുപോലെ ഖുർആൻ പാരായണം, ദിക്റുകൾ തുടങ്ങിയ നമ്മിൽ മാത്രം പരിമിതമാകുന്ന കർമ്മങ്ങൾ, അതാണ് മാ ഖദ്ദമു. ആസാറുഹും എന്ന് പറഞ്ഞാൽ നാം മരിച്ചാലും മരിക്കാതെ ബാക്കിയാകുന്ന കർമ്മങ്ങൾ, ഈ ഉമ്മത്തിന് വേണ്ടി ചെയ്തു വെച്ച, സമൂഹത്തിന് വേണ്ടി, നാടിനു വേണ്ടി ചെയ്തു വെച്ച നന്മകൾ വല്ലതും ബാക്കി വെച്ച് പോകാൻ കഴിഞ്ഞാൽ, ഒരുപക്ഷെ 100, 200, 300, 500, 1000 കൊല്ലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ബാഖിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന സ്വാലിഹായ കർമ്മങ്ങൾ, അതാണ് ഖൈറുൻ, ഏറ്റവും ഖൈറായത്. ഇമാം ബുഖാരി വഫാത്തായിട്ട്
0: 1800 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇമാം ഷാഫി വഫാത്തായിട്ട് 1250 കൊല്ലങ്ങളായി. ഇമാം മുസ്ലിം, ഇമാം തിർമിദി, ഇമാം അബൂ ദാവൂദ്, ഇമാം അഹ്മദ് അടക്കമുള്ള ഒട്ടനവധി പണ്ഡിതന്മാർ ലോകത്ത് ജീവിച്ചു പോയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, എന്നിട്ടും അവിടേക്ക് പേരുകൾ പരാമർശിക്കപ്പെടാത്ത ദിവസങ്ങളില്ല ലോകത്ത്. അവിടെ കിതാബുകൾ അവലംബിക്കപ്പെടാത്ത ദിവസങ്ങളിലെ ലോകത്ത് ഏതൊരാളുടെ ആയത്ത് പറയുമ്പോഴും ഹദീസ് പറയുമ്പോഴും അവരെയൊക്കെ അവലംബിച്ചും ആശ്രയിച്ചും തന്നെയാണ്. അതെല്ലാം ഇന്നും മത വിദ്യാർത്ഥികളാവട്ടെ, ഇത്തരം മെമ്പറുകളാവട്ടെ, അതല്ലാത്ത ദീനിയായ ചർച്ചകൾ എവിടെയാകട്ടെ, അവിടെയെല്ലാം അവർ ചെയ്തു വെച്ച ശേഷിപ്പുളയാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇമാം നബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ എന്ന കിതാബ് ശേഖരിക്കാൻ തീരുമാനിച്ചപ്പോൾ 40 ഹദീസുകൾ മുസ്ലിം ഉമ്മത്തിന് ജീവിതത്തിലേക്ക് എല്ലാ രംഗത്തേക്കും ആവശ്യമായ ഏറ്റവും ആറ്റിക്കൊടുക്കിയ 40 ഹദീസുകൾ ശേഖരിച്ച് ഉടിച്ചതിലേക്ക് കിതാബാക്കി ഉമ്മത്തിന് കൈമാറാൻ അദ്ദേഹം തീരുമാനിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ അദ്ദേഹം ഒരു അഭിപ്രായമാരായെന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്, ഒരു ചെറിയ കിതാബ് 40 ഹദീസ് ജീവിതത്തിലെ എല്ലാ രംഗത്തേക്കും, വിശ്വാസകാര്യങ്ങൾ, കർമ്മകാര്യങ്ങൾ, സ്വഭാവകാര്യങ്ങൾ, സംസ്കാരം, പരലോകം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 40 ഹദീസ് ക്രോഡീകരിച്ച് സമുദായത്തിന് നൽകണമെന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു, അത്യാവശ്യമില്ല, കാരണം ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് മുമ്പ് അതേപടി ചെയ്തു വെച്ചു പോയിട്ടുണ്ട്. ധാരാളം അർബഊനകൾ ലോകത്തുണ്ട്, വ്യത്യസ്തമായ മേഖലകളിൽ 40 ഹദീസുകൾ ക്രോഡീകരിച്ച് കിതാബ് എഴുതിയ എത്രയോ പണ്ഡിതന്മാർ ഇമാം നബിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം നബി റഹിമഹുള്ളാഹു നൽകിയ മറുപടി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശരി, മാ കാന ലില്ലാഹി ഫയബഖ, പടച്ച റബ്ബിന് വേണ്ടി ആണെങ്കിൽ അത് അവശേഷിക്കും, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് ബാക്കിയാകും, അവശേഷിക്കും, ആര് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ ചെയ്യാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ക്രോഡീകരിച്ച ഇമാം നബിയുടെ 40 ഹദീസുകൾ എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം ബാക്കി എല്ലാ 40കളെയും മറികടന്നുകൊണ്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഏകദേശം 800 കൊല്ലം കഴിഞ്ഞു. ഈ 800 കൊല്ലങ്ങൾ പിന്നിട്ട് ഇന്നും ലോകത്ത് നൂറുകണക്ക് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു, നൂറുകണക്കിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അതിന്റെ അതനുസരിച്ച് രേഖപ്പെടുത്തപ്പെട്ടു. ഇന്നും ആ കിതാബ് കാണാപാഠം പഠിച്ച ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ നിലക്കുള്ള സ്വീകാര്യത പടച്ചത് ഇതൊരു ബാക്കിയാത്ത സ്വാലിഹത്താകണമെന്ന ആ ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടായിരിക്കാം അല്ലാഹു അഅലം നാം ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ എന്താ സഹോദരങ്ങളെ ആ നിലക്ക് ശേഷിപ്പാക്കി വെച്ചു പോകാൻ നമുക്കുള്ളത്. നമുക്ക് നിസ്കരിച്ചു ശരിയാണ്, നോമ്പെടുത്തു, പള്ളിയിൽ വരുന്നു, സാധാരണ അമലുകൾ ചെയ്യുന്നു, അതിനപ്പുറത്ത് ഇന്നങ്ങ് മരിച്ചുപോയാൽ ബാക്കിയാത്ത സ്വാലിഹാത്ത് എന്ന് പറയാൻ എനിക്ക് ബാക്കിയാകുന്ന ചില സ്വാലിഹാത്തുകളുണ്ട്, അവശേഷിക്കുന്ന ശേഷിപ്പുകളുണ്ട്, അടുത്ത കൊല്ലവും അടുത്ത പതിറ്റാണ്ടിലും അടുത്ത നൂറ്റാണ്ടിലുമൊക്കെ എന്റെ കബറിലേക്ക് ഗുണം ലഭിക്കുന്ന നല്ല നല്ല ശേഷിപ്പുകൾ ഉമ്മത്തിന് ബാക്കി വെച്ചുകൊണ്ടാണ് ഭൂമിയെ സമാധാനിക്കാൻ നമ്മൾ എത്ര പേര് കഴിയുമെന്ന ഒരു ആലോചന സഹോദരങ്ങളെ നാം നടത്തേണ്ടതുണ്ട്. ആ ഒരു തത്വത്തിൽ നിന്നുകൊണ്ടാണ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. അതല്ലാതെ നേരം വിളിക്കുക, വൈകുന്നേരമാകുക, വീണ്ടും നേരം വിളിക്കുക, ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞു പോവുക, അതിനിടയ്ക്ക് എപ്പോഴോ അയാൾ മരിച്ചു വന്ന വാർത്ത കേൾക്കുക, അങ്ങനെ ഒരു അർത്ഥമില്ലാതെ കടന്നു പോകേണ്ടവരല്ല വഴിയാത്രക്കളായി നമ്മൾ. ഈ നടവഴിയിലൂടെ കടന്നു പോകുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്, ജാതി മതങ്ങൾ അറിയാതെ, റബ്ബിനറിയാതെ, തൗഹീദ് അറിയാതെ, പരലോകം അറിയാതെ ആ നടവഴിയിലെ സൗന്ദര്യങ്ങളും അവിടെയുള്ള ആകർഷണീയമായ കാര്യങ്ങളും കണ്ടാസ്വദിച്ച് മാത്രം കടന്നുപോയി അപ്പുറത്ത് പോയി പ്രയാസപ്പെടുന്ന ഭാഗ്യം കെട്ട മനുഷ്യന്മാരെമ്പാടുമുണ്ട്. നമ്മൾ അങ്ങനെ കടന്നു പോകേണ്ടവരല്ല. ഈ ജീവിതം, ഈ ഹയാത്ത് മമറാണ്, നടവഴിയാണ്, സ്ഥിരമായി താമസിക്കാൻ ഇടമല്ല എന്ന് പഠിപ്പിക്കപ്പെട്ടുവെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നടവഴിയോട് കടന്നു പോകുമ്പോൾ പരമാവധി ശേഖരിക്കാൻ പറ്റിയ ഖൈറുകൾ, നന്മകൾ ശേഖരിക്കുകയും അതിൽ തന്നെ എന്നെന്നും അവശേഷിക്കുന്ന മറ്റുള്ളവർക്ക് കൂടുതൽ ഗുണം ലഭിക്കുന്ന നമുക്ക് മാത്രമല്ലാത്ത ശേഷം വരുന്നവർക്കും വരും തലമുറകൾക്കും സമുദായത്തിനും മൊത്തം മനുഷ്യർക്കും നാടിനുമെല്ലാം ഉപകാരപ്പെടുന്ന അത്തരം നന്മകളെ ബാക്കി വെച്ചു പോകാൻ കഴിഞ്ഞാൽ അതാണ് സഹോദരങ്ങളെ ജീവിതം അർത്ഥവത്തായി മാറുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ അൽ ഇൻസാൻ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അസർ, അവന്റെ അസറായ മനുഷ്യനാണ്, അല്ലെങ്കിൽ എന്താ മനുഷ്യൻ എത്ര മനുഷ്യന്മാർ ജീവിച്ചു പോയി ആർക്കറിയുക, ആർക്ക ഓർമ്മയുള്ളത്, ആരവരെ ഓർക്കുന്നത്, വല്ലയിടത്തും പറയപ്പെടുന്നുണ്ടോ? ഒന്നുമില്ല. വല്ല ശേഷിപ്പുകളും ബാക്കി വെച്ചവർ മാത്രമാണ് എന്നും സ്മരിക്കപ്പെടുക. അല്ലാത്തവർ ഇവിടെ ജീവിച്ചു മരിച്ചു പോകുന്നു. മൃഗങ്ങളെ പോലെ പക്ഷികളെ പോലെ അവർ ജനിച്ചു വളർന്നു, അവർ മരിച്ചുപോയി, ആരും മറഞ്ഞിട്ടില്ല, ആർക്കും പ്രത്യേകിച്ച് ഓർമ്മയില്ല. അങ്ങനെ പോകേണ്ടവരല്ല, നഷ്ടപ്പെടുത്തേണ്ടവരല്ല. നമ്മളെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായി. ഈ ജീവിതത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ, എന്റെ സമ്പത്ത്, എന്റെ സമയം, എന്റെ ആരോഗ്യം, അതിനൊക്കെ എനിക്ക് എങ്ങനെ ആസാറാക്കി മാറ്റാം. ആയുസ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ആയുസ്സാണ്, നിമിഷങ്ങളാണ്, സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്നത്. ഓരോ മിനിറ്റും കഴിയുമ്പോൾ നമ്മുടെ ആയുസ്സാണ് കഴിഞ്ഞു പോകുന്നത്. പ്രലോകത്തേക്കാണ് അടുക്കുന്നത്, ദുനിയാവിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ സമയമാണ്, ക്ലോക്കിൽ തിരിയുന്ന ആ സൂചിയാണ് സഹോദരങ്ങളെ നമ്മൾ. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ഇങ്ങനെ അവസാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓരോ മിനിറ്റ് പോകുമ്പോഴും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഞാൻ എന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മനുഷ്യൻ. അവിടെ ശേഷിപ്പാക്കി ബാക്കി വെച്ച വല്ലതും ഉണ്ടെങ്കിൽ, അസർ വല്ലതും ഉണ്ടെങ്കിൽ അതാണ് അവൻ, അതാണ് അവന് ഉപകാരപ്പെടുക. ആ നിലക്ക് വല്ല നല്ല നന്മകളും ചെയ്തു വെച്ച് പോകാൻ കഴിയുക. എന്ന് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം അബൂബക്കർ തൂഷ് റഹിമഹുള്ള രേഖപ്പെട്ടത് കാണാൻ കഴിയും. മരിക്കുമ്പോൾ നന്മകൾ മരിക്കാതെ തിന്മകൾ മരിക്കുന്ന മനുഷ്യന്മാർ, അവർക്കാണ് മംഗളാശംസകൾ. നമ്മൾ മരിച്ചാലും നമ്മൾ നന്മ മരിക്കാൻ പാടില്ല, എന്നാൽ നമ്മൾ മരിച്ചാൽ തിന്മകൾ മരിക്കുകയും വേണം. ഞാൻ മരിച്ചിട്ട് പിന്നെയും ഞാൻ ഉണ്ടാക്കി വെച്ച തിന്മ എന്റെ കബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ, നല്ല ശേഷിപ്പുകൾക്ക് പകരം ദുഷിച്ച ശേഷിപ്പുകളാണ് ബാക്കി വെച്ച് പോയത് എങ്കിൽ, നമ്മൾ മരിച്ചാലും ആ തിന്മകൾ ഇവിടെ അവശേഷിക്കും. ഫിത്നയും ഫസാദും ഉണ്ടാക്കി വെച്ച് പോകുന്ന മനുഷ്യന്മാർ, തിന്മകൾക്ക് തോന്നിവാസങ്ങൾക്ക് വിത്തിട്ട് പോകുന്ന ആളുകൾ, അവരൊക്കെ മരിച്ച് ഒരുപക്ഷെ 40, 50, 60 വയസ്സിന് മരിച്ചേക്കാം. പക്ഷേ 100, 150, 200, 300 കൊല്ലങ്ങൾ അവർ ചെയ്തു വെച്ച ദുഷിച്ച ചെയ്തികൾ ഈ ലോകത്ത് ബാക്കിയായേക്കാം. അങ്ങനത്തെ ഒരു ഒരു ഭാഗ്യം കെട്ടവരായി നമ്മൾ മാറാൻ പാടില്ല. ദുഷിച്ച ആസാദ് ഒന്നുമില്ലാതെ നാം മരിച്ചാൽ നമ്മുടെ തിന്മകളും മരിച്ചു. ഇനി നാളെ എന്റെ പേരിൽ ഒരു തിന്മ വരാനില്ല, ഒരു പുതിയ കുറ്റം എന്റെ പേരിൽ ചാർത്തപ്പെടാനില്ല എന്ന ഉറപ്പ് വേണം. നന്മകൾ മരിക്കുന്നില്ല എന്നും ഉറപ്പ് വേണം. ആ നിലക്ക് ജീവിതത്തിൽ ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ അവനാണ് വിജയിച്ചവൻ. അതല്ലെങ്കിൽ ഐഹികമായ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ കണ്ട് വഞ്ചിതരായി അതിൽ പെട്ടുപോയ അവസാനം അവന്റെ പരിണിത ഫലം മോശകരമായ സാഹചര്യമായിരിക്കുമെന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം.
1: സൂചിപ്പിക്കപ്പെട്ട പോലെ ഈ ജീവിതം ഒരു നടവഴിയാണ്, കടന്നു പോകുന്ന ഒരു പാത മാത്രമാണ് ഇത്. ഇത് കഴിഞ്ഞ് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. വഅഴിദു അലാ റബ്ബിക സഫ, എല്ലാവരും പടച്ച റബ്ബിന്റെ മുമ്പിൽ അണിയായി പ്രദർശിപ്പിക്കപ്പെടും. ലഖദ് ജിഅതുമൂന ഫുറാദ, ലഖദ് ജിഅതുമൂന കമാ ഖലഖ്നാകും അവ്വലമ, നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചതുപോലെ ഇതാ നിങ്ങൾ ഇപ്പോൾ എന്റെ പക്കൽ വന്നിരിക്കുന്നുവെന്ന് പറയപ്പെടും. ഒറ്റക്കൊറ്റക്കായി പടച്ച റബ്ബിനെ മുമ്പിൽ ചെല്ലാനുണ്ട്. മരിക്കുന്നവരെ എല്ലാവരും ഉണ്ടാകും, മരിക്കുന്നതുവരെ സ്ഥാനമാനങ്ങൾ, മരിച്ചവനത് കഴിഞ്ഞു, അതോടെ അവസാനിച്ചു, പിന്നെ സ്ഥാനമാനങ്ങളില്ല. പിന്നെ കൂടെ ആരുമില്ല. നിബിധങ്ങൾ പറയത്ത് മയ്യത്ത ഫലാസ്, ഒരു മയ്യത്തിന്റെ കൂടെ മൂന്ന് കാര്യം കൂടെ പോകും: അവന്റെ കുടുംബം, അവന്റെ സമ്പത്ത്, അവന്റെ അമൽ. ഈ മൂന്നെണ്ണം അവന്റെ കൂടെ പോകും. അതിൽ രണ്ടെണ്ണം തിരിച്ചു പോരും, ഒന്നവിടെ ബാക്കിയാണ്. കുടുംബം തിരിച്ചു പോരും, അപ്പോഴേക്ക് ഇടക്ക് മറമാടി എല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ കുറച്ചധികം സമയം അവിടെ നിന്നേക്കാമെന്നല്ലാതെ അത് കഴിഞ്ഞാൽ എല്ലാവരും പോകും. എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അവർ തിരിച്ചു പോകും. അവിടെ കാലാകാലം അവന്റെ കൂടെ കബറിൽ കൂട്ടിന് ഒരാളും കിടക്കാൻ തയ്യാറാകുന്നില്ല. അവരെ സമ്പത്ത് തിരിച്ചു പോരും, കൂടെ കൊണ്ടുപോയ മൂന്ന് കഷ്ണം തുണിയല്ലാത്ത ബാക്കിയെല്ലാം, ഒരു പുതപ്പ് ഏറെ മയ്യത്ത് കെട്ടിന്റെ മേലത്ത് അതുപോലും തിരിച്ചു പോകും. മയ്യത്ത് കബലേക്ക് അടക്കാൻ ഒരു തോർത്തം കൊണ്ട് ഉപയോഗിച്ചാൽ അതടക്കം തിരിച്ചിങ്ങോട്ട് തന്നെ അയക്കാനുള്ളതാണ്. അതൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. ഒയബക്ക അമലുഹു, ഒരു അമല് മാത്രം ബാക്കിയാകുമെന്നാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു യാത്രയുണ്ട് എന്ന ഓർമ്മ നമുക്കെല്ലാം ഉണ്ടാവും. എപ്പോഴും ആയേക്കാം, ഏത് സമയത്തും ആയേക്കാം ആ ഒരു യാത്ര. ആ ബർസഖും കഴിഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ ചെന്ന് അണിയണിയായി ഒറ്റക്കൊറ്റക്കായി നിൽക്കുന്ന ഘട്ടമുണ്ട്. കബറിൽ നമ്മൾ ഒറ്റക്കാണ്, ബർസഖിൽ നമ്മൾ ഒറ്റക്കാണ്, പടച്ചവപ്പിന്റെ മുമ്പിൽ ചെല്ലലും ഒറ്റക്കാണ്. കൂടെ ആരുമില്ല, ആരും ആരെയും ശ്രദ്ധിക്കാനും പരിഗണിക്കാനുമില്ല. ഇവിടെ കൂട്ടായിട്ടുള്ളത്
0: അമലുകളാണ്. ആ അമലുകൾ പരമാവധി എത്ര കണ്ട് ഈ ജീവിതത്തിൽ നേടാൻ കഴിഞ്ഞു അത്രയും അവന് സമാധാനിക്കാം. അത് തന്നെ സൂചിപ്പിച്ച പോലെ ആസാറുകളായി ബാഖിയാത്തു സ്വാലിഹാത്ത് എന്നെന്നും അവശേഷിക്കുന്ന സ്വാലിഹായ കർമ്മങ്ങൾ, അതാണ് പരമാവധി നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ നിലക്കുള്ള കർമ്മങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കുക, അത് സ്വീകാരയോഗ്യമാകുന്ന രൂപത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. എപ്പോ പോയാലും അവിടെ പ്രയാസപ്പെടാതെ സ്വർഗത്തിലേക്ക് എത്തുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തൗഫീഖ് പ്രദാനം ചെയ്യണം.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മിമ്പർ ദുനിയാവെന്ന നടപടി. ഈ വിഷയത്തിൽ ബഹുമാനനായ ഫൈസൽ മൗലവിയുടെ സംസാരമാണ് ഇതുവരെ കേട്ടത്.

ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: بسم الله الرحمن الرحيم.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാം പ്രവേശനം 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു കൗൺസിലിംഗിലൂടെയാണ് പ്രവേശനം. സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഭിന്നശേഷി റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷിക്കുന്നത്. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ റീഹാബിലിറ്റേഷൻ നടത്തുന്ന പൊതു കൗൺസിലിംഗിലൂടെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. 12-ാം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. rehabcouncil.gov.in എന്ന വെബ്സൈറ്റ് വഴി August 24 ഓൺലൈനായി അപേക്ഷിക്കാം. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി ഭിന്നശേഷി EWS OBC വിഭാഗക്കാർക്ക് 350 രൂപ മാത്രം. ഏതു സംസ്ഥാനത്തെയും സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കാം. 26-ന് ആദ്യഘട്ട മെറിറ്റ് പട്ടിക പ്രസിദ്ധീകരിക്കും. September 5 രണ്ടാംഘട്ട മെറിറ്റ് പട്ടിക. ഓരോ സ്ഥാപനങ്ങൾക്കും പ്രത്യേകം മെറിറ്റ് പട്ടികയാണ് NBER വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്.

0: മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾക്കൊന്ന് വഴി കാട്ടി സൗദി KFUPMലെ ഡിഗ്രി കോഴ്സുകൾ എന്ന വിഷയത്തിൽ റഹാൻ ഷമീറുമായി ഡോക്ടർ ഷഹനാസ് ചാത്തോത്ത് നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇന്നത്തെ വഴികാട്ടിയിൽ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഴികാട്ടിയുടെ എപ്പിസോഡ് ഇവിടെ തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൗദി അറേബ്യയിലെ അൽഖോബാറിലുള്ള കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ്, അവിടെയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ, ഡിഗ്രി അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി ചെയ്യുന്നതിന് വേണ്ടിയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് അവിടുത്തെ തന്നെ വിദ്യാർത്ഥിയായിട്ടുള്ള റിഹാൻ സമീർ. നമുക്ക് അദ്ദേഹത്തിലൂടെ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചറിയാം ഇൻഷാല്ലാ. റിഹാൻ, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. റിഹാൻ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ SATയിലൂടെ എങ്ങനെയാണ് അഡ്മിഷൻ കരസ്ഥമാക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത്, മറ്റ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. വേറെന്തെങ്കിലും അഡ്മിഷൻ്റെ ഭാഗമായിട്ട് റിഹാന് പറയുവാനുണ്ടോ?
2: വേറെ മെയിനായിട്ട് എനിക്കൊരു ഫ്രീക്വൻ്റ് ആയിട്ട് ആസ്ക് കിട്ടുന്നൊരു ക്വസ്റ്റ്യന് IELTS വേണമെന്ന്. IELTS, അതായത് ഒരു അഡ്മിഷൻ പ്രോസസ്സിന് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ എക്സെപ്റ്റൻസ് കിട്ടാൻ IELTSന്റെ ആവശ്യമില്ല.
1: ഇല്ല, ഓക്കെ.
2: പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് ഫൗണ്ടേഷൻ ഇയർ ആണ്. അതായത് ഇപ്പോൾ പൊതുവേ ഒരു സ്റ്റുഡൻറ്റ് ഒരു സൗദി യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ 4 years പ്ലസ് ഒരു ഫൗണ്ടേഷൻ ഇയർ ഉണ്ടാവും.
1: ഓക്കെ.
2: അപ്പോൾ ടോട്ടൽ ഒരു 5 years. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇയർ എന്ന് പറയുന്നത് നിങ്ങൾ തുടക്കത്തിൽ എടുക്കുന്ന ഒരു ഇയർ ആണ്. അതായത് ഹൈസ്കൂളിൻ്റെ കോണ്ടന്റും പിന്നെ കോളേജിന് കോണ്ടന്റും കൂടി ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇയറാണ്
1: ഫൗണ്ടേഷൻ
2: ഇയർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയർ അല്ല ഫൗണ്ടേഷൻ ഇയർ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള ഫസ്റ്റ് ഇയർ.
1: ഇപ്പം റിഹാനെ സംബന്ധിച്ചോളം ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞു, ഫസ്റ്റ് ഇയറും കഴിഞ്ഞു.
2: ഇല്ല, അതായത് ഈ ഫൗണ്ടേഷൻ ഇയർ എന്ന് പറയുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തതാണ്,
1: അൽഹംദുലില്ലാഹ്.
2: അപ്പോൾ ഇപ്പോൾ അതായത് ഈ ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞ് അപ്പോഴാണ് ശരിക്കുള്ള കോളേജ് തുടങ്ങുന്നത്.
1: ഓക്കെ. അതല്ല, അപ്പം നമുക്കത് വേണ്ട എന്ന് വെക്കാൻ നമ്മൾ എന്തെങ്കിലും എക്സാം എഴുതുകയോ അല്ലെങ്കിൽ ഉണ്ടോ?
2: ഉണ്ട്. അതായത് ഈ ഫൗണ്ടേഷൻ ഇയറിൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ ഇയറിൽ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾ കിട്ടാൻ ഇങ്ങനെ പഠിപ്പിക്കാൻ പോകുന്നത് ഇംഗ്ലീഷും മാത്സോ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റീനെ പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് ഈ എക്സാംസിൻ്റെ ആവശ്യമില്ല,
1: സോറി,
2: ഈ ഫൗണ്ടേഷൻ ഇയർ ഫൗണ്ടേഷൻ ഇയറിൻ്റെ
1: ആവശ്യമില്ല.
2: അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാത്സും ഇംഗ്ലീഷാണല്ലോ. ഇപ്പോൾ ഒരു നിങ്ങൾ മാത്സിനെ ഒരു കേപ്പബിലിറ്റി ഒരു ടെസ്റ്റ് ചെയ്യും.
1: ഓക്കെ.
2: അപ്പോൾ ഈ ഒരു കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 2 exams ഉണ്ടാവും.
1: ഓക്കെ.
2: ഒരു ഫസ്റ്റ് എക്സാം പിന്നെ സെക്കൻഡ് എക്സാം.
1: ഓക്കെ.
2: ഇപ്പം നിങ്ങൾ ഫസ്റ്റ് എക്സാം മാത്സിൻ്റെ നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് ഹാഫ് സ്കിപ്പായി.
1: ഓക്കെ.
2: പിന്നെ രണ്ടാമത്തെ എക്സാം പാസ്സായാൽ മാത്സിൻ്റെ അതും കംപ്ലീറ്റ്ലി
1: സ്കിപ്പായി.
2: അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഫസ്റ്റ് എക്സാം പാസ്സായി, സെക്കൻഡ് എക്സാം ഫെയിലായി എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ ഹാഫ് മാത്രമേ സ്കിപ്പ് ആവുള്ളൂ.
1: ഈ ഹാഫ് എന്ന് ഉദ്ദേശിച്ച സെമസ്റ്റർ ആണോ?
2: അതായത് ഇപ്പോൾ ഒരു വർഷത്തിൽ 2 semesters ആണല്ലോ. അപ്പോൾ നിങ്ങൾ 1 semester സ്കിപ്പ് ആക്കി.
1: അതാണ്.
2: പക്ഷെ 2 exam സ്കിപ്പ് ചെയ്താൽ
1: രണ്ട് സെമസ്റ്ററും
2: പോയി. അപ്പോൾ ഒരു ഫുൾ ഫർഷം സ്കിപ്പായി. പിന്നെ ഒരു നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ കേപ്പബിലിറ്റിയും ടെസ്റ്റ് ചെയ്യും.
1: ഓക്കെ.
2: അപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ കേപ്പബിലിറ്റി ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ KFUPMന്റെ ഓറിൻ്റെ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടാവും.
1: ഓക്കെ.
2: അത് ഓരോന്നെ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവും
1: യൂണിവേഴ്സിറ്റി
2: തന്നെ. അപ്പോൾ ഒന്നുകിൽ അത് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് IELTSന്റെ ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
1: ആ ടെസ്റ്റ്
2: അത് ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ KFUPMD ഫൗണ്ടേഷൻ ഇയർ മാത്രം സ്കിപ്പാക്കാൻ വേണ്ടി ഈ IELTS എടുക്കേണ്ട ഒരു ആവശ്യമില്ല.
1: ഓക്കെ.
2: IELTSന്റെ ആപ്ലിക്കേഷൻ ഫീസ് ഒരു 1,000-1,500 ആ റേഞ്ചിലാണ് വരുന്നത്.
1: റിയാല്
2: കുറച്ച് കൂടുതലാണ്. പക്ഷേ ഈ KFUPMD ഇംഗ്ലീഷ് ടെസ്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഈ ഇംഗ്ലീഷും മാത്തും നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ, അതായത് രണ്ടും പാസ്സായാൽ, ഫുൾ ഫൗണ്ടേഷൻ ഇയർ സ്കിപ്പ് ആവും ഡയറക്ട്ലി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ.
1: ഈ ഇംഗ്ലീഷിനും 2 exam ഉണ്ടോ? 2 semesterന്റേതായിട്ടുള്ള അല്ലേ?
2: ഇംഗ്ലീഷിൻ്റെ എനിക്കറിയില്ല. എന്തായാലും ഞാൻ മെയിനായിട്ട് IELTS കൊടുത്തിട്ട് ഞാൻ പാസ്സായി.
1: ഓക്കെ.
2: പക്ഷേ ഇംഗ്ലീഷിൻ്റെ എനിക്കൊന്നും 2 exams നല്ല ഈസി എക്സാംസ് ആണ്.
1: ഈസി എക്സാം.
2: നമ്മൾ കാജ്വലി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും പാസ്സാൻ പറ്റും.
1: ഓക്കെ. വളരെ വിലപ്പെട്ട ഒരു പോയിന്റാണ് നമ്മുടെ റിഹാൻ ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത്. കാരണം 5 years ആദ്യത്തെ ഫസ്റ്റ് ഇയർ ഫൗണ്ടേഷൻ ഉള്ളതാണ്. പക്ഷെ അത് ഈ 2 exam എഴുതുകയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് നേരെ കോഴ്സിലേക്ക് തന്നെ, അക്കാഡമിക് ഇയറിലേക്ക് എൻട്രർ ആവാവുന്നതാണ് എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. വേറെന്തെങ്കിലും അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടത്?
2: എനിക്കൊരു മെയിനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇവർ സ്കൂളിൻ്റെ മാർക്സ് നോക്കുകയാണ്. മിക്ക യൂണിവേഴ്സിറ്റീസും സ്കൂളിൻ്റെ മാർക്സിനെ നോക്കിയിട്ടല്ല അഡ്മിഷൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ റെഗുലർ ട്രാക്കിൽ 10% വരെ നോക്കും. പക്ഷേ എസ് സി ടി ട്രാക്കിൽ ഒരു വെറും എസ് സി ടി ട്രാക്ക് നോക്കും, എസ് സി ടി
1: നോക്കുള്ളൂ.
2: എസ് സി ടി പിന്നെ എസ് സി ടി പാസ്സായി കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ സ്കോർ എലിജിബിൾ ആയി കഴിഞ്ഞാൽ
1: ആ
2: മാക്സിമം ടെസ്റ്റ് ഉണ്ടാവും.
1: ഓക്കെ.
2: അപ്പോൾ എസ് സി ടി ട്രാക്കിൽ ഈ രണ്ട് എക്സാംസ് ആണ് മെയിൻ ആയിട്ട്.
1: ഓക്കെ.
2: പിന്നെ ഓരോ നിങ്ങളുടെ ഹൈസ്കൂൾ റിപ്പോർട്ട് ചോദിക്കും, സർട്ടിഫിക്കറ്റ് ചോദിക്കും. അത് വെറുതെ നിങ്ങൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൂഫായിട്ട്
1: മാത്രമേ
2: എലിജിബിൾ ആണോ എന്ന് അറിയാൻ, അല്ലാണ്ട് ഒരു മാർക്സിന്റെ ഒരു ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടില്ല.
1: പറഞ്ഞില്ല. ഓക്കെ. പൊതുവെ എങ്ങനെ അവിടെ യൂണിവേഴ്സിറ്റിയിലെ അന്തരീക്ഷം, കോളേജ്, അതുപോലെ തന്നെ സഹപാഠികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, അവരെ കുറിച്ചൊക്കെ റിഹാൻ്റെ അഭിപ്രായം എന്താ?
2: ഓക്കെ. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെറ്റ് വരികയാണെങ്കിൽ മിക്ക അറബ്സ് ആണല്ലോ. അപ്പോൾ മിക്ക അറബ്സിൻ്റെ അറബ്സിൻ്റെ കൂടെ ആയിരിക്കും ഇൻട്രാക്ഷൻ. അപ്പോൾ അതായത് മെയിനായിട്ട് ഒരു
1: നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് തന്നെയല്ലേ?
2: അതായത് അവരോട് സംസാരിക്കുന്നതൊക്കെ ഇംഗ്ലീഷ് ആയിരിക്കും. അവർക്ക് നല്ല ഇംഗ്ലീഷ്, എല്ലാവർക്കും നല്ല ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരാണ്.
1: ഓക്കെ.
2: പക്ഷേ ഓരെങ്കിലും ഗ്രൂപ്പായിട്ട് കൂടുമ്പോൾ ഒരു അറബി സംസാരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചൊരു സോഷ്യലൈസ് ചെയ്യാൻ കുറച്ചൊരു ഒരു പാട് വരും, ഒരു ഡിഫിക്കൽട്ടി വരും.
1: അപ്പോൾ
2: ചെറുതായ ഒരു ഒറ്റപ്പെട ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അതിന് നമുക്ക് നമ്മളൊരു ഇന്ത്യൻ ഫ്രണ്ട് കമ്മ്യൂണിറ്റി ഉണ്ടാവും, ഇന്ത്യൻ ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ അതായത് ഇപ്പോൾ കുറേ പേർക്ക് ഒരു ഈ ഇന്ത്യൻസിൻ്റെ അഗെയിൻസ്റ്റ് ഒരു റേസിസം ഉണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഒന്നുമില്ല.
1: അങ്ങനത്തുള്ള ഒരു മോശം അനുഭവങ്ങളൊന്നും ഇല്ല.
2: അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കെ എഫ് യു പി ജോയിൻ ചെയ്യുന്ന മുമ്പ് ഞാൻ വെച്ചാൽ ഇൻ്റർനെറ്റിൽ കുറച്ച് റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു. അതായത് ഇന്ത്യൻസിൻ്റെ അഗെയിൻസ്റ്റ് കുറച്ച് റേസിസം ഉണ്ട്, അത്ര ഇതില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ റിയലിസ്റ്റിക് ഒപ്പീനിയൻ ആണെങ്കിൽ ഒരു രേസ്യമോ ഇല്ല, എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ്.
1: ഞാനേ അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സൗദി ലോക്കൽസ് അല്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പഠിക്കാൻ.
2: അത് മിക്കൻസ് ആഫ്രിക്കൻസ്,
1: ഈജിപ്ഷ്യൻസ്
2: അല്ലേ? അതൊക്കെ മിക്കതും മറ്റേ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആയിരിക്കും, മാസ്റ്റേഴ്സും പി എച്ച് ഡി. പക്ഷെ ബാച്ചിലേഴ്സും, അതായത് ഒരു 95% സൗദീസും പിന്നെ ബാക്കി ഫോറിനേഴ്സ്.
1: ഒരു ക്ലാസ്സിൽ എത്ര സ്ട്രെങ്ത് ഉണ്ട്?
2: അതായത് ഇവിടെ, അതായത് ഇവിടെ കെ എഫ് യു പി എമ്മിൻ്റെ ക്ലാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അമേരിക്കൻ സിസ്റ്റം പോലെയാണ്. അതായപ്പോൾ നാട്ടിലൊരു ക്ലാസ് ആണല്ലോ, ഒരു കോളേജിൽ ഇപ്പോൾ പോയാൽ ഒരു ക്ലാസ് ടീച്ചേഴ്സ് വന്നു പോകും, അങ്ങനെയാണല്ലോ. ഇവിടെ നമ്മൾ ഒരു ക്ലാസ് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ തന്നെ പോകണം.
1: അങ്ങനെ നമ്മളാണ് മാറേണ്ടത്.
2: അതായത് നമുക്കൊരു, അപ്പോൾ നമുക്കൊരു ക്ലാസ് ഇല്ല, ഓരോ സബ്ജക്റ്റിന് നമുക്കൊരു ക്ലാസ് ഉണ്ട്.
1: അതായത് കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും, അപ്പോൾ ക്ലാസുകൾ ഇങ്ങനെ പരസ്പരം ഷഫിൾ ചെയ്തുകൊണ്ട്.
2: അതായത് ഇപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറും, അവർക്ക് ഒരു കോഴ്സ് കോമൺ ആയിട്ട് ഉണ്ടായാൽ എല്ലാവരും ഒരു
1: ക്ലാസ്സിലേക്ക്
2: ക്ലാസ്സിലായിരിക്കും.
1: മനസ്സിലായി.
2: ഇപ്പോൾ ഒരു ഫിസിക്സ് ക്ലാസ് ഉണ്ടെങ്കിൽ ഈ ഫിസിക്സ് ക്ലാസ്സിൽ എല്ലാ മേജേഴ്സും ഉണ്ടാവും, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, കമ്പ്യൂട്ടർ എഞ്ചിനീയർസ് ഉണ്ടാവും, ആർക്കിടെക്ചർ ഉണ്ടാവും, എന്താ മെക്കാനിക്കൽ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും ഒരു ക്ലാസ്സിൽ തന്നെ. പക്ഷെ എല്ലാവരും
1: ഓക്കെ, അത് ഓക്കെ, അത് ക്ലിയർ ആയി. ഈ പൊതുവെ ഒരു അഡ്മിഷനിൽ ഇപ്പോൾ ഉദാഹരണത്തിന് റിഹാൻ പഠിക്കുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണല്ലോ, അപ്പോൾ റിഹാൻ്റെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അതായത് ഒരു നമ്പർ,
2: ഒരു
1: അഡ്മിഷൻ എത്ര കുട്ടികൾ വരെ അവരെടുക്കും? ഒരു ഒരു
2: അതെങ്ങനെ ഒരു
1: ഇപ്പോൾ റിഹാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിനാണ്, എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഫസ്റ്റ് ഇയർ
2: കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്?
1: അതെ,
2: ആ നമ്പറിൻ്റെ എനിക്ക് ഒരു ഇതില്ല,
1: അറിയില്ല,
2: ഒരു ഐഡിയ ഇല്ല,
1: അറിയില്ല.
2: പക്ഷെ അതായത് ഒരു ക്ലാസ് റൂമിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു 20 സ്റ്റുഡൻസ് ഉണ്ടാവും.
1: 20. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ ഫാക്കൽറ്റീസ്,
2: ഫാക്കൽറ്റീസ്
1: ക്ലാസ് ഒക്കെ എങ്ങനെ?
2: ഓക്കെ, മിക്കതും അറബ്സ് ആണ്. അതായത് ടീച്ചേഴ്സ് അറബ്സ് ആണ്. അത് സൗദീസ് ഉണ്ടാവും, ഈജിപ്ഷ്യൻസ് ഉണ്ടാവും, പിന്നെ അമേരിക്കൻസും ഉണ്ട് പഠിപ്പിക്കുന്നത്. അമേരിക്കൻസ് ഉണ്ട്, ഇന്ത്യൻസും ഉണ്ട്, പാകിസ്ഥാനീസുകളുണ്ട്,
1: എല്ലാവരും.
2: അപ്പോൾ ഇവരൊക്കെ നല്ല ഹൈലി ക്വാളിഫൈഡ് പ്രൊഫസേഴ്സാണ്. അതായത് യു എസ് സിന്ന് പി എച്ച് ഡി ഡിഗ്രി എടുത്ത് വന്നിട്ട് ഇവിടെ ഇവിടെ പ്രൊഫസർമാരായിട്ട് അപ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ആയുള്ള പ്രൊഫസേഴ്സ്. അപ്പോൾ ടീച്ചിങ് ഒക്കെ നല്ല ഹൈ ലെവൽ,
1: ഹൈ ലെവൽ,
2: അതായത് വേൾഡ് ലെവൽ ക്വാളിറ്റി
1: നിലവാരമുള്ള, വളരെ നല്ല. ഓക്കെ. അപ്പം റിഹാൻ്റെ നമ്മുടെ പി സി റേഡിയോ പ്രേക്ഷകരോടുള്ള അഭിപ്രായം എന്താണ് ഈ വിഷയത്തെ കുറിച്ച്, താല്പര്യം?
2: അതായത്
1: റിഹാൻ എന്താണ് അവരോട് സജസ്റ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഉള്ള ഒരുപാട് രക്ഷിതാക്കളുണ്ട്, ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അവരൊക്കെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ തന്നെ കുട്ടികളെ കൊണ്ട് അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം ഒരുപക്ഷെ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ, നാട്ടിലൊക്കെ പല വാർത്തകൾ കേൾക്കുന്നതുകൊണ്ട് അവരൊക്കെ ഭയപ്പാടിലാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപക്ഷെ ഇത് ഈ എപ്പിസോഡ് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാം, ഇതിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യം തന്നെ അതാണ്. ഒരുപാട് ആളുകൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും അവരാഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അറിയട്ടെ എന്നുള്ളതാണ്. അപ്പം റിഹാൻ എന്താണ് അവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുവാനുണ്ടോ?
2: ഇപ്പോൾ ഇപ്പോൾ ഒരു പാരൻറ്റ് ഓരോ മക്കൾക്ക് വേണ്ടി ഇവിടെ സൗദിയിലും എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് കുതിരാത്തും ദാസരിയും ചെയ്യാം. അതാണ് എൻ്റെ അഡ്വൈസ്. അതായത് കുതിരാത്തും ദാസരിയും ചെയ്യാം, പിന്നെ എസ് ഐ ടിയും ചെയ്യാം, മൂന്നും ചെയ്യാം. എന്തായാലും അതായത് ഈ മൂന്ന് എക്സാംസിലും മെറ്റീരിയൽ അത്ര ഡിഫറെൻ്റ് അല്ല. അതായത് കുറച്ച് കോമൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ സ്കൂൾ സ്കൂളിന് പഠിക്കുന്നുണ്ടല്ലോ, എന്തായാലും ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാമല്ലോ.
1: അതെ.
2: അപ്പോൾ അതിൽ കൂടെ അതിലുള്ള ഇൻക്ലൂഡുള്ള മെറ്റീരിയലാണ് ഈ മൂന്ന് എക്സാംസിലും അത്യാവശ്യം വരുന്നത്.
1: ഓക്കെ.
2: ഒരു ചെറിയൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ആവശ്യം വരും, പക്ഷെ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യും.
1: ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ബുക്സ് ഇതൊക്കെ അവൈലബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ?
2: തീർച്ചയായും. അതായത് ഇപ്പോൾ പിന്നെ എസ് ഐ ടി ആയാലും കുതിരാത്ത ആയാലും തഹസീലി ആയാലും നിങ്ങൾ എസ് ഐ ടി അതായത് ജെറിയിൽ പോയാൽ നിങ്ങൾക്ക് മൂന്നിൻ്റെ എക്സാംസിൻ്റെ മെറ്റീരിയലും കിട്ടും.
1: കിട്ടും.
2: പിന്നെ എസ് ഐ ടി ഫോർ എസ്പെഷ്യലി എസ് ഐ ടി ഓൺലൈൻ കുറേ മെറ്റീരിയൽസ് ഉണ്ട്.
1: ഓൺലൈനിൽ തന്നെ കിട്ടും.
2: ഇൻ്റർനെറ്റിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. എന്തായാലും ഇത് ഇൻ്റർനാഷണൽ ടെസ്റ്റ് ആണല്ലോ.
1: അതെ അതെ.
2: പിന്നെ കുതിരാത്തും തഹസീലി അതായത് ഇൻ്റർനെറ്റിൽ അത്ര ഇതില്ല, പക്ഷേ നിങ്ങൾക്ക് ജെറീറിൽ കിട്ടുന്ന ജെറീറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറി കിട്ടുന്ന ഏതെങ്കിലും ബുക്ക് സ്റ്റോറിൽ കിട്ടുന്ന മെറ്റീരിയൽസ് അത്യാവശ്യം
1: വളരെ
2: യൂസ്ഫുൾ ആയിരിക്കും.
1: ഇപ്പം ഞാൻ എന്തുകൊണ്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, തഹസീലും കുതിരാത്തും മറ്റ് ചില യൂണിവേഴ്സിറ്റികളിൽ പെർസെൻറ്റേജിലൊക്കെ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ റിഹാൻ ആ പെർസെൻറ്റേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം ഉണർത്താൻ കാരണം. കാരണം എല്ലായിടത്തും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒരേ പെർസെൻറ്റേജ് അല്ല യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ട് അല്ലേ?
2: കെ എഫ് യു പി എം ഒരു ഒരു കുറച്ചും കൂടി ഹൈലി റെപ്യൂട്ടബിൾ ഇതായതുകൊണ്ട് കുറച്ച് അഡ്മിഷൻ കുറച്ച് കോമ്പറ്റീഷൻ ആണ്. അതാണ് അത്രയും ഹൈ ക്രൈറ്റീരിയ.
1: അതെ അതെ.
2: പക്ഷേ ഇപ്പോൾ വേറെ കുറേ യൂണിവേഴ്സിറ്റീസിൽ ഇവരുടെ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ജിദ്ദയിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, റിയാദിലുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പം അതായത് ഇപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഈ സ്കോഴ്സ് കൊണ്ട്. പക്ഷേ സെയിം അത്ര ഡിഫിക്കൽട്ട് ക്രൈറ്റീരിയ ആയിരിക്കില്ല.
1: ഇല്ല, എവിടെയില്ല.
2: ഇല്ല, അത് ഒരു ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ അറിയണമെങ്കിൽ ഉടനെ വെബ്സൈറ്റിൽ പോയി നോക്കാം.
1: കെ എഫ് യു പി എമ്മിൻ്റെ വെബ്സൈറ്റിൽ ഈ എല്ലാ ഇൻഫർമേഷൻസും, ഒരുപക്ഷെ ആരെങ്കിലും അഡ്മിഷന് പരിശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണോ?
2: തീർച്ചയായും. ഞാനിപ്പോൾ
1: ആളുകൾക്ക് വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ കാര്യങ്ങൾ അറിയാൻ കഴിയുമോ?
2: ഞാനിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു അതൊക്കെ വെബ്സൈറ്റിലുള്ളതാണ്.
1: വെബ്സൈറ്റിൽ
2: അതായത് ഇപ്പോൾ ട്യൂഷൻ ഫീസ് ആയാലും അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് ആയാലും അവിടെ ഒരു ഇംഗ്ലീഷ് ഒരു അഡ്മിഷൻ ബുക്ക്ലെറ്റ് ഉണ്ട്.
1: അത്
2: ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരു മുമ്പ് അറബിക്കിൽ മാത്രമായിരുന്നു, പക്ഷെ ഓരിപ്പോൾ ഇംഗ്ലീഷിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ ബുക്ക്ലെറ്റിൽ മിക്ക എല്ലാ കാര്യവും ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. പക്ഷേ ഈ അഡ്മിഷൻ ബുക്കിലെ ഒരു ചെറിയൊരു ഒരു മിസ്റ്റേക്ക് എന്ന് പറയൂല, ഒരു ഞാൻ പറയുന്നൊരു ടിപ്പാണ്. അവിടെ എസ് ഇ ഡി ട്രാക്കിൽ അവരുടെ ക്രൈറ്റീരിയ പറയുന്നത് 1350 പ്ലസ് എന്നാണ്
1: പറയുന്നത്.
2: ഈ 1350 പ്ലസ് എന്ന് പറയുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ 1350 മേലെ കിട്ടിയാൽ അഡ്മിഷൻ ഉറപ്പിക്കാൻ
1: കഴിയില്ല.
2: ഇപ്പൊ ഒരു 1350 ആണ് വെബ്സൈറ്റിൽ ചെയ്താ
1: അത് മിനിമം സ്കോർ
2: ആണ്. എലിജിബിൾ ആവാനുള്ള സൗദീസിക്ക് എന്തായാലും ഈ അതായത് ഈ ക്രൈറ്റീരിയ കുറവാ. അവർക്ക് ഒരു 1400, 1360 അതൊക്കെ കിട്ടിയാൽ അവർക്ക് അഡ്മിഷൻ
1: കിട്ടും.
2: പക്ഷെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യൻക്ക് ഒരു നോൺ സൗദിക്ക് കിട്ടാൻ ഒരു സേഫ് സ്കോർ എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത് 1500
1: മേലെ കിട്ടണം.
2: 1500 മേലെ കിട്ടണം. അപ്പോൾ അതാണ് ഒരു ഒരു വലിയൊരു കുറേ പാരൻസ് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്.
1: ഒരു
2: വെബ്സൈറ്റിൽ 1350 ആണ് എഴുതിയിട്ടുള്ളത്.
1: അതെ.
2: ജസ്റ്റ് ഒരു
1: എലിജിബിലിറ്റിയുള്ള പോയിന്റ് ആണ്. കാരണം ആൾക്കാർക്ക് അത് വളരെ ഒരു ശ്രദ്ധ വേണം ആ വിഷയത്തിൽ. ഏതായാലും വളരെ വിലപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ പീസ് റേഡിയോയുടെ പ്രേക്ഷകരോട് കൈമാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാല്ലാ. കാരണം ഒരുപാട് പാരൻസിന് ഈ വിഷയത്തിൽ കാര്യങ്ങൾ അറിയാൻ വളരെ ആഗ്രഹമുണ്ട്, അവർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. റിഹാൻ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഈ വിഷയങ്ങൾ നമ്മോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇൻഷാല്ലാ ഇനിയും ഇത്തരം വിഷയങ്ങൾ എന്തെങ്കിലും റിഹാൻ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അറിയിക്കുക. പീസ് റേഡിയോയുടെ സ്റ്റുഡിയോ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ദമാമിൽ ഉണ്ടാവും. എന്തെങ്കിലും പീസ് റേഡിയോയുടെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയുവാനുണ്ടെങ്കിൽ പറയാം.
2: അതായത് ഇപ്പോൾ മെയിനായിട്ട് എൻ്റെ സബ്ജക്റ്റിൽ ഇവിടെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇപ്പോൾ നാട്ടിൽ നമ്മൾ കുറേ വാർത്ത കേൾക്കുന്നുണ്ടല്ലോ.
1: അതെ അതെ.
2: അപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം ശ്രമിച്ചാൽ അത്യാവശ്യം ഹാർഡ് വർക്ക്
1: ഇവിടെ
2: അഡ്മിഷൻ കിട്ടിയാൽ, അതായത് ഇപ്പൊ നമ്മള് സൗദിയിൽ തന്നെയാണല്ലോ മിക്ക എന്താ ഇവിടെ ജനിച്ചു വളരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പാരന്റ്സിനെയും കൂടിയും എന്താ നിക്കാം.
1: പാരന്റ്സ് അവർക്ക് ഇവിടെ ജോലി ചെയ്യുന്നവരാണ്,
2: ജോലി
1: ചെയ്യുന്നവരാണ്, അവർക്ക് പെട്ടെന്ന് കുട്ടികള് പ്ലസ് ടു കഴിയുന്നതോടെ എന്ത് ചെയ്യണം, അവര് ഇവിടെ അഡ്മിഷൻ ശരിയാവുന്നില്ലല്ലോ, നാട്ടിലേക്ക് പോകണം, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, ഒറ്റയ്ക്ക് എങ്ങനെ കുട്ടികളെ നാട്ടിലേക്ക് അയക്കുക എന്നൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവരെ അലട്ടാറുണ്ട്. അപ്പം ഇത് അവർക്ക് വളരെ ആശ്വാസമേകും. ഈ വിഷയത്തിൽ കുറച്ചുകൂടി അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സാധ്യത
2: ഇവിടെ ഇവിടെ എന്തായാലും തീർച്ചയായും കോളേജ് യൂണിവേഴ്സിറ്റി നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
1: അതെ അതെ.
2: ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ
1: പ്രത്യേകിച്ച് റിഹാം പറഞ്ഞതുപോലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് KFUPM. 101 റാങ്ക് സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു KFUPM. പിന്നെ പൊതുവെ നല്ല കോളേജാണ്, നല്ല അന്തരീക്ഷമാണ്.
2: ഇപ്പോൾ വേൾഡ് ലെവലിൽ ഒരു നല്ലൊരു ഹൈ യൂണിവേഴ്സിറ്റി ആണ്. പിന്നെ ഇവരിപ്പോ ഈ നോൺ സൗദീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ട് വർഷമായിക്കൊള്ളു, രണ്ടു മൂന്ന് വർഷമായിക്കൊള്ളു. ഇതിന്റെ മുമ്പ് വെറും സൗദീസ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ടുള്ള വന്നൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റിന്റെ മാക്സിമം നമ്മൾ അഡ്വാൻറ്റേജ്
1: എടുക്കാൻ ഉപയോഗപ്പെടുത്തുക. കാരണം ഇപ്പൊ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വല്ല ഇത് ഇത്തരം വാർത്തകൾ കാണാം, സൗദി അറേബ്യയിൽ എങ്ങനെ ഡിഗ്രി ചെയ്യാം, ഇങ്ങനെയുള്ള അഡ്മിഷൻ സാധ്യതകളെ കുറിച്ചൊക്കെ ഉള്ള. അപ്പം ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒരുപക്ഷെ പീസ് റേഡിയോയുടെ പ്രേക്ഷകർ അറിയുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇൻഷാ അല്ലാ എല്ലാവർക്കും നല്ലൊരു ശോഭനമായ ഭാവി നേരുന്നു നമ്മുടെ പുതിയ തലമുറയ്ക്ക്. ഇൻഷാ അല്ലാ അവരെല്ലാം നല്ല നിലയിൽ എത്തിച്ചേരാൻ കഴിയട്ടെ. നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ. ഏതായാലും റിഹാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
0: മഷാ തബാറക്കല്ലാ. നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് വഴികാട്ടി സൗദി KFUPM ഡിഗ്രി കോഴ്സുകൾ എന്ന വിഷയത്തിൽ രഹാൻ ഷമീറുമായി ഡോക്ടർ ഷഹനാസ് ചാത്തോ നടത്തിയ അഭിമുഖമായിരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോലിനി സുഭതം ആദർശജ്ഞാനം സുഭതത്തിൽ മുസ്താഖ് അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഉഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാൻ നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത്. അവൻ നിർവഹിക്കുന്ന എല്ലാ ആരാധനാകർമ്മങ്ങളും അവൻ്റെ എല്ലാ പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളുമൊക്കെ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ സങ്കടകരമായ കാര്യം, നമ്മുടെ നാടുകളിൽ ധാരാളം വ്യക്തികൾ അള്ളാഹുവല്ലാത്ത ഇതര ശക്തികളെ, വ്യക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷമുണ്ട്. ഏതെങ്കിലും ഒരു ഖബറിൻ്റെ ചാരത്ത് ചെല്ലുക, അല്ലെങ്കിൽ മൺമറഞ്ഞുപോയ ഖബറിൽ അന്തിയുറങ്ങുന്ന ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുക, സഹായം തേടുക. ബദറിൽ മരണപ്പെട്ട ശുഹദാക്കൾ, ഉഹദിൽ മരണപ്പെട്ട ശുഹദാക്കൾ, അല്ലെങ്കിൽ ബഗ്ദാദിൽ മരണപ്പെട്ടുപോയ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള, ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും വലിയകളെയോ പ്രവാചകന്മാരെയോ മഹത്തുക്കളെയോ, അല്ലെങ്കിൽ അവർ മഹത്തുക്കളാണെന്ന് കരുതപ്പെടുന്നവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിൽ കരുതുന്ന ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഹായതേട്ടം അവർ കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇവർ അറിയുന്നുണ്ട്. അത് ഇറാഖിലുള്ള ആളാണെങ്കിലും ബഗ്ദാദിലുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ മമ്പറത്തുള്ള വ്യക്തിയാണെങ്കിലും റിഫായി ഷെയ്ഖ് ആണെങ്കിലും ഞങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടുപോയ വ്യക്തികളൊക്കെ ഞങ്ങളുടെ പ്രയാസങ്ങൾ അറിയാം, ഞങ്ങളുടെ ദുഃഖങ്ങൾ അവർക്കറിയാം, ഞങ്ങളുടെ സങ്കടങ്ങൾ അവർക്കറിയാം. അപ്പോൾ അവരോട് സഹായം തേടിയാൽ, അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അവരോട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ, അവരുടെ കബറിൻ്റെ ചാരത്ത് പോയാൽ എല്ലാ പ്രശ്നങ്ങളും അവരറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ എല്ലാം അവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാൻ അവരെക്കൊണ്ട് കഴിയും എന്ന വിശ്വാസത്തിലാണ് എല്ലാ മനുഷ്യരും ഇത്തരം ഏതെങ്കിലും ഒരു ഖബറിൻ്റെ ചാരത്തേക്ക് ചെല്ലുന്നത്. കുട്ടികളില്ലാത്തവർ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരുപാട് വേളകളിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ, അള്ളാഹുവേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു തരണേ എന്ന് പറയേണ്ടതിന് പകരം ഏതെങ്കിലും തല ഉയർത്തി നിൽക്കുന്ന, കെട്ടി ഉയർത്തപ്പെട്ട ഖബറിൻ്റെ ചാരത്ത് ചെന്ന് അവിടെയുള്ള ഏതെങ്കിലും വിഭവങ്ങൾ, എണ്ണകൾ, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന വെള്ളം, അവിടെ നിന്ന് കിട്ടുന്ന നൂല് ഒക്കെ ഉപയോഗിച്ച് ആ ഖബറിൻ്റെ ചാരത്ത് വന്ന് പ്രശ്നങ്ങൾ പറഞ്ഞാൽ, ഈ ഖബറിൽ ഇപ്പോഴുള്ള ഈ വ്യക്തി, ആറടി മണ്ണിൽ കിടക്കുന്ന ഈ വ്യക്തി ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ തേട്ടം അവർക്കറിയാം, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പ്രതിസന്ധികളെക്കുറിച്ച് അവർക്കറിയാം, പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിനുള്ളൊരു കഴിവ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവരുടെ ജീവിതത്തിലെല്ലാം മറഞ്ഞ കാര്യങ്ങളും അവർക്ക് തെളിഞ്ഞ കാര്യങ്ങളാണ്. സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇവർക്ക് ധാരണയുണ്ട് എന്നൊരു തെറ്റായ ചിന്തയിൽ നിന്നാണ് ഇത്തരം ഖബറുകളുടെ പരിസരത്തേക്ക് മനുഷ്യർ ഓടിച്ചെല്ലുന്നത്. എന്നാൽ നമുക്കറിയാം, ഔലിയാക്കളുടെ നേതാവായ, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വപൂർണമായി കണ്ടുകൊണ്ടിരിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല. അള്ളാഹു ഓരോ സമയത്ത് അറിയിച്ചു കൊടുത്ത വഹീ മുഖാന്തരം അവരിലേക്ക് അറിവ് ലഭിച്ച കാര്യങ്ങളല്ലാതെ യഥേഷ്ടം ഒരു വ്യക്തിയുടെ രഹസ്യങ്ങളെക്കുറിച്ചോ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ധാരണയില്ല, പ്രവാചകൻക്ക് പോലും അങ്ങനൊരു അറിവില്ല എന്ന് വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കും. കാരണം എന്താന്ന് വെച്ചാൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്നത് പനി ബാധിച്ചുകൊണ്ടാണ്. ആ പനി ബാധിക്കാനുള്ള കാരണങ്ങളെ പരിശോധിച്ചാൽ, ഒരു ജൂതസ്ത്രീ വിഷം പുരട്ടിയ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാചകം ചെയ്തു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പ്രവാചകൻ അതിൽ വിഷമുണ്ട് എന്നറിയാതെ പ്രവാചകൻ്റെ കൂടെയുള്ളൊരു സഹാബി അത് കഴിക്കുകയും അദ്ദേഹം ആ സമയത്ത് മരണപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ആ വിഷം കഴിച്ചതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പ്രയാസമുണ്ടായത്, അന്ന് ഞാൻ മാംസത്തിൽ കുറച്ച് കഴിച്ചു അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നിങ്ങനെയൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്ന എന്താണ്? തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആ ഭക്ഷണത്തിൽ വിഷമുണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ടാകും, കൂടെയുള്ള സ്വഹാബി മരിക്കാൻ പോവുകയാണ് എന്ന അറിവ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ഇവർ നമ്മുടെ നാട്ടിലുള്ള പരിചയപ്പെടുത്തുന്ന വലിയുകൾ, ഔലിയാക്കൾ, അല്ലെങ്കിൽ ഇത്തരം മനുഷ്യർക്കൊക്കെ എല്ലാ രഹസ്യങ്ങളെക്കുറിച്ചും ധാരണയുണ്ട് എങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഔലിയാക്കളുടെ നേതാവാണ്. നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയകളെക്കാളും എത്രയോ ശ്രേഷ്ഠനായ വ്യക്തിയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനക്ക് പോലും ഇത്തരം മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നില്ല എന്നത് അവിടുത്തെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ അഅ്റാഫിൽ 188-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ അങ്ങ് പറയുക, ഖുല്ലാ അംലിക്കു ലിനഫ്സി നഫ്അൻ വലാ ദുർറ, എന്റെ ശരീരത്തിന് ഒരു ദുർറുണ്ടാക്കാനോ ഒരു പ്രയാസമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഉപകാരമുണ്ടാക്കാനോ എനിക്ക് സാധിക്കുകയില്ല, എനിക്കതിന് കഴിയുകയില്ല എന്ന് നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയുക. ഇല്ല മാഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ ബാക്കിയൊന്നും എനിക്കെൻ്റെ ശരീരത്തിനൊരു പ്രത്യേകമായ ഒരു ഉപദ്രവമുണ്ടാക്കാനോ ഒരു നഫ്അനെ നേടിയെടുക്കാനോ എനിക്ക് സാധിക്കുകയില്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്കെങ്ങാനും അദൃശ്യജ്ഞാനം അറിയുമായിരുന്നെങ്കിൽ എനിക്ക് ധാരാളം ഖൈറുകൾ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. വലാ മസ്സനിയസു, എനിക്ക് പ്രയാസങ്ങൾ ബാധിക്കുമായിരുന്നില്ല എന്ന് നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയുക എന്ന് സൂറത്തുൽ അഅ്റാഫിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദൃശ്യജ്ഞാനം അറിയുമായിരുന്നെങ്കിൽ, മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകനക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ പ്രവാചകനക്ക് ധാരാളം ഖൈറുകൾ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു, പ്രവാചകനക്ക് ഒരു വിപത്തുകളും ബാധിക്കുമായിരുന്നില്ല എന്ന് നബിയെ പറയൂ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദൃശ്യജ്ഞാനം അറിയുമായിരുന്നില്ല. പ്രവാചകനക്ക് മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് യഥേഷ്ടം അറിയാനുള്ളൊരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്ന് ഈ ഖുർആൻ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരായത്ത് സൂറത്തുൽ അൻആമിൽ അതിൻ്റെ 50-ാമത്തെ ആയത്തിൽ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയണം, എന്താണ് പറയേണ്ടത്? അള്ളാഹുവിൻ്റെ ഖജനാവുകൾ അത് എൻ്റെ അടുക്കലില്ല എന്ന് നിങ്ങൾ പറയുക. വലാ അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യജ്ഞാനം അറിയും എന്നും നിങ്ങൾ ജനങ്ങളോട് പറയരുത്, എനിക്കറിയില്ല എന്നാണ് നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് നിർദ്ദേശം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സംഭവങ്ങളിൽ നിന്ന്, ഈ ചരിത്രങ്ങളിൽ നിന്ന്, ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറഞ്ഞ കാര്യങ്ങൾ യഥേഷ്ടമറിയാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രവാചകൻ്റെ താഴെ നിൽക്കുന്ന ഇത്തരം വലിയകൾക്ക്, മഹാന്മാർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയും എന്ന് പറയുന്നത് പ്രമാണവിരുദ്ധമാണ്, അതൊരിക്കലും മുസ്ലിം പറയാൻ പാടില്ലാത്തതാണ്, അത് ഒരു നിലക്ക് അള്ളാഹുവിൻ്റെ കഴിവിലേക്ക് പങ്കുചേർക്കലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു. പ്രവാചകനെ കണ്ടപ്പോൾ അവിടെയുള്ള പെൺകുട്ടികൾ ഇങ്ങനെ കൈകൊട്ടി പാട്ട് പാടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കാണുമ്പോൾ അവർ പറഞ്ഞു, വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളിലൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനക്ക് നാളെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം, അങ്ങനെയുള്ള മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ട് എന്ന് ആ കുട്ടികളിങ്ങനെ പാട്ടുപാടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ തിരുത്തി, ലാ തഖൂലി, നിങ്ങളങ്ങനെ പാടരുത്, കാരണം നിങ്ങൾ ഇതുവരെ പറഞ്ഞതെന്താണ് അത് തന്നെ പറയുക, അതല്ലാതെ എന്നെക്കുറിച്ച് നിങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന് എനിക്കൊരിക്കലും ചേരാത്ത കാര്യങ്ങൾ, എനിക്കൊരിക്കലും ഇല്ലാത്ത കഴിവുകൾ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അതെൻ്റെ പേരിൽ ചാർത്തി പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ തിരുത്തുന്നത് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, വഖറാഹത്തു നിസ്ബത്തി ഇൽമിൽ ഗൈബിൽ അഹദി മിനൽ മഖ്ലൂഖിന, സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരാൾക്ക് അദൃശ്യജ്ഞാനമറിയും എന്ന് പറയാൻ പാടില്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള ഈ ഹദീസിനെ, ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അദൃശ്യജ്ഞാനം അറിയുകയില്ല, അങ്ങനെ പറയലാണ് ശരിയെന്ന് പഠിപ്പിക്കുന്ന ഈ പരിശുദ്ധ മതത്തിൽ പിന്നീട് കുറേ ആളുകൾ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ ഇത്തരം വലിയുകൾക്ക്, ഇത്തരം മഹാന്മാർക്കറിയാം എന്ന് പറഞ്ഞ് അവരുടെ കബറിലേക്ക് വിളിക്കുകയും അവരോട് പ്രതിസന്ധികൾ പറയുകയും അവരോട് സഹായം തേടുകയും അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായി എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പതിവുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്കറിയാം പ്രവാചകന്റെ കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. പ്രവാചകനക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. പ്രവാചകന്റെ പത്നി ആയിഷ ബി റളിയല്ലാഹു അൻഹ അവിടത്തേക്ക് വ്യഭിചാരം ആരോപിക്കപ്പെട്ടു. അങ്ങനൊരു പ്രശ്നം സഹാബത്തിനിടയിലുണ്ടായി. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരുപാട് കാലം ഒരു ആരോപണം ആയിഷ ബിയുടെ മേൽ വരികയും ഒരു വേള എല്ലാവരും സംശയിക്കുകയും അങ്ങനെ പ്രതിസന്ധിയിലാവുകയും അവർക്കാർക്കും അതിൻ്റെ സത്യാവസ്ഥ അള്ളാഹുവിൻ്റെ വഹി വരുന്നതുവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു വേള തെറ്റിദ്ധരിച്ചുപോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രവാചകൻ പേടിച്ചുപോയി. അങ്ങനെ ദിവസങ്ങളോളം ആ സംഭവം മുന്നോട്ട് പോയി. പ്രവാചകൻ അവിടുത്തെ പത്നി ആയിഷ ബി റളിയല്ലാഹുവിൻ്റെ മേൽ ഒരു വ്യഭിചാരാരോപണം കടന്നു വരികയാണ്. ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യം അറിയുന്നുവെങ്കിൽ, ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു നിലക്കും ഇങ്ങനെ ഒരു സംശയം ഉദിക്കുകയോ, ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ നമ്മൾ ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പിന്നീടുള്ളൊക്കെ സഹാബത്താണ്, എല്ലാവരും അള്ളാഹു തൃപ്തിപ്പെട്ട അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന മനുഷ്യരാണൊക്കെ ജീവിക്കുന്നത്. എന്നിട്ട് പോലും ഈ സംശയം കുറേ കാലം ആ സ്വഹാബത്തിനിടയിൽ ഉണ്ടായി എന്നത് അവർക്ക് ഒരു നിലക്കും അറിഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി. പിന്നീട് വഹി വരുന്നു, ആയിഷ ബി റളിയല്ലാഹുവിനെ നിരപരാധിയാണ് എന്ന് തെളിയുന്നു. ആ സംഭവം ഉണ്ടാകുന്നതുവരെ, ആയിഷ ബിക്ക് അനുകൂലമായി വഹി വരുന്നതുവരെ യാതൊരു അറിവും പ്രവാചകനോ സ്വഹാബത്തിനോ കിട്ടുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം നമ്മുടെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ, മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയാൻ നിൽക്കുന്നു. നമുക്കറിയാം തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അദ്ദേഹം ആ തീയ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് തണുപ്പാക്കി കൊടുത്ത് അതിൽ രക്ഷപ്പെട്ടു പോരുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ സമയത്ത് അവർ വിളിച്ചു പറയുന്ന ഒരു തവക്കുലിൻ്റെ വാചകമുണ്ട്, ഹസ്ബി അള്ളാ, എനിക്ക് അള്ളാഹു മതി, അവനാണ് എന്നെ ബലമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ എന്നൊക്കെ ഇബ്രാഹിം നബി പറയുന്നതിന് പ്രസക്തി ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഈ തീയിലേക്ക് എറിഞ്ഞാൽ ഞാൻ കരിഞ്ഞു പോകും, എൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ അള്ളാഹുവിനെ വിളിക്കുന്നു, ഈ തീ ഇപ്പോൾ ഇതാ എന്നെ കരിച്ചു കളയാൻ പോകുന്നു എന്നൊരു പേടി ഉണ്ടാവുകയും ആ സമയത്ത് ഒരു തവക്കുൽ ചെയ്യുന്നു, അപ്പോഴാണ് അതിന് പ്രസക്തി ഉണ്ടാകുന്നു. അല്ലാതെ ഇവർ പറയുന്നത് പോലെ, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാമെങ്കിൽ, ഇബ്രാഹിം നബി ഓൾറെഡി ചിന്തിക്കുന്ന എന്താണ്, ഇപ്പോൾ എന്നെ തീയിലേക്ക് എറിയും, ആ തീ തണുപ്പാകും, എനിക്ക് യാതൊരു പ്രയാസം ഉണ്ടാകില്ല എന്നൊക്കെ അറിയുന്ന ഒരാളുടെ തവക്കുലിന് യാതൊരു പ്രസക്തിയും ഇല്ലാതായി മാറുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അതേപോലെ തന്നെ ഇബ്രാഹിം നബിയുടെയും ചരിത്രം വായിക്കുമ്പോൾ അവിടെ നിന്ന് അറുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സംഭവമായി, ഒരു ക്ഷമയുടെ അടയാളമായി, തവക്കുലിൻ്റെ അടയാളമായി, ഒരു അനുസരണയുടെ കാരണമായി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ അറുത്തു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകും എന്നവർ വിചാരിക്കുന്നു. ആ അറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്മായിൽ നബി മരണപ്പെട്ടു പോകും. ഒരു കുട്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവിടെ ബലിയിറക്കണം. എന്നിട്ട് പോലും ആ സമയത്തെ, ആ സന്ദർഭത്തെ നമ്മൾ തവക്കുലിൻ്റെ കാര്യമായി, അല്ലെങ്കിൽ പ്രവാചകന്മാർ ചെയ്ത ത്യാഗമായി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, അവർക്ക് ബാക്കി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നവർക്ക് അറിയുന്നില്ല. ഇവർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുന്നെങ്കിൽ ഇവിടെ കഴുത്തറക്കുക എന്ന സംഭവം ഉണ്ടാവുകയില്ല. അങ്ങനെ ആകാശത്തിൽ നിന്ന് ഒരാട് ഇറങ്ങി വരും, അങ്ങനെ ആടിനെയാണ് പിന്നെ അറക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇതിൻ്റെ പര്യായമായി അവർക്ക് അറിയാമെങ്കിൽ, പിന്നെ ഈ തവക്കുല് പ്രസക്തിയില്ലാതായി മാറുന്നു. ഇവർ നടക്കുന്ന ത്യാഗത്തിന് പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരും, ഇവർ നടത്തിയ ക്ഷമക്ക് പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ നോക്കൂ, ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്, പ്രവാചകന്മാർക്ക് യഥേഷ്ടം അങ്ങനെ അറിയാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ പാടില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല വഹി അറിയിച്ചു കൊടുക്കുന്നുണ്ട്, വഹി മുഖാന്തരം അവർക്ക് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്, ആ സമയത്ത് അവരറിയുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഔലിയാക്കൾ ചില കാര്യങ്ങൾ കറാമത്തിലൂടെ അറിയുന്നുണ്ട്, പ്രവാചകൻ മുഅ്ജിസത്തിലൂടെ അറിയുന്നുണ്ട്. അത് ഏതെങ്കിലും സന്ദർഭത്തിൽ ഇന്നാലിന്ന കാര്യം അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയുന്നു എന്നതിൽ കവിഞ്ഞ് യഥേഷ്ടം എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ പ്രതിസന്ധികൾക്കും അവർക്ക് അറിയാൻ കഴിയും എന്ന തെറ്റായ ധാരണ, അങ്ങനെ അദൃശ്യജ്ഞാനം അറിയാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ അബദ്ധമാണ്. ഈ അദൃശ്യജ്ഞാനം അറിയും എന്നതിനെ വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചെടുത്തിട്ടുള്ള ഇത്തരം അന്ധവിശ്വാസങ്ങൾ, ശിർക്കിൻ്റെ കാര്യങ്ങൾ, സഹായതേട്ടം, പ്രാർത്ഥനകളും ആരാധനകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെ ഒരാൾക്ക് പോലും അറിയുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ് എല്ലാ അദൃശ്യജ്ഞാനവും അറിയുക. പ്രവാചകന്മാർക്ക് പോലും അങ്ങനൊരു കഴിവ് നൽകിയിട്ടില്ല, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും അങ്ങനൊരു കഴിവ് നൽകിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളിലൊക്കെ നമ്മൾ പൂർണ്ണമായി മാറി നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സുബദം, അദൃശ്യജ്ഞാനം എന്ന വിഷയത്തിൽ സുബദത്തിൽ മുഷ്താഖ് അൽ ഹിക്കമിയാണ് ഇതുവരെ നമ്മോട് സംസാരിച്ചത്.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, മഴയിൽ അലിഞ്ഞ മനങ്ങൾ. സിനി ടി കെ മണ്ണാർക്കാടിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: മഴയിൽ അലിഞ്ഞ മനങ്ങൾ, എഴുത്ത് സിനി ടി കെ മണ്ണാർക്കാട്. മൂന്നാം ദിവസവും മഴയ്ക്ക് ശമനമില്ലായിരുന്നു. ആകാശം ഭൂമിയിലേക്ക് വെള്ളമെല്ലാം കോരിച്ചൊഴിയാൻ തീരുമാനിച്ചതുപോലെ മഴ പെയ്തുകൊണ്ടേയിരുന്നു. പുഴകൾ കരകവിഞ്ഞൊഴുകി, നെൽവയലുകൾ തടാകങ്ങളായി മാറി. മനുഷ്യർ വീടുകൾ വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുമ്പോൾ അവരുടെ കൃഷിയിടങ്ങളും സ്വപ്നങ്ങളുമെല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോവുകയായിരുന്നു. ഗ്രാമത്തിന്റെ അറ്റത്തുള്ള പഴയ ഓടിട്ട ആ വീട്ടിൽ 75-കാരനായ അബ്ദുറഹ്മാൻ ഒറ്റയ്ക്കായിരുന്നു. രണ്ടു മക്കളാണുള്ളത്, രണ്ടുപേരും വിദേശത്താണ്. ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. വല്ലപ്പോഴുമൊക്കെ അവരുടെ ഫോൺ വിളി വന്നാലായി. എല്ലാവരും വീട് വിട്ട് പോയി തുടങ്ങിയിട്ടും തന്റെ ഭാര്യയുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന വീട്ടിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ അദ്ദേഹം മടിച്ചു. രാത്രിയോടെ വെള്ളം മുറ്റം കടന്ന് അകത്തേക്ക് കയറിത്തുടങ്ങി. കട്ടിലിന്റെ കാലുകൾ വെള്ളത്തിൽ മുങ്ങി. അപ്പോഴാണ് പുറത്തുനിന്ന് ആരോ ഉറക്കെ വിളിച്ചത്, അബ്ദുക്ക വേഗം വരൂ, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ടോർച്ചിന്റെ വെളിച്ചത്തിൽ കണ്ട മുഖം അദ്ദേഹത്തെ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോയി. അത് അയൽവാസി രാഘവനായിരുന്നു. 30 വർഷം മുമ്പ് ചെറിയൊരു അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഇരുവരും പിണങ്ങിയതാണ്. പിന്നീട് തമ്മിൽ സംസാരിച്ചിട്ടേയില്ല. വർഷങ്ങൾ കടന്നുപോയെങ്കിലും അവരുടെ മനസ്സിന്റെ മതിൽ ഇടിഞ്ഞിരുന്നില്ല. എന്നാൽ ആ രാത്രി പെരുമഴ ആ മതിൽ തകർത്തു കളഞ്ഞു. രാഘവൻ കൈനീട്ടി, ഇത് പഴയ പിണക്കത്തെക്കുറിച്ച് പറയാനുള്ള സമയമല്ല, ജീവൻ രക്ഷിക്കാം. ഒരു നിമിഷം മടിച്ചു നിന്ന റഹ്മാൻ ഒടുവിൽ ആ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോഴേക്കും വെള്ളം അരയോളം ഉയർന്നിരുന്നു. മഴ പെയ്യുന്നുണ്ടെങ്കിലും കൈകൾ തമ്മിൽ ചേർത്തുപിടിച്ചപ്പോൾ അപൂർവമായൊരു ചൂട് ഇരുവർക്കും അനുഭവപ്പെട്ടു. ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരുവരും ഒരേ പുതപ്പ് പങ്കിട്ടു. വർഷങ്ങളായി പറയാതെ മനസ്സിൽ സൂക്ഷിച്ച കാര്യങ്ങൾ അന്നവർ തമ്മിൽ സംസാരിച്ചു. ചൂടുള്ള കഞ്ഞി കോരിക്കുടുക്കിയേ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവരുടെ 30 വർഷത്തെ അകലം ഇല്ലാതാക്കുന്ന ചൂടുള്ള കണ്ണുനീർ. ദിവസങ്ങൾക്കു ശേഷം മഴ മാറി നിന്നു. സൂര്യന് തിളക്കം വർദ്ധിച്ചു. കിളികളുടെ കലവിലെ ഒച്ച കേൾക്കാനായി. ഗ്രാമം പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി. വീടുകൾ ശുദ്ധീകരിക്കാൻ യുവാക്കൾ മുന്നിട്ടിറങ്ങി. കേടുപാടുകൾ തീർത്തു. പാടയെ തകർന്നവ പുനർനിർമ്മിക്കാൻ പല സുമനസ്സുകളും മുന്നോട്ടു വന്നു. വഴികൾ വീണ്ടും തെളിഞ്ഞു. അബ്ദുറഹ്മാനും രാഘവനും എല്ലാ വൈകുന്നേരവും ഒരേ വഴിയിലൂടെ ഒന്നിച്ചു നടക്കാൻ തുടങ്ങി. നാട്ടുകാർ അത്ഭുതത്തോടെ അത് നോക്കി നിന്നു. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ രക്തബന്ധം പോലും അറുത്തുമാറ്റുന്നവരെ, ജീവിതം ശാശ്വതമല്ല, ആയുസ് നന്മയിൽ ചെലവഴിക്കുക, നന്മയുടെ അടയാളങ്ങൾ ബാക്കിവച്ച് ഈ ലോകത്തോട് യാത്ര പറയാനായി ഒരുങ്ങുക, പരീക്ഷണങ്ങളിൽ കാലിടറാതെയും അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചും ജീവിക്കുക.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, മഴയിൽ അലിഞ്ഞ മനങ്ങൾ. സിനി ടി കെ മണ്ണാർക്കാടിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ. തജ്വീദ് പഠനം അവതരിപ്പിക്കുന്നത് മുഹമ്മദ് അസ്ലം, കുവൈത്ത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ومن تبعهم بإحسان إلى يوم الدين أما بعد. മാന്യ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണം വളരെ ഭംഗിയുള്ളതായിരിക്കണമെന്നും പാരായണ ഭംഗിയെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുമൊക്കെ നാം കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിക്കുകയുണ്ടായി. അതിൽ സുക്കൂനുള്ള നൂനും തൻവീനും വളരെയധികം പാരായണ ഭംഗിയെ സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അവ രണ്ടും ചിലപ്പോൾ മണിച്ചുകൊണ്ടും മറ്റു ചിലപ്പോൾ മണിക്കാതെ വ്യക്തമാക്കിയും ഒക്കെ പാരായണം ചെയ്യേണ്ടതുണ്ട്. അവ രണ്ടിനെയും ബാധിക്കുന്ന നാല് നിയമങ്ങളിൽ ഒന്നാമത്തെ നിയമമായ ഇഹ്ഹാർ ചെയ്യുക, വെളിവാക്കി ഉച്ചരിക്കുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം നാം വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ രണ്ടാമത്തെ സാക്കിനത്തായ നൂനിൻ്റെയും തൻവീനിൻ്റെയും രണ്ടാമത്തെ വിധിയാകുന്നു അൽ ഇദ്ഗാം. ലയിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക, പ്രവേശിപ്പിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഇദ്ഗാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹർഫ് അല്ലെങ്കിൽ ഒരു ശബ്ദം മറ്റൊരു ശബ്ദത്തിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പരസ്പരം ചേർത്ത് ഉച്ചരിക്കുക എന്നതാണ്. നമ്മൾ ഈ ഭാഗം വിശദീകരിക്കുന്നതിന് മുമ്പായി വിദ്യാർത്ഥിയായ അനസിൻ്റെ പാരായണം ശ്രദ്ധിക്കുകയാണ്. ആദ്യമായി നമുക്കിന്ന് അനസിൻ്റെ പാരായണം കേൾക്കാം. അതിനുശേഷം നമ്മുടെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. അനസ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
1: എത്ര ജുസ് മനഃപ്പാഠമാക്കുകയുണ്ടായി?
2: 15 ജുസ്
1: ഹിഫ്ലാക്കിയ വിദ്യാർത്ഥിയാണ് അനസ്. അനസ് സൂറത്തുൽ മുൽക്കിലെ ഏതാനും ആയത്തുകൾ നമുക്ക് മുമ്പിൽ പാരായണം ചെയ്യുകയാണ്. എല്ലാവരും അത് ശ്രദ്ധിച്ചു നോക്കൂ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം.

0: അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. അനസ് സൂറത്തുൽ മുൽക്കിലെ 12 വചനങ്ങളാണ് പാരായണം ചെയ്തിട്ടുള്ളത്. രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അനസിനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നാലാമത്തെ വചനത്തിൽ അവിടെ എന്നിടത്തുള്ള തജ്വീദ് നിയമം എന്താകുന്നു എന്നതാണ് ചോദ്യം. ഇദ്ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് ലയിപ്പിച്ച് ഉച്ചരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹ്സൻത്, ഖാസി ഔവഹുവ എന്ന് പറയുമ്പോൾ തൻവീനിന് ശേഷമുള്ള വാവിൽ ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുകയാണ് വേണ്ടത്. അഞ്ചാമത്തെ വചനത്തിൽ റുജൂമൽ ലിശ്ശയാത്തീൻ, റുജൂമൽ ലിശ്ശയാത്തീൻ, ആ സ്ഥലത്ത് എന്താകുന്നു ഹുക്കും തജ്വീദിയായിട്ട് നാം മനസ്സിലാക്കേണ്ടതുള്ളത്? തജ്വീദ് നിയമം പാലിക്കപ്പെടേണ്ടതായിട്ട് അവിടെ എന്താണുള്ളത്? റുജൂമൽ ലിശ്ശയാത്തീൻ.
1: ഇദ്ഗാം ബിഗൈരി ഗുന്ന.
0: അഹ്സൻത്, ഇദ്ഗാം ബിഗൈരി ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന എന്നൊക്കെ പറയുന്ന നിയമമാണ് അവിടെ റുജൂമൽ ലിശ്ശയാത്തീൻ. ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ എന്താണ് ഇദ്ഗാം എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഞാൻ സൂചിപ്പിച്ചു, ഇദ്ഗാം എന്നതിൻ്റെ ഭാഷാർത്ഥം ലയിപ്പിക്കുക എന്നാണ്. സുക്കൂനുള്ള ഒരക്ഷരത്തെ തൊട്ട്

ഹുറൂഫുകളിൽ സാക്കിനത്തായ നൂനിനെയും തൻവീനിനെയും ലയിപ്പിക്കുക എന്നത്, ഇദ്ഗാം ചെയ്യുക എന്നത് രണ്ട് രൂപത്തിലാണ്, രണ്ട് വിധമാണ്. ഒന്നാമത്തേത് എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇദ്ഗാം ബി ഗുന്നഹ്, ഇതാകുന്നു ഒന്നാമത്തേത്. യൻ മൂ എന്നീ നാലക്ഷരങ്ങളെ നമുക്ക് എടുക്കാം. ആറ് ഹർഫുകളിൽ നേരത്തെ പറഞ്ഞ യർമലൂന എന്ന ആറക്ഷരങ്ങളിൽ നിന്ന് യൻ മൂ യ നൂൻ മീം വാവു ഈ നാലക്ഷരങ്ങളിൽ സുക്കൂനുള്ള നൂനും തെൻവീനും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഈ അക്ഷരങ്ങൾക്ക് തൊട്ടു മുമ്പിലായി സാക്കിനത്തായ നൂനോ തെൻവീനോ വന്നാൽ അവിടെ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ടതുണ്ട്. ഇതിന് ഇദ്ഗാം ബി ഗുന്നഹ് എന്ന് പറയുന്നു. ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യാഇന്റെ തൊട്ടു മുമ്പിൽ സാക്കിനത്തായ നൂൻ വന്നു. നാം സൂചിപ്പിച്ചു ഇവ ഒറ്റപ്പദത്തിലായി വരികയില്ല എന്ന്. സാക്കിനത്തായ നൂൻ ഒരു പദത്തിൻ്റെ അന്ത്യത്തിലും ഇദ്ഗാമിൻ്റെ ഹർഫുകൾ അടുത്ത പദത്തിൻ്റെ ആദ്യത്തിലുമായിട്ടാണ് വരിക. ഒന്നാമത്തേത് യാഇന്റെ ഉദാഹരണം. ഇവിടെ നൂനിനെ യാഇൽ ലയിപ്പിച്ചിരിക്കുകയാണ്. മയ്യുത്യ എന്ന് പൂർണ്ണ ലയനമല്ല, മറിച്ച് മയ്യുത്യ ഭാഗികമായ ലയനമാണ്. ഇദ്ഗാം നാഖിസ് ബിഗുന്ന എന്നാണ് അതിന് പൂർണ്ണമായി പറയപ്പെടുന്ന പേര്. തൻവീനിന്റെ ഉദാഹരണം. യാഇന്റെ തൊട്ടു മുമ്പിൽ തൻവീൻ വന്നിരിക്കുകയാണ്. ഇനി നൂനിന്റെ തൊട്ടു മുമ്പിൽ സാക്കിനത്തായ നൂനും തൻവീനും വരുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ഉദാഹരണം നോക്കൂ. ഇവിടെ പൂർണ്ണമായ ലയനമാണ് സംഭവിച്ചത്. നൂനിന് സാക്കിനത്തായ നൂനിന് ശേഷം വന്ന മുതഹരിക്കത്തായ നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിച്ചിരിക്കുകയാണ്. ഇതിന് ഇദ്ഗാം കാമിൽ ബിഗുന്ന എന്ന് പറയും. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ കാണാം, ഇദ്ഗാം കാമിലാവുമ്പോൾ മുദ്ഗം ഫീഹിയായ, അതായത് ഏത് ഹർഫിലേക്കാണോ ലയിപ്പിച്ചിരിക്കുന്നത്, അതായത് ഏത് ഹർഫിലേക്കാണോ ലയിപ്പിച്ചിരിക്കുന്നത്, ആ ഹർഫിന് ഷദ്ദ് കൊടുത്തതായി കാണുവാൻ കഴിയും. അപ്പോൾ ഇദ്ഗാം കാമിലായിരിക്കും. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നാഖിസായ മയ്യുത്തില്ലാഹ് എന്ന് പറഞ്ഞതിലുള്ളതുപോലെ ഭാഗികമായ ഇദ്ഗാം ആകുമ്പോൾ യാഇന്റെ മുകളിൽ, അതായത് മുദ്ഗം ഫീഹിയായ ഏത് ഹർഫിലാണോ ഇദ്ഗാം ചെയ്യുന്നത്, ആ ഹർഫിൽ രണ്ടാമത്തെ ഹർഫിൽ ഷദ്ദ് ഉണ്ടാവുകയുമില്ല. ഇവിടെ പൂർണ്ണമായ ഇദ്ഗാം ആയതുകൊണ്ട് രണ്ടാമത്തെ നൂനിന് ഷദ്ദ് കൊടുത്തിരിക്കുന്നു. അടുത്ത ഉദാഹരണം നോക്കൂ. മീമിന്റെ ഉദാഹരണം. ഇവിടെയും നൂനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ഗാം കാമിൽ ബിഗുന്ന എന്നാണ് അതിൻ്റെ പേര്. തൻവീൻ വന്നപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലും മീമിന് മുകളിൽ ഷദ്ദ് എഴുതിയത് പ്രത്യേകം ശ്രദ്ധേയമാണ്. വാവിൻ്റെ ഉദാഹരണം നോക്കൂ. ഇവിടെ ഇദ്ഗാം നാഖിസ് ബിഗുന്ന. ഇവിടെയും ഇദ്ഗാം നാഖിസ് ബിഗുന്ന, അല്ലെങ്കിൽ ഇദ്ഗാം ബിഗുന്ന നാഖിസ് എന്നാണ് പറയുക. ഇനി ശേഷിക്കുന്ന രണ്ടക്ഷരങ്ങളാണല്ലോ ലാമും റാവും. അവിടെ എന്താണ് നാം ചെയ്യേണ്ടത്? അതാകുന്നു ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഇദ്ഗാമിന്റെ രണ്ടാമത്തെ വിഭാഗമായ ഇദ്ഗാം ബിഗൈരി ഗുന്ന, അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന എന്നൊക്കെ പറയുന്ന രണ്ടാമത്തെ നിയമം. ലാം റാ എന്നീ രണ്ടക്ഷരങ്ങളുടെ തൊട്ടു മുമ്പിൽ സാക്കിനത്തായ നൂനും തൻവീനും വരുമ്പോൾ മണിക്കാതെ ഇദ്ഗാം ചെയ്ത് പൂർണ്ണമായും ലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇതിനെ ഇദ്ഗാം ബിഗൈരി ഗുന്ന, അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയുന്നു. ഉദാഹരണം നോക്കൂ. അല്ലൻ എന്നുള്ളത് തീരെ നൂനിൻ്റെ ശബ്ദം കേൾപ്പിക്കാതെ പൂർണ്ണമായും ലാമിൽ ലയിപ്പിച്ചുകൊണ്ട് ഷെദ്ദുള്ള ലാമാണ് ഉച്ചരിക്കുന്നത്. അല്ലൻ അല്ലൻ തൻവി

ആ ലാൻ ലു ബദ എന്നത് തൻവീനെ പൂർണ്ണമായും ശേഷമുള്ള ലാമിൽ ലയിപ്പിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ട് മാലല്ലു ബദ എന്നാണ് ഉച്ചരിച്ചിരിക്കുന്നത്. അവിടെ രണ്ടാമത്തെ ലാമിന് ശദ്ദ് നൽകിയതും ശ്രദ്ധിക്കേണ്ടതാണ്. മിർറസൂൽ, റായിന്റെ തൊട്ടുമുമ്പിൽ സുക്കൂനുള്ള നൂൻ വന്നിരിക്കുന്നു. പൂർണ്ണമായും റായിൽ നൂനിനെ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിച്ചിരിക്കുകയാണ്. മിർറസൂൽ തൻവീൻ ഉദാഹരണം നോക്കൂ. ഫീ ഈശതിർ റാദിയ, ഈശതിൻ എന്ന തൻവീനിനെ അല്പം പോലും ഉച്ചരിക്കാതെ ഷദ്ദുള്ള റാ ആക്കി ഉച്ചരിച്ചിരിക്കുകയാണ്. ശേഷമുള്ള റായിൽ ലയിപ്പിച്ചുകൊണ്ട് റായിന് ഷദ്ദ് കൊടുത്തുകൊണ്ടാണ് നാം പാരായണം ചെയ്യേണ്ടത്. ഫീ ഈശതിർ റാദിയ. നാം പറഞ്ഞല്ലോ ഇദ്ഗാം വരുമ്പോൾ രണ്ട് പദങ്ങളിലായിക്കൊണ്ടാണ് ഉണ്ടാവുക എന്ന്. സാക്കിനത്തായ നൂനും തൻവീനും ഒരു പദത്തിൻ്റെ അന്ത്യത്തിലും ശേഷമുള്ള ഇദ്ഗാമിൻ്റെ ഹർഫ് അടുത്ത പദത്തിൻ്റെ ആദ്യത്തിലുമായിരിക്കും എന്ന്. എന്നാൽ വാവിൻ്റെയും യാഇൻ്റെയും തൊട്ടു മുമ്പിൽ സാക്കിനത്തായ നൂൻ ഒറ്റപ്പദത്തിലായി വന്ന ഏതാനും പദങ്ങൾ, അതായത് നാല് പദങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ കഴിയും. എന്താണ് അവിടുത്തെ വിധി? അവിടെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ട് പൂർണ്ണമായും നൂനിനെ വെളിവാക്കി വ്യക്തമാക്കിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അല്പം പോലും ഇദ്ഗാം ചെയ്ത് മണിച്ചു പോവുകയൊന്നും ചെയ്യാതെ പൂർണ്ണമായും വെളിവാക്കിയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ആ നാല് പദങ്ങളാണ് അദ്ദുനിയ. പല സ്ഥലങ്ങളിലായി ആവർത്തിച്ചു വന്ന ഒരു പദവും കൂടിയാണ് ദുനിയ എന്നത്. ഇപ്പോൾ തന്നെ അനസ് പാരായണം ചെയ്തപ്പോൾ

0: സൂറത്തുൽ മുൽക്കിലെ അഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദുനിയ, അവിടെ ദുനിയ എന്നോ ദുനിയ എന്നൊന്നുമല്ല, അദ്ദുനിയ. സൂറത്തുൽ ആലയുടെ അവസാനത്തിൽ ബൽ തുഖ്സിറൂനൽ ഹയാതദ്ദുനിയ, അവിടെയൊക്കെയും വെളിവാക്കി ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. രണ്ടാമത്തെ പദമാണ് ബുന്യാൻ. സൂറത്തു സഫ് നാലാമത്തെ വചനം ബുന്യാനും മർസൂസ് എന്ന് വന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ബുന്യാൻ ബുന്യാൻ ബുന്യാൻ എന്ന് വെളിവാക്കിക്കൊണ്ടാണ് പറയേണ്ടത്. മറ്റൊരു പദമാണ് മൂന്നാമതായി പരിശുദ്ധ ഖുർആനിൽ വന്ന പദമാകുന്നു. വാവിൻ്റെ മുമ്പിൽ സുക്കൂനുള്ള നൂൻ ഒറ്റപ്പദത്തിലായിക്കൊണ്ട് സിൻവാൻ സിൻവാൻ. സൂറത്തുൽ അൻആം 99-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സൂറത്തുർ റഅദ് 4-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും സിൻവാനു വഗൈറു സിൻവാൻ സിൻവാൻ. ഇതാണ് മൂന്നാമത്തെ സുക്കൂനുള്ള നൂൻ വാവിൻ്റെ മുമ്പിൽ ഒറ്റ പദത്തിലായി വന്നിട്ടുള്ള പദം. അതായത് യാഇൻ്റെയും വാവിൻ്റെയും തൊട്ടുമുമ്പിൽ സുക്കൂനുള്ള നൂൻ ഒറ്റ പദത്തിലായി വന്ന പദങ്ങളിൽ മൂന്നാമത്തെ പദമാണ് സൂറത്തുർ റഅദ് 4-ാമത്തെ വചനത്തിൽ വന്ന സിൻവാൻ എന്ന പദം. 4-ാമത്തെ പദം കിൻവാൻ എന്നതാണ്. അത് സൂറത്തുൽ അൻആം 99-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും കിൻവാൻ കിൻവാനുൻ ദാനിയ. ഇങ്ങനെ ഈ നാല് പദങ്ങളിലായിക്കൊണ്ട് സുക്കൂനുള്ള നൂൻ യാഇൻ്റെയും വാവിൻ്റെയും തൊട്ടുമുമ്പിലായി വന്നിരിക്കുകയാണ്. ഈ നാല് പദങ്ങളിലും ഇൽഹാർ ചെയ്തുകൊണ്ട് വെളിവാക്കിക്കൊണ്ട് മാത്രമാണ് പാരായണം ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ഗാം ചെയ്തുകൊണ്ടോ മണിച്ചുകൊണ്ടോ ഒന്നും പാരായണം ചെയ്തുകൂടാത്തതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ ഈ നിയമങ്ങളും വിധികളുമൊക്കെ പാലിച്ചുകൊണ്ട് അതിൻ്റെ പാരായണ മര്യാദകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഭംഗിയായ നിലക്ക് പാരായണം ചെയ്യുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പാരായണം ചെയ്യുകയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും അതിൻ്റെ അഹ്ലുകാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ ആൾക്കാർ, അതിൻ്റെ അഹ്ലുകാർ എന്ന് അല്ലാഹു പ്രത്യേകം ബഹുമാനിച്ചിരിക്കുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله محمد وآله وصحبه أجمعين والسلام عليكم ورحمة الله وبركاته.
1: ഇന്നത്തെ തജ്വീദ് പഠനം ഇവിടെ പൂർണ്ണമാകുന്നു. അവതരിപ്പിച്ചത് മുഹമ്മദ് അസ്ലം, കുവൈത്.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഈവനിങ് ലൈവ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. പതിവ് പോലെ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ഈവനിങ് ലൈവിൽ നമുക്ക് നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ പ്രോഗ്രാമുകളിലേക്കൊക്കെ നമുക്ക് പോകണം ഇൻഷാല്ലാ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഇന്ന് പുറത്ത് കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ള അവസരം നമ്പർ നമ്മൾ പറയാറുണ്ട്, 85 90 745 845. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സർക്കുലർ വഴി ഈവനിങ് ലൈവിൽ പങ്കെടുക്കാനുള്ള അവസരത്തെക്കുറിച്ച് അറിയിച്ചിരുന്നു. അത് അറിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കും ഇൻഷാല്ലാ. അവർക്കൊക്കെ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, 85 90 745 845. ഓക്കെ. അമീർ ടി, എടത്തനാട്ടുകര, സെഫിയ കെ, തിരൂരങ്ങാടി, അതുപോലെ പിന്നെ ഇപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വെള്ളിയാഴ്ച ദിവസമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും പ്രാധാന്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രദോഷ പ്രാർത്ഥനകൾ ഓർത്തുകൊണ്ടും നമുക്ക് തുടങ്ങാം. ഇന്ന് ലൈവിലുള്ള ആളുകളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
1: വലൈക്കും അസ്സലാം.
0: അപ്പോൾ നമുക്ക് ഓരോരുത്തരെ എങ്ങനെ പരിചയപ്പെടാം. ഫസ്റ്റ് മർവാൻ, മർവാൻ്റെ വീട് എവിടെ? മർവാൻ ഒന്ന് പറഞ്ഞേ.
1: ചങ്ങലീരി.
0: ചങ്ങലീരിയാണ് മർവാൻ. മർവാൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ അല്ലേ? 3ാം ക്ലാസ്സിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: AUP
0: അല്ല,
1: ഗ്രീൻ വാലി സ്കൂൾ.
0: തൊട്ട് മുമ്പ് വരെ AUP സ്കൂളായിരുന്നു എവിടെ, ചങ്ങലീരി സ്കൂൾ. ഇപ്പോൾ ഗ്രീൻ വാലി സ്കൂളിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിൽ താമസിക്കുന്നുണ്ട് അല്ലേ. മർവാൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പേരൊക്കെ ഒന്ന് പറയും.
1: സാജിദ.
0: ഉമ്മാന്റെ പേര് സാജിദ. ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലെ
1: ഷൗക്കത്ത്
0: മെന്റർ ആണ് അല്ലേ. പിന്നെ ഉപ്പാന്റെ പേര്
1: ഷൗക്കത്ത്.
0: ഷൗക്കത്ത് സാർ. ഓക്കെ, അപ്പോ ഇന്ന് മർവാന് കുറച്ച് പാട്ടൊക്കെ പാടിക്കൂടെ? മർവാൻ ഇപ്പൊ എത്ര വയസ്സായി ഉണ്ടാവും?
1: 8 വയസ്സായിട്ടുണ്ടാവും
0: അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് പാട്ടൊക്കെ പാടണം അല്ലേ, അടിപൊളിയാക്കണ്ടേ? അപ്പോ ഈ പീസ് റേഡിയോ കേട്ടണോ മുന്നെപ്പോഴെങ്കിലും? പീസ് റേഡിയോ ഒന്ന് കേട്ടണോ? റേഡിയോന്റെ സ്റ്റുഡിയോ അകത്തേക്ക് പാതിയിട്ടാണോ കയറുന്നത്? ആണ് അല്ലേ. യെസ്. അപ്പൊ ഇന്ന് നമുക്ക് അങ്ങനെ പാട്ടൊക്കെ പാടാനുള്ള അവസരം കിട്ടി. ഇനി അടുത്ത ആളിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും.
2: വാലൈക്കും അസ്സലാം.
0: മോള് പേര് പറ.
2: മറിയം ഇബ്രാഹിം.
0: മറിയം ബിന്ത് ഇബ്രാഹിം അല്ലേ. മറിയം ഇബ്രാഹിം എന്നാണോ ബിന്ത് ഇബ്രാഹിം എന്നാണോ?
2: മറിയം ഇബ്രാഹിം.
0: മറിയം ഇബ്രാഹിം മാത്രമേ ഉള്ളൂ. ഓക്കെ. മറിയം ഇബ്രാഹിം, മോള് പിന്നെ എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നത്?
2: 2ാം ക്ലാസ്.
0: ഗ്രീൻ വാലി സ്കൂളിലെ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വീട് എവിടെയായിരുന്നു?
2: ഫറൂഖ്.
0: ഫറൂഖിലാണ് വീട്. ഇവിടെ ഗ്രീൻ വാലി സ്കൂൾ പഠിക്കുന്നു, ഗ്രീൻ ഹോമിലും അല്ലേ. ഉമ്മന്റെ പേരെന്തായിരുന്നു? നഹ്ന. ഉപ്പന്റെ പേരോ?
2: സവാദ്.
0: സവാദ്. ഞാൻ വിചാരിച്ചു മറിയം ഇബ്രാഹിം എന്ന് പറഞ്ഞപ്പോ ഉപ്പാന്റെ പേര് മറിയം ഇബ്രാഹിമിലേക്ക് ചേർത്തിട്ടാണെന്ന്. അപ്പൊ അങ്ങനെയല്ല അല്ലേ. ശരി. അപ്പോ ഉമ്മ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലെ ഹിഫ്ള ടീച്ചറാണ്, ഇവിടുത്തെ മെന്ററാണ്. അപ്പൊ ഇന്ന് ഗ്രീൻ ഹോമുമായി ബന്ധപ്പെട്ട അല്ലെ കുട്ടികളാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോ മറിയം ഇന്ന് എന്തൊക്കെ പരിപാടി നമ്മൾ അവതരിപ്പിക്കും? പാട്ട് പാടൂല്ലേ അല്ലേ. മറിയം സ്റ്റുഡിയോന്റെ അകത്തേക്ക് ഇതുവരെ കയറിയണോ? ഇല്ല, ഫസ്റ്റ് ആയിട്ടാണ് അകത്ത് കയറുന്നത് അല്ലേ. റേഡിയോ പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ? ഒരു ദിവസം ഗ്രീൻ ഹോമിലെ കുട്ടികൾ ഇങ്ങനെ വെച്ചത് കേട്ടിരുന്നോ? കേട്ടിരുന്നു അല്ലേ. ശരി, പിന്നെ അടുത്ത ആളിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും. റുമൈസയാണ് കൂടെ ഉള്ളത്. റുമൈസ ഇതുപോലെ തന്നെ നമ്മളെ സാജിദ മേമിന്റെ മോളാണ്, ഇവിടെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലുണ്ട്. റുമൈസ എന്തൊക്കെ വിശേഷം? സുഖമാണല്ലേ. ഇപ്പോ പ്ലസ് വൺ, 10ാം ക്ലാസ് കഴിഞ്ഞു, പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്യുന്നു അല്ലേ. പഠിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, ഏതായിരുന്നു പ്ലസ് വൺ? ഏതായിരുന്നു?
3: ഹ്യൂമാനിറ്റീസ്
0: ആണ്. അപ്പോ പഠനക്ക് ഉഷാറായിട്ട് പോകണ്ടല്ലോ അല്ലേ. ഇന്ന് നമുക്ക് എന്തൊക്കെ കുറച്ച് പാട്ടൊക്കെ പാടാം അല്ലേ. അപ്പോ റുമൈസ നന്നായിട്ട് പാട്ട് പാടും, അതുകൊണ്ട് ഇന്നത്തെ ലൈവിൽ നമ്മള് പിന്നെ ശ്രോതാക്കൾക്ക് വളരെ മനോഹരമായ പാട്ട് കേൾക്കാനുള്ള അവസരം കൂടിയുണ്ട്. ശരി, അപ്പോ ഈ നമ്മളെ കൂടെ കൂടെ ആളുകളെ ഒന്ന് നമുക്ക് ശ്രോതാക്കളായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ജമീല VP കാളിക്കാവ്, ഒമൈറ തൃശൂർ വള്ളാർക്കാട്. ജമീല VP കാളിക്കാവ് പറഞ്ഞു ഇന്ന് കുഞ്ഞു കുഞ്ഞു മക്കളാണല്ലോ എന്നാണ്. നിങ്ങൾ രണ്ടാളും ഉദ്ദേശിച്ചാണ്, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലുള്ള കുട്ടികളായ നിങ്ങൾ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ശരി, ഒമൈറ തൃശൂർ വള്ളാർക്കാട് അവർ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ള. പിന്നെ അപ്പോൾ ഇന്ന് ലൈവ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വേഗം ഒന്ന് കമൻറ്റിൽ വന്നോളൂ കേട്ടോ. എന്നിട്ട് ഇന്നത്തെ ലൈവിൽ നമുക്ക് നല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതൊക്കെയാണെന്നുള്ളത് ആ പാട്ടൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റുമൈസ് പാട്ട് പാടാൻ പറ്റുമോ നോക്കാം. നമുക്ക് അതിൻ്റെ രണ്ട് വരിയൊക്കെ പാടാൻ നോക്കാം ഇൻഷാല്ലാ. അപ്പം ആദ്യം മർവാൻ്റെ രണ്ട് വരി പാട്ടെന്ന് പാടിയാലോ. ഏതാ മർവാൻ അറിയണ രണ്ട് വരി പാട്ട്? മർവാൻ ഇപ്പം മൂന്നാം ക്ലാസ്സിലാണല്ലോ. അപ്പം ആ മൂന്നാം ക്ലാസ്സുകാരൻ നിലക്ക് മർവാൻ അറിയുന്ന രണ്ട് വരി പാട്ട് ഒന്ന് പാടാം.
1: ആകാശം പോലെ

0: രണ്ടുപേരേ ഉള്ളൂ. രണ്ടുപേരി എന്ന് പറഞ്ഞാൽ രണ്ടുപേരി, നാലുപേരി പറഞ്ഞാൽ നാലുപേരി അല്ലേ? ആ ഓക്കെ, മഷാല്ല. അപ്പോ സഫിയ കെ തിരുരങ്ങാടി പറഞ്ഞ, ഇന്ന് കൊച്ചുമക്കളാണല്ലോ ഉള്ളത്, അൽഹംദുലില്ലാ, അള്ളാഹു മക്കളെ നല്ല മക്കളാക്കി ഉയർച്ചയിൽ എത്തിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം സാരോപദേശം കേട്ടതിന്റെ ശേഷം നമുക്ക് തിരിച്ചു വരാം, സാരോപദേശം കേൾക്കാം.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ ഒരു വീട്ടിൽ കർഷകനായ ആ കുടുംബനാഥൻ അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ കയ്യിലൊരു ബോക്സുമായിട്ടാണ് വന്നത്. വീട്ടിലേക്ക് കയറി അദ്ദേഹം ആ ബോക്സ് തുറന്നപ്പോൾ അതിൽ ഒരു എലിപ്പെട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. തട്ടിമ്പുറത്ത് നിന്ന് നോക്കി നിന്ന എലി ഇത് കണ്ട് ആകെ പേടിച്ചു. തൻ്റെ കൂട്ടുകാരനായ ആ വീട്ടിലെ കോഴിയോട് അദ്ദേഹം ചെന്ന് പറഞ്ഞു. ആ എലി പറഞ്ഞു, ഈ വീട്ടിലൊരു എലിപ്പെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴി പറഞ്ഞു, അതിന് എനിക്കെന്താ, എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു. എലി ഓടിയിട്ട് പന്നിയുടെ അടുക്കിലെത്തി. പന്നിയോട് പറഞ്ഞു, ഈ വീട്ടിൽ ഒരു എലിക്കിണി എത്തിയിട്ടുണ്ട്. പന്നി പറഞ്ഞു, നീ സൂക്ഷിച്ചാൽ മതി, എനിക്കൊന്നും പേടിക്കാനില്ല. എലി വീണ്ടും ഓടി തൊട്ടപ്പുറത്തെ തൊഴുത്തിൽ കെട്ടിയ പശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഈ വീട്ടിൽ ഒരു എലിക്കിണി വാങ്ങിയിട്ടുണ്ട്. പശു പറഞ്ഞു, അതെങ്ങനെ എന്നെ ബാധിക്കും? അത് എന്നെ ബാധിക്കില്ല, നീ സൂക്ഷിച്ചാൽ മതി, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിരാശനായി എലി തട്ടിമ്പുറത്തേക്ക് തന്നെ മടങ്ങി. രാത്രിയിൽ എന്തോ ശബ്ദം കേട്ട് എലി താഴോട്ട് നോക്കുമ്പോൾ എലിക്കണിയിൽ ആരോ കുടുങ്ങുകയും ആ വീട്ടിലെ സ്ത്രീ അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് വലിയ അപകടം സംഭവിച്ചു. കാരണം എലിക്കണിയിൽ കുടുങ്ങിയത് ഒരു വിഷമുള്ള പാമ്പായിരുന്നു. ആ പെണ്ണിനെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് ഓടി. പാമ്പ് കടിച്ച കാരണത്താൽ ശക്തമായ ക്ഷീണവും പനിയും അങ്ങനെയുള്ള ജ്വരവുമൊക്കെ അവരെ ബാധിച്ചു. അപ്പോൾ അയൽക്കാരോ പറഞ്ഞു, നാടൻ കോഴിയുടെ മാംസവും എല്ലും ഒക്കെ കൊണ്ട് സൂപ്പുണ്ടാക്കിയാൽ നല്ല ഫലം ചെയ്യും. കർഷകൻ നേരെ കോഴിയെ പിടിച്ച് അറുത്തു. ഭാര്യയുടെ ശുശ്രൂഷക്കായിട്ട് നാട്ടുകാരും കുടുംബക്കാരും അയൽക്കാരൊക്കെ ഒത്തുകൂടാൻ തുടങ്ങി. അവരെയൊക്കെ സൽക്കരിക്കാനായിട്ട് ഈ കർഷകൻ അയാളുടെ വീട്ടിലെ പന്നിയെ അറുത്തു. അല്പദിവസങ്ങൾക്ക് ശേഷം ഈ പെണ്ണ് മരിക്കുകയുണ്ടായി. മരണവുമായി ബന്ധപ്പെട്ട് ഒത്തുകൂടിയ ആളുകൾക്ക് ഭക്ഷണത്തിനു വേണ്ടി അയാൾ ആ വീട്ടിലെ പശുവിനെയും അറുത്തു. സത്യത്തിൽ ഒരു എലിക്കണി എലിക്ക് മാത്രമല്ലേ പ്രശ്നമുള്ളൂ എന്ന് കരുതിയ കോഴിയും പന്നിയും പശുവുമൊക്കെ ആ എലിക്കണി കാരണത്താൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇതൊരു കഥയാണ്, എന്നിരുന്നാലും പാഠമുണ്ട് ഇതിനകത്ത്. പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്കും അതൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ഒരാളുടെയും പ്രശ്നത്തെ നമ്മൾ നിസാരമാക്കി തള്ളിക്കളയരുത്. കാരണം നമ്മയും നാളെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ബാധിച്ചേക്കാം. ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള ആൾക്ക് അസുഖം ബാധിക്കുന്ന അല്ലെങ്കിൽ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടാകാം. അവരുടെ കൂടെ നിൽക്കാനും അവരുടെ വേദനയിൽ അവർക്ക് ആശ്വാസം പകരാനും സമാധാനം കൊടുക്കാനും അവരുടെ ആശങ്കകൾ നികത്തിക്കൊടുക്കാനും അവരുടെ ഇല്ലായ്മയിൽ അവരുടെ വല്ലായ്മയിൽ അവർക്ക് സഹായിയും താങ്ങും തണലുമാകാനും നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ജിബ്രീലിനെ കണ്ട് പേടിച്ച് വിറച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങേ അള്ളാഹ് ഒരിക്കലും കൈവിടുകയില്ല, അങ്ങ് പ്രയാസപ്പെടുന്നവർക്ക് അത്താണിയാണ്, ബുദ്ധിമുട്ടുന്നവരുടെ കൂടെയാണ് താങ്കൾ. പ്രയാസവും കഷ്ടപ്പാടുകൾക്ക് അനുഭവിക്കുന്ന ആളുകളെ റസൂലുള്ള എല്ലാം മറന്ന് സഹായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതയാത്രയിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും നമ്മുടെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവർക്ക് പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാനും അവരെ സഹായിക്കുവാനും അവരുടെ പ്രയാസങ്ങളെ ഗൗനിക്കുവാനും നമ്മളെല്ലാവരും തയ്യാറാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാഅല്ലാ. അപ്പോൾ സാരോപദേശത്തിലൂടെ നല്ല ഒരു സന്ദേശമാണ് നമ്മൾ കേട്ടത്. ഇത് കുറേ ആളുകൾ ഇതാ ശ്വൈബായം വളപ്പെട്ടണം, നല്ല ഗുണപാഠമുള്ള സാരോപദേശം, കൂടെയുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാണ് ശ്വൈബായം വളപ്പെട്ടണം മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ ജമീല വി കെ പുനൂർ, എത്താൻ കുറച്ച് അല്ലേ ഇതിലെ ലൈവിൽ എത്താൻ കുറച്ച് വൈകിപ്പോയി എന്ന് പറഞ്ഞു. ആയിഷ കരുമ്പിൽ, ഷംനാദ് ഖാൻ പറഞ്ഞു മാഷാല്ലാ സൂപ്പർ സോങ് ആയിട്ട് സൂപ്പർ സോങ് ആണ് പാടിയത്, കുറച്ചല്ലേ പാടിയുള്ളൂ എന്നാണ് മർവാനോട് ചോദിച്ചത് ഷംനാദ് ഖാൻ. മർവാന്റെ പാട്ട് ഉഷാറായി എന്ന് സെഫിയ എടപ്പാൾ പറഞ്ഞിട്ടുണ്ട്. വലിയ കുഞ്ഞുമോളും ഉണ്ടല്ലേ, വലിയ പ്രോഗ്രാമുകളും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ജമീല വി പി കാളിക്കാവൻ്റെ മെസ്സേജ്. ശരി, അപ്പം നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് നമുക്ക് പോകണം. മുനവർ ഉസ്താദ് എന്ന് പറഞ്ഞെന്ന ഈ സാരോപദേശം വളരെ ഗംഭീരമായിരിക്കുന്നു. മാഷാല്ലാ, കഥ തീരാറായപ്പോഴാണ് കേട്ടതെങ്കിലും കുറേ ഗുണപാഠമുണ്ടെന്ന് മനസ്സിലായി. ജമീല വി കെ പുനൂർ, ഷുഐബായും വള്ളപ്പെട്ടണം, ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇൻഷാല്ലാ നമ്മളിനി നമുക്ക് റുമൈസയുടെ ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. റുമൈസ റെഡിയല്ലേ? ശരി, പാട്ട് കേട്ടോളൂ.

0: മഷാല്ലാ മഷാല്ലാ, നമ്മളതിലെങ്ങനെ പാട്ടില് മുഴുകിപ്പോയതായിട്ട് അല്ലേ, അത്രയും അടിപൊളിയായിട്ടും പാടിയിരിക്കുകയാണ് മഷാല്ലാ റൊമൈസ. അപ്പോൾ റൊമൈസയുടെ നല്ലൊരു ഗാനം നമ്മൾ കേട്ടു, ശബാന ചെറുകോട്. നേരത്തെ മുനോർസലായിയുടെ സാരോപദേശവുമായി ബന്ധപ്പെട്ട് നല്ല കഥ എന്നൊരു മെസ്സേജ് കാണുകയുണ്ടായി. നഫീസ കാടാമ്പുഴയും സുലൈഖ തിരുവാലിയും സഫിയ എടപ്പാളും ഒക്കെ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഇത് ആ പാട്ടുമായി ബന്ധപ്പെട്ട് റുമൈസിമയുടെ പാട്ട് വളരെ ഉഷാറായി കേൾക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് ജമീല വി കെ പോനൂർ. സുബൈദ ഇസ്മായിൽ മടിക്കേരി, മാഷാല്ലാ നല്ല ഈണത്തിൽ പാടി മോളെ, നാഥൻ അനുഗ്രഹിക്കട്ടെ, കീപ്പ് ഇറ്റ് അപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ജമീല വി പി മുക്കം നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ രണ്ട് ദിവസം നടന്ന ആർട്സിൻ്റെ ലൈവ് യൂട്യൂബിൽ കിട്ടിയില്ല, ഇനി കിട്ടുമോ സാറേ എന്നാണ് ചോദിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വളരെ ബെസ്റ്റായിരുന്ന ആ പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ കേട്ട പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അത് ആർട്സിൻ്റെ ലൈവ് പൊതുവേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് ഇടാറുള്ളത്. പിന്നെ നമ്മൾ ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ടുള്ളത് ലൈവിൽ അങ്ങനെ പോവാറുണ്ട്. ഇൻഷാല്ലാ പ്രോഗ്രാം യൂട്യൂബിൽ ലൈവ് അല്ലാത്ത രൂപത്തിൽ വരും ഇൻഷാല്ലാ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാഷാല്ലാ മോളുടെ പാട്ട് അടിപൊളിയായി, മോള് നന്നായി പാടി. ആർക്കവിടെ നല്ല ചുമക്കുന്നൊക്കെ ഉണ്ടല്ലോ എന്നാ, അപ്പം മറുവാന് ചെറിയൊരു തണുപ്പടിച്ചതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനേ ഒരു ചെറിയ കഥ പറഞ്ഞു. യുദ്ധം കേട്ടിട്ടുണ്ട് നിങ്ങൾ? യുദ്ധം കേട്ടിട്ടുണ്ടോ? ഇല്ല. യുദ്ധം എന്താന്ന് കേട്ടിട്ടുണ്ടോ? ആ യുദ്ധം നടന്ന സ്ഥലത്ത് ഒരു കൊച്ചുകുട്ടി അവരെ നാട്ടിൽ യുദ്ധം നടന്നപ്പോൾ അനുഭവം പറഞ്ഞതാണ് കേട്ടോ, അതൊന്ന് കേട്ടോളി. അതായത് യുദ്ധം രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ആ ഞായറാഴ്ച June 22 ഞാനും എൻ്റെ ബ്രദറും കൂണുകൾ പെറുക്കാൻ വേണ്ടി പോയി. വൃക്ഷത്തടികളിൽ വളരുന്ന മികച്ച കൂണുകൾ ലഭിക്കുന്ന ഒരു കാലമായിരുന്നു അത്. ഞങ്ങളുടെ വനപ്രദേശം അത്ര വലുതൊന്നുമല്ല, അതിനകത്തുള്ള ഓരോ കുറ്റിക്കാടും ഞങ്ങൾക്ക് പരിചിതമാണ്, ഓരോ ഒഴിഞ്ഞ പ്രദേശവും പരിചിതമാണ്. അവിടെയൊക്കെ കൂണുകൾ ലഭിക്കും, ഏതൊക്കെ പഴങ്ങൾ ഏതൊക്കെ പൂക്കൾ എന്നൊക്കെ ഞങ്ങൾക്കറിയാം. വില്ലോ മരം, സെയിൻറ് ജോൺസ് വേർട്ട് പൂച്ചെടി, അതുപോലെ ഇളം ചുവപ്പ് ഹീദർ പൂക്കൾ ഉണ്ടാകുന്ന മരങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങളിങ്ങനെ മടങ്ങായിരുന്നു, പൂ കൂണൊക്കെ പെറുക്കിയിട്ട് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ പെട്ടെന്നാണ് ഇടിമുഴക്കം പോലൊരു സ്വരം കേട്ടത്. ആകാശത്തു നിന്നാണ് ആ ശബ്ദം വരുന്നത്. ഞങ്ങളൊക്കെ തല ഉയർത്തി നോക്കി. 12 or 15 വിമാനങ്ങൾ ഒന്നിച്ച് വരികയാണ്, വളരെ ഉയരത്തിലാണ്, വളരെ വളരെ ഉയരത്തിൽ. ഞങ്ങളുടെ നാട്ടിലെ വിമാനങ്ങൾ അങ്ങനെ ഉയരത്തിലൊന്നും പറക്കാറില്ലല്ലോ എന്ന് ഞാനപ്പോൾ ചിന്തിച്ചു. അപ്പം പെട്ടെന്ന് മറ്റൊരു ശബ്ദം കേട്ടു. അത് അതിഭീകരമായിട്ടുള്ളൊരു ശബ്ദമായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ മമ്മ ഞങ്ങളെ തേടി ഓടി വരുന്നുണ്ടായിരുന്നു. മമ്മ കരഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത്. മമ്മയുടെ തൊണ്ടങ്ങനെ ഇടറിയിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നൊരു ചിത്രമാണത്. മമ്മ പതിവ് പോലെ ഞങ്ങളെ കിടക്കുന്ന ചിത്രം പതിവ് പോലെ ഞങ്ങളെങ്ങനെ മൃദുവായിട്ട് ഞങ്ങളെങ്ങനെ തടവിയിട്ട് മമ്മ പറഞ്ഞു, മക്കളെ എന്ന് വിളിക്കുന്നതിന് പകരം, സാധാരണ വിളിക്കുന്നതിന് പകരം എൻ്റെ മക്കളെ എന്ന് വിളിച്ചിട്ട് ഉറക്ക കരയുന്നൊരു ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. മമ്മയുടെ കണ്ണുകളിങ്ങനെ വലുതായിട്ടുണ്ടായിരുന്നു. മുഖത്തിന് പകരം അവിടെ കണ്ണുകൾ മാത്രം കണ്ടതുപോലെ തോന്നി, അത്രയും പേടിച്ചിട്ടാണ്. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു പറ്റം റെഡ് ആർമി പടയാളികൾ ഞങ്ങളുടെ കളപ്പുരയിലേക്കെത്തി. അവരാകെ പൊടിയിൽ മുങ്ങിയിരുന്നു, വിയർത്തിയിരുന്നു, അവരുടെ ചുണ്ടുകളൊക്കെ വിണ്ടിരുന്നു. അവർ കിണറ്റിൽ നിന്ന് ആർത്തിയോട് വെള്ളം കോരി കുടിച്ചു. അതകത്ത് ചെന്നപ്പോൾ അവർക്ക് ആശ്വാസമായെന്ന് തോന്നി. ഞങ്ങളുടെ 4 വിമാനങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ മുഖം വികസിച്ചു. അവയിലെ ചുവന്ന നക്ഷത്രങ്ങൾ ദൂരെ നിന്ന് ഞങ്ങൾ കണ്ടു. നമ്മുടെ ഞങ്ങളുടെ പടയാളികൾക്കൊപ്പം അങ്ങനെ ഒച്ചയിട്ടു. പെട്ടെന്ന് ചെറിയ കറുത്ത വിമാനങ്ങൾ അവിടേക്ക് എവിടെ നിന്നോ ഇരച്ചെത്തി. അവ ഞങ്ങളുടെ വിമാനങ്ങൾക്ക് ചുറ്റിലും ഇങ്ങനെ കറങ്ങി. ചില പ്രകമ്പനങ്ങളും മുഴക്കങ്ങളും കേട്ടു. വിചിത്രമായൊരു സ്വരം ഭൂമിയിലെത്തി. ആരോ തുണി വലിച്ചു കീറിയതുപോലൊരു സ്വരം, നല്ല ഉച്ചത്തിലായിരുന്നു അത്. ദൂരെ നിന്നുള്ള അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള യന്ത്രത്തോക്കിൻ്റെ ഗർജനമായിരുന്നു അതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളുടെ വിമാനങ്ങൾ താഴെ വീഴുന്നു, പുറകെ പുകയുടെയും അഗ്നിനാടങ്ങളുടെയും ചുവന്ന തുണ്ടുകളും. പടയാളികൾ കരഞ്ഞു. അവർക്ക് കണ്ണുനീരിൽ ലജ്ജ തോന്നിയില്ല. ആദ്യമായി റെഡ് ആർമിയുടെ സൈന്യാധിപർ ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടു. യുദ്ധ സിനിമകളിലൊന്നും അവർ കരയാറില്ലായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമകളിൽ ഇങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ല, യുദ്ധ സിനിമകളിൽ. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മമ്മയുടെ സഹോദരി കാത്തിയ ആൻറ്റി കബാക്കി ഗ്രാമത്തിൽ നിന്ന് ഓടിയെത്തി. അവർ കറുത്ത് ഒരു ഭീകര രൂപിണിയെ പോലെയായിരുന്നു. ജർമ്മൻകാർ അവരുടെ ഗ്രാമത്തിലെത്തിയിരിക്കുന്നു എന്നവർ അറിയിച്ചു. അവിടുത്തെ പാർട്ടി പ്രവർത്തകരെ വളഞ്ഞു പിടിച്ചു. അവരെ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് യന്ത്രത്തോക്കുപയോഗിച്ച് വെടിവെച്ചു കൊന്നു. അങ്ങനെ കൊല്ലപ്പെട്ടവരിൽ മമ്മയുടെ സഹോദരനും ഉണ്ട്. വില്ലേജ് കൗൺസിലിലെ ഡെപ്യൂട്ടിയായിരുന്നു അദ്ദേഹം, പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. കാത്തിയ ആൻറ്റിയുടെ വാക്കുകൾ ഇന്നും ഞാൻ ഓർക്കുന്നു. അവർ അവൻ്റെ തല തച്ചുടച്ചു. ഞാൻ അവൻ്റെ തലച്ചോർ ഈ കൈകൾ കൊണ്ട് വാരിയെടുത്തു. നല്ല വെളുത്ത നിറമായിരുന്നു ആ തലച്ചോറിന് എന്ന് പറഞ്ഞു. അവർ രണ്ട് ദിവസം ഞങ്ങൾക്കൊപ്പം താമസിച്ചു. അപ്പോഴൊക്കെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ രണ്ട് ദിവസം കൊണ്ട് അവരുടെ തല നരച്ചു. അമ്മ കാത്തിയ ആൻറ്റിക്കൊപ്പം ഇരുന്ന് അവരുടെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ മമ്മയുടെ തല തടവി. എനിക്കും പേടിയുണ്ടായിരുന്നു, മമ്മയും അതുപോലെ തല വെളുത്തുപോകുമോ എന്ന ഭയം. ജെന്യ സെലേനിയ എന്ന 1941 രണ്ടാം ലോക മഹായുദ്ധത്തിൽ 5 വയസ്സുള്ളൊരു കുട്ടിയായിരുന്നു അന്ന്. അവർ അന്നത്തെ സംഭവം ഓർത്തെടുത്ത ഒരു സംഭവമാണിത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏത് യുദ്ധം നമ്മൾ കേട്ടിട്ടുണ്ടാവുക? മറിയം ഏത് യുദ്ധം കേട്ട്? മർവാൻ ഏത് യുദ്ധത്തെക്കുറിച്ച് കേട്ട്? കേട്ടിട്ടുണ്ടാവില്ല. റുമൈസ് ഏത് യുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും? ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് കേട്ടില്ലേ? സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും ഉണ്ട് പല സ്ഥലത്തും അല്ലേ. അപ്പം നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് സമാധാനമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചവനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ യുദ്ധം അനുഭവിച്ച ആളുകളുടെ അവസ്ഥകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുക. നമുക്ക് പഠിച്ചവനോട് എപ്പോഴും ആ നിർഭയത്വം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വെക്കുകയാണ്. ശരി, ഒരു കുസൃതി ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലേ എന്നുള്ളതാണ്. നോക്കിക്കോ. പുറം കളഞ്ഞിട്ട് അകം വേവിക്കുകയും പുറം തിന്നിട്ട് അകം കളയുകയും ചെയ്യുന്ന സാധനം ഇതാണ്. എങ്ങനെ? പുറം കളയും എന്നിട്ട് അകം വേവിക്കും, എന്നിട്ട് പുറം തിന്നിട്ട് അകം കളയുകയും ചെയ്യും. ഈ സാധനം ഇതാണ്. അറിയുന്ന ആളുകൾ വേഗം ചെയ്തോളൂ, കമൻ്റ് ചെയ്തോളൂ. ഇവിടെ മർവാൻ അറിയോ? മറിയത്തിനറിയോ? മറിയം അറിയോ? അറിയില്ല. റുമൈസക്ക് അറിയോ? അറിയില്ല. പക്ഷെ നമ്മളൊക്കെ കഴിക്കുന്ന സാധനമാണ്. ഒന്നുകൂടി പറയാം, ഏതാണ്? ചിക്കനോ? ചിക്കന് പുറം കളഞ്ഞിട്ട് അകം വേവിക്കും, അത് ശരിയാണ്. പിന്നെ പുറം തിന്നിട്ട് അകം കളയുകയും ചെയ്യും. ഇല്ല, ബീഫൊന്നും ആവില്ല, മീനും അല്ല. ഇതേതാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ ആരാ നോക്കട്ടെ കേട്ടോ. ആത്തിഫ് നമ്മുടെ കൂടെയുണ്ട്, പിന്നെ വേറെ ആരാ? സോറി. ശരി, അതിൻ്റെ ഉത്തരം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം തന്നെ പറയാം. ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉത്തരം അയക്കുമല്ലെന്ന് അറിയില്ല, നോക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബാക്കിയുള്ളവർ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാമല്ലോ. നേരത്തെ സോങ് അടിപൊളിയായി എന്നാണ് ഷബ്ന ചെറുകൂടിൽ നിന്നും. നല്ല സോങ് ആയിരുന്നു. ഉപദേശവും നന്നായി ഉഷാറായിരുന്നു എന്ന് പറഞ്ഞ് കമൻറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, മക്കളൊക്കെ ഏത് മദ്രസയിൽ നിന്നാണ് വന്നത് എന്ന് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രീൻ വാലി സ്കൂളിലാണ് പഠിക്കുന്നത്, മദ്രസയും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് സ്കൂളിൽ തന്നെയാണല്ലോ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിക്കുന്നത്, അതുകൊണ്ട് സ്പെഷ്യൽ മദ്രസ ഇപ്പം അല്ല. മർവാൻ ആദ്യം ഏത് മദ്രസയിലാണ് പഠിച്ചിരുന്നത്? മർവാനെ,
1: ചൊമേരി.
0: ചൊമേരി മദ്രസയിൽ അല്ലേ. എത്രാം ക്ലാസ്സിലായിരുന്നു?
1: രണ്ടാം
0: ക്ലാസ്സിൽ. പിന്നെ മറിയം ഏത് മദ്രസയിലാണ് പഠിച്ചിരുന്നത്? കൊടിയത്തൂരോ? അല്ല അല്ലേ,
1: അൽഫിത്രയിലായിരുന്നോ?
0: ആഹാ, ശരി. റഫീഖ് ടൈലർ മാംഗ്ലൂർ പറഞ്ഞ എൻ്റെ 5 പെൺമക്കളിൽ ഒരുത്തിയുടെ പേരാണ് റുമൈസ. പിന്നെ പ്രഗൽഭ സ്വഹാബി വനിതയുടെ പേരാണ് എന്നാണ് ആര് റഫീഖ് ടൈലർ മാംഗ്ലൂർ പറഞ്ഞത്. അപ്പോൾ മാഷാല്ലാ. അപ്പോൾ ഇനി റുമൈസയുടെ പാട്ടുകൾ ഇനി നമുക്ക് കേൾക്കാണ്ട്. പിന്നെയുള്ളത് ഷുഹൈബ വളപട്ടണം പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം ആരും പറഞ്ഞിട്ടില്ല. സുബൈദ ഇസ്മായിൽ മടിക്കേരി മീസാനിൽ കനം തൂങ്ങാൻ ഇത് മതി, ഏതാണത്? അത് പറയാൻ പറ്റുമോ? മീസാനിൽ കനം തൂങ്ങുന്നത് ഏതാണ് എന്നാണ്. പിന്നെ കഥയുമായി ബന്ധപ്പെട്ട് ജമീല വി കെ പുനൂർ, ശബന ചെറുകോട് ഇവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആത്യഫ് രണ്ടത്താണി പറഞ്ഞത് മൂന്നക്ഷര, അവിടേക്കൊക്കെ നമ്മൾ പോവാം, പക്ഷെ അപ്പോഴേക്കും ഇത് ആകെ മിക്സായി പോവാന്നുള്ളതാണ്. ആത്യഫിൻ്റെ കൂടി വായിക്കാം. മൂന്നക്ഷരമുള്ള വാക്ക്, ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ര. ദിവസവും എല്ലാവരും രണ്ട് പ്രാവശ്യം ഇതിലൂടെ കടന്നു പോകും. മൂന്നക്ഷരമുള്ള വാക്കാണ് ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ര. ദിവസം എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം ഇതിലൂടെ കടന്നു പോകും. ആദ്യത്തെയും അവസാനത്തെയും അക്ഷര ര, അതിന്റെ നടുവിൽ ഒരൊറ്റ അക്ഷരേ ഉള്ളൂ. ഒരു ദിവസം എല്ലാവരും ഇതിലൂടെ കടന്നു പോകും. ഏതാ? ചിന്തിച്ചോക്ക്, ചിന്തിച്ചോക്ക്, നിങ്ങളെ ചിന്തക്ക് തിരികൊളുത്തു. നന്മകൾ നേരുന്നു എന്ന് ജമീല വി കെ പൂനൂർ പിന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഏതെന്നോ? പുറം കളയും എന്നിട്ട് തിന്നിട്ട് അതിൻ്റെ അകം കളയും. ചോളം, കമ്പം, ശരിയല്ലേ? കമ്പം തിന്നണ മർവാനഞ്ഞി ഇല്ലേ? കമ്പം തിന്നിട്ടില്ല മർവാനെ. കമ്പത്തിന് വേറെന്താ പറയല്? ചോളം തിന്നില്ല. ചോളം പിന്നെ വേറെന്താ പറയല്? ഈ തിന്നില്ലേ, കമ്പം തിന്നില്ലേ, ഒരു കുരു കുരു കുരു പോപ്കോണൊക്കെ ഉണ്ടാക്കണേ, അത് തിന്നില്ലേ? അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ അല്ലേ. പിന്നെ കാണിച്ചു തരണം അല്ലേ മർവാനെ, പേരും ചിലപ്പോൾ അറിയാതെ പോയാലോ. ഇനി അതിൻ്റെ ഉത്തരം പറഞ്ഞ ശബന ചെറുകോടാണ് ആദ്യമായിട്ട് ആ ഉത്തരം പറഞ്ഞത്, മഷാല്ലാ. പിന്നെ അംസക്കുട്ടി മാനു, അവർ പറഞ്ഞത് ലൈവിൽ കുറേ നാളായി വന്നിട്ട് ഇന്നത്തെ ലൈവിലേക്ക് ചേർന്നു എന്നാണ്. മുരിങ്ങാക്കായും അതിൽ പെടുമോ എന്നുള്ളതാണ് ജമീല വി കെ പൂനൂർ ചോദിക്കുന്നത്, പക്ഷെ അത് ചിന്തിക്കേണ്ടതുണ്ട്. മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവർ പൂ ബിലാൽ അന്ന് തകർന്ന് തേങ്ങി. ആ പാട്ടറിയോ? ആ പാട്ട് പാടാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇൻഷാല്ലാ റുമീസ് ആ പാട്ട് പാടാൻ നോക്കും. ചോളം എന്നുള്ളത് മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ചോളം എന്നുള്ള ഉത്തരം നേരത്തെ അയച്ചിട്ടുണ്ട് കേട്ടോ. ശരിയാണ്, ഓക്കെ. ഷംനാദ് ഖാൻ ഉത്തരം അയച്ചിട്ടുണ്ട്. കോൺ എന്ന് സുബൈദ ഇസ്മായിൽ മടിക്കേരി, ചക്കക്കുരു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഖദീജ തൊടുപുഴു, തൊടുപുഴ. ശരി, പിന്നെ ആത്തിഫിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ആരാണ്? ആരും അയച്ചിട്ടില്ലല്ലോ. അവസാനത്തെ ആദ്യത്തെ അക്ഷരം ര. ഒരു ദിവസം രണ്ട് നേരം നമ്മളതിലൂടെ കടന്നു പോകും. അതിൻ്റെ ഉത്തരം ആരും അയച്ചിട്ടില്ല. അത് അപ്പോഴേക്കും നമുക്ക് വരാം. നമുക്ക് റുമൈസയുടെ പാട്ടിലേക്ക് പോവാം. ഏതാ പാട്ട്? അടുത്ത പാട്ട് റുമൈസ, ഏത് പാട്ട്
1: പാടാ?
0: റൂഹൊരുനാൾ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു.

0: മാഷാ മാഷാ. ഓക്കെ, അപ്പോ നമുക്ക് സൂപ്പർ സോങ് മാഷാ ബാറക്കല്ല ഫീക്ക് സുബൈദ ഇസ്മായിൽ മടിക്കേരി. നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. തുടക്കവും അവസാനവും ര, രണ്ടര, രണ്ടര എന്നുള്ളതാണ് ആ ഉത്തരം. ആയിഷ കരിമ്പിലാണ് അത് അയച്ചത്.
1: ഓക്കെ,
0: രണ്ടര എന്നുള്ളല്ലേ, രണ്ടര എന്ന് തോന്നിയിരുന്നു അല്ലേ, അപ്പം പറയണം
1: അപ്പോഴേ.
0: ദിവസം രണ്ട് രണ്ട് രണ്ടര എന്നുള്ള സമയത്തിലൂടെ നമ്മൾ കടന്നുപോലെ. യെസ്, ഓക്കെ, നമുക്കൊരു വോയിസ് കേൾക്കാം. വോയിസ് കേട്ടതിന് ശേഷം നമുക്ക് മറിയം ഇബ്രാഹിമിന്റെ ഗാനത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. വോയിസ് ഒന്ന് കേൾക്കാം.
2: അസ്സലാമലൈക്കും, എന്റെ പേര് ദൗനാനൻ പറ പോണ.
0: മാഷാ അല്ലാ മാഷാ അല്ലാ. ദാവൂദാണ് വയനാട്ടിൽ നിന്ന്. എത്ര വയസ്സായി ഉണ്ടാവും? 3 വയസ്സ്. ദാവൂദ് സൂപ്പർ ആക്കിയിരിക്കുകയാണ് അല്ലേ, അടിപൊളിയായിട്ടുണ്ട് മാഷാ അല്ലാ. അപ്പോ ഇനി നമ്മൾ ദാവൂദെ ഇനിയും പാട്ടൊക്കെ പാടിയിട്ട് അയക്കണം കേട്ടോ ഇൻഷാ അല്ലാ. ഇനി മറിയമ്മിന്റെ പാട്ടിലേക്കാണ് പോകുന്നത്. മറിയം ഏത് പാട്ടാ പാടുക?
3: നബി
0: നബി നബി. ഓക്കെ.

0: ഓക്കെ,
1: അപ്പൊ ആദ്യത്തെ രണ്ട് വരി കുറെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ, ഒന്ന് രണ്ട് വരി. ഇനി അടുത്ത ലെവലിൽ വരുമ്പോൾ നമുക്കൊരു നാല് വരി കൂടി പഠിക്കണം അല്ലേ. ഇപ്പൊ ഫസ്റ്റ് ചാൻസ് അല്ലേ, മഷാല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമ്മളെ പാഠക്കുറിപ്പുണ്ട്, പാഠക്കുറിപ്പ് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈമാൻ കാര്യങ്ങൾ ഒരു പക്ഷേ എണ്ണി പഠിച്ച വേളയിൽ, അതിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം. ഖദറിൽ വിശ്വസിക്കൽ സഹോദരങ്ങളെ ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണ്. എന്താണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് നന്മയും നമുക്ക് തിന്മയും അതെല്ലാം അള്ളാഹുവിൻ്റെ വിധി പ്രകാരമാണ്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെയാണ് നടക്കുക എന്ന് വിശ്വസിക്കുന്നതിനാണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുക. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വലൗ കാന ലക ജബലു ഉഹദിൻ ഔ മിസ്ലു ജബലി ഉഹദിൻ ദഹബ, നിനക്ക് ഉഹുദ് മലയോളം അല്ല ഉഹുദ് മലയുടെ എത്ര സ്വർണമുണ്ടായിട്ടും, അൻഫഖ്തഹു ഫീ സബീലില്ല, നീ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു, മാ ഖബിലഹു അല്ലാഹു മിൻക ഹത്താ തുമിന ബിൽ ഖദർ, അല്ല നിന്നിൽ നിന്നും നീ ചെലവഴിച്ച ആ ഒരു മലയോളം സമാനമായ സ്വർഗത്തെ പടച്ചറബ് സ്വീകരിക്കുക. എങ്ങനെ? ഹത്താ തുമിന ബിൽ ഖദർ, നീ ഖദറിൽ വിശ്വസിക്കുന്നതുവരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖദറിൽ നമ്മൾ കൃത്യമായി നമ്മുടെ വിശ്വാസം ക്ലിയർ ആക്കേണ്ടതുണ്ട്. ഖദറിലുള്ള വിശ്വാസത്തിന് നാല് തട്ടുകളാണുള്ളത്. ഒന്നാമത്തെ തട്ട് സഹോദരങ്ങളെ, അത് അള്ളാഹുവിൻ്റെ അറിവാണ്. നമ്മുടെ സൃഷ്ടാവായ ഈ ലോകത്തുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ച് അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഖാലിഖായ മാലിക്കായ റാസിഖായ മുദബ്ബറായ അള്ളാഹു തആല, ആ അള്ളാഹു തആലയുടെ അറിവാണ് ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ തട്ട് അല്ലേ. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നമ്മളെക്കുറിച്ചുള്ള എല്ലാ അറിവും അത് കൃത്യമായിട്ടുണ്ട്. നാം എന്ത് പ്രവർത്തിക്കുമെന്നും നാം എന്ത് സംസാരിക്കുമെന്നും എല്ലാത്തരം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനറിയാം. ഹു അല്ലാഹു അല്ലദി ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാൻ റഹീം, അവനാണ് അള്ളാഹു, അവനല്ലാതെ മറ്റൊരു യാതൊരു ആരാധനയുമില്ല. ആലിമുൽ ഗൈബി വശ്ശഹാദ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാകുന്നു അവൻ. ഹുവർ റഹ്മാൻ റഹീം, അവൻ പരമകാരുണ്യവനും കരുണാനിധിയുമാണ്. സഹോദരങ്ങളെ, ഖദറിൻ്റെ രണ്ടാമത്തെ തലങ്ങൾ അത് ഈ എല്ലാം അറിയുന്ന അള്ളാഹു തആല, അള്ളാഹുവിനറിയുന്ന അത്തരം കാര്യങ്ങൾ അത് രേഖപ്പെടുത്തി വെച്ചു എന്നാണ്. അള്ളാഹു സൃഷ്ടികളെക്കുറിച്ചുള്ള വിധി നിർണയങ്ങൾ ലൗഹുൽ മഹ്ഫൂദിൽ സൂക്ഷിക്കപ്പെട്ട ഈടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കതബ അല്ലാഹു മഖാദിർ അൽ ഖലായിഖ ഖബൽ അൻ യഖ്ലഖ സമാവാതി വൽ അർദ് ബി 50 അൽഫ് സന, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് പടച്ച റബ്ബ് ഈ ലോകത്തുള്ള സൃഷ്ടികളുടെ എല്ലാം ഖദറുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് സഹോദരങ്ങളെ, ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ തലം. മൂന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മശീയത്ത് എന്ന് പറയും. എല്ലാ കാര്യവും സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹിതമനുസരിച്ചാണ്, അവൻ്റെ ഉദ്ദേശപ്രകാരമാണ് വിധി നിർണയിക്കുന്നു. അവൻ ഉദ്ദേശിച്ചത് ഉണ്ടാകും, അവൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ ഒരു നന്മ ചെയ്യാൻ എന്ത് കാര്യം ചെയ്യും നന്മ ചെയ്യാനൊക്കെ തീരുമാനിച്ചാൽ നമ്മളോട് ഇൻഷാ അള്ളാഹ് എന്ന് പറയാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്തെ തലമാണ് സഹോദരങ്ങളെ, അള്ളാഹു തആല അവൻ്റെ സൃഷ്ടികളെ ഈ ഒരു രീതിയിൽ സൃഷ്ടിക്കുകയും അതിനനുസരിച്ച് വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ നാല് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊക്കെ ഖദറിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി വിശ്വസിക്കുക, പടച്ചിറബ് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് സ്വർഗം നേടുവാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, അപ്പോൾ നല്ലൊരു പാഠക്കുറിപ്പ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇൻഷാല്ലാ നമുക്കിനി പിന്നെ മറിയം മറിയമിൻ്റെ ഒരു പാട്ട് കൂടി ഉണ്ടല്ലോ പാടാൻ ബാക്കി. ഏതായിരുന്നു പാട്ട്?
3: കാണാൻ
1: കാണാൻ നമ്മുടെ കണ്ണിൽ. ഓക്കെ പാടി.

മറന്നുപോയില്ലേ, ബാക്കി കുഴപ്പമില്ല, സാരല്ല, ഇൻഷാല്ലാ. പിന്നെ അപ്പോൾ നമുക്ക് കമൻറ്റിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് വെച്ചെങ്കിൽ, കുട്ടികൾ ഇന്ന് ചില പാട്ടുകളൊക്കെ ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ട് റേഡിയോയിൽ ഇരിക്കുമ്പോൾ അവർക്കൊരു ഒരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ പേടിയുണ്ട് ചില പാട്ടുകളൊക്കെ നേരത്തെ പഠിച്ചൊക്കെ മറന്നു പോകുന്നുണ്ട്. ശബന ചെറുകോട് ബ്യൂട്ടിഫുൾ സോങ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരും നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അബൂ തുറാബ് എന്ന ഓമൻ പേര് വിളിച്ചിരുന്ന സഹാബി ആരായിരുന്നു? അബൂ തുറാബ് എന്ന പേര് വിളിച്ചിരുന്ന സഹാബി ആരായിരുന്നു എന്നാണ് ഒരു ചോദ്യം. പിന്നെ ഉസ്താദ് പറഞ്ഞെന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞത്. അബൂ തുറാബ് എന്ന് വിളിച്ച സഹാബി ആരായിരുന്നു? റുമീസക്ക് അറിയാം. ആ അതപ്പം വരും, നോക്ക് നമുക്ക്. മെഹനാസ് ഗഫൂർ പറഞ്ഞത് മാഷാ അള്ളാ ഇന്ന് എല്ലാവരും

0: പക്ഷെ അത് തീർന്നു പോയി, പെട്ടെന്ന് തീർന്നു പോകരുത് അല്ലേ, തീർന്നു പോകരുത് എന്നുള്ള മെസ്സേജ് മിക്കവാറും ഇനി ആഗ്രഹിച്ചു പോയി എന്ന് പറയുന്ന മെസ്സേജ് കാണാൻ പറ്റും. പെട്ടെന്ന് എന്തേ നിർത്തി എന്നൊക്കെ ചോദിക്കും. ഇന്നത്തെ മക്കളെല്ലാവരും ഉഷാറാണ്, പാട്ടുകളും എല്ലാവരും അടിപൊളിയാക്കിയിരിക്കുന്നു. സഫിയ എടപ്പാൾ പറഞ്ഞു മഷാല്ലാ. പിന്നെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു, ലാസ്റ്റ് വെച്ച് സൗണ്ട് ഒന്ന് ഇടക്ക് കട്ടായി പോയിരുന്നു എന്നാണ്. പക്ഷേ ചെറിയൊരു ടെക്നിക്കൽ എറർ അതിൻ്റെ ഇടക്ക് സംഭവിച്ചിരുന്നു, അതിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഓക്കെ ആണല്ലോ, ഇപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അബൂ തുറാബ് എന്നുള്ളത് ആരാണെന്നോ, അലി റളിയല്ലാഹു അൻഹു. അതിൻ്റെ ഉത്തരം മുംതാസ് പാലപ്പുഴ കാക്കേങ്ങാടാണ് ആ ഉത്തരം, അതിൻ്റെ ഉത്തരം അയച്ചിട്ടുള്ളത്. ശരി, അപ്പോൾ ഇനി ഇന്നത്തെ അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, ഇന്നത്തെ മക്കളൊക്കെ വളരെ ഉഷാറാണ് എന്നുള്ള മെസ്സേജ് വീണ്ടും വന്നിരിക്കുകയാണ്. ഓക്കെ, ദാ നേരത്തെ കേട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ സോങ് കേട്ടിട്ടില്ല കുറച്ച്. ആ അപ്പോൾ ഒരു കാര്യം ചെയ്യാന്നാൽ, രണ്ടുപേരും കൂടി മിക്കവാറും പാടേണ്ടി വരും, പല കുറച്ചുകൂടി ഒന്ന് പാടാം. അതിൻ്റെ ഇടക്കൊന്ന് കട്ടായി പോയിരുന്നു. യെസ്, ഇപ്പോൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കെ. റുസ്മൈസ നേരത്തെ പാടിയ സമയത്ത് ചിലത് കട്ടായി പോയിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. നമുക്ക് കുറച്ചതിൻ്റെ ഭാഗം ഒന്ന്, ജസ്റ്റ് സമയത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് കുറച്ച് ഭാഗം കേൾക്കുന്നു കൂടി.
1: ഫസ്റ്റ് മുതൽ തന്നെ
0: യെസ്.

മാഷാ, നമ്മുടെ സമയം ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഈ പാട്ട്, ഇതുവരെ കേട്ട പാട്ടുകളൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നതായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സൂപ്പർ പാട്ടായിരുന്നു. ഇനിയും പാടാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്നാണ് മുംതാസ് പാലപ്പുഴ റുമൈസയുടെ പാട്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഇന്ന് ആയിഷ കരുമ്പിൽ. പിന്നെ ഹംസക്കുട്ടി മാനു കുറച്ച് സമയം നേരത്തെ കേട്ടിരുന്നില്ല, ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾ വീണ്ടും കേട്ടതിൽ ടെക്നിക്കൽ എറർ മാറി എന്ന് പറഞ്ഞതിലും ഒക്കെ സന്തോഷം. ഇന്നത്തെ ഒരു ലൈവും നമ്മളിവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥന നിർഭരമായ മനസ്സോടുകൂടി നമ്മൾ ഈ സമയം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പ്രദോഷ പ്രാർത്ഥനകൾ മനസ്സിലോർത്തുകൊണ്ടും പ്രത്യേകിച്ച് പാട്ടിലൂടെ നമ്മൾ കേട്ട ഉമ്മ, മാതാപിതാക്കൾ, അവരുമായി ബന്ധപ്പെട്ട ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന നല്ല ഒരു തന്മയത്വത്തോടു കൂടി തന്നെ റുമൈസ ആലപിച്ചു. മാഷാല്ലാ. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ലൈവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ റുമൈസ, മർവാൻ, മറിയം ഇബ്രാഹിം. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും നമുക്ക് കാണാം പുതിയ ലൈവിൽ പുതിയ കുട്ടികളും ഒക്കെ ആയിട്ട്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

കലബിലെ യും തൊടി ചേലിട റും തടി ചൂളിടുമേ ചൊടി ഹാലിളകും തടി ഫീലടവും ചൊടി ചൊടി ചൊടി പാടി കടുകടി നത്തിലടുക്കുമേ കിടുകിട മത്തിരെത്തിര മക്കയിലെത്തിടെ പൊത്തിടുവാൻ കാഴ്ബ തമ്പടി ചിപ്പരം കോപ്പുകളും തരം വേലകളും പെരുമാനകളും പട തമ്പടി ചിപ്പരം കോപ്പുകളും തരം വേലകളും പെരുമാനകളും പട കേളിടും എഫലം എസഫലം സകലം കുഫിറിൻ സിഫറും.

കഞ്ചര കഞ്ചുകം കഞ്ചമതായി. കലശമ കലിയര കലപില ചുളിപടും കരിശന പടയുടെ മികമ്പലം പൊളിപടും. തിമികിട പടയുടെ തടിപട കുതറും. ധൃതികിട പടപ്പക തരിപട ചിതറും. കതൃവരനും കാത്തു മികവക സുഹൃതമറാമ്പയത്ത്. സുഖ സുഖത്തിടും വിടും വികൃതിടും കെടുതിടയോൻ തടയോ. കതൃവരനും കാത്തു മികവക സുഹൃതമറാമ്പയത്ത്. സുഖ സുഖത്തിടും വിടും വികൃതിടും കെടുതി.

0: ആ പടർ ഫിലർക്കാനും തളർത്തു കണ്ടതിശയമിലെ ചിതറി.
1: പീസ് റേഡിയോ സ്വരം, ആലാപനം മുബീൻ പട്ടാണി.

0: മാത്രം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം, ആലാപനം മുബീൻ പട്ടാണി.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. ബഹുമാന്യനായ മർഹും ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് ശ്രോതാക്കൾ ഓർമ്മയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സെയ്ദ് മൗലവി രണ്ടത്താണി എന്ന അധ്യായമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, ജാബിർ ടി കെ ചാലിയം.
5: രണ്ടത്താണിയിൽ നിന്നൊരു ശാന്ത ഗർജനം. തോഹീദിന്റെ കെടാവിളക്കായ എന്റെ ആത്മമിത്രം പി സെയ്ദ് മൗലവി റഹിമഹുള്ള ശുദ്ധമായ നീരൊഴുക്കു പോലെ ഹൃദ്യമായ ശൈലിയിൽ മാലമൗലിദുകളിലെ മാരക വിഷം തുളുമ്പുന്ന വരികൾ മേമ്പൊടിയായി ഇടയ്ക്കിടെ ഈണത്തിൽ പാടുന്ന മധുരമനോഹരമായ മണിക്കൂറുകൾ നീളുന്ന പ്രഭാഷണം, അത് ഒരിക്കൽ കേട്ടവർ പിന്നീടൊരിക്കലും സെയ്ദ് മൗലവിയെ മറക്കുകയില്ല. പത്ത് മിനിറ്റെങ്കിലും സെയ്ദ് മൗലവിയെപ്പോലെ ഹൃദ്യമായി പ്രസംഗിക്കണമെന്ന് ഞാൻ ഒരുപാട് മോഹിച്ചിട്ടുണ്ട്. മോഹഭംഗം മാത്രമായിരുന്നു ഫലം. ആ പ്രഭാഷണം കേൾക്കാൻ എനിക്കെന്തൊരു കൊതിയായിരുന്നെന്നോ. 3 മണിക്കൂറിലേറെ നീണ്ടുപോകുന്ന സത്യത്തിൻ്റെ ആ സന്ദേശം ശ്രവിച്ചിരിക്കുന്ന ജനക്കൂട്ടത്തിലൊരാളായി എല്ലാം മറന്ന് ഞാൻ ലയിച്ചിരുന്നിട്ടുണ്ട്. പക്ഷേ അസത്യത്തിൻ്റെ വക്താക്കൾക്ക് സെയ്ദ് മൗലവി മാറാത്ത തലവേദനയായിരുന്നു. തൗഹീദിൻ്റെ മുന്നണി പോരാളിയായി നാടുനീള യാത്ര ചെയ്ത എൻ്റെ സുഹൃത്ത് ജീവിതത്തിലെ ദാരിദ്ര്യത്വത്തോടൊപ്പം ശത്രുക്കളിൽ നിന്നും കടുത്ത പീഡനങ്ങൾക്കും ഇരയായിട്ടുണ്ട്. പക്ഷേ സലഫു സ്വാലിഹീങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സഹനവുമായി ജീവിച്ച ആ ത്യാഗിവര്യൻ ഒരിക്കലും തളർന്നിട്ടില്ല. പ്രസംഗവേദിയിലേക്ക് കല്ലേറ് സോഡക്കുപ്പി എറിഞ്ഞു ഭീകരത സൃഷ്ടിക്കൽ, വേദിയിൽ നിന്നിറങ്ങുമ്പോൾ കരണത്തടി, വസ്ത്രാക്ഷേപം, പിറകിൽ നിന്നും ഇടി, ഇങ്ങനെ മനുഷ്യപിശാചുക്കളുടെ എന്തെന്തെല്ലാം ദ്രോഹങ്ങൾ അദ്ദേഹം സഹിച്ചു. ക്ഷമയുടെ പര്യായമായിരുന്നു അദ്ദേഹം. ചെറിയ മക്ക എന്ന് സുന്നികൾ വിശേഷിപ്പിക്കുന്ന പൊന്നാനിയിൽ സലഫി ആദർശക്കാരായ ഏതാനും സുഹൃത്തുക്കൾ ചേർന്ന് സെയ്ദ് മൗലവിയുടെ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചു. വമ്പിച്ച ജനക്കൂട്ടം. ഇത് കണ്ട് പിശാചുക്കൾക്ക് കരികയറി. അവർ മനുഷ്യപിശാചുക്കളെ ഇളക്കിവിട്ടു. അവർ സ്റ്റേജ് ആക്രമിച്ചു. സ്റ്റേജിൽ ഓടിക്കയറി സെയ്ദ് മൗലവിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിച്ചു. മുണ്ട് വലിച്ചൂരി, ഷർട്ട് വലിച്ചുകീറി മർദ്ദിച്ചു. സംഘാടകരായ ഏതാനും ചില സുഹൃത്തുക്കൾ തങ്ങളുടെ ജീവൻ വെടിഞ്ഞു മൗലവിയെ രക്ഷിക്കാൻ കഠിനാധ്വാനം ചെയ്തു. അവർക്ക് പിടിപ്പത് മർദ്ദനമേറ്റു. അക്രമികൾ ഓലപ്പടക്കത്തിൻ്റെ മാല സെയ്ദ് മൗലവിയുടെ കഴുത്തിലിട്ടു തീകൊളുത്താൻ ശ്രമിച്ചു. ദയനീയമാംവിധം അദ്ദേഹത്തെ കൊലപ്പെടുത്തണമെന്നു തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. ഭയങ്കരമായ ബഹളം നടക്കുന്നുവെന്ന് കേട്ട് മാർക്സിസ്റ്റ് പാർട്ടി നേതാവും നാട്ടുകാരനും MLA ഇമ്പിച്ചി ബാവ അവിടെ ഓടിയെത്തി. ചുരുക്കത്തിൽ, മഹാവിപത്തിൽ നിന്നും മൗലവി എങ്ങനെയോ മോചിതനായി. ഉടുതുണി ആരോ എവിടെ നിന്നോ എടുത്തുകൊടുത്തു. ഇമ്പിച്ചി ബാവയുടെ സാന്നിധ്യം ആക്രമികൾ പിൻവലിയാൻ കാരണമായി. അദ്ദേഹം മൗലവിയെ ആശ്വസിപ്പിച്ചു. പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തോടൊപ്പം ചെല്ലാൻ ക്ഷണിച്ചു. പക്ഷേ മൗലവി കൂട്ടാക്കിയില്ല. സാരമില്ല, എനിക്ക് വീട്ടിലേക്ക് പോയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാവം എന്റെ സെയ്ദ് മൗലവി എത്ര കണ്ട് വേദനിച്ചിരിക്കും, എത്രയോ സഹിച്ചിരിക്കും. അതോർത്ത് പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇത്തരം ക്രൂരമായ അനുഭവങ്ങളൊന്നും എന്നെപ്പോലുള്ളവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല. എന്നുവച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ദീനിനുവേണ്ടി യാതനകൾ അനുഭവിച്ചവരുടെ പട്ടികയിൽ അദ്ദേഹം പദവി കൊണ്ട് ഉയർന്നു. ആ ഭാഗ്യത്തിൻ്റെ 1% പോലും എനിക്ക് ലഭിക്കാൻ അർഹതയില്ലെന്ന് മനസ്സ് മന്ത്രിക്കുമ്പോഴും മഹാനായ എൻ്റെ സെയ്ദ് മൗലവിയെക്കുറിച്ച് ദുഃഖപൂർവ്വം സ്മരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു.
0: പൊന്നാനിയിലെ പ്രസംഗ പരിപാടി തുടരാൻ കഴിയില്ലെന്ന് ബോധ്യമായ നിലക്ക് നിർത്തിവെക്കാൻ പ്രവർത്തകർ ആലോചിച്ചു. പക്ഷേ നീതിമാനായ മാർക്സിസ്റ്റ് നേതാവ് ഇമ്പിച്ചുബാവ സമ്മതിച്ചില്ല. കമ്മ്യൂണിസ്റ്റുകാർക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കുമെല്ലാം ഇവിടെ പ്രസംഗിക്കാം, യാതൊരു പ്രശ്നങ്ങളുമില്ല. മുജാഹിദ് മൗലവിമാർക്ക് മാത്രം പ്രസംഗിച്ചുകൂടെന്നോ? ഈ നാട്ടിലെ പൗരാവകാശ ലംഘനം ഞാൻ അനുവദിക്കുകയില്ല, അദ്ദേഹം രോഷാകുലനായി. സെയ്ദ് മൗലവി നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ പൂർത്തിയാക്കണം, ഞാൻ അവിടെ സദസ്സിലുണ്ടാകും, ആരാണ് തടയുന്നതെന്ന് കാണട്ടെ, അദ്ദേഹം പ്രഖ്യാപിച്ചു. തുടർന്ന് സെയ്ദ് മൗലവി രണ്ടു ദിവസം പ്രസംഗിച്ചു, അനക്കമുണ്ടായില്ല. ഇമ്പിച്ചുബാവക്ക് നാട്ടിലുണ്ടായിരുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ ശക്തിയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു അത്. ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ കൊച്ചിയിലാണ്. 1973ലോ 1974ലോ എന്ന് ഓർമ്മയില്ല. വിവരം ഫോൺ മുഖേന അറിഞ്ഞതോടെ എനിക്ക് പൊന്നാനിയിലെത്തണം, സെയ്ദ് മൗലവിയെ കാണണം എന്നായി. പക്ഷേ സുഹൃത്തുക്കൾ എന്നെ വിട്ടില്ല. നിങ്ങളിപ്പോൾ ചെന്നാൽ കുഴപ്പങ്ങൾ വർദ്ധിക്കുകയുള്ളൂ എന്നവർ പറഞ്ഞു. ഞാൻ വഴങ്ങി. എന്നാൽ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം പൊന്നാനിയിൽ നിന്നും അറിയിപ്പ് വന്നു, രണ്ടു ദിവസം എൻ്റെ പരിപാടി അനൗൺസ് ചെയ്തിട്ടുണ്ട്, എത്തണം എന്നാണ് വിവരം. പിന്നെ ഞാൻ ഇടവും വലവും ചിന്തിച്ചില്ല, പോയി. അതിശക്തമായി തന്നെ രണ്ടു ദിവസം പ്രസംഗിച്ചു. വികാരവിക്ഷുബ്ധനായിരുന്നു ഞാൻ. സെയ്ദ് മൗലവിയുടെ ദുഃഖകരമായ അവസ്ഥ എൻ്റെ മനസ്സിനെ മഥിക്കുകയായിരുന്നു. പരമാവധി ഞാൻ നിയന്ത്രിച്ചു. ശക്തമായ പോലീസ് ബന്ദോബസ്തുണ്ടായിരുന്നു. എനിക്ക് ഇമ്പിച്ചുബാവയെ കാണണം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തണം, അത് നമ്മുടെ കടമയല്ലേ, ഞാൻ സ്നേഹിതരോട് പറഞ്ഞു. അപ്രകാരം വീട്ടിൽ പോയി. പക്ഷേ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. ഭാര്യ എന്നെ സ്വീകരിച്ചു, കുടിക്കാൻ ചായ തന്നു. ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചു, വരുമ്പോൾ ഞാൻ അറിയിക്കാം എന്നവർ ഏറ്റു. യാത്ര പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ കൗതുകമുണർത്തിയ ഒരു കാര്യമുണ്ടായി. ആ സഹോദരി കുറച്ച് പൈസ വെച്ച് നീട്ടി, ഞാൻ അന്തം വിട്ടു. മൊയ്ലിയാക്കന്മാർക്ക് കൈമടക്കുന്ന പതിവോ? ഏയ്, അങ്ങനെ ഉണ്ടാവില്ല. ഇതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വീടല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ. ഒരു നിമിഷത്തെ ചിന്ത, അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവർ എൻ്റെ സെൽസെബീൽ മാസികയുടെ വരിക്കാരിയും സ്ഥിരം വായനക്കാരിയുമാണെന്ന്. സെൽസെബീലിനുള്ള സംഭാവനയാണ് ആ വെച്ച് നീട്ടിയത്. നന്ദിപൂർവ്വം ഞാൻ അത് സ്വീകരിച്ചു. അപൂർവമായ ഒരനുഭവമായിരുന്നു അത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏതോ ഒരു പുസ്തകത്തിൽ ഒരു വാചകമുണ്ടത്രേ, ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. മലയാള സാഹിത്യത്തിൽ ഒരു പെരുമയറ്റ പ്രയോഗമത്രേ അത്. ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ മിന്നിത്തിളങ്ങിയത് ഖുറാനിലെ ഒരു പ്രയോഗമാണ്, നൂറുൻ അലാ നൂർ, വെളിച്ചത്തിനുമേൽ വെളിച്ചം. ഖുറാൻ പഠനത്തിൽ നിന്നും ബഷീർ സ്വാംശീകരിച്ചതാകാം തൻ്റെ ഈ വാചകം. ഖുറാനിൻ്റെ വർണ്ണനാതീതമായ മനോഹര പ്രയോഗത്തിന് തൻ്റെ ഭാവനയിലൂടെ തൻ്റെ കൃതിയിൽ മഹത്തായൊരു സ്ഥാനം നൽകിയതായിരിക്കാം. സൗദിയിൽ പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ ലീവിന് നാട്ടിൽ വന്നു. 56 ആണെന്നാണ് ഓർമ്മ. വളവന്നൂരിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തു. രണ്ടത്താണിയും വളവന്നൂരും അടുത്തടുത്ത പ്രദേശങ്ങളാണ്. അപ്പോൾ സെയ്ദ് മൗലവി പല കാരണങ്ങളാലും അവിടെ ഹാജരുണ്ടാകേണ്ടതായിരുന്നു, കണ്ടില്ല. യാത്രയിലായിരിക്കുമോ ഞാൻ തിരക്കി. കലശലായ രോഗത്തിലാണെന്നറിഞ്ഞു. അദ്ദേഹത്തെ കാണാതെ മടങ്ങാൻ മനസ്സ് വഴങ്ങിയില്ല. യോഗം കഴിഞ്ഞ് നേരെ രണ്ടത്താണിയിലേക്ക് പോയി.
4: നിങ്ങൾ കേട്ടത് ഓർമ്മ, മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലെ സെയ്ദ് മൗലവി രണ്ടത്താണി എന്ന അധ്യായത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് ഇന്ന് ഓർമ്മയിൽ ശ്രോതാക്കൾ കേട്ടത്. ശബ്ദം നൽകിയത് മുബാറക് ബിൻ ഉമർ, ജാബിർ ടി കെ ചാലിയം. ഓർമ്മ സമാപിക്കുന്നു.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ആരോഗ്യ ഭയം പിടിമുറുക്കുന്നുണ്ടോ? ഉത്കണ്ഠയെ മറികടക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ.
1: അസ്സലാമു അലൈക്കും. ആരോഗ്യ ചിന്തകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആങ്സൈറ്റിയെക്കുറിച്ചാണ്, ഉത്കണ്ഠയെക്കുറിച്ച്. പ്രധാനമായിട്ട് ഇന്ന് കാണുന്ന ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠയാണ്. കേരളത്തിലെ കണക്കെടുത്ത് നോക്കിയാൽ 1/4 ആൾക്ക് ഇന്ന് ആരോഗ്യം സംബന്ധിച്ചുള്ള ഉത്കണ്ഠയുണ്ട്, ഹെൽത്ത് ആങ്സൈറ്റി ഉണ്ട്. പ്രധാനമായിട്ടും അതിലുള്ളത് 2 അസുഖങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്നായിട്ടുള്ളത് ക്യാൻസറാണ്, 2-ാമത്തേതായിട്ടുള്ളത് ഹാർട്ട് ഡിസീസാണ്. ഹൃദയ സ്തംഭനം വന്ന് ഞാൻ മരിച്ചു പോവോ, ക്യാൻസർ വന്ന് ഞാൻ നരകിച്ചു പോവോ എന്നുള്ള പേടി, ഈ 2 പ്രധാനമായിട്ടുള്ളത് ഹെൽത്ത് ആങ്സൈറ്റിയിലുള്ളത്. ആങ്സൈറ്റി പ്രധാനമായിട്ടും പറയുക, 2 തരത്തിലുള്ള ആങ്സൈറ്റി ഉണ്ടെന്നാണ് നമ്മൾ സൈക്കോളജിയിൽ പറയുക. 1-ാമത്തേതായിട്ടുള്ളത് ഇൻ്റലക്ച്വൽ ആങ്സൈറ്റിയാണ്. നമ്മൾ ഈ ഹെൽത്ത് ആങ്സൈറ്റിയൊക്കെ പോലെ ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കുന്ന ആങ്സൈറ്റികൾ. നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് വരുന്നു, ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നു, വയറിന് പ്രശ്നങ്ങൾ വരുന്നു, അതല്ലെങ്കിൽ കൈയിന് വേദന, കാലിന് വേദന, ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യം നമ്മളെന്താ ചെയ്യുക? നേരെ സിംറ്റംസ് എടുത്ത് ഗൂഗിളിൽ അടിച്ചു നോക്കുന്നു. ഗൂഗിളിനൊരു സ്വഭാവം ഉണ്ട്, ആദ്യം പറഞ്ഞു തരും കാലിലെ വേദന നിങ്ങൾ അടിച്ചു നോക്കി, ഓസ്റ്റിയോസാർക്കോമ എന്ന് പറഞ്ഞ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലുക്കീമിയ എന്ന് പറഞ്ഞ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കുറച്ച് താഴെയാണ് ഉളുക്കും ചതവൊക്കെ, അതിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് വരിക. അപ്പം നിങ്ങൾ ആദ്യം ഇതെടുത്ത് വായിച്ചു നോക്കി. പിന്നെ കാലിന് വേദന വരുമ്പം ഇതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങളിതിങ്ങനെ കാട് കയറി ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്നു. ഇൻ്റലക്ച്വലായിട്ടുള്ള ആങ്സൈറ്റി, നമുക്ക് ബുദ്ധി കൂടിപ്പോയതിനെ കൊണ്ടുള്ള ഉത്കണ്ഠയാണ്. 2-ാമത്തേതായിട്ടുള്ളത് ചില സ്മെല്ലടിക്കുമ്പം, ചില സിറ്റുവേഷൻസ് വരുമ്പം, ചില ആളുകൾ വരുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് പേടി വരുന്നു. ഇരുട്ടിനെ പേടി, പട്ടിയെ പേടി, അതേപോലെയുള്ള പേടികൾ, അത് നമ്മൾ ചിന്തിക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി ആങ്സൈറ്റി വരും. ഇതിൽ ഈ ഹെൽത്ത് ആങ്സൈറ്റി വരുന്നത് ശരിക്കും നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന പേടികളാണ്. ഇതിന് ഉള്ള പോംവൈ എന്ന് പറഞ്ഞാൽ, ഇത് മാറ്റാനുള്ള, തിരിച്ചാക്കാനുള്ള പോംവൈ എന്ന് പറഞ്ഞാൽ, 1, കൂടുതലായിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് പോവാതിരിക്കുക. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള അറിവുകൾ, ഇന്ന് ശരിക്കും മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സ് പഠിക്കുന്നതിൻ്റെ 2 ഇരട്ടി, അതിൻ്റെ ഒരുപാട് ഇരട്ടി ഇൻഫോർമേഷൻ നമ്മുടെ കൈകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അത് മാറ്റിവെക്കുക. 2-ാമത്തേതായിട്ട് നമുക്ക് ഏത് അസുഖമായിരുന്നാലും അത് നമുക്ക് തിരിച്ച് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ആത്മാർത്ഥ ബോധ്യം മനസ്സിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും അസുഖങ്ങളില്ലെങ്കിൽ അതിൽ സമാധാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതെങ്കിലേ ഈ ആങ്സൈറ്റി തിരിച്ചു വരികയുള്ളൂ. അതിന് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഫാമിലി ഡോക്ടർ കൗൺസിൽ ചെയ്യുക, ഫാമിലി ഡോക്ടർ കാണുക, കൗൺസിലിംഗ് ചെയ്യുക, എന്നിട്ട് ഇത്തരത്തിലുള്ള പേടികൾ നിങ്ങൾ മാറ്റുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ലൈഫ്, ആങ്സൈറ്റി മാറ്റിയ ലൈഫ് ശരിക്കും ഒരുപാട് സന്തോഷത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആങ്സൈറ്റിയിൽ മാറിയ ആളുകൾ പറയുന്ന ഒരു സംഭവമാണ് ഒരുപാട് സന്തോഷം ലൈഫിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. ആരോഗ്യ ഭയം പിടിമുറുക്കുന്നുണ്ടോ? ഉത്കണ്ഠയെ മറികടക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. നിയമങ്ങൾ മനുഷ്യനെ ബന്ധിക്കുമോ സംരക്ഷിക്കുമോ? ഇൻസൈറ്റിൽ ഷമീർ മദീനി സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ച പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നതിനനുസരിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്നവരാണ് ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു യഥാർത്ഥ വിശ്വാസി. അതുകൊണ്ടുതന്നെ സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിലൊക്കെ ചില അതിർവരമ്പുകൾ, നിർദ്ദേശങ്ങൾ ഒരു മുസ്ലിമിൻ്റെ മുന്നിലുണ്ട്. ഇന്നത് പാടുണ്ട്, ഇന്നത് പാടില്ല, ഇന്നത് തിന്നാം, ഇന്നത് തിന്നാൻ പാടില്ല, ഇന്നത് കുടിക്കാം, ഇന്നത് കുടിച്ചുകൂടാ, ഇങ്ങനെയൊക്കെയുള്ള നിയമനിർദ്ദേശങ്ങൾ വരുമ്പോൾ പലരും അതിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങളുടെ ജീവിതം കട്ടപ്പോകയാണ് കേട്ടോ, നിങ്ങൾക്കൊന്നും ഇവിടെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കാതെ മതം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പറയുന്ന ആളുകൾ വാസ്തവത്തിൽ അവർ സാധുക്കളാണ്. അവർ വിവരമില്ലാത്തവരാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്നേഹമുള്ള മാതാപിതാക്കളാണെങ്കിൽ, ഗുരുനാഥന്മാരാണെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള ചെറിയ കുട്ടികൾക്ക് മൂർച്ചയുള്ള കത്തിയെടുത്ത് അവർ കളിക്കാൻ തയ്യാറായാൽ നമ്മളത് അനുവദിച്ചു കൊടുക്കോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അതിലൂടെ സംഭവിക്കാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചും അപകടങ്ങളെ സംബന്ധിച്ചും കൃത്യമായി നമുക്കറിയാവുന്നതുകൊണ്ട് കുട്ടികൾ കുറച്ചു നേരം കരഞ്ഞാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മളതെടുത്ത് വാങ്ങിവെക്കും. ഇതുപോലെ അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ആസ്വാദനവും നന്മയും തടസ്സപ്പെടുത്താനല്ല, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പല ദോഷങ്ങളും അപകടങ്ങളും വരുന്നത് തടയാനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് ആ രീതിയിൽ അവർ അങ്ങനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, എന്തെങ്കിലും അവരുടെ ആസ്വാദനങ്ങൾക്ക് കുറവുണ്ടോ? അവർക്ക് ഭക്ഷണം കഴിയാതെ, നല്ലൊരു പാനീയം കുടിക്കാൻ കഴിയാതെ, നല്ലൊരു വസ്ത്രം ഉടുക്കാൻ കഴിയാതെ? ഇല്ല. എല്ലാം അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നതാണെല്ലാം. നിഷിദ്ധമാക്കിയത് ഇത്തരത്തിലുള്ള അപകടകരമായ ചില കാര്യങ്ങളുള്ളതുകൊണ്ട്, അത് വളരെ കുറച്ചേ ഉള്ളൂ പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഇവിടെ നല്ലതും അതേപോലെ ഉപകാരപ്രദമായ കാര്യങ്ങളൊന്നും അവർക്ക് വിലക്കപ്പെട്ടിട്ടില്ല. കുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതീ അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാത്തി മിനർ റിസ്ഖ്. അള്ളാഹു അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ച വിശിഷ്ടവും ഉത്തമവുമായ നല്ല നല്ല സംഗതികളെ, ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളെ അവർക്ക് നിഷിദ്ധമാക്കുന്നവരാരുണ്ട് എന്നാണ് ഖുർആൻ ചോദിച്ചത്. അത് അവരുടെ അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക്, അടിമകൾക്ക് അള്ളാഹു ഉണ്ടാക്കിക്കൊടുത്തതാണ്, അവർക്ക് അനുഭവിക്കാൻ വേണ്ടി അള്ളാഹു ഉൽപ്പാദിപ്പിച്ചതാണ്. അപ്പോൾ നല്ലത് കഴിക്കാതിരിക്കാൻ, നല്ലത് ഉടുക്കാതിരിക്കാൻ മതം പറയുന്നില്ല, അതൊക്കെ അനുവദനീയമാണ്. പിന്നെ എവിടെയാണ് വിലക്കുകളുള്ളത് എന്ന് ചോദിച്ചാൽ, വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛമായത്, മോശമായത്, ഹാനികരമായത്, അപകടകരമായത്, അത് വേണ്ട എന്ന് പറയും. അത് നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ, നിഷിദ്ധങ്ങളെ ഒഴിവാക്കി അനുവദനീയമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് എത്രമാത്രം വലിയ സന്തോഷമാണ്. നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് ജീവൻ നൽകിയ, അവയവങ്ങൾ ദാനമായി നൽകിയ, എന്നു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞു തന്ന അനുഗ്രഹദാതാവും കരുണാവാരുതിയുമായ പടച്ചറബ്ബ്, അവൻ്റെ ഉപദേശനിർദ്ദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ അവനെ അറിയുന്ന ഒരു വിശ്വാസി എത്ര കണ്ട് ആത്മനിർവൃതിയിലായിരിക്കും. ഞാൻ വെള്ളം കുടിക്കുന്നു, മദ്യം കുടിക്കുന്നില്ല, എന്തുകൊണ്ട്? എന്നോട് കാരുണ്യമുള്ള എൻ്റെ കരുണാവാരുതിയായ സ്രഷ്ടാവ്, രക്ഷിതാവ് എന്നോട് അനുവദിച്ചിരിക്കുന്നു വെള്ളം. വ അൻസൽന ഇലൈക്കും മാ അൻ തൊഹൂറ, ശുദ്ധമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കിത്തന്നിരിക്കുന്നു എന്ന് അവൻ്റെ അനുഗ്രഹമായി അവൻ പറഞ്ഞതാണ്, പടച്ചറബിൻ്റെ അനുഗ്രഹം. അതേപോലെ തന്നെ മാ അൻ മുബാറക്ക, അനുഗ്രഹീതമായ വെള്ളം മഴയായി വർഷിപ്പിച്ചു തന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം അനുവദനീയമാണ്, നമുക്ക് കുടിക്കാം, അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്കറിയാം. എന്നാൽ മദ്യം അത് നിഷിദ്ധമാണ്, അതിൽ ഇന്ന ഇന്ന തകരാറുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കി അനുവദനീയമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, ഒന്ന്, ആ നിഷിദ്ധങ്ങളിലൂടെ നമ്മുടെ ശരീരം വളർന്ന് പുഷ്ടിപ്പെടുമ്പോൾ നരകമാണ് അതിന് അവകാശി. അപ്പോൾ നരകത്തിലേക്കുള്ള വഴിവെട്ടുകയാണ് അതിലൂടെ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നിഷിദ്ധങ്ങളെ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി. നിഷിദ്ധങ്ങളിലൂടെ വളർന്നു വരുന്ന ശരീരഭാഗങ്ങൾ, അതിന് നരകമാണ് ഏറ്റവും അർഹമായിട്ടുള്ളത് എന്നാണ്. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ ഒരു ഗുട്ടൻസ്, അതിൻ്റെ ഒരു യുക്തി വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതേപോലെ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്, പ്രവാചകൻ അരുതെന്ന് പറഞ്ഞതാണ് നമ്മൾ അകത്താക്കുന്നതെങ്കിൽ തീർച്ചയായും ആ അന്നപാനീയങ്ങൾ യുഹാലിത്തുൽ ബദന വയുമാസിജുഹു, നമ്മുടെ ശരീരവുമായി അത് കൂടിക്കലരും ആ പദാർത്ഥങ്ങൾ. വയംബുത്തു മിൻഹു, അതിലൂടെ ശരീരം പുഷ്ടിപ്പെടും, വളർന്നു വരും. ഫയസീറു മാദ്ദത്തൻ വഉൻസുറൻ ലഹു, അപ്പോൾ മ്ലേച്ഛമായ വൃത്തികേടിൻ്റെ നിഷിദ്ധത്തിൻ്റെ ഒരു ഭാഗമായി, ഒരു ഘടകമായി ആ ശരീരം മാറുകയാണ്. ഫഇദാ കാന ഖബീസൻ ഫയസ്തഉജിബുൻ നാർ, അതുകൊണ്ട് തന്നെ മദം വിലക്കിയ, അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കരുതേ എന്ന് വിലക്കിയ ഏതെങ്കിലുമൊക്കെ മോശമായ കാര്യമാണ് അയാൾ അകത്താക്കിയതെങ്കിൽ തീർച്ചയായും നരകം അയാൾ ഇരന്നു വാങ്ങുകയാണ്, അഥവാ നരകത്തെ അനിവാര്യമാക്കുന്നതാണ് ആ പ്രക്രിയ. വലിഹാദ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ജിസ്മിൻ നബത്ത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, നിഷിദ്ധത്തിലൂടെ വളർന്നു വരുന്ന ശരീരം അതിന് നരകമാണ് ഏറ്റവും അർഹമെന്ന് പറഞ്ഞത്. വൽ ജന്നത്തു തയ്യിബത്തുൻ, എന്നാൽ നേരെ മറിച്ച് സ്വർഗം വിശുദ്ധമാണ്, വിശിഷ്ടമാണ്. ലാ യദ്ഖുലുഹ ഇല്ല തയ്യിബ്, വിശുദ്ധരല്ലാതെ വിശിഷ്ടരല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് ഹലാല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഹറാമ് നമ്മൾ ഒഴിവാക്കുമ്പോൾ നരകത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ഉറപ്പാക്കുന്നത്. അതേപോലെ ഈ ഒരു ജീവിതക്രമം നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിൽ നിന്നും അവൻ്റെ കാരുണ്യത്തിൽ നിന്നും ഹലാലുകൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഒരു ഓഹരി ലഭിക്കുമ്പോൾ, ഹറാമുകളിലൂടെയാണ് നമ്മൾ തിന്നു കുടിച്ച് വളരുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടും, പടച്ച റബ്ബിൽ നിന്ന് നമ്മൾ ദൂരയാക്കപ്പെടും, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ബറക്കത്തുകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാതെ പോകും. അത് ഏത് ഇടപാടുകളാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടവുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞു, ന്യൂനതകളും കുറവുകളും ഒക്കെ വ്യക്തമാക്കി കസ്റ്റമേഴ്സിനോട് മാന്യമായി പെരുമാറി അവരെ കബളിപ്പിക്കാതെ, വഞ്ചിക്കാതെ, പറ്റിക്കാതെ, ചതിക്കാതെ മാന്യമായ ഒരു ഇടപാടാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ, ബൂരി കഫി ബൈ അഹിമ, അവരുടെ ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ അനുഗ്രഹമുണ്ടാകും. നേരെ മറിച്ച് ന്യൂനതകൾ മറച്ചു വെച്ച് കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തി ചതിയും വഞ്ചനയിലൂടെയുമാണ് ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ, മുഹിഖത്ത് ബറക്കത്തു, ആ കച്ചവടത്തിൻ്റെ അനുഗ്രഹം, അതിൻ്റെ ബറക്കത്ത്, നന്മ അത് മായ്ച്ചു കളയപ്പെടും, എടുത്തു മാറ്റപ്പെടുമെന്നാണ്. അതേപോലെ നിഷിദ്ധങ്ങളിലൂടെ വളർന്നു വരുന്നൊരു മനുഷ്യൻ തിന്നുന്നതും കുടിക്കുന്നതും സമ്പാദിക്കുന്നതുമെല്ലാം നിഷിദ്ധത്തിലൂടെയാണെങ്കിൽ അയാളുടെ പ്രാർത്ഥനക്ക് പോലും ഉത്തരം കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരേ എന്ന് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു വിശുദ്ധനാണ്, വിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് സമ്പാദ്യം നിഷിദ്ധമാവുകയും അത് ചെലവഴിക്കുന്നത് വിശുദ്ധമായ മാർഗത്തിലാണ്, അതുകൊണ്ട് തകരാറില്ല. ഹറാമിലൂടെ, കൊള്ളയിലൂടെ, ചൂഷണത്തിലൂടെ, അക്രമങ്ങളിലൂടെ സമ്പാദിച്ച് പള്ളിക്കും അതേപോലെ തന്നെ നന്മക്കുമൊക്കെ വേണ്ടി കുറേ സദക്ക കൊടുത്താൽ, കുറേ ഡൊണേറ്റ് ചെയ്താൽ ആ സംഭാവനകളിലൂടെ പരിഹരിക്കപ്പെടും അയാളുടെ അധർമ്മവും അക്രമവും എന്ന് ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അപ്പോൾ നിഷിദ്ധമായ മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിക്കുന്നത് അത് മ്ലേച്ഛമാണ്, വൃത്തികെട്ടതാണ്, അത് ദാനം കൊടുത്താൽ പോലും റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. അള്ളാഹു അവൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ച കാര്യം അവൻ്റെ വിശ്വാസികളായ ദാസന്മാരോടും അല്ല കൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് അല്ല പറഞ്ഞത്? ഫഖാൽ യാ അയ്യുഹർ റുസുലു കുലു മിനത്വയ്യിബാത്തി വഅമലു സാലിഹ. അല്ലയോ ദൂതന്മാരെ, പ്രവാചകന്മാരെ, വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ് ഞാൻ എന്ന് സൂറത്തുൽ മുഅ്മിനൂനിലെ വിശുദ്ധ ഖുർആനിലെ 23 അധ്യായത്തിലെ 51 വചനത്തിൽ കാണാം. ഇതേ കാര്യം വിശ്വാസികളോടും പറഞ്ഞിരിക്കുകയാണ്. യാ അയ്യുഹന്നാസ് യാ അയ്യുഹല്ലദീന ആമനൂ കുലു മിനത്വയ്യിബാത്തി മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. സൂറത്തുൽ ബക്കറയിലെ 172 ആയത്ത്. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് വിശിഷ്ടമാകണം, മ്ലേച്ഛമാകരുത്, വൃത്തികെട്ടതാകരുത്, നിഷിദ്ധമാകരുത് എന്ന് പറയുമ്പോൾ മതം നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും പടച്ചറബിൻ്റെ അനുഗ്രഹവുമാണ് അവിടെ കാണുവാൻ സാധിക്കുക. അതേപോലെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم ذكر الرجل يطيل السفر اشعث اغبر. ഒരു മനുഷ്യൻ, അയാൾ ദീർഘമായ യാത്ര ചെയ്യുകയാണ്. ആ ദീർഘയാത്രക്കിടയിൽ അയാളുടെ ശരീരത്തിൽ പൊടി പറ്റിയിട്ടുണ്ട്, പൊടിപടലങ്ങൾ പിടിച്ച് അയാളുടെ മുടി ജടകുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പ്രയാസങ്ങൾ സഹിച്ച് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ സന്ദർഭത്തിലെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുവാനും ഉത്തരം ചെയ്യുവാനും കൂടുതൽ അർഹതയുള്ള സാധ്യതയുള്ള പ്രാർത്ഥനയാണ് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. യമുദ്ദു യദൈഹി ഇലസ്സമാ. ആ ദീർഘയാത്രയിൽ, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ അയാൾ കൈകൾ ആകാശത്തേക്ക് നീട്ടിക്കൊണ്ട് യാ റബ്ബി യാ റബ്ബ്, എൻ്റെ രക്ഷിതാവെ, പടച്ചവനെ എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് ഉത്തരം കിട്ടുന്നില്ല. കാരണം വമത്വഅമുഹു ഹറാം, അയാൾ കഴിച്ച ഭക്ഷണം നിഷിദ്ധമാണ്. വമഷറബുഹു ഹറാം, അയാൾ കുടിക്കുന്ന പാനീയം നിഷിദ്ധമാണ്. വമൽബസുഹു ഹറാം, അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിഷിദ്ധമാണ്. അപ്പോൾ ഭക്ഷണം നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ പന്നിമാംസം കഴിച്ചു എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥനക്കുത്തരം കിട്ടിയില്ല എന്നല്ല. അതുമാത്രമല്ല നിഷിദ്ധം, നിഷിദ്ധങ്ങളായ കുറേ സംഗതികളുണ്ട്. അതിൽ അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യം, ആ സമ്പാദ്യത്തിലൂടെ വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണം, ഉണ്ടാക്കിക്കഴിക്കുന്ന ഭക്ഷണം, അതും നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഹറാമിനോട് നോ പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. ഹലാലിലൂടെയായിരിക്കണം അയാളുടെ സമ്പാദ്യവും ഭക്ഷണവും ഒക്കെ ഉണ്ടാകേണ്ടത്. പാനീയവും അങ്ങനെ തന്നെ. കേവലം മദ്യമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ സംഗതികളോ മാത്രമല്ല നിഷിദ്ധം എന്ന് പറയുന്നത്. മറിച്ച് അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാനീയങ്ങൾ, നാം കുടിക്കുന്ന വെള്ളമാണെങ്കിൽ പോലും അത്, അതേപോലെ ധരിക്കുന്ന വസ്ത്രം, വഖുദിയ ബിൽ ഹറാം, നിഷിദ്ധങ്ങൾ കൊണ്ട് ഊട്ടപ്പെട്ടൊരു മനുഷ്യൻ തിന്നതും കുടിച്ചതും ഉടുത്തതും എല്ലാം ഹലാലും ഹറാമും ശ്രദ്ധിക്കാതെ തോന്നിയതുപോലെ ജീവിച്ച് നിഷിദ്ധങ്ങളിലൂടെ വളർന്നു വന്ന മനുഷ്യനാണെങ്കിൽ ഫഅന്ന യുസ്തജാബു ലിദാലിക്, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണെന്ന്. അതുകൊണ്ട് നിഷിദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ നിഷിദ്ധങ്ങളെ അകറ്റി നിർത്താത്ത ഒരാളാണ് എങ്കിൽ ആത്മീയത ആസ്വദിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ്. ഈമാനിനൊരു മാധുര്യമുണ്ട്, മധുരിമയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഹലാവത്തുൽ ഈമാൻ. ആ വിശ്വാസത്തിൻ്റെ മാധുര്യം നുകരണമെങ്കിൽ ദൈവീകമായ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റി ഹലാലുകൾ സ്വീകരിക്കുകയും ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഹലാലും ഹറാമും തമ്മിൽ വേർതിരിച്ച് കൃത്യമായി നമ്മൾ ജീവിതത്തിൽ ഹലാലിനെ ഉൾക്കൊള്ളുകയും ഹറാമിനോട് നോ പറയുകയും ചെയ്താൽ നമ്മൾ പ്രയാസഘട്ടങ്ങളിൽ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം കിട്ടും. നന്മകൾ ചെയ്യുവാൻ നമുക്കതിന് തൗഫീക്കുണ്ടാകും. നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് എന്താണോ അതിന് ചില സ്വാധീനങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കർമ്മങ്ങളിലുമൊക്കെ ഉണ്ട് എന്നാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, കുലു മിനത്വയ്യിബാത്തി വഅമലു സാലിഹ. നിങ്ങൾ നല്ലത് തിന്നണം, നല്ലത് പ്രവർത്തിക്കണം. നല്ലത് പ്രവർത്തിക്കണം എങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണം നന്നായിരിക്കണമെന്നർത്ഥം. ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ഊർജ്ജസ്വലതയുമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ദുർനടപ്പുകാരികളുടെ മുലയൂട്ടരുത് മക്കൾക്ക് എന്ന് മുൻകാല പണ്ഡിതന്മാർ ഉപദേശിക്കുമായിരുന്നു. കാരണം അവരുടെ ആ മുലപ്പാലിലൂടെ ദുഷിച്ച

0: നിഷിദ്ധങ്ങളിൽ നിന്ന് അകന്ന് നരകത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി അള്ളാഹുവിലേക്കടുക്കാൻ, സ്വർഗത്തിലേക്കടുക്കാൻ നമുക്ക് സാധിക്കും. നന്മകൾ ചെയ്യുവാനുള്ള തൗഫീക്കുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണവും സമ്പാദ്യവും എല്ലാം ഹലാലും ത്വയ്യുബുമായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് തൗഫീക്കിനായി ദുആ ചെയ്യണം. അള്ളാഹു നമുക്കെല്ലാവർക്കും വിശിഷ്ടവും അനുവദനീയവുമായത് തിന്ന് കുടിച്ച് സന്തോഷത്തോടുകൂടി ജീവിച്ച് റബ്ബിനെ നാളെ പരലോകത്ത് സംതൃപ്തിയോടുകൂടി കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, നിയമങ്ങൾ മനുഷ്യനെ ബന്ധിക്കുമോ സംരക്ഷിക്കുമോ. ഷമീർ മദീനി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പീസ് റേഡിയോ ലിനി വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണിപ്പോൾ കേൾക്കുന്നത്. നാർസിസ്റ്റിക് അബ്യൂസ് ചർച്ചയാവുമ്പോൾ ഭാഗം രണ്ട് ടി കെ നിഷാദ് സലഫി, ഡോക്ടർ ബഷീർ വി പി എന്നിവർ സംസാരിക്കുന്നു.
2: ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചൂഷണം നടക്കുന്നു എന്നത്. മറ്റൊന്ന്, പിരിയുമ്പോൾ അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രകടമാക്കുന്നു എന്നത്. ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ കൂടി നമ്മൾ ഈ ഒരു ചർച്ചയെ കാണുമ്പോൾ ചൂഷണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും വിധമാണ് കാര്യങ്ങളെന്ന് തീർച്ചയായും പറയാൻ കഴിയും. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
3: ഇതിലിപ്പോൾ ഒന്ന്, ഈ സാറ് പറഞ്ഞതിലെ അവസാന ഭാഗം ഒരു വാചകം എനിക്ക് ആഡ് ചെയ്യണം തോന്നിയത്, ഖുർആനിൻ്റെ ഒരു വളരെ മനോഹരമായൊരു പ്രയോഗമാണ്. നമ്മുടെ നാടുകളിൽ ഒരു ബന്ധം വേർപിരിയ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മധ്യസ്ഥന്മാരിരുന്ന് പരസ്പരം വഴക്കടിച്ച് പരമാവധി പറയാവുന്ന ആരോപണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആണ് ഒരു ത്വലാഖ്, ഒരു ഡിവോഴ്സ് നടക്കുക. അതല്ലെങ്കിൽ കോടതിയിൽ പോയി ഭർത്താവിനെതിരെ, ഭർത്താവിൻ്റെ ഉമ്മാക്കെതിരെ, വാപ്പാക്കെതിരെ, അല്ലെങ്കിൽ ഭാര്യയ്ക്കെതിരെ, അങ്ങനെ പലതരത്തിലുള്ള എങ്ങനെയാണോ തനിക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ സാധിക്കുക, അതിനനുസൃതമായ തരത്തിലുള്ള കുറേ കള്ളങ്ങൾ കെട്ടിച്ചമച്ച കേസ് ഫയൽ ചെയ്തിട്ടാണ് ഡിവോഴ്സുകൾ നടക്കുക. ഖുർആൻ പറഞ്ഞത് ഇംസാക്കും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. നിങ്ങൾ നിലനിന്ന് പോവുകയാണെങ്കിൽ വളരെ നല്ല നിലക്ക് നിങ്ങൾക്ക് നിലനിന്ന് പോകാം, അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ പിരിഞ്ഞു പോവുക, വളരെ സന്തോഷത്തോടുകൂടി വേർപിരിയുക എന്ന ഒരു ഓപ്ഷൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ഉണ്ടാകണം. അതാണ് ഏറ്റവും മാന്യമായ രീതി എന്ന് പറയുന്നത്. ഒരു പക്ഷേ തൊലാക്കുകളുടെ, വിവാഹമോചനങ്ങളുടെ കാര്യത്തിൽ ഖുർആൻ പ്രയോഗിച്ച വാചകത്തേക്കാൾ മനോഹരമായൊരു വാചകം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് പല ടൈപ്പുണ്ട്, പല തരത്തിലുള്ള ആളുകൾ ഈ വ്യക്തിത്വങ്ങളെ പല നിലക്ക് നിർവചിച്ചിട്ടുണ്ട്, വിവിധ വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. മൂന്ന് വിഭാഗങ്ങൾ, അഞ്ച് തരം, ഒമ്പത് തരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പേഴ്സണാലിറ്റി ടൈപ്പുകളൊക്കെ അളക്കാനുള്ള വിവിധ തരത്തിലുള്ള ടൂളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, ഒരിക്കലും നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയോ മറ്റൊരാളുടെ പേഴ്സണാലിറ്റിയോ ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളില്ലാതെ സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. അത് അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ, ഒരാളുടെ ഒരു വ്യക്തിത്വം മറ്റൊരാൾക്ക് പ്രയാസകരമാകുന്നുവെങ്കിൽ, എല്ലാവർക്കും പലതരത്തിലുള്ള വ്യക്തിത്വ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, അതിൻ്റെ പോസിറ്റീവുകളും, എല്ലാ വ്യക്തിത്വങ്ങൾക്കും അതിൻ്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വേഗം പിന്നെ ഒരു എന്താ പറയുക, അയാൾ ഇന്നതാണ് എന്ന് ആണ് ആണ് ലേബൽ ചെയ്ത് സ്വയം രക്ഷപ്പെടാനോ അങ്ങനത്തെ ഒരു രീതി സ്വീകരിക്കുന്നത് ഒരിക്കലും പാടില്ല. ഒരാൾക്ക് അങ്ങനത്തെ ഒരു അതിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രയാസം നെഗറ്റീവ് ഒരാളെ ബാധിക്കുന്നുവെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള, അതിനനുയോജ്യരായിട്ടുള്ള ആളുകളെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ വേറൊരു തരം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വൈവാഹിക ബന്ധത്തിൽ

0: മുന്നോട്ട് പോകുന്നു. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു വീട്ടിനകത്തുള്ള ബന്ധം, സൗഹൃദത്തിലുണ്ടാകുന്ന പിന്നെ റിലേഷൻഷിപ്പുകൾ, ഇതിലെല്ലാം ഞാനൊരു ആൺപെൺ എന്ന നിലക്കല്ല പറയുന്നത്, സഹോദരങ്ങൾ, മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും, ഈ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്ത്, എല്ലാവരുടെയും വ്യക്തിത്വം ഒരുപോലെ ആവുകയില്ല എന്നുള്ളത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ജീവിതം, ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക വളരെ പ്രയാസകരമായിരിക്കും. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വേറൊരാളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പടച്ചവൻ കൊടുത്ത ഒരു ഒരു ഒരു ടൈപ്പ് എന്താണോ, വ്യക്തിത്വം എന്താണോ, അതനുസരിച്ച് ഒരു മനുഷ്യനുണ്ടാവുക. അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇൻട്രോവേർഷൻ ആയിരിക്കും, ചില ആൾക്കാർ നന്നായി സംസാരിക്കുന്ന എക്സ്ട്രോവേർഷൻ ആയിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കുടുംബജീവിതത്തിൽ പൊതുവിൽ ഇപ്പോൾ കൂടുതൽ കാണുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് ഈ പെർഫെക്ഷനിസമാണ്. മിക്കവാറും ചില ഭാര്യമാർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റുകളായിരിക്കും, അവർക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചെറിയൊരു ചുളി വരുന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർക്കൊരു പക്ഷേ വീടിൻ്റെ മുന്നിൽ അഴിച്ചു വെച്ച രണ്ട് ചെരുപ്പുകളിൽ ഒന്ന് ഒരല്പം തെന്നി മാറിയാൽ പോലും അവരുടെ മനസ്സ് പ്രയാസപ്പെടും. അത് ഒരു പെർഫെക്ഷനിസം എന്ന് പറയും. അത് ഇങ്ങനത്തെ ഒരു പ്രശ്നം മറ്റൊരാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കലാണ് കൂടെ ജീവിക്കുന്ന ആളുടെ ഒരു ഒരു പിന്നെ അത് അതിനെ എങ്ങനെ ആ കുടുംബജീവിതം മനോഹരമായി കൊണ്ടുപോകാനുള്ള മാർഗമെന്ന് പറയുന്നത്. ചിലതൊരു സിവിയർ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ആരെടുത്ത് പോയിട്ടാണോ സംസാരിക്കേണ്ടത്, അത് ചികിത്സിക്കേണ്ടത്, അവരെ കണ്ട് അത് ട്രീറ്റ്മെൻ്റ് എടുത്ത് മുന്നോട്ട് പോകുക എന്നതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിന് നേരത്തെ തുടക്കത്തിൽ ബഷീർ തുടക്കത്തിൽ പറഞ്ഞ മറ്റൊരു പ്രശ്നം കൂടി ഇതിനുണ്ട്. അത് ഈ കേസിൽ അങ്ങനെയാണ്, ഇതല്ലാത്ത കേസിൽ അങ്ങനെയാണ്, അങ്ങനെ നമ്മൾ പറയുന്നില്ല. പൊതുവിൽ ഈ പിന്നെ സ്നേഹവും പ്രണയവും അതുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പുകളുമൊക്കെ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ സുരക്ഷിതമായ പ്രണയം, സുരക്ഷിതമായ ലവ് അഫയർ എന്നാണ് നമ്മൾ സാധാരണ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. സുരക്ഷിതമായ അത്തരം ബന്ധങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്. നീതിപൂർണവും സുരക്ഷിതവുമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് അത് വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്. അതിന് അങ്ങനെ പറയാനുള്ള കാരണം, ഒന്ന്, താൻ തിരഞ്ഞെടുക്കുന്ന ആളെ നന്നായി അയാളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരമുണ്ടാകുന്നത് ശരിക്കും പ്രണയത്തിലൂടെ ഉണ്ടാകുന്ന സ്ഥാപിക്കപ്പെടുന്ന ബന്ധങ്ങളിലല്ല, മറിച്ച് ഒരു അറേഞ്ച്ഡ് മാരേജിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിലൂടെയാണ് അത് സാധ്യമാകുന്നത്. പൊതുവിൽ തിരിച്ചാണ് ആളുകൾ പറയാറുള്ളത്, സാധാരണ കേൾക്കാറുള്ളത് ഒരു ചായ കുടിച്ച പരിചയത്തിൻ്റെ പേരിൽ നടക്കുന്ന വിവാഹമാണ് അറേഞ്ച്ഡ് മാരേജുകൾ എന്നാണ് പറയാറുള്ളത്. അത് പറയണെന്തുകൊണ്ടാണ്, വരൻ വരുന്നു, പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നു, എന്നിട്ട് അവിടുന്ന് ഒരു ചായ കുടിക്കുന്നു, എന്നിട്ട് ഇതാണ് ആളുകൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് അങ്ങനെ പരത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. പിന്നെ പ്രേമത്തിൻ്റെ കാര്യത്തിലാണ് ഫോൾ ഇൻ ലവ് എന്നുള്ള പ്രയോഗമുള്ളത്. പ്രണയത്തിൽ വീണുപോയി, പണ്ടൊരാൾ പറയണ്ടായി അവൻ്റെ ഷൂസ് കണ്ട് ഞാൻ വീണുപോയിരുന്നു, ഇതൊക്കെ ഇതാണ് പ്രണയം എന്ന് പറഞ്ഞത്. വീണു പോവുക എന്നുള്ളത് അറേഞ്ച്ഡ് മാരേജിനകത്തല്ല. അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ ശരിക്കും ഒരു പെൺകുട്ടിക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുരുഷനെ വധുവിനെ അന്വേഷിക്കുമ്പോൾ, അവരുടെ രക്ഷിതാക്കൾ ആ വീടിനെക്കുറിച്ച്, വീട്ടുകാരെക്കുറിച്ച്, അയാളുടെ സ്വഭാവ രീതികളെക്കുറിച്ച്, ആ നാട്ടിൽ സൗഹൃദങ്ങളിൽ എല്ലാം, നമ്മളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ്.
1: എത്രയോട്ട് റിജക്റ്റ് ചെയ്യപ്പെടും.
0: അതെ, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ശരിക്കും സുരക്ഷിതമായ ബന്ധം, ഒരാൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ, അയാൾ അഡിക്റ്റാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്ക് ഈ തരത്തിലുള്ള അറേഞ്ച്ഡ് മാരേജ്. മറ്റേതാണ് നൈമിഷികമായ തീരുമാനത്തിലൂടെ ഉണ്ടാകുന്നത്. കൗമാരപ്രായത്തിൽപ്പെട്ട ഒരാൾക്ക് എതിർലിംഗത്തിലുള്ള ഒരാളെ കാണുമ്പോൾ സെക്കൻഡുകൾ കൊണ്ടൊരു പക്ഷേ അയാളുടെ മനസ്സ് തീരുമാനമെടുത്തേക്കാം എന്നൊക്കെയുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്ന്, സുരക്ഷിതമതാണ്. രണ്ട്, നീതിപൂർണമായതും വൈവാഹിക ബന്ധമാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് വേർപിരിയേണ്ട അവസ്ഥ ഉണ്ടായി, അങ്ങനെ ഉണ്ടായാലും ശരിക്കും ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അവളുടെ ഭാഗത്തു നിന്നും, അവൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഒരു മധ്യസ്ഥനെ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം. അപ്പോൾ നിക്കാഹ് ചെയ്തു കൊടുത്ത, വിവാഹം ചെയ്തു കൊടുത്ത ഒരു രക്ഷിതാവുണ്ടാകും, വിവാഹത്തിന് സാക്ഷികളായ സാക്ഷികളുണ്ടാകും, ആ വിവാഹത്തിൻ്റെ സദ്യയിൽ പങ്കെടുത്ത നാട്ടുകാരുണ്ടാകും. ഇവരെല്ലാവരും അറിയുമ്പോൾ, ഒരു പ്രത്യേകിച്ച് ഇവിടെ പൊതുവിൽ വൈവാഹിക ജീവിതത്തിൽ ചൂഷണത്തിന് വിധേയമാകുന്നത് സ്ത്രീകളാണെന്നാണ് പറയാറുള്ളത്. ഒരു സ്ത്രീയും ഒരു ചൂഷണത്തിന് വിധേയമാവുകയില്ല. ആളുകൾ ഇത് അന്വേഷിക്കാനും ചോദിക്കാനും ചർച്ച ചെയ്യാനും സമൂഹമുണ്ട്, ചുറ്റുമുള്ളവരുണ്ട്, രക്ഷിതാക്കളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയൊരു ഡിവോഴ്സിലേക്ക് പോയാൽ പോലും, ഒരു വിവാഹമോചനത്തിലേക്ക് പോയാൽ പോലും നീതിപൂർണമായ ഒരു ഡിവോഴ്സ് നടക്കും എന്നതാണ് അതിൻ്റെ ഒരു മറ്റൊരു തലമെന്ന് പറയുന്നത്. എന്നാൽ മറ്റ് പ്രണയം എന്ന് പറയുന്നത് പൊതുവിൽ ഞാൻ അതിൻ്റെ ഒരു പാർട്ട് മാത്രം പറയാം. പൊതുവിൽ ഈ പ്രണയത്തിൻ്റെ സൈക്കോളജി, പ്രണയത്തിൻ്റെ ന്യൂറോളജി, ഇതൊക്കെ ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമായ സംഗതിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മതരംഗത്തുള്ള ഒരാൾ പറയുമ്പോൾ, അതിന് വേറെ ഒരു തലത്തിലാണ് ആളുകൾ നോക്കിക്കാണുക. സമൂഹം അങ്ങനെയാണ്, പുതിയ കാലത്തിന് യോജിക്കാത്ത, പുതിയ ചർച്ചകൾ അറിയാത്ത തന്തവൈബിൻ്റെ ആളുകളായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുക. ഞാൻ പറയുന്നത് നമ്മുടെ മതരംഗത്തുള്ളവരുടെയോ മതഗ്രന്ഥങ്ങളുടെയോ അഭിപ്രായങ്ങളല്ല. ഈ വിഷയത്തിൽ നടന്ന ധാരാളം പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രണയം എന്നുള്ളത് ലോജിക്കലായ, മോറലായ, റീസണബിളായ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ആയിരിക്കുന്നതാണ്. പൊതുവിൽ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സാണ് ലോജിക്കലായി ചിന്തിക്കുക, മോറലായി ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുക, ഞാൻ പറയുന്നത് അതിൻ്റെ യുക്തിയെക്കുറിച്ച് ആലോചിക്കുക. എന്നാൽ കമിതാക്കളുടെ ഈ ഭാഗം വർക്ക് ചെയ്യൂല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭയം പോലെയുള്ള ഇമോഷനുകൾ തലച്ചോറിൽ എപ്പോഴും തീരുമാനമെടുക്കുക ഒരു ബദാം പരിപ്പുള്ള അമഗ്ഡല എന്ന് പറയുന്ന ഭാഗമാണ്. ആ സംഗതി ദുർബലപ്പെട്ടു പോകും ഈ പ്രണയകാലത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോജിക്കലോ മോറലോ അല്ലെങ്കിൽ റീസണബിളോ റാഷണലോ ആയ ഒരു തീരുമാനമെടുക്കാൻ ഒരിക്കലും പ്രണയിക്കുന്ന ആളുകൾക്ക് കഴിയില്ല. അവിടെയാണ് തൻ്റെ മുന്നിലുള്ള ഒരാളെ ഒരാഗ്രഹമാണ്, ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതെനിക്ക് അനുയോജ്യമായ ആളാണോ എന്ന് ചിന്തിക്കാൻ മൂന്നാമത്തെ ഒരു കക്ഷി വേണം എന്നതാണ് ഈ പഠനങ്ങളൊക്കെ പറയുന്നത്. അതാണ് മതം പറയുന്ന രക്ഷിതാവ് എന്ന് പറയുന്ന പോസ്റ്റ്, ആ വലിയ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരാൾ ആണ് ഇയാൾ അനുയോജ്യനാണോ അല്ലേ എന്ന തീരുമാനം എടുക്കാൻ വേണ്ടി സഹായിക്കേണ്ടത്. അല്ലാത്തൊരു സന്ദർഭത്തിൽ ഇത് പൂർണ്ണമായും പരാജയത്തിലേക്ക് പോകും. ഞാൻ പറയുന്നത് ഒരാളുടെ ഒരിക്കലും ഒരു വ്യക്തിയുടെ ഇഷ്ടമോ അനിഷ്ടമോ പരിഗണിക്കാതെ ഒരാളെ വിവാഹത്തിലേക്ക് നയിക്കണമെന്നല്ല. ശരിക്കും ഇസ്ലാമികമായ അധ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ വിവാഹം ചെയ്യാൻ പാടില്ല. ഒരു ആദ്യമായി വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ ദിനുഹ സുമാതുഹ എന്നാണ്, അവളുടെ മൗനമാണ് സമ്മതം. ഒരിക്കൽ വിവാഹമോചനം തേടിയവളോ ഭർത്താവ് മരിച്ചവളോ ആണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ തുറന്നു പറയണം എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. അപ്പോൾ രണ്ട് വ്യക്തികളുടെയും ഇഷ്ടമനുസരിച്ച്, എന്നാൽ രണ്ട് വ്യക്തികളുടെയും ഗുണങ്ങളും ദോഷങ്ങളും മറ്റൊരാളുടെ സഹായത്തോടെ മനസ്സിലാക്കി വിവാഹബന്ധത്തിലേക്ക് പോകുമ്പോഴാണ് സുരക്ഷിതമായ തീരുമാനമെടുക്കാൻ സാധിക്കുക. ഇവിടെ ഈ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ വളരെ എക്സ്ട്രീമായിട്ടുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും കമിതാക്കൾ എടുക്കുക. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്, കോടതിയിൽ രണ്ടാളും എത്തുന്നു, എന്നിട്ട് പറയുന്നു എൻ്റെ വാപ്പാൻ എനിക്ക് വേണ്ട, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നു നിൻ്റെ പിന്നെ ലവർ എന്ന് പറയുന്നത് അയാൾ കഞ്ചാവിന് അഡിക്റ്റാണ്, അയാൾ MDMA ഉപയോഗിക്കും. ഏ, അയാളൊന്നും അങ്ങനെ ചെയ്യില്ല. നമുക്ക് ഏറ്റവും ബുദ്ധിശൂന്യം എന്ന് പറയുന്ന തീരുമാനം എടുക്കുന്നവർ കമിതാക്കളായിരിക്കും. അതിൻ്റെ കാരണം ഇതാണ്. പിന്നെ ഒരു പാഷണേറ്റ് ലവ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്, ആദ്യത്തെ ഒരു ഘട്ടം. ആ ഘട്ടത്തിലാണ് അന്ധമായ പ്രണയം. അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനത്തിൻ്റെ ഇതിലേക്ക് പോകുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഈ പാഷനേറ്റ് ലവ് എന്ന കാലഘട്ടത്തിൽ ഭയങ്കര എന്താ പറയുക, ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ കഴിയുമ്പോഴാണ്, ഒരു ഘട്ടം പിന്നിടുമ്പോഴാണ് ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മനുഷ്യനെത്തുക. അപ്പോഴാണ് ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് പലരും ചിന്തിക്കാം. അവിടെയാണ് നമ്മൾ ആത്മഹത്യകൾ കാണുന്നത്. അവിടെയാണ് നമ്മൾ ഇതുപോലെയുള്ള തുറന്നു പറയലുകൾ കേൾക്കുന്നത്. ഞാൻ എനിക്ക് പറ്റിപ്പോയി, എനിക്ക് അബദ്ധമാണ് സംഭവിച്ചത് എന്ന തുറന്നു പറയലുകൾ കേൾക്കുന്നത്. അപ്പോൾ നിലനിൽക്കുന്ന അറേഞ്ച്ഡ് മാരേജ് എന്ന രക്ഷിതാവിടപെട്ടുള്ള വിവാഹമല്ലാത്ത സംഗതികളിൽ ഇതങ്ങനെയാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, സ്വാഭാവികമായി ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് വലിയ ഒരു പുതിയ വിപ്ലവകരമായ എന്താ പറയുക, പുതിയ കാലത്തിൻ്റെ ഒരു ഭയങ്കര സംഭവമായി പ്രണയങ്ങളും പ്രണയവിവാഹങ്ങളും ലിവിങ് ടുഗദറുകളും മറ്റു റിലേഷൻഷിപ്പുകളും ഒക്കെ ആഘോഷിക്കപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ അത് വളരെ ബുദ്ധിശൂന്യമായ ഒരു സംഗതിയാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, നാർസിസ്റ്റിക് അബ്യൂസ് ചർച്ചയാവുമ്പോൾ ഭാഗം 2. ടി കെ നിഷാദ് സലഫി, ഡോക്ടർ ബഷീർ വി പി എന്നിവർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പീസ് റേഡിയോ ലിനി റിയാവു സ്വാലിഹീൻ സുന്നത്ത് നമസ്കാരത്തിൽ സ്വഹാബത്തിന്റെ താൽപര്യം അഷ്റഫ് സലഫി വാണിയമ്പലം സംസാരിക്കുന്നു.
1: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസ്ല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ 201-ാമത്തെ അധ്യായം, ബാബു സുന്നത്തിൽ മഗ്‌രിബി ബഅദഹ വഖബ്‌ലഹ. മഗ്‌രിബിൻ്റെ സുന്നത്ത്, മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ളതായ സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ഈ ബാബിൽ നിന്നുള്ള 1123-ാമത്തെ ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു ഖാല ലഖദ് റഅയ്തു കിബാറ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്തദിറൂന സവാരിയ ഇന്ദൽ മഗ്‌രിബി റവാഹുൽ ബുഖാരിയു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു, അദ്ദേഹം പറയുന്നു, ലഖദ് റഅയ്തു, നിശ്ചയമായും ഞാൻ കണ്ടിട്ടുണ്ട്, കാണുകയുണ്ടായി, കിബാറ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ സഹാബിമാർ, പ്രായം ചെന്നവരായ കിബാറുകളായ സഹാബിമാർ, യബ്തദിറൂന സവാരിയ, തൂണുകൾക്ക് ധൃതി വെക്കുന്നത്, ധൃതി കാണിക്കുന്നത്, ഇന്ദൽ മഗ്‌രിബി, മഗ്‌രിബിൻ്റെ സന്ദർഭത്തിൽ, മഗ്‌രിബിൻ്റെ സമയത്ത്, മഗ്‌രിബിൻ്റെ അദാനായാൽ തൂണുകൾ തേടി അവർ ധൃതിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത ഖാദിമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമെന്നറിയപ്പെടുന്ന മഹാനായ സ്വഹാബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2286 ഹദീസുകൾ അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബിമാരിലാണ് അനസ് ഇബ്നു മാലിക് റഹിമഹുല്ലാ എണ്ണപ്പെടുന്നത്. അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. സ്വഹാബത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ, നമസ്കാരവും നമസ്കാരത്തിൻ്റെ സമയവും അതിൻ്റെ രൂപവും, സുന്നത്തുകൾ, ഫറളുകൾക്ക് മുമ്പുള്ളതും ശേഷമുള്ളതുമെല്ലാം, അതെല്ലാം ഐച്ഛികമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ അവർ ഏറെ തൽപരരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ആമായിക്കൊണ്ട് പൊതുവായി പറയപ്പെട്ട കാര്യങ്ങൾ, അത് പൂർണ്ണമായ രൂപത്തിൽ, അതിൻ്റെ സമയങ്ങളിൽ ശരിയായ രൂപത്തിൽ, അതിന് യോജിച്ച രൂപത്തിൽ അത് നിർവഹിക്കുക എന്നത് സ്വഹാബത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഈ ഒരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കിബാറു സ്വഹാബയെ കാണുകയാണ്. മഗ്‌രിബ് അദാനിന് ശേഷം അവർ യബ്തദിറൂന സവാരിയ, സവാരി എന്ന് പറഞ്ഞാൽ അല്ല അമിത, തൂണുകൾ, യതസാറഊന വയതസാബഖൂന ഇലൈഹ, അവരതിനേക്ക് ധൃതിപ്പെടുന്നു, അതിലേക്ക് മുന്നിടുന്നു. അവർ ഇരുന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്ന്, ലിസക്കൂന ലഹും സുത്ര, എന്തിനു വേണ്ടിയാണ് ആ തൂണുകൾക്ക് പിന്നിലേക്ക് ധൃതിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമസ്കാരം നിർവഹിക്കാനാണ്. മഗ്‌രിബ് വാങ്ങി വിളിച്ചു കഴിഞ്ഞാൽ ഫർളിന് മുമ്പായി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ അവർക്ക് സുത്രക്ക് വേണ്ടിയാണ്. ലിയുസല്ലു റക്അത്തൈനി ഖബ്‌ല സ്വലാത്തിൽ മഗ്‌രിബ്, മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് അവർ നമസ്കരിക്കുന്നതിന് വേണ്ടി. വകഅന്ന ഗറളഹും മിനൽ ഇസ്തിബാഖ് ഇലൈഹ അൽ ഇസ്തിതാറു ബിഹ മിമ്മൻ യമുറു ബൈന ഐദീഹിം, എന്തിനാണ് അവരുടെ ലക്ഷ്യം, അവർ മറ സ്വീകരിക്കുവാൻ നമസ്കരിക്കുമ്പോൾ തങ്ങളുടെ മുമ്പിലൂടെ ആരെങ്കിലും നടന്നു പോകുന്നതിൽ നിന്ന് തടയിടുവാൻ വേണ്ടി ഒരു മറ സ്വീകരിക്കുക, സുത്ര സ്വീകരിക്കുക എന്നത് പഠിപ്പിക്കപ്പെട്ട കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ലിക്കൗനിഹിം യുസല്ലൂന ഫുറാദ, അവർ ഒറ്റക്കൊറ്റക്കായിക്കൊണ്ടാണ് നമസ്കരിക്കുന്നത്. ഫയുസല്ലൂന റക്അതൈനി ഇലാഹീൻ, ഒരു സമയത്തേക്ക് അവർ നമസ്കരിക്കുന്നു. അയ്യഹ്റുജ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹുജറത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹുജറയിൽ നിന്ന്, അവിടുത്തെ റൂമിൽ നിന്ന് നമസ്കാരത്തിന് വേണ്ടി പുറത്തു വരുന്നതിന് മുമ്പായിക്കൊണ്ട് നമസ്കരിക്കാൻ. സഹോദരങ്ങളെ, വഫി ഹാദ, ഈ ഒരു കാര്യം ഇഷാറത്തുൻ, അത് സൂചന നൽകുന്നത്, ഇല ഇഖ്റാരി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹും അലാ ഫിഅലിഹിം ഹാദ, സ്വഹാബത്തി ചെയ്യുന്ന പ്രവൃത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ഒരു കാലം വരെയും നമ്മുടെ നാടുകളിലൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. മഗ്‌രിബ് ബാങ്ക് വിളിച്ച ഉടനെ തന്നെ ഇഖാമത്ത് വിളിക്കുന്ന ഒരു രീതിയായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കാണുകയുണ്ടായി, അവരോടത് വിരോധിച്ചില്ല. മാത്രമല്ല, വലം യക്കുൻ ബൈനൽ അദാനി വൽ ഇഖാമത്തി ഷൈഉൻ, ഇമാം നസായിയുടെ റിപ്പോർട്ടിലുണ്ട്, വാങ്കിനും ഇഖാമത്തിനുമിടയിൽ ഒന്നുമില്ല എന്നത്. ലമ്യക്കുൻ ബൈനഹുമ വഖ്തുൻ തൊവീൽ, അതായത് വാങ്കിനും ഇഖാമത്തിനും ദീർഘസമയം, മഗ്രിബിൻ്റെ ആ ഒരു സമയം, ദീർഘമായ സമയം ഇല്ല. മഗ്രിബ് നമസ്കാരം മറ്റു നമസ്കാരങ്ങളെപ്പോലെ കൂടുതൽ സമയം ബാങ്കിനും ഇഖാമത്തിനുമിടയിൽ സമയം നൽകപ്പെടുന്നില്ല. فكأن تلك المصارعة في أداء الركعتين كانت بسبب قلة الوقت الذي يكون بين الأذان والإقامة. എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് ധൃതിപ്പെട്ടുകൊണ്ട് ആ തൂണുകളുടെ പിന്നിലേക്ക് പോകുന്നത് ഈ നമസ്കാരം നിർവഹിക്കുവാൻ? ബാങ്കിനും ഇഖാമത്തിനുമിടയ്ക്ക് ഈ കുറഞ്ഞ സമയമുള്ളത് കാരണത്താൽ തന്നെ പെട്ടെന്ന് ആ രണ്ട് റക്അത്ത് നമസ്കരിക്കാനാണ് അവർ ധൃതിപ്പെട്ടത് എന്ന്. ഈ ഹദീസിൽ ഇത്തിഖാദു അഅമിദത്തിൽ മസ്ജിദി സുത്രത്തിൽ മുസല്ലി, നമസ്കാരക്കാരന് മറ സ്വീകരിക്കാൻ പള്ളികളിലെ ചുമരുകൾ ഒക്കെ സ്വീകരിക്കാമെന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് നാഫിലത്തായ സുന്നത്ത് ശറായിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, വ്യത്യസ്തമായ റിവായത്തുകളിൽ ഈ ഹദീസ് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നു തന്നെ അദ്ദേഹം പറയുന്നു, കാനൽ മുഅദ്ദിനു ഇദാ അദ്ദന, ബാങ്ക് വിളിക്കുന്നയാൾ ബാങ്ക് വിളിച്ചാൽ, ഖാമനാസു മിൻ അസ്ഹാബിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്നുള്ള ആളുകൾ അവർ എഴുന്നേൽക്കും, യബ്തദിറൂന സവാരിയ, തൂണുകളിലേക്ക് അവർ ധൃതിപ്പെടും, ഹത്താ യഖ്റുജൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹും കദാലിക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് വരുന്നതുവരെ അവരാ നമസ്കാരം നിർവഹിക്കും എന്നതുള്ളതാണ്. യുസല്ലൂന റകഅതൈനി ഖബ്ല അൽ മഗ്‌രിബ്, മഗ്‌രിബിന് മുമ്പ് അവർ രണ്ട് റക്അത്ത് നമസ്കരിക്കും. വലം യക്കുൻ ബൈനൽ അദാനി വൽ ഇഖാമത്തി ശൈഉൻ, ബാങ്കിനും ഇഖാമത്തിനുമിടയിൽ ഒന്നുമുണ്ടായിരുന്നില്ല, അതായത് അധികം സമയമുണ്ടായിരുന്നില്ല. വലം യക്കുൻ ബൈനഹുമാ ഇല്ല ഖലീൽ, കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഹദീസിൽ നിന്ന്. സഹോദരങ്ങളെ, സ്വഹാബത്തിൻ്റെ ആ ഒരു താല്പര്യം, റബ്ബിലേക്ക് അടുക്കുവാനുള്ള താല്പര്യം, ഫറദിന് മുമ്പും ശേഷവുമുള്ളതായ സുന്നത്ത് നമസ്കാരങ്ങൾ, അത് റാത്തിബത്തായിരുന്നാലും അതല്ലാത്ത നിലക്ക് ശ്രേഷ്ഠതകൾ ഫതിലുകൾ പറയപ്പെട്ടതായ വിഷയങ്ങളിൽ വന്നതായ നമസ്കാരങ്ങളായിരുന്നാലും ശരി, അവരതൊക്കെ നിർവഹിക്കുവാൻ താല്പര്യം കാണിച്ചിരുന്നു എന്നാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇപ്രകാരമാണ്, മഗ്‌രിബ് അദാൻ മുഅദ്ദിന് വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾ എഴുന്നേറ്റുകൊണ്ട് ധൃതിപ്പെട്ടും തൂണുകളിലേക്ക്. ആ മസ്ജിദുൻ നബവി, അത് താങ്ങി നിർത്തുന്നതായ, മേൽക്കൂരയെ താങ്ങി നിർത്തുന്നതായ തൂണുകൾ, ആ ഒരു ധൃതിപ്പെടുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? ആൾക്കാർ മുന്നിലൂടെ നടക്കാതെ സുത്ര സ്വീകരിച്ചുകൊണ്ട് അവർ നമസ്കരിക്കുവാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ വേണ്ടി വരുന്നത് വരെ. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വേറെയും ഹദീസുകൾ ഈ ബാബിൽ ഇമാം നബവി റഹിമഹുള്ള കൊണ്ടുവരുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിവായത്ത് ചെയ്യുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, കുന്നാ നുസല്ലി അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റക്അതൈനി ബഅദ ഗുറൂബി ശംസി ഖബ്ല അൽ മഗ്‌രിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മഗ്‌രിബിൻ്റെ മുമ്പ് സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്ത്, അസ്തമിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ട് റക്അത്ത് നമസ്കരിക്കാറുണ്ട്, മഗ്‌രിബ് ഫർദ് നമസ്കരിക്കുന്നതിന് മുമ്പ്. ഫഖീൽ, അപ്പോൾ ചോദിക്കപ്പെട്ടു, അക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വല്ലാഹുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമസ്കരിക്കാറുണ്ടോ? ഖാല, അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന യറാനാ നുസല്ലിഹിമ, ഞങ്ങളത് നമസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ കാണാറുണ്ട്. ഫലം യഅ്മുർനാ വലം യൻഹന, ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തിട്ടില്ല, വിരോധിക്കുകയും ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിച്ചു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ ബിൽ മദീനത്തി, ഞങ്ങൾ മദീനയിലായിരുന്നു. ഫഇദ അദ്ദനൽ മുഅദ്ദിനു ലിസ്വലാത്തിൽ മഗ്‌രിബ്, മുഅദ്ദിൻ മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചാൽ, ഇബ്തദറു അസ്സവാരിയ, അവർ സ്വഹാബത്ത് തൂണുകൾക്ക് വേണ്ടി ധൃതിപ്പെടും, ഫറക്അഉ റക്അതൈനി, എന്നിട്ട് അവർ രണ്ട് റക്അത്ത് നമസ്കരിക്കും. ഹത്ത ഇന്ന റജുലൽ ഗരീബ, ഒരു അപരിചിതനായ ഒരാൾ, എത്രത്തോളം എന്ന് വെച്ചാൽ അപരിചിതനായ ഒരാൾ, ലയദ്ഖുലുൽ മസ്ജിദ, പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ഫയഹ്സബു, അയാൾ വിചാരിക്കും, അന്ന സ്വലാത്ത ഖദ് സുല്ലിയത്ത്, നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്, മിൻ കസറത്തി മൻ യുസല്ലിഹിമ, ഈ ഒരു രണ്ട് റക്അത്ത് കൂടുതൽ ആളുകളും അത് നമസ്കരിക്കുന്നത് കാണുമ്പോൾ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും, നമസ്കാരം നിർവഹിച്ച് കഴിഞ്ഞു, എന്നിട്ടുള്ള സുന്നത്ത് നമസ്കാരമാണ് എന്ന് വിചാരിക്കാറുണ്ട്. അങ്ങനെ കൂടുതൽ ആളുകൾ അത് ആ രണ്ട് റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നത്. മാത്രമല്ല, ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, സമയം വളരെ കുറവുള്ള ഒരു നമസ്കാരം കൂടിയാണ് മഗ്രിബ് നമസ്കാരത്തിന്. ജമാഅത്ത് പെട്ടെന്ന് തന്നെ നിർവഹിക്കണം. എന്നാൽ ഈ രണ്ട് റക്അത്ത് നമസ്കരിച്ചു എന്നുള്ളതുകൊണ്ട് ഒരിക്കലും തന്നെ മഗ്രിബിൻ്റെ സമയം നഷ്ടപ്പെടുകയില്ല എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കുക. മശ്റൂഇയത്തു സ്വലാത്തി റക്അത്തൈനി നാഫിലത്തുൻ ഖബ്ല അൽ മഗ്രിബ്, മഗ്രിബിനു മുമ്പ് രണ്ട് റക്അത്ത് നാഫിലത്തായ സുന്നത്ത് ശറായിൽ സ്ഥിരപ്പെട്ടതാണ് എന്നത് ഈ ഹദീസ് കൊണ്ട് വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല ഇത്തിഖാദു സുത്രത്തിൽ ലിമൻ യുസല്ലി മുൻഫരിദൻ, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ആൾ സുത്ര സ്വീകരിക്കണം എന്നതും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അപ്രകാരമായിരുന്നു സ്വഹാബത്ത് ചെയ്തിരുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഗ്രിബിന് മുമ്പ് രണ്ട് റക്അത്ത് നമസ്കരിക്കുക, സ്വഹാബത്തിനതിലുള്ള താല്പര്യം, അത് അവരതിന് വേണ്ടി ധൃതിപ്പെട്ടത്. മഗ്രിബിൻ്റെ അദാനും ഇഖാമത്തിനും ഇടയിൽ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ യത്തസാബക്കൂന യത്തസാറൌന ധൃതിപ്പെട്ടുകൊണ്ട് അവർ നിർവഹിക്കാറുണ്ട്. സാരിയത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സവാരി, അതുകൊണ്ട് അൽ ഉസ്തുവാന, അത് തൂണുകളാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ, ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നാൽ അത് നമ്മൾ സ്വീകരിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയായ കാര്യമാണ്. ഏതർത്ഥത്തിലാണോ സ്വഹാബത്ത് അതിനെ മനസ്സിലാക്കിയത് അപ്രകാരം തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കുക, അത് അനുധാവനം ചെയ്യുക, അത് ജീവിതത്തിലേക്ക് ചേർത്തു വയ്ക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതായ സുന്നത്ത് നമസ്കാരങ്ങളെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അനുധാവനം ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനും ആ സുന്നത്തിനെ പിന്തുടരുവാനുമെല്ലാം വിശ്വാസികളായ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഹദീസാണ് ആ വിഷയത്തിൽ വന്നതെങ്കിൽ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവർത്തനം ഇങ്ങനെ ചെയ്തു എന്ന് സ്വഹാബത്ത് അറിയിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ചെയ്തു, അതല്ലെങ്കിൽ സ്വഹാബത്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അംഗീകരിച്ചു, ഏത് രൂപത്തിലായിരുന്നാലും സഹോദരങ്ങളെ, അത് ശറഈൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് നമ്മുടെ ഫറളിൽ വന്ന വീഴ്ചകളെ അതിനെ നികത്തുവാനും അതുവഴി റബ്ബിൻ്റെ സാമീപ്യം തേടുവാനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: നാം ഇപ്പോൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ സുന്നത്ത് നമസ്കാരത്തിൽ സ്വഹാബത്തിന്റെ താൽപര്യം എന്ന വിഷയത്തിൽ അഷ്റഫ് സലഫി വാണിയമ്പലം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി, ഹംസ ജമാലി എന്നിവർ.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
2: വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുന്നു എന്ന നീയത്തോടുകൂടി കുളിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിസ്കരിക്കുന്നതിന് വേണ്ടി വുളു ചെയ്യേണ്ടതുണ്ടോ എന്നാണ്.
3: ജനാബത്ത് കുളിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗുഹ്യാവയവങ്ങളും മറ്റും കഴുകി ആദ്യമായി ഉദു എടുക്കുകയാണ് വേണ്ടത്. ഈ ഉദു പിന്നീട് മുറിഞ്ഞിട്ടില്ല എങ്കിൽ, നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അതേ ഉദു തന്നെ മതിയാവുന്നതാണ്. ഓരോ ഉദുവിനും ഈ ഉദു എടുക്കുന്നത് ഖുർആൻ ഓതാൻ, ഈ ഉദു എടുക്കുന്നത് ഞാൻ ളുഹർ നമസ്കരിക്കാൻ, ഈ ഉദു എടുക്കുന്നത് ഞാൻ മറ്റു കാര്യങ്ങൾക്ക് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഉദു എടുത്താൽ മതി. ആ ഉദു മുറിഞ്ഞിട്ടില്ല എങ്കിൽ മറ്റ് ഏത് ആരാധനാ കർമ്മങ്ങൾക്കും അത് ഉപയോഗിക്കാവുന്നതാണ്.
2: ശരീരത്തിൽ നനയ്ക്കാൻ പറ്റാത്ത പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ വലിയ അശുദ്ധിയുടെ കുളി എങ്ങനെയാണ് കുളിക്കുക എന്നാണ്.
3: ശരീരത്തിൽ മുറിവുകളോ പൊട്ടലുകളോ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റർ, അതിന് അറബിയിൽ ജബീറ എന്നാണ്, ബാൻഡേജ്, ഇതിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, കുളി എങ്ങനെയാണ്, ഉദു എങ്ങനെയാണ് എന്നാണ്. അതിലൊന്നാമത്തെ അവസ്ഥ, അവ അഴിച്ച് മാറ്റി പ്രസ്തുത ഭാഗങ്ങളിൽ വെള്ളമൊഴിക്കുവാൻ, നനയ്ക്കുവാൻ, കുളിക്കുവാൻ, ഉദു എടുക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ് ഖൈർ. ഇനി അതല്ല, അവിടെ നനയ്ക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ അഴിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്കിൽ ഉദുവാകട്ടെ അല്ലെങ്കിൽ വലിയ ശുദ്ധിക്കുള്ള ശുദ്ധീകരണമാകട്ടെ, എല്ലാ ഭാഗങ്ങളിലും കഴുകുക, എല്ലാ ഭാഗങ്ങളും ഉദുവെടുക്കുക, എല്ലാ ഭാഗങ്ങളും കുളിക്കുക, പ്രസ്തുത ഭാഗം മാത്രം കൈകൊണ്ട് തടവുക ആണ് ചെയ്യേണ്ടത്. ഉദു ഉണ്ടാക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും കഴുകുകയും ബാൻഡേജ് ഉള്ള ഉദുവെടുക്കേണ്ട ഭാഗത്ത് മുകളിൽ തടവുകയാണ് ചെയ്യേണ്ടത്. വലിയ അശുദ്ധിയാണ് എങ്കിൽ, അവിടെ നീക്കം ചെയ്യാൻ കഴിയാത്ത ബാൻഡേജുമാണ് എങ്കിൽ എല്ലാ ഭാഗവും കുളിക്കുക, പ്രസ്തുത ഭാഗം ഒന്ന് തടവുക മാത്രം ചെയ്താൽ മതിയാവുന്നതാണ്. വളരെ എളുപ്പമാണ് വിഷയം.
2: നമുക്കൊരു ഖൈറായ കാര്യം സാധിച്ചാലും ദുരിതം നീങ്ങിപ്പോയാലും നന്ദി സൂചകമായി ശുക്രിന്റെ സുജൂദ് ചെയ്യാറുണ്ടല്ലോ, ഇതിന്റെ രൂപം ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ചൊല്ലേണ്ടത് എന്നെല്ലാം.
3: സന്തോഷകരമായ എന്തെങ്കിലും അറിയുന്ന വേളയിലാണ് ശുക്രിന്റെ സുജൂദ് ചെയ്യേണ്ടത്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ച വേളയിൽ അദ്ദേഹം ശുക്രിന്റെ സുജൂദ് ചെയ്യുകയും അത് അറിയിച്ചു തന്ന ആളിന് സമ്മാനം പാരിതോഷികം കൊടുത്തതായ രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കുഞ്ഞു ജനിച്ചു എന്നറിയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അയാൾ ഒരു സുജൂദ് നിർവഹിക്കുകയാണ് വേണ്ടത്. ഒരു പക്ഷേ ആ വേളയിൽ അയാൾക്ക് ഉദു ഇല്ല എങ്കിൽ തന്നെയും അയാൾക്ക് ശുക്രിന്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. ഇതാണ് ശുക്രിന്റെ സുജൂദിന്റെ രൂപം. സാധാരണ സുജൂദ് ചെല്ലുന്ന പ്രാർത്ഥനകൾ തന്നെയും അയാൾക്ക് ശുക്രിന്റെ സുജൂദിന്റെ വേളയിൽ ചെല്ലാവുന്നതാണ്.
2: രണ്ടു വയസ്സും വരെ മാത്രമേ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ പാടുള്ളൂ എന്നാണോ ദീനിൽ പറഞ്ഞിട്ടുള്ളത്, അതോ രണ്ടു വയസ്സുവരെ മിനിമം കൊടുക്കണം എന്നാണോ എന്നാണ്?
3: വൽ വാലിദാത്തു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ ലിമൻ അറാദ അൻ യുതിമ്മറല്ലാ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ പറഞ്ഞു, മാതാപിതാക്കൾ മക്കൾക്ക് രണ്ടു വർഷം പരിപൂർണമായി മുലകുടി കൊടുക്കാവുന്നതാണ്. ഇനി അത് അല്പം കൂട്ടുന്നതിന് കുഴപ്പമില്ല, രണ്ട് വർഷമാണ് അതിൻ്റെ പൊതുവെ മുലകുടി പ്രായം. എന്നാൽ എന്തെങ്കിലും സാഹചര്യം താൽ പെട്ടെന്ന് തന്നെ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ തന്നെ ഭാര്യ ഗർഭിണിയായാൽ സ്വാഭാവികമായും കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ കുറക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാൽ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് രണ്ട് വയസ്സ് കഴിഞ്ഞ് വീണ്ടും മുലകുടിക്കുകയാണ് എങ്കിൽ അങ്ങനെ മുലകുടി വളരെ പെട്ടെന്ന് നിർത്തേണ്ട ആവശ്യവുമില്ല. അഥവാ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് മുല കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പൊതുവെ രണ്ട് വർഷമാണ് മുലകുടി പ്രായം എന്നാണ് ഖുർആൻ പറയുന്നത്. കഴിവിന്റെ പരമാവധി രണ്ടു വർഷം വരെ കൊടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കണം.
2: അടുത്ത ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ 28 വയസ്സുള്ള 3 മക്കളുടെ ഉമ്മയാണ്. എനിക്ക് 4 ഗർഭധാരണത്തിൽ 3 കുട്ടികളാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ 1.5 മാസം ഗർഭിണിയാണ്. എനിക്ക് പ്രസവ സമയം കൂടുതൽ പ്രയാസകരമാണ്. ഈ പ്രാവശ്യം തുടക്കത്തിൽ തന്നെ പ്രയാസം നിറഞ്ഞതാണ്. എനിക്ക് പ്രസവം നിർത്താൻ പറ്റുമോ? പ്രസവം നിർത്തിയാലുള്ള ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
3: ഇസ്ലാമിൽ വിവാഹവും കുടുംബജീവിതവും അനുവദിച്ചതിൻ്റെ പിന്നിലുള്ള ഒരു യുക്തി ധാരാളം മക്കൾ ഉണ്ടായിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തസവ്വജു അൽ വലൂദ് അൽ വദൂദ്, സ്നേഹനിധികളായ ധാരാളം പ്രസവിക്കുവാൻ സാധ്യതയുള്ള സ്ത്രീകളെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിതമായ എണ്ണത്തിൽ പരിമിതപ്പെടുത്തി അത്രയും മക്കളെ തങ്ങൾക്കുണ്ടാകാൻ പാടുള്ളൂ, അതിലപ്പുറമുണ്ടായിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിന് ഭാരമാകും, ജീവിത ചെലവുകൾ വർദ്ധിക്കും, സമൂഹത്തിന് മുമ്പിൽ താൻ ഒരു അപരിഷ്കൃതനായി അറിയപ്പെടും, ഒരു ലജ്ജയോടുകൂടി ജീവിക്കേണ്ടവനായി തീരും എന്ന ബോധത്തോടുകൂടി ഇത്തരം എണ്ണത്തിൽ പരിമിതപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഭാര്യമാർക്കുണ്ടാവുന്ന നിസ്സാരമായ എന്തെങ്കിലും രോഗത്തിൻ്റെ പേരിൽ അതോടുകൂടി പ്രസവം നിർത്തുകയാണ് എന്നോ ഇനി പ്രസവിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുകയോ ചെയ്യേണ്ടതില്ല. ഒരു വിശ്വസ്തനായൊരു ഡോക്ടർ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇനി മുതൽ പ്രസവം അങ്ങേയറ്റത്തെ പ്രയാസകരമാവും എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാം എന്നല്ലാതെ, ഇപ്പോൾ എത്ര മക്കളുണ്ടായിരുന്നാലും ശരി, ആ മക്കളൊക്കെ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെയുണ്ടായിരിക്കുമോ, നമ്മളായിരിക്കുമോ, അതല്ല അവരായിരിക്കുമോ ആദ്യം യാത്ര ചോദിക്കുന്നത് എന്നറിയില്ല. മക്കളില്ലാത്ത ദമ്പതികളുടെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു കുഞ്ഞുണ്ടാകുവാൻ വേണ്ടി എന്തെല്ലാം ചികിത്സകളാണ് ചെയ്യുന്നത്, എത്രമാത്രമാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും ഒരു കുഞ്ഞ് ഇല്ലാതിരിക്കുവാനുള്ള നടപടിക്രമങ്ങളല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്.
2: മരിച്ച വീട്ടിൽ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്നതിൻ്റെ വിധി എന്താണ്?
4: ഇമാം മുസ്ലിം 919 നമ്പർ ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന് ഉമ്മി സലമ റളിയല്ലാഹു അൻഹ കാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിന്ന് അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹലർതുമുൽ മരീള അവിൽ മയ്യിത്ത ഫഖൂലു ഖൈറ, നിങ്ങൾ രോഗിയെയോ മയ്യത്തിനെയോ സന്ദർശിച്ചാൽ നല്ലത് പറയുക. ഫൈനൽ മലായിക്കത്ത യുഅമ്മിനൂന അലാമ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ ചൊല്ലുന്നതാണ് എന്നാണ് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസിൻ്റെ നേരെ താഴെയായി ഇമാം മുസ്ലിം 920 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ സലമ മരണപ്പെട്ട സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു കിടന്നിരുന്നു അബൂ സലമയുടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കണ്ണ് അടച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നർ റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസർ, റൂഹ് പിടിക്കപ്പെടുമ്പോൾ കണ്ണ് അതിനെ പിന്തുടരുന്നതാണ്. ഇത് കേട്ട അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ പലരും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദഉ അലാ അംഫുസിക്കും ഇല്ലാ ബിഖൈർ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരുടെ കാര്യത്തിൽ നല്ലതല്ലാതെ പറയരുത്. ഫൈനൽ മലായിക്കത്ത യുഅമ്മിനൂൻ അലാമ തഖുലുൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ ചൊല്ലുന്നതാണ് എന്ന്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർലി അബി സലമ വർഫ ദറജത്തുഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ, സന്മാർഗികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പദവിയെ നീ ഉയർത്തണേ, അവശേഷിക്കുന്നവരിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാൽ അദ്ദേഹത്തിൻ്റെ അഭാവം നീ പരിഹരിക്കണമേ, സർവലോക രക്ഷിതാവേ ഞങ്ങൾക്കും അദ്ദേഹത്തിന് നീ പുറത്തു തരണേ, അദ്ദേഹത്തിൻ്റെ കബർ വിശാലാക്കണേ, അതിൽ പ്രകാശം നൽകണേ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതാണ് മരണവീട്ടിൽ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അങ്ങനെയായിരുന്നു. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമ്മളും സംഘടിതമല്ലാതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കൂട്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നബി പ്രാർത്ഥിക്കുകയും അവിടെയുള്ളവരൊക്കെ ആമീൻ പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്കതൊരു മാതൃകയാക്കാമായിരുന്നു. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ച് സഹാബാക്കളത് കേട്ടു എന്നപോലെ നമ്മളും ഏത് മരണവീട്ടിൽ ചെല്ലുമ്പോഴും അവർക്ക് വേണ്ടി ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഒരു ഉസ്താദിനെ വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഉസ്താദുമാർക്കതിലെ യാതൊരു പങ്കുമില്ല. ഓരോരുത്തരും ആ മരണപ്പെട്ട മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കലാണ് സുന്നത്ത്. അല്ലാമ ഷെയ്ഖ് ഇബ്നു സൈമിൻ റഹ്മഹുള്ള പറഞ്ഞു, അവിടുന്ന് പറയുകയുണ്ടായി, ലൈസ ഹാദാ മിൻ സുന്നത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഘടിതമായി മയ്യത്തിനു വേണ്ടി ഇത്തരം പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതല്ല. വലാമിൻ സുന്നത്തുൽ ഖുലഫായി റാഷിദീന റളിയല്ലാഹു അൻഹും, അല്ലാഹു തൃപ്തിപ്പെട്ടവരായ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയിൽപ്പെട്ടവരല്ല. ഇത്തരം ചര്യ അവരുടെ ചര്യയിലും പെട്ടതല്ല. ഒയിന്നമാക്കാന റസൂൽ യുർഷിദുഹും ഇലാ യസ്തഗ്ഫിറുൽ മയ്യത്ത് വയസ്സലു ലഹു തസ്ബീത്ത്, മയ്യത്തിനു വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാനും വിചാരണ വേളയിൽ അവർക്ക് സ്ഥൈര്യത്തിനുമായിട്ട് അള്ളാഹുവിനോട് തേടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിർദ്ദേശിച്ചിരുന്നത്. കുല്ലും ബി നഫ്സിഹി വലൈസ ജമാഅ, എല്ലാവരും സ്വന്തമായിട്ട് സംഘടിതമായിട്ടല്ല ഇങ്ങനെ ചെയ്യേണ്ടത് എന്നാണ് ഇബ്നു സൈമിയ റഹ്മഹുള്ള പറയുന്നത്. ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതും അതാണ്. അല്ലാഹു അഅലം.
2: ബാത്റൂമിൽ പോകുമ്പോൾ തട്ടമിട്ട് പോകണോ എന്നാണ്.
5: സ്ത്രീകൾക്ക് തലമറക്കൽ നിർബന്ധമായ സാഹചര്യങ്ങൾ കൃത്യമായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവർ ആരുടെ മുമ്പിലാണ് തലമറക്കേണ്ടത് എന്നും ശരീരഭാഗങ്ങൾ എവിടെ വരെ ആരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാമെന്നതൊക്കെ കൃത്യമായി വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന സമയത്ത് തലമറക്കൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലുള്ള ചർച്ചകളാണ്. ഒരിക്കലും തന്നെ അതൊരു നിർബന്ധമാണ് എന്ന ചർച്ചകൾ എവിടെയും തന്നെ കാണുന്നില്ല എന്നതുകൊണ്ട് തലമറക്കൽ നിർബന്ധമാണെന്ന് പറയുക സാധ്യമല്ല. അല്ലാഹു അഅലം.
2: ഒരു വിശ്വാസിയെ സംബന്ധിച്ച് താടി വളർത്തലും മീശ വടിക്കലും നിർബന്ധമുള്ള കാര്യമാണല്ലോ. താടി വളർത്തിയ ചില പണ്ഡിതന്മാർ പോലും ചുണ്ടിന് താഴെ കുറച്ചു മുടി കട്ട് ചെയ്തുകൊണ്ട് അതിനു ചുറ്റും വടിച്ചതായി കാണുന്നു. ചുണ്ടിന് താഴെ താടിഭാഗം തുടങ്ങുന്നതുവരെ അത് മീശയുടെ പരിധിയിൽ വരുമോ താടിയുടെ പരിധിയിൽ വരുമോ എന്നാണ് എൻ്റെ സംശയം. അതുകൊണ്ട് മീശയുടെയും താടിയുടെയും പരിധി അഥവാ ഏരിയ എവിടെ മുതൽ എവിടെ വരെയെന്ന് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്.
6: താടി രോമങ്ങൾ മനുഷ്യ മുഖത്ത് ഇന്നതാണ് താടി എന്നത് അറിയപ്പെട്ടതാണ്. ആ അറിയപ്പെട്ട രോമങ്ങളാണ് മനുഷ്യ മുഖത്ത് താടിയായിട്ട് ഉള്ളത്. അത് വളർത്താനാണ് കൽപ്പന. അതതിൻ്റെ സമൃദ്ധിയിൽ വളർത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കൽപ്പനയുള്ളത്. അള്ളാഹു സുബ്ഹാന തആല കൽപ്പിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്നോട് എൻ്റെ താടി വളർത്താൻ കൽപ്പിച്ചിരിക്കുന്നു, മീശ വെട്ടാൻ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ താടിയായി മുഖത്തുള്ളത് എന്താണോ അത് വളർത്തുക, അതാണ് പൂർണ്ണത, അതാണ് കൽപ്പനയുള്ള വിഷയം. എന്നാൽ ഒരു പിടി താടി വളർന്നതിന് ശേഷം പിന്നീട് താടി വെട്ടാമോ? താടി വെട്ടാം എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഒരു പിടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ താടി. അതിനപ്പുറം ഉള്ള താടി ഭാഗം വെട്ടാം എന്ന് പണ്ഡിതന്മാരിൽ ചിലർ ഉണർത്തിയിട്ടുണ്ട്, ചിലർ അത് വെട്ടണം എന്ന് നിഷ്കർഷത പുലർത്തിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന താടിയെ വളർത്തുക എന്നുള്ളതാണ്. താടി വടിക്കുന്നത് നിഷിദ്ധമാണ്. അത് വളരെ ഗൗരവപ്പെട്ട വിഷയവുമാണ്, താടി വടിച്ച് ക്ലീനാക്കുക എന്നുള്ളത്. ഇതാണ് വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
2: ചെറിയ കുട്ടികൾ നമ്മുടെ കൂടെ നിസ്കരിക്കുമ്പോൾ അവർക്ക് ഇമാം ആണെന്ന് നെയ്യത്ത് കരുതേണ്ടതുണ്ടോ? ഒരു ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടുമോ എന്നാണ്.
3: കുട്ടികൾ അല്പം മുതിർന്ന കുട്ടികളാണ് എങ്കിൽ വകതിരിവുള്ള, നമസ്കരിക്കുവാൻ സാധിക്കുന്ന, ഖുർആൻ ഓതാൻ സാധിക്കുന്ന ആൺകുട്ടികളാണ് എങ്കിൽ ഉമ്മയല്ല ഇമാമത്ത് നിൽക്കേണ്ടത്, അവിടെ കുട്ടികൾ തന്നെയാണ്. അതെൻ്റെ മകനല്ലേ, അവൻ എന്നേക്കാൾ ചെറുതല്ലേ എന്ന അർത്ഥത്തിൽ ഉമ്മയല്ല അവിടെ ഇമാമത്ത് നിൽക്കേണ്ടത്. പുരുഷന്മാർക്ക് പോലും കുട്ടികൾ ഇമാമത്ത് നിൽക്കാവുന്നതാണ്. മുതിർന്നവരേക്കാൾ നന്നായി ഖുർആൻ ഓതാൻ സാധിക്കുന്ന ചെറിയ കുട്ടികളുണ്ട് എങ്കിൽ, 8 വയസ്സും 7 വയസ്സും 10 വയസ്സുമൊക്കെ അറിയുന്ന, ഖുർആൻ നന്നായി ഓതാൻ ഓതുന്ന, ഖുർആൻ പഠിച്ച, നമസ്കാരത്തെക്കുറിച്ച് അറിവുള്ള കുട്ടികളുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇമാമത്ത് നിൽക്കാം. അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്റെ സമൂഹത്തിന് ഇമാമത്ത് നിൽക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രായം 10 കുറവായിരുന്നു, എന്നിട്ടും അവർക്ക് ഇമാമത്ത് നിന്നിരുന്നത് അദ്ദേഹമാണ്. പുരുഷന്മാർക്ക് സ്ത്രീകൾ ഇമാമത്ത് നിൽക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ വകതിരിവുള്ള ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ അവിടെ സ്ത്രീകളല്ല, ഉമ്മയല്ല ഇമാമത്ത് നിൽക്കേണ്ടത്. സ്ത്രീകൾ ഇമാമത്ത് നിൽക്കുമ്പോൾ അവർക്ക് കേൾക്കാവുന്ന ഉച്ചത്തിൽ ഓതുന്നതിന് കുഴപ്പമൊന്നുമില്ല.
2: ചെറിയ കുട്ടികൾക്ക് കാലിൽ കിലുക്കമുള്ള പാദസരം കിട്ടുന്നത് തെറ്റാണോ എന്നാണ്.
3: അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസ്ഹബുൽ മലായികത്തു റുഫ്ഖതൻ ഫീഹാ കൽബുൻ വലാ ജറസുൻ, മണിനാദവും നായയും ഉള്ള യാത്രാ സംഘത്തിൻ്റെ കൂടെ മലക്കുകൾ ഉണ്ടാവുകയില്ല എന്നത്. അതേപോലെ തന്നെ ചില ഹദീസുകൾ, അൽ ജറസു മസാമീറു ശൈത്താൻ, മണിനാദം പിശാചിൻ്റെ വാദ്യോപകരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സംഗീതത്തോട് സാദൃശ്യമുള്ള നാദങ്ങൾ, ബെല്ലുകൾ, അത് ഒരിക്കലും ഉണ്ടായിക്കൂട. കോളിംഗ് ബെല്ലായിരിക്കട്ടെ, മൊബൈൽ റിംഗ് ടൂണായിരിക്കട്ടെ, അതൊക്കെ ഇത്തരം സംഗീതസാന്ദ്രമായ ശബ്ദങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം. എന്നാൽ സ്കൂളിലും മറ്റും ഉള്ള സാധാരണ ബെല്ലുകൾ, ഒരു ഇരുമ്പിനെ മറ്റൊരിമ്പ് കൊണ്ട് അടിച്ചാലുണ്ടാകുന്ന ശബ്ദം പോലുള്ള അത്തരം ശബ്ദങ്ങൾ, അത് ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല എന്നാണ് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകുക. പെൺകുട്ടികളുടെ കാലിലുണ്ടാവുന്ന പാദസരത്തിൽ ഉള്ള മണികൾ, ആ മണികൾ നടക്കുമ്പോൾ ശബ്ദങ്ങളുണ്ടാകുന്നു, അതൊരിക്കലും ഒരു സംഗീത രൂപത്തിലല്ല എന്നതുകൊണ്ട് അനുവദനീയമാണ് എന്നാണ് മനസ്സിലാകുന്നത്. പൊതുവെ മുതിർന്ന പ്രായപൂർത്തിയുള്ള സ്ത്രീകളെന്നും അത്തരം ശബ്ദമുണ്ടാകുന്ന പാദസരങ്ങൾ ഉപയോഗിക്കാറുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ, വലാ യദ്രിബ്ന ബി അർജുലിഹിന്ന ലിയുഅലാ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന എന്ന് പറഞ്ഞു. അതായത്, തങ്ങൾ മറച്ചുവെക്കുന്ന തങ്ങളുടെ അലങ്കാരം അറിയപ്പെടുവാൻ വേണ്ടി അവർ കാലിട്ടടിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത്, കാലിൽ വല്ല പാദസരങ്ങളോ മറ്റോ ഉണ്ടാവുമ്പോൾ അത് കാലുകൾ പരസ്പരം അങ്ങോട്ടും ഇട്ടും അടിച്ച് ശബ്ദമുണ്ടാക്കി മറ്റുള്ള ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിലാകരുത് എന്നാണ് ആയത്തുകൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും പാദസരങ്ങളിൽ ഉണ്ടാവുന്ന ചെറിയ കുട്ടികൾ ധരിക്കുന്ന അത്തരം ശബ്ദങ്ങൾ ഒരു ഹറാമായ ശബ്ദമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല ആലം.
2: പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എല്ലാ സുഫും പൂർത്തിയായി ഒരാൾ മാത്രം പുറകിൽ ഒറ്റയാവുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ചിലർ പറഞ്ഞു, മുന്നിലെ സൊഫിൽ നിന്നും ഒരാളെ പിറകിലോട്ട് നിർത്തിയാൽ മതിയെന്ന്. അങ്ങനെ ആകുമ്പോൾ മുന്നിലെ സൊഫ് പൂർത്തിയാകാതെ വരുമല്ലോ. എന്താണ് ചെയ്യേണ്ടത്? സൊഫ് പൂർത്തിയാക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്.
5: സൊഫിൽ ചേർന്നു നിൽക്കാൻ സ്ഥലമുണ്ടായിരിക്കെ ഒരാൾ സൊഫിൽ നിന്നും മാറി ഒറ്റക്ക് നിസ്കരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരം ശരിയല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും തന്നെ അദ്ദേഹത്തിന് ആ ജമാഅത്തിൻ്റെ കൂലി ലഭിക്കുന്നതല്ല. എന്നാൽ എന്തെങ്കിലും രോഗമോ മറ്റോ കാരണത്താൽ കൂടെ നിന്ന് നിസ്കരിക്കുന്നത് മറ്റുള്ള ആളുകളിലേക്ക് രോഗവ്യാപനത്തിനും അതുപോലെയുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്കും കാരണമാകുമെങ്കിൽ അത്തരം ഘട്ടത്തിൽ അദ്ദേഹത്തിന് വിട്ടുനിന്നുകൊണ്ടോ ഒറ്റക്ക് നിന്നുകൊണ്ടോ നിസ്കരിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ നമ്മൾ നിസ്കാരം നിർവഹിച്ച സമയത്ത് സൊഫുകൾക്കിടയിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് നിസ്കരിച്ച അവസ്ഥകളുണ്ടായിരുന്നല്ലോ. അത്തരം ഘട്ടങ്ങളുണ്ടാകുന്ന സമയത്ത് അകന്നു നിൽക്കാമെന്നതൊഴിച്ചാൽ, യാതൊരു കാരണവും കൂടാതെ നിലവിലുള്ള സൊഫിൽ നിൽക്കാൻ അവസരമുണ്ടായിട്ടും മാറി നിന്ന് നിസ്കരിക്കുക എന്ന് പറയുന്ന രീതി അത് ശരിയല്ല, നിസ്കാരത്തെ ബാത്തിലാക്കി കളയുമെന്ന ആ അഭിപ്രായമാണ് കൂടുതൽ ശരിയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഒരാൾ ഇത്തരം ഇതിൻ്റെ ഗൗരവമൊന്നും അറിയാത്തയാളാണ്, അദ്ദേഹം മുമ്പിലെ സൊഫിൽ സ്ഥലമുണ്ടായിരിക്കെ തന്നെ പിറകിലെ സൊഫിലേക്ക് മാറി നിന്ന് നിസ്കരിക്കുമ്പോൾ ഒറ്റക്ക് ഒരാൾ സൊഫിൽ നിന്ന് നിസ്കരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ മറ്റൊരാൾ മുമ്പിൽ നിന്നും സൊഫിലേക്ക് ഇദ്ദേഹം നിൽക്കുന്ന രണ്ടാമത്തെ സൊഫിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് അത് ഒരിക്കലും തന്നെ അദ്ദേഹത്തിൻ്റെ നിസ്കാരം ബാത്തിലാക്കുകയില്ല, മറിച്ച് അത്തരത്തിൽ ആണ് കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത്. അത്തരത്തിൽ പിറകിലേട്ട് നിൽക്കുന്നത് കാരണത്താൽ മുമ്പിലെ സൊഫിനിടയിൽ ഗ്യാപ്പ് വരുമ്പോൾ വലതുഭാഗത്തുള്ള ആളുകൾ ഇടതുഭാഗത്തേക്കോ അതല്ലെങ്കിൽ ഇടതുഭാഗത്തുള്ള ആളുകൾ വലതുഭാഗത്തേക്കോ ചേർന്ന് നിന്ന് ആ ഗ്യാപ്പ് അവിടെ അടക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
2: പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ പിന്നിൽ തോണ്ടിയോ തൊട്ടോ ജമാഅത്തായി നിസ്കരിക്കുവാൻ പാടുണ്ടോ? അങ്ങനെ ഒരാൾ നമ്മെ പിന്തുടരാൻ ശ്രമിച്ചാൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നാണ്.
6: പള്ളിയിലെ ഔദ്യോഗിക ജമാഅത്ത് കഴിഞ്ഞ് പിന്നെ പിന്തി വരുന്നവർ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ, അതായത് ആ ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ തോണ്ടി അയാളുടെ പിന്നിൽ നിസ്കരിക്കാമോ എന്നുള്ളതാണ്. അങ്ങനെ നിസ്കരിക്കാൻ പാടുള്ളതല്ല. ഒന്നുകിൽ തനിച്ച് നിസ്കരിക്കുക, അല്ലെങ്കിൽ ജമാഅത്തായിട്ട് മറ്റൊരു ജമാഅത്ത് സംഘടിപ്പിച്ച് നിസ്കരിക്കുക. അവിടെ നിസ്കരിച്ച വ്യക്തിയെ കൂട്ടിയിട്ടാകട്ടെ, അല്ലെങ്കിൽ വേറെ വരുന്ന ആളുകളെ കൂട്ടിയിട്ട് ഒരു ജമാഅത്ത് സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ നിസ്കരിക്കുന്ന വ്യക്തിയെ തുടർന്ന് ഇങ്ങനെ, അത് ശരിയല്ല. സുന്നത്തിൽ നമ്മൾ വായിക്കുന്നുമില്ല. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
2: വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം തൊപ്പി ധരിക്കുന്നതിൻ്റെ വിധി എന്താണെന്നാണ്.
7: ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തല മറക്കുന്നതിൻ്റെ വിധിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല മറച്ചിട്ടുണ്ട്. തല മറക്കുക എന്നത് പ്രവാചകൻ്റെ ഒരു ചര്യയായിരുന്നു, അഥവാ ആദിയായിട്ടുള്ള പ്രവാചകൻ്റെ ഒരു അറബി എന്ന രൂപത്തിൽ പ്രവാചകൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു കോഡായിരുന്നു, വസ്ത്രത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു തലയടക്കം മറച്ചുകൊണ്ടുള്ള വസ്ത്രം. ഇന്നും ലോകത്ത് അറബികൾ തല മറച്ചുകൊണ്ട് തന്നെയാണ്, അവരെവിടെ പോവുകയാണെങ്കിലും അവരുടെ ആ ഒരു സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകാറുള്ളത്. ഒരുപക്ഷേ മതം മുസ്ലിം ആയിക്കൊള്ളണം തന്നെ ഇല്ല, എങ്കിലും അവർ ഈ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് കാണുന്നു. പലപ്പോഴും യൂറോപ്പിൻ്റെ കൾച്ചറും മറ്റുമൊക്കെ അറബ് രാജ്യത്തെ ബാധിച്ചതുകൊണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇപ്പോഴും മത വ്യത്യാസമില്ലാതെ തന്നെ അറബികൾ തല മറക്കുന്നു. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഡ്രസ് കോഡായിട്ടാണ് തല മറക്കൽ വരുന്നത്. അപ്പോൾ പ്രവാചകൻ ധരിച്ചിരുന്ന ഒരു വസ്ത്രത്തിൻ്റെ ശൈലി രൂപം എന്ന നിലയ്ക്ക് ഒരാൾ തല മറക്കുകയാണെങ്കിൽ അത് പ്രവാചകനോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമാണ്. ആ നിലയ്ക്ക് പ്രവാചകൻ തല മറച്ചതിനാൽ ഞാനും തല മറക്കുന്നു എന്നൊരാൾ വിചാരിച്ചാൽ പ്രവാചകനോടുള്ള ആ ഇഷ്ടത്തിൻ്റെ കൂലി അദ്ദേഹത്തിന് തീർച്ചയായും ലഭിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നമസ്കാരത്തിൻ്റെ സമയത്ത് മറ്റുമൊക്കെയായി അത് നിർവഹിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ സമയത്തും അങ്ങനെ തന്നെ നടക്കുകയാണെങ്കിൽ, അത് ആ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ തീർച്ചയായും അതിന് പ്രതിഫലം കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, തല മറക്കുക എന്നതൊരു ഇസ്ലാമിൻ്റെ ഷിആറ് അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ ഷിആർ, ഒരു അടയാളം ആയിട്ടാണ് പലപ്പോഴും ലോകത്ത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിപൂർണമായ ഹൈഅത്തിൽ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത്, ഇമാമത്ത് നിർവഹിക്കുന്ന സമയത്തൊക്കെ ആകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഖതീബുമാർക്കും അതേപോലെ തന്നെ ഇമാമുമാർക്കും അഭികാമ്യം തന്നെയാണ്, അത് നല്ലത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ അതിന് പ്രത്യേകമൊരു പുണ്യമോ അല്ലെങ്കിൽ പ്രത്യേകമൊരു കൂലിയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകനോടുള്ള ഇഷ്ടം, അതാണ് ആ വസ്ത്രം ധരിക്കുന്നതിൻ്റെ കാരണമെങ്കിൽ തീർച്ചയായും ആ ഒരു ഇഷ്ടത്തിനുള്ള പ്രതിഫലം ലഭിക്കും എന്ന് മനസ്സിലാക്കുക. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. വല്ലാഹു അഅലം.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി, ഹംസ ജമാലി എന്നിവർ.
7: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഡിപ്ലോമ, ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു വർഷ സൗജന്യ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പരിശീലനകാലത്ത് ട്യൂഷൻ ഫീ, ഭക്ഷണം, താമസം എന്നിവ സൗജന്യമായിരിക്കും. പ്രാക്ടിക്കൽ ഉൾപ്പെടെയുള്ള റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ 4000 രൂപ സ്റ്റൈപ്പൻറ് ലഭിക്കും. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റും നൽകും. ihm.fkhea.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ് ഡിപ്ലോമ സംബന്ധിച്ച വിവരങ്ങൾക്കായി വിളിക്കാം. ഫോൺ 7306383129.
9: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തൻ്റെ വിരിയിൽ നിന്നെണീറ്റു. വിരിയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തൻ്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
10: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ

0: കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപകടത്തിൻ്റെ ചിഹ്നം പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. പെട്ടെന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന ചിഹ്നങ്ങളാണ് അപകടത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി നൽകപ്പെടാറുള്ളത്. ഒരു പക്ഷേ നമ്മുടെ മനസ്സിലെപ്പോഴും അപകടത്തെ പറയുമ്പോൾ ഓർമ്മ വരേണ്ട ചില പര്യായ പദങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ നാവ്. സ്വതന്ത്രമായി നമുക്കുപയോഗിക്കാൻ പറ്റുന്ന അസ്ഥിയില്ലാത്ത ഒരു മാംസകഷ്ണമാണ് നമ്മുടെ നാവ്. ഒരു പക്ഷേ മറ്റെന്ത് അപകടങ്ങളെക്കാളും ഏറ്റവും ദുരന്തം സൃഷ്ടിക്കുന്നതാണ് മനുഷ്യൻ്റെ നാവ്. ശരീരത്തിലെ തൊലി തീപിടിച്ച് കരിഞ്ഞു പോയാൽ ആ ഭാഗം എന്നും അങ്ങനെ മുറിവായി കിടക്കില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഒരു പക്ഷേ അതും ആ മുറിവ് മറന്നുപോവാനും ആ വൈകല്യത്തെ തൽക്കാലം മനസ്സിൽ വിസ്മരിക്കുവാനും നിരന്തരമായ ജീവിത പ്രയത്നങ്ങളിലൂടെ പരിശീലനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് പറ്റിയേക്കാം. എന്നാൽ നാവിനാൽ ഏൽപ്പിക്കപ്പെടുന്ന മുറിവുകൾ ഉണങ്ങിപ്പോവുകയില്ലെന്ന് ഉറപ്പാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, വളരെ മാന്യമായി സമൂഹത്തിൽ ഒരധ്യാപകനായി ജീവിതം നയിച്ചിരുന്ന ഒരു മഹൽ വ്യക്തി. അദ്ദേഹത്തോടുള്ള ഒരു വിരോധം തീർക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ശത്രു മഷി വാങ്ങി അതിൽ വിരൽ മുക്കി വെളുത്ത പേപ്പറിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില അഴിമതി ആരോപണങ്ങൾ കഥയായി സൃഷ്ടിച്ചുണ്ടാക്കി അങ്ങാടികളിലെ മുഴുവൻ ചുമരുകളിലും ഒട്ടിച്ചു വെച്ചു. ഒരുപക്ഷേ വർഷത്തിൻ്റെ എത്രയോ പഴക്കങ്ങൾ അതിനുണ്ടെങ്കിലും ആ ആരോപണ വിധേയനായ വ്യക്തിക്കോ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ തലമുറകൾക്കോ അത് മറന്നു പോകാൻ പറ്റുന്നില്ല. ഒരാളുടെ അഭിമാനത്തെയാണ് നാവ് ഏറ്റവും ശക്തമായി ആക്രമിക്കുന്നത്. തിന്മയുടെ ഒരു വശമുള്ളതോടൊപ്പം തന്നെ നല്ലത്, ഏതു സന്ദർഭത്തിലും ഒരാളുടെ മനസ്സിന് കുളിരും സന്തോഷവും പകരുന്ന നല്ല വാക്കുകൾ പറയാൻ നാവുകൊണ്ട് പറ്റും. പക്ഷേ അപകടകാരിയായ നാവിനെ അപകടങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് നല്ല സൂക്ഷ്മതയും നല്ല ശ്രദ്ധയും വേണം. പ്രത്യേകിച്ചും നമ്മുടെ മുഴുവൻ വാക്കുകളും വായുവിൽ ലയിച്ചു പോയി അവസാനിക്കുന്നില്ല, എല്ലാം രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല. എങ്ങനെയല്ലാതെ സന്നിഗ്ധമായി എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മലക്കിന്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു വാക്കും പറയുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും അത് പുറത്തു വരുമ്പോൾ നന്മയാണോ തിന്മയാണോ അതിൻ്റെ പ്രതിഫലനമായി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നന്മകളാണല്ലോ മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്, തിന്മകളാണ് മനുഷ്യന് സ്വർഗം നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തിന്മകൾ

0: ഇവിടെ വലിയ ഒരളവിനെ തടുക്കാൻ നാവിന്റെ നിയന്ത്രണങ്ങളെ കൊണ്ട് പറ്റും. സൂക്ഷിച്ചുപയോഗിച്ചാൽ നന്മയുടെ വലിയ വലിയ പർവ്വതങ്ങൾ സൃഷ്ടിക്കാൻ നാവ് കൊണ്ട് പറ്റും. അതുകൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മയ്യലുമനുലി മാ ബൈന ലിഹയൈഹി, ആര് എനിക്ക് ജാമ്യം നിൽക്കുന്നുവോ അവന്റെ താടിയെല്ലുകൾക്കിടയിലുള്ളതും വമാ ബൈന റിജ്ലൈഹി, അവന്റെ കാലുകൾക്കിടയിലുള്ളതും, അലുമനുലഹുൽ ജന്ന, അവന് സ്വർഗത്തിന് ഞാൻ ജാമ്യം നിൽക്കുന്ന, സ്വർഗം തരാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇവിടെ താടിയെല്ലുകൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവാണ്. നാവിൻ്റെ സൂക്ഷിച്ചുള്ള ഉപയോഗം നമുക്ക് നന്മകളെ നേടിത്തരുന്നു, നാവിൽ നിന്ന് വരുന്ന തിന്മകളെ അത് തടുക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, ഒരു വലിയ ഉപദേശത്തിൻ്റെ വചനങ്ങളെ വായിക്കുമ്പോൾ നാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടും. പ്രമുഖനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനോട് പറഞ്ഞു, അഖ്ബിർനി, എനിക്കറിയിച്ചു തരണം, അൻ അമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി അനിന്നാർ, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതുമായ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. കാല അപ്പ നബി സല്ലല്ലാഹു പറഞ്ഞു, ലഖദ് സഅൽത അൻ അളീമിൻ വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈ, നീ വലിയൊരു കാര്യമാണ് മുആദ് ചോദിച്ചത്, അത് അള്ളാഹു നിനക്ക് സുഗമത നൽകുന്നുവെങ്കിൽ, എളുപ്പം നൽകുന്നുവെങ്കിൽ നിനക്കത് എളുപ്പത്തിൽ സാധിച്ചേക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ? തഅബ്ദുല്ലാഹ വല തുശ്രിക് ബിഹി ഷൈഅൻ, നീ അള്ളാഹുവിനെ ആരാധിക്കുക, അവനോടൊപ്പം മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത് വിശ്വാസത്തിൻ്റെ സംശുദ്ധതയാണ്. വത്തുഖൈമുസ്വലാത്ത, നീ നമസ്കാരത്തെ നിലനിർത്തുക. വത്തുഉത്തിസ്സകാത്ത, നീ നിർബന്ധമായ ദാനം സക്കാത്ത് നൽകുക. വത്തസൂമു റമളാന, റമളാനിൽ നീ നോമ്പു നോൽക്കുക. വത്തഹജ്ജുൽ ബൈത്ത ഇനിസ്തതഅത ഇലൈഹി സബീല, നിനക്ക് വഴി സൗകര്യപ്പെടുന്നുവെങ്കിൽ നീ പരിശുദ്ധമായ കഅബയിൽ പോയി ഹജ്ജ് നിർവഹിക്കുക. തുമ്മ ഖാല, പിന്നെ പറഞ്ഞു, അല അദുല്ലുക അല അബ്വാബിൽ ഖൈർ, നന്മയുടെ കവാടങ്ങളെക്കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ. അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്, അതായത് തിന്മകളിൽ നിന്നും നിന്റെ ജീവിതത്തെ എപ്പോഴും തടുത്തു നിർത്താൻ, തിന്മകൾ നിന്നിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ നോമ്പ് കൊണ്ടു പറ്റും. വസ്സദഖത്തു തുതുഫിഉ അൽ ഖതീഅത കമാ യുതുഫിഉൽ മാഉ അന്നാർ, തീയിനെ വെള്ളം കൊണ്ട് കെടുത്തുന്നത് പോലെ തിന്മകളെ കെടുത്തിക്കളയാൻ, നീ ചെയ്ത പാപങ്ങളെ പരിഹരിക്കാൻ ദാനധർമ്മങ്ങൾക്ക് പറ്റും. വസ്സലാത്തു റജുൽ ഫി ജൗഫിൽ ലൈൽ, രാത്രിയിലുള്ള ഒരാളുടെ നമസ്കാരം, രാത്രി നമസ്കാരം, ഏറ്റവും ശാന്തമായ രാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുക. എന്നിട്ട് പ്രവാചകൻ ഖുർആനിലെ ഒരു വചനം പാരായണം ചെയ്ത് കേൾപ്പിച്ചു, തതജാഫ ജുനൂബുഹും അനിൽ മലാജ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ, രാത്രിയിൽ അവിടെ പാർശ്വങ്ങൾ എഴുന്നേൽക്കും, എന്നിട്ട് അവർ അള്ളാഹുവോട് ഭയത്തോടും ആഗ്രഹത്തോടെയും പ്രാർത്ഥിക്കും, അവർക്ക് നൽകിയിൽ നിന്നും അവർ ചെലവഴിക്കും എന്ന് പറഞ്ഞ വചനം നബി സാസമ ഓതി കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അല ഉഖ്ബിറുക ബിറസിൽ അംറ വ അമൂദിഹി വ ദിർവത്തി സനാമിഹി ഖുൽതു ബലാ യാ റസൂലല്ലാ, ഖാല റസൂൽ അംറി അൽ ഇസ്ലാം, കാര്യങ്ങളിലെ ഏറ്റവും മുഖ്യമായത് ഇസ്ലാമാണ്. വ അമൂദുഹു അസ്വല, അതിൻ്റെ അടിസ്ഥാനപരമായ സ്തംഭം അത് നമസ്കാരമാണ്. വ ദിർവത്തു സനാമിഹി അൽ ജിഹാദ്, അതിൻ്റെ കടിഞ്ഞാൺ ജിഹാദാണ്, ധർമ്മസമരമാണ്. എന്നിട്ട് നബി സാസം ഒരു വാക്കു പറഞ്ഞു, അത് പറയാനാണ് ഈ സമ്പൂർണമായ ഉപദേശത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കേൾപ്പിച്ചത്. അല ഉഖ്ബിറുക, അല ഉഖ്ബിറുക, മുആദേ നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ബിമലാകി ദാലിക കുല്ലി, അവയെല്ലാം സമ്പൂർണമായ ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ. ഞാൻ പറഞ്ഞു, ബലയ റസൂലല്ലാ, അതേ റസൂലെ. ഫഅഖദ ബിലിസാനിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവ് പിടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദ, കുഫ അലൈക ഹാദ, ഇതിനെ നീ തടുക്കുക. നമ്മുടെ നാവ് ജീവിതത്തിന്റെ മൊത്തം നിയന്ത്രണം ആ നാവിലാണ്. ആ നാവ് നല്ലതാണെങ്കിൽ ആ മനുഷ്യന്റെ മുഴുവൻ ജീവിതവും നന്നായി. ആ നാവ് ചീത്തയാണെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ അവൻ എവിടെയെല്ലാം ഇടപെടുന്നുവോ അതെല്ലാം തിന്മയുള്ളതാക്കി തീർക്കാൻ ആ നാവിന് മാത്രം പറ്റും. അപ്പോൾ എത്രമാത്രമാണ് നാവിനെ കൊണ്ടുള്ള അപകടം? അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, അപകടം അപായമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പര്യായമായി നമ്മൾ കാണേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാവ് കൊണ്ടുള്ള അപകടം. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാ വഇന്നാ ലമുആഖിദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ ഈ നാവ് കൊണ്ട് എന്തു പറഞ്ഞാലും ഞങ്ങൾക്കതിനെല്ലാം ശിക്ഷയുണ്ടോ? അതെല്ലാം തെറ്റുകളും പാപങ്ങളുമാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയിട്ട് പറഞ്ഞു, മുആദേ വഹൽ യകുബ്ബു നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസ്വാഇദു അൽസിനത്തിഹിം, നരകത്തിൽ ആളുകൾ മുഖം കുത്തി വീഴുന്നത് അവരുടെ നാവ് കൊണ്ട് കൊയ്തെടുത്തത് നാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടല്ലാതെയല്ല എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖല, നമ്മുടെ മക്കളുമായുള്ള ബന്ധം പരിശോധിക്കൂ. നാം പിതാവിനെക്കുറിച്ച് അവർക്കൊരഭിപ്രായമുണ്ട്, എന്താണ്, വാപ്പ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, ഒരിക്കലും സ്നേഹത്തോടുകൂടെ ഞങ്ങളോട് സംസാരിക്കാറില്ല. അവിടെ പ്രതിയാകുന്നത് നാവാണ്. ഒരു നാവിനെ മക്കളോട് നല്ല നിലക്ക് ഉപയോഗിക്കുന്നതിൽ ആ പിതാവ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോലിസ്ഥലത്ത് ഒരു അധ്യാപകനാവട്ടെ, നാവാണല്ലോ ഏറ്റവും പ്രധാനം. തൻ്റെ കുട്ടികളോട് സ്നേഹത്തോടുകൂടെ സംസാരിക്കുവാനും അവരുടെ അഭിമാനത്തെയോ ജീവിതത്തെയോ പ്രതികൂലമാക്കാത്ത പ്രയോഗങ്ങൾ നടത്താനും അയാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അയാൾ നല്ലൊരു അധ്യാപകനാകും. അതിടെ അയാളെ നിയന്ത്രിക്കുന്നത് എന്താണ്? നാവ് തന്നെയാണ്. മാതാപിതാക്കളും സുഹൃത്തുക്കളാണെങ്കിലോ, കൂടെ സംസാരിക്കുമ്പോൾ ആ സുഹൃത്തിൻ്റെ സംസാരമാണ് അവനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, അവനുമായി നമ്മളെ അടുപ്പിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ നന്മകളും യഥാർത്ഥത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് നാവിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാവിനെ സൂക്ഷ്മതയോടുകൂടെ ഉപയോഗിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. ഏറ്റവും നല്ല ഒരു പരിഹാരം, സംസാരിക്കണമെന്ന് നിർബന്ധമുണ്ടോ എങ്കിൽ സംസാരിക്കുക. വെറുതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? കൂടുതൽ സംസാരിക്കുമ്പോൾ അബദ്ധമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സംസാരത്തെ നിയന്ത്രിക്കുക, പരമാവധി മിണ്ടാതിരിക്കുക എന്ന് തീരുമാനിക്കുക. ആവശ്യമാകുന്ന സമയത്ത് സംസാരിക്കും എന്ന് ചിന്തിച്ചാൽ, ആവശ്യമാണോ എന്നാലോചിച്ച് മാത്രം വായ തുറക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും നമുക്ക് നാവിൻ്റെ നിയന്ത്രണം സാധ്യമാകും. അതോടൊപ്പം നമ്മുടെ വാക്കുകളെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്ത് നാളെ നമ്മെ കേൾപ്പിക്കുന്ന ഒരു നാള് മരണശേഷം വരാനുണ്ടെന്നും മലക്കുകൾ നമ്മൾ പറയുന്ന ഒരു വാക്കും വിടാതെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നിയന്ത്രണം സാധ്യമാകും. അങ്ങനെ വാക്കുകളെ സൂക്ഷിച്ച് മറ്റുള്ള അഭിമാനത്തെ ക്ഷതപ്പെടുത്താതെ നന്മകൾക്ക് വേണ്ടി നാവ് ഉപയോഗിച്ച് നല്ല ബന്ധങ്ങളെയും നല്ല ജീവിത സാഹചര്യങ്ങളെയും സൃഷ്ടിച്ച് നല്ലവരായി ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. കർമ്മകൾ നിഷ്ഫലമാകാതിരിക്കാൻ അഷ്റഫ് സലഫി വാണിയമ്പലം സംസാരിക്കുന്നു.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പാഠങ്ങളിൽ സൂറത്തുൽ ഹുജറാത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ്ശൈത്വാനിർ റജീം. يا ايها الذين امنوا لا ترفعوا اصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض ان تحبط اعمالكم وانتم لا تشعرون. ഏറെ പ്രസക്തമായ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണർത്തുന്നു. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് സൂറത്തുൽ ഹുജറാത്തിൽ അഞ്ചു പ്രാവശ്യം ആവർത്തിച്ചു വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. 89 തവണ വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് യായുഹല്ലദീന ആമനു എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു നിസായിലും സൂറത്തുൽ ബഖറയിലുമൊക്കെ കൂടുതലും അങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണാം, മദീനയിൽ അവതരിച്ച സൂറത്തുകൾ എന്നുള്ള നിലക്ക്. യായുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതക്കും, നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങൾ ഉയർത്തരുത്. ഫൗക സൗത്തി നബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനുമീതെ. വലാത്ത ജഹറു ലഹു ബിൽ ഖൗൽ, വാക്കുകൾ നിങ്ങൾ ഉച്ചത്തിലാക്കുകയും ചെയ്യരുത്. കജഹരി ബഅദുക്കും ലിബഅദിൻ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം ഉയർത്തുന്നത് പോലെ, വാക്കുകൾ ഉച്ചത്തിലാക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരിക്കലും നിങ്ങൾ ശബ്ദമുയർത്തുവാനോ നിങ്ങളുടെ വാക്കുകൾ ഉച്ചത്തിലാക്കാനോ പാടില്ല. എന്താണ് അങ്ങനെ ചെയ്താൽ? അൻതഹബത അഅമാലുക്കും വഅൻതും ലാ തഷ്ഊറൂൻ, നിങ്ങളറിയാതെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും എന്നതിനാൽ. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്, വലിയൊരു അദബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എങ്ങനെ ആ മജ്‌ലിസിൽ വർത്തിക്കണമെന്നത് വിശ്വാസികളോട്, ലോകത്തോട് പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള റെസ്പെക്റ്റ്, ആദരവ്, ബഹുമാനം, സ്നേഹം എല്ലാം നിലനിർത്തണം. വാക്കുകൾ കൊണ്ട്, നോട്ടം കൊണ്ട് ഒന്നും ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സ്ഥാനത്തിനും പദവിക്കും മഹത്വത്തിനും യാതൊരു നിലക്കും ഒരു വേദന, അതല്ലെങ്കിൽ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് ആ മഹത്വത്തിന് ഇകഴ്ത്തിൽ വരുത്തുന്ന രൂപത്തിൽ നിങ്ങൾ വിചാരിക്കാതെയാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചില മര്യാദകളോടെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ ബനു തമീം ഗോത്രത്തിൽ നിന്നുള്ള ചില ആളുകൾ വന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും തമ്മിൽ ചില സംസാരമുണ്ടായി. അവരിൽ ആരെ ലീഡറാക്കണം, അവരുടെ അമീറാക്കണം എന്നുള്ള വിഷയത്തിൽ അങ്ങനെയാണ് ആ ശബ്ദം ഉയരുകയുണ്ടായത്. മാത്രവുമല്ല, ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ആയത്ത് ഇറങ്ങിയതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് തന്നെ വരാതായി. അദ്ദേഹം ദുഃഖിച്ചിരിക്കുകയാണ് വീട്ടിൽ. അദ്ദേഹത്തെ കാണാതായപ്പോൾ ആളെ പറഞ്ഞയച്ചു വീട്ടിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്തു പറ്റിയ? അപ്പോൾ എൻ്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായിപ്പോയി, എൻ്റേത് വലിയ ഉയർന്ന ശബ്ദമാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി എന്ന് അയാൾ കരയുകയാണ് ആ സുഹാബി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലസ്തമിൻ അഹ്ലിന്നാർ ഇന്നക്ക മിൻ അഹ്ലിൽ ജന്ന, നിങ്ങൾ നരകക്കാരിൽപ്പെട്ടയാളല്ല, സ്വർഗക്കാരിൽപ്പെട്ടയാളാണ്. അത്രത്തോളം അവർ ഭയപ്പെട്ടു. അയാളുടെ ശബ്ദം, ആ സുഹാബിയുടെ ശബ്ദം സാധാരണ രൂപത്തിൽ അദ്ദേഹത്തിൻ്റേത് കുറച്ച് ഉയർന്ന ശബ്ദമാണ്. എന്നിട്ട് പോലും അവർ ഭയപ്പെട്ടത് കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമോ എന്നത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി അവിടുത്തെ സുന്നത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആദാബുകൾ നാം പാലിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, فإذا كان رفع أصواتهم فوق صوته صلى الله عليه وسلم سببا لحبوط أعمالهم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനുമീതെ അവരുടെ ശബ്ദങ്ങൾ ഉയർത്തുക എന്നത് അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാനുള്ള കാരണമാകുമെങ്കിൽ, ഫകൈഫ തഖദീമു ആറായിഹിം വഖൂലിഹിം വഅദ്വാഖിഹിം വസിയാസതിഹിം വമആരിഫിഹിം അലാ മാ ജാഅ ബിഹി വറഫ്ഉഹ അലൈഹി, എങ്ങനെയാണ് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ബുദ്ധിയും അവരുടെ അഭിരുചിയും അവരുടെ രാഷ്ട്രീയവും അവർ തിരിച്ചറിഞ്ഞ കാര്യങ്ങളുമൊക്കെ അവരുടെ അറിവുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിന് എതിരായിക്കൊണ്ട് അവരതിന് പ്രാധാന്യം നൽകിയാൽ അലൈസഹാദ ഔല അയ്യക്കൂന മഹ്ബിത്തലി അമാലിയും, അപ്പോൾ ഇതാവുകയില്ല അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാൻ ഏറ്റവും കാരണമായി തീരുക. ഇതറിയാതെ ശബ്ദമുയർന്നു പോകുന്നതിനേക്കാളും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്ഥിരപ്പെട്ടു നിൽക്കെ അതിനെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടേതായ അഭിരുചികളെ, തങ്ങളുടെ അഭിപ്രായങ്ങളുടെ, തങ്ങളുടേതായ വാക്കുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുകയില്ല എന്നുള്ള നിലക്ക് പലരും തള്ളിക്കളയുന്നത് കാണാം. സഹോദരങ്ങളെ, വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാതിരിക്കാൻ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. സുന്നത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അതിനെ മുറുകെ പിടിക്കുക എന്നുള്ളത്. പക്ഷേ കാലം കഴിയും തോറും സുന്നത്തിൽ നിന്ന് ആളുകൾ അകന്നുപോകും, അത് വളരെ വിരളമായി ആളുകൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നമിൻ വറായിക്കും സമാനുൻ സബരിൻ, നിങ്ങൾക്ക് പിന്നിലൊരു ക്ഷമയുടെ കാലം വരാനുണ്ട്. ലിൽ മുത്തമസ്സിക്ക് ഫീഹി അജുർ ഹംസീന ഷഹീദം മിങ്കും, നിങ്ങളിൽ നിന്നുള്ള 50 രക്തസാക്ഷികളുടെ, ഷഹീദുകളുടെ പ്രതിഫലമായിരിക്കും ഈ സുന്നത്തിനെ, ഖുർആനിനെ, ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അസ്സുന്ന ഇദാ സബതത് ലാ യുബാലി മൻ തമസ്സക ബിഹാ ബിമുഖാലഫതി മൻ ഖാലഫഹ. സുന്നത്ത് അത് സ്ഥിരപ്പെട്ടാൽ പിന്നെ അത് പിടിച്ച് അതിനെ പിന്തുടരുക, അത് പിടിക്കുക എന്നതല്ലാതെ അതിനാരെതിരായിരുന്നാലും, ആളുകളുടെ അഭിപ്രായങ്ങളോ ബുദ്ധിയോ മറ്റെന്തുണ്ടായിരുന്നാലും നമ്മളത് പരിഗണിക്കേണ്ടതില്ല എന്നതാണ്, നമ്മളത് മനസ്സിലാക്കണം. എന്താണ് സുന്നത്ത്? ഇമാം ഷാത്തിബി റഹിമഹുള്ള പറയുന്നുണ്ട്, ഫഇന്ന സുന്നത്ത ജാഅത്ത് മുഫസ്സിറത്തുൽ കിതാബ്, വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായിക്കൊണ്ടാണ് സുന്നത്ത് വന്നിട്ടുള്ളത്. ഫമൻ അഖദ ബിൽ കിതാബ് മിൻ ഗൈരി മഅരിഫതി ബിസ്സുന്ന, സുന്നത്ത് അറിയാതെ ഒരാൾ കിതാബ് പിടിച്ചാൽ സല്ല അനിൽ കിതാബി കമാ സല്ല അനി സുന്ന, സുന്നത്തിൽ നിന്ന് തെറ്റിയതുപോലെ ഖുർആനിൽ നിന്നും തെറ്റിപ്പോകും. സഹോദരങ്ങളെ, ഖുർആൻ മനസ്സിലാക്കാൻ, ഖുർആൻ അറിയാൻ സുന്നത്ത് അനിവാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോൾ നമുക്ക് മുമ്പിൽ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ ചര്യ, നമ്മുടെ പ്രമാണം, അത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ ബാധ്യത എന്താണ്? അത് മുറുകെ പിടിക്കുക, അതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കുക. ഇമാം ഉദാരിൽ ഹിജ്റ ഇമാം മാലിക് ബിൻ അനസ് അൽ അസ്ബഹി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്, അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ, സുന്നത്തെന്നത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പലാണ്. മൻ റക്കിബഹ നജ, ആരാണതിൽ പ്രവേശിക്കുന്നത് അയാൾ വിജയിച്ചു. ഒമൻ തഖല്ലഫ അൻഹ ഗരിഖ, ആരതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവോ അയാൾ മുങ്ങി മരിക്കുകയാണ് ചെയ്യുക എന്നത്. നോക്കൂ സഹോദരങ്ങൾ, അത്രത്തോളം ഗൗരവമായിക്കൊണ്ട് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടതാണ്. മുസ്ലിമീങ്ങൾ ഇന്ന് അവർ പിഴച്ചു പോവാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സുന്നത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയി എന്നുള്ളതാണ്. മഹാനായ ഇമാം സുഹരി ഇബ്നു ഷിഹാബിന് സുഹരി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, അൽ ഇഅ്തിസാമു ബിസ്സുന്നതി നജാത്തുൻ, സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നതാണ് രക്ഷയുടെ മാർഗം, വിജയത്തിൻ്റെ മാർഗം അതാണ്, അതേ ഒരു മാർഗമുള്ളൂ. അപ്പം ഷറഇന് എതിരാവാതെ, ഷറഇന് എതിരായ നിലക്ക് നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ബുദ്ധിയും ഖുർആനും സുന്നത്തിനും എതിരാവാത്ത രൂപത്തിൽ നമ്മളതിനോട് യോജിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് സമീഅന വഅത്തഅന എന്ന് പറഞ്ഞ് സ്വീകരിക്കുക എന്നതാണ് വിശ്വാസികളുടെ ബാധ്യത. എന്നാൽ അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വന്നാൽ അതിൽ യാതൊരുവിധ പ്രയാസവും ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. മഹാനായ ഇമാം അഹ്ലി സുന്ന അഹമ്മദ് ബിൻ ഹംബൽ അഷ്ഷൈബാനി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, മൻ റദ്ദ ഹദീസ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ അലാ ഷഫാഹലക, ആരാണ് അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ തള്ളിക്കളയുന്നത്, അയാൾ നാശത്തിൻ്റെ വക്കിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതയും കടമയുമാണ് നമുക്ക് അവിടുത്തെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: ഖുർആൻ പാഠങ്ങൾ ഇവിടെ സമാപിക്കുന്നു. കർമ്മങ്ങൾ നിഷ്ഫലമാവാതിരിക്കാൻ ഈ വിഷയത്തിൽ അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമ്മോട് സംസാരിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد، ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി പീസ് റേഡിയോയിൽ പ്രാർത്ഥനാ പഠനം. ഖബറിലുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മൊഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഖബർ സന്ദർശിക്കുമ്പോൾ ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് നാം പഠിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിലും ആ ഒരു വിഷയത്തിൽ വന്ന മറ്റൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വയർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഗ്ഫിരീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഇതാണ് പ്രാർത്ഥന. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച അതേ പ്രാർത്ഥനയാണ്, പക്ഷേ അതിൽ ഒരു വരി അധികം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ അർത്ഥം: ഈ ഖബറിൽ കിടക്കുന്ന മുസ്ലിമീങ്ങളുടെ മേലും മുഅ്മിനീങ്ങളുടെ മേലും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. അള്ളാഹു ഞങ്ങളിലെ മുൻഗാമികളിലും പിൻഗാമികളിലും കരുണ ചൊരിയട്ടെ. അള്ളാഹു കണക്കാക്കുമ്പോൾ ഞങ്ങളും നിങ്ങളുടെ കൂടെ വന്നു ചേരുന്നതാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും മാപ്പും സൗഖ്യവും നൽകാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. കഴിഞ്ഞ അതേ പ്രാർത്ഥനയാണ്, പക്ഷേ അതിൽ കൂടുതലായിക്കൊണ്ട് വയർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഗ്ഫിരീൻ എന്ന ആ ഒരു ഭാഗം മാത്രം പുതിയതായി വന്നു എന്നുള്ളതാണ്. പ്രാർത്ഥന ആവർത്തിക്കാം: അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വയർഹമു അല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഗ്ഫിരീൻ. വയർഹമു അല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഗ്ഫിരീൻ. വയർഹമു അല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഗ്ഫിരീൻ. വയർഹമു അല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഗ്ഫിരീൻ. മിന്നാ വൽ മുസ്തഗ്ഫിരീൻ. മിന്നാ വൽ മുസ്തഗ്ഫിരീൻ. വഇന്നാ ഇൻഷാ അല്ലാഹു. വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ. ലലാഹിഖൂൻ. وَإِنَّا إِنْشَاءَ اللَّهُ بِكُمْ لَلَاحِقُونَ. أَسْأَلُ اللَّهَ لَنَا وَلَكُمُ الْعَافِيَةَ. أَسْأَلُ اللَّهَ لَنَا وَلَكُمُ الْعَافِيَةَ. السلام على أهل الديار من المؤمنين والمسلمين ويرحم الله المستقدمين منا والمستغفرين وإنا إن شاء الله بكم للاحقون. ഈ പ്രാർത്ഥന കൃത്യമായിക്കൊണ്ട് നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഖബറിലുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഭാഗം 2, അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
4: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവയ്ക്കാം. ഹാരിസ് ബിൻ സലീം, ഹനീഫ വണ്ടൂർ എന്നിവർ സംബന്ധിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാബദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു പ്രവാസിയായ ഒരു സഹോദരൻ്റെ ചോദ്യമാണ് എടുക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ വീട്ടിൽ ഉമ്മയും എൻ്റെ ഭാര്യയും മൂന്ന് കുട്ടികളാണുള്ളത്. അപ്പോൾ ഭാര്യ ഉമ്മയുടെ ഒരു കാര്യവും ചെയ്ത് കൊടുക്കില്ല, വസ്ത്രം അലക്കി കൊടുക്കില്ല, ഭക്ഷണം വേണ്ടത് കൊടുക്കില്ല. ഉമ്മക്ക് ഉച്ചക്ക് കഞ്ഞിയാണ് വേണ്ടത്, പക്ഷേ അതും അവൾ ഉണ്ടാക്കി കൊടുക്കില്ല. ഉമ്മ ആ ചോറ് എന്ത് ചെയ്യും, കഞ്ഞിയാക്കി കുടിക്കും. അതുപോലെ തന്നെ അവളെ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ ഉമ്മാനെ അമ്മായിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവർ വരുമ്പോഴാണ് വരിക. ഉമ്മാനോട് സംസാരിക്കില്ല. ഉമ്മാൻ്റെ ഒരു കാര്യവും ഇവർ ശ്രദ്ധിക്കാറില്ല. ഉമ്മാക്കാണെങ്കിൽ 75 വയസ്സായിട്ടുണ്ട്. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് ഭേദമായതാണ്. ഇയാൾ നാട്ടിൽ വരുമ്പോൾ ഇതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇയാൾ ഗൾഫിലായതുകൊണ്ട് ഇത് നിർത്തിപ്പോരാനും പറ്റില്ല. കാരണം ആകെയുള്ള വരുമാനം ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇങ്ങനെയൊക്കെ ഭാര്യ ചെയ്യുമ്പോൾ അതിന് അള്ളാഹുവിൽ നിന്ന് ഇയാൾക്ക് എന്തെങ്കിലും ശിക്ഷയായി ഉണ്ടാകുമോ എന്നാണ് ചോദ്യം.
6: ആ, ഇതിലിപ്പോൾ എന്തുള്ളൂ എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഈ ചോദ്യം നമ്മോട് ചോദിക്കുമ്പോൾ തന്നെ തൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കതിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം അയാളുടെ മനസ്സിലുണ്ടല്ലോ. പിന്നെ അയാൾ അദ്ദേഹത്തിന് കൊണ്ട് കഴിയണ പോലെ അദ്ദേഹം ഉണ്ടാവുന്ന സമയത്ത് അത് ചെയ്യുന്നു, ഭാര്യയെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. പിന്നെ ഇപ്പം അതിലൊരു ഭയം അയാൾക്ക് ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എനിക്കൊരു കുറ്റം കിട്ടുമെന്നുള്ളൊരു പേടി അയാളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, മൂപ്പരിവിടെ വരളേ പരിഹാരമുള്ളൂ. ഉമ്മൻ്റെ കാര്യങ്ങൾ നടക്കണമല്ലോ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾ നാട്ടിൽ കൂടെ നിൽക്കലാണ് പരിഹാരം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഉമ്മൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു പരിശ്രമം നടത്തുന്നത് നന്നായിരിക്കും. നമ്മൾ മാതാപിതാക്കൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പല പ്രവാസികളും എന്ത് ചെയ്യും, ജീവിതം നാട്ടിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അനിവാര്യ ഘട്ടമാണെങ്കിൽ അത് അയാളുടെ ഒരു ബാധ്യത എന്നുള്ള നിലക്ക് നാട്ടിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും വിരോധമല്ല. പിന്നെ ഭാര്യ സ്വാഭാവികമായും ഇങ്ങനെ ചെയ്യുന്നില്ല എന്നത് അത്രമാത്രം അയാൾക്ക് അതിൽ വല്ലാതെ ഫോഴ്സ് ചെയ്യാൻ കഴിയൂല. കാരണം അവരതൊരു കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്. എന്ത് ചെയ്യണം, അത് ചെയ്യാൻ എന്തുകൊണ്ട് അവർ തയ്യാറാവണില്ല? സാധാരണഗതിയിൽ വീടുകളിൽ ഭർത്താക്കന്മാരുടെ ഉമ്മമാർ വിഷമിച്ച് കിടക്കുമ്പോൾ അവരത് ഏറ്റെടുത്ത് ചെയ്യലുണ്ട്. അധികം സ്ത്രീകളെ നമ്മൾ അങ്ങനെ കാണൽ. എന്തുകൊണ്ടാണ്, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സഹോദരിയും മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നുന്നത്, ഭർത്താവ് ഇത്രമാത്രം ഒരു മനോവേദനയിലല്ല ജീവിക്കുന്നത്. അപ്പോൾ സ്വന്തം ഭർത്താവ് ഇത്രമാത്രം മാനസികമായ ഒരു കാര്യത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രയാസം ദൂരീകരിച്ച് കൊടുക്കാൻ എന്ത് ചെയ്യണം, അവർ സഹകരിക്കണമല്ലോ. അപ്പോൾ അതിലവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അവർക്ക് എന്തെങ്കിലും മാനസികമായി ഇവരുടെ വിയോജിപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഭർത്താവ് തന്നെ ചെറിയൊരു വേതനം കൊടുത്തിട്ട് ഇവരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നന്നായിരിക്കും തോന്നുന്നുണ്ട്. അത് നിർദ്ദേശിക്കാമല്ലോ. അത് ഇവരെ സഹകരണത്തോടു കൂടെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതല്ല, വലിയ സാഹസങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ അവരെയും കൂടെ പരിഗണിച്ച് കൊടുക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ടല്ലോ, ഭയങ്കരമായൊരു പ്രതിഫലമുണ്ട്. അപ്പോൾ ഒന്ന്, ഭർത്താവിൻ്റെ ഒരു സംതൃപ്തി കിട്ടാൻ നന്നാവും, ഭർത്താവിൻ്റെ ഒരു മനോവിഷമം മാറ്റാൻ നന്നാവും, നമുക്ക് പടച്ചോൻ്റെ അടുക്കുന്ന വലിയൊരു കൂലി കിട്ടാനൊരു സഹായകമായിത്തീരും. ഇനിയിപ്പോൾ നാളെ ഒരു കാലത്ത് നമ്മളും ഇതേപോലെ മരുമക്കളെടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മരുമക്കൾക്കും ഒരു ന്യായം ഉണ്ടാവുമല്ലോ. നിങ്ങളിങ്ങളമ്മാനെ നോക്കിയിട്ടില്ലല്ലോ, നിങ്ങളിങ്ങളമ്മായിമാനെ നോക്കിക്കണോ? അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളിങ്ങളെ നോക്കേണ്ട കാര്യം എന്ത് എന്ന് ന്യായമായൊരു മരുമകൾ പിൽക്കാലത്ത് ചോദിച്ചാൽ അതിനെന്തുണ്ടാവില്ല, ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ ഇത് പരമ്പരാഗതമായി നമ്മളെല്ലാവരും ചെയ്തു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മളായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ നാളെ നമ്മളെ ബാധിക്കാനുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സാധിക്കുന്ന സഹകരണങ്ങൾ അവർ ചെയ്തു കൊടുക്കുകയായിരിക്കും നന്നായിരിക്കുക എന്നാണ് ഒരഭിപ്രായം. നേരത്തെ പറഞ്ഞമാർ, മകൻ കൂടെ വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടെ വന്ന് നിൽക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹെൽപ്പിന് കൂട്ടാൻ പറ്റുമെങ്കിൽ ഹെൽപ്പിന് കൂട്ടുക, അല്ലെങ്കിൽ ഈ കാര്യം ബോധ്യപ്പെടുത്തി വൈഫിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം.
5: തീർച്ചയായിട്ടും. അടുത്തത് ഒരു പിന്നെ സഹോദരിയാണ്, അവർ ഗൾഫിലാണ് ഭർത്താവിൻ്റെ കൂടെ. ഒരു സ്റ്റുഡിയോ റൂമിലാണെന്നാണ് അവർ പറഞ്ഞത് താമസം. അപ്പോൾ ഒരു റൂമുള്ളതെന്നാണ് തോന്നുന്നത്, അവരെ സംസാരത്തിന് അങ്ങനെ മനസ്സിലായത്. അപ്പോൾ ഇദ്ദേഹത്തിന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഭർത്താവിൻ്റെ ബ്രദർ അവിടെ ഇപ്പോൾ തൽക്കാലം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും കൂടി ഒരു റൂമിലാണുള്ളത്. ഇവരുടെ ഭർത്താവ് നൈറ്റിലാവും ചെയ്യുക, ഇവർ മൂന്ന് പേർ, കുട്ടിയും ഈ സ്ത്രീയും ഭർത്താവിൻ്റെ ബ്രദറും കൂടി ഇവർ റൂമിലാവുമ്പോൾ അതൊരു ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ, അത് കുഴപ്പമൊന്നുമില്ല, അവൻ എൻ്റെ സഹോദരനാണ്, അവൻ അങ്ങനത്തെ മോശം സ്വഭാവങ്ങളൊന്നുമില്ല, എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ഇസ്ലാമികമായി അത് ശരിയല്ലല്ലോ, അപ്പോൾ അതിനൊരു മറുപടി വേണം എന്നാണ് സഹോദരി പറഞ്ഞിട്ടുള്ളത്.
6: ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം വരാനിരിക്കുന്നത് ഭർത്താവിന് തന്നെയാണ്, മനസ്സിലായില്ലേ? കാരണം ഇവിടെ എന്ത് സംഭവിച്ചാലും അത് പ്രശ്നമാണല്ലോ. പിന്നെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യാം, നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട, അതിനേക്കാളും നമ്മൾ ആളുകളെ വിശ്വസിക്കാതിരിക്കരുത് നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ ആരെയും വിശ്വാസക്കുറവുണ്ടാവുകൊണ്ടല്ല നമ്മൾ ഈ പെരുമാറ്റത്തിൽ. ഇവിടെ ഇതെല്ലാം യഹ്ലുവൻ റജുലുംബി ഇമ്രാ എന്നാണ്. അതായത് ഇവർ രണ്ടുപേരും എന്താണ്, പ്രായപൂർത്തിയായ അന്യരായ രണ്ടാൾക്കാർ ഒരേ റൂമിൽ ഉറങ്ങാന്നുള്ളത് ഒരു നിലക്കും എന്തു ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു അനിസ്ലാമികമായ സംഗതി തന്നെയാണ്. അനുജൻ എത്ര തന്നെ വിശ്വസ്തനാണെങ്കിലും അവനും അവൻ്റെ ഭാവിയെയും അവളുടെ ഭാവിയെയും ഒക്കെ നശിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അവർ മാറി താമസിക്കാനുള്ളൊരു സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഭർത്താവും കൂടെ ഉണ്ടാവുന്ന സമയത്താണെങ്കിലും ഇവരെ ഒന്നിച്ചുറങ്ങുന്നത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അയാളൊരു പിന്നെ ബാച്ചിലറായി നിൽക്കുന്ന ആളല്ലേ, അയാളെ വേറെ എവിടെയൊക്കെ താമസിപ്പിക്കാം? അപ്പോൾ അത് പറ്റുന്ന സൗകര്യത്തിലേക്ക് അയാളെ മാറ്റിയായിരിക്കും നന്നായിരിക്കുക. മാത്രം അതാണ് ഇസ്ലാമികമായി അതിൻ്റെ നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
5: മറ്റൊരു ചോദ്യം ഉള്ളത്, ഒരു സ്ത്രീ, അവർ 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്, രണ്ട് മക്കളുണ്ട്, പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു അവർക്ക് കൂട്ടുകുടുംബത്തിലായതുകൊണ്ട്. ഭർത്താവ് ഗൾഫിലാണ്, ഏത് സമയത്താണെങ്കിലും അദ്ദേഹത്തിനെ വിളിക്കാനും കിട്ടൂല, വിളിച്ചാൽ തന്നെ അയാൾക്ക് ജോലി തിരക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒഴിഞ്ഞു മാറും. തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അവരെ വിളിക്കുന്നില്ല. നാട്ടിലത്തെ ഒരു സാഹചര്യം വെച്ച് അവർ ഒന്ന് രണ്ട് ജോലികൾക്കൊക്കെ പോയി, അക്കൗണ്ട്സ് ജോലിക്ക് പോയി, പിന്നെ അവരൊരു പിന്നെ ലെക്ചററായി ഒരു കോളേജിൽ കയറി, ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതെല്ലാം തരണം ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നു. ഭർത്താവ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവരെന്നെ പറയുന്നു. പക്ഷേ ഭർത്താവിൻ്റെ ഈ അവഗണന, അവരെ അന്വേഷണമില്ല, സാമ്പത്തികമായി സഹായമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അങ്ങനെ അവർ കൂട്ടുകുടുംബത്തിൽ നിന്ന് അവരെ ഉപ്പാൻ്റെ സഹായത്തോടെ മറ്റൊരു ഫ്ലാറ്റിലേക്ക് അവർ താമസം മാറി. ഒരു 5000 രൂപയൊക്കെ അവർ അയച്ചു കൊടുക്കുള്ളൂ, ഭർത്താവ് അയച്ചു കൊടുക്കുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ജോലിക്ക് പോകുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടവുമല്ല, പക്ഷേ ഇവർ ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത്. ഭർത്താവിൻ്റെ ഈ അവഗണന കാരണം അവർ അവരുടെ കൂട്ടുകാരികൾ പറഞ്ഞു, എന്തിനിങ്ങനെ അവഗണന സഹിച്ച് ജീവിക്കണം, നിനക്ക് വേറൊരു വിവാഹം ചെയ്തുകൂടെ, ഇയാളുടെ ഒഴിവാക്കിയിട്ട് ഒരാൾ സെറ്റാക്കി വരെ കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ അവരുമ്മ പറഞ്ഞു, പിന്നെ അങ്ങനെ ചെയ്യരുത്, അത് ഭയങ്കര തെറ്റാണ്, അതുപോലെ തന്നെ കുട്ടികൾ അനാഥരാകുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു മനഃപ്രയാസത്തിലാണ്, എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്.
6: ഇതിൽ കുറേ വശങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ഭർത്താവിൽ നിന്ന് മിനിമം പരിഗണനകൾ ലഭിക്കാതിരുന്നിട്ടും അവരെന്തുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ചോദിക്കുന്നൊരു കാര്യം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കൂടെ തുടരാൻ പറ്റൂല, ഇവൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന ഒരു ബോധം അയാൾക്ക് നൽകാൻ ഇവർക്ക് സാധിക്കാത്തിടത്തോളം കാലം ഇതിനൊരു പരിഹാരമുണ്ടാവാൻ പോകുന്നില്ല. ഈ രൂപത്തിൽ നിരുത്തരവാദപരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭാര്യയായിട്ട് ഉണ്ടാവില്ല എന്ന ശക്തമായിട്ടുള്ള സൂചനകൾ എന്ത് ചെയ്യണം, ഭർത്താവിന് നൽകുമ്പോഴേ ഭർത്താവ് ഇതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം പൊതുവേ ഇന്ന് ഇത്തൊരു കാര്യം എന്താ വെച്ചാൽ, സ്ത്രീകൾ അവഗണിക്കപ്പെടുകയും പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കാതിരിക്കുന്നു. എത്തിപ്പെട്ടൊരു സാഹചര്യത്തിൽ എങ്ങനെയും ജീവിച്ചു പോകാൻ തീരുമാനിക്കുന്ന സഹോദരിമാരാണ് ഇന്ന് കഷ്ടപ്പെടുന്നതൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ഒരു ബ്രദർ പറഞ്ഞ് ഞാൻ കേട്ടു, അവർ രണ്ട് വർഷമായിട്ട് അവരെന്തെങ്കിലും ശാരീരിക ബന്ധങ്ങളോ ഒരു കാര്യങ്ങളും ഇല്ല. അവളെ ഫോണ് പോലും മര്യാദക്ക് അവൻ എടുക്കില്ല, അവൻ ഗൾഫിലാണുള്ളത്, മനസ്സിലായി? ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇവളെന്ത് ചെയ്യൂല, ഈ വിവരങ്ങൾ സ്വന്തം വീട്ടുകാരോടോ ഭർത്താവിൻ്റെ വീട്ടുകാരോടോ ഒന്നും എന്ത് ചെയ്യില്ല, പറയില്ല. അത് സഹിച്ചിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അടുത്തൊരു സമയത്താണ് അവൾ ഇത് പറയണത്, ഈ രണ്ട് വർഷമായിട്ടും കൂടെ നിന്നിട്ടും എന്ത് ചെയ്യില്ല, യാതൊരു നിലക്കും ശാരീരികമായ താല്പര്യങ്ങളും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും സ്ത്രീകൾ എന്ത് ചെയ്യും, നിന്നു പോകും എന്ന് കുറേ പുരുഷന്മാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിച്ചിട്ട് അവരുടെ കീഴിൽ നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന ചില ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇത് ഒന്നാമതുള്ള പരിഹാരം, ഇങ്ങനെ മുന്നോട്ട് പോവില്ല എന്ന് അയാൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഗൾഫിലൊക്കെ പോയി അധ്വാനിച്ച് പണവും ശമ്പളമൊക്കെ ഉണ്ടായിട്ടും എന്താണ് ഉണ്ടായിട്ടും കൊടുക്കാത്തത്? അവിടെ നമ്മൾ ഒരു കാര്യം ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ പണം ഉണ്ടായിട്ടും തൻ്റെ വൈഫിനും കുട്ടികൾക്കും അവരുടെ ജീവിതത്തിന് ആവശ്യമായത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കൊടുത്തില്ലെങ്കിലും എന്തു ചെയ്യും, അവൾ അതൊക്കെ സമ്പാദിച്ച് കുടുംബം കൊണ്ടുപോയിക്കൊള്ളും എന്ന് എന്തു ചെയ്യുന്നു, അയാൾ മനസ്സിലാക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനുള്ളൊരു കാരണം ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, അവൾ അങ്ങനെ എന്തു ചെയ്യാണ് സ്വന്തമായൊരു ജോലിയൊക്കെ എടുത്തങ്ങാട്ട് സ്വയം പര്യാപ്തയായാൽ പിന്നെ എനിക്കവൾ കീഴ്പ്പെടാതെ വരുമോ എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ജോലിയെ നിരുത്സാഹപ്പെടുത്തുക, അവർക്കൊരു പോക്കറ്റ് മണി കൊടുക്കാതിരിക്കുക, അവരെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കുക, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ എന്തായിരുന്നാലും ഇതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവില്ല എന്തെന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ ജീവിക്കണക്കാന്നല്ല ചിലപ്പോൾ അവനവൻ്റെ ശമ്പളോടത്ത് ഒറ്റയ്ക്ക് ജീവിക്കലായിരിക്കും. അപ്പോൾ വളരെ ഗൗരവമായിട്ട് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിലാരെങ്കിലും ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ എന്നൊരു നിർബന്ധിതാവസ്ഥയിലേക്ക് അയാളെ എത്തിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു കപ്പിൾസ് ഒന്നിച്ചിരുന്നിട്ട് ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ട് ഒരു എഗ്രിമെൻറ്റും തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഈ പരാതിയും പരിവട്ടവും പറഞ്ഞ് അവർ കാത്തിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. മനസ്സിലേ, അയാൾ ആ നൃത്തം തന്നെ ആയിരിക്കും നിൽക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.
5: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, ഇസ്ലാമിൽ എന്താണ് ശരിക്ക് ഒരു ഭാര്യയോടുള്ള ഒരു പരിഗണന? കാരണം അവർ പറയുന്നത് അവരുടെ സ്വർണവും അവരുടെ ഉപ്പ കൊടുത്ത പണവും കൊടുത്തിട്ട് അവർ ഭർത്താവ് ഒരു വീട് വെച്ചു, സ്ഥലം വാങ്ങി വീട് വെച്ചു, അതൊക്കെ ആ ഭർത്താവിൻ്റെ പേരിലാണ്. മൂന്ന് പെൺകുട്ടികളുണ്ട്, ആ മൂന്ന് പെൺകുട്ടികളും ഞാനുള്ളത് കൊണ്ട് തന്നെ അതിൽ എൻ്റെ പേര് കൂടി രജിസ്റ്റർ ചെയ്യുമ്പോൾ വെക്കാൻ പറഞ്ഞിട്ട് അയാൾ ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അയാൾ വീട് അടക്കി ഭരിക്കുന്നു. ഇവരെന്തെങ്കിലും ചോദിച്ചാൽ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു, വേണമെങ്കിൽ ഇങ്ങനെയാണ് ആ പറഞ്ഞത്, വേണമെങ്കിൽ നക്കി ഇവിടെ നിന്നോ, അങ്ങനത്തെ ഒരു പ്രയോഗം, അതായത് ഭക്ഷണം കഴിച്ചുകൂടെ നിന്നോ എന്നുള്ള പ്രയോഗം അവർ നടത്തുന്നു. വല്ലാത്ത മാനസിക പ്രയാസത്തിലാണ്, ഞാൻ ജീവിതത്തോട് മടുപ്പ് തുടങ്ങി, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ദുആകളും മാത്രമേ എനിക്ക് ഒരു രക്ഷയായിട്ടുള്ളൂ, എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്ന് സഹോദരി ചോദിച്ചു.
6: എന്താ, ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ എപ്പോഴും വേണമാരി വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഭർത്താക്കന്മാരുടെ സ്വഭാവം മനസ്സിലാവും. ഏതെങ്കിലും ഒരു കാലത്ത് ഈ സ്ത്രീയോട് നല്ല നിലക്ക് അയാൾ നിന്നിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യമാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ തന്നെ നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ അവരുടെ ഇടപാട് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവൾക്ക് കിട്ടിയ സ്വർണ്ണമാണ് അവളെ സ്വർണ്ണമാണ്, അത് അയാൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ കണ്ടീഷൻ പറയണം, എന്ത്, എൻ്റെ പേരിലും കൂടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറയണം. മറ്റേ നമ്മൾ പണ്ടം ചോദിക്കുമ്പോൾ കൊടുത്തിട്ട് പിന്നെ അയാൾ അതൊക്കെ ചിലവാക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവകാശം പറഞ്ഞാലും അത് സ്ഥാപിച്ച് കിട്ടാൻ നമുക്കെന്തില്ല, മാർഗമല്ലല്ലോ. പിന്നെ ഈ സ്ത്രീകളോടൊക്കെ എത്ര മോശമായിട്ട് എന്ത് ചെയ്യുക, എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നോ എന്നൊക്കെ പറയുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ വളരെ മോശം കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇതിലിങ്ങനെ വിഷമിച്ച് സഹിച്ച് നമ്മുടെ ജീവിതം ഹോമിച്ച് മാനസിക പ്രശ്നങ്ങളായി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യവും ഇത്തരം ആളുകൾക്കൊന്നുമില്ല. അവരെന്ത് ചെയ്യണം, തങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും കിട്ടി മാന്യമായി ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അത് ഞാൻ നേടിയെടുക്കും എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മുടെ ബന്ധുക്കളെയും മാതാപിതാക്കളെയൊക്കെ മെനക്കെടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇവരാദ്യം ചോദിച്ച ഒരു വാക്കാണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ, എന്താണ് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിൻ്റെ അടുക്കലുള്ള അവകാശങ്ങൾ എന്നാണ്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഒരു പിതാവ് എന്തൊക്കെയാണ് മകൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അതിപ്പോൾ എല്ലാവർക്കും ആലോചിച്ചാൽ കിട്ടുമല്ലോ. ആ മകളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, വാപ്പക്കാണ്. ആ അധികാരമാണ് ആർക്ക് കൈമാറുന്നത്, ഭർത്താവിന് കൈമാറും. അപ്പോൾ ഒരു പിതാവിൽ നിന്ന് എന്തൊക്കെ ഒരു സ്ത്രീക്ക് കിട്ടുമോ അത് മുഴുവനും എന്താണ് കിട്ടണം, അതിൻ്റെ പുറമെ ഒരു ഭർത്താവ് എന്ന നിലക്ക് കിട്ടേണ്ട അവകാശങ്ങളും എന്തു ചെയ്യണം, പൂർണ്ണമായി ലഭിക്കാൻ അവൾ അർഹതപ്പെട്ടാണ്, അത് നേടിയിരിക്കണം. ഭൗതികമായ കോടതികളാണെങ്കിലും അല്ലെങ്കിൽ മതപരമായ കാതിമാരാണെങ്കിലും ഒക്കെ എന്തു ചെയ്യും, ഇദ്ദേഹം ഗുരുതരമായൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതകളാണെങ്കിൽ ഉറപ്പാണ്. അപ്പോൾ അത് നേടിയെടുക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കി അയാളെ സമ്മർദ്ദത്തിലാക്കി മാന്യമായി അവിടെ ജീവിച്ചു പോകാനൊരു സാഹചര്യം അവരുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്.
5: അടുത്തത് ഒരു സഹോദരനാണ്, അദ്ദേഹം പ്രവാസിയാണ്, 19 വർഷമായിട്ട് പ്രവാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല, അയാളുടെ ഒരു കാര്യത്തിലും അവർ ഒരു മുൻഗണന കൊടുക്കുന്നില്ല. വിളിച്ചാൽ മാത്രമേ അവരെടുക്കൂ, അതന്നെ എന്ത് ചെയ്യില്ല, അധികം സംസാരിക്കില്ല, ഭയങ്കര ഗ്യാപ്പാണ്. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഒന്ന് പരിഹരിക്കണമെന്നുണ്ട്. അവർ തന്നെ പറഞ്ഞു നമുക്കൊരു ഒരു കൗൺസിലിങ്ങിന് പോകാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം, അതിനവർ തയ്യാറല്ല. പിന്നെ വേറെ എന്തു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് വിളിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് വിടട്ടെ എന്ന് വിചാരിച്ചാൽ അയാൾ അങ്ങോട്ടൊരു മെസ്സേജ് വിടുന്നത് വരെ ഇങ്ങോട്ടൊരു മെസ്സേജ് വിടില്ല, അത്രയും അയാൾ പരീക്ഷിച്ചു. ആകെ ഇയാൾക്കൊരു മൂഡ് ഓഫിലാണുള്ളത്. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
6: എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ്. പൊതുവേ നമ്മളിപ്പോൾ ആണുങ്ങൾ ഇങ്ങനെ വല്ലാതെ വിഷമം പറയണമെന്ന് നമുക്ക് കേൾക്കലില്ല. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇപ്പോൾ ഈ പുരുഷന്മാരുടെ ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഭാര്യമാരെന്ത് ചെയ്യൂല, ഭർത്താക്കന്മാരെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് വേറെ കണക്ഷൻസ് വേണം. അതല്ല എന്നുണ്ടെങ്കിൽ അത്രയും നിരുത്തരവാദപരമായിട്ട് എന്ത് ചെയ്യണം, ഭർത്താക്കന്മാർ പെരുമാറണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവർക്ക് പരസ്പരം സംസാരിക്കുമ്പോൾ ഇയാളുടെ കുറ്റപ്പെടുത്തലുകൾ ആക്ഷേപങ്ങളൊക്കെ ആകുമ്പോൾ അയാളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓരോരോ സമ്മർദ്ദങ്ങൾ വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ എന്താ പറയുക, ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കഴിയൂല, ഭർത്താക്കന്മാരെ ആശ്രയിക്കാതെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ചും കൂടി ഒന്ന് നല്ല നിലക്കൊന്ന് പെരുമാറി നോക്കിയാൽ ശരിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാണ്ടെങ്കിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് എളുപ്പമല്ലേ, എനിക്കൊരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊന്നും നീ തരുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ലേ. അല്ല, നിങ്ങൾ വേറെ വിവാഹം കഴിച്ചോളൂ, ഞാനിപ്പോൾ തൽക്കാലങ്ങളപ്പം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പറ്റുന്ന ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരാതിപ്പെടേണ്ട കാര്യം ഇതിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുക, അവർ നല്ല സ്വഭാവത്തിലൊന്ന് അങ്ങോട്ട് പെരുമാറി നോക്കുക, പരമാവധി അവരെ ഒന്ന് അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ പറയാം എനിക്കെന്തായാലും ഒരു വൈഫിൻ്റെ സ്നേഹവും ഇതൊക്കെ കിട്ടിയിട്ടേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിനക്ക് എൻ്റെ വഴി തേടാം, എനിക്ക് എൻ്റെ വഴിയും തേടാം, അതല്ല നിനക്ക് ഇങ്ങനെ നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ വേറൊരു വിവാഹം കഴിച്ച് സമാധാനമായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ പറയണതൊക്കെ.
5: ഒരു സഹോദരൻ അദ്ദേഹം ചോദിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പയും അദ്ദേഹവും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തു. കുറേ ആളുകളിൽ നിന്ന് അവർ പണം കടം വാങ്ങി, ഇദ്ദേഹം ഇയാളുടെ ഭാര്യയുടെ സ്വർണം വിറ്റിട്ട് ഉപ്പാനെ സഹായിച്ചു. അങ്ങനെ ഉപ്പ കൃത്യമായ കണക്കുകളൊന്നും രേഖപ്പെടുത്താത്തപ്പോൾ ഷെയർ ചേർന്നവരൊക്കെ അതിന് ഒഴിഞ്ഞുപോയി. പിന്നെ കുറച്ച് പണത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഉപ്പയോട് ഇയാൾ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഉപ്പ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ. അവർ തമ്മിൽ വാക്കുതർക്കമായി. അങ്ങനെ വാക്കുതർക്കം ഉണ്ടായി. പിന്നെ ഈ ഷെയറിൽ കൂടിയ ആളുകളൊക്കെ പണം ഇദ്ദേഹത്തിനോട് വന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉപ്പയും ഇയാളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് പഴയതുപോലെ ഉപ്പാനെ സ്നേഹിക്കാനോ ഉപ്പാനെ പരിചരിക്കാനോ സാധിക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്?
6: ഇതിൽ ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ, ഇവരത് ഇങ്ങനെ കഴിഞ്ഞു പോയിരിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എന്ത് ഇടപാട് നടത്തുകയാണെങ്കിലും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്യണം. അത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാന തത്വമാണ്. ഇതാ തദായന്തും വിദൈനിൻ ഇലാജിൽ മുസമ്മ ഭക്ത പോകുന്നത്. നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ, കടം എന്നുള്ളത് ഏറ്റവും മിനിമം ഒരു ഇടപാടാണല്ലോ. നമ്മൾ അങ്ങേയറ്റത്തെ കടം കൊടുക്കുന്ന ആൾ പറഞ്ഞാൽ നമ്മൾ അത്രയും വിശ്വസ്തരയാൾക്ക് കടം കൊടുക്കുള്ളൂ, മനസ്സിലായി? അത് അയാൾ തരുന്ന നമുക്ക് ഉറപ്പാണ്, ഒരു പ്രശ്നമില്ല. അങ്ങനത്തതാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, എഴുതി, എന്തിനാണ് എഴുതി വെക്കണത്? എഴുതി വെച്ചില്ലെങ്കിൽ എന്താ വെച്ചാൽ, എഴുതി വെച്ചാൽ അതിനൊരു അവധി ഉണ്ടാവും. അപ്പോൾ ആ അവധിൻ്റെ സമയത്ത് ചോദിക്കാം, അല്ലെങ്കിൽ എപ്പോഴാണ് ചോദിക്കുക, അതിൻ്റെ നേരത്തെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മളൊരു പൈസ അങ്ങോട്ട് പിന്നെ അത്ര വേഗം ചോദിച്ചു കയറി. ഇനി തരാത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യും, ഓ എൻ്റെ ഒരു പൈസ, നമ്മൾ ഇത്രയും ബന്ധം ഉണ്ടായിട്ട്. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യും, തെറ്റിപ്പോവും. ഇവിടെ തെറ്റുന്ന ആര് തമ്മിൽ ബന്ധമാണ്, വാപ്പയും മകനും തമ്മിലുള്ള ബന്ധമാണ്. ഒരു കറക്റ്റ് അഗ്രിമെൻ്റ് വേണം. എന്ത് ചെയ്യണം, ഈ ബിസിനസ്സിൽ എത്ര ശതമാനമാണ് ഷെയർ ചേർന്നവർക്കുള്ള, പിന്നെ പങ്ക് എത്ര ശതമാനമായിരിക്കും, എത്ര ശതമാനം ഷെയറാണ് നമ്മളിത് ചേർന്നിട്ടുള്ളത്, അത് അവസാനം ഈ പൈസ നമ്മൾക്ക് തിരിച്ചു വാങ്ങണമെങ്കിൽ എത്ര മാസം മുന്നേ അറിയിക്കണം, നമുക്ക് എപ്പം വാങ്ങാൻ പറ്റും, നഷ്ടം വന്നാൽ അത് ആർക്കൊക്കെ നഷ്ടമായിരിക്കും എന്നൊക്കെ കറക്റ്റ് എഴുതി വെച്ചാൽ എന്താ, ഒരു പ്രശ്നമല്ല. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും കുടുംബകലഹങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിത്തീരും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, വാപ്പരത്തൊരു തെറ്റുപറ്റി, അതെന്താ വെച്ചാൽ അതിപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി. തൽക്കാലം ഇനി എന്ത് ചെയ്യാം, ഇത്തരം ഇടപാടുകളും കച്ചവടവും ഒന്നും വാപ്പനോട് ചേർന്ന് വേണ്ടെന്ന് തീരുമാനിക്കുക. പക്ഷേ വാപ്പ എന്നുള്ള നിലക്കുള്ള ആ ബന്ധവും പരിചരണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. മനസ്സുകൊണ്ട് നമുക്ക് അകൽച്ചകൾ ഉണ്ടായാലും ആ അകൽച്ച നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കാതെ കൊണ്ടുപോകും എന്നുള്ളതേ സാധിക്കുള്ളൂ. പാരൻസിനേറ്റ് നമുക്ക് ചിലപ്പോൾ മുതിർന്ന കുറേ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ആ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ അവിടെ ശത്രുത കാണിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഉള്ളിൽ വെക്കുക, പെരുമാറ്റങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രകടിപ്പിക്കാതിരിക്കണം എന്നാണ് തോന്നുന്നത്.
5: മറ്റൊരു സഹോദരൻ്റെ ചോദ്യമാണ്, അദ്ദേഹം പറയുന്നത് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ അവരൊരുമിച്ചാണ് അവർ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നത്. കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഇവരെന്ത് ചെയ്യും, രണ്ടുപേരും ഒരുമിച്ച് കിടക്കും, അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അപ്പോൾ അദ്ദേഹം പറയുന്നത് പീരീഡ് സമയത്ത് എന്ത് ചെയ്യില്ല, അദ്ദേഹം ഭാര്യയിൽ നിന്ന് വിട്ട് കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഭാര്യ സ്വാഭാവികമായിട്ട് പറയും, നിങ്ങൾക്ക് എന്നെ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ സമയത്തും എനിക്ക് എന്ത് ചെയ്യും, ഇതിന് താല്പര്യമുണ്ട്, പക്ഷേ പീരീഡ്സ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ഹറാമായതുകൊണ്ട് തന്നെ ഞാൻ വിട്ട് കിടക്കുന്നത്. അപ്പോൾ അവൾക്കത് മനസ്സിലായിട്ടില്ല, പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഇത് ഞാൻ ഹറാമായതുകൊണ്ട് അവളിൽ നിന്ന് വിട്ട് കിടക്കുന്നത് തെറ്റാണോ കുറ്റമാണോ എന്നുള്ളതാണ്.
6: ഇതിപ്പം തന്നെ നമ്മളോട് ചോദിക്കേണ്ട ഒരു പരസ്യമായ ഒരു കാര്യമല്ല ഇത്. ഇതെന്താണെന്ന് വിചാരിച്ചാൽ ആ വൈഫ് പ്രകടിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, വെറും അവനവൻ്റെ ശാരീരിക ബന്ധങ്ങൾ മാത്രമല്ലല്ലോ ലൈഫ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പീരീഡ്സ് സമയത്ത് അവർ ഭയങ്കര മാനസിക സ്ട്രെസ് അനുഭവിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം, ഭാര്യയും ഭർത്താവും ഒന്നിച്ചുറങ്ങുക, പരസ്പരം സമാധാനിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്വാഭാവികമായി എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നിച്ച് കിടന്നാൽ എന്തെങ്കിലും സംഭവിക്കുക, എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ സ്വാഭാവികമായി ഇപ്പോൾ ശാരീരിക ബന്ധങ്ങൾ പാടില്ല എന്നറിയും. വേറെ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാണ് എന്തെന്നെ സംഭവിച്ചാലും അതിനൊന്നും ഇസ്ലാമികമായിട്ട് തെറ്റില്ല. ഒരു ഭാര്യയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഏത് രൂപത്തിലെ വൈകാരികമായ ശമനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാലും അതൊക്കെ ഇസ്ലാമിൽ എന്ത് ചെയ്യാണ്, അനുവദനീയമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിട്ടുകിടക്കുന്നത് എന്തായാലും ഒരു ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായും പിന്നെ ആ സമയത്തുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാം വേണം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തെ പരിശോധിച്ചാൽ എന്ത് ചെയ്യും, ആ സമയത്ത് നന്നായി കെട്ടി വെച്ചിട്ട് എല്ലാ നിലക്കുമുള്ള ബന്ധങ്ങളല്ലാത്ത ബാക്കിയുള്ളതെല്ലാം നടന്നിരുന്നു എന്നൊക്കെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ തന്നെയല്ലേ നമ്മുടെ മാതൃകകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് വൈഫിന് ഇങ്ങനെ ഒരു മാനസിക വിഷമമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, അയാൾ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കണം. മാത്രമല്ല വലിയൊരു തെറ്റിദ്ധാരണ കൂടെ അവർക്കുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ആത്മാർത്ഥമായൊരു സ്നേഹമില്ല, ഇതൊരു ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബന്ധമാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുമ്പോൾ അതൊക്കെ ഗുരുതരമായ തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം, ഒന്നിച്ചുതന്നെ ഉറങ്ങണം. എന്ത് ചെയ്യുക, ബാക്കിയുള്ള നിലക്കുള്ള എല്ലാ സഹകരണങ്ങളും സ്നേഹപ്രകടനങ്ങളും എല്ലാം ഉണ്ടാകുക തന്നെയാണ് വേണ്ടത്.
5: ഒരു സഹോദരി, അവർ വിധവയാണ്, 10 വർഷത്തോളമായി ഭർത്താവ് മരിച്ചിട്ട്, മകന് 25 വയസ്സായി, അവന് ജോലിയുണ്ട് ബാങ്കിൽ, ഉപ്പാൻ്റെ ജോലി തന്നെ ബാങ്കിലാണ് ജോലി. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ആദ്യമൊക്കെ കുട്ടിയായിരുന്ന സമയത്തൊക്കെ നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിസ്കാരം കാര്യങ്ങളൊന്നുമില്ല. ജോലിക്ക് പോകും, തിരിച്ചു വരും, തിരിച്ചു വന്നിട്ട് പിന്നെ പുറത്തു പോയാൽ രാത്രി കുറേ വൈകിയേ വരുള്ളൂ. എവിടെ പോകണം, എന്തിനു പോകണമെന്നൊന്നും അറിയില്ല. വേറെ എന്തെങ്കിലും വല്ല തെറ്റുകുറ്റങ്ങളും അതും അറിയില്ല. എന്നാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ പക്കായിട്ട് ചെയ്യും. ഉമ്മാനെ ഭയങ്കര സ്നേഹമാണ്. എന്തെങ്കിലും ചെറിയ വയ്യായ്ക ഉണ്ടെങ്കിൽ ഉമ്മങ്ങൾ ചെയ്യേണ്ട, അത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ദീന് പറയുമ്പോൾ മാത്രം അവൻ എന്ത് ചെയ്യും, എതിർത്ത് സംസാരിക്കും. നിസ്കരിക്കൂല, വെള്ളിയാഴ്ച ഒരു ജുമയ്ക്ക് പോയാലായി എന്ന് മാത്രമാണ് ഉമ്മ പറയുന്നത്. അപ്പോൾ കല്യാണം കഴിപ്പിക്കണമെന്ന് ഉമ്മക്ക് ആഗ്രഹമുണ്ട്. ഇനി കല്യാണം അന്വേഷിക്കുമ്പോൾ തന്നെ ദീനിയായ ഒരു കുട്ടീനെ കിട്ടുമോ, ഇവൻ ഇങ്ങനെ ഇവൻ നന്നാകുമോ, കല്യാണം കഴിച്ചാലെങ്കിൽ നന്നാകുമോ എന്നൊക്കെ ഒരു സംശയത്തിലാണ് ഇവർ വല്ലാതെ വ്യവരാതിപ്പെട്ടിട്ട് എഴുതിയിട്ടുള്ളത്.
6: നല്ലൊരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവൻ്റെ വിവാഹം എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. അപ്പോൾ വിവാഹം കഴിക്കുന്ന ആൾ എപ്പോഴും എന്ത് ചെയ്യണം, തൻ്റെ കാഴ്ചപ്പാടുകൾ തുറന്നു പറയണം. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ അവനൊരു കുട്ടിനെ കല്യാണം, ഏത് തരം കുട്ടിനെ കല്യാണം കഴിക്കണം, നമുക്ക് ചോദ്യമാണല്ലോ. നിനക്ക് നല്ല ദീനുള്ളൊരു കുട്ടി വേണോ, ദീനില്ലാത്ത കുട്ടി വേണോ, എങ്ങനെയാണ് നീ ഉദ്ദേശിക്കുന്നത് ചോദിക്കുക. അപ്പോൾ ഒരു ചർച്ച ഇപ്പോൾ രൂപപ്പെട്ടു വരും. അപ്പോൾ ചില ആളുകൾ മതപരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഉദാസീനത കൊണ്ടായിരിക്കും. അതൊന്നും വലിയൊരു കാര്യമില്ല, നിസ്കരിച്ചിട്ട് എന്താ പ്രശ്നം, അകഞ്ഞ് കുറച്ച് ആകുമ്പോൾ നിസ്കരിക്കുക. അങ്ങനത്തെ ആളുകളെ ജുമാക്ക് പോയി ബാക്കി നിസ്കാരം ഒഴിവാക്കൽ അധികം ആൾ അങ്ങനത്തെ ആൾക്കാരാണ്, ഉദാസീനത. അപ്പോൾ ശരിക്കും അവൻ്റെ സുഹൃത്തുക്കാർ ഉപയോഗിച്ചിട്ട് ദീനിയായിട്ട് ഇവരൊന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് നന്നായി വരും. വിവാഹമൊക്കെ നടക്കാൻ പോകല്ലേ, നീ എന്തെങ്കിലും ഒരു പെർഫെക്റ്റ് ആവണം, ചിലപ്പോൾ നീ നിസ്കരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ വന്നാൽ അന്നേര് സഹകരിച്ച് പോകില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഉത്ബോധനത്തിലൂടെ അയാളെ കിട്ടും. അല്ല, അയാളൊരു ഒരു നിരീശ്വരത്വം, അതായത് ഒരു യുക്തിവാദം, ഒരു മതനിരാസം, അതാണ് അവനെ സ്വാധീനിച്ചത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മുസ്ലിം പെൺകുട്ടിനെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കൽ ഇസ്ലാമികമായി പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ ഇല്ലെന്നൊന്ന് അറിയണം. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് സംബന്ധമായി അറിയുന്ന ആളുകളുമായി ബന്ധപ്പെടുത്തി അവൻ ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കൊടുക്കണം. എന്തായാലും പ്രായപൂർത്തിയായ ഒരാൾ എന്നുള്ളിലേക്ക് ഉമ്മക്ക് പരിമിതികളുണ്ട്. അവൻ്റെ കാര്യം അവൻ തന്നെയാണ് കേൾക്കേണ്ടത്. പക്ഷെ ഇത്ര കാലം നിസ്കരിക്കുക നടന്നൊരാൾ എന്നുള്ളിലേക്ക് അവനൊരു തെറ്റായ വഴിക്ക് പോകുമ്പോൾ, നരകത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ഉമ്മക്ക് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അവൻ്റെ നല്ല സുഹൃത്തുക്കളെയും നല്ല ബന്ധങ്ങളെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള

0: ഇത്തരാണ് ഇപ്പോഴും ഭർത്താവിൻ്റെ അവസ്ഥ. ഞാനാണെങ്കിൽ അദ്ദേഹത്തെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പക്ഷെ അദ്ദേഹം എന്നെ പരിഗണിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോർമോണ് വരുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടും, അതെൻ്റെ ഗർഭത്തിലെ കുട്ടിയെ അത് ബാധിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തെ അവർ ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ചോദ്യം.
1: ഇത് മനുഷ്യൻ്റെ പ്രകൃതിപരമായ ഒരു കാര്യമാണത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രായപൂർത്തിയായ ആളുകൾ ഒന്നിച്ച് വിവാഹം കഴിഞ്ഞിട്ട് അവരിങ്ങനെ നെവർ മൈൻഡായി പോകണത് എന്നാണ്. അധികം ഗൾഫുകാരെക്കുറിച്ചാണ് ഈ ഒരു പരാതി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നിരന്തര സഹവാസം ഇല്ലാത്തതുകൊണ്ട് എന്താ വെച്ചാൽ, പൊതുവേ വിവാഹിതനായിട്ട് ഗൾഫ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹിതനാകാതെ ഗൾഫ് പോയാലും ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ തൽക്കാലം തൻ്റെ വൈകാരിക ശമനങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും പരിപാടികൾ അവരവിടുന്ന് തെറ്റായ നിലക്ക് ഒപ്പിക്കുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ അവിഹിത ബന്ധങ്ങളാവാം, അതല്ലെങ്കിൽ പിന്നെ പോൺ സൈറ്റുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികളാവാം. ഇതൊക്കെ ഉള്ള ആളുകൾക്ക് എന്താ പറയുക, അവരുടെ സെക്ഷ്വലായ താല്പര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ പരിമിതമാകും. അപ്പോൾ അവരെ ഭാര്യമായി വരുന്ന ആളുകൾ എന്തായിരിക്കും, അവർക്ക് ഭാര്യമാരെ അത്ര ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഭാര്യമാർക്ക് ഇത് സ്വഭാവം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവർക്ക് ഇവരില്ലാതെ പറ്റൂല. അപ്പോൾ തന്നോട് താല്പര്യമില്ലാത്ത ഒരാളെ ഭയങ്കരമായി ആഗ്രഹിച്ചിട്ടും അയാളിൽ നിന്ന് നല്ല പ്രതികരണങ്ങൾ ആഗ്രഹിച്ചിട്ടും എന്തു ചെയ്യാണ്, ദാഹിച്ച് ആശിച്ച് കഴിച്ചുവിട്ടാണ്. പക്ഷേ അവർക്ക് അവരെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, വരുമ്പോൾ അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ച് പോകും. ഇവരാ കുട്ടികളെ വളർത്തി അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഗർഭകാലഘട്ടങ്ങളിൽ ടെൻഷൻ വരുന്നത് കുട്ടികളെ ഒരുപക്ഷെ കുട്ടികൾക്ക് വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പം ടെൻഷൻ അടിക്കാതെ നല്ലത്. ഇപ്പോൾ നല്ലതെന്താണെന്ന് വിചാരിച്ചാൽ, എന്തായിരുന്നാലും ഈ ഒരു പ്രസവം കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ഒരു തീരുമാനമാക്കും. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യട്ടെ, ഗർഭിണിയാണല്ലോ, ഒരു കുട്ടിയും കൂടി ഇൻഷാല്ലാക്കൊക്കെ നമ്മളെ ഭാവിയിൽ നമ്മളെ സഹായിക്കാൻ ഈ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കുട്ടീനെ എന്ത് ചെയ്യുക, നല്ല രൂപത്തിൽ എന്ത്, ഇപ്പോൾ തൽക്കാലം ഭർത്താവ് ഇല്ലാത്ത പോലെയാണ് മനസ്സുകൊണ്ട് വിചാരിക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിലൊക്കെ സഹകരണത്തോടെ മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യുക, ഈ ഗർഭം പ്രസവിച്ച് കഴിയുന്ന സമയത്ത് ഞാനൊരു തീരുമാനത്തിലെത്തും എന്ന് എന്ത് ചെയ്യണം, തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോകാനായിരിക്കും നന്നായിരിക്കുക. തൽക്കാലം ഇപ്പം ഭർത്താവിനെ നന്നാക്കാനും ഒക്കെ പോകുക. പിന്നെ വേറൊരു കഴിവിൽ എന്താ വെച്ചാൽ, വേണമെങ്കിൽ ഒരു പരീക്ഷണം നടത്താം. ഇവരിപ്പോൾ നമ്മോട് പറഞ്ഞ ഈ വേദന ഉണ്ടല്ലോ, ഇത് ഭർത്താവിന് മനസ്സ് തട്ടുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, ഒന്ന് സങ്കടം വിഷമമൊക്കെ ആയിട്ട് അയാളെ കുറ്റപ്പെടുത്താതെ ഒരു സങ്കടം പറയലുണ്ടല്ലോ നമ്മൾ. നമ്മളിപ്പോൾ ഒരാളെ മുന്നിൽ സങ്കടം പറയാം, എങ്ങനെയാണ് ഇപ്പോൾ ഒരു കൗൺസിലറുടെ മുന്നിലെത്തി ഒരു സങ്കടം പറഞ്ഞു, ഈ പടച്ചവനെ മുന്നിൽ നമ്മൾ സങ്കടം പറഞ്ഞു. അപ്പോൾ ആ സങ്കടം പറയുമ്പോൾ നമ്മൾ വേദന പറയാം അദ്ദേഹത്തെ പ്രതിയാക്കാതെ. ഒരു പക്ഷേ അങ്ങനത്തെ ഒരു വോയിസ് അയാൾ കിട്ടാൽ ആ വോയിസ് അയാൾ കേട്ട ചിലപ്പോൾ ഒരു മനമാറ്റത്തിന് കാരണമായി തീരും. ഒന്ന് പരിശ്രമിച്ച് നോക്കുക, പ്രാർത്ഥിക്കുകയും ചെയ്യാൻ.
0: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അനവധി നിരവധി ചോദ്യങ്ങൾ ഇനിയും പരിഹരിക്കേണ്ടതുണ്ട്, മറുപടി നൽകേണ്ടതുണ്ട്. നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും എഴുതുക. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ 9544 845 840 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇൻഷാല്ലാ ഈ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പരിഗണിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഹനീഫ വണ്ടൂർ എന്നിവർ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യൂനുസിലെ 99-100 വചനങ്ങൾ കാതോർക്കാം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മുഹമ്മദ് തുനൈജി. അദ്ദേഹത്തിൻ്റെ ഇമ്പമാർന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിൽ കേട്ടത്. പ്രശസ്തരായ കാരികളിൽ ഒരാളാണ് ഖലീഫ അൽ തുനൈജി. യുഎഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ള് പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഷെയ്ഖുമാരുടെ കീഴിൽ ഉന്നത നിലവാരത്തിലുള്ള തജ്വീദ് പഠനം നടത്തുകയുണ്ടായി. അക്കാദമിക യോഗ്യതകളിലും ഏറ്റവും നല്ല പഠനം നടത്തുകയും ഖിറാഅത്ത്, സനദ് അഥവാ ഇജാസ, നിരവധി ഷെയ്ഖുകളിൽ നിന്ന് ദഅവ, ശബ്ദപരിശീലനം, പാരായണ മഖാമത്ത് എന്നിവയിൽ പ്രൊഫഷണൽ പരിശീലനം നേടിയ വ്യക്തി കൂടിയാണ് ഖലീഫ തുനൈജി. യുഎഇയിലെ പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായും ഖാരിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും പങ്കെടുക്കുന്നുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലനം നടപ്പിലാക്കിയ വ്യക്തിയാണ് ഖലീഫ തുനൈജി. ഓൺലൈൻ പാരായണ ക്ലാസുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ള് തജ്വീദ് കോഴ്സുകൾ എന്നിവ നയിക്കുന്നുണ്ട്. ഖലീഫ തുനൈജിയുടെ പാരായണത്തിൻ്റെ സവിശേഷതകൾ അദ്ദേഹത്തെ ആഗോളതലത്തിൽ ഏറെ പ്രിയങ്കരനാക്കിയിട്ടുണ്ട്. ശബ്ദത്തിൻ്റെ അതീവ ശുദ്ധിയും മനസ്സിലേക്ക് തൊടുന്ന മൃദുത്വവും മക്കാമുകളുടെ സമതുലിതവും നിയന്ത്രിതമായ ഉപയോഗവും അർത്ഥത്തോടുള്ള അനുയോജ്യമായ സ്വരഭാവവുമൊക്കെ അദ്ദേഹത്തെ ഏറെ പ്രസിദ്ധനാക്കി. അദ്ദേഹത്തിൻ്റെ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം ശ്രവിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് യൂനുസിലെ 99-100 വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്.
1: അതിൻ്റെ അർത്ഥം ഇതാണ്: നിന്റെ റബ്ബ് വേണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം മാസകലം വിശ്വസിക്കുക തന്നെ ചെയ്യുമായിരുന്നു. എന്നിരിക്കെ മനുഷ്യർ സത്യവിശ്വാസികളാകുന്നതുവരെ അവരെ നീ നിർബന്ധിക്കുകയോ? ഒരാത്മാവിനും അഥവാ വ്യക്തിക്കും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ വിശ്വസിക്കാവതല്ല, അഥവാ വിശ്വസിക്കുക സാധ്യമല്ല. ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കാത്തവരിൽ അവൻ മാലിന്യം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്നതാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അവ വളരെ അർത്ഥവത്തായ വരികളാണ്. അതായത്, ലോകത്തിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ലോകം മുഴുവൻ വിശ്വാസികളായി മാറുക എന്നതിനാണ് അവർ മുൻതൂക്കം കൊടുക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളുകൾ എന്നുള്ള നിലക്ക് പ്രവാചകന്മാരുടെ ജീവചരിത്രത്തിൽ അതെമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പാരായണം ചെയ്യപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സൂറത്തു കഹ്ഫിലൂടെ അള്ളാഹു അത് ഓർമ്മപ്പെടുത്തുന്നില്ലേ: ഓ പ്രവാചക, അങ്ങ് ജനങ്ങളെല്ലാവരും ഈമാനികളാകാത്തതിൻ്റെ പേരിൽ ഹുസ്നിലാണോ, ദുഃഖത്തിലാണോ? അതായത്, അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? എല്ലാവരും, ലോകം മുഴുവൻ ആളുകളും വിശ്വാസികളാകുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല നടപടിക്രമങ്ങളുള്ളത്. ഇപ്പം നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. അപ്പം അത് കണ്ട ആളുകൾ തന്നെ പറഞ്ഞു, എന്ത്, ഞങ്ങൾ കണ്ടു, ചന്ദ്രൻ രണ്ടായിട്ട് മാറി നിന്നു, അത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടപ്പോഴും അവരുടെ ന്യായം എന്തായിരുന്നു? ഇതൊരു സിഹ്റാണ്, ഇതൊരു മായാജാലമാണ്. അങ്ങനെ എന്തെല്ലാം മുഇജിസത്തുകൾക്ക് അവർ സാക്ഷികളായി. പക്ഷെ ആ സാക്ഷികളായിട്ട് പോലും പ്രവാചകന്മാരുടെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ തുലവും കുറവായിരുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം. അവരെന്ത് ചെയ്യും? ഇപ്പം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ്. ഇപ്പം നമ്മൾ കാലഘട്ടം നമ്മൾ മുന്നോട്ട് പോകും തോറും നിരവധിയായ മതപരമായ ആക്രമണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വിശ്വാസ സംഹിതകളെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ശരിതെറ്റുകളെ അല്ലെങ്കിൽ ന്യായാന്യായങ്ങളെ മുസ്ലിങ്ങൾ എന്ന പേരിൽ ആളുകൾ പേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ നാമധേയത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന എമ്പാടും അവസരങ്ങളുണ്ട്. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുലർത്തേണ്ടുന്ന ഒരു കാര്യമാണത്. ഒരപേക്ഷ പോലും റബ്ബിന് കൊടുക്കാതെ, അതേപോലെ തന്നെ ഒരു പണം പോലും ഒരു രസീത് പോലും അടക്കാതെ ഹിദായത്തെന്ന മഹാ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകന് ഈ ഒരു ഹിദായത്ത് കൊടുത്തിട്ടില്ല. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയ്ക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്തിനേറെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവിന് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയുടെ അടുത്തുനിന്ന് പറയുന്ന വർത്തമാനം, പ്രിയപ്പെട്ടവരെ, നമ്മൾ സീറയിൽ യഥേഷ്ടം കേട്ടിട്ടില്ലേ, ചൊല്ലു മൂത്താപ്പ, ലായിലാഹ ഇല്ലല്ല. അങ്ങനെ നിർബന്ധിച്ചിട്ട് പോലും ആ പിന്നെ മൂത്താപ്പ പോലും ഹിദായത്തിലേക്ക് വന്നില്ല. അപ്പം നമ്മളെല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാം സ്ഥാനം നിൽക്കുന്നത് അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഒരു തിരഞ്ഞെടുപ്പ് കിട്ടാത്ത ഒട്ടേറെ ആളുകളില്ലേ, സ്ഥാനം കൊണ്ടും കഴിവ് കൊണ്ടും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ടും ശ്രേഷ്ഠരായി എത്രയോ ആളുകൾ ലോകത്ത് ജീവിക്കുന്നില്ലേ, അവരാരും ഈമാനിൻ്റെ വഴികളിലേക്ക് അള്ളാഹു തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ. നമ്മൾ വിചാരിച്ചാൽ പോലും ഈമാനിലേക്ക് നമുക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല. അതല്ലേ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, ഓ നബിയെ, പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിന്റെ ഡ്യൂട്ടി. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ഒരാളുടെ മേലിലും നിനക്കെന്തില്ല, ആധിപത്യം ചെലുത്തുക എന്നുള്ളത് നിന്റെ ഡ്യൂട്ടിയേ അല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് കൃത്യമായ ഗൈഡ് ലൈൻ വന്നു. ഈ ഹിദായത്തിലേക്ക് ജനങ്ങളെല്ലാവരും വരണം എന്ന ആഗ്രഹം നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. എന്താണ് പണി? അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ച ഇനി ഒരു നബി വരാനില്ല. പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയും വന്നുപോയി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫൽ യുബല്ലിഗു ശാഹിദുൽ ഗായിബ്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു പോയൊരു ദൗത്യമുണ്ട്. നമുക്ക് കിട്ടിയ ഒരു ഹിദായത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. ആ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു ഭാഗ്യം കൊടുത്ത ആളുകൾ, ഹിദായത്തിലേക്ക് വഴി കൊടുത്ത ആളുകൾ അത് സ്വീകരിച്ച് മുന്നോട്ട് വരാം. പക്ഷെ നീ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. കാര്യം എന്താണ്? അത് നിന്റെ പക്കലല്ല. മനുഷ്യന്മാരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അത് നിന്റെ പേരിലുള്ള ഒരു ചുമതലയല്ല, അത് ആകാശലോകത്തിൻ്റെ ചുമതല മാത്രമാണ്. നീ എന്തുമാത്രമാണ് ജനങ്ങളെ നേരിൻ്റെ വഴിയിലേക്ക് വരണമെന്നാഗ്രഹിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി അഹോരാത്രം റബ്ബിനോട് ദുആ ചെയ്യുക, ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവേ എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് ഹിദായത്ത് കൊടുക്കണേ, ഭാര്യയ്ക്ക് ഹിദായത്ത് കൊടുക്കണേ. പ്രവാചക ചരിത്രത്തിൽ നമ്മളത് യഥേഷ്ടം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി മാത്രമാണ് നമുക്കുള്ളത്. അള്ള വിചാരിച്ചിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ വിശ്വാസത്തിൻ്റെ പാതയിലാകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്താണ്? അത് കൃത്യമായിട്ട് വിശദീകരിച്ച ആയത്താണ് സൂറത്ത് യൂനുസിലെ 99-100 ആയത്തുകൾ. അതുമാത്രമല്ല, സമാനമായിട്ട് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടിയാണത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ എന്താകുമായിരുന്നു, അവർ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് കടന്നുവരുമായിരുന്നു എന്ന ഒരു ഭാഗം അത് വിശുദ്ധ ഖുർആൻ എടുത്തെടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, നബിമാരുടെ ഒരു പ്രകൃതം എന്താണ്? ഈ ജനങ്ങളെന്താ സ്വീകരിക്കാത്തത്? ഈ ജനങ്ങളെന്താ ഹിദായത്തിലേക്ക് വരാത്തത്? ഇങ്ങനെ ആ ഒരു സങ്കടം, അതായത് ആ സൂറത്തു കഹ്ഫിൻ്റെ ആ അക്ഷരങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, പ്രവാചകന്റെ ശരീരത്തെ തന്നെ നഷ്ടപ്പെടുത്തി കളയുമോ എന്ന് വിചാരിക്കുമാറ് പ്രവാചകന് സങ്കടം വന്നു എന്നാണ്. ജനങ്ങളത് കേൾക്കാത്തതിൻ്റെ പേരിൽ, ഈ ദീനിലേക്ക് വരാത്തതിൻ്റെ പേരിൽ അവിടെ അള്ളാഹു സമാശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്ത്? ഓ നബിയെ, നിന്റെ ഡ്യൂട്ടി അതല്ല. നിന്റെ ഡ്യൂട്ടി എന്താണ്? ജനങ്ങളെ വിളിക്കുക. നമുക്കും അത് തന്നെയാണ്. നമ്മൾ അതുകൊണ്ടാണല്ലോ എതിർക്കുന്നത്. അതായത് ജനങ്ങളൊന്നും ഇസ്ലാമാകാത്തതിൻ്റെ പേരിൽ നമ്മൾ പോയി പൊട്ടിത്തെറിക്കുക, ഒരു ബോംബായിട്ട് പൊട്ടിത്തെറിക്കുക, അതെന്താ പാടില്ലാത്തത്? അത് നമ്മുടെ ഡ്യൂട്ടിയല്ല. അള്ളാഹുവിനാണ് ഒരു മനുഷ്യനെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും കൂടുതലുള്ള ആ ഒരു അർഹത. റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പടച്ചവൻ നമുക്ക് വിധിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുക. മാത്രമല്ല, ഇതുകൂടി നമ്മുടെ മനസ്സിൽ വേണം. എന്ത്? അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ മുഴുവൻ എന്തായിരുമായിരുന്നു, വിശ്വാസത്തിലേക്ക് വരുമായിരുന്നു എന്ന ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇനി ശ്രോതാക്കൾ കൂടി അതിലേക്ക് നമ്മളോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഭാഗം പൂർത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്.
0: നമ്മൾ വളരെ മനോഹരമായൊരു സ്ലോട്ടിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. മധുരം ഖുർആൻ എന്ന സെഷനിലെ ആ ഒരു ഖുർആൻ വചനങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ആഘോഷങ്ങളിലെ ലാളിത്യവും ആനന്ദവും സമീർ മുണ്ടേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ആഘോഷങ്ങളിലെ ലാളിത്യവും ആനന്ദവും, എഴുത്ത് സമീർ മുണ്ടേരി. ആഘോഷങ്ങളെന്നാൽ പണത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ പ്രദർശനവേദിയല്ല, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും പുതുക്കാനുള്ള അസുലഭ നിമിഷങ്ങളാണ്. നിർഭാഗ്യവശാൽ ഇന്നത്തെ കാലത്ത് വലിയ ആഘോഷങ്ങൾ കഴിഞ്ഞാലുടൻ പല കുടുംബങ്ങളും കടക്കണിയിലാവുകയോ അനാവശ്യ ഈഗോകൾ കാരണം തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് പതിവായിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ ആഘോഷമെന്നത് ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരിലും ഒരുപോലെ സന്തോഷം നിറയ്ക്കുന്ന ഒന്നായിരിക്കണം. വിശുദ്ധ ഖുർആൻ ധൂർത്തിനെതിരെയും ആഡംബരത്തിനെതിരെയും ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. തീർച്ചയായും ദുർവ്യയക്കാർ, ധൂർത്തന്മാർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാകുന്നു. അദ്ധ്യായം ഇസ്റാ വചനം 27. മറ്റൊരു സ്ഥലത്തല്ലാഹു വിശ്വാസികളുടെ ഗുണമായി പറയുന്നത്, ചെലവഴിക്കുകയാണെങ്കിൽ ധൂർത്തടിക്കുകയോ കടുംപിടുത്തം വെക്കുകയോ ചെയ്യാതെ അതിനിടയിലുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാണവർ. അദ്ധ്യായം അൽ ഫുർഖാൻ വചനം 67. ആഘോഷങ്ങളെ ധന്യമാക്കാൻ ചില ഇസ്ലാമിക പാഠങ്ങൾ ഓർക്കാം. ഒരു ചെറിയ സൽക്കാരമായാലും വിവാഹമായാലും ലാളിത്യം പാലിക്കുന്നത് ജീവിതത്തിൽ വലിയ സമാധാനം നൽകും. ആഡംബരത്തെക്കാൾ വിഭവങ്ങളുടെ ഗുണമേന്മയ്ക്കും അതിഥികളോടുള്ള ഹൃദ്യമായ സ്വീകരണത്തിനും പ്രാധാന്യം നൽകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടത്തുന്ന വിവാഹമാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം, ബർക്കത്തുള്ളത്. ലോക നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപുത്രി ഫാത്തിമയുടെ വിവാഹം പോലും എത്ര ലളിതമായിട്ടാണ് നടത്തിത്തന്നത് എന്നത് നമുക്ക് എക്കാലത്തെയും ഒരു മാതൃകയായി നിലനിൽക്കുകയാണ്. പാവപ്പെട്ടവരെ ചേർത്തുപിടിക്കുക, സന്തോഷങ്ങളിൽ എല്ലാവരെയും പങ്കുചേർക്കുക, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെയും അഗതികളെയും. അവരെ മാറ്റി നിർത്താതെ പണക്കാരെ മാത്രം പങ്കെടുപ്പിക്കുന്ന ആഘോഷങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണങ്ങളിലെ ഏറ്റവും മോശം ഭക്ഷണം ധനികർ മാത്രം ക്ഷണിക്കപ്പെടുകയും പാവപ്പെട്ടവർ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന വിവാഹ സദ്യയാകുന്നു. സ്വഹീഹുൽ ബുഖാരി. മനസ്സുകൾ തമ്മിൽ അടുപ്പിക്കുക. ആഘോഷങ്ങൾ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നേരിൽ സംസാരിക്കാനും പിണക്കങ്ങൾ മാറ്റാനുമുള്ള അവസരമാക്കുക. ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങളിൽ ആളുകൾ ഫോണിൽ ഫോട്ടോ എടുക്കുന്നതിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിലുമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിനേക്കാൾ സമയം മനുഷ്യരുടെ മനസ്സറിയാനും ബന്ധങ്ങൾ ദൃഢമാക്കാനും ഉപയോഗിക്കുക. കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടനവധി തവണ ഉണർത്തിയിട്ടുണ്ട്. ലഹരിയില്ലാത്ത ആനന്ദങ്ങൾ. ആഘോഷവേളകളിൽ അനാചാരങ്ങൾക്കോ അശ്ലീലതകൾക്കോ ലഹരിക്കോ ഒട്ടും ഇടം നൽകാതിരിക്കുക. നന്മയുടെയും പ്രാർത്ഥനയുടെയും അള്ളാഹുവിനെ ഓർക്കുന്നതിൻ്റെയും അന്തരീക്ഷത്തിൽ നടത്തുന്ന ആഘോഷമാണ് യഥാർത്ഥത്തിൽ വീട്ടിൽ കൺകുളിർമ നിലനിർത്തുന്നത്. ഇമാം ഗസ്സാലി തൻ്റെ ഹയാ ഉലൂമുദ്ദീനിൽ വിനോദങ്ങളെയും ആഘോഷങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ, ഹറാമായ കാര്യങ്ങൾ കലരാത്ത മിതമായ സന്തോഷപ്രകടനങ്ങൾ അനുവദനീയമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അത് പരിധി ലംഘിച്ച് അള്ളാഹുവിനെ മറക്കുന്ന സ്ഥിതിയിലേക്ക് മാറരുത്. ആഘോഷം കഴിഞ്ഞാലും ആ വീട്ടിൽ കടബാധ്യതകളില്ലാത്ത സന്തോഷവും സമാധാനവും ബാക്കിയുണ്ടാകണം. സാമ്പത്തികമായോ മാനസികമായോ നമ്മെ തളർത്തുന്നതാകരുത് നമ്മുടെ ഒത്തുചേരലുകൾ. കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ മനസ്സുകളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിജയം. മാതാപിതാക്കൾ മക്കൾക്ക് ഇത്തരം ലാളിത്യമുള്ള ആഘോഷങ്ങളിലൂടെ വലിയ ജീവിത പാഠങ്ങളാണ് പകർന്നു നൽകുന്നത്. പണപ്രദർശനമല്ല, മറിച്ച് മാനവികതയും ദീനിയായ മൂല്യങ്ങളുമാണ് ജീവിതത്തിൻ്റെ കാതൽ എന്നവർ ഇതിലൂടെ പഠിച്ചെടുക്കുന്നു. അള്ളാഹു നമ്മുടെ ആഘോഷങ്ങളെ ബർക്കത്തുള്ളതാക്കി മാറ്റട്ടെ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ആഘോഷങ്ങളിലെ ലാളിത്യവും ആനന്ദവും. സമീർ മുണ്ടേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840840. www.peaceradio.com.
3: ഇസ്ലാമിനെ കുറിച്ച് പൊതുസമൂഹത്തിന് ഉണ്ടാവാൻ ഇടയുള്ള വ്യത്യസ്തങ്ങളായ സംശയങ്ങൾക്കുള്ള ദൂരീകരണമാണ് ഇസ്ലാം സംശയ നിവാരണം എന്ന പ്രോഗ്രാമിലൂടെ പീസ് റേഡിയോ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിനെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വിമർശനങ്ങൾക്കുള്ള മറുപടികൾ, അവയ്ക്കുള്ള വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇസ്ലാം സംശയ നിവാരണം. ഇന്നത്തെ എപ്പിസോഡ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യനായ റായിഫ് എടക്കനാട്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എല്ലാ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ഇസ്ലാം സംശയ നിവാരണം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. വിശുദ്ധ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങളുടെ മറുപടിയാണ് ഈ സെഷനിൽ നമുക്ക് കേൾക്കാനുള്ളത്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ബഹുമാന്യനായ റായിഫ് എടക്കനാട്. ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഇസ്ലാം നീതിയുടെ മതമാണ് എന്നാണല്ലോ പറയാറുള്ളത്. ഇസ്ലാമിൽ ബഹുഭാര്യത്വം അംഗീകരിക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ബഹുഭാര്യത്വം അംഗീകരിക്കുക എന്നത് സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയല്ലേ?
5: സഹോദരന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇസ്ലാം ബഹുഭാര്യത്വം അംഗീകരിക്കുകയും ബഹുഭർത്തൃത്വം അംഗീകരിക്കുകയും ചെയ്യുന്ന എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ മറുപടിക്ക് മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ബഹുഭാര്യത്വം അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒന്നിൽ കൂടുതൽ ഇണകളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ ഈ രീതി രണ്ട് രൂപത്തിലുണ്ട്. അതിന് ഒന്നാമത് ബഹുഭാര്യത്വം എന്ന്, ഇംഗ്ലീഷിൽ പോളിഗമി എന്നാണ് വിളിക്കുന്നത്. ഒരാൾ ഒന്നിൽ കൂടുതൽ ഇണകളെ ജീവിത പങ്കാളിയാക്കുന്ന ആ സമ്പ്രദായത്തെയാണ് പോളിഗമി എന്ന് പറയപ്പെടുന്നത്. ഈ പോളിഗമി രണ്ടു തരമാണ്. ഒന്ന് പോളിഗൈനിയാണ് എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിനെയാണ് പോളിഗൈനി എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന് പോളിയാൻഡ്രിയാണ്. ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നതിനെ പോളിയാൻഡ്രി എന്ന് വിളിക്കപ്പെടുന്നു. ഇതിൽ ഇസ്ലാം നിശ്ചിത എണ്ണം സ്ത്രീകളെ കല്യാണം കഴിക്കാൻ അനുവാദം നൽകുന്ന ബഹുഭാര്യത്വം എന്ന സമ്പ്രദായത്തെ അംഗീകരിക്കുന്നു. അതേസമയം തന്നെ ബഹുഭർത്തൃത്വം പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് സഹോദരൻ ചോദിച്ച യഥാർത്ഥ ചോദ്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നത്? അത് സ്ത്രീകളോടുള്ള അനീതിയല്ലേ എന്ന ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഖുർആൻ മാത്രമാണ് ഒരു സ്ത്രീയെ മാത്രം കല്യാണം കഴിക്കണം എന്ന് പഠിപ്പിച്ച ലോകത്തിലെ ഒരേ ഒരു വേദഗ്രന്ഥം. മറ്റൊരു മതഗ്രന്ഥങ്ങളിലും ഒരു ഭാര്യ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു വേദഗ്രന്ഥവും ഇന്ന് ലോകത്തില്ല. അത് ചതുർവേദങ്ങളായാലും ഋഗ്വേദമായാലും സാമവേദമായാലും യജുർവേദമായാലും അഥർവവേദമായാലും 108 ഉപനിഷത്തുക്കളായാലും രാമായണമായാലും മഹാഭാരതമായാലും ഭഗവത്ഗീതയായാലും തൽമൂദിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും ഇതിലൊന്നും എത്ര ഭാര്യമാരെ സ്വീകരിക്കാം എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ എണ്ണം നിശ്ചയിച്ചിട്ടില്ല. ഈ മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഒരു മനുഷ്യന് ഇഷ്ടമുള്ള അത്രയും സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്നാണ് അതിൽ പരാമർശിക്കപ്പെടുന്നത്. പിന്നീടാണ് ഹിന്ദു പുരോഹിതന്മാരും ക്രിസ്ത്യൻ ചർച്ചുമൊക്കെ ഭാര്യമാരുടെ എണ്ണം ഒന്നേ പാടുള്ളൂ എന്ന് നിർണയിച്ചത്. നോക്കൂ, പുരാണങ്ങളിൽ പരാമർശിച്ച പല ഹൈന്ദവ കഥാപാത്രങ്ങൾക്കും ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കപ്പെടുന്നു. നോക്കൂ, ഉദാഹരണത്തിന് ദശരഥ മഹാരാജാവിന് രാമന്റെ അച്ഛൻ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പുരാണങ്ങളിൽ നമ്മൾക്ക് വായിക്കാം. കൗസല്യ, സുമിത്ര, കൈകേയി തുടങ്ങിയ ഭാര്യമാർ. അതേപോലെ തന്നെ കൃഷ്ണന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു എന്നതും നമ്മൾക്ക് കാണാം. അതേപോലെ സഭയുടെ തീരുമാനം വരുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളും അവർക്കിഷ്ടമുള്ള അത്ര ഇണകളെ സ്വീകരിച്ചിരുന്നു. കാരണം ബൈബിൾ വിവാഹത്തിൽ ഇണകളുടെ എണ്ണത്തിൽ ഒരു നിർണിത എണ്ണം മുൻപ് വച്ചിട്ടുണ്ടായിരുന്നില്ല. ബഹുഭാര്യത്വം, നോക്കൂ, ജൂതമതത്തിലും ഈ ബഹുഭാര്യത്വം അംഗീകരിക്കുന്നു എന്ന് കാണാം. തൽമൂദിക് നിയമപ്രകാരം അബ്രഹാമിന് 3 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. സോളമന് 100 ഭാര്യമാരുണ്ടായിരുന്നു എന്നും പറയുന്നു. ജൂതറബ്ബിയായ ജഷോം ബൻ യഹൂദ ഇതിനെതിരെ ഒരു എഡിക്റ്റ്, ഒരു നിയമം പാസാക്കുന്നതുവരെ ഈ സമ്പ്രദായം ജൂതമതത്തിലും നിലനിന്നിരുന്നു. മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ജൂതന്മാർ 1950 വരെ ബഹുഭാര്യത്വം ചെയ്തു പോന്നു എന്നതും ചരിത്രത്തിൽ നമ്മൾക്ക് കാണാം. പിന്നീട് ഇസ്രായേലിന്റെ ചീഫ് റബ്ബാനിയേറ്റ് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുന്നത് നിരോധിക്കുന്നതുവരെ ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു സമ്പ്രദായം തുടർന്നു പോന്നിരുന്നു എന്നത് നമ്മൾക്ക് മനസ്സിലാക്കാം. 1975 നടത്തിയ കണക്കെടുപ്പിൽ മുസ്ലിങ്ങൾക്കിടയിലെ ബഹുഭാര്യത്വത്തിന്റെ എണ്ണം 4.31% എങ്കിൽ ഹിന്ദുക്കൾക്കിടയിലെ ബഹുഭാര്യത്വത്തിന്റെ എണ്ണം 5.6% എന്നത് കണക്കെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സത്യമാണ്. ഇന്ത്യൻ നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ബഹുഭാര്യത്വം അനുവദിച്ചിട്ടുള്ളത്. അതേസമയം ഹൈന്ദവരിലെ ബഹുഭാര്യത്വം അനധികൃതവുമാണ്. എന്നിട്ടും മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ബഹുഭാര്യത്വം സ്വീകരിച്ചിട്ടുള്ളത് ഹിന്ദുക്കളാണ് എന്നത് നമ്മൾക്ക് കാണാം. മുൻപ് കാലത്ത് ഹിന്ദു സമൂഹത്തിലും ബഹുഭാര്യത്വം ആരും തെറ്റായി കണ്ടിരുന്നില്ല. നോക്കൂ, 1954 ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയതിന് ശേഷം മാത്രമാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി മാറിയത്. ഇപ്പോൾ ഇന്ത്യൻ നിയമമാണ് ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ, നോക്കൂ, ഒരു ഹൈന്ദവ പുരുഷന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്, നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ നിയമമാണ്. അതല്ലാതെ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ബഹുഭാര്യത്വത്തെ അംഗീകരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ മൂന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിനെ സംബന്ധിച്ച് ഖുർആൻ നിർണിത ബഹുഭാര്യത്വം അംഗീകരിക്കുന്നു. എണ്ണം നിശ്ചയിച്ച് ഇത്ര ഭാര്യമാരെ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ മാത്രമാണ് ലോകത്ത് ഒരേ ഒരു സ്ത്രീയെ മാത്രം കല്യാണം കഴിക്കാൻ പറഞ്ഞ വേദഗ്രന്ഥവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക, എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം നിങ്ങൾ വിവാഹം കഴിക്കുക. ഖുർആൻ, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ബഹുഭാര്യത്വത്തിന് യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു പുരുഷന് എത്ര സ്ത്രീകളെയും കല്യാണം കഴിക്കാമായിരുന്നു ആ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് 100 ഭാര്യമാർ വരെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എന്നാൽ ഇസ്ലാം അതിനെ നാലെണ്ണം എന്നതിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്നു. ഇസ്ലാം പുരുഷന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ വിവാഹം കഴിക്കാൻ അനുവാദം കൊടുത്തു. പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രം, അവർക്കിടയിൽ നീതി പാലിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുക. സൂറത്തു നിസാഇന്റെ അതേ സൂറത്തിന്റെ 129-ാമത്തെ വചനത്തിൽ അല്ലാഹു ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. വലൻ നസ്തതീഉ അൻ തഅദിലു ബൈന നിസാഇ വലൗ ഹറസ്തും. നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യ നീതി പാലിക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കുകയില്ല. നാളെ പരലോകത്ത് ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാത്തവരെ ഒരു പ്രത്യേക രൂപത്തിലാണ് കൊണ്ടുവരിക എന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹുഭാര്യത്വം ഇസ്ലാമിൽ ഒരു നിർബന്ധ നിയമമേ അല്ല. ഒരു പുരുഷന്റെ മതം പൂർത്തീകരിക്കണമെങ്കിൽ അവൻ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിക്കണമെന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. നോക്കൂ, ഇസ്ലാമിൽ കർമ്മങ്ങളെ മനസ്സിലാക്കുമ്പോൾ 5 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഫർള് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യം. നിർബന്ധമെന്ന് പറഞ്ഞാൽ നമസ്കാരം പോലെ, നോമ്പ് പോലെ, അങ്ങനെ സക്കാത്ത് പോലെ ഒരു മുസ്ലിം നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഒന്നാമത് ഫർള്. രണ്ടാമത്തെ കാര്യം മുസ്തഹബ്ബാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം മുബാഹാണ്, അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങളാണ്. നാലാമത്തെ കാര്യം മക്രൂഹാണ്, വെറുക്കപ്പെട്ട ചില കാര്യങ്ങളാണ്. അഞ്ചാമത്തെ കാറ്റഗറി ഹറാമാണ്, നിർബന്ധമായും നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ ഇതിൽ ബഹുഭാരിത്വം വരുന്നത് ഈ കാറ്റഗറിയിൽ, ഈ 5 വിഭാഗത്തിൽ ബഹുഭാരിത്വം വരുന്നത് നടുവിലെ മൂന്നാമത്തെ, നോക്ക് നടുവിലെ വിഭാഗത്തിലാണ്. ഏത്? അനുവദിക്കപ്പെട്ട, കേവലം ഒരു അനുവാദം എന്ന കാറ്റഗറിയിലാണ് ഈ ബഹുഭാരിത്വം എന്നത് പിന്നെ ചേർത്തിട്ടുള്ളത്. ഇതിൽ ഒരു ഭാര്യയുള്ളവരെക്കാളും നല്ലവർ, പിന്നെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവരാണ് എന്ന് പറഞ്ഞ് തരംതിരിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, വീണ്ടും നാലാമതൊരു കാരണം, എന്തുകൊണ്ടാണ് ബഹുഭർത്തൃത്വം അല്ലെങ്കിൽ ബഹുഭാര്യത്വം എന്തുകൊണ്ടാണ് ഇസ്ലാം അനുവദിക്കുന്നത് എന്നതിൻ്റെ നാലാമത്തെ ഒരു മറുപടിയും കൂടി നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് പുരുഷന്മാരെക്കാളും എണ്ണത്തിൽ കൂടുതൽ സ്ത്രീകളാണ് എന്ന സത്യം നമ്മൾ അറിയണം. അതിന് ചില കാരണങ്ങളുണ്ട്. പ്രകൃതിപരമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ അനുപാതത്തിലാണ് ഇവിടെ ജനിക്കുന്നത് എങ്കിലും പെൺകുഞ്ഞുങ്ങൾക്ക് ആൺകുഞ്ഞുങ്ങനേക്കാൾ പ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടികളെക്കാളും ശക്തമായി അസുഖങ്ങളെയും അതുപോലെ തന്നെ കീടാണുക്കളെയും പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷിയുണ്ട് എന്ന് ഇന്നത്തെ മെഡിക്കൽ ലോകം പറയുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ശൈശവ മരണം പെൺകുട്ടികളെക്കാളും കൂടുതൽ നടക്കുന്നത് ആൺകുട്ടികൾക്കിടയിലാണ്. അതുപോലെ തന്നെ യുദ്ധങ്ങൾ കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളുമായി കമ്പയർ ചെയ്യുമ്പോൾ മരണപ്പെടുന്നത് പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് സിറിയയിൽ യുദ്ധം നടക്കുമ്പോൾ സ്ത്രീകൾ ബോർഡ് വെച്ചുകൊണ്ട് പുറത്തിറങ്ങിയത്, മസ്ന വ സുലാസ വ റുബാ, ഒന്നാമതായാലും രണ്ടാമത്തായാലും മൂന്നാമത്തായാലും നാലാമത്തതായാലും ഭാര്യമാരാവാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം എന്താ? അവരുടെ ഭർത്താക്കന്മാർ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഒന്നാമത്തെ വിവാഹമായാലും രണ്ടാമത്തെ വിവാഹമായാലും ഞങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന ബോർഡ് സിറിയയിൽ നമ്മൾ കണ്ടത്. ചുരുക്കത്തിൽ നോക്കൂ, പുരുഷന്മാരെക്കാൾ ആയുർദൈർഘ്യം സ്ത്രീകൾക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ സമയത്തും ലോകത്ത് വിധവകളുടെ എണ്ണം വിഭാരിനേക്കാളും കൂടുതലാണ് എന്നതും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ പുരുഷന്മാരാണ് മുമ്പിൽ. അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും, നമ്മുടെ അയൽപ്പക്ക രാജ്യങ്ങളിലൊക്കെ പുരുഷന്മാരാണ് മുമ്പിൽ. എന്തുകൊണ്ട്? പെൺഭ്രൂണഹത്യങ്ങൾ ധാരാളം നടക്കുന്ന രാജ്യങ്ങളിൽ പുരുഷന്മാരുടെ എണ്ണം കൂടുന്നു, സ്ത്രീകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു എന്നത് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിൽ ഒരു വർഷം 1 മില്യണിലധികം പെൺഭ്രൂണഹത്യകൾ നടക്കുന്നു എന്നത് ഏറെ ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. അതോടൊപ്പം ഈ പെൺഭ്രൂണഹത്യകൾ ഇന്ത്യയിൽ നിർത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ പുരുഷന്മാരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ടാകും. നോക്കൂ, ലോകത്ത് തന്നെ സ്ത്രീകളുടെ അംഗസംഖ്യ പുരുഷന്മാരെക്കാൾ കൂടുതലാണ് എന്നത് പഠനം തെളിയിക്കുന്നു. ഉദാഹരണത്തിന്, അമേരിക്കയിൽ സ്ത്രീകൾ 7.8 മില്യൺ, ന്യൂയോർക്കിൽ മാത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ 1 മില്യൺ സ്ത്രീകൾ കൂടുതലാണ് അവിടുത്തെ പുരുഷന്മാരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, ന്യൂയോർക്കിലെ 3% പുരുഷന്മാരിൽ 1% പുരുഷന്മാർ സ്വവർഗ പ്രേമികളാണ്. അവർക്ക് വിവാഹത്തിനോടോ സ്ത്രീകളോടോ താല്പര്യമില്ലാത്തവരാണ്. അതേപോലെ തന്നെ ബ്രിട്ടനിൽ പുരുഷന്മാരെക്കാൾ 4 മില്യൺ സ്ത്രീകൾ കൂടുതലാണ് എന്നതു മനസ്സിലാക്കണം. അതേപോലെ ജർമ്മനിയിൽ പുരുഷന്മാരെക്കാൾ 5 മില്യൺ സ്ത്രീകൾ കൂടുതലാണ്. റഷ്യയിൽ 9 മില്യൺ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. ലോകത്ത് നോക്കൂ, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇങ്ങനെ നമ്മൾ അറിയുമ്പോൾ ലോകത്ത് പുരുഷന്മാരെക്കാൾ എത്ര കോടിയാണ് സ്ത്രീകളുടെ ആധിക്യമെന്നത് കൃത്യമായി ദൈവത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് ദൈവം പുരുഷനെ ഒന്നിലധികം ഭാര്യമാരെ വിവാഹം ചെയ്യാൻ അനുവാദം നൽകിയത് എന്നത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അമേരിക്കയിൽ അവിടുത്തെ ഓരോ പുരുഷന്മാരും ഓരോ സ്ത്രീകളെ വീതം കല്യാണം കഴിച്ചാലും 30 മില്യൺ സ്ത്രീകൾ ഭർത്താക്കന്മാരെ ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതേപോലെ തന്നെ ബ്രിട്ടനിൽ 4 മില്യൺ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ ലഭിക്കാതെ വരുന്നു. അതേപോലെ ജർമ്മനിയിൽ 5 മില്യൺ സ്ത്രീകളും അതേപോലെ റഷ്യയിൽ 9 മില്യൺ സ്ത്രീകളും നിലവിലെ അനുപാതമനുസരിച്ച് ഭർത്താക്കന്മാരെ ലഭിക്കാതെ വരുന്നു. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ സഹോദരി അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി കല്യാണം കഴിച്ച് അമേരിക്കയിൽ ജീവിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ സഹോദരിക്ക് അവിടെ 2 മാർഗം മാത്രമാണ് നിങ്ങളുടെ സഹോദരിക്ക് സ്വീകരിക്കാനുള്ളത്. ഒന്നുകിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച ഒരു പുരുഷന്റെ 2ാം ഭാര്യയാകുക, അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാവരുമായി ലൈംഗിക ബന്ധം സ്ഥാപിച്ച് കാമം തീർക്കുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടി, ഒരു വേശ്യയായി തീരുക എന്നതാണ്. ഇവിടെ ആലോചിച്ചു നോക്ക്, ഈ 2 മാർഗവുമല്ലാതെ മറ്റൊരു മാർഗവും അമേരിക്കയിൽ ജീവിക്കുന്ന സ്ത്രീക്ക് തൻ്റെ പുരുഷനെ ലഭിക്കാൻ ഇല്ല എന്നത് വാസ്തവമാണ്. ഇവിടെ ധാർമ്മികതയുള്ള ഏതൊരു മനുഷ്യനും ഈ സാഹചര്യത്തിൽ ബഹുഭാര്യത്വത്തെ സ്വീകരിക്കുന്നു എന്നതാണ് സത്യം. ഭൂരിഭാഗം സ്ത്രീകൾ തൻ്റെ ഭർത്താക്കന്മാരെ മറ്റു സ്ത്രീകൾക്ക് പങ്കുവച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നതും നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. പക്ഷേ ഇസ്ലാമിൽ നിനക്കിഷ്ടപ്പെട്ടത് നിന്റെ സഹോദരനും അല്ലെങ്കിൽ നിന്റെ സഹോദരിക്കും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും പൂർണ്ണമായി മുസ്ലിമാവുകയില്ല എന്നത് പഠിപ്പിക്കപ്പെടുമ്പോൾ ആ ഹദീസിനെ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ടാകുമ്പോൾ, അതായത് ഒരു പുരുഷന്റെ സാമീപ്യം ലഭിക്കണമെങ്കിൽ അവളൊരു പബ്ലിക് പ്രോപ്പർട്ടിയായി ആയിത്തീരണമെന്ന് വിധിക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ധാരാളം മുസ്ലിങ്ങൾ ഈ തിന്മയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് അവരെ, ആ സഹോദരിമാരെ തടയേണ്ടത് മുസ്ലിം സഹോദരിമാരുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും തൻ്റെ ഭർത്താക്കന്മാരെ പിന്നെ മറ്റുള്ള ഒരു സ്ത്രീയെയും കൂടി കല്യാണം കഴിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മുസ്ലിം സ്ത്രീകൾ മാറുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. 8-ാമത് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പാശ്ചാത്യ രാജ്യങ്ങളിൽ ബഹുഭാര്യത്വത്തെ എതിർക്കുന്നവർ, അത് പിന്നെ സ്റ്റാൻഡേർഡല്ല എന്ന് പറയുന്ന ആളുകൾ, പിന്നെ ഒരു പുരുഷന് ധാരാളം അവിഹിത ബന്ധങ്ങളാവാം എന്ന് സമ്മതിക്കുന്നു, വേലക്കാരികളുമായി, ഗേൾഫ്രണ്ട്സുകളുമായി, അതുപോലെ തന്നെ പബ്ബുകളിൽ പോയി മറ്റുള്ള സ്ത്രീകളുമായി അവിഹിത ബന്ധങ്ങൾ സ്ഥാപിക്കാം എന്നതിനെ ഒരിക്കലും അവര് അപരിഷ്കൃതമായി കാണുന്നില്ല എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു രംഗത്ത് സ്ത്രീകൾ അപമാനകരവും സുരക്ഷിതത്വമില്ലാത്ത ഒരു ജീവിതവും നയിക്കപ്പെടാൻ പാശ്ചാത്യ രംഗത്ത് നിർബന്ധിതരാകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതേ സമൂഹം തന്നെയാണ് ഒരു പുരുഷൻ, അതായത് അവിഹിത ബന്ധങ്ങൾ അനുവദിക്കുന്ന ഇതേ സമൂഹം തന്നെ ഒരു പുരുഷൻ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നും അപമാനകരമാണ് എന്നും പ്രഖ്യാപിക്കപ്പെടുന്നു. ബഹുഭാര്യത്വത്തിലൂടെ ഇസ്ലാം സ്ത്രീക്ക് അഭിമാനവും അന്തസ്സും വകവെച്ചു കൊടുക്കുന്നു. നോക്കൂ, ഭർത്താവിന് ലഭിക്കാത്ത ഒരു സ്ത്രീക്ക് മുമ്പിൽ രണ്ട് മാർഗമേ ഉള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകിൽ വിവാഹിതനായ ആളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയെ പോലെ ജീവിതം നയിക്കുക, അവിഹിത ബന്ധം നടത്തുക, സെക്സ് നോട്ട് ഒബ്ലിഗേഷൻ എന്നത് സ്വീകരിക്കുക. ആ ഒരു ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കടപ്പാടുകളും അല്ലെങ്കിൽ ആ രൂപത്തിൽ ബാധ്യതകളുമില്ലാത്ത സെക്സിൽ ഏർപ്പെടുക. ഇതിൽ ഇസ്ലാം സ്ത്രീകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് ബഹുഭാര്യത്വം അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവളുടെ അന്തസ്സും അവളുടെ ആഭിജാത്യവും നിലനിർത്തുകയും അവളെ ഇസ്ലാം ആദരിക്കുകയും ചെയ്യുന്നു, അവിഹിത ബന്ധങ്ങളെ എതിർക്കുകയും ചെയ്യുന്നു. ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിക്കാൻ ഇനിയും ധാരാളം കാരണങ്ങൾ ഉണ്ട് എങ്കിലും അതിൽ പ്രധാനമായത് സ്ത്രീകളുടെ ചാരിത്രിക സംരക്ഷണമാണ്. അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ അനുവദിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പുരുഷന് പിന്നെ ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ പാടില്ല, ബഹുഭർത്തൃത്വം അനുവദിക്കാത്തത് സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയല്ലേ എന്നും ചില ആളുകൾക്ക് ചോദിക്കാം. ധാരാളം ആളുകൾ മുസ്ലിങ്ങൾ വരെ പുരുഷന് ഒന്നിലധികം ഇണകളെ സ്വീകരിക്കുന്നതിൽ അല്ലെങ്കിൽ അതേസമയം ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഇണകൾ ഉണ്ടാകുന്നതിലെ പ്രശ്നം എന്താണ്, ആ ചോദ്യത്തിലെ അല്ലെങ്കിൽ ആ ഒരു പിന്നെ ആ കാര്യത്തിലെ ലോജിക്ക് എന്താണ് എന്ന് ചോദിക്കുന്നു പല ആളുകളും. ഇതിനുള്ള മറുപടി നാം ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ നീതിയും തുല്യതയുമാണ്. അള്ളാഹു പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പക്ഷേ രണ്ടു കൂട്ടർക്കും വ്യത്യസ്ത കഴിവുകളും വ്യത്യസ്ത ഉത്തരവാദിത്വങ്ങളുമാണ് നൽകിയിട്ടുള്ളത് എന്നും ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീയും പുരുഷനും ശാരീരികമായും മാനസികമായി രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന് സമത്വവാദികളായ ആളുകൾ മനസ്സിലാക്കണം. രണ്ടു കൂട്ടർക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം, സ്ത്രീക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം ഒരു സ്ത്രീ എന്ന നിലക്ക് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അവരുടെ സമൂഹത്തിൽ ഒരു സ്ത്രീയുടെ പങ്ക് അതുപോലെ തന്നെ പുരുഷന്റെ പങ്കും രണ്ടും രണ്ടാണ് എന്നും ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നു. ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇൽ 4-ാം അധ്യായം 22 മുതൽ 24 വരെ ഏതൊക്കെ സ്ത്രീകളെയാണ് ഒരു പുരുഷൻ കല്യാണം കഴിക്കാൻ പാടുള്ളത് പാടില്ലാത്തത് എന്ന് പറയുന്നിടത്ത് വിവാഹബന്ധത്തിൽ ഇരിക്കുന്ന ഒരാൾ വിവാഹം കഴിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ബഹുഭർത്തൃത്വം ഇസ്ലാം അത് നിരോധിക്കപ്പെടുന്നു ഖുർആനിൻ്റെ ആയത്തിലൂടെ എന്നത് വളരെ വ്യക്തം. എന്തുകൊണ്ടാണ് ഇസ്ലാം ബഹുഭർത്തൃത്വം എതിർക്കുന്നു എന്നത് നമ്മൾക്ക് നോക്കാം. എന്താണ് അതിൻ്റെ പിന്നിലുള്ള യുക്തി? ഒന്ന്, ഒരു പുരുഷൻ ഒന്നിൽ കൂടുതൽ ഭാര്യമാർ ഉണ്ടെങ്കിലും ജനിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ആരാണ് എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അതിന് ബഹുഭാര്യത്വം ഒരു തടസ്സമല്ല. അതേസമയം നോക്കൂ, ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ജനിക്കുന്ന കുട്ടിയുടെ അമ്മയെ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ, അച്ഛൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധ്യമല്ല. ഇസ്ലാം രക്ഷിതാക്കളുടെ വ്യക്തതയ്ക്ക് ഐഡന്റിറ്റിക്ക് അമിത പ്രാധാന്യം നൽകുന്നു. അച്ഛനായാലും അമ്മയായാലും സൈക്കോളജിസ്റ്റുകളായ ചില ആളുകൾ പറയുന്നത് രക്ഷിതാക്കൾ ആരാണ് എന്ന് തിരിച്ചറിയാത്ത കുട്ടികൾ മാനസികപരമായി ഏറെ പിരിമുറുക്കങ്ങളും അതുപോലെ തന്നെ അസ്വസ്ഥതകളും അനുഭവിക്കുന്നു മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് അച്ഛനാരാണ് എന്നറിയാത്ത കുട്ടികൾ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ കടിമപ്പെടുന്നു എന്ന് ചില സൈക്കോളജിസ്റ്റുകൾ അവരുടെ പഠനത്തിലൂടെ നമ്മൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു തരുന്നു. പലപ്പോഴും അവരെ സന്തോഷം നഷ്ടപ്പെട്ട കുട്ടികളായി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് വ്യഭിചാരികളുടെ മക്കളെ അനാരോഗ്യമുള്ള അവസ്ഥയിൽ നാം കാണുന്നത്. കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ നോക്കൂ, രണ്ടാമത് ബഹുഭർത്തൃത്വത്തിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് എന്ന് ചോദിച്ചാൽ, കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ അമ്മയുടെ പേര് നമ്മൾക്ക് നൽകാം, പക്ഷേ അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ, പുരുഷന്റെ പേരുകൾ പറയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ രണ്ടാമത്തൊരു കാരണം, എന്തുകൊണ്ട് ബഹുഭർത്തൃത്വം ഇസ്ലാം എതിർക്കുന്നു എന്നതിൻ്റെ പ്രായോഗികമായ കാരണം, സ്ത്രീകളുമായി പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതൽ ഒന്നിൽ കൂടുതൽ ഇണകളെ സ്വീകരിക്കാനുള്ള മാനസിക പക്വത പുരുഷനാണ് ഉള്ളത് എന്നത് നമ്മൾക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ബയോളജിക്കലി ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിലും ഭാര്യമാരോടുള്ള തൻ്റെ കടമകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതും വാസ്തവമാണ്. അതേസമയം നോക്കൂ, ഒന്നിൽ കൂടുതൽ ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരെ സ്വീകരിക്കുമ്പോൾ അവർക്ക് എല്ലാവരുടെയും മുമ്പിൽ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വരുന്നു എന്നത് പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. നോക്കൂ, നമ്മുടെ പുരാണങ്ങളിലൊക്കെ പാഞ്ചാലിയും അതുപോലെ തന്നെ ഭീമനും അർജുനനുമായുള്ള സംഭവങ്ങളൊക്കെ പറയുന്നിടത്ത് പിന്നെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ട് എല്ലാവരെയും ഒരുമിച്ച് പരിഗണിക്കുന്നതിൽ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾ പലപ്പോഴും പിന്നെ പല മാനസികാവസ്ഥയിലും അഭിമുഖീകരിക്കേണ്ടി വരും. ശാരീരികമായി അവർക്ക് പിന്നെ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നു, അത് മാനസികപരമായി പിന്നെ അവരെ പിടികൂടുകയും ചെയ്യുന്നു. ആ മാനസികപരമായിട്ടുള്ള ആ അവസ്ഥാവിശേഷങ്ങൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ ഭർത്താക്കന്മാരെയും ഒരുപോലെ സംതൃപ്തിപ്പെടുത്താൻ അവർക്ക് സാധിക്കാതെ വരികയും അവരുടെ ജീവിതം ദാമ്പത്യ ജീവിതം പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. നാലാമത്, ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ പുരുഷന്മാർ ഭർത്താക്കന്മാരായി ഉണ്ടാകുന്നു എങ്കിൽ അതിൽ ലൈംഗികജന്യ രോഗങ്ങൾക്ക് സാധ്യതകൾ ഏറെയാണ് എന്ന് പഠനങ്ങൾ പറയുന്നു, പഠിപ്പിക്കുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമുക്ക് കാരണങ്ങളാണ്. ബഹുഭർത്തൃത്വത്തിൻ്റെ പ്രയാസങ്ങൾ പിന്നെ ഒരുപാട് കാരണങ്ങൾ, എന്തുകൊണ്ട് ബഹുഭർത്തൃത്വം ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാരണങ്ങളാണ്. ഇനിയും ധാരാളം കാരണങ്ങളുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മനുഷ്യൻ്റെ പിന്നെ നന്മയും, മനുഷ്യന് എന്താണ് നന്മ എന്താണ് തിന്മ എന്നത് പൂർണ്ണമായും അറിയുന്നത് മനുഷ്യനെക്കുറിച്ചറിയുന്ന, മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കുറിച്ചറിയുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് മനുഷ്യന് വേണ്ടി അവതരിപ്പിച്ച മതം ഇസ്ലാം. അത് മനുഷ്യ പ്രകൃതിക്ക് ഇണങ്ങിയ മതമാണ്. ആ മനുഷ്യ പ്രകൃതിക്ക് ഇണങ്ങിയ മതമായ ഇസ്ലാം ബഹുഭാര്യത്വം അംഗീകരിക്കുകയും ബഹുഭർത്തൃത്വം നിരോധിക്കുകയും ചെയ്തത്. എന്തുകൊണ്ട്? ഫഖിം വജ്ഹക ലിദ്ദീൻ ഹനീഫ ഫിത്റത്തുല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാ ദാലിക ദീനുൽ ഖയ്യിം. ആകയാൽ സത്യത്തിൽ നേരെ നിലകൊള്ളുന്നവനായിട്ട് നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അല്ലാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതിയത്രേ അത്. അപ്പോൾ മനുഷ്യന്റെ പ്രകൃതിക്ക് യോജിച്ച മതമാണ് ഇസ്ലാം. ആ മതം എന്തുകൊണ്ട് ബഹുഭാര്യത്വത്തെ അംഗീകരിക്കുന്നു, ബഹുഭർത്തൃത്വത്തെ എതിർക്കുന്നു എന്നത് ആ ചോദ്യത്തിൻ്റെ മറുപടിയായി നാം മനസ്സിലാക്കിക്കഴിഞ്ഞു. പഠിക്കുക, അറിയുക, കൂടുതൽ പഠനത്തിന് വിധേയമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ മറുപടിയായി എന്ന് പ്രതീക്ഷിക്കുന്നു.
4: ഇന്നത്തെ ഈ സെഷനിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യം, ബഹുഭാര്യത്വം അംഗീകരിക്കുക എന്നത് സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയല്ലേ എന്നതാണ്. ഒരിക്കലും അത് അനീതിയല്ല എന്നും, ഇസ്ലാം പ്രകൃതി മതമായതുകൊണ്ട് തന്നെ മനുഷ്യപ്രകൃതം മനസ്സിലാക്കിക്കൊണ്ടുള്ള നിയമങ്ങളും വ്യവസ്ഥകളുമാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്ന വളരെ സുപ്രധാനമായ ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഈ സെഷനിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബഹുമാനായ സുഹൃത്ത് റായിഫ് എടക്കനാടാണ് ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ളത്. അള്ളാഹു അവന്റെ പരിശുദ്ധ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖാണ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ഇസ്ലാം സംശയ നിവാരണം. ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുന്നു.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840, www.peaceradio.com.
1: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
1: ശ്രോതാക്കളെ, ഇനി യുഗചരിതം പ്രോഗ്രാമിന്റെ സമയമാണ്. ഫദ്ലുൽ ഹഖ് ഉമരി ആമയൂർ അദ്ദേഹം രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രത്തിന്റെ ഒന്നാം ഭാഗത്തിൽ പീഡന പർവം, ഈ ഒരു ഭാഗമാണ് സിദ്ദീഖ് സ്വലാഹി അവതരിപ്പിക്കുന്നത്.

0: വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ തുടർച്ച കേൾക്കാം. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെടുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്തതുപോലെ അവിടുത്തെ അനുചരന്മാരും പീഡിപ്പിക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മസ്ജിദുൽ ഹറാമിൽ പ്രസംഗിക്കുവാൻ വേണ്ടി എഴുന്നേറ്റു നിന്നു. മുശരിക്കുകൾ അദ്ദേഹത്തെ അടിച്ചു. ഉത്ബത്തു ബിനു റബീഅ ആയിരുന്നു അദ്ദേഹത്തെ അടിച്ച ഒരു വ്യക്തി. തന്റെ രണ്ടു ചെരിപ്പുകൾ ഊരിക്കൊണ്ടായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് അയാൾ അടിച്ചത്. മൂക്കും മുഖവും വേർതിരിച്ച് അറിയാതെയായി എന്ന് ചരിത്രം പറയുന്നു. മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു മുസ്ലിമായ വിവരം അദ്ദേഹത്തിന്റെ മാതാവ് അറിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും പുറത്താക്കി. സുഖലോലുപതയിൽ കഴിഞ്ഞിരുന്ന ഒരു യുവാവായിരുന്നു അദ്ദേഹം. പക്ഷേ വിശപ്പടക്കാൻ പോലും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അബ്ദുല്ലാഹിബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു മസ്ജിദുൽ ഹറാമിൽ വെച്ച് വിശുദ്ധ ഖുർആൻ ഉറക്കെ പാരായണം ചെയ്തു. മുശരിക്കുകൾ അദ്ദേഹത്തെ ശക്തമായി അടിക്കുകയും അദ്ദേഹത്തിന്റെ മുഖത്ത് അടിയുടെ പാടുകൾ വീഴുകയും ചെയ്തു. മറ്റൊരാളും അനുഭവിച്ചിട്ടില്ലാത്ത പീഡനങ്ങളും പ്രയാസങ്ങളുമാണ് ബിലാലുബിനു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി അനുഭവിച്ചത്. കാരണം അദ്ദേഹം ഒരു അടിമയായിരുന്നു. ഉമയ്യത്തുബിനു ഖലഫ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറിട്ട് കെട്ടി. എന്നിട്ട് മക്കയിലെ കുട്ടികൾക്ക് അവിടുത്തെ മലനിരകളിലൂടെ വലിക്കുവാൻ വേണ്ടി കൊടുത്തു. മക്കയിലെ മണൽ ചൂടുപിടിക്കുമ്പോൾ ബിലാലിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരികയും അവിടെ കിടത്തി വലിയ പാറക്കല്ലുകൾ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കയറ്റിവെക്കുകയും ചെയ്യുമായിരുന്നു. ഈ അവസ്ഥയിൽ നീ മരണപ്പെടും, അതല്ലെങ്കിൽ മുഹമ്മദിന്റെ മതത്തെ നീ നിഷേധിക്കണം എന്നായിരുന്നു അവർ ബിലാലിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ പാറയേക്കാൾ വലിയ ഈമാനിനെ നെഞ്ചേറ്റിയ ബിലാലിന്റെ മറുപടി അഹദ് അഹദ് അള്ളാഹു ഏകൻ എന്നായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കാണുകയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വില കൊടുത്തു വാങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിൽ മോചിപ്പിക്കുകയും ചെയ്തു. ഖബ്ബാബ് ബിനു അറത് റളിയല്ലാഹു അൻഹുവിനെ മുശരിക്കുകൾ വ്യത്യസ്തമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി. അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് വലിയ കല്ലുകൾ കയറ്റിവെച്ചു. അദ്ദേഹത്തെ തീക്കനലിൽ കയറ്റിവെച്ചു. അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ കരിച്ചുകളഞ്ഞുകൊണ്ടല്ലാതെ തീക്കനലുകൾ അണഞ്ഞിരുന്നില്ല. ബനു മഖ്സൂം ഗോത്രത്തിലെ അടിമയായിരുന്നു അമ്മാറുബിനു യാസിർ റളിയല്ലാഹു അൻഹു. അമ്മാറും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ഇസ്ലാം സ്വീകരിച്ചു. മക്കയിലെ മണലാരണ്യം ചൂടുപിടിച്ചാൽ അവർ അദ്ദേഹത്തെ അങ്ങോട്ടു കൊണ്ടുപോകുകയും ചുട്ടുപഴുത്ത മണലിൽ കിടത്തി വ്യത്യസ്തങ്ങളായ ശിക്ഷകൾക്ക് വിധേയമാക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ യാസിർ കുടുംബം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കെ അവർക്ക് അരികിലൂടെ നബി കടന്നുപോയി. അപ്പോൾ ഇപ്രകാരം പറഞ്ഞു, യാസിർ കുടുംബമേ, ക്ഷമിച്ചുകൊള്ളുക. നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം സ്വർഗമാണ്. ശിക്ഷയുടെ കാഠിന്യത്താൽ യാസിർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുഹ്യസ്ഥാനത്തിലൂടെ അബൂജഹൽ കുന്തം കുത്തിക്കയറ്റി. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒന്നാമത്തെ രക്തസാക്ഷിയായിരുന്നു അവർ. ആമിറുബിനു ഫുഹൈറ റളിയല്ലാഹു അൻഹു, ഹമാമ ഉമ്മു ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂ ഫഖീഹ റളിയല്ലാഹു അൻഹു, സംബുറ റളിയല്ലാഹു അൻഹു, നഹദിയ റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരായിരുന്നു പീഡിപ്പിക്കപ്പെട്ട മറ്റു ചില ദുർബലർ. ഇവർക്ക് പുറമെ മക്കയിൽ വെച്ചുകൊണ്ട് മറ്റു പലരും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉസ്മാനുബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സുബൈറുബിനു അവ്വാം, സൈദുബിനു സൈദ്, ഖാലിദ് ബിനു സഈദ് ബിനു ആസ് റളിയല്ലാഹു അൻഹും തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം. ഇസ്ലാമിക പ്രബോധനം നിർത്തൽ ചെയ്യാൻ ഖുറൈശികൾക്ക് കഴിയാതെ വരികയും മുഹമ്മദ് നബി അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഖുറൈശികളിലെ നേതാക്കന്മാർ ഒരുമിച്ചു കൂടുകയും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള യുദ്ധം ശക്തിപ്പെടുത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. മുഹമ്മദിനെ പിൻപറ്റുന്ന ആളുകൾക്കെല്ലാം ശക്തമായ പീഡനങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകൾ എല്ലാ ഗോത്രക്കാർക്കും അവർ നൽകി. മുസ്ലിങ്ങളുള്ള ഗോത്രക്കാർക്കെതിരെ അവർ രംഗത്തിറങ്ങുകയും പലരെയും തടഞ്ഞുവെക്കുകയും ചെയ്തു. പലരെയും മർദ്ദിച്ചു. ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു. പ്രതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു എന്നത് മാത്രമായിരുന്നു അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽ അവർ അഥവാ മർദ്ദകർ ചുമത്തിയ കുറ്റം. ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേൽ ആധിപത്യം ഉള്ളവനുമായ അള്ളാഹുവിൽ അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. സൂറത്തുൽ ബുറൂജ് 8-9 വചനങ്ങൾ. വിശ്വസിച്ച ആളുകൾക്കായിരുന്നു വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത്. അള്ളാഹു സുരക്ഷിതരാക്കിയവർ രക്ഷപ്പെടുകയും ചെയ്തു. മുഹമ്മദ് നബിയെ അള്ളാഹു അബൂത്വാലിബ് വഴി സഹായിച്ചു. കാരണം തന്റെ ജനതയിലെ കാര്യപ്പെട്ട വ്യക്തിയായിരുന്നു അബൂത്വാലിബ്. സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും മർദ്ദിക്കുകയും പിന്നീട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർക്ക് നരകശിക്ഷയുണ്ട്. തീർച്ച, അവർക്ക് ചുട്ടുകരിക്കുന്ന ശിക്ഷയുണ്ട്. സൂറത്തുൽ ബുറുജ് വചനം 10. ഖുറൈശികൾ തന്നെയായിരുന്നു നബിയോടും നബിയോടൊപ്പം വിശ്വസിച്ച ആളുകളോടും ഏറ്റവും പ്രകടമായ നിലക്കുള്ള പീഡനമുറകൾ സ്വീകരിച്ചത്. അബൂലഹബ്, അബൂജഹൽ, അബൂ സുഫിയാൻ, ഹക്കം ഇബ്നു അബിൽ ആസ്, ഉഖബത്തുബിനു അബി മുഈത്ത്, വലീദ് ബിനു മുഗീറ, ആസ് ബിനു വായിൽ, ഉമയ്യത്തുബിനു ഖലഫ്, ഉബയ്യുബിനു ഖലഫ്, അസ്വദ് ബിനുൽ മുത്തലിബ്, അസദ് ബിനു അബ്ദുൽ യഗൂസ് തുടങ്ങിയവരായിരുന്നു അവരെ മർദ്ദിച്ചവരിൽ പ്രധാനികൾ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ മറ്റൊരു അധ്യായം കേൾക്കാം.
1: ബറകല്ലാഹു ഫീക്. യുഗചരിതം ഇവിടെ സമാപിക്കുകയാണ്. ഫളൽ ഹഖുമരി ആമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രത്തിന്റെ ഒന്നാം ഭാഗത്തിൽ പീഡനപർവം എന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين وبعد സഹോദരൻ മാരെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരെ, ചുവരെഴുത്തെന്ന നമ്മുടെ ഈ തുടർ പങ്ക്തിയിൽ കഴിഞ്ഞ വാരം തഹ്കീം എന്ന പേരിൽ ചരിത്രത്തിൽ വിശ്രുതമായ ഒരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അലി റളിയല്ലാഹു തആല അൻഹു നിശ്ചയിച്ചതനുസരിച്ച് അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു തആല അൻഹു നിശ്ചയിച്ചതുപ്രകാരം അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹും സഹാബികളിൽ പ്രമുഖരായവരുടെയും ധാരാളം വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ ഒരു വിധി തീർപ്പ് നടത്തിയത്, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതാണ് തഹ്കീം, വിധിക്കുവാൻ മുആവിയ അംറിനെയും അലി അബൂ മൂസൽ അഷ്അരിയെയും നിശ്ചയിച്ചത്, അങ്ങനെ അവർ വിധിച്ചത്. ഈ സംഭവമാണ് നമ്മൾ കഴിഞ്ഞ പരിപാടിയിൽ മനസ്സിലാക്കിയത്. അതിൽ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്, അത് വ്യാജമാണെന്നും എന്താണ് തഹ്കീം എന്ന വിഷയത്തിൽ വിധിതീർപ്പായി സ്ഥിരപ്പെട്ടതെന്നും നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഈ പംക്തിയിൽ ഇവിടെ നമ്മൾ തഹ്കീമിനെ തുടർന്ന് അലി റളിയല്ലാഹു അൻഹുവിനെതിരിൽ അദ്ദേഹത്തിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന ഒരു വിഭാഗം പുറപ്പെട്ട് അവർ അദ്ദേഹത്തിനെതിരിൽ ഉന്നയിച്ച ഒരാരോപണം, അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു സിഫീൻ യുദ്ധത്തിനും തഹ്കീമിനും ശേഷം അദ്ദേഹത്തിൻ്റെ ഭരണ ആസ്ഥാനമായിരുന്ന കൂഫയിലേക്ക് മടങ്ങി. അദ്ദേഹം മടങ്ങിയതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കക്ഷിയിൽപ്പെട്ട ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരിൽ പുറപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിനെതിരിൽ പുറപ്പെട്ട ആ വിഭാഗമാണ് ഖവാരിജുകൾ. ഖവാരിജുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പുറപ്പെടുകയുണ്ടായിട്ടുണ്ടെങ്കിലും അവർ ഒരു സംഘടനയായി, സംഘടിതമായി നിലയുറപ്പിച്ചത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്. അതും ഈ തഹ്കീം സംഭവത്തിന് ശേഷം. അവർ തഹ്കീമിനെ പാടെ നിരാകരിക്കുകയുണ്ടായി. തഹ്കീം യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അതിൽ മുസ്ലിമീങ്ങൾ ഒന്നിക്കുവാനും മുസ്ലിം രക്തം സംരക്ഷിക്കപ്പെടാനുമുള്ള വിളംബരമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അലി റളിയല്ലാഹു തആല അൻഹും മുആവിയ റളിയല്ലാഹു തആല അൻഹും രണ്ട് ഭാഗങ്ങളിലായി, അവരുടെ കീഴിൽ അണിനിരുന്നവർ രണ്ട് കക്ഷികളായി പോരാടുന്ന ഒരു സ്ഥിതിവിശേഷം. അതും ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകരെ പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കണമെന്ന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആവശ്യപ്രകാരം, അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്, അദ്ദേഹം ഖിലാഫത്തിൽ ഉറച്ച് സ്ഥിതിഗതികൾ ശാന്തമായി, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ പിടികൂടിയതിന് ശേഷം അവരെ ശിക്ഷിക്കാം എന്ന അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിപ്രായപ്രകാരവും, രണ്ട് വിഭാഗവും ഒന്നിക്കുക, പ്രശ്നങ്ങൾ ഒതുക്കുക, രക്തങ്ങൾ സംരക്ഷിക്കപ്പെടുക തുടങ്ങിയ മഹനീയ ലക്ഷ്യങ്ങളായിരുന്നു തഹ്കീമിൽ സാക്ഷാത്കൃതമായത്. അത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ ഈ തഹ്കീമിനെ അനിസ്ലാമിക പ്രവൃത്തിയും അത് കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും പ്രവൃത്തിയുമായിട്ടാണ് ഖവാരിജുകൾ മനസ്സിലാക്കിയത്. അതിനാൽ തന്നെ അവർ തഹ്കീമിനെ പാടെ നിഷേധിച്ചു, അവർ തള്ളിക്കളഞ്ഞു. തഹ്കീമിനെ തള്ളിയ ഈ ഖവാരിജ് അന്ന് അവർ വിളിച്ചു പറഞ്ഞത് ലാ ഹുക്മ ഇല്ലാ ലില്ലാ, വിധികർത്തൃത്വം അള്ളാഹുവിന് അല്ലാതെ മറ്റാർക്കുമില്ല. ഈ വിഭാഗം ആളുകൾ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെതിരിൽ പള്ളികളിലും മറ്റും ശബ്ദകോലാഹലമുണ്ടാക്കി. പള്ളികളിൽ എഴുന്നേറ്റ് അവർ ആർത്തു വിളിച്ചു, അതേപോലെ ആളുകൾക്കിടയിലും അവർ ആർത്തു വിളിച്ചു, ലാ ഹുക്മ ലില്ലാ ഇല്ലാ ലില്ലാ, ലാ ഹുക്മ ഇല്ലാ ലില്ലാ, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. അലിയാർക്കെതിരിൽ ആളുകളെ ഇളക്കിവിടാനും ആളുകളിൽ തീവ്രചിന്ത വളർത്താനും തഹ്കീമിൽ ആളുകളിൽ വിരക്തി ജനിപ്പിക്കാനും ഈ വിഭാഗം ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അത്തരുണത്തിലാണ് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹ ബാത്തിൽ, ഹഖ്ഖിൻ്റെ വചനമാണത്, ലാ ഹുക്മ ഇല്ലാ ലില്ലാ. പക്ഷേ അത് വിളിച്ചു പറയുന്നതിലൂടെയും അതിവിധം പ്രഖ്യാപിക്കുന്നതിലൂടെയും നിരർത്ഥകതയാണ്, അസത്യമാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, വിധികർത്തൃത്വം അള്ളാഹുവിനെന്നുള്ളത് ഹക്കാണ്, ഹക്കിൻ്റെ വചനവുമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ഇനി ലഹുക്കുമോ ഇല്ലാ ലില്ലാ, വിധികർത്തൃത്വം അത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. എന്നാൽ അത് വിളിച്ചു പറഞ്ഞ് ബാത്തിലായ അസത്യമായ കാര്യമാണ് തീവ്രവാദികളായ ഈ ഖവാരിജുകൾ ഉദ്ദേശിക്കുന്നത്. അത് അലി റളിയല്ലാഹു തആല അൻഹു അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അലിയാരുടെ ഈ കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്നത് പിന്നീട് ലോകർക്ക് ഒരു ഉപമയായി പറയപ്പെടുന്ന ഒരു ആപ്തവാക്യമായി അറിയപ്പെടുന്ന വചനമാണ്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന് മാത്രമായ ഹുക്മിൽ ആളുകളെ വിധികർത്താക്കളായി നിശ്ചയിച്ചതിലൂടെ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി. അലിയിനെ കൂട്ടാക്കുന്നവരും അംഗീകരിക്കുന്നവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തവരും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി. ഇതൊക്കെയാണ് ഖവാരിജുകളുടെ ജൽപ്പനങ്ങൾ. അതുകൊണ്ടാണ് അവർ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അരുംകൊല നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ പൂർണ്ണ ഗർഭിണിയായിരിക്കെ അവരുടെ വയറ് പുലർത്തി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് ആ മഹദിയെയും കൊലപ്പെടുത്തിയത്. അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബിനെ അവർ വധിക്കുകയും ഭാര്യയെ ഇവ്വിധം വധിക്കുകയും ചെയ്തപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ഈ ഖവാരിജുകളോട് ചോദിക്കുന്നുണ്ട്, മൻ ഖതലഹു. അപ്പോൾ ഖവാരിജ് അദ്ദേഹത്തോട് പ്രതികരിച്ചത്, കുല്ലുന ഖതൽന, ഞങ്ങളെല്ലാവരും കൂടിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബിനെ വധിച്ചത്. ചരിത്രത്തിൽ കാണാം, നഹ്റുവാനിൽ അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളോട് യുദ്ധം ചെയ്തത് ഈ ഒരു സംഭാഷണത്തെ തുടർന്നുകൂടിയാണ് എന്ന്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹുവിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും മഹത്തുക്കളായ സഹാബികളെയും അവർ ഇസ്ലാമിന് പുറത്തെന്നും കുഫറിൻ്റെ വാക്താക്കളെന്നും ഈ ഖവാരിജ് അന്ന് വിധിയെഴുതി. അതിനവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ലാ ഹുക്മ ഇല്ലാ ലില്ലാ, വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാകുന്നു എന്നതാണ്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അള്ളാഹുവിൻ്റെ വിധികർത്തൃത്വത്തെ നിഷേധിക്കുകയോ ആ വിധികർത്തൃത്വമാണ് താൻ നിർവഹിക്കുന്നതെന്ന് വിശ്വസിക്കുകയോ അത് പറയുകയോ അപ്രകാരം പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പ്രത്യുത അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച വിധി നടത്തലും വിധി തേടലുമാണ് അലി റളിയല്ലാഹു തആല അൻഹു ചെയ്തിട്ടുള്ളത്. അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളോട് യുദ്ധം ചെയ്തതിൽ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദും ആയിഷ ഉമ്മുൽ മുഅ്മിനൂനും റളിയല്ലാഹു അൻഹു ജമീഅ നടത്തിയ ഒരു സംഭാഷണം ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ ഉബൈദുല്ലാഹി ഇബ്നു ഇയാബ് അൽഖാരി പറയുകയാണ്, ഞങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഇരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് വരുമ്പോൾ തഹ്കീമിൻ്റെ സംഭവവും ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹു വധിക്കുകയും ചെയ്തതിൽ പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗമനം. ആയിഷ റളിയല്ലാഹു തആല അൻഹ ആഗതനായ അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദിനോട് ചോദിക്കുകയാണ്, യാ അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് ഹൽ അൻത സാദിഖി അമ്മാ അസ്അലുക അൻ തുഹദ്ദിസുനി അൻ ഹാഉലായിൽ ഖൗം അല്ലദീന ഖതലഹും അലി. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് ചോദിക്കുന്നതിൽ നീ എന്നോട് സത്യം പറയുമോ? അലി വധിച്ച ഇവർ അഥവാ ഖവാരിജുകൾ അവരെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞാലും. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രതികരിച്ചു, വമാലിയല അസ്ദുഖുക്കി, ഞാൻ എങ്ങനെ നിങ്ങളോട് സത്യം പറയാതിരിക്കും? അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എങ്കിൽ എന്താണ് ഖവാരിജുകളുടെ വിഷയം സംഭവം? അത് പറഞ്ഞാലും. ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, فإن عليا لما كاتب معاوية وحكم الحكمان خرج عليه 8000 من قراء الناس فنزلوا بأرض يقال لها حرورة من جانب الكوفة. علي رضي الله تعالى عنه معاوية رضي الله تعالى عنه കത്തിടപാട് നടത്തിയപ്പോൾ, എഴുത്തുകുത്തുകൾ നടത്തിയപ്പോൾ, അഥവാ സിഫീൻ യുദ്ധത്തിൻ്റെ നാളുകൾ നീണ്ടതിനെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ പരിപാടിയിൽ ഉണർത്തിയിട്ടുണ്ട്. അത് ഒന്നടങ്ക രക്തശക്തമായ ഒരു പോരാട്ടമായിരുന്നില്ല. പ്രത്യുത ഓരോ വിഭാഗം ആളുകൾ വന്ന് അവർ ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അവരോട് അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയും അതിൽ ഒരു സമവായത്തിലെത്താതിരിക്കുമ്പോൾ അതൊരു ഒരു പോരാട്ടമായി പരിണമിക്കുകയും ചെയ്യുന്ന രീതിയിൽ സഫീൻ യുദ്ധം നാളുകൾ നീണ്ടുപോയി. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു മുആവിയയും അംറും റളിയല്ലാഹു അൻഹുമ ആവശ്യപ്പെട്ടതനുസരിച്ച് സന്ധി സംഭാഷണത്തിനൊരുങ്ങുകയും അങ്ങനെ അവർ തമ്മിൽ എഴുത്തുകുത്തുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ എഴുത്തിനെ തുടർന്ന് വഹക്കമൽ ഹക്കമാനി അബുമുസലഷരിയും അംറു ബിൻ ആസും അവർ ഒരു വിധി തീരുമാനം നടത്തുകയും ചെയ്ത വേളയിൽ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 8000 പേർ അവർ മിൻ ഖുറാ ഇന്നാസ് എന്നാണ്. ഖുറാ ഉന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിഭാഗം ആളുകളാണ്. അവരിലൊരു സഹാബിയുള്ള അത് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ഖവാരിജിനോട് സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ, ഞാൻ അൻസാരികളുടെയും മുഹാജിറുകളുടെയും അടുക്കൽ നിന്നാണ് വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ അലീൻ്റെ അടുക്കൽ നിന്നാണ് വരുന്നത്, അവരാവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ വരുന്നത്, സഹാബികളിൽ നിന്നൊരാളും നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ സഹാബികളല്ലാത്ത ഒരു വിഭാഗം ആളുകളാണ്. പക്ഷേ അവർ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഖുർആൻ പാരായണം കേവല പാരായണമാണ്, അവരുടെ ഉള്ളിൽ ഈമാൻ ഇറങ്ങിയ രീതിയിലല്ല ഉള്ളത്. അവർ ജഹൽ അജ്ഞത മേൽവിലാസമാക്കിയ ഒരു വിഭാഗം ആളുകളാണ്. അത് അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജിനോട് സംസാരിച്ച വിഷയത്തിലും അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിച്ച വിഷയത്തിലും നമ്മൾ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് നന്നേ വ്യക്തമാകുന്ന ഒരു വിഷയമാണ്. ഏതായാലും ഈ ആളുകൾ 8000 പേർ ഈ റിപ്പോർട്ട് പ്രകാരം കൂഫയുടെ ഒരു ഭാഗത്തുള്ള ഹറൂറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങി. എന്നിട്ട് അലി റളിയല്ലാഹു തആലാനെതിരിൽ അവർ തങ്ങളുടെ ആക്ഷേപങ്ങൾ ഉയർത്തി. അവർ പറഞ്ഞത് ഇൻ സലഹ്ത മിൻ ഖമീസിൻ അൽബസക്കല്ലാഹ് വ ഇസ്മിൻ സമ്മാക്കല്ലാഹു ബി ثم انطلقت فحكمت في دين الله الرجال ولا حكم الا لله عائشه رضي الله تعالى عنها عبد الله بن شداد പറയാണ് علي رضي الله عنه എതിരിൽ അവർ ഉന്നയിച്ച ആക്ഷേപം എന്താ? ഒന്ന്, ഇൻ സലഖത മിൻ ഖമീസ് അൽബസക അല്ലാഹ്, അല്ലാഹു നിങ്ങളെ ധരിപ്പിച്ച ഖിലാഫത്ത് ആകുന്ന ഖമീസ് കുപ്പായത്തിൽ നിന്ന് നിങ്ങൾ ഊരി മാറി. വ ഇസ്മിൻ സമ്മാക അല്ലാഹു ബി, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പേര് അതും നിങ്ങൾ ഒഴിവാക്കി. സുമന്തലക്ത് ഫഹക്കം തഫീ ദീനില്ലാഹി റിജാൽ, എന്നിട്ട് നിങ്ങൾ അവിടെ നിന്നും പോയി അള്ളാഹുവിൻ്റെ ദീനിൽ നിങ്ങൾ ആളുകളെ വിധികർത്താക്കളാക്കി. വല ഹുക്മ ഇല്ലാലില്ല, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്നിരിക്കെ. ഇതാണ് അവർ അലിയാർക്കെതിരിൽ ആക്ഷേപം ഉന്നയിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് ആയിഷ റളിയല്ലാഹു തആലയോട് പറയുന്നത്, അള്ളാഹു താങ്കളെ ധരിപ്പിച്ച ഖമീസ് ഖിലാഫത്താകുന്ന കുപ്പായം നിങ്ങൾ ഊരി, അതിൽ നിന്ന് നിങ്ങൾ ഊരി മാറി, അത് നിങ്ങൾ ഒഴിവാക്കിയെന്നിവർ പറയാൻ കാരണം. അതേപോലെ ഇസ്മിൻ സമ്മാക്ക് അള്ളാഹു ബിഹി, അള്ളാഹു നിങ്ങൾക്ക് പേരിട്ട പേര് നിങ്ങൾ ഒഴിവാക്കി എന്നിവർ പറയാൻ കാരണം, മുആവിയ റളിയല്ലാഹു തആലാനും അലി റളിയല്ലാഹു തആലാനും സന്ധി എഴുതിയപ്പോൾ, ഒരു സമവായ വിഷയം എഴുതിയപ്പോൾ, അമീർ മുഅ്മിനീൻ അലി ബിൻ അബി താലിബും മുആവിയ ഇബ്ൻ അബി സുഫിയാനും എഴുതുന്ന എഴുത്ത് എന്നാണ് അലി റളിയല്ലാഹു തആലാനും എഴുതാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അപ്പം മുആവിയ റളിയല്ലാഹു തആലാനു അലി റളിയല്ലാഹുവിനു ബൈഅത്ത് ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന് ആവശ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ പിടികൂടി ശിക്ഷിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം എന്നുള്ളതാണ് മുആവിയ റളിയല്ലാഹുവിൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹുവിന് അത്തരണത്തിൽ പറഞ്ഞു, നിങ്ങളെ ഞാൻ അമീറുൽ മുഅ്മിനീനായിട്ട് ബൈഅത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അലി ഇബ്നു അബി താലിബും മുആവിയ ഇബ്നു അബി സുഫിയാനും എഴുതുന്ന ഉടമ്പടി കരാർ എന്ന് എഴുതാനാണ് അദ്ദേഹം പറയുകയുണ്ടായത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആലാനഹു അലി ഇബ്നു അബി താലിബ് എന്ന് എഴുതിയത്. അത് ഉദ്ദേശിച്ചാണ് ഇവർ പറയുന്നത്, അള്ളാഹു നിങ്ങളെ ധരിപ്പിച്ച ഖിലാഫത്താവുന്ന വസ്ത്രം നിങ്ങൾ ഊരി, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ പേരും നിങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ അവരുടെ വിവരക്കേടാണ്. അലി റളിയല്ലാഹു തആലാനഹു അവിടെ ചെയ്തത് അദ്ദേഹത്തിന് സുഹൃത്തമായതും അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ടതുമാണ് അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേര്. ഏതൊരാളും ആഗ്രഹിക്കുന്ന പേര്, അത് അദ്ദേഹത്തിന് ലഭിച്ചത്, അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടതും, അതുകൊണ്ട് വിളിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന ആളുമാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാനഹു. പക്ഷേ മുസ്ലിമീങ്ങളുടെ പൊതു നന്മക്കും മുസ്ലിം രക്തം സംരക്ഷിക്കപ്പെടുന്നതിനും അതേപോലെ ഇസ്ലാമിൻ്റെ നേട്ടത്തിനും അദ്ദേഹം തനിക്ക് സ്വാർത്ഥമായതിന് അദ്ദേഹം ബലി നൽകുകയാണ് ചെയ്തത്. അദ്ദേഹം അത് തനിക്ക് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. എന്തിന്? പൊതു നന്മക്ക് വേണ്ടിയിട്ട്. അത് അലി റളിയല്ലാഹു തആലാനുവിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. പക്ഷെ അത് ഈ ഖവാരിജിന്, വികാരജീവികൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. എന്നിട്ട് അവർ പറഞ്ഞത് ഹക്കം തഫീ ദീനില്ലാഹി റിജാൽ, അള്ളാഹുവിൻ്റെ ദീനിൽ നിങ്ങൾ ആളുകളെ വിധികർത്താക്കളാക്കി. വലാ ഹുക്മ ഇല്ലാലില്ല, വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമല്ലാതെ മറ്റാർക്കും ഇല്ലെന്നിരിക്കെ. ഇതാണ് അവരുടെ വാദം. ഇത് ആയിഷ റളിയല്ലാഹു തആലാനെ കേൾക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു തആലാനു പറഞ്ഞതായിട്ട്. അപ്പോൾ ഇവിടെ ഈ സംഭാഷണം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ അലി റളിയല്ലാഹു തആലാനെതിരിൽ പ്രധാനമായി ഉന്നയിച്ചൊരു വിഷയമാണ് ലാ ഹുക്മ ഇല്ലാലില്ല, വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്നത്. യഥാർത്ഥത്തിൽ തങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കാൻ ഒരാളെ നിശ്ചയിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹുക്മിൽ പങ്കുചേർക്കലല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച വിഷയമാണ് അങ്ങനെ വിധികർത്താക്കളെ നിശ്ചയിക്കുക, തീരുമാനിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഇനിൽ ഹുക്കുമ ഇല്ലാലില്ല അല്ലെങ്കിൽ ലാ ഹുക്കുമ ഇല്ലാലില്ല എന്നുള്ള സത്യവചനം അത് അസ്ഥാനത്ത് ഉപയോഗിക്കുകയും അതിൻ്റെ ഉദ്ദേശം തെറ്റി അത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്തുകൊണ്ട് ഇത് പ്രയോഗിക്കുകയും ചെയ്യുന്ന സ്ഥിതി പല വ്യക്തികളിലും പല സംഘടനകളിലും നിലവിലുണ്ട്. അതൊക്കെ ഈ ഖവാരിജിൻ്റെ ഒരു തരം സ്വഭാവവുമാണ്. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജിനെ തിരുത്തിയപ്പോൾ അവരോട് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അദ്ദേഹം ചെയ്തതൊരിക്കലും അള്ളാഹുവിൻ്റെ വിധികർത്തൃത്വത്തെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല, അതിൽ പങ്കു ചേർത്തിട്ടുമില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല സമ്മതിച്ചതും അനുവദിച്ചതുമാണ് ചെയ്തത് എന്ന് അറിയിക്കുന്നുണ്ട്. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും ഈ ഖവാരിജിനോട് വാഗ്വാദം നടത്തിയപ്പോൾ, സംവാദം നടത്തിയപ്പോൾ അവരക്കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കും, അലി റളിയല്ലാഹു ഖവാരിജികളെ പള്ളിയിലേക്ക് വിളിച്ചു, അവരോട് എല്ലാവരോടും മുസഹഫ് കൂടെ കൊണ്ടുവരാൻ പറഞ്ഞ്. എന്നിട്ട് ഈ ഖവാരിജികൾ കേൾക്കെ അലി റളിയല്ലാഹു തആല അൻഹു അയ്യുഹൽ മുസ്ഹഫ് ഹദ്ദിസിന്നാസ്, മുസ്ഹഫ് ജനങ്ങളോട് സംസാരിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, യാമീർ അൽ മുഅ്മിനീൻ മാ തസ്അലു അൻഹു, നിങ്ങൾ എന്താണ് ഖുർആനോട് ചോദിക്കുന്നത്? മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ അത് മിദാദുൽഫി വറഖ്, ഏടുകളിൽ മഷിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് മുസ്ഹഫിനെ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അലി റളിയല്ലാഹു തആല അൻഹു മുസ്ഹഫിനോട് ജനങ്ങളോട് സംസാരിക്കൂ എന്ന് പറയുന്നത് ഈ ആളുകൾ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുവാനും അത് യഥാവിധം ഉൾക്കൊള്ളുവാനും താൻ വിശുദ്ധ ഖുർആൻ അനുസരിച്ചാണ്, വിശുദ്ധ ഖുർആൻ പ്രമാണമായി എടുത്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനും അദ്ദേഹം പ്രയോഗിച്ചൊരു ശൈലിയാണിത്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് അലി റളിയല്ലാഹു അൻഹു അത്തരണത്തിൽ ഉദ്ധരിച്ചു, വൈൻ ഖിഫ്തും ഷിഖാഖ ബൈനഹിമ ഫബഅസു ഹകമം മിൻ അഹ്ലിഹി വഹകമം മിൻ അഹ്ലിഹ ഇൻ യുരീദ ഇസ്ലാഹ യുവഫ്ഖില്ലാഹു ബൈനഹുമ ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ. സൂറത്തുൻ നിസായിലെ 35-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ പിണക്കം തീർക്കുന്നതിന് വേണ്ടിയും അവർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ആണിൻ്റെ പക്ഷത്തു നിന്നും അതേപോലെ സ്ത്രീയുടെ പക്ഷത്തു നിന്നും ഓരോ വിധികർത്താക്കളെ നിയോഗിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അങ്ങനെ വിധികർത്താക്കൾ അവരുടെ പ്രശ്നത്തിൽ ഒരു വിധി തീർപ്പുണ്ടാക്കാൻ, ഒത്തുതീർപ്പുണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന ഈ ആയത്ത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പുരുഷൻ്റെയും സ്ത്രീയുടെയും ഔലിയാക്കളോടാണ് പറയുന്നത് വിധികർത്താക്കളെ നിയോഗിക്കാൻ. അലി റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഫ ഉമ്മത്തു മുഹമ്മദിൻ അഅളമു ദമൻ വ ഹുർമത മിൻ ഇംറാഅത്തിൻ വ റജുൽ. ഒരു സ്ത്രീയും പുരുഷനും അവർക്കിടയിൽ അവരുടെ ബന്ധം നിലനിർത്താനും പ്രശ്നങ്ങൾ തീരാനും അള്ളാഹു സുബ്ഹാനഹു വതആല വിധികർത്താക്കളെ നിശ്ചയിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ ഒരു സ്ത്രീ ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ രക്തമാണ് അവർക്കുള്ള പവിത്രതയാണ് മഹത്തരമായത്. അതുകൊണ്ട് അവർക്കിടയിൽ പ്രശ്നം തീരാൻ വിധികർത്താക്കളെ നിശ്ചയിക്കുന്നതിൽ അപാകതയൊന്നുമില്ല എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു തആല അൻഹു അവരെ ആളുകളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ല അൽ ഹുക്കുമു ലില്ല എന്ന പ്രയോഗം അത് അസ്ഥാനത്ത് ഉപയോഗിക്കുകയും അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകൾക്ക് ഇളവേകുകയും ചെയ്ത വിഷയങ്ങളിൽ പോലും ഈ ഒരു ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ല എന്ന ഭാഗം അല്ലെങ്കിൽ ലാ ഹുക്കുമ ഇല്ലാ ലില്ല എന്ന ഈ പ്രയോഗം അതുദ്ധരിച്ച് ആളുകളെ കുഫറും ശിർക്കും വിധിക്കുന്ന ഒരു രീതി. അതിനാൽ ആളുകൾ കാഫിറായിപ്പോയി അല്ലെങ്കിൽ മുശ്രിക്കായിപ്പോയി എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു രീതി, ഇത് ഖവാരിജുകളുടെ ശൈലിയാണ്. അത് ഖവാരിജുകളുടെ ചരിത്രത്തിൽ മഹാനായ ഇസ്ലാമിൻ്റെ ഖലീഫ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിച്ച, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ മഹാരഥന്റെ വിഷയത്തിൽ പോലും എടുത്തുദ്ധരിച്ചത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ ഖവാരിജിനെ അനുകരിച്ചുകൊണ്ട് പലരും ഇത്തരം പ്രയോഗങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നേരെ ഉന്നയിക്കുകയും അവർ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച വിഷയത്തിൽ പോലും തഹ്കീം നടത്തുമ്പോൾ ആ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ വിധികർത്തൃത്വം അത് സൃഷ്ടികൾക്ക് വകവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ശിർക്കും കുഫ്റും ആരോപിപ്പിക്കുന്ന ഒരു രീതി. ഇത് യഥാർത്ഥത്തിൽ ഖവാരിജുകളുടെ രീതിയാണ്. ആ രീതിയിൽ ഇത്തരം ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന വ്യതിചലിച്ച കക്ഷികൾ, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മൾ രചനകളിലും അതേപോലെ തന്നെ പ്രസംഗങ്ങളിലും ഒക്കെ അത്തരം കക്ഷികളെക്കുറിച്ച്, രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷയം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചുവരെഴുത്തിൽ ഈ ഒരു വിഷയം ഉണർത്തിയത്. ഇൻഷാല്ലാ കൂടുതൽ ചരിത്ര വിഷയങ്ങൾ നമുക്ക് വരും പങ്ക്തികളിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും സൽപാന്താവ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ജസാകുമുല്ലാ ഖൈർ. ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ അവസാനിക്കുന്നു. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാം കേൾക്കാം. യഥാർത്ഥ ബുദ്ധിമാൻ. ക്ലാസ് എടുക്കുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനായി തീരണമെങ്കിൽ ഒട്ടനവധി ഗുണങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമനായ ഒരു മനുഷ്യനായി തീരുക എന്നത് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്ത ഭ്രമം, ഇഷ്ടം, സ്നേഹം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കൂടിപ്പോകുകയും റബ്ബിനെ തൊട്ടും റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും റബ്ബിൻ്റെ ശിക്ഷകളെക്കുറിച്ചുമൊക്കെ ഭയപ്പാടില്ലാതെ, ഓർക്കാതെ, വിസ്മരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ജീവിത യാഥാർത്ഥ്യങ്ങളെ നാം മറന്നുപോകുകയാണ്. ഇവിടെയാണ് ഉത്തമനായൊരു മനുഷ്യന് എപ്പോഴും അവൻ അയ്യക്കൂനലിൽ മൗത്തി മുസ്തഇദ്ദൻ, മരണത്തിന് തയ്യാറായി നിൽക്കുന്നവനായിരിക്കണമെന്ന ഒരു കാര്യത്തെ നാം തിരിച്ചറിയേണ്ടത്. മരണം എപ്പോൾ വേണമെങ്കിലും വരാമെന്ന ബോധവും പരലോക വിചാരണയെക്കുറിച്ചുള്ള ഭയവും ഉള്ളവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ആത്മാവും മരണത്തെ നുകരും, ആസ്വദിക്കുമെന്നാണ്. ദാഇഖത്ത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, ദാഖ എന്ന് പറഞ്ഞാൽ രുചിക്കുക എന്നാണ് അറബിയിൽ. ആ ദാഇഖത്ത് എന്ന് പറയുമ്പോൾ രുചിക്കുക, രുചിക്കുന്നവൻ. അപ്പോൾ ആ നിലക്ക് മരണത്തെ രുചിക്കുന്നവനാണ് എല്ലാ ശരീരവും എല്ലാ ആത്മാവും എല്ലാ ആളുകളും എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അക്സറുഹും ലിൽ മൗത്ത് ദിക്റൻ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ എന്നാണ്. അഥവാ മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുകയും അതിനുശേഷമുള്ള ജീവിതത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനി എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പല കാര്യത്തിലും ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും വിജ്ഞാനമുള്ളവരും അറിവുള്ളവരുമാണ് എന്ന് ശഠിക്കുമ്പോൾ തീർച്ചയായും അതിനു വേണ്ടി നമ്മൾ പല തെളിവുകളും ഹാജരാക്കുമ്പോൾ നമ്മൾ പഠിച്ച ഡിഗ്രികളും പി ജികളും മറ്റു പി എച്ച് ഡികളും എല്ലാം നമ്മുടെ മുമ്പിൽ വെറും രേഖകളായി മാത്രം അവശേഷിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകുന്ന ചില ഏടുകളും പുസ്തകങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച് ആ പുസ്തകങ്ങളിൽ എന്ത് അച്ചടിച്ച് വരണമെന്നത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലാണ്. അതിനുള്ള അവസരം അള്ളാഹു നമുക്ക് വിട്ടേച്ച് തന്നിട്ടുണ്ട്. അതാണ് നന്മ തിന്മകൾ ചെയ്യാനുള്ള ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഏത് സെക്കൻഡുകളിലും സംഭവിക്കാവുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. കാരണം അവൻ തൻ്റെ കൂടെയുള്ള, എപ്പോഴും അവൻ്റെ കൂടെയുള്ള ഒരേ ഒരു സാധനം അല്ലെങ്കിൽ ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എപ്പോൾ എന്നുള്ളതാണ്. ആ ജീവിത അവസാനത്തിൻ്റെ സെക്കൻഡുകളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത ദുർബലനാണ് മനുഷ്യനെന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നിടത്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ എത്രയോ വലിയ സ്വപ്നങ്ങളുണ്ട്, എത്രയോ വലിയ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അത് ദുനിയാവിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കുന്ന ഒരു സമയവും ലക്ഷ്യവുമായി മാറിപ്പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, രുചിക്കുക തന്നെ ചെയ്യുമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളും എത്രയോ മയ്യത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തവരും എത്രയോ മയ്യത്തിൻ്റെ കഫം പുടവ തയ്യാറാക്കി കൊടുക്കുന്നതിലും ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിലും സാക്ഷികളായ നമുക്ക് ഒരു പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് ജീവിതത്തിൽ നിന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറി അകലുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവരും പരലോകത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവരുമാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും നാം ആലോചിക്കുക. ഈ ഒരു സെക്കൻഡിൽ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു നമ്മുടെ മരണത്തെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ പിടിക്കാനുള്ള മലക്കിനെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ എത്രത്തോളം തയ്യാറെടുപ്പുകൾ നടത്തിയവരായിട്ടാണ് ഈ സെക്കൻഡിൽ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുക. ഒരു പക്ഷേ അടുത്ത വർഷത്തേക്കുള്ള, അടുത്ത വെക്കേഷനിലേക്കുള്ള യാത്രകൾ പ്ലാൻ ചെയ്ത് അതിനുവേണ്ട ഒരുക്കങ്ങൾ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി വെച്ച നമ്മൾ ഒരു പക്ഷേ എത്ര ദിവസം, എത്ര സെക്കൻഡ്, എത്ര നിമിഷങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമെന്ന യാതൊരു ഉറപ്പും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ നാം തയ്യാറാക്കേണ്ടത്, നാം ലഗേജുകൾ ഒരുക്കുന്ന സമയത്ത് നമ്മളെ ഒരു ലഗേജുമില്ലാതെ ഒന്നും കൈകളിൽ തിരിച്ചു നൽകാതെ സമ്പാദിച്ചതിൽ നിന്ന് ഒരു അണ പോലും നമ്മുടെ കൈകളിൽ വെച്ച് നൽകാതെ നമ്മെ യാത്രയാക്കുന്ന ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി കരയുമ്പോൾ നമ്മുടെ വെറുപാടിൻ്റെ സങ്കടങ്ങൾ കൊണ്ട് മനസ്സ് വേദനിക്കുന്ന മക്കളും ഭാര്യയും മാതാപിതാക്കളുമുള്ള ആ വേദിയിൽ ആ സങ്കടങ്ങളുടെ കാഴ്ചകൾ കാണാൻ കഴിയാതെ ജീവനറ്റ ആത്മാവ് നഷ്ടപ്പെട്ടൊരു ശരീരം മാത്രമായി നമ്മെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കേണ്ട ചില ശരീരം മാത്രമാണ് എൻ്റെതെന്ന തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കൈകളിലുള്ള 100 രൂപയിൽ നിന്ന് ഞാൻ എനിക്ക് ആസ്വദിക്കാവുന്ന എന്തെങ്കിലും വാങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിൽ നിന്ന്, ഈ 100 രൂപയിൽ നിന്ന് എൻ്റെ നാളെയുടെ ജീവിതത്തിലേക്ക്, ഖബർ ജീവിതത്തിലേക്ക് എനിക്ക് ലാഭം നൽകുന്ന എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്ന ചിന്തയിലാണ് യഥാർത്ഥത്തിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടത്. നമ്മുടെ കൈകളിൽ ഒരു പക്ഷേ ആസ്വദിക്കാൻ സാധിക്കാത്ത പണമുണ്ടാകാം, സമ്പത്തുണ്ടാകാം. നമ്മൾക്ക് ഒരിക്കലും കൈകളിൽ ഒരുമിച്ച് പിടിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള പണത്തിൻ്റെ ചീട്ടുകൊട്ടാരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് പോലെ പണത്തിൻ്റെ വലിയ അട്ടികൾ നമ്മുടെ കൈകളിലുണ്ടാകാം. പക്ഷേ അത് ജീവിതത്തിൽ ആസ്വദിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ല, നമുക്കൊരിക്കലും ഈ ദുനിയാവിൽ ആസ്വാദനത്തിൻ്റെ പരിമിതികളുള്ള ലോകത്ത് നമുക്ക് ആസ്വദിക്കാൻ അവസരങ്ങൾ കുറവാണ്. ഒരുപക്ഷെ പ്രായം നമുക്ക് വെല്ലുവിളിയാകാം, ഒരുപക്ഷെ ആരോഗ്യങ്ങൾ നമുക്ക് തിരിച്ചടിയാകാം, നമ്മുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്താനുള്ള പ്രാപ്തി ഇല്ലാതെ വരാം. അങ്ങനെ പല നിലക്കും ദുനിയാവിൽ ചില പരിമിതികളും ചില കുറച്ചിലുകളും കുറവുകളും മാത്രമായി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പ്രായമില്ലാതെ യാതൊരു മോശമായ സംസാരങ്ങൾക്കോ വാക്കുകൾക്കോ കാതോർക്കേണ്ടി വരേണ്ട അവസരം ഇല്ലാതെ വളരെ സുന്ദരമായി രോഗങ്ങളില്ലാത്ത, മലമൂത്ര വിസർജനങ്ങളില്ലാത്ത ഏറ്റവും നല്ലൊരു ലോകത്തേക്ക് പ്രവേശിക്കേണ്ടവരാണ് എന്ന ഉത്തമ ബോധത്തോടുകൂടി മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന മനുഷ്യരായി മാറുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരിൽ ഉത്തമ ബോധവാന്മാരായി, ഉത്തമ മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക, മരണത്തെക്കുറിച്ച് ആലോചിക്കുക, ഭയപ്പെടുക, തയ്യാറെടുപ്പുകൾ നടത്തുക. അള്ളാഹു ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മഷാല്ലാ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. യഥാർത്ഥ ബുദ്ധിമാൻ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് മുസ്തഫ അൻസ്വാരി, എ പി കാട്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
8: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
7: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
8: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
7: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
8: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
7: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
8: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
7: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
8: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 61 മുതൽ 63 വരെ വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള

0: ഇൻഷാല്ലാ സൂറ അൽ ഹിജറിൻ്റെ 63 വരെയുള്ള ആയത്തുകൾ നമ്മൾ ഇന്ന് മനഃപ്പാഠമാക്കി. 61, 62, 63 അല്ലാഹു തആല നബി ദിനം സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്തെ ഏറ്റവും വലിയൊരു ഗുണമുള്ള നല്ലൊരു സമ്പാദനമായി ഈ ഒരു പഠനത്തെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 61 മുതൽ 63 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇറാനിൽ ഷിയാക്കളുടെ വളർച്ച, ഡോക്ടർ ടി കെ യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
4: ഇറാനിൽ ഷിയാക്കളുടെ വളർച്ച, എഴുത്ത് ഡോക്ടർ ടി കെ യൂസുഫ്. ഷിയായിസം ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം, ഭാഗം 6. സച്ചരിതരായ ഖലീഫമാരുടെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന ധാരാളം നബിവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രമുഖരായ ചില സ്വഹാബിമാരുടെ മഹത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞതായും കാണാം. എന്നാൽ ഷിയാകൾ ഖലീഫമാരെക്കുറിച്ചും പ്രസിദ്ധ സ്വഹാബിമാരെക്കുറിച്ചും പറയുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനോട് തികച്ചും വിരുദ്ധമാണ്. ഉദാഹരണമായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്തുകൊണ്ടും സഹവർത്തിത്വം കൊണ്ടും എനിക്കേറ്റവും അനുഗ്രഹം ലഭിച്ചിട്ടുള്ളത് അബൂബക്കറിനെ കൊണ്ടാണ്. ബുഖാരി മുസ്ലിം. ഉമർ അല്ലാഹുവിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സത്യത്തെ ഉമറിന്റെ നാവിലും ഹൃദയത്തിലുമാക്കിയിട്ടുണ്ട്. തുർമുദി. ഉസ്മാൻ റളിയല്ലാഹുവിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ പ്രവാചകനും ഒരു കൂട്ടുകാരനുണ്ട്, സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണ്. തുർമുദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവിനായ അബ്ബാസിന്റെയും സന്തതികളുടെയും പാപമോചനത്തിനായി പ്രത്യേകം പ്രാർത്ഥിച്ചതായുള്ള റിപ്പോർട്ടുകൾ കാണാം. ജനങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പുരുഷന്മാരിൽ ആരാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ പിതാവ് എന്നും പറഞ്ഞു. ഖാലിദ് ബിൻ വലീദിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിദ് അല്ലാഹുവിന്റെ വാളുകളിൽപ്പെട്ട ഒരു വാളാണ്. മുആവിയയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ ഇവനെ നേർമാർഗം നൽകപ്പെട്ടവനായി വഴി നടത്തേണമേ, അവന് സ്വർഗം നൽകുകയും ചെയ്യണമേ. തിർമിതി. അബ്ദുല്ലാഹിബിൻ ഉമർ അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞു, അബ്ദുല്ല നല്ല മനുഷ്യനാണ്. ബുഖാരി മുസ്ലിം. എന്നാൽ ഷിഈകൾ ഇവരെക്കുറിച്ചെല്ലാം നടത്തുന്ന പരാമർശങ്ങൾ മതത്തിന്റെയും മാനുഷികതയുടെയും അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ്. തങ്ങൾ മുസ്ലിങ്ങളാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ അനുയായികളാണെന്നും പറയുന്നവർക്കെങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച ഖലീഫമാരെയും സ്വഹാബിമാരെയും വളരെ മോശമായി ചിത്രീകരിക്കാൻ സാധിക്കുന്നത്. ജൂതനിഗൂഢത ഇതിനു പിന്നിലുണ്ടെന്ന് വ്യക്തമാണ്. കാരണം ജൂതന്മാർക്ക് ഖലീഫമാരോടും ഇസ്ലാമിനുവേണ്ടി അടരാടിയ സ്വഹാബിമാരോടും അടങ്ങാത്ത പകയുണ്ടായിരുന്നു. മുസ്ലിങ്ങളോടടങ്ങാത്ത പക വെച്ചു പുലർത്തുന്ന യഹൂദരെ ജസീറത്തുൽ അറബിൽ നിന്ന് പുറത്താക്കുക എന്ന പ്രവാചകന്റെ വസിയത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഈ മഹാന്മാരായിരുന്നല്ലോ. അതുകൊണ്ടുതന്നെ മൂന്ന് ഖലീഫമാർ കഴിഞ്ഞാൽ ഇസ്ലാമിനു വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും ഏറെ ജിഹാദ് ചെയ്യുകയും കൂടുതൽ സമർപ്പണവും സേവനവും ചെയ്യുകയും ചെയ്ത സ്വഹാബികളെയാണ് ഷിയാകൾ ഏറെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഇറാനിൽ ഷിയാക്കളുടെ വളർച്ച. രണ്ടാം ഖലീഫ ഉമർ ഇറാൻ ജയിച്ചടക്കിയതോടുകൂടി അവിടുത്തെ രാജവംശം തകരുകയും തിരിച്ചുപിടിക്കാൻ പറ്റാത്ത വിധം ഭരണമേധാവിത്വം നഷ്ടപ്പെടുകയും ചെയ്തു. അതിനാൽ അവിടുത്തെ നേതാക്കൾ ഉമർ റളിയല്ലാഹുവിനോടുള്ള വിദ്വേഷം മനസ്സിൽ സൂക്ഷിച്ചു. മുസ്ലിം സൈന്യം ഇറാൻ വിജയിച്ചടച്ചതിനുശേഷം ബന്ധനസ്ഥനാക്കപ്പെട്ടവരിൽ അവിടുത്തെ രാജാവായ യസ്ദർജിദിന്റെ മകളായ ഷെഹർബാനു ഉണ്ടായിരുന്നു. ഇവരെ അലി റളിയല്ലാഹുവിന്റെ മകൻ ഹുസൈനാണ് വിവാഹം ചെയ്തത്. പേർഷ്യക്കാരനായ ജൂതന്മാർ ഈ അവസരം തങ്ങളുടെ നിഗൂഢ ലക്ഷ്യത്തിന് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെയുള്ള നീക്കത്തിൽ അലിയെ ഒരു മറയായി സ്വീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഖിലാഫത്ത് അലിക്കും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകൾക്കും അവകാശപ്പെട്ടതാണെന്ന് അവർ വാദിച്ചു. ഇറാൻ വിജയിച്ചടക്കിയതിന്റെ പേരിൽ ഖലീഫ ഉമറിനോടും അദ്ദേഹത്തിന്റെ സൈന്യത്തോടും പ്രസിദ്ധ സ്വഹാബികളോടുമുള്ള പകയായിരുന്നു ഇത്തരമൊരു നീക്കത്തിന് കാരണമായത്. അവർക്ക് ശേഷം ഉസ്മാൻ ഈ വിജയത്തിന്റെ മേഖല വിശാലമാക്കാൻ ശ്രമിച്ചതോടുകൂടി അദ്ദേഹവും അവരുടെ ശത്രുവായി മാറി. ഉമർ റളിയല്ലാഹുഅൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവരോട് ശത്രുതയുള്ളവരോടൊപ്പം സൈനുൽ ആബിദീൻ എന്ന പേരിലറിയപ്പെട്ടിരുന്ന ഹുസൈൻ്റെ വീട്ടിൽ മകൻ അലി റളിയല്ലാഹുവിനോട് അവർ പ്രത്യേക താൽപ്പര്യം കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് ഷെഹർബാനു അവരുടെ രാജാവിന്റെ മകളായതുകൊണ്ട് അദ്ദേഹത്തിൽ അവർ ദർശിച്ച രക്തബന്ധവും അടുപ്പവും ശത്രുക്കൾക്കെതിരിൽ അദ്ദേഹത്തെ മറയാക്കാൻ അവർക്ക് പ്രചോദനം നൽകി. ഇസ്ലാം ആശ്ലേഷിച്ച പേർഷ്യക്കാരിൽ നല്ലൊരു പങ്കും ഷിഅകളുടെ കൂടെയാണ് ചേർന്നത്. അതിന് കാരണം ഇറാനിൽ അവരുടെ ആധിപത്യം തകർക്കുകയും അഗ്നിയാരാധനയുടെ തീകെടുത്തുകയും ചെയ്ത ഖലീഫമാരെയും സ്വഹാബികളെയും തെറിപറയാൻ ഇത് നല്ലൊരു അവസരമാണെന്ന വിചാരമായിരുന്നു. അതോടൊപ്പം ഇറാനിലെ അഗ്നിയാരാധകർ ജൂതരുമായി കൈകോർത്ത് ഷിയാക്കളുടെ വളർച്ചയ്ക്ക് വെള്ളവും വളവും നൽകുകയും ഖലീഫമാരെയും സ്വഹാബികളെയും താറടിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. ഇറാനിലുള്ളവർക്ക് ഉമർ റളിയല്ലാഹുവിനോട് പകതോന്നാൻ കാരണം അദ്ദേഹം അലിയുടെയും ഫാത്തിമയുടെയും വിലായത്ത് തട്ടിയെടുത്തു എന്ന ആരോപണമല്ല, മറിച്ച് ഇറാനിലെ സാസാൻ ഭരണത്തിന്റെ കഥ കഴിച്ചതാണ്. അവരുടെ രാജകുമാരിയെ ഹുസൈൻ റളിയല്ലാഹു വിവാഹം കഴിച്ചതുകൊണ്ട് രാജഭരണത്തിന്റെ പിന്തുടർച്ചയും ശേഷിപ്പും അവർ ഹുസൈനിന്റെ മക്കളായ ഷിയാക്കളിൽ ദർശിക്കുകയും ചെയ്തു. ഇങ്ങനെ ചരിത്രപരമായ കാരണങ്ങളാൽ ഷിയായിസത്തിന് വേരോട്ടം ലഭിച്ച ഇറാൻ ഇന്ന് അവർക്ക് അധികാരവും സ്വാധീനവുമുള്ളൊരു രാജ്യമാണ്. മക്കയും മദീനയും കൂടി തങ്ങളുടെ വരുതിയിൽ വന്നെങ്കിൽ മാത്രമേ വിജയം പൂർത്തിയാവുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും അത്തരമൊരു വിജയത്തിന് പണിയെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഇമാമുമാരുടെ സ്വപ്നം ഇതുവരെയും സഫലീകരിക്കപ്പെട്ടിട്ടില്ല. ഷിയാക്കളുടെ പന്ത്രണ്ടാമത്തെ ഇമാമിന്റെ അവതാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖുമൈനിയുടെ കഅബയുടെ ആകൃതിയിലുള്ള മഖ്ബറ കൊണ്ടും മറ്റനേകം ഇമാമുമാരുടെ ജാറങ്ങൾ കൊണ്ടും ശിർക്കൻ മുൾപ്പടർപ്പുകൾക്ക് വളക്കൂറുള്ളതായി മാറിയിട്ടുള്ള ഇറാൻ എന്ന ഒരു രാജ്യത്ത് മാത്രമേ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഷിയായിസം പോലുള്ള ഒരു ഇസത്തിന് വളരാൻ സാധിക്കുകയുള്ളൂ.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇറാനിൽ ഷിയാക്കളുടെ വളർച്ച. ഡോക്ടർ ടി കെ യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഖുർആൻ സന്മാർഗവും സദുപദേശവും. സൂറത്ത് ആലുംറാനിലെ 138-ാം ആയത്ത്, ഭാഗം 2. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
6: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 138-ാമത്തെ വചനമാണ് നാം പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹാദാ ബയാനുൽ ലിന്നാസ് വഹുദം വ മൗഇദത്തുൽ ലിൽ മുത്തഖീൻ. ഈ വിശുദ്ധ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കുള്ള വിശദീകരണമാണ്. വഹുദം വ മൗഇദത്തുൽ ലിൽ മുത്തഖീൻ, അത് സന്മാർഗമാണ്, മുത്തഖീങ്ങൾക്കുള്ള സതുപദേശമാണ് എന്ന്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചുകൊണ്ട് ഉണർത്തിയ കാര്യങ്ങളാണിത്. മുഴുവൻ മനുഷ്യർക്ക് മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് എന്നതും, സത്യവിശ്വാസികളായ മുത്തഖികളായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് സന്മാർഗമാണ് ഈ വിശുദ്ധ ഖുർആൻ, സതുപദേശമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ യാ യുഹന്നാസ്, യാ യുഹല്ലദീന ആമനു ഈ രൂപത്തിലെല്ലാം വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഏതൊരു പരീക്ഷണ സന്ദർഭത്തിലും വിശ്വാസികൾ അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നതും അപ്രകാരം തന്നെ അവർക്ക് സമാധാനവും ശാന്തിയേകുന്നതും വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുന്നതിലൂടെയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇന്നഹാസ തക്കൂനു ഫിത്നുൻ, പരീക്ഷണങ്ങൾ, ഫിത്നകൾ, കുഴപ്പങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് അതിൽ നിന്നെന്താണ് മഹ്റജ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഈ കിതാബാണ്. ഫീഹി നബ ഉമ ഖബലക്കും, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയവരുടെ വൃത്താന്തം അതിലുണ്ട്. വഖബറുമ ബഅദക്കും, നിങ്ങൾക്കു ശേഷം വരുന്നവരുടെ വാർത്തകൾ അതിലുണ്ട്. വഹക്കുമുമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ വിധി നടപ്പാക്കാനുള്ള വിധി അതിലുണ്ട്. ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസിൽ, ഇത് തമാശയല്ല, കളിയല്ല, ഇത് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒന്നാണ്. മൻ തറക്കഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാ, അഹങ്കാരം കാരണത്താൽ ആരിതിനെ ഒഴിവാക്കുന്നുവോ അവനെ അള്ളാഹു പിടിക്കും. വമനിബ്തഗൽ ഹുദാ ഫി ഗൈരിഹി അദല്ലഹുല്ലാ, വിശുദ്ധ ഖുർആനിൽ നിന്നല്ലാതെ ആരെങ്കിലും സന്മാർഗം തേടിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ വഴികേടിലാക്കും. വഹുവ ഹബലുല്ലാഹിൽ മതീൻ, അള്ളാഹുവിൻ്റെ ദൃഢമായ പാശമാണ് വിശുദ്ധ ഖുർആൻ. വഹുവ ദിക്റുൽ ഹക്കീം, സുവ്യക്തമായ ഉത്ബോധനമാണിത്. വഹുവ സിറാത്തുൽ മുസ്തഖീം, ഈ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ നേരായ വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. വഹുവല്ലദി ലാ തസീഉ ബിഹിൽ അഹ്‌വാ, നമ്മുടെ ചിന്തകളെ വഴിതെറ്റിക്കുകയില്ല ഈ വിശുദ്ധ ഖുർആൻ. വലാ തഖ്തലിഫു ബിഹിൽ ആറാ, അഭിപ്രായങ്ങളെ ഭിന്നതയിലാക്കുകയില്ല. വലാ തൽതബിസു ബിഹിൽ അൽസുൻ, നാവുകൾക്ക് തെറ്റ് സംഭവിക്കുകയില്ല. വലാ യഖ്ലഖു അൻ കസ്റത്തിർ റദ്, ആവർത്തന ദൈർഘ്യം കൊണ്ട്, ആവർത്തന കൂടുതൽ കൊണ്ട് ഒരിക്കലും മടുപ്പ് വരികയില്ല. വലാ തൻഖളി അജായിബഹു, വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. വലാ യഷ്ബഉ മിൻഹുൽ ഉലമാ, അറിവ് നേടുന്നവരായ പണ്ഡിതന്മാരായ ആളുകൾക്ക് ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് മതി വരികയില്ല. മൻ ഖാല ബിഹി സദഖ, വിശുദ്ധ ഖുർആൻ കൊണ്ട് ആര് സംസാരിച്ചുവോ, ആര് പറഞ്ഞുവോ, അത് സത്യസന്ധമാണ്. വമൻ ഹക്കമ ബിഹി അദൽ, ആര് ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് വിധി നടപ്പാക്കിയോ, അത് നീതിപൂർവകമാണ്. വമൻ അമില ബിഹി ഉജിറ, ആര് ഈ ഖുർആൻ കൊണ്ട് അമൽ ചെയ്തുവോ അവന് പ്രതിഫലം ലഭിക്കപ്പെടും. വമൻ ദഅ ഇലൈഹി, ഈ വിശുദ്ധ ഖുർആനിലേക്ക് ആര് ക്ഷണിക്കുന്നുവോ, വിളിക്കുന്നുവോ, ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, നിശ്ചയമായും നേരായ വഴിയിലേക്ക്, സന്മാർഗത്തിലേക്ക് നയിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹാദാ ബയാനുൽ ലിന്നാസ് വഹുദം വ മൗഇദത്തുൽ മുത്തഖീൻ എന്നത് വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരണമാണ്, മുത്തഖികളായ ആളുകൾക്ക് സന്മാർഗവും സതുപദേശവുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വലൗ ജഅൽനാഹു ഖുർആനൻ അഅജമിയ്യൻ ലഖാലു ലൗലാ ഫുസ്സിലത് ആയാത്തു, അനറബിയിലായിരുന്നെങ്കിൽ അവർ പറയും ഇത് വിശദീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് അവർ പറയും. അഅജമിയും വ അറബിയും, അറബിയാവട്ടെ അനറബിയാവട്ടെ, ആർക്കും. ഖുൽ, നബിയെ പറയുക, ഹുവ ലില്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളാണോ അവർക്ക് ഹുദയാണ്, സന്മാർഗമാണ് ഈ വിശുദ്ധ ഖുർആൻ. വ ഷിഫാ ഉൻ, ശമനമാണ്. എന്നാൽ വല്ലദീന ലാ യുഅ്മിനൂന ഫീ ആദാനിഹിം വഖർ, സത്യവിശ്വാസികളല്ലാത്ത ആളുകളുടെ കാതുകളിൽ അടപ്പെട്ടിരിക്കുകയാണ്. വഹുവ അലൈഹിം അമ ഉലായിക യുനാദൗന മിൻ മകാനിൻ ബഈദ്. അവർ അതിൽ നിന്ന് അന്ധത നടിക്കുന്നു, അവർ അതിൽ നിന്ന് വിദൂരത്തിൽ നിന്ന് വിളിക്കപ്പെടുന്നുവെങ്കിലും അതിൽ നിന്ന് തടയപ്പെടുന്നവരുണ്ട്, അത് നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. സഹോദരങ്ങളെ, ഈ ഖുർആൻ ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ശരിയായതിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഗ്രന്ഥമാണിത്. വയുബഷിറുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണിത്. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. അങ്ങനെയുള്ള സത്യവിശ്വാസികൾക്ക് അന്നലഹും അജ്റൻ കബീറ, അവർക്ക് വലിയ വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നതാണ്. മാത്രമല്ല വന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ആഴ്ത്തതിനാലഹും അദാബൻ അലീമ, അള്ളാഹു വേദനയേറിയ ശിക്ഷയാണ് ഒരുക്കി വച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈയൊരു ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ, അന്നൽ ഖുർആന ബയാനുൽ ലിന്നാസി ഫീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും ജനങ്ങൾക്കുള്ള വിശദീകരണമാണ് വിശുദ്ധ ഖുർആൻ. ഫഹുവ ആമു മിൻ ഹൈസിത്തബീൻ, വ്യക്തമാക്കുന്നിടത്തെല്ലാം പൊതുവായിട്ട് വ്യക്തമാക്കി കൊടുക്കുന്നു ജനങ്ങൾക്ക്, മുഴുവൻ മനുഷ്യർക്കും. ഹാദാ ബയാനുൽ ലിന്നാസ് ലിക്കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും. ഈ ആയത്തിനെ ശക്തിപ്പെടുത്തുന്ന ആയത്തുകൾ വേറെയും നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 89-ാമത്തെ വചനം, വനസ്സൽന അലൈക്കൽ കിതാബ, നാം ഈ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് തിബിയാനൽ ലിക്കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ്. സഹോദരങ്ങളെ, വിശ്വാസപരമായ, സ്വഭാവപരമായ, അനുഷ്ഠാനപരമായ, സാമ്പത്തികമായ, സാമൂഹികമായ, വൈയക്തികമായ മുഴുവൻ കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ്. ജനങ്ങൾക്കുള്ള മനുഷ്യ മനസ്സുകളോട് മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നൊരു ഗ്രന്ഥം അന്നൽ ഖുർആന സ്വാലിഹുൽ ഹിദായത്തിൽ മുഅ്മിനി വൽ കാഫിർ, സത്യവിശ്വാസിക്കും അതേപോലെ തന്നെ കാഫിറിനും ഹിദായത്തിന് അനുയോജ്യമായതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. മനുഷ്യരെന്ന് പറയുമ്പോൾ അതിൽ മുഅ്മിനും കാഫിറും എല്ലാം ഉൾപ്പെടുന്നതാണ്. അങ്ങനെയാണല്ലോ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടുകൊണ്ടാണ് സത്യനിഷേധികളായ പലർക്കും അവരുടെ വിശ്വാസത്തിലേക്ക്, ഈമാനിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുള്ളത്. മഹാനായ ജുബൈർ ബിന് മുത്തഈം റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവിശ്വാസിയായ സമയത്ത് ബദറിൽ പിടിക്കപ്പെട്ട അദ്ദേഹം കൊണ്ടുവന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ആയത്ത് കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു തൂറിൽ നിന്നുള്ള ആയത്തുകൾ ഓതിയ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സമിഉത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ ഫിൽ മഗ്‌രിബി ബിത്തൂർ, സൂറത്തു തൂർ മഅ്‌രിബ് നമസ്കാരത്തിൽ ഓതുന്ന സന്ദർഭത്തിൽ, فلما بلغ هذه الايه ഈ ആയത്ത് എത്തിയപ്പോൾ, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ. ഈ ആയത്തുകൾ എത്തിയപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. എന്താണത്? അവർ ഒന്നിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ? അതല്ല, അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ? അതല്ല, അവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത്? അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല. അവർ അതല്ല, അവരുടെ അടുക്കൽ നിന്റെ രക്ഷിതാവിൻ്റെ ഖജനാവുകളുണ്ടോ? അതല്ല, അവരാണോ അധികാരം കൈകാര്യം ചെയ്യുന്നവരായ, ഉടമപ്പെടുത്തിയവരായ ആളുകൾ? തുടങ്ങിയ വളരെ പ്രസക്തമായ കാര്യങ്ങൾ ഉണർത്തുന്ന ആയത്തുകൾ കേട്ടപ്പോൾ സത്യനിഷേധിയായിരുന്ന അദ്ദേഹത്തിന് കാദ ഖൽബി അയ്യതീർ, മനസ്സിൽ വളരെയധികം സ്വാധീനമുണ്ടാക്കി, എൻ്റെ ഹൃദയം പറന്നു പോകാറായി. വദാലിക അവ്വലമ വഖറൽ ഈമാനു ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ആദ്യമായി ഈമാൻ രൂഢമൂലമായത് അത് കേട്ടുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഹാദ ബയാനുൽ ലിന്നാസ്, ഇത് മനുഷ്യന്മാർക്ക്, മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള വിശദീകരണമാണ്. ഫഹുവ യഷ്മലു അൽ മുഅ്മിൻ വൽ കാഫിർ, അതിൽ സത്യവിശ്വാസിയും അവിശ്വാസിയും എല്ലാം ഉൾപ്പെട്ടു. മാത്രമല്ല അന്നഹു ഇൽമുൽ അതിലൊരു ഇൽമുണ്ട്, ലാക്കിൻ ലിൽ മുത്തഖീൻ, പ്രത്യേക മുത്തഖീങ്ങൾക്ക് വേണ്ടി, അതായത് ലാ യൻതഫിഉ ബിഹി ഇല്ലൽ മുത്തഖൂൻ, സത്യവിശ്വാസികളായ, സൂക്ഷ്മത പാലിക്കുന്ന, തഖ്വയുള്ള ആളുകൾക്കല്ലാതെ അത് പ്രയോജനപ്പെടുകയില്ല എന്നതുകൂടി അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വഹുദം വ മൗഇദത്തുല്ലിൽ മുത്തഖീനാണ്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള സന്മാർഗവും സദുപദേശവുമാണ്. അന്നമല്ലം യത്തഇദ് ബിൽ ഖുർആനി ഫല്യത്തഹിം നഫ്സഹു, ഒരാൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് സദുപദേശം ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അവനവൻ്റെ ദേഹേച്ഛയാണ്, മനസ്സിനെയാണ് പിന്തുടരുന്നത്. അതാണ് മൗഇദത്തുൽ മുത്തഖീൻ എന്ന് പറഞ്ഞത്. ഫൈദാലം തത്തഇദ് ബിൽ ഖുർആനി ഫത്തഹിം നഫ്സക്, ഐ നഫീക്ക ബലാഹ്, നീ ഖുറാനിൽ നിന്ന് സതുപദേശം എടുക്കുന്നില്ല എങ്കിൽ നിന്റെ നഫ്സിനെയാണ് നീ പിന്തുടരുന്നത്, അതിൽ നിനക്ക് പരീക്ഷണമുണ്ട്. കമാ അന്ന മല്ലം തൻഹു സലാത്തുഹു അനിൽ ഫഹ്ഷായ് വൽ മുങ്കർ ഫല്യ യത്തഹിമു നഫ്സഹു, ഒരാളുടെ നമസ്കാരം മ്ലേച്ഛതകളിൽ നിന്ന് അവനെ തടയുന്നില്ല എങ്കിൽ പിന്നെ അവൻ്റെ ദേഹേച്ഛയല്ലേ അവൻ പിന്തുടരുന്നത്. ഫൈന സ്വലാത്തുഹു ഖാസിറ, അവൻ്റെ നമസ്കാരത്തിൽ നിന്ന് വേണ്ടത്ര ബെനിഫിറ്റ് അവന് ലഭിക്കുന്നില്ല, മാറ്റങ്ങളില്ല, അതുകൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യമാക്കിയ കാര്യങ്ങൾ ലഭിക്കുന്നില്ല. അപ്പോൾ നമസ്കാരം അവനിൽ കുറവുകളാണ് വരുത്തുന്നത്. കാരണം ലി അന്നല്ലദി അഖ്ബറ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചത് വി അന്ന സ്വലാത്ത് തൻഹാനിൽ ഫഷാഇ വൽ മുങ്കർ, നിശ്ചയമായി നമസ്കാരം മ്ലേച്ഛതകളിൽ നിന്ന് ഉറക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തടയുമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വഖബറുഹു സിദ്ഖുൻ മുതാബിഖുൻ ലിൽ വാഖിഉ, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു തന്നത് സത്യസന്ധമാണ്, അതാണ് സംഭവിക്കുക. ഫൈദാ അലിമൽ ഇൻസാനു മിൻ വാഖിഉ നഫ്സഹു അന്ന സ്വലാത്തുഹു ലാ തൻഹാഉ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ ഫലിയത്തഹിമു നഫ്സഹു, ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നു അവൻ്റെ നമസ്കാരം മ്ലേച്ഛതകളിൽ നിന്ന് അവനെ തടയുന്നില്ല എങ്കിൽ അവൻ അവൻ്റെ ദേഹേച്ഛയെ പിന്തുടരുന്നു. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖബർ അത് വെറും അത് ആരോപണമല്ല, അത് കളവല്ല. അതുകൊണ്ടാണ് സലഫുകൾ പറയുന്നത് മല്ലം തൻഹു സലാത്തുഹു അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ ഫഇന്നഹാ ലാ തസീദുഹു മിൻ അല്ലാഹി ഇല്ലാ ബുഅദ, ഒരാളുടെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ അവൻ്റെ മ്ലേച്ഛതകളിൽ നിന്ന് ഫഹ്ഷാഇൽ നിന്നും മുങ്കറിൽ നിന്നും അവനെ മാറ്റുന്നില്ല എങ്കിൽ, അവനെ വിരോധിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിൽ നിന്ന് അവൻ വിദൂരമാവുകയല്ലാതെ ചെയ്യുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഈമാനുള്ള വിശ്വാസികളായ തഖ്വയുള്ള ആളുകൾക്ക് സതുപദേശമാണ്. അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുത്തഖികൾക്കല്ലാതെ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. മുത്തഖികളാണോ എങ്കിൽ ഖുർആൻ കൊണ്ടവൻ സതുപദേശമെടുക്കും, അവൻ്റെ ജീവിതത്തിൽ അത് പ്രകടമാകും, അവനതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതല്ലാത്ത കാലത്തോളം തഖ്വയില്ലേ എങ്കിൽ അവൻ എത്ര തന്നെ വിശുദ്ധ ഖുർആൻ കേട്ടാലും അവൻ പഠിച്ചാലും വിശുദ്ധ ഖുർആൻ്റെ അർത്ഥവും ആശയവുമൊക്കെ മനസ്സിലാക്കിയാലും ശരി, അതിൽ നിന്ന് യാതൊരു പ്രയോജനവും അവന് ലഭിക്കില്ല. അപ്പോൾ ഇവിടെ തഖ്വയുടെ ഫളീലത്ത് അതൊരു കാരണമാണ്. വന്നഹാ സബബുൻ ലിൽ ഇഹ്തിദായി വൽ ഇത്തിആദി ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് സതുപദേശം ഉൾക്കൊള്ളാനും സന്മാർഗം ലഭിക്കാനുമുള്ള കാരണമാണ് തഖ്വ. തഖ്വയെ സംബന്ധിച്ച് സലഫുകൾ ഉണർത്തിയത് ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് തഖ്വ എന്നുള്ളത്? തഖ്വയെ സംബന്ധിച്ച് ത്വൽഖ ബിൻ ഹബീബ് റഹിമഹുല്ല അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടതാണ് തഖ്വയെക്കുറിച്ച് വിശദീകരിച്ചു തരിക. അദ്ദേഹം പറഞ്ഞത് ഇഅ്മൽ ബിത്വാഅത്തില്ലാ അലാ നൂരി മിൻ അല്ലാഹ്, അള്ളാഹുവിനെ നീ അനുസരിക്കൂ അള്ളാഹുവിൻ എന്നുള്ള പ്രകാശത്തിൻ്റെ വഴിയിൽ. തർജു സവാബല്ലാ, അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബിന് വഴിപ്പെടുമ്പോൾ നീ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്. വസുറുക്കിൽ മഅസി അലാ നൂരി മിൻ അല്ലാഹ്, പാപങ്ങളെ നീ വെടിയുക, ആ പാപങ്ങളേതാണ് അത് അള്ളാഹു കാണിച്ചു തന്നതാണ്, ഏതൊക്കെയാണ് തെറ്റ് തിന്മ എന്നുള്ളത്. അത് ഒഴിവാക്കുമ്പോൾ മഖാഫത ഇഖാബില്ലാഹി അസ്സബജൽ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാണ് നീ അത് ഒഴിവാക്കേണ്ടത്, അതൊഴിവാക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തഖ്വയെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അൻ യുതാഅ ഫലാ യുഅസ വഅൻ യുദ്കറ ഫലാ യുൻസ വഅൻ യുഷ്കറ ഫലാ യുക്ഫർ, അള്ളാഹുവിന് വഴിപ്പെടുക, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക, റബ്ബിനെ ഓർക്കുക, റബ്ബിനെ മറക്കാതിരിക്കുക, റബ്ബിനോട് നന്ദി കാണിക്കുക, റബ്ബിനോട് നന്ദികേട് കാണിക്കാതിരിക്കുക. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തഖ്വക്ക് നൽകിയ ഡെഫിനിഷൻ ഒരു നിർവചനമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് തഖ്വ എന്ന് പറഞ്ഞാൽ ഹിയൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ ഭയപ്പെടുക, വൽ അമലു ബിത്തൻസീൽ, അള്ളാഹു അവതരിപ്പിച്ചതുകൊണ്ട് അമൽ ചെയ്യുക, വൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് കുറച്ചാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടുക, വല്ലിസ്തിഇദാദു ലിയൗമിർ റഹീൽ, ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുന്ന ആ ഒരു സമയത്തേക്ക് അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നത്. ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തു മുസ്ലിമുൻ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് തമാമുത്തഖ്വ അൻ യത്തഖില്ലാഹൽ അബ്ദു ഹത്താ യത്തഖീഹിമിൻ മിസ്ഖാല ദറ അണുമണി തൂക്കൻ അത്രയും ആ അവസ്ഥയിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട് ഹലാലായ കാര്യങ്ങൾ കൂടി ഒഴിവാക്കുന്നൊരവസ്ഥയിലേക്ക്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്, അൽ മുത്തഖൂന അല്ലദീന യഹ്ദറൂന മിൻ അല്ലാഹി ഉഖൂബത്ത, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരായ അതിൽ ജാഗ്രത പാലിക്കുന്ന ആളുകളാണവർ. അള്ളാഹു സുബ്ഹാനഹു വതാല ഹറാമാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കുന്നവരാണ്, അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങളെ ചെയ്യുന്നവരാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് നമുക്ക് ഏറെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങൾക്ക് തഖ്‌വയായിക്കൊണ്ടാണ്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള സദുപദേശമായിക്കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടുള്ളത്. മാത്രമല്ല, അന്നഹു കുല്ല മസ്ദാദൽ ഇൻസാനു തഖ്‌വ ഇസ്ദാദൻ ഹുദാവമോ ഇല്ല, എത്രത്തോളം തഖ്‌വ മനുഷ്യരിൽ വർദ്ധിക്കുന്നു അത്രത്തോളം സന്മാർഗവും സദുപദേശവും അവന് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല തഖ്‌വയുള്ളവരായി ജീവിച്ച് വിശുദ്ധ ഖുർആൻ കൊണ്ട് സന്മാർഗം ലഭിക്കുന്ന, സദുപദേശം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ഖുർആൻ സന്മാർഗവും സദുപദേശവും, സൂറത്ത് ആൽ ഇംറാനിലെ 138-ാം ആയത്ത് ഭാഗം 2. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
7: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മളിനി മധുരം ഖുർആനിലേക്ക് പോവുകയാണ്. മധുരം ഖുർആനിൽ ഇന്ന് നമ്മളോടൊപ്പം മിഷാരി റാഷിദ് അൽ ഫാസി ഹഫലുള്ളയാണ് ചേരുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ അനാമിലെ 92-ാമത്തെ വചനമാണ് ഇന്ന് അദ്ദേഹം പാരായണം ചെയ്യുന്നത്.
1: أعوذ بالله من الشيطان الرجيم

0: വിശുദ്ധ ഖുറാനിലെ സൂറത്തു അൽ അൻആം 92-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടിട്ടുള്ളത്. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക് മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി വലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹ. ഇതാ നാം അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമത്രേ അനുഗ്രഹീതമായ, വർദ്ധിച്ച നന്മകളുള്ളതും അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമായ ഉമ്മുൽ ഖുറായെ, അഥവാ രാജ്യങ്ങളുടെ കേന്ദ്രത്തെയും അതിൻ്റെ ചുറ്റുപുറമുള്ളതിനെയും നീ താക്കീതു ചെയ്യാൻ വേണ്ടിയും കൂടിയാകുന്നു. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ അതിൽ വിശ്വസിക്കുന്നതാണ്. അവർ തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി കാത്തുസൂക്ഷിക്കുകയും ചെയ്യും എന്നതാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത വിശുദ്ധ വചനത്തിൻ്റെ അർത്ഥം.
1: ഈ ഈ വചനത്തെ നമ്മൾ 6 പാർട്ടാക്കിയിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ, വഹാദ കിതാബുൻ അൻസൽനാഹു, ഇത് നാം അവതരിപ്പിച്ച ഗ്രന്ഥമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പാർട്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നത് ബോധ്യപ്പെട്ട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 600 ചിറകുകളുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നെന്നും, അങ്ങനെ അള്ളാഹുവിങ്കൽ എന്നുള്ള സന്ദേശം കൈമാറിയെന്നും ഉള്ളത് ബോധ്യപ്പെടാവുന്ന എണ്ണമറ്റ തെളിവുകൾ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അക്ഷരങ്ങളിലുമുണ്ട്. കാലം കഴിയുന്തോറും അത് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഖുർആനിൻ്റെ ആശയ ലോകം അതൊരിക്കലും തിരുത്തേണ്ടി വരുന്നില്ല എന്നതും, ലോകം ഖുർആനിലേക്ക് തന്നെ യൂടേൺ അടിക്കേണ്ടി വരുന്നു എന്നതുമൊക്കെ അതിൽ ഒരു പ്രധാന കാര്യമാണ്. മുഖ്യമായും ഖുർആനോട് നമുക്കുണ്ടാവേണ്ട ബന്ധമൊന്ന് തിലാവത്ത്, ഖുർആനിൻ്റെ വായനയാണ്. അതുപോലെ തന്നെ ഫഹും, അത് പഠിച്ച് മനസ്സിലാക്കലാണ്. തദബ്ബുർ, അതിനെക്കുറിച്ച് ചിന്തിക്കലാണ്. അമൽ, അതനുസരിച്ച് പ്രവർത്തിക്കലാണ്. ദഅവ, ആ അറിഞ്ഞ കാര്യം സമൂഹത്തിന് കൈമാറലാണ്. അബു അബ്ദുറഹ്മാൻ ആ സുല്ലമി റഹ്മഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, കാനു യഖ്തരിഊന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 10 ആയാത്തിൻ ഫലയഖുദൂന ഫിൽ അശ്റിൽ ഉഖ്റ ഹത്താ യഅലമൂ മാ ഫീ ഹാദിഹി മിനൽ ഇൽമി വൽ അമൽ. അവർ നബിയിൽ നിന്ന് 10 ആയത്തുകൾ പഠിച്ചാൽ അതിലെ അറിവും പ്രവർത്തനവും മനസ്സിലാക്കുന്നതുവരെ അടുത്ത 10 ആയത്തുകളിലേക്ക് കടക്കാറില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആകെ ഒരു 10 ആയത്തും കൊണ്ട് ഇരിക്കാറായിരുന്നു എന്നല്ല. അവർ പഠിക്കുന്നത് അവർ പകർത്തുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ഫതഅല്ലംനൽ ഇൽമ വൽ അമൽ, അങ്ങനെ ഞങ്ങൾ അറിവും പ്രവർത്തനവും ഒരുമിച്ച് പഠിച്ചു എന്ന് സ്വഹാബത്ത് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം, നമസ്കാരത്തെക്കുറിച്ചുള്ള ഒരായത്ത് പഠിച്ചാൽ അതനുസരിച്ച് നമസ്കാരം മാറണം. മാതാപിതാക്കളെക്കുറിച്ചുള്ള ഒരായത്ത് പഠിച്ചാൽ അതനുസരിച്ച് മാതാപിതാക്കളുള്ള സമീപനത്തിൽ വ്യത്യാസം വരണം. ഗൈബത്ത് നിരോധിക്കുന്ന ഒരായത്ത് പഠിച്ചാൽ നാവ് സ്വയം നിയന്ത്രിതമാകണം. ദാനത്തെക്കുറിച്ച് പഠിച്ചാൽ ദാനം നൽകണം. ക്ഷമയെക്കുറിച്ച് പഠിച്ചാൽ അത് ജീവിതത്തിലെത്തണം. അപ്പോൾ സ്വഹാബിമാർ ഖുർആൻ പൂർത്തിയാക്കാൻ പഠിച്ചവരായിരുന്നില്ല, അല്ലെ ഓതി തീർക്കുക, പഠിച്ചു തീർക്കുക എന്നുള്ളതായിരുന്നില്ല. മറിച്ച് സൂറത്ത് ബഖറ പഠിക്കാൻ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് 12 വർഷം എടുത്തു എന്നാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 9 വർഷം എടുത്തു എന്നാണ്. അപ്പോൾ അതിലുണ്ട് എല്ലാം. ആ രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിർവഹിച്ചു പോയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു പാർട്ട് മുബാറക്കുൻ, അള്ളാഹു ഖുർആനിനെ ബർക്കത്തുള്ള ഗ്രന്ഥം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അറിവിൽ, അത് ഹൃദയത്തിൽ നൽകുന്ന ബർക്കത്ത്, അത് സമയത്തിൽ, കുടുംബത്തിൽ, സ്വഭാവത്തിൽ, തീരുമാനങ്ങളിൽ, ജീവിത ദിശകളിൽ, ആഹ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അത് നൽകുന്ന ബർക്കത്ത് വളരെ വലുതാണ്. അത് ശിഫയാണ്, അത് വെളിച്ചമാണ്, അത് വഴിയാണ്. ഇനി മൂന്നാമത്തെ ഭാഗം, മുസദ്ദിഖുല്ലദീ ബൈന യദൈഹി, മുമ്പ് ഉള്ള വഹീകളെ അത് സത്യപ്പെടുത്തുന്നു. മൂസാ അലൈഹി ഇസ്ലാമിയും ഈസാ അലൈഹി ഇസ്ലാമിയും ഒക്കെ കൊടുത്ത വഹീനെ അത് സത്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ബൈബിളിൽ കാണുന്ന, ഖുർആനിനോട് യോജിച്ചു വരുന്ന ഭാഗങ്ങൾ,

0: അത് തിരുത്തലിന് ശേഷവും വഴിയായി അവശേഷിച്ചതിൻ്റെ ഭാഗമാണ് എന്ന് സ്വാഭാവികമായും നമ്മൾ വിലയിരുത്തി പോകുന്നു. നാല്, വലി തുന്തിറ ഉമ്മുൽ ഖുറാവൻ ഹൗലഹ, ഉമ്മുൽ ഖുറയെയും അഥവാ മക്കയെയും അതിൻ്റെ ചുറ്റുമുള്ളവരെയും മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി എന്നതാണ് പ്രവാചകൻ അവിടെ നിന്നാണ് ദഅവ ആരംഭിച്ചത്. അപ്പോൾ ദഅവത്തിൻ്റെ സ്വാഭാവികമായ ക്രമം എന്ന് പറയുന്നത് സ്വന്തം വ്യക്തിത്വം, കുടുംബം, ബന്ധുക്കൾ, പ്രദേശം, സമൂഹം അങ്ങനെയാണ്. അനിദിർ ആശീറത്തക്കൽ അക്രബീൻ, നിൻ്റെ അടുത്ത ബന്ധുക്കളോട് ഉപദേശങ്ങൾ നൽകണം എന്ന് അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സംബന്ധങ്ങളോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹ് മക്കയിൽ വന്നതുകൊണ്ടാണ് ഉമ്മുൽ ഖുറ എടുത്ത് പ്രത്യേകം പറഞ്ഞത്, അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് എന്നതുകൊണ്ടാണ് ആ ഒരു കാര്യം വന്നത്. ഇനി അഞ്ചാമത്തെ ഭാഗം, വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറത്തി യുഅ്മിനൂന ബിഹി, ആഖിറത്തിൽ വിശ്വസിക്കുന്നവർ ഇതിൽ വിശ്വസിക്കുന്നു എന്നാണ്. അപ്പോൾ ഖുർആനിനെ സംബന്ധിച്ച വിശ്വാസപൂർണ്ണത ഒരാളുടെ ആഖിറത്തിലെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ്. അതിലിപ്പം സയൻസുമായി വൈരുദ്ധ്യം വരുന്നൊരു ഭാഗമുണ്ടെന്ന് വിചാരിക്കുക. സയൻസ് ടെക്സ്റ്റ് പുസ്തകത്തിൽ വൈരുദ്ധ്യം വരുന്നൊരു ഭാഗം കാണുമ്പോൾ തന്നെ ഇവിടെ ആകെ ടെൻഷനാകണ ഒരവസ്ഥ, അത് യഥാർത്ഥത്തിൽ പരലോക വിശ്വാസത്തിൻ്റെ കുറവാണ്. അല്ലാതെ അയാളുടെ സയൻസിൻ്റെ അറിവ് കൂടുതലല്ല, മറിച്ച് സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ കാണുമ്പോൾ ഇവിടെ ഓക്കെ ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഈ ഗ്രന്ഥത്തെക്കാളും വലുതെന്നാണ് എൻ്റെ അർത്ഥം. ഈ ഗ്രന്ഥം കുറ്റമറ്റതാണ്, അത് മനുഷ്യന് അതിജയിക്കാൻ കഴിയാത്തതാണെന്നുള്ളത് കൃത്യമാണ്. ഇനി വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവരവരുടെ നമസ്കാരങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ആറാമത്തെ ഭാഗം. എന്താണ് മുഹാഫിളത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, സമയത്ത് നിർവഹിക്കുക, വുളു കൃത്യമായിരിക്കുക, ജമാഅത്ത് ശ്രദ്ധിക്കുക, റുക്ഉ സുജൂദ് പൂർണ്ണമാക്കുക, ഖുശൂ ഉണ്ടാകുക, യാത്രയിലും രോഗത്തിലും അത് ഉപേക്ഷിക്കാതിരിക്കുക, ജീവിതകാലം മുഴുവൻ അതിന് സ്ഥിരതയുണ്ടാവുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ അവസ്ഥയിൽ രക്തമൊഴുകുമ്പോഴും അദ്ദേഹം നിസ്കരിച്ചിരുന്നു എന്നാണ്. ആ നിസ്കാരം അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. രക്തം ഇറ്റി വീഴുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തു? ആ നിസ്കാരത്തിൻ്റെ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിസ്കാരം നിർവഹിച്ചു പറഞ്ഞാൽ രക്തം ഇങ്ങനെ ഒഴുകിയുകൊണ്ട് നിസ്കരിച്ചു എന്നല്ല, നിസ്കാരത്തിൻ്റെ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സല, നിസ്കാരം ഉപേക്ഷിക്കുന്നവന് നിസ്കാരത്തിൽ യാതൊരു ഓഹരിയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നത് നമുക്ക് തീർച്ചയായും കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ആറ് ഏരിയയിൽ നിന്നുകൊണ്ട് ഒറ്റ വചനം വിലയിരുത്തുമ്പോൾ തന്നെ 1000 മെസ്സേജുകൾ ഒറ്റ വചനത്തിൽ നിന്ന് തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് നമുക്ക് ലഭിക്കാനുണ്ട്.
1: ഈ പാരായണം നമ്മൾ കേട്ടിട്ടുള്ളത് മിഷാരി റാഷിദ് അൽ അഫാസി ഹഫ്ളഹുള്ളയുടെ ശബ്ദത്തിലാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 92-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. മിഷാരി റാഷിദ് അൽ അഫാസി നമുക്കേറെ സുപരിചിതമായ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്. കുവൈത്ത് സ്വദേശിയാണ് അദ്ദേഹം. മദീന യൂണിവേഴ്സിറ്റിയിലാണ് അൽ ജാമിയത്തുൽ ഇസ്ലാമിയ ബിൽ മദീന അൽ മുനവ്വറ, അവിടെയാണ് അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ 10 പാരായണ രീതികളെക്കുറിച്ചുള്ള അൽ ഖിറാഅത്തുൽ അശറിൽ അദ്ദേഹത്തിന് പ്രത്യേക പരിജ്ഞാനമുണ്ട്. ലോകപ്രശസ്തരായ ഒട്ടനവധി ഉസ്താദുമാരിൽ നിന്ന് അദ്ദേഹം വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. അഹമ്മദ് അബ്ദുൽ അസീസ് അസ്സയ്യാദ്, അബ്ദുറാഫി റിദ്വാൻ അഷർഖാവി, അഹമ്മദ് ഈസ തുടങ്ങിയ ഒട്ടനവധി പ്രഗത്ഭരായ ഈ ഖുർആൻ വിഷയത്തിലെ അറിവുള്ള ആളുകളിൽ നിന്നാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകമായ 10 പാരായണ രീതികളിലും അദ്ദേഹം ഇജാസത്ത് നേടിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കേണ്ട വിഷയം കൂടിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ വർഷങ്ങളായി താൻ ജീവിച്ചു വരുന്ന

ചുറ്റുപാടിൽ താൻ ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ, അതിൽ സ്ഥാപിക്കപ്പെട്ട വിഗ്രഹങ്ങൾ, പ്രതിമകൾ, ആരാധ്യവസ്തുക്കൾ, വർഷങ്ങളോളം അതെല്ലാം കണ്ടും കേട്ടും വളർന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരു ദിവസം രാത്രി, നല്ല നിലാവുള്ള ഒരു രാത്രി, അന്ന് വെറുതെ തൻ്റെ ടെറസിന് മുകളിൽ കണ്ണു തുറന്ന് ആകാശത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിലൊരു ചിന്ത തോന്നി. ആകാശത്തു കാണുന്ന ഭൂമിയെക്കാളും വിശാലവും വലുപ്പമുള്ളതുമായ ഈ നക്ഷത്രങ്ങളും ഭൂമിക്ക് മുഴുവനും പ്രകാശമായി നിൽക്കുന്ന ഈ ചന്ദ്രനും സൂര്യനുമെല്ലാം സൃഷ്ടിക്കുന്നതിലും അതവിടെ കൊണ്ടുപോയി നിശ്ചയിക്കുന്നതിലും അതിനെ നിലനിർത്തുന്നതിലുമൊന്നും ഈ ആരാധിക്കപ്പെടുന്ന പ്രതിരൂപങ്ങൾക്കോ ബിംബങ്ങൾക്കോ വല്ല പങ്കുമുണ്ടാകുമോ എന്ന് പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങളുണ്ടായി. ആ മാറ്റം അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ, സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിലേക്കും ഇസ്ലാമിൻ്റെ സുന്ദരമായ വെളിച്ചം സ്വീകരിക്കുന്നതിലേക്കും എത്തിച്ചു എന്നത് സത്യസന്ധമായും സംഭവിച്ച ഒരു സംഭവമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് ഈ സംഭവം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്നമാ അഅലുക്കും ബിവാഹിദത്തിൻ, ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. എന്തു പറയണം ഒരാളോട് വിശ്വാസത്തെ സ്വീകരിക്കാത്ത, മനസ്സ് തുറക്കാത്ത, നന്മയിലേക്ക് ജീവിതത്തെ മാറ്റാൻ തയ്യാറല്ലാത്ത ഒരാളോട് എന്തു പറയണമെന്നാണ്? ഇന്നമാ അഅലുക്കും ബിവാഹിദ, നിങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ. ആരോടാണ് ഈ പറയണത്? വളരെ വ്യക്തമായ ഖുർആനിക സത്യവുമായി വന്ന് നല്ല ഒരു പവൻമാറ്റ ജീവിത മാതൃക കൂടെ ജീവിക്കുന്നവർക്ക് കാണിച്ചു കൊടുത്ത മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത തൻ്റെ അനുയായികളോട് പറയുകയാണ്, തൻ്റെ സമുദായത്തോട് പറയുകയാണ്, ഒരൊറ്റ കാര്യം, അത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യൂ. എന്താണ് ആ കാര്യം? അൻ തഖൂമൂ ലില്ലാഹി മസ്നാ വ ഫുറാദാ സുമ്മ തതഫക്കറൂ, നിങ്ങൾ ഒരാളായിട്ടോ അല്ലെങ്കിൽ രണ്ടാളായിട്ടോ നിങ്ങളൊന്ന് തയ്യാറായി നിന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒന്ന് വേറിട്ട് നിന്ന് ചിന്തിക്കൂ. നിരന്തരമായി നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വാപ്പകാരണവന്മാർ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം അസത്യങ്ങളും അയാഥാർത്ഥ്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ വഴിതെറ്റിക്കുന്ന പല സംഗതികളുമുണ്ട്. പക്ഷെ അതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ഒഴുക്കിൻ്റെ ഭാഗമായി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നന്മയിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ ഒരു സ്പാർക്ക്, ഒരു ചെറിയ തീപ്പൊരി നമ്മുടെ ചിന്തയിൽ എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞാൽ ഒരു വ്യക്തി അത്ഭുതകരമായി മാറും. അതാണ് മനുഷ്യെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ, എന്നെക്കുറിച്ച് ഭ്രാന്തൻ എന്ന് ഇവിടെയുള്ള ആളുകൾ പറയുമ്പോൾ ഭ്രാന്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എന്നെയും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഭ്രാന്തുള്ളവനാണോ എന്ന് നിങ്ങൾ സ്വന്തം ചിന്തിക്കൂ. നൂറാളുകൾ പറയുമ്പോൾ ഭ്രാന്തനായിരിക്കും എന്ന് വിചാരിക്കുന്നതിലുപരി ഭ്രാന്ത് എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ കൂടെയുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഉൾക്കൊണ്ട് എനിക്ക് ഭ്രാന്തുണ്ടോ നിങ്ങൾ നോക്കി എന്നാണ് സൂറത്തു സബയിലെ 46-ാമത്തെ വചനത്തിൽ പറയുന്നത്. സുഹൃത്തുക്കളെ, സത്യത്തിൻ്റെ തീരത്തേക്ക് കടന്നു വരാൻ ഒരു ചിന്ത അനിവാര്യമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആലോചനകളുടെയും ചിന്തകളുടെയും മാത്രമേ നമുക്ക് മാറാൻ പറ്റൂ. അല്ലാത്തിടത്തോളം കാലം ശീലിച്ചു ജീവിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ജീവിത സാഹചര്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകും. അതെത്ര ബുദ്ധിശൂന്യമാണെങ്കിലും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ നിങ്ങൾ,

0: ഇപ്പുറത്ത് പാല് കിട്ടാഞ്ഞിട്ട് വിഷമിച്ചു കിടക്കുന്ന, വയറൊട്ടിക്കിടക്കുന്ന ഒരു പിഞ്ചു പൈതൽ തനി നിലത്ത് വിരിപ്പ് പോലും വിരിക്കാതെ കിടക്കുന്നു. തൊട്ടപ്പുറത്ത് വലിയ വലിയ കുടങ്ങളിലും ബക്കറ്റുകളിലും പാല് നിറച്ച് ആ പാലുകൊണ്ട് പൂജ നടത്തുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ബലിപീഠങ്ങളിൽ പാലൊഴിച്ചുകൊണ്ട് കഴുകുകയും പാലുകൊണ്ട് എന്ത് ചെയ്യുന്നു, നേർച്ച നടത്തുകയും ചെയ്യുന്ന, ബലി നടത്തുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പൂജാകർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്ന രംഗങ്ങൾ. ഇവിടെ ചിന്തിപ്പോകുന്ന, കുടിക്കാൻ വേണ്ടി പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് തന്ന ആ പാല് വെറുതെ ഒരു സ്ഥലത്ത് ഒഴിച്ചു കളയുമ്പോൾ അതിലെന്തോ ഒരു യുക്തിഹീനത ഇല്ലേ എന്നു ചിന്തിക്കുവാൻ നമ്മുടെ മനസ്സ് പര്യാപ്തമാവാത്ത എന്താണ്, ചിന്താശേഷിയും ആലോചനാശേഷിയൊന്നും മനുഷ്യന് ഇല്ലാഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ, പക്ഷെ ചിന്തിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആലോചനക്കും ചിന്തകൾക്കും വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്നാമതെന്താണ്, നമ്മൾ ജീവിക്കുന്ന അതിവിശാലമായ ഈ ലോകത്തെ, ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാകുക. വമാ ഖദറുല്ലാഹ് ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട വിധം കണക്കാക്കുന്നില്ല. അന്ത്യനാളിൽ വലത്തെ കയ്യിൽ ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും ചുരുട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഒരു മഹാശക്തിയാണവൻ. വസ്സമാവാത്തു മത്വവിയാത്തും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മയുശ്രിക്കുൻ. എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം, ഇതിൻ്റെ സൃഷ്ടിന്റെ മഹത്വം, സുഹൃത്തുക്കളെ അത് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമുക്ക് ഓർമ്മ വരിക. ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച്, ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തെല്ലാം ഉന്നതമായ സ്ഥാനങ്ങൾ, വലിയ വലിയ രാജാധികാരങ്ങൾ, സമൂഹത്തിൽ വലിയ ആദരവിൻ്റെ മഹത്വങ്ങൾ, വലിയ പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ എന്തെല്ലാം കഴിവുള്ള ആളുകളുടെ ചരിത്രങ്ങളും കഥകളും നമ്മൾ വായിക്കുന്നു. പക്ഷെ ഒരു നിമിഷം, ഒരു നിമിഷം ആത്മാവ് വേർപെടുന്നതോടുകൂടെ അവരൊന്നുമല്ലാതാവുന്നു. ഈ ഭൗതിക ജീവിതത്തിൽ അവർ പടുത്തുയർത്തിയ എല്ലാ കോട്ടകളും നിമിഷങ്ങളെക്കൊണ്ട് തകർന്നു വീഴുന്നു. എന്ത് മനസ്സിലാക്കണം, ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരത. അപ്പോൾ എന്താണ് ചിന്തിക്കുക, എന്തിനാണ് ഈ ജീവിതം, എന്താണ് ഈ ജീവിതത്തിൻ്റെ പ്രയോജനം? അവിടെ ഒരു ആലോചന മനസ്സിക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി സമ്പാദിക്കുകയും ജീവിതത്തെ ആസ്വദിക്കുകയും അതിൻ്റെ ആസ്വാദനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിഷമിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഈ ദുരിയാവ് നൈമിഷികമാണെന്നും നിസ്സാരമാണെന്നും മനസ്സിലാക്കുമ്പോൾ ഈ ജീവിതം കൊണ്ട് എന്തു നേടണം, ഈ ജീവിതം കഴിഞ്ഞ് എവിടേക്ക് പോകും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു സ്വയം മാറ്റമുണ്ടാവുകയാണ്. ജീവിതം വലിയൊരു മാറ്റത്തിന് വിധേയമാകുന്നതായിട്ടാണ് നമുക്ക് ആ സന്ദർഭത്തിൽ കാണാൻ പറ്റുക. അപ്പോൾ ആലോചനകളും ചിന്തകളുമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ഒരു ശരിയായ വഴിയിലേക്ക് അവനെ തിരിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ബുദ്ധിയോടുകൂടെ നല്ല വിവേകത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാകുന്നത് കൊണ്ട് സമർത്ഥൻ, ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മുടെ നാട്ടിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ തൻ്റെ കാര്യങ്ങളെ വളരെ പെട്ടെന്നും വളരെ പിന്നെ തന്ത്രപരമായും നേടാൻ പറ്റുന്ന ആൾക്കാണ് നമ്മൾ സമർത്ഥം എന്ന് പറയാം. തൻ്റെ ഭൗതികമായ ജീവിതങ്ങളെ, കാര്യലാഭങ്ങളെ, ദേഹേച്ഛകളെ. എന്നാൽ അൽ കയ്യീസ് മെൻ ദാന നഫ്സ, ആരാണ് സമർത്ഥൻ? എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും, എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ സുഹൃ വലയത്തിൽ പെട്ടാലും, തനിക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ ചെയ്യാതെ നിൽക്കാൻ പറ്റുന്ന ആത്മശക്തി ആർക്കുണ്ടോ, അവനാ ബുദ്ധിമാൻ. കാരണം ഇപ്പൊ തൽക്കാലം അത് ചെയ്താൽ നാളെ അതുമൂലം വരാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഒരു സുഖവും ഇപ്പോഴത്തെ ചില ലാഭങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവൻ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? അൽ കയ്യിസു മൻ ദാന നഫ്സ വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നു ധാരാളം ആളുകളെ കുറിച്ച്, എന്താണ് എന്തായാലും ബിസിനസ്, ലോകത്തുള്ള മുഴുവൻ ബിസിനസ് സ്ഥാപനങ്ങൾ, ലോകത്തുള്ള എല്ലാ രാജ്യത്തിലും അയാൾക്ക് വീടുകൾ, എന്തൊരു സമർത്ഥൻ, എന്തൊരു സമർത്ഥനായിട്ടുള്ള ജോലിക്കാരൻ, എന്തൊരു സമർത്ഥനായ സാങ്കേതിക വിദഗ്ധൻ എന്നൊക്കെ നമ്മൾ പറയും. സാമർത്ഥ്യമെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ ഇത്തരം സാമർത്ഥ്യങ്ങളെല്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിജീവികൾക്കും മഹാന്മാർക്കും എല്ലാം സ്വന്തം ജീവിതത്തിൽ ഒരു സദാചാരബോധത്തോടുകൂടെ തൻ്റെ വ്യക്തിത്വത്തിനും മനസ്സിനും ശരീരത്തിനും പ്രതികൂലമായ തിന്മകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ വൽ ആജിസ്, അവനാണ് അശക്തൻ. മൻ അത്ബഅ നഫ്സഹു ഹവാഹ, തൻ്റെ മനസ്സിൻ്റെ തേഹേച്ഛകൾ എന്തൊക്കെയുണ്ടോ, ഈ സമർത്ഥന്മാരൊക്കെ കള്ളുകുടിക്കുന്നു, ഈ സമർത്ഥന്മാരൊക്കെ അശ്ലീലങ്ങളെ കാണുന്നു, അങ്ങനത്തെ സമർത്ഥൻ സമർത്ഥനല്ല. തന്നെ നശിപ്പിക്കുന്ന നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും മാറി നിൽക്കാൻ പറ്റാത്ത ഒരുത്തൻ, എന്ത് ബുദ്ധിയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഇനിയും മാറ്റിപ്പണിയാൻ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുരോഗതികൾ ഉണ്ടാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആലോചിക്കാൻ, ചിന്തിക്കാൻ. നമ്മുടെ കണ്ണുകൾ എവിടെ തുറന്നു വച്ചാലും പുതിയ ചിന്തകൾക്കുള്ള കാരണമാകട്ടെ ഓരോ നോട്ടവും. നമ്മുടെ കാതുകൾ എവിടെ തുറന്നു വച്ചാലും കേൾക്കുന്ന ഓരോ വാക്കുകളും നമ്മളെ പരിവർത്തിപ്പിക്കുന്ന പുതിയ ആലോചനകൾക്ക് തീക്കൊളുത്തുന്നതായിരിക്കണം നമ്മുടെ കേൾവികൾ. നാം ജീവിതത്തിൽ എവിടെയിരുന്നാലും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ആലോചനകൾക്ക് പ്രേരിപ്പിക്കണം. അങ്ങനെ ദൈവാസ്തിത്വത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും എല്ലാം ചിന്തിച്ചും ആലോചിച്ചും സ്വയം ഒരു മാറ്റത്തിന് വിധേയനായി എന്നും പുതിയ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച് പുതിയ പുതിയ ഒരു വ്യക്തിയായി തീരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുജീബ് ഒട്ടുമലാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തുൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബതി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ദൈവിക വചനമാണ് എന്ന് എല്ലാ സമയങ്ങളിലും ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വതആല മാനവരാശിയെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഇറക്കിയ പരിശുദ്ധ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ വചനമാണ്

ഒരുമിച്ച് കൊണ്ടുവരാൻ വിശുദ്ധ ഖുർആൻ മനുഷ്യരോടും ജിന്നുകളോടും വെല്ലുവിളിച്ചിട്ടുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ബഖ്റയിലെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസൽന അലാ അബ്ദിന ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഇകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് സമാനമായ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വചനം തീർച്ചയായും വിശുദ്ധ ഖുർആനിൻ്റെ അജയ്യതയെ വിളിച്ചോതുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 1400 വർഷങ്ങളായി ഈ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെയാണ് വളരെ അതുല്യമായ, തുല്യതയില്ലാത്ത ഒരു ഘടനയാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കവിതയോ സാധാരണ ഗദ്യമോ അല്ല. സാധാരണയായി ഭാഷകളിൽ 2 തലങ്ങളാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. അത് 1 പ്രോസ് ആയിരിക്കും, അല്ലെങ്കിൽ പോയട്രി ആയിരിക്കും. അറബി ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തവും ആകർഷകവുമായ ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നത് അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഭാഷാ പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ കാണാൻ സാധിക്കുന്നത് അത് പ്രോസല്ല, അതേപോലെ പോയട്രിയുമല്ല, മറിച്ച് പോയട്രിക്കൽ പ്രോസാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും ഒരു ഭാഷയിലും ഒരു ശൈലിയിലും ഇത്തരം സമീപനങ്ങളെ കാണാൻ സാധ്യമല്ല എന്നത് ഇതിൻ്റെ അത്ഭുതമായി നിലനിൽക്കുന്നതിൻ്റെ തെളിവായി നമുക്ക് ഉദാഹരിക്കാൻ പറ്റും. അതേപോലെ മറ്റൊന്നാണ് അതിൻ്റെ അക്ഷരങ്ങളുടെ വിന്യാസം. നിരക്ഷരനായ ഒരു മനുഷ്യന്, അഥവാ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യന് സ്വയം നിർമ്മിക്കാൻ കഴിയാത്ത വിധം കൃത്യവും ആഴമേറിയതുമായ പദസമ്പത്താണ് ഇതിലുള്ളത് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൂടാതെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ശാസ്ത്രീയമായ പല സൂചനകളെയും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായി 1 പ്രപഞ്ചോൽപ്പത്തി, അതിൻ്റെ സൂചനയെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാം. ബിഗ് ബാങ് തിയറിയിലൂടെയാണ്, മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലൂടെയാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്ന് പരാമർശിക്കുന്ന ശാസ്ത്ര സൂചനകൾ, അത് ഖുർആനിലെ സൂറത്തു അംബിയയിലെ 30-ാമത്തെ വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മാതാവിൻ്റെ ഉദരത്തിൽ വളർന്നു വന്ന ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭ്രൂണശാസ്ത്രം, അതിനെ കൃത്യവും വ്യക്തവുമായി വിശദീകരിക്കുന്ന വചനങ്ങളെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 12-13 വചനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഖുർആൻ പറയുകയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തി മിൻ തീൻ തുമ്മ ജഅൽനാഹു നുതുഫത്തൻ ഫീ ഖറാരിൻ മകീൻ തുമ്മ ഖലഖ്ന നുതുഫത അലഖത ഫഖലഖ്ന അലഖത മുദ്ഗത ഫഖലഖ്ന മുദ്ഗത ഇലാമൻ ഫകസൗന ഇലാമ ലഹ്മൻ തുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ ഫതബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്. പിന്നീട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അല്ലാഹു പരാമർശിച്ചുകൊണ്ട് പറയുന്നു, തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. പിന്നീട് ഒരു ബീജമായി കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വച്ചു. പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി. എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ മറ്റൊരു തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, 2 കടലുകൾ തമ്മിൽ കലരാതെ വേർതിരിഞ്ഞു നിൽക്കുന്ന പ്രതിഭാസത്തെ പരാമർശിക്കുന്ന വചനങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്തു റഹ്മാനിലെ 19-20 വചനങ്ങൾ ആ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമ ബർസഖുൻ ലാ യബ്ഗിയാൻ എന്ന ആ വചനം തീർച്ചയായും ആ ഒരു ആശയത്തെ സൂചിപ്പിക്കുകയാണ്. 2 കടലുകളെ തമ്മിൽ കൂടിച്ചേരത്തക്ക വിധം അവൻ അയച്ചു വിട്ടിരിക്കുന്നു. അവ രണ്ടിനുമിടക്ക് അവ അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക വിധം ഒരു തടസ്സവുമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2 കടലുകൾ
അത് കൂടിച്ചേരാതെ

0: അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെ പരാമർശിച്ചുകൊണ്ടുള്ള വചനത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് ചരിത്രപരവും പ്രവചനപരവുമായ കൃത്യത ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. മുൻകാല പ്രവാചകന്മാരുടെയും ജനവിഭാഗങ്ങളുടെയും ചരിത്രം മറ്റു വേദഗ്രന്ഥങ്ങളിലെ പിഴവുകൾ തിരുത്തിക്കൊണ്ട് കൃത്യമായി വിവരിക്കുന്നു. ഭാവി പ്രവചനങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. റോമക്കാർ പേർഷ്യക്കാരോട് തോറ്റ സമയത്ത് വരും വർഷങ്ങളിൽ റോമക്കാർ വിജയം തിരിച്ചുപിടിക്കുമെന്ന് ഖുർആൻ മുൻകൂട്ടി പ്രവചിക്കുകയും അത് അക്ഷരം പ്രതി സംഭവിക്കുകയും ചെയ്തതായി ഖുർആനിലൂടെ വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു റൂമിലെ ആ വചനം ഗുലിബത്തു റൂം എന്ന പ്രയോഗമാണ്, അഥവാ റൂം അതിജയിക്കും എന്ന ഒരു പ്രഖ്യാപനം, ഒരു പ്രയോഗം തീർച്ചയായിട്ടും ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത വിധം അവശതയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഖുർആനിൻ്റെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും പിന്നീട് ചരിത്രം പറയുന്നത് റോം വിജയിച്ചു എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ 23 വർഷങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങളിലായി അല്പാൽപമായി അവതരിപ്പിക്കപ്പെട്ടു പോലും വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളിലോ വചനങ്ങളിലോ പരസ്പര വിരുദ്ധമായി ഒന്നും തന്നെ കാണാൻ സാധ്യമല്ല എന്നതാണ് ഖുർആനിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ഈ ഖുർആനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളുൻ. തീർച്ചയായും നാമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെയാണ് അതിന് സംരക്ഷണം ഒരുക്കുന്നത് എന്ന ഖുർആനിൻ്റെ വചനം. അത് ഖിയാമത്ത് നാൾ വരെ, അവസാനം നാൾ വരെ നിലനിൽക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ്. 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ വചനങ്ങൾക്കോ ആശയങ്ങൾക്കോ ഒരു പോറലും ഏൽക്കാതെ സുരക്ഷിതമായി നിലകൊള്ളുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായി നാം മനസ്സിലാക്കേണ്ടത്. കാരണം അത് മാറ്റമില്ലാത്ത വിധം, അത് പ്രിൻ്റിങ് മാത്രമല്ല ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകളിൽ അത് മനഃപ്പാഠമായി സൂക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും അത് തകർക്കാനോ നശിപ്പിക്കാനോ ഒരു കാലത്തും സാധ്യമല്ല എന്ന ഒരു പ്രഖ്യാപനം അതിൻ്റെ ആശയങ്ങളിൽ കാണാൻ സാധിക്കും. ഇത്രയും അജയ്യമായി നിൽക്കുന്ന ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളും അതുപോലെ പ്രായോഗിക ജീവിത മാർഗങ്ങളുമെല്ലാം അത് മനുഷ്യന് ഉപയുക്തമാണ്, തീർച്ചയായും അത് സ്വീകരിക്കാവുന്നതാണ്. അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനങ്ങളാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേർന്നത് മുജീബ് ഒട്ടുമൽ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ഫ്രീഡം വിത്ത് പീസ് പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പ്രോഗ്രാമായ ഫ്രീഡം വിത്ത് പീസിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പീസ് റേഡിയോ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിൽ എന്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലുള്ള പ്രസംഗ മത്സരമാണ്. എൽ പി യു പി ഹൈസ്കൂൾ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗം ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പ്രസംഗങ്ങൾ പീസ് റേഡിയോയിലേക്ക് അയച്ചു തന്നതിൽ നിന്ന് തിരഞ്ഞെടുത്തവയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ആദ്യ പ്രോഗ്രാം കേൾക്കുകയാണ്. ഈ എപ്പിസോഡിൽ ആദ്യമായി നമ്മൾ കേൾക്കുന്നത് അൽ അസർ പബ്ലിക് സ്കൂൾ തൊടുപുഴ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ അൽ അസർ പബ്ലിക് സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥി ഫർഹാൻ കെ. ഫർഹാൻ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഫർഹാനിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Today, I am very happy to speak on the topic, my favorite freedom fighter, Maulana Abul Kalam Azad. India's freedom was not won by one person alone. Many brave men and women sacrificed their lives for our country. Among them, my favorite freedom fighter is Maulana Abul Kalam Azad. He was not only a freedom fighter, but also a great scholar, journalist, writer, and the first education minister of independent India. Maulana Abul Kalam Azad was born on 11th November 1888 in Mecca. Later, his family moved to Kolkata. From a young age, he was very intelligent because he learned Arabic, Persian, Urdu, and many other subjects. He loved reading books and writing articles. As a young man, he started a newspaper called Al Hilal. Through his newspaper, he inspired Indians to fight against British rule. He encouraged people to love their country and work for freedom. Because of his powerful writing, the British government banned his newspaper. Maulana Azad strongly believed that Hindus and Muslims should live together in peace and unity. He always said that India is one nation and all Indians are equal. He believed that our strength comes from unity, not division. He joined the Indian National Congress and worked closely with Mahatma Gandhi, Jawaharlal Nehru, and many other leaders. He took part in the non-cooperation movement and the Quit India movement. For his role in freedom struggle, he was arrested several times and spent many years in prison. Even in jail, he never lost hope. He continued to believe that India would one day become free. When India became independent in 1947, Maulana Abul Kalam Azad became the first education minister of India. He believed that education is the key to the progress of a nation. He worked hard to improve schools, colleges, and university across the country. He encouraged scientific research, technical education, and equal opportunity for every child. He believed that every boy and girl should receive quality education regardless of their religion, language, or background. Many important educational and cultural institutions grew stronger because of his vision. His ideas helped shape modern India. Today, millions of students benefit from the educational system that he helped build. Maulana Abul Kalam Azad was a man of wisdom, courage, honesty, and kindness. He never thought about personal gain. He always worked for the nation. He showed us that true patriotism means serving the country with knowledge, unity, and hard work. Every year, 11th November, his birthday is celebrated as National Education Day in India. This reminds us of his great contribution to education and nation building. I admire Maulana Abul Kalam Azad because he believed that education can change lives. His message of unity, peace and equality is still important today. As students, we can honor him by studying sincerely, respecting others, and becoming responsible citizens. His life teaches us that a strong nation is built not only by brave soldiers, but also by educated, honest, and hard-working people. Let us remember his inspiring words and work together to make India stronger through education, unity, and love for our country. Thank you, or have a wonderful day. Assalamu alaikum wa rahmatullahi wa barakatuh.
0: മഷാല്ലാ, ഫർഹാൻ കെ അതിമനോഹരമായിട്ട് തന്നെ ഈ ഒരു പ്രസംഗം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ പ്രോഗ്രാമിൽ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിലാണ് പ്രസംഗ മത്സരം നടക്കുന്നത്. ഇടുക്കി തൊടുപുഴയിൽ നിന്നുള്ള ഫർഹാൻ കെ ആണ് നമ്മോടിപ്പോൾ ഇംഗ്ലീഷ് പ്രസംഗം അവതരിപ്പിച്ച് കഴിഞ്ഞത്. നമുക്കറിയാം അബുൽ കലാം ആസാദിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. അബുൽ കലാം ആസാദിൻ്റെ മനോഹരമായൊരു വാക്കുണ്ട്, ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി അതിൻ്റെ ക്ലാസ് മുറികളിലാണ് രൂപപ്പെടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ധാരാളം മേഖലകളിൽ ഇടപെട്ടൊരു വ്യക്തി കൂടിയായിരുന്നു അബുൽ കലാം ആസാദ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ, ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഇന്ത്യയുടെ ചരിത്രമൊക്കെ പഠിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. ഇന്ത്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ മുന്നേ എങ്ങനെയായിരുന്നു, സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത പോരാളികൾ ആരൊക്കെയായിരുന്നു, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലത്ത് പഴയ കാലത്തെക്കുറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട കൂട്ടുകാർ തയ്യാറാവണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലെ നമ്മൾ അടുത്ത മത്സരാർത്ഥിയിലേക്ക് പോവുകയാണ്. അടുത്തത് ഷംസുദ്ദീൻ ഹാരിഫ്. ഷംസുദ്ദീൻ ഹാരിഫ് കണ്ണൂർ ജില്ലയിലെ MUP സ്കൂൾ മാറ്റൂരിൽ നിന്നുള്ള 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമുക്ക് ഷംസുദ്ദീൻ ഹാരിഫിന്റെ മലയാള പ്രസംഗം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ 79-ാമത് സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയം അവതരിപ്പിക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളി. അഹിംസയുടെയും സമാധാനത്തിൻ്റെയും പാതിയിലൂടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്ന മഹാനായ നേതാവാണ് ഗാന്ധിജി. അഹിംസയാണ് എൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. നല്ല വസ്ത്രങ്ങൾ ധരിക്കാനോ സുഖമായി ജീവിക്കാനോ അദ്ദേഹം ആഗ്രഹിച്ചില്ല. കയ്യിൽ ഒരു ഊണ് വടിയുമായി അദ്ദേഹം ഇന്ത്യയിൽ സാധാരണക്കാരായി ജനങ്ങൾക്കൊപ്പം അദ്ദേഹം നിന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത എല്ലാ ദേശീയ നേതാക്കളെയും ഈ വേളയിൽ ഞാൻ സ്മരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിൽത്താൻ നാം ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എനിക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.
0: മഷാല്ലാ, ഷംസുദ്ദീൻ ഹാരിഫ് മനോഹരമായിട്ട് മറ്റൊരു പ്രസംഗവുമായി നമ്മളിലേക്ക് എത്തിയിരുന്നു. പ്രസംഗത്തിൽ നമുക്ക് കഴിഞ്ഞ പ്രസംഗം ഇതുമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും പ്രസംഗിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്, നന്നായിട്ട് തന്നെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന, ഇതിൽ പങ്കെടുക്കാത്ത പല വിദ്യാർത്ഥികളും ഉണ്ടാവും. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം അവസരങ്ങളൊക്കെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മക്കൾക്ക്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമുക്ക് വലിയ വലിയ വേദികളിലൊക്കെ ഭാവിയിലൊക്കെ പ്രസംഗിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഇങ്ങനെ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ കഴിവിനെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്കായിട്ട് നൽകുന്നത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ, ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ. സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിലാണ് പ്രസംഗം നടക്കുന്നത്. മഷാല്ലാ, ഗാന്ധിജിയെക്കുറിച്ച് തന്നെയാണ് ഷംസുദ്ദീൻ ഹാരിഫും പറഞ്ഞത്. നമുക്കെല്ലാവർക്കും ഗാന്ധിജിയെക്കുറിച്ച് അറിയാം, കൂടുതൽ അറിയാൻ ശ്രമിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ പ്രോഗ്രാമിൽ അടുത്തതായി നമ്മളിലേക്ക് എത്തുന്നത് ഫ്യൂച്ചർ ഗേറ്റ് സ്കൂൾ ഷാർജ ഫ്യൂച്ചർ ഗേറ്റ് സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി ദുഹ അമലാണ്.
3: എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം. ശക്തി ശാരീരിക കഴിവിൽ നിന്ന് വരുന്നതല്ല, അചഞ്ചലമായ ഇച്ഛാശക്തിയിൽ നിന്ന് വരുന്നതാണിവ. ഗാന്ധിജി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ദുആ അമൽ. ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മഹാന്മാരാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. അവരുടെ ത്യാഗവും ധീരതയും നിസ്വാർത്ഥമായ സേവനവുമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നത്. ഞാൻ മക്കയെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി മക്കയിലല്ല ഞാൻ പിറന്നത്. ഇവിടെ വീരിതിഹാസങ്ങളിൽ രചിക്കപ്പെട്ട ഈ ഈറൻ നാടൻ മണ്ണിലാണ്. ഇതാണ് എന്റെ നാട്. ഈ ദേശത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഇവിടെ തന്നെ മരിക്കുകയും ഈ മണ്ണിലേക്ക് ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ധൈര്യത്തോടെയും ശാന്തമായ മനോഭാവത്തോടെയും രാജ്യത്തിന് വേണ്ടി പടപൊരുതിയതിന് ബ്രിട്ടീഷ് പട്ടാളം പിച്ച് ചീന്തുന്നതിനു മുൻപ് ഏറനാടിന്റെ ഉരുക്കു മനുഷ്യൻ പറഞ്ഞ വാക്കുകളാണിവ. ആരാണ് അദ്ദേഹം? ആരാണ് ധീരൻ? സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണത്തിന് കീഴിൽ ഏറനാട് അകപ്പെട്ടു പോയപ്പോൾ ും തോക്കുമായുധങ്ങളും എന്തി ബ്രിട്ടീഷുകാർ നോക്കി നിൽക്കെ ഏറനാടിന്റെ ബ്രിട്ടീഷ് ഭരണം മാസങ്ങളോളം സ്തംഭിപ്പിച്ചൊരാളുണ്ട്. എന്നിട്ട് ഏറനാടിന്റെ രാജാവ് താൻ എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം തന്റെ രാജ്യത്തേക്ക് കടന്നാൽ വിവരമറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആയുധധാരികളെ വിറപ്പിച്ചൊരാളുണ്ട്. അതാണ് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. നെല്ലിക്കുത്ത് ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടിയുടെയും തുവ്വൂർ പറവട്ടിൽ കുഞ്ഞായിഷമ്മയുടെയും മകനായി 1873 ജനിച്ച വാര്യൻ കുന്നത് കുഞ്ഞഹമ്മദ് ഹാജി 1861 1919 ഇടയിൽ വള്ളുവ നാട്ടിലും ഏറനാട്ടിലും കുടിയാന്മാർക്ക് യാതൊരു സ്ഥാനവും നൽകാതെ ജന്മി കേന്ദ്രീകൃത നിയമങ്ങളായ പാട്ട നിയമത്തിനും പാട്ടത്തുക വർധനവിനുമെതിരെ ശക്തമായി പ്രതികരിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം. 1921 മലബാർ കലാപത്തിലെ പ്രധാന നേതാവായിരുന്നു. അലി മുസ്ലിയാരുടെയും ചെമ്പ്രശ്ശേരി തങ്ങളുടെയും തുടങ്ങി നേതാക്കളോടൊപ്പം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ നായക സ്ഥാനത്ത് നിന്ന് തന്നെ പോരാടിയ വീരൻ. പുറകിലല്ലെന്റെ നെഞ്ചിലായി വെടിയുണ്ട കൊണ്ട് മരിക്കണം, മുറകു മൂടാതഴിച്ചു മാറ്റിട കണ്ണു രണ്ടും തുറക്കണം, മുത്തമേകി പെറ്റ മണ്ണില മുഖമമർന്ന് കിടക്കണം, മുതുകു ഞാൻ വളക്കില്ല ബ്രിട്ടന്റെ മുന്നിലെന്ന പ്രഖ്യാപനം. സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ ഈ പ്രിയ പോരാളിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം ധൈര്യവും നേതൃത്വ പാഠവും സ്വന്തം വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള മനസ്സുമാണ്. ചരിത്രം നമ്മെ ഭിന്നിപ്പിക്കാനല്ല, മറിച്ച് ഭൂതകാലത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാനാണ്. അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഐക്യവും ജനാധിപത്യ മൂല്യങ്ങളും എന്നും ഉയർത്തിപ്പിടിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മാഷാ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചാണ് ദുആമൽ നമ്മുടെ ഈ ഒരു പ്രസംഗത്തിൽ പ്രതിപാദിച്ചത്. നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിൽ ധാരാളം ആളുകൾ പ്രത്യേകിച്ചും മലയാളികളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ ഓർക്കേണ്ടതും അവരെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടതും വളരെ പ്രാധാന്യപ്പെട്ടതാണ് എന്നുകൂടി ഈ ഒരു സന്ദർഭം നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളതാണ്. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസിലെ പ്രോഗ്രാം തുടരുമ്പോൾ അടുത്തതായി നമ്മളിലേക്ക് എത്തുന്നത് മീനടത്തൂർ MES സ്കൂളിലെ LP സ്കൂൾ വിദ്യാർത്ഥിനി മിഷ്ക ഫാത്തിമയാണ്. മിഷ്ക ഫാത്തിമ ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. നമുക്ക് മിഷ്ക ഫാത്തിമയുടെ പ്രസംഗം കേൾക്കാം.
4: അസ്സലാമലൈക്കും. Today I am very happy to speak about Independence Day. India celebrates Independence Day on 15th August every year. On this day in 1947, our country got freedom from British rule. We remember and honor our great freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose, Bhagat Singh and Rani Lakshmi Bai. Their sacrifice helped India achieve freedom. We should love our country and respect others and work hard for India's progress. Let us salute our national heroes. Jai Hind.
0: Mashallah, കൊച്ചുമിടിക്കയുടെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഫ്രീഡം വിത്ത് പീസ് എന്ന പീസ് റേഡിയോയുടെ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി പുരോഗമിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിലുള്ള പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. മിഷ്ക ഫാത്തിമ വളരെ മനോഹരമായിട്ട് തന്നെ സ്വാതന്ത്ര്യസമര സേനാനികളെക്കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് പ്രസംഗം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മൾ നേരത്തെ എപ്പിസോഡിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇത്തരം അവസരങ്ങൾ നമ്മുടെ മിടുക്കരായ കുട്ടികൾക്ക് ഉള്ള അവസരങ്ങളാണ്. പ്രത്യേകിച്ചും അവർക്ക് ഒരു പക്ഷേ സ്കൂളുകളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കാം അല്ലെങ്കിൽ സാധിക്കാതെ ഇരിക്കാം. എന്നാൽ പോലും ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ പ്രസംഗത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഗാനം പാടാനും അത് രചന നടത്താനൊക്കെ ഉള്ള ധാരാളം അവസരങ്ങൾ പീസ് റേഡിയോ നൽകുന്നുണ്ട്, സ്റ്റാർ ക്വസ്റ്റ് എന്ന പ്രോഗ്രാമിലൂടെയൊക്കെ. അപ്പം ഈ അവസരങ്ങളെല്ലാം നമ്മൾക്കിടെ മക്കൾക്ക് കൂടി ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന പ്രസംഗ മത്സരം തുടരുകയാണ്. അടുത്തതായി കോഴിക്കോട് ജില്ലയിലെ ഒലിവ് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ നിന്നുള്ള മുഹമ്മദ് ഫിസാൻ ടി ടി, ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഫിസാൻ. നമുക്ക് ഫിസാന്റെ ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കാം.
5: Assalamu alaikum. My favorite food of all. My name is Muhammad Fizan Reddy. I am studying in 6th standard in Olive English High School. Speaking on myself is my favorite food of all is Mahatma Gandhi. Mahatma Gandhi was a great leader and a freedom fighter. He was born on 2nd October 1869 in Porbandar, Gujarat. His full name was Mohandas Karamchand Gandhi. His father name was Karamchand Gandhi and his mother name was Puttibai. He is popularly known as and the father of the nation. Gandhiji completed his schooling in India and went to England for his higher education, where he studied law and became a barrister. He returned to India in 1891 and practiced law at the Bombay High Court. Later, he went to South Africa in 1893 and started practicing law. There he fought for the rights of Native Africans and Indians against racial discrimination. He soon returned to India and joined the struggle for independence from British rule. Gandhiji chose the path of non-violence to combat British operation. He successfully led many freedom movements against the British rule, like non-cooperation, civil disobedience, Quaker Indians movement, etc. All the movements shook the British rule in India and inspired many Indians to fight for independence. Gandhiji spent his entire life in the service of his country and its people. His rule in India independence is incredible and unforgettable. He was a great personality of India who still inspire people worldwide to fight for peace, justice and equality. Thank you.
0: Mashallah, barakallah, fiqh. മുഹമ്മദ് ഫിസാൻ, ഒലിവ് ഇംഗ്ലീഷ് സ്കൂൾ കോഴിക്കോട്, ആറാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഫിസാൻ്റെ ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പ്രസംഗമായിരുന്നു. പീസ് റേഡിയോ, ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന ഈ പ്രസംഗ മത്സരത്തിൽ അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് തൊടുപുഴ എ ഐ ഇ സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി അസ്ര അൻസാറിൻ്റെ ഒരു മലയാളം പ്രസംഗമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
6: അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. എല്ലാ വർഷവും ഓഗസ്റ്റ് 15 നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് 80 വർഷം പൂർത്തിയാവുകയാണ്. സ്വാതന്ത്ര്യ സമര നായകന്മാരായിരുന്നു ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി ഒട്ടേറെ പേർ. അവരുടെ എല്ലാം ത്യാഗമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശ അഭിമാനികളെ ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, അസ്ര അൻസാറിൻ്റെ വളരെ മനോഹരമായ ഒരു പ്രസംഗം നമ്മൾ കേട്ടു. കൊച്ചുമിടുക്കിയാണ്, ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. AIEC ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തൊടുപുഴയിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അസ്ര അൻസാറ്. സ്വാതന്ത്ര്യദിന സമര സേനാനികളെക്കുറിച്ച് ഉള്ള ഒരു കൊച്ചു പ്രസംഗം, വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് നമ്മളെ സ്വാതന്ത്ര്യദിന സമരത്തിൽ പോരാളികളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. രാജ്യം 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ പ്രോഗ്രാമിൽ. സ്വാതന്ത്ര്യസമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന പ്രസംഗ മത്സരം തുടരുമ്പോൾ അംജദ് ഹുസൈൻ ആണ് നമ്മളോട് അടുത്തായിട്ട് ഒരു മലയാളം പ്രസംഗവുമായി എത്തുന്നത്. അംജദ് ഹുസൈൻ നിലമ്പൂർ എരഞ്ഞിമങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ്. നമുക്ക് അംജദിൻ്റെ പ്രസംഗം കേൾക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയ കൂട്ടുകാരെ, സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പോരാളി എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. അധിനിവേശത്തിൻ്റെ കാൽച്ചങ്ങല പൊട്ടിച്ചേർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ അന്ധവിഹാസത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളെ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം, ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം, ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മളിൽ പ്രകടമാകുന്നു. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവിത താങ്കത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇവരുടെയൊക്കെ ഓർമ്മകളിൽ മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. എന്നാൽ അതുപോലെ തന്നെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനയിൽ കടന്നു ചെന്ന് മിസ്റ്റർ ജോർജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ സ്വതന്ത്ര ഭൂമിയിൽ 6 അടി മണ്ണ് തരൂ എന്ന് ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ഗർജിച്ച മൗലാന അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമരത്തിലെ സ്വാർത്ഥതയുടെ മുടുപട്ടങ്ങൾ അണിയാത്ത എൻ്റെ പോരാളി. 1947 നിന്നും 2026 എത്തിയപ്പോൾ ഇന്ത്യയേറെ വളർന്നു. അഹിംസയിൽ ഊന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ മനുഷ്യർ പടവെട്ടുന്നു. ദില്ലിയിലെ ജന്തർ മന്ദറിൽ രാജ്യം കണ്ട വെറുമൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല. ജന്തർ മന്ദറിലെ തെരുവിളക്കുകൾ അടച്ചിട്ടും ജലലഭ്യത തടഞ്ഞും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടും വിദ്യാർത്ഥികളെ നേരിട്ട് കാഴ്ച അതിദയനീയമാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പുതിരുദ്ധാനം കുറച്ച് ജിൻസി തലമുറകളുടെ ചേർത്ത് നിൽപ്പാണിത്. ഇതൊക്കെ തുടർക്കടയാകുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും പ്രതീക്ഷിക്കുകയുണ്ട്. നമുക്കറിയാം ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയപ്പോഴും നമ്മുടെ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും കേരളക്കര ഒറ്റക്കെട്ടായി നിന്നതും നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ ഇന്ത്യ 80th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അങ്ങനെ ലോകത്തിലെ ജനാധിപത്യ ശക്തിയെ ഇന്ത്യയെ ഉയർത്തുന്നതിൽ തുടക്കം കുറച്ച ദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. ഭാരതത്തോടുള്ള അഭിമാനം വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നു വരണം. നമുക്ക് നല്ല മനുഷ്യരാവാം. അഴിമതികളും ഭിന്നതകളും ഇല്ലാത്ത ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. അംജദ് ഹുസൈൻ അതിമനോഹരമായ ഒരു പ്രസംഗമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്നതിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിലും അതിൽ നിന്ന് അബുൽ കലാം ആസാദിനെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ മനോഹരമായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇൻഷാല്ലാ നമ്മൾ 18th അത് 80th സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാരെല്ലാവരും. ഈ ഒരു അവസരത്തിൽ പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ ഒരു പ്രസംഗ മത്സരത്തിൽ അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് സമീഹാട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേരിയം മങ്കട, മലപ്പുറം ജില്ലയിലെ മങ്കടയിൽ നിന്നുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേരിയത്തെ 10th class വിദ്യാർത്ഥിനിയാണ് സമീഹാട്ടി. സമീഹയുടെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സമീഹ മങ്കട, GHS ചേരിയം സ്കൂളിൽ 10th class വിദ്യാർത്ഥിനിയാണ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പ്രേക്ഷക സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്നതാണല്ലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അനേകം ധീരദേശാഭിമാനികളുടെ പേരുകൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഗാന്ധിജിയും നെഹ്റുവും ഭഗത് സിംഗും അടങ്ങുന്ന ആ വലിയ നിരയിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും സ്വാധീനിച്ച പേര് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദിൻ്റേതാണ്. അദ്ദേഹം ഈ നാടിനു വേണ്ടി പോരാടിയത് തൻ്റെ മതവിശ്വാസങ്ങളെയും ആദർശങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ നിയമത്തിനെതിരെ പോരാടാൻ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചത് ഹിന്ദു മുസ്ലിം മൈത്രിയാണ്. അത് ഏതെങ്കിലും പാശ്ചാത്യ ചിന്തകളിൽ നിന്നല്ല, മറിച്ച് താൻ വിശ്വസിക്കുന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെയാണ് ഉൾക്കൊണ്ടത്. രാജ്യത്തിന് വേണ്ടി പോരാടിയതിന് വർഷങ്ങളോളമാണ് ജയിലിലടക്കപ്പെട്ടത്. തടവറയിലെ കടുത്ത ഏകാന്തതയിൽ വർഷങ്ങളോളമെടുത്ത് അദ്ദേഹം എഴുതി തീർത്ത ഖുർആൻ പരിഭാഷ ബ്രിട്ടീഷുകാർ തീയിട്ട് നശിപ്പിച്ചു. ഏതൊരാളും തകർന്നു പോകുന്ന ആ നിമിഷത്തിലും അദ്ദേഹം തളർന്നില്ല. തൻ്റെ ഓർമ്മകളിൽ നിന്നും അദ്ദേഹം അത് വീണ്ടും എഴുതി പൂർത്തീകരിച്ചു. മൗലാന അബുൽ കലാം ആസാദിനെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളിയാക്കുന്നത് ഇന്ത്യ വിഭജന കാലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണീരജ്ഞ മുഖമാണ്. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ഇവിടുത്തെ മണ്ണിൽ നമ്മുടെ പൂർവ്വപിതാക്കളുടെ വേരുകളുണ്ട്. നിങ്ങളാരും ഭയന്ന് എങ്ങോട്ടും പോകരുത്. ആത്മാഭിമാനത്തോടെ ഇവിടെ തന്നെ നിൽക്കണം. ആ വാക്കുകൾ നൽകിയ പ്രതീക്ഷയും ധൈര്യവുമാണ് ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന IIT, UGC ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അഭിമാനകരമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളും ആ വലിയ മനുഷ്യൻ്റെ സ്വപ്നങ്ങളുടെയും ത്യാഗത്തിൻ്റെയും ബാക്കിപത്രമാണ്. സ്വന്തം വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ രാജ്യസ്നേഹം ഉൾക്കൊണ്ട് എങ്ങനെയൊരു യഥാർത്ഥ ഇന്ത്യക്കാരനായി ജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടവും എല്ലാം കാണുമ്പോഴാണ് ആസാദിൻ്റെ ദീർഘവീക്ഷണവും വിദ്യാഭ്യാസ നേതൃത്വത്തിൻ്റെ മഹത്വവും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൗലാന അബുൽ കലാം ആസാദ് സ്വപ്നം കണ്ട ആ അഖണ്ഡ ഇന്ത്യയെ, ആ സ്നേഹവും ഉത്തരവാദിത്തവും നിറഞ്ഞ ഇന്ത്യയെ കാത്തു സൂക്ഷിക്കാൻ വരും തലമുറയായ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. സമീഹ ടി, മലപ്പുറം ജില്ലയിലെ മങ്കട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേരിയം, 10th ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സമീഹ. സമീഹട്ടിയുടെ വളരെ ഗംഭീരമായ ഒരു സ്വാതന്ത്ര്യദിന സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികളെക്കുറിച്ചുള്ള ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അബുൽ കലാം ആസാദിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയുണ്ടായി. ഇൻഷാല്ലാ, പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന ഈ പ്രോഗ്രാം സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത എൻട്രികളാണ് നമ്മൾ കേട്ടിരുന്നത്. ഇൻഷാല്ലാ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളിലേക്ക് വീണ്ടും എത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും തിളക്കമാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം വൈബ്സിന്റെ ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാമായ ഇൻസൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്നത്തെ ഇൻസൈറ്റിൽ പരിവർത്തനം സൃഷ്ടിച്ച ഖുർആൻ എന്ന വിഷയത്തെ അധികരിച്ച് അബ്ദുറഊഫ് അൽ ഹക്കമി തിരുവനന്തപുരം നമ്മളോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കയിൽ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് അന്ന് ആ നാടിൻ്റെ സാഹചര്യമെന്നത് തീർത്തും അന്ധകാരത്തിലായിരുന്നു. ഇരുട്ടിൽ മുങ്ങിത്തപ്പുന്ന ഒരു സമൂഹമെന്ന് വേണം അവരെക്കുറിച്ച് വിശേഷിപ്പിക്കേണ്ടത്. അന്ന് ആളുകൾ പറഞ്ഞത് 3 W, അതായത് വൈൻ, വുമൺ, വാർ എന്നീ 3 കാര്യങ്ങൾക്കായിരുന്നു അവരുടെ പ്രധാന ഫോക്കസുകൾ എന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിസാരമായ കാര്യങ്ങൾക്ക് പോലും അവർ യുദ്ധത്തിൽ ഏർപ്പെടുമായിരുന്നു. അയൽവാസിയുടെ പറമ്പിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടുകാരുടെ ഒരു കുതിര ഒന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പോലും മാസങ്ങളോളം യുദ്ധങ്ങൾ ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചിലയാളുകൾ മരിക്കുന്നതിന് മുമ്പ് അവർ വസീയത്ത് ചെയ്തത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മുന്തിരിവള്ളിയുടെ അടിയിൽ എന്നെ കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ആ കബറിൽ കിടക്കുമ്പോൾ പോലും കള്ളിൻ്റെ ആസ്വാദനം എനിക്ക് ആസ്വദിക്കണം എന്ന നിയത്തോടുകൂടിയായിരുന്നു അവർ ആ രൂപത്തിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, അവർ വ്യഭിചാരത്തിൽ അധികമായിക്കൊണ്ട് ഏർപ്പെടുകയും ചില വീടുകൾക്ക് മുമ്പിൽ കൊടികൾ നാട്ടിക്കൊണ്ട് ഈ വീട് വ്യഭിചാരിണിയുള്ള വീടാണ് എന്ന് അറിയിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വരെയും കാഴ്ചവച്ചിട്ടുണ്ട്. അവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകിയത് ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ. റമദാൻ എന്ന പരിശുദ്ധമായ മാസത്തിൽ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു. എന്നിട്ട് ആ വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ ആദ്യമായി എടുത്തു പറഞ്ഞത് ഹുദൻ ലിന്നാസ് എന്നാണ്. ജനങ്ങൾക്ക് മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. ജനമനസ്സുകൾക്കുണ്ടാക്കിയ സ്വാധീനം വിശുദ്ധ ഖുർആനിന് എത്രയുണ്ട് എന്നത് നമുക്ക് ഈയൊരു ജാഹിലിയ കാലഘട്ടവും ഇസ്ലാമിൻ്റെ കാലഘട്ടവും ഒന്ന് പരിശോധിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആൻ അത് തന്നെയാണ് ആദ്യം എടുത്തു പറയുന്നത്, ഹുദൻ ലിന്നാസ്, ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന, ആ മനുഷ്യ മനസ്സുകൾക്ക് നേർമാർഗം നൽകിക്കൊടുക്കുന്ന വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഒബയ്യിനാത്ത്, വിശദീകരണം കൂടിയാണ്. എന്തിൻ്റെ? മിനൽ ഹുദ വൽ ഫുർഖാൻ, സത്യമെന്ത്, അസത്യമെന്ത്, ധർമ്മമെന്ത്, അധർമ്മമെന്ത്, ഇരുട്ടേതാണ്, വെളിച്ചമേതാണ്, നന്മയേതാണ്, തിന്മയേതാണ്, കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്ന വിശുദ്ധ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണമാണ് യഥാർത്ഥത്തിൽ ആ ജാഹിലിയത്തിലുണ്ടായിരുന്ന അവസ്ഥയെ ഏറ്റവും നല്ല സമുദായമാക്കി മാറ്റിയെന്ന് വിശുദ്ധ ഖുർആൻ സ്വഹാബികളെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുക്മിനൂന ബില്ലാഹ് എന്ന് വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അവതരിപ്പിച്ചിട്ടുള്ള ഈയൊരു ഗ്രന്ഥമെന്നത് അത് വ്യക്തമായ സത്യവും അസത്യവും വേർതിരിച്ച് പഠിപ്പിക്കുന്ന, ധർമ്മത്തിലേക്ക് ആളുകളെ നയിക്കുന്ന, ധാർമ്മിക ബോധമുള്ള ആളുകളാക്കിക്കൊണ്ട് മനുഷ്യനെ മാറ്റുന്ന, പരിവർത്തിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരായത്തിലൂടെ പറഞ്ഞത് യഹ്ദി ബിഹില്ലാഹു മനിത്തബ റിദ്വാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ ബിഇദ്നിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിശുദ്ധ ഖുർആനിലൂടെ ആളുകളെ നേർമാർഗത്തിലേക്ക് എത്തിക്കുകയും യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് ആ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വയഹ്ദീഹിം അവർക്ക് സന്മാർഗം നൽകും ഇലാ സിറാത്തി മുസ്തഖീം നേരായ പാതയിലേക്ക്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെയാണ് മനുഷ്യരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിനെയും പ്രവാചകനെയും വിമർശിച്ചവർ പറഞ്ഞുവച്ച ചില വിമർശനങ്ങളുണ്ട്. ഇതൊക്കെയും ഒരു സാഹിറിൻ്റെ പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഷാഇറിൻ്റെ ഒരു കവിയുടെ വാക്കുകൾ മാത്രമാണ്. ഇത് കേട്ടൊന്നും ആരും തെറ്റിപ്പോകേണ്ടതില്ല, ആരും അതിൽ ലയിച്ചു പോകേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ കാതുകൾ പൊത്തിവെക്കുക, കാതുകൾ അടച്ചു വെക്കുക, അതിലേക്ക് നിങ്ങൾ ശ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിമർശനങ്ങളും അന്ന് തന്നെയും ഉണ്ടായിട്ടുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അത് പ്രവാചകൻ കെട്ടിച്ചമച്ചതാണ് എന്നും അല്ലെങ്കിൽ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതാണ് എന്നുമൊക്കെയുള്ള ചില ആരോപണങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം ആളുകളോട് ചോദിക്കുന്നത്, അം യഖൂലൂന ഫ്തറാ, ഇത് ഒരു കെട്ടിച്ചമച്ച ഗ്രന്ഥമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ റസൂലെ, നിങ്ങൾ അവരോട് പറയ്, ഖുൽ ഫത്തൂ ബിസൂറത്തിൻ മിസ്ലിഹി, നിങ്ങൾ ഇതിന് സമമായ 114 അധ്യായങ്ങളാണുള്ളത്, അതിൽ തന്നെയും ഏറ്റവും ചുരുങ്ങിയ അധ്യായം എന്നത് 3 ആയത്തുകളുള്ള ഒരധ്യായമാണ്. അങ്ങനെയുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ നിങ്ങൾ സാധിക്കുമോ എന്ന ഒരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അതിനുള്ള സാഹചര്യങ്ങൾ, ഏതൊക്കെ സാഹചര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുകൂടി ഓഫർ നൽകി. വദഉ മനിസ്തതഅതും മിന്ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ ആരെ വേണോ നിങ്ങൾ സഹായിയായിക്കൊണ്ട് എടുത്തുകൊള്ളുക, ഏതു മാർഗത്തിൽ വേണമെങ്കിലും നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഏതാളുകളെയും സഹായത്തിന് വിളിച്ചുകൊള്ളുക. നിങ്ങൾ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടാണെങ്കിലും നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സൂറത്തിൻ്റെ ഒരു അധ്യായത്തിൻ്റെ പകരമായിക്കൊണ്ട് സമാനമായ ക്വാളിറ്റിയുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളിക്ക് മുമ്പിൽ ഇതുവരെയും ഒരാൾക്കും ഉണ്ടാക്കിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്നാൽ കൊറോണയുടെ കാലഘട്ടത്തിൽ ചില ആളുകളെങ്കിലും അതിനുവേണ്ടി പരിശ്രമിച്ചു. അൽ കൊറോണ മൽ കൊറോണ വമാ അദ്രാക മൽ കൊറോണ എന്ന് പറയുന്ന അധ്യായം വിശുദ്ധ ഖുർആനിൻ്റെ ഒരു അധ്യായത്തിന് അതേപോലെ കോപ്പിയടിച്ചിട്ട് കൊറോണ എന്ന വാക്ക് മാത്രം അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ അതുപോലെ എടുത്ത് വായിക്കുന്ന രൂപത്തിൽ ഒരാൾ അത് ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാലും അതിനുള്ളിൽ വൈരുദ്ധ്യങ്ങളും ചില അബദ്ധങ്ങളും വന്നിട്ടുണ്ട് എന്നത് അത് തന്നെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അവരെ ഒന്നുകൂടെ ഉണർത്തുന്നത്, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധമായിക്കൊണ്ടാണ് ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ വിമർശനം നിങ്ങൾ ഉന്നയിക്കുന്നത് എങ്കിൽ എന്തെങ്കിലും ഒരു ലാഭത്തിൻ്റെ പേരിലല്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസം ശരി, എൻ്റെ വിശ്വാസം അതായത് ഇസ്ലാമികമായ വിശ്വാസം തെറ്റ് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ വിമർശനം നടത്തുന്നത് എങ്കിൽ നിങ്ങൾ ഈ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വിമർശനത്തെ ശരിവെക്കുക എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ ഇത്തരം വിമർശകർക്ക് അള്ളാഹു മറുപടി പറയുന്നുണ്ട്. ഈ ആയത്തിൽ 3 രൂപത്തിലാണ് വിമർശകരോട് സംസാരിക്കുന്നത്. ഒന്നാമത്തേത്, ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ വിശുദ്ധ ഖുർആനിന് സമമാകുന്ന തത്തുല്യമായ ക്വാളിറ്റി വരുന്ന ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ആ സൂറത്തുണ്ടാക്കാൻ വേണ്ടി ആരെയൊക്കെ നിങ്ങൾക്ക് സഹായികളായിക്കൊണ്ട് വിളിക്കാൻ സാധിക്കുമെങ്കിലും എല്ലാവരെയും വിളിച്ചുകൊള്ളുക. അള്ളാഹുക്ക് പുറമെ നിങ്ങൾക്ക് ആരെയൊക്കെ വിളിക്കാനും പിന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് പങ്കുകൊള്ളിക്കാൻ ആർക്കൊക്കെ സഹായിക്കാൻ കഴിയുമോ അവരെല്ലാവരെയും വിളിച്ചുകൊള്ളുക. എല്ലാവരെയും വിളിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു നോക്കുക, എന്നിട്ടെങ്കിലും ഒരു സൂറത്ത് കൊണ്ടുവരിക. ഇനി നിങ്ങളുടെ വിമർശനം സത്യസന്ധമായിക്കൊണ്ടുള്ള വിമർശനമാണ് എങ്കിൽ നിങ്ങളിത് കൊണ്ടുവരണം. അതാണ് മൂന്നാമത് പറഞ്ഞത്, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഈ രൂപത്തിൽ പ്രവർത്തിക്കൂ എന്ന മൂന്നാമത്തെ രൂപത്തിലുള്ള മറുപടിയും അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യ മനസ്സിന് നൽകിയ സ്വാധീനമെന്നത് നമുക്ക് ജാഹിലിയത്തും ഇസ്ലാമും മാത്രം എടുത്തു പഠിച്ചു നോക്കിയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷമുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടം, ജാഹിലിയത്തിലുണ്ടായിരുന്ന മാറ്റം, ഇസ്ലാമിലേക്ക് വന്നപ്പോഴുള്ള മാറ്റം, അവരുടെ സ്വഭാവ സംസ്കരണങ്ങൾ എത്രത്തോളമെന്ന് വച്ചാൽ, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജാഹിലിയത്തിലായിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അക്രമിയായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഉഖാല ചന്തയിൽ അദ്ദേഹത്തിൻ്റെ ആധിപത്യം കാരണം അദ്ദേഹം അവിടെയുള്ള കച്ചവടക്കാരിൽ നിന്ന് സമ്പത്ത് പിടിച്ചുപറിക്കുമായിരുന്നു എന്നും, സമ്പത്ത് കൊടുക്കാത്തവന് അവൻ്റെ വിരലുകൾ വെട്ടി മാലയിൽ ചുട്ടിയായി കോർത്ത് അദ്ദേഹം ആ ചന്തയിലൂടെ നടന്ന ചരിത്രങ്ങൾ വായിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കടുത്ത മനസ്സിനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും മൃദുലതയുള്ള, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ, എത്രത്തോളമെന്ന് വച്ചാൽ യൂഫ്രട്ടീസിൻ്റെ നദീതീരത്ത് അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരു ആട് വെള്ളം കിട്ടാതെ വലഞ്ഞാൽ അതിൽ റബ്ബിൻ്റെ ചോദ്യം നേരിടേണ്ടി വരുമല്ലോ എന്ന ഭയത്താൽ മനസ്സ് വേദനിച്ച ഒരു ഭരണാധികാരിയാക്കി അദ്ദേഹത്തെ മാറ്റിയത് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാണ് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തു പറഞ്ഞാലും മനുഷ്യ മനസ്സുകൾക്ക് സ്വാധീനം ചെലുത്താൻ വിശുദ്ധ ഖുർആനിന് സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും വിമർശകർ ഉന്നയിക്കുന്ന പോലെയുള്ള, പ്രവാചകൻ കെട്ടിച്ചമച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് കടമെടുത്തതോ പഴയ പുരാണങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതോ ആയ വചനങ്ങളല്ല യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വചനം എന്നതുകൂടി വിമർശകർ തിരിച്ചറിയേണ്ടതുണ്ട്. കൂടുതൽ പഠിക്കുക. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ ഇതുപോലെയുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനാരെയൊക്കെ നിങ്ങൾക്ക് കൂട്ടുപിടിക്കാൻ പറ്റുമോ അവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിന് 114 അധ്യായങ്ങളുണ്ട്. ആ 114 അധ്യായത്തിൽ ഏറ്റവും ചെറിയ അധ്യായമെന്നത് 3 ആയത്തുകളുള്ള അധ്യായമാണ്. അതിന് സമമായതുപോലും നിങ്ങൾക്കിതുവരെ 1400 വർഷങ്ങൾ പിന്നിട്ടു ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് വിമർശകരുടെ പരാജയമെന്നത് ഇവിടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ പരിവർത്തനം സൃഷ്ടിച്ച ഖുർആൻ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരം നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്.
0: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു ഗാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. റിയ ഇടവണ്ണയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കണ്ണീരുമായി കൈകൾ നീട്ടി ഞാനെന്ന ഈരടികളോടുകൂടി ഇന്നത്തെ സ്വരം കാതോർക്കാം.

0: നല്ല ഹൃദ്യമായ ഒരു ഗാനമാണ് നമ്മളിതുവരെ കേട്ടത്. റിയ അടവണ്ണ ആലപിച്ച കണ്ണീരുമായി കൈകൾ നീട്ടി ഞാൻ എന്ന വരികളുടെ കൂടെയായിരുന്നു നമ്മളിതുവരെ ഉണ്ടായിരുന്നത്. മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു സ്വരമാണ് നമ്മളിതുവരെ കേട്ടത്.
1: റേഡിയോ ആരോഗ്യ വിചാരം എന്ന ഒരു സെഷനിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനമാണ് നമുക്ക് ആരോഗ്യ വിചാരത്തിലൂടെ ലഭ്യമാകാറുള്ളത്.

0: പങ്കുചേരുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ENT സർജനും ഏതാനും വർഷങ്ങളായി പാലിയേറ്റീവ് ഹോം കെയറിലെ ഫിസിഷ്യനുമായ ഡോക്ടർ VM അബ്ബാസ്. നമുക്ക് ചർച്ചയിലേക്ക് പോവാം. ഡോക്ടർ, നമുക്ക് ഒരു നിത്യരോഗികളായി സ്ഥിരമായി പല വിധ അസുഖങ്ങളും ഉണ്ടായിട്ട്, ഫോർ എക്സാമ്പിൾ ക്യാൻസർ, അതുപോലെ തന്നെ പക്ഷാഘാതം, അതുപോലെ കിഡ്നി അസുഖവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നീറുകെട്ട് വന്നിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പലവിധ അപകടങ്ങൾ സംഭവിച്ച് നട്ടിൽ തളർന്ന് കൈയും കാലും അനക്കാൻ കഴിയാതെ കിടക്കുന്ന ഇങ്ങനത്തെ പലവിധ രോഗികളാണല്ലോ നിങ്ങൾ പാലിയേറ്റീവ് കെയറിൽ സാധാരണ ശ്രദ്ധിക്കുന്നത്, അല്ലേ?
1: ആ അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യമായി എൻ്റെ പ്രേക്ഷകർക്കെല്ലാവർക്കും, പീസ് റേഡിയോയിലെ എൻ്റെ പ്രേക്ഷകർക്കെല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. നിത്യരോഗികളായിട്ട് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് പല ആളുകളും നമുക്ക് കാണാറുണ്ട്. ഈ മോഡേൺ ഈ യുഗത്തിലും നമുക്ക് ആധുനികമായ എല്ലാ സംവിധാനങ്ങളുമുള്ള യുഗത്തിലും ഒരുപാട് പേർ നമ്മുടെ കഠിന വേദനയും അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴായിട്ട് നമുക്ക് കാണാറുണ്ട്. അവരുടെ ഒരു പരിചരണം വളരെ ലളിതമായ രീതിയിൽ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങി അതിനെ ഒരു വളരെ ലളിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് വീട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും അയൽവാസികളായിട്ടുള്ള ആളുകൾക്കും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് സാധിക്കും. നമുക്കറിയാം, കിടപ്പിലായ രോഗികൾക്ക് പല ശാരീരിക പ്രശ്നങ്ങളും നമുക്ക് കാണാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന ബെഡ് സോറാണ്, അതായത് ശയ്യാവരണം. അത് കിടപ്പിലാവുന്ന രോഗികൾക്ക് അവരുടെ പല ഭാഗങ്ങളിലും പ്രധാനമായും പുറം ഭാഗത്തെ അരയ്ക്ക് മുകളിലുള്ള എല്ലുകളും എല്ലുകൾക്ക് ചുറ്റുമുള്ള തൊലിപ്പുറവും അതുപോലെ തന്നെ കാലിലെ അതുപോലെ തന്നെ കൈയിലെ കണങ്കാലിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള സ്കിന്നുമാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അടുത്തതായി ഉണ്ടാകുന്നൊരു പ്രധാന പ്രശ്നമാണ് ഭക്ഷണം കഴിക്കുന്നതിനും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനും ഉള്ള തടസ്സവും മറ്റു പ്രയാസങ്ങളും. അത് നമുക്കറിയാം, ഈ കിടപ്പിലായ രോഗികൾക്ക് ഉണ്ടാവുന്ന വായയിലും മറ്റും ഉണ്ടാവുന്ന പുണ്ണും മറ്റ് അൾസറുകളും മൂലം അവർക്ക് രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടി വേദനയോടുകൂടി ഭക്ഷണം ഇറക്കുന്നതിനുള്ള പ്രയാസങ്ങൾ കാണാറുണ്ട്. മൂന്നാമതായി നമുക്ക് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, മൂത്ര തടസ്സം, അതുപോലെ തന്നെ മൂത്രം അറിയാതെ പോവുക. ചിലപ്പോഴായിട്ട് അവർക്ക് മൂത്രത്തിന് ട്യൂബുള്ളവർക്ക് മൂത്രത്തിനുണ്ടാവുന്ന ട്യൂബിലുണ്ടാവുന്ന ബ്ലോക്ക് മൂലം മൂത്ര പുറത്തോട്ട് വരാതിരിക്കുക, ബാഗിലേക്ക് കളക്ട് ചെയ്യപ്പെടാതിരിക്കുക, അത്തരം പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ നാലാമതായി പ്രധാനമായിട്ടും കാണപ്പെടുന്ന പ്രശ്നമാണ് അവർക്ക് മലബന്ധം, അതുപോലെ തന്നെ ചിലപ്പോഴായി കാണുന്ന വയറിളക്കം എന്നിവ. അടുത്തതായി കൂടുതലായിട്ടും മറ്റൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണപ്പെടാറുള്ളത് തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ വ്രണങ്ങൾ, അതുപോലെ തന്നെ നിറവ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ നീരൊലിപ്പ്, ചില ഭാഗങ്ങളിൽ നിന്നുള്ള നീരൊലിപ്പ്. പ്രധാനമായും ഇത്തരം പ്രശ്നങ്ങളാണ് കാര്യമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും രോഗികളെ കണ്ടുവരാറുള്ളത്.
0: ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, നിത്യമായി അസുഖം വരുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. ശാരീരികമായിട്ട്, മാനസികവും സാമൂഹികമായിട്ട് അവർ നേരിടുന്ന വെല്ലുവിളികൾ ഇതിൻ്റെ പുറമെയാണ്, അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് സാറ് പറഞ്ഞത് ബെഡ് സോർ അഥവാ അൾസറാണ്, ശയ്യ കിടക്കുന്ന സ്ഥലത്ത് ഈ ബെഡിനോട് തട്ടുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന അൾസർ, അല്ലേ? എങ്ങനെയാണ് ഈ ഒരു അൾസർ ഉണ്ടാകുന്നത്, എന്താണ് ഇതിന് കാരണം?
1: നമുക്ക് ശയ്യാവരണം ഉണ്ടാകുന്നത് നമുക്കറിയാം, ഈ കിടപ്പിലായ രോഗികൾ അവരുടെ പെട്ടെന്നുണ്ടാകുന്ന അസുഖം മൂലം അത് പല രീതിയിലുണ്ടാകും. നമുക്കറിയാം, പക്ഷാഘാതം അല്ലെങ്കിൽ നട്ടലിന് ക്ഷതം സംഭവിച്ചിട്ടുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗം പോലുള്ള അവസ്ഥയിൽ അവർക്ക് അവരുടെ ബോധാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ മൂലം അവരുടെ ചലനം വളരെ കുറഞ്ഞു പോകും. ആ അവസ്ഥയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, രോഗികൾ ഒരേ കിടപ്പിൽ കുറേ നേരം കിടക്കുന്ന സമയത്ത് ആ ശയ്യാവരണങ്ങൾ ഉണ്ടാകുന്ന പ്രഷർ സോർ എന്നാണ് അതിന് പറയുക. നമ്മൾ നമ്മുടെ ശരീരഭാഗങ്ങളും നമ്മുടെ എല്ലും പ്രതലങ്ങളും തമ്മിലുള്ള ഭാഗത്ത് ചലനമില്ലാത്ത

0: കാരണം ആ ഭാഗത്തേക്കുള്ള രക്തഓട്ടം കുറയുന്നത് മൂലം അവർക്ക് ആ ഭാഗത്ത് നിറമാറ്റവും ആ ഭാഗത്തുള്ള ചില കോശങ്ങളുണ്ടാകുന്ന ഡാമേജും മൂലം ആ ഭാഗത്ത് അവർക്ക് ചെറിയ ചെറിയ വ്രണങ്ങൾ കാണപ്പെടുകയും പിന്നീട് അത് ഇൻഫെക്ഷൻ പോലുള്ള അത് അണുബാധയും മറ്റും സംഭവിച്ച് അല്ലെങ്കിൽ രക്തഓട്ടം അതുപോലെ തന്നെ കുറഞ്ഞിരിക്കുമ്പോൾ അത് വലുതായി അതൊരു മുറിവിലേക്ക് മാറുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത്.
1: ഓക്കെ, അപ്പോൾ ഇത്തരം മുറിവുകൾ വരാതിരിക്കാൻ നമ്മൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്?
0: നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്രഷർ സോർ അല്ലെങ്കിൽ ക്ഷയാവരണം ഉണ്ടാകുന്ന കാരണം പറഞ്ഞ പോലെ നമുക്ക് അവരുടെ ആ പൊസിഷനിലുള്ള കിടപ്പിൽ നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാം. അതായത് അവരെ തിരിച്ച് പൊസിഷൻ മാറ്റി നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും ഇത്തരം രോഗികളിൽ നമുക്ക് പൊസിഷൻ മാറ്റി കൊടുക്കാം. നമുക്ക് അവരെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റു പൊസിഷനിലേക്ക് ചെറുതായിട്ട് ചരിച്ച് കിടത്തി നമുക്ക് ആദ്യം പ്രഷർ ഉണ്ടായിരുന്ന ആ ഉണ്ടായിരുന്ന ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി ചരിച്ച് കിടത്താവുന്നതാണ്. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ കിടക്കുന്ന ഭാഗത്തുള്ള നമ്മുടെ തുണി, അതായത് ബെഡ്ഷീറ്റ് അതുപോലത്തെ പാഡുകൾ എന്നിവയെല്ലാം ചുളുക്കമില്ലാതെ, കാരണം ചുളുക്കം ഉണ്ടാകുന്ന ആ കേസിൽ അമരുന്ന ആ ഭാഗത്ത് അതേപോലെ തന്നെ തൊലിപ്പുറത്തും ചുളുക്കം ഉണ്ടാകുകയും ആ ഒരു ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് ആ ഭാഗത്ത് അൾസർ വരാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉള്ള നനവ്, അതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പരിക്കുകൾ, അതായത് ബെഡിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റ് നമ്മൾ രോഗിയെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ കഴിയുന്നതും ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തോ അല്ലെങ്കിൽ പുറം ഭാഗത്തോ സ്കിന്നിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട ലേപനങ്ങളെല്ലാം പുരട്ടി ചൊറിച്ചിലോ അതിൽ മറ്റ് പ്രോബ്ലംസോ അലർജി പോലുള്ള പ്രയാസങ്ങളോ ഉള്ളവരാണെങ്കിൽ ആ ഭാഗത്ത് മരുന്ന് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ആ മുറിവ് ഉണക്കുന്നതിനും നമ്മൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചിലവർക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മൂത്ര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള ഉള്ള ഭാഗങ്ങളാണെങ്കിൽ ക്ലീനിങ് കൃത്യമായി ചെയ്യേണ്ടത്. ഈ നനവ് പെട്ടുന്ന ഭാഗങ്ങളിൽ പെട്ടെന്ന് മുറി വരാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് അത്തരം ഭാഗങ്ങൾ ക്ലീൻനെസ്, അതായത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങളുണ്ട് നമുക്ക് ഈ ബെഡ് സോറ് അല്ലെങ്കിൽ ക്ഷയാവരണത്തിൻ്റെ അളവ് നമുക്ക് വരുന്നത് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അത് ഉണങ്ങുന്നതിലേക്ക് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ മുറിവ് പരിചരിക്കുന്നതിനുള്ള പ്രയാസം, നമുക്കറിയാം ഇത് ഒരിക്കൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിചരിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഒരു സൈഡ് വന്നു, പിന്നെ അത് അടുത്ത സൈഡിൽ വേറെ വന്നു, അപ്പം നമുക്ക് ചരിച്ച് കടത്തുമ്പോഴൊക്കെ ഉള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പ്രഷർ സോറ് ഉണ്ടാകുന്ന ബെഡ് സോറ് ഉണ്ടാകുന്ന ഭാഗങ്ങൾ ആയ ആ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ട് അത്തരം ഏരിയകളിൽ നമുക്കൊരു സോഫ്റ്റ് പാഡുകൾ വെച്ചിട്ട് നമുക്ക് കോട്ടൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന ചെറിയ പാഡുകളും വെച്ചിട്ട് നമുക്ക് ഇത് വരുന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധയുള്ള പലപ്പോഴായിട്ട് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്നായിട്ട് കെയർ ചെയ്യുന്നവരിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഈ ക്ഷയാവരണങ്ങൾ കാണാറുള്ളൂ. അവർക്ക് മറ്റു പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള പഴുപ്പോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രയാസങ്ങളിലേക്കോ ഇത്തരം രോഗികൾ പിന്നീട് അങ്ങോട്ട് പോവാറില്ല. അപ്പോൾ നമുക്കൊരുപാട് പ്രശ്നങ്ങൾ അതുവഴി തന്നെ നമുക്ക് കിടപ്പിലായ രോഗികൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും.
1: അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഒന്ന്, ഇടയ്ക്കിടയ്ക്ക് ആളെ പൊസിഷൻ മാറ്റുക എന്നുള്ളതാണ് അല്ലേ? പൊസിഷൻ മാറ്റുക. രണ്ടാമതായിട്ട് തൊലിപ്പുറമെ തൊലിയും കാര്യങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. ഇതാണ് ഏറ്റവും പ്രധാന പോയിൻ്റായിട്ട് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഈ കിടക്കുന്ന ബെഡ്, എന്താ ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞു, ബെഡ് ഇതിൽ എന്താ പറയുക, വാട്ടർ ബെഡ്, എയർ ബെഡ് എന്നുണ്ട്, പല തരം സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ശരിക്കും ബെഡിൽ?
0: നമുക്കറിയാം മുൻകാലങ്ങളിലെല്ലാം കൂടുതലും വാട്ടർ ബെഡുകളാണ് ഉപയോഗിച്ചിരുന്നത്, കാരണം നമുക്കതിൻ്റെ അവൈലബിലിറ്റി. ഇപ്പോഴും നമുക്ക് എയർ ബെഡുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എയർ ബെഡുകൾ ഒരുപാട് ഗുണങ്ങളുണ്ട് മറ്റേതിനെ അപേക്ഷിച്ച്. എയർ ബെഡുകളിലെ പ്രധാനമായിട്ടും ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ, അതായത് നമുക്കത് അതിൻ്റെ മെഷീൻ ഉപയോഗിച്ച് അതിൻ്റെ എയർ നമുക്ക് കളയുന്നതിനും അതുപോലെ പെട്ടെന്ന് അതേപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യുന്നതിനും സാധിക്കും. വാട്ടർ ബെഡിൻ്റെ വേറൊരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ അത് ചില സ്ഥലത്ത് അമരുമ്പോൾ മറ്റു ഭാഗം പൊന്നി നിൽക്കുകയും അതുകൊണ്ട് തന്നെ രോഗികൾക്കുള്ള ഈ ഷിഫ്റ്റിംഗ് നമ്മൾ പറഞ്ഞ മുൻപറഞ്ഞ ആ രോഗിയെ ചരിച്ച് കിടത്തുമ്പോഴൊക്കെയുള്ള പ്രയാസങ്ങൾ വാട്ടർ ബെഡിൽ മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലാണ്. നമുക്ക് ഏറെക്കുറെ ഇതിൽ രണ്ടിനും ഏറെക്കുറെ ഒരുപോലെ തന്നെ ഇതായതുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി നമ്മുടെ അതിൻ്റെ ഇതനുസരിച്ച് നമുക്ക് രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലും നമ്മൾ വാട്ടർ ബെഡ് എയർ ബെഡാണ് കൂടുതലും നമുക്ക് ഉചിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നത്.
1: ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ശ്രദ്ധ ചെലുത്തിയാലും ചിലപ്പോൾ എന്തുണ്ടാവാം, ബെഡ് സോർ ഉണ്ടാവാമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവുന്ന വ്രണങ്ങൾ അത് നമുക്ക് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെട്ടെന്ന് ഉണങ്ങുന്നതിലൊക്കെ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കൂടുതലും നമുക്കറിയാം ഇങ്ങനെ ഒരു മുറിവുണ്ടാകുമ്പോൾ അത് ഇൻഫെക്ഷൻ പോലുള്ള അണുബാധ വന്നത് വലുതാവുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് വരാതിരിക്കാൻ വേണ്ടി തന്നെ ആ മുറിവിൻ്റെ പരിചരണം, അത് നമ്മൾ മുറിവ് ബീറ്റാഡിൻ പോലുള്ള സാധാരണ നമുക്ക് വീടുകളിൽ അവൈലബിളായ ബീറ്റാഡിനോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകി അതിനെ ഡ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മരുന്നുകളായ മെട്രോജിൽ പൗഡർ, നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന ഗുളികകളാണ് മെട്രോജിൽ, അത് നമുക്ക് അതിൻ്റെ പൗഡർ ഫോമുകൾ മെട്രോജിൽ 500 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിളാണ്. അത് നമുക്ക് വാങ്ങിച്ച് പൊടിച്ച് നമുക്ക് അത് അതിൻ്റെ മുകളിൽ ഇടുന്നത് തന്നെ ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ്. അങ്ങനെ അത്തരം രീതിയിൽ തന്നെ നമുക്ക് ആ മുറിവിനെ ഉണക്കാൻ പറ്റും. അത് അതിനെ ഇട്ടതിന് ശേഷം നമുക്കൊരു പാഡ്, നമുക്കൊരു കോട്ടൺ, ഒരു കോട്ടണിൻ്റെ പുറത്ത് നമുക്കറിയാം മുറിവിന് ഉപയോഗിക്കുന്ന പാഡുകൾ കിട്ടും, അല്ലെങ്കിൽ നമുക്കതിൻ്റെ മുറിവ് കിട്ടുന്നതിന് വേണ്ടി വരുന്ന തുണികളുണ്ട്. അതിന് നമുക്ക് ഈ സ്റ്റീം ഉപയോഗിച്ച് നമുക്കറിയാം പ്രഷർ കുക്കറെല്ലാം ഉള്ള അവസ്ഥയിൽ അതിൻ്റെ നമുക്ക് ആവിയിൽ ചൂടാക്കിയതിന് ശേഷം അത് നമുക്ക് അതൊരു നമ്മളൊരു അണുബാധ അണുക്കളെ ഒഴിവാക്കുന്ന ഒരു മെത്തേഡാണ്. അത് ഉപയോഗിച്ചതിന് ശേഷം ആ പീസുകൾ നമുക്ക് ആ മുറിവിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രഷർ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഈ മെട്രോജിൽ പൗഡറിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് മുറിവ് ഉണക്കാവുന്നതാണ്. നമുക്കതിന് വേണ്ടി ഒരുപാട് ചെറിയൊരു ബാൻഡേജ് പോലത്തെ പ്ലാസ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിവ് വളരെ പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് രോഗികൾക്ക് വളരെ ഷുഗറോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള മരുന്നുകൾ റെഗുലറായിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിച്ച് ഷുഗറെല്ലാം നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിവ് ഉണക്കാൻ സാധിക്കും.
1: ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ചികിത്സ ചെയ്യാൻ നേരാവണ്ണം ശ്രദ്ധ ചെലുത്തി അണുവിമുക്തമായ രീതിയിലുള്ള ഒരു കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ.
0: തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് വീടുകളിൽ നമുക്ക് പരേറ്റിയിലെ രോഗികളിൽ ഒരുപാട് വീടുകൾ നമുക്ക് രോഗികളുടെ മുഖ്യ പരിചാരകൾ അവരുടെ വീടുകാർ തന്നെയാണ്. ആ വീട്ടിലെ ഒരു പ്രധാന വ്യക്തി, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് വീട്ടിലുള്ള ആളോ അല്ലെങ്കിൽ അയൽവാസിയോ അല്ലെങ്കിൽ വളണ്ടിയറോ ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. നമുക്ക് അത് കാരണം നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്ന രോഗി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന, അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ സമയം, അവരുടെ ജോലി സമയം, ഇതെല്ലാം ഒരു 10-20 മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ ഡ്രസ്സിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ വീടുകളിൽ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് വേറൊരാൾക്ക് അത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് നമ്മളെ ശ്രോതാക്കളായ ആളുകൾക്ക് നമുക്ക് ഇതിൽ കൂടെ നൽകാൻ സാധിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഒരു തുടർ പരിചരണ പോലെ ആയി നമുക്കത് നമ്മൾ ചെയ്ത പഠിച്ചൊരു കാര്യങ്ങൾ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സമൂഹത്തിൽ നമുക്കൊരു കാര്യമായ ഒരു ഇടപെടലുകൾ, നമുക്ക് ഒരുപാട് ടെക്നോളജിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സഹായമോ ഇല്ലാതെ തന്നെ നമ്മുടെ വീടുകളിൽ തന്നെ ഈ പരിചരിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ പാലിയേറ്റീവ് കെയർ ദിനത്തിൽ നമ്മൾ ഊന്നൽ നൽകുന്നത്. അപ്പോൾ നമുക്ക് രോഗീ പരിചരണം നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ശ്രദ്ധയിലൂടെയും അതുപോലെ തന്നെ ഓരോ വീടുകളിൽ ഒരു വളണ്ടിയറെങ്കിലും സന്നദ്ധരായ ഒരാൾ വളണ്ടിയറോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ചുറ്റുപാടിലുള്ള രോഗികളുടെ പ്രശ്നങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്കറിയാം നമ്മൾ ഈ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ പോലുള്ള പ്രദേശത്ത് ഒരുപാട് പാലിയേറ്റീവ് കെയർ സെൻ്ററുകളുണ്ട്. അതിൽ പ്രധാനമായും അവരുടെ വളണ്ടിയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് കൂടുതലുള്ളത്. നമുക്കറിയാം പല ഹോം കെയറുകളും അതായത് ഗൃഹ വിസിറ്റുകളെല്ലാം നടത്തുന്നത് അവരാണ്. അവരുടെ റോളുകൾ നമുക്കറിയാം. ഈ ഈ അവസ്ഥയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്.
1: കഴിഞ്ഞ ദിവസം പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ട് പി സി റോഡിയിൽ നടന്ന പ്രോഗ്രാമിൽ മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ പാലിയേറ്റീവ് കെയർ സൊസൈറ്റികളെ പരിചയപ്പെടുത്തിയിരുന്നു. അവരുടെ വളണ്ടിയേഴ്സിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ രോഗികളുടെ അനുഭവങ്ങളൊക്കെ വിശദമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻറ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചും വിശദമായിട്ടുള്ള പ്രോഗ്രാമുകൾ പി സി റേഡിയോ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റായിട്ട് നമ്മൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ്. എന്താണ് ഇങ്ങനത്തെ ഈ അതിൽ സാർ നേരത്തെ പറഞ്ഞത് വായലുണ്ടാകുന്ന അൾസറുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരം പി സി റേഡിയോയിലെ പ്രോഗ്രാമുകൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് പ്രിവെൻറ്റീവ് കെയറിനാണ്. അതാ ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കുന്നത് എങ്ങനെ എന്നുള്ളതിലേക്കാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും എന്ത് അസുഖത്തെക്കുറിച്ച് പറയുമ്പോഴും അത് എങ്ങനെ വരാതെ നോക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഏറ്റവും ഊന്നൽ നൽകാറുള്ളത്. അപ്പോൾ ഇതിൽ ഇത്തരം അൾസറുകൾ വരാതെ നോക്കുന്നത് വായലും തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന അൾസറുകളും പുണ്ണുകളൊക്കെ അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക, അത് വരാതെ നോക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: തീർച്ചയായും നമുക്കറിയാം ഏത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്കത് വരാതെ നോക്കുമ്പോഴാണ് അത് നമ്മൾ അതിൻ്റെ കാഠിന്യത്തിലേക്ക് പോകുന്നത് തടയുന്നതും അതുപോലെ തന്നെ നമുക്കതിനെ ശുശ്രൂഷിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഈ ഇത്തരം കിടപ്പിലായ രോഗികളിൽ പ്രധാനമായും അവരുടെ ഓർമ്മക്കുറവ് അതുപോലെ തന്നെ അവരുടെ ബോധാവസ്ഥയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ മൂലം അവരുടെ നമ്മൾ ഭക്ഷണം വിഴുങ്ങുന്നതിനുള്ള ആ സിസ്റ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ അവരുടെ വായ തുറക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഓറൽ ക്ലീനിങ്ങും മറ്റുള്ള സാധാരണഗതിയിൽ കുറവായിരിക്കും. അതാണ് പ്രധാന കാരണമായിട്ട് നമുക്ക് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ട് നമുക്ക് വായ തുറക്കാൻ കഴിയാത്തത് മൂലം ക്ലീനിങ് വായയിലുള്ള ക്ലീനിങ് ബ്രഷിങ് അതുപോലെ തന്നെ നാക്കിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്ത ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് പൊതുവേ ഈ കിടപ്പിലരുകൾക്ക് ഉണ്ടാകുന്ന പ്രതിരോധ കുറവ് കാരണം നാക്കിൻ്റെ മുകളിലുണ്ടാകുന്ന ഫംഗൽ രോഗങ്ങൾ അതായത് പൂപ്പൽ രോഗങ്ങൾ, അതുപോലെ നാവിനൊരു വെള്ള കോട്ടിങ് നമുക്ക് പലപ്പോഴായി കാണാറുണ്ട്. ഇത്തരം രോഗികൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ നാവ് വളരെ ഒന്നിൽ വെള്ള കളർ അല്ലെങ്കിൽ അവർ വളരെ ചുമന്നിരിക്കുന്നു. കാരണം ആ ഫംഗൽ രോഗം മൂലം നമ്മുടെ നാക്കിൻ്റെ മുകളിലുള്ള ഒരു ലെയർ ഇല്ലാതാവുകയും അതുകൊണ്ട് തന്നെ അവിടെ ഫംഗസ് രോഗം വരികയും ചെയ്യണം. അത് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി പരിചരിക്കുകയാണെങ്കിൽ അത് പല പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ പല്ലുകളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, പല്ലുകളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലം ഭക്ഷണം അവിടെ കുടുങ്ങുകയും അതുപോലെ തന്നെ കൂടുതൽ അവരുടെ ചവയ്ക്കാത്തത് മൂലം തന്നെ ഭക്ഷണത്തിൻ്റെ സൈഡുകളിൽ ഭക്ഷണം കെട്ടിക്കിടക്കുകയുള്ള അവസ്ഥയിൽ. അപ്പോൾ പ്രധാനമായും ഈ വിഴുങ്ങൽ വായ ഭക്ഷണം വിഴുങ്ങുന്നതിനും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പ്രധാനമായിട്ടും വായയിലെ വൃത്തി നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ ക്ലീനിങ് നമുക്ക് വായ തുറപ്പിച്ച് നമുക്ക് അവരെ കൊണ്ട് തന്നെ നമുക്ക് കൈക്ക് ശക്തിയുള്ളവർക്ക് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ സോഫ്റ്റ് ബ്രഷുകൾ, നമുക്കിപ്പോൾ മാർക്കറ്റിൽ മൂന്ന് തരം ബ്രഷുകളുണ്ടാവും സോഫ്റ്റോ മീഡിയം ആയി, നമുക്കൊരിക്കലും അങ്ങനത്തെ നമ്മൾ മീഡിയമോ അല്ലെങ്കിൽ ഹൈ ഇതുള്ള ബ്രഷുകൾ ഉപയോഗിക്കരുത്, സോഫ്റ്റായിട്ടുള്ള ബ്രഷുകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ടൂത്ത് ബ്രഷുകൾ ഉപയോഗിച്ചുകൊണ്ട് പല്ല് വൃത്തിയാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കോട്ടണിൽ ഉപ്പുവെള്ളം ആക്കിയതിന് ശേഷം നാക്ക് തുടച്ചു കൊടുക്കുക, അത് കാരണം ആ വെള്ള പാട നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അണ്ണാക്കിലേക്കുള്ള ഉള്ളത് കുറയുന്നതിന് വേണ്ടി നമുക്ക് വെള്ളം വായിൽ കുപ്പിളിച്ച് തുപ്പാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് വായയുടെ ക്ലീനിങ്ങും അവർക്ക് രുചി ഭക്ഷണത്തോടുള്ള രുചി ഉണ്ടാവുകയും ക്രമേണ ക്രമേണ അവർ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിലും ഈ ഫംഗൽ രോഗം മൂലം പൂപ്പൽ രോഗം മൂലം നമുക്ക് പലപ്പോഴും വെള്ളം കുടിക്കുന്നതിനുള്ള പ്രയാസങ്ങളും കാണാറുണ്ട്. ഇതെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാവുന്ന പലപ്പോഴായും ചെയ്യുന്നതും അതിന് നമുക്കൊരു ഇത്തരം ഇതിലൂടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കൂടുതലൊന്നും ഊന്നൽ നൽകിക്കൊണ്ട് പറയുക മാത്രമാണ് ഈ അവസരത്തിൽ നാം ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് നമ്മൾ ഇങ്ങനെ കിടപ്പിലായ രോഗിക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ. അണുബാധ വരാതെ അതുപോലെ പൂപ്പൽ വരാതെയും സൂക്ഷിക്കാൻ ഒരു ക്ലീനിങ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്വന്തം ചെയ്യുന്ന പോലെ നമ്മൾ ഈ കിടപ്പിലായ രോഗികൾക്കും ചെയ്തു കൊടുക്കണം.
0: പലപ്പോഴും നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വായയുടെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും, കാരണം രോഗിക്ക് വേദനയാവും, അതുപോലെ തന്നെ രോഗിക്ക് വായ തുറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊക്കെയുള്ള പ്രയാസം. പക്ഷേ നമുക്കെന്താ വെച്ചാൽ അത് രോഗിയുടെ ആ ഒരു സാധാരണ രീതിയിലേക്ക് ആ രോഗി വായ തുറക്കുന്നത് രോഗിക്ക് കൂടുതൽ ഗുണം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ തൊണ്ടയുടെ സൈഡിലുള്ള ജോയിൻ്റ് ഉണ്ട് നമുക്കറിയാം, അത് ബലം വന്നിട്ട് സ്റ്റിഫായിട്ട് നമുക്ക് അവർക്ക് പിന്നീട് നമുക്കിപ്പം രോഗത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് വീണ്ടും തുറക്കുന്നതിനൊക്കെയുള്ള പ്രയാസം പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഈ തരത്തിൽ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും. അവരുടെ മുഖത്തുള്ള മസിൽ പേശികൾക്കുള്ള ആ ഒരു മൂവ്മെൻസും അതുപോലെ ചലനങ്ങളും നമുക്കറിയാം, കിടപ്പിലാവുമ്പോൾ പേശികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം ഇത്തരം മൂവ്മെൻറ്റുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
1: ഓക്കെ, അപ്പോൾ നമ്മൾ സഹതാപം വിചാരിച്ച് വായ തുറക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ കലുഷിതമായ ബുദ്ധിമുട്ടിലേക്കാണ് പോകുക എന്നർത്ഥം അല്ലേ. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വെള്ളം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ മൂക്കിലൂടെ ട്യൂബ് ഇടുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് പലപ്പോഴും പല ആളുകൾക്കും പല വിധത്തിലുള്ള ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഇത് കൂടെ നിൽക്കുന്ന കാണുന്ന ആളുകൾക്കും ഒക്കെ പലവിധ ആശങ്കകളും അതിനെക്കുറിച്ചുണ്ട്. എന്താണ് ശരിക്കും ഒരു ഇതിലൂടെ എങ്ങനെ എങ്ങോട്ടാണ് ഇത് ട്യൂബ് ഇടുന്നത്, എങ്ങോട്ടത് പോകുന്നത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് ഒരുപാട് വ്യാകുലതകളുള്ളൊരു മേഖലയാണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ ആശുപത്രികളിലും എല്ലാം ഇങ്ങനെ കിടപ്പിലായ രോഗികളിലൊക്കെ ഇങ്ങനെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ട്യൂബുകളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം പൊതുവായിട്ട് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകും. അതൊരു സ്വാഭാവികം തന്നെയാണ്, കാരണം നമുക്കറിയാം സാധാരണ നമ്മൾ ഒരു ഭക്ഷണം വായിലൂടെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക റൂട്ടിലൂടെ കൊടുക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ അതുണ്ടാകും. അപ്പോൾ അത് ദൂരീകരിച്ചാൽ നമുക്കത് അത്രയും എളുപ്പമാണെന്നുള്ള കാര്യം മനസ്സിലാവും. അതായത് അത് അത്രയും അതിൻ്റെ ഗുണങ്ങൾ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ട്യൂബ് നമ്മൾ മൂക്കിലൂടെ നാസോഗാസ്ട്രിക് ട്യൂബ് എന്നാണ് പറയുക, ആ ട്യൂബ് നമ്മൾ മൂക്കിലൂടെ ഇട്ടിട്ട് അത് നമുക്ക് നമ്മുടെ അന്നനാളത്തിലോട്ടാണ് പോകുന്നത്. അന്നനാളത്തിലൂടെ നമ്മൾ ആമാശയത്തിലാണ് അതിൻ്റെ ടിപ്പ് എത്തുന്നത്. അതായത് നമുക്ക് ഭക്ഷണം ഡയറക്റ്റായിട്ട് ഭക്ഷണം നമുക്ക് രോഗിയുടെ വയറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം രോഗികളിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ രോഗിക്ക് അവരുടെ സോളോയിങ് അല്ലാതെ നമ്മുടെ വിഴുങ്ങൽ പ്രശ്നം പ്രക്രിയ കുറച്ച് താറുമാറാവുന്ന അവസ്ഥകളിലാണ് നമുക്ക് ഈ സാധാരണ ഈ നാസോഗാസ്ട്രിക് ട്യൂബ് അല്ലെങ്കിൽ മൂക്കിലുള്ള ട്യൂബ് ഇടുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കറിയാം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. അത് നേരെ ഭക്ഷണം ശ്വാസകോശത്തിൽ നമ്മൾ വായു അതായത് ശ്വസിക്കുന്ന വായു പോകുന്ന സ്ഥലത്തോട്ട് നമുക്കറിയാം നമ്മൾ സാധാരണ രീതിയിൽ തന്നെ നമ്മുടെ ആരോഗ്യപരമായ രീതിയിൽ തന്നെ നമുക്കൊരു ഒരു തുള്ളി വൺ ഡ്രോപ്പ് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചുമച്ച് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരെ എത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോഴൊക്കെ. ഈ ഇത്തരം അവസ്ഥയിൽ നമ്മൾ അവർക്ക് ആ സെൻസേഷൻ കുറവായതുകൊണ്ട് ഭക്ഷണം ഡയറക്റ്റ്ലി നേരെ അവർക്ക് ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത്. അത് ഒരുപാട് ന്യൂമോണിയ പോലുള്ള അതായത് ശ്വാസകോശത്തിലുള്ള പഴുപ്പ് മൂലം പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യം ശ്രദ്ധിക്കാതെ ആകുമ്പോഴാണ് ആരോഗ്യപരമായി നമ്മൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ഈ അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ രോഗിയുടെ വളരെ അപകടകരമായ അനുബാധയിലേക്ക് പോകുന്നതും പലപ്പോഴായിട്ട് രോഗികൾക്ക് മരണകാരണം വരെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അത് നമുക്ക് തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരം അതായത് നമ്മുടെ ആ ഭക്ഷണം വിഴുങ്ങുന്ന അവസ്ഥയിൽ മാറ്റം കിട്ടുന്നവരെ അതായത് ഒരു വായയിലൂടെ ട്യൂബിലൂടെ അല്ലാതെ രണ്ട് കഴിക്കുന്ന അതുവരെ നമ്മൾ ഇടുന്നത് ഇതൊരു ഒരു ഒരു മുറിവുണ്ടാക്കുന്ന അല്ലെങ്കിൽ വേദനയുണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറല്ല, ഒരു ഇതല്ല. കാരണം അത് എത്തുന്ന കാരണം രോഗിക്ക് വേണ്ട ജലാംശവും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും കിട്ടുന്നതിന് ഇത് അത്യാവശ്യമാണ്. കാരണം നമുക്കൊരു ഒരു ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ പരിചരണം എന്നുദ്ദേശിക്കുന്നത് നമുക്ക് രോഗിക്ക് വേണ്ട ചികിത്സ, അതായത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നൽകാൻ സാധിക്കും. അത് അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് രോഗിയെ ആശുപത്രിയിലോ ഐ സിയുയിലോ അഡ്മിറ്റ് ചെയ്ത് ഗ്ലൂക്കോസോ അങ്ങനത്തെ പോലുള്ള സൊല്യൂഷൻ ഫ്ലൂയിഡുകളെല്ലാം കയറ്റേണ്ട അവസ്ഥയിൽ നമുക്ക് മാറ്റം വരുത്താൻ ഇതിന് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത്തരം അവസ്ഥയിൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഭീതി നാം ഒഴിവാക്കേണ്ടതാണ്. കാരണം അതാണ് അതിൻ്റെ ആ ആ അവസ്ഥയിലുണ്ടാകുന്ന ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാവുന്ന രീതി അതുകൊണ്ടായതാണ്. അപ്പോൾ നമുക്ക് അത് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അത് പരിചരിക്കേണ്ട വിഷയം ഇതിലുണ്ട്. കാരണം നമുക്കറിയാം ഒരു ട്യൂബ് ഇടുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രയാസം, ആ പ്രയാസത്തെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി തന്നെ നമുക്കൊരിക്കൽ ട്യൂബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് രോഗി ചിലപ്പോഴായിട്ട് അവരുടെ അബോധാവസ്ഥയിൽ ചിലപ്പോൾ അത് വലിച്ച് പുറത്തേക്ക് കളയാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവിടെ മൂക്കിൻ്റെ സൈഡിൽ ഒട്ടിച്ചു വെക്കാറുണ്ട്. അപ്പോഴത് അവിടെ നല്ല കൃത്യമായും അവിടെ ഒട്ടിക്കിടക്കുന്നതായിട്ട് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ട്യൂബ് ബ്ലോക്കാകാതെ ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ട്യൂബിലൂടെ ട്യൂബിട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ള അവസ്ഥ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം ഒരു ട്യൂബിലൂടെ കട്ടിയുള്ള ആഹാരം, അതായത് നമുക്കതിലെപ്പോഴും ജ്യൂസ് പോലത്തെ വെള്ളം സെമി ആയിട്ടുള്ള, അതായത് പകുതി വെള്ളം രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. നമുക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാം, അതുപോലെ തന്നെ കഞ്ഞി നമുക്ക് പൊടിച്ച് ജ്യൂസാക്കി ജ്യൂസ് രൂപത്തിൽ കൊടുക്കാം. ഇതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്ലിയർ വെള്ളം നമുക്ക് കൊടുക്കണം. കാരണം ഈ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അവിടെ ഒട്ടി അത് പിന്നീട് ബ്ലോക്കായി മാറാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പും ശേഷവും നല്ല ക്ലിയർ വെള്ളം അതിലൂടെ ഒഴിച്ച് ബ്ലോക്ക് ഒഴിവാക്കേണ്ടതാണ്.
1: ഓക്കെ, നമ്മുടെ സമയപരിമിതി മൂലം ഈ ഇന്നത്തെ ഈ ഒരു ചർച്ച ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആഴ്ച പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിൽ തുടർന്ന് കേൾക്കാം.
2: മാഷാല്ലാ, പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ആരോഗ്യ വിചാരത്തിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ വി എം അബ്ബാസിനോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക് ചേർന്ന് നടത്തിയ സംസാരമാണ് നമ്മൾ കാതോർത്തത്. നിത്യരോഗികളെ പരിചരിക്കുന്നവരോട് ഭാഗം ഒന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
3: ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനാ പഠനത്തിൻ്റെ സെഷനിലാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. കാര്യങ്ങളൊക്കെ എളുപ്പമായി തീരുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നമ്മോടൊപ്പം ചേർന്നു പഠിപ്പിക്കുന്നത് അജീബ് കരുവാരക്കുണ്ട്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായിക്കൊണ്ട് ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ചില പരീക്ഷണങ്ങളൊക്കെ തന്നിട്ടുണ്ടാകാം. ചില കാര്യങ്ങളൊക്കെ ചില പ്രയാസങ്ങൾ കൊണ്ട് ചില തടസ്സങ്ങളായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ മറയായി നിന്നിട്ടുണ്ടാകാം. എന്നാൽ ഏതൊരു കാര്യത്തിനും ഈ മഹത്തായ ദീൻ ഇസ്ലാം അതിനെതിരായിക്കൊണ്ട് കൃത്യമായ പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പടച്ചറബിനെ ഓർത്താലുണ്ടാകുന്ന, ആ പടച്ചറബിനോട് പ്രാർത്ഥിച്ചാലുണ്ടാകുന്ന ഗുണവും, ആ പടച്ചറബിനോട് ഇത്തരം പ്രയാസഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ തടസ്സം ദുനിയാവിലെ തടസ്സമാകട്ടെ, അത് ഏത് തടസ്സമാണെങ്കിലും പടച്ചറബിനോട് പ്രാർത്ഥിച്ചാൽ തീരാവുന്നതേയുള്ളൂ എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥനയിലൂടെ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയ പ്രാർത്ഥന ഇപ്രകാരമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ഷഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ഷഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം അർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ഷഅ്നി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ഷഅ്നി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹുവെ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം അർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹുവെ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് സഹായം അർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ഷഅ്നി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ദുനിയാവിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസഘട്ടങ്ങളിൽ നിന്നും നമ്മുടെ തടസ്സങ്ങളും എല്ലാം പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നന്നാക്കി തരികയും അതിലൊക്കെ നമുക്കൊരു ഖൈറുണ്ടാവുകയും നമ്മുടെ തടസ്സങ്ങളെ നീക്കിത്തരികയും അവയെല്ലാം നന്നാക്കി തരികയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് പടച്ച റബ്ബിനോട് നിരന്തരമായിക്കൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. കാര്യങ്ങൾ എളുപ്പമായി തീരാൻ എന്ന പ്രാർത്ഥനയുമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അജീബ് കരുവാരക്കുണ്ട്.
3: പല നിലക്കും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും പുറകിലേക്ക് എത്തിക്കുന്ന ഒരു ദുസ്വഭാവം തന്നെയാണ് അഹങ്കാരം. പ്രത്യേകിച്ച് കുഞ്ഞു മനസ്സുകളിൽ അഹങ്കാരത്തിൻ്റെ നാമ്പുകൾ മുളച്ചു വരുമ്പോഴേ അതിനെ പിഴുതെടുത്ത് കളയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പൂമരത്താണതിൽ അഹങ്കാരം അപകടം എന്ന വിഷയത്തിൽ സുബൈർ സലഫി ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ പൂമരത്തണലിലെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പ്രിയങ്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് ഇന്നത്തെയും വിഷയം അവതരണത്തിലേക്ക് നമ്മൾ പോകുന്നത്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു വാക്ക് അഹങ്കാരം എന്ന് നമ്മളതിനെ പറയും. പല ദുസ്വഭാവങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിലേക്ക് നിയോഗിച്ചയച്ചിരിക്കുന്നത്. എല്ലാ നല്ല ഗുണങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം, എല്ലാ ചീത്തയായ ഗുണ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ മാറ്റിക്കൊടുക്കാനും വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറഞ്ഞയച്ചത്. അക്കൂട്ടത്തിൽ നമ്മളൊക്കെ ഒരു പക്ഷേ ചെറുതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നബി പാടില്ലെന്നും വിലക്കിയതുമായിരിക്കും. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ കാണുന്ന ഒരു വാക്കാണ്, മുത്തക്കബ്ബിരീങ്ങളായ ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല, ദുരഭിമാനികളായ പൊങ്ങച്ചക്കാരായ ഫഹൂറുകളായ ആളുകളെ അള്ളാഹ്ക്കിഷ്ടമില്ല, പരുഷ സ്വഭാവക്കാരായ ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല. ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നെന്താ, അള്ളാഹുവിനിഷ്ടം നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളെയാണ് എന്നർത്ഥം. അപ്പോൾ ദുസ്വഭാവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് മാറ്റണം. വിദ്യാർത്ഥികൾ എന്ന നിലക്ക് അള്ളാഹു നമുക്ക് ഇപ്പം നല്ല സൗകര്യം തന്നിരിക്കണം. ഇപ്പം നമുക്ക് ജോലിക്ക് പോകണ്ട, കുടുംബം നോക്കണ്ട, വലിയ വലിയ ഉത്തരവാദിത്തങ്ങളില്ല. രാവിലെ എഴുന്നേറ്റ് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, സ്കൂളിലേക്ക് മദ്രസകളിലേക്ക് പോകുന്നു, അവിടുത്തേതായ കാര്യങ്ങൾ നിർവഹിക്കുന്നു, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് സഹായിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ സഹായിക്കുന്നു, കളികളും തമാശകളും ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷെ പല സ്കൂളിലും മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം, പല കുട്ടികളുടെയും മനസ്സിൻ്റെ ചില ചീത്തയായ സ്വഭാവങ്ങൾ വല്ലാതെ അധ്യാപകർക്കും കുടുംബത്തിലൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കലുണ്ട്. അല്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. കുറച്ച് സൗന്ദര്യം ഉണ്ടെങ്കിൽ ചില ആളുകൾക്കുണ്ടാവാറുണ്ട്. നല്ല പണക്കാരുടെ വീട്ടിൽ നിന്ന് വരുന്ന മക്കൾക്ക് ചിലപ്പോഴുണ്ടാവാറുണ്ട്. ഒരു തരം അഹങ്കാരമെന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഇപ്പം അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നത് സ്വർഗമെന്ന വലിയ ഒരു ലോകമുണ്ടല്ലോ, ആ സ്വർഗം ലഭിക്കുന്നത് ഭൂമിയിൽ ഒരു പ്രശ്നവും ഒരു നിലക്കുമുള്ള ദോഷത്തരങ്ങളും ചെയ്യാത്ത ആൾക്കാർക്ക്. തിൽക്കദ്ദാറു നജഅലുഹാലില്ലദീന, നമ്മൾ പഠിച്ചിട്ടില്ലേ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഉലുവ് ഇല്ലാത്ത ഫസാദ് ഉണ്ടാക്കാത്ത ആളുകൾക്കാണ് ആ ദാറു കൊടുക്കുന്നത്. ലാ യുരീദൂന ഫിൽ അർളി ഫസാദാണ്, ഫസാദും കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊന്നും ആ സ്വർഗമാകുന്ന വീട് കൊടുക്കൂല. സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ആലോചിക്കാം, എന്താണ് ഈ കുഴപ്പം ഉണ്ടാക്കുക, എന്താണ് ഭൂമിയിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്, അഹങ്കരിക്കുക എന്നത്. സത്യത്തിനെ നിഷേധിക്കാം, ജനങ്ങളെ മുഴുവൻ നിസ്സാരമായി കാണുക, ആരെയും ഒരു വില കൊടുക്കാത്ത അവസ്ഥ, വലിയ ആളുകളെ ഒന്ന് ബഹുമാനിക്കാൻ കഴിയാതിരിക്കുക, ചെറിയവരോട് കരുണ കാണിക്കാൻ കഴിയാതിരിക്കുക, മറ്റു പലരെയും അനുസരിക്കാനൊരു പ്രയാസമുണ്ടാവുക, മുതിർന്ന ആളുകൾ പറയുന്ന വാക്കിനൊരു വില കൊടുക്കാതിരിക്കുക, ഇങ്ങനത്തെ ഒരു പ്രത്യേക തരം ഒരു അഹങ്കാരത്തിൻ്റെ, ഞാൻ വിചാരിച്ചതും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതും ഞാൻ എന്ന ഒരു സ്വരവും മനസ്സുമായിരിക്കും അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദറത്തിൻ മിൻ കിബർ. പഠിച്ചിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മളത് പഠിപ്പിക്കാറുണ്ട്. ലാ യദ്ഖുലുൽ ജന്ന, ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മൻ കാന ഫീ ഖൽബിഹി, അവൻ്റെ കൽബിലുള്ളവനാണെങ്കിൽ എന്ത്? മിസ്ഖാല ദറത്തിൻ മിനൽ കിബർ, അഹങ്കാരത്തിൽ നിന്ന് ഒരു ചെറിയ അളവെങ്കിലുമുണ്ടെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്വഭാവ വൈകൃതം നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതിനെ തന്നെയാണ് ഈ കിബർ എന്ന് വിളിച്ചത്. ജനങ്ങളെ നിസ്സാരരായി കാണുക, സത്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാതിരിക്കുക, ഈ ആദ്യ സ്വഭാവമുള്ള അവസ്ഥ. ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇനി എന്താ സംഭവിക്കുക? അവർക്ക് എന്താണ്, പരലോകത്ത് അവരുടെ അവസ്ഥ പറയാനില്ല, എന്നാൽ ദുനിയാവിൽ തന്നെയും അവർക്ക് നാശമായിരിക്കും ഉണ്ടാവുക. ആദ് സമുദായക്കാരെ അള്ളാഹു നശിപ്പിച്ചു, അവർ ഫുള്ള് കിബറായിരുന്നു, അഹങ്കരിച്ചുകൊണ്ട് കൊടുത്ത നന്മകൾക്കും നിഅമത്തിനും നന്ദില്ലാതെ പെരുമാറി. അതേപോലെ തന്നെ ഭൂമിയിൽ നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ കുറെ ആൾക്കാരുടെ ചരിത്രം പറയുന്നുണ്ട്. അവർക്കൊക്കെ പറ്റിയ പല പ്രശ്നങ്ങളെയും ഖുർആൻ വിശദീകരിച്ചു. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പ് വന്ന പല നബിമാരുടെയും പല കാലഘട്ടത്തിലും ഉണ്ടാവസ്ഥ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ, അവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ട് മക്കൾ ഒരു മകൻ മറ്റൊരു മകനെ കൊല്ലുന്നു. അവന്റെ പ്രശ്നം എന്താ? അവനോടുള്ള അസൂയയായിരുന്നു. അഹങ്കാരത്തെപ്പോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവൂലേ? അവനോട്, മറ്റൊരു സഹോദരനോട് തോന്നിയ അസൂയ കൊണ്ട് അവനെ കൊല്ലണല്ലുണ്ടായത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അത് ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച ആ സമയത്ത് സ്വർഗത്തിൽ ജീവിച്ചിരുന്ന ഇബിലീസിനോട് പറയണേ, ഒന്ന് സുജൂദ് ചെയ്യണം. അള്ളാഹന്റെ കൽപ്പന, ഒന്ന് സുജൂദ് ചെയ്യണം ഇബിലീസെ. അപ്പോൾ അദ്ദേഹം ജിന്നുവർഗത്തിൽപ്പെട്ട ആളാണല്ലോ. അപ്പോ ഈ ഇദ്ദേഹത്തിന് എങ്ങനെ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ സത്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒരു മണ്ണോണ്ടുണ്ടാക്കിയ ആദമിന് ഞാൻ എന്തിനു സുജൂദ് ചെയ്യണം? ഞാൻ അവനേക്കാൾ വലിയ മേന്മുള്ള ആളല്ലേ? ഞാൻ അവനേക്കാൾ വലിയ ആളല്ലേ എന്നൊരു തോന്നലുണ്ടായി ഇബ്ലീസിന്. അവസാനം ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഒന്ന് കീഴൊതുങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരിക്കലും അദ്ദേഹം അതിന് തയ്യാറായില്ല. സ്വർഗത്തിൽ നിന്ന് പിടിച്ചു പുറത്താക്കി. കാലാകാലങ്ങളായി എല്ലാവരുടെയും ശാപം ലഭിച്ചുകൊണ്ട് ഇബ്ലീസ് ജീവിച്ചുകൊണ്ടിരിക്കുക. ഓരോ മനുഷ്യനും ഖുർആൻ ഓതുമ്പോ എന്താ പറയാ? ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. എല്ലാവരും പറയണ എന്താ? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്, എറിഞ്ഞാട്ടപ്പെട്ട പിശാചിൽ നിന്ന് അല്ലേ? എല്ലാവരുടെയും മനസ്സിൽ ഇബ്ലീസ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയും ലഅ്നതുല്ലാഹി അലൈഹ്, അള്ളാഹുവിന്റെ ശാപം അവൻക്കുണ്ടാകട്ടെ. എന്തൊരു വാക്കാണത്! അതിനവൻ കാരണക്കാരനായി, സ്വർഗത്തു നിന്ന് അവനെ പുറത്താക്കി. എന്നിട്ട് അവൻ്റെ അഹങ്കാരം തീർന്നില്ല, അവൻ പിന്നെ പ്രതിജ്ഞ ചെയ്യാണ്, ഞാൻ എല്ലാവരും നശിപ്പിക്കും, ഞാൻ ഒരാളിൽ നന്മയിലേക്ക് മുന്നോട്ട് പോകാൻ സമ്മതിക്കൂല. വസ്വാസ് ഉണ്ടാക്കുക, ഫിത്തിനകൾ ഉണ്ടാക്കുക, ഭാര്യ ഭർത്താക്കന്മാരുടെ അടിപിടി ഉണ്ടാക്കുക, അങ്ങനെ എല്ലാ വേണ്ടാത്തയിലേക്കും മനുഷ്യർക്ക് ദുർബോധനം കൊടുക്കുക, അങ്ങനെയൊക്കെ അവൻ ജീവിക്കുന്നു പറഞ്ഞു. അപ്പം നല്ലൊരു ജീവിതം ഉണ്ടായിരുന്ന മനുഷ്യന് കിബറ് വന്നപ്പോൾ അള്ളാഹു ദുനിയാവിൽ തന്നെ കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ കാലം കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ട്, ഖാറൂൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഖാറൂൻ എങ്ങനെയാണ് അള്ളാഹു എല്ലാ സുഖവും കൊട്ടാരങ്ങളും അല്ലെങ്കിൽ സമ്പത്തും ഒട്ടകങ്ങളും പണവും എല്ലാം കൊടുത്തു? ആ നാട്ടിലത്തെ പാവങ്ങളായ മനുഷ്യന്മാർ നല്ലൊരു വന്ന് പറഞ്ഞു, ഖാറൂനെ അള്ളാഹനോടൊക്കെ നന്ദി കാണിച്ച് ജീവിക്കട്ട, ഒരുപാട് സൗകര്യങ്ങളൊക്കെ പടച്ചോം തന്നില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നീ നിന്റെ സമ്പത്തുനിന്നൊക്കെ കഴിയണ പോലെയൊക്കെ ബാക്കിയുള്ളവരെ സഹായിക്കണട്ടോ. അവനത് നിഷേധിച്ചു, ഞാൻ ഒരാളെ സഹായിക്കൂല, ഇതെനിക്ക് എൻ്റെ കൈയോണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശും ഈ സൗകര്യമാണ്, ഇതൊന്നും ഞാൻ ആർക്കും കൊടുക്കേണ്ടതില്ല. ഫഹസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, അള്ളാഹ് ദുനിയാവും തന്നെ കൊടുത്തു, ഈ സ്വഭാവം അള്ളാഹ്ക്ക് ഇഷ്ടമായില്ല. അവനെയും അവൻ്റെ സമ്പത്തിനെയും ഭൂമിയിലെ താഴേക്ക് ആഴ്ത്തിക്കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. നോക്കൂ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരുന്ന ആ കൊട്ടാരത്തിനുള്ളിൽ ഫിറാവൂൻ എന്ന വലിയൊരാളുണ്ടല്ലോ. നിങ്ങൾ അള്ളാഹനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫിറാവൂൻ പറഞ്ഞ വാക്കേ, ഫഖാല

0: അന റബ്ബുക്കുമുല്ലഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്. റബ്ബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ ഫിറാവും പറഞ്ഞ വാക്കാ. അള്ളാഹു എന്താ ചെയ്ത്? അവൻക്ക് ദുനിയാവിൽ തന്നെ ശിക്ഷ കൊടുത്തു, നിന്ദിച്ചവനെ പിടികൂടിയില്ലേ? അവൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാത്തവരൊക്കെ ഞാൻ കൊല്ലും. എന്തൊരു ദുരവസ്ഥ ആലോചിക്കൂ. ഇന്നുണ്ടല്ലോ കുറേ രാജാക്കന്മാരും ഭരണാധികാരികളൊക്കെ ഞാൻ പറയുന്നതനുസരിച്ചും ഞാൻ എത്ര മോശത്തരങ്ങളാണ് വേണ്ടാത്തരങ്ങൾ പറഞ്ഞാലും അതൊക്കെ അനുസരിച്ച് ജീവിക്കാത്തവരൊക്കെ ഞാൻ കൊല്ലും. എന്തൊരു വാക്കാണത്! എന്നിൽ വിശ്വസിക്കാത്ത ആളുകളുടെ വലത് കൈയും ഇടതുകാലുമൊക്കെ ഞാൻ മുറിച്ചു മാറ്റും, ഞാൻ എല്ലാവരും കുരിശിൽ തറക്കും, ഉപദ്രവിച്ചു കൊല്ലും ഞാനെന്നൊക്കെ പറയുന്ന ഫിറാവുന് മൂസാ നബിയിൽ വിശ്വസിച്ച ആൾക്കാരെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടി നശിപ്പിക്കുന്ന കൊല്ലാൻ വേണ്ടി വന്നൊരു സമയത്ത് അള്ളാഹു താല കണ്ടില്ലേ, ആ കടലിൻ്റെ നടുവിൽ മൂസാ നബിയും വിഭാഗം കണ്ട് രക്ഷപ്പെട്ടു പോയി. അള്ളാഹിനോട് പ്രാർത്ഥിച്ച് വിനയം കാണിച്ചവരാണ് അവർ. ഫിറാവുനും അവൻ്റെ അനുയായികളും കിങ്കരന്മാരും ആ വെള്ളത്തിൽ മുങ്ങി അങ്ങോട്ട് മരിച്ചു. ദുനിയാവിൽ തന്നെ പടച്ചോം കൊടുക്കല്ലേ. അബൂലഹബിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദ്യമായിട്ട് ലായിലാഹില്ലല്ല പറഞ്ഞ് കുന്നിൻ്റെ മുകളിൽ കയറി കുടുംബങ്ങളോട് ഉപദേശിക്കുമ്പോൾ ഈ സത്യൊന്നും ഞമ്മക്ക് പറ്റൂല, ഇത് പറയുന്ന ക്ഷണിച്ച മുഹമ്മദേ, തബ്ബല്ലക്കയാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രവാചകനെതിരെ ശാപവാക്ക് ചൊരിഞ്ഞ അഹങ്കാരിയായ അബൂലഹബ് അവസാനം മരിക്കണ സമയം ആലോചിച്ചോക്കി നിങ്ങള്. അവസാനം അദ്ദേഹത്തിന്റെ മരണരംഗം ഒരു വഴിയിലൂടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ തളർന്നു വീണ് അദ്ദേഹം ഒരു ഇരുന്ന് ഇരിപ്പിലിരുന്ന് മരിക്ക. ആരും ശ്രദ്ധിച്ചില്ല അദ്ദേഹം മരിച്ചിരിക്കാന്ന്, പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നെ ദുർഗന്ധം വരാൻ തുടങ്ങിയ സമയത്താണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കണ്ട ആളുകളൊക്കെ വലിയ വടിയെടുത്തിട്ട് അദ്ദേഹത്തിന് ഇരിക്കുന്ന ഭാഗത്തുനിന്ന് ആ വടി കൊണ്ട് തള്ളിയിട്ട് അദ്ദേഹത്തിൻ്റെ മേലേക്ക് കല്ലും മണ്ണൊക്കെ ദൂരത്തുനിന്നെറിയാണ്. ദുർഗന്ധം വരണം. നോക്കി, മരിക്കണത് പോലും ഒരു നല്ല മരണമല്ല. ആ ചീഞ്ഞ് നാറിയ ആ ശരീരത്തിലേക്ക് ആളുകൾ കല്ലും മണ്ണൊക്കെ ദൂരത്തുനിന്ന് എടുത്തെറി, അത്രയും ചീഞ്ഞ ദുർഗന്ധമായിട്ടാണ് അദ്ദേഹം അവസാനം മരിക്കുന്നത് എന്നർത്ഥം. എന്താണിതെന്നൊക്കെ പഠിക്കണം നമ്മൾ. അഹങ്കരിച്ച് ലോകത്ത് ജീവിച്ചവർക്കൊക്കെ കിട്ടിയത് ദുനിയാവിൽ തന്നെ പടച്ചോം കൊടുക്കുക. ഒരു ഉദാഹരണം കൂടി നോക്കാം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര ആനന്ദവും ആട്ടവും പാട്ടും തീറ്റയും കുടിയും കളിയും വിനോദവും ചിരിയും, ഞങ്ങൾ ജയിച്ചു എന്ന് ഉറച്ചു പോകുന്ന മക്കൻ മുഷരിക്കുകളുടെ നേതാവ് അബൂജഹലുണ്ടല്ലോ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ രണ്ട് കുട്ടികൾ വന്നിട്ട് അന്വേഷിക്കണം, ആരാണ് അബൂജഹല്? ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ആ നിൽക്കുന്ന മനുഷ്യനാണ്. രണ്ട് കുട്ടികൾ പോയിട്ട് ആ ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തെ അങ്ങ് പരിക്കേൽപ്പിച്ചു കൊല്ലാണ്. ഇത്ര വലിയ അഹങ്കാരിയായൊരു മനുഷ്യനെ രണ്ട് കുട്ടികളാണ് പ്രിയപ്പെട്ടവരെ ആ ബദർ യുദ്ധത്തിൽ കൊന്നത്. ഇതെന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? അഹങ്കരിച്ച് പണത്തിൻ്റെയും ഭംഗിയുടെയും ബുദ്ധിയുടെയും അല്ലെങ്കിൽ കളിയിലുള്ള മികവിൻ്റെയും എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരിൽ ഞാൻ കുറച്ച് വലിയ ആളാണ് എന്നുള്ള തോന്നൽ ബാക്കിയുള്ളവരോട് ചിരിക്കാനും മിണ്ടാനും സംസാരിക്കാനും കൈകൊടുക്കാനും നല്ല സൗഹൃദത്തിനും സ്നേഹത്തിനും സാധിക്കാതിരിക്കുന്ന മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സൂക്കേട് നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു പനിയുണ്ട് അല്ലെങ്കിൽ ഒരു മാരകമായ രോഗമുണ്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷമം പിടിച്ച് എന്തെങ്കിലും വലിയ കൈകാലിന് പരിക്കോ വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സൂക്കട് നമുക്കൊരാൾക്കും നോക്കിയാൽ കാണാൻ പറ്റൂല, കണ്ണാടിയിൽ പോയി നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. ഇത് കാരണം കൽബിലാണ് ഇത് ഒളിച്ചിരിക്കുക. അതുകൊണ്ട് ഇത് കൽബിൻ്റെ സൂക്കടാണ്. ഒരിക്കലും ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. വിനയത്തോടെ സ്നേഹത്തോടെ താഴ്മയോടെ മറ്റുള്ളവരോട് ബഹുമാനത്തോടെയും സത്യത്തെ അനുസരിച്ചും അംഗീകരിച്ചും നമ്മൾ ജീവിക്കാൻ തയ്യാറാവുക. ഇല്ലെങ്കിൽ എന്താണ്? ദുനിയാവിലും അഹങ്കാരികൾക്ക് നാശം, പരലോകത്താണ് ചെങ്കിൽ അഹങ്കരിക്കുന്ന ഒരാൾക്കും സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റൂല. ഒരു ഹദീസും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുല്ലു ഉതുവിൻ ജവ്വാലിൻ മുതകബ്ബിരിൻ, കുല്ലു ഉതുവിൻ ജവ്വാലിൻ മുതകബ്ബിരിൻ. മൂന്ന് ആൾക്കാർ, പരുഷ സ്വഭാവക്കാർ, ധിക്കാരികൾ, അഹങ്കാരികളായ ആളുകൾ, ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്ത് പ്രവേശിക്കൂല, അവർക്കുള്ളത് നരകമായിരിക്കും. അഹങ്കാരികളുടെ താവളം നരകമാണ്. അവർ വളരെ നിന്ദ്യമായി ജഹന്നമ ദാഖിരീൻ, നരകത്തിൽ നിന്ദ്യരായി അപമാനിതരായി പരാജയഭീതിയോടെ വിഷമത്തോടെ കരഞ്ഞു തീർക്കേണ്ടി വരുന്ന ഒരു ലോകമാണ് അവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നമസ്കരിക്കുന്ന, മദ്രസയിൽ പഠിക്കുന്ന, സ്കൂളുകളിൽ പോകുന്ന മിടുമിടുക്കരായ എൻ്റെ വിദ്യാർത്ഥികളെ, നമ്മുടെ നാശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അഹങ്കരിക്കുക എന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് വരാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായും ശ്രമിക്കണം. എന്താണതിൻ്റെ ഫലങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ഞാൻ വിശദീകരിക്കേണ്ടായി. ഇനി നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കുക, നമുക്കങ്ങനൊരു പ്രശ്നമുണ്ടോ? കുറച്ച് മാർക്ക് കിട്ടിയതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ കളിക്കുന്നതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഒരു നിറമുണ്ട് എന്നതിൻ്റെ പേരിലോ, നല്ല വസ്ത്രമുണ്ട് എന്നതിൻ്റെ പേരിലോ സ്വഹാബത്തൊക്കെ പേടിച്ചിരുന്നു. അവരോട് നബി ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നബിനോട് ചോദിക്കും, നബി നല്ല വസ്ത്രവും നല്ല ചെരുപ്പൊക്കെ ധരിച്ചാൽ അതൊരു അഹങ്കാരമായിട്ട് മാറുമോ? അത്രക്ക് അവർക്ക് പേടിയായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല അങ്ങനല്ല, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, യുഹിബ്ബുൽ ജമാൽ, ഭംഗിയുള്ളവരെ അല്ലാഹുക്കിഷ്ടമാണ്. നല്ല വേഷവും നല്ല വൃത്തിയിലും നല്ല രൂപത്തിൽ നടക്കുന്നു, അതൊരു കുറ്റമുള്ള കാര്യമല്ല. എന്നാൽ നമ്മൾ അതിൻ്റെ പേരിലൊരു വലിയവനായി നടക്കുന്ന, പെരുമ നടിച്ച് നടക്കുന്ന സ്വഭാവം നമ്മുടെ നാശത്തിനാണ്. ആ രൂപത്തിലുള്ള ധാരാളം ആശയം നിറഞ്ഞ പാട്ടുകളൊക്കെ നമുക്കിടയിലുണ്ട്, അതൊക്കെ നമ്മൾ കേൾക്കണം. അതുപോലെ തന്നെ ഒരുപാട് കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയുണ്ടായി. ഇനിയും ഇത്തരത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന കുറേ ആളുകളുടെ അവസാനം പതനം നമ്മൾ വായിക്കണം, കേൾക്കണം, പഠിക്കണം. ഇത്തരത്തിലുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മൾ തിരുത്തി നല്ല ഗുണമുള്ള ആളായി നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഈ പ്രോഗ്രാം കേൾക്കുന്നു, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷനിലൂടെ, പീസ് റേഡിയോ സംവിധാനത്തിലൂടെ തന്നെ നിങ്ങൾ വിവരങ്ങൾ അറിയിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത പൂമരത്തണലിൽ പരിപാടിയിലാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. അഹങ്കാരം അപകടം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ സുബൈർ സലഫി നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്.

0: അടുത്തതായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നുറുങ്ങുകൾ, പുഞ്ചിരി നൽകുന്ന ഊർജം. ഇബ്നു അലി അടത്തനാട്ടുകാരുടെ രചനയ്ക്ക് ശബ്ദാവിഷ്കാരം.
1: ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ഇടവഴി സമാനമായ പഞ്ചായത്ത് റോഡിലൂടെയുള്ള യാത്രക്കിടെ പ്രായമായ ഒരാളുടെ ഒരു പുഞ്ചിരി കിട്ടാറുണ്ട്. പല്ലുകൾ കാണാത്ത നിഷ്കളങ്കമായ സുസ്മിതം, വെള്ളത്തുണിയുടുത്ത ചുമലിൽ വെളുത്ത തോർത്തു ചുറ്റിയ ഒരു 70-കാരൻ, അടുത്തുള്ള ചായക്കടയിൽ നിന്ന് കാലിയടിച്ച് പത്രവായനയും കഴിഞ്ഞുള്ള വരവായിരിക്കാം. മോട്ടോർ സൈക്കിളിൽ ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്ന എന്നെ അദ്ദേഹത്തിന് അറിയില്ല. മുഖം കണ്ടാലും എന്നെ അറിയാനുള്ള പരിചയമില്ല. ഒരു തലയാട്ടലോടെ ഞാനും തിരികെ ആ ചിരിക്ക് പ്രതികരിച്ച് കടന്നുപോകും. ചില ദിവസങ്ങളിൽ കണ്ടില്ലെങ്കിൽ ഇന്നെന്തു പറ്റി അദ്ദേഹത്തിന് എന്ന് ഒരു വേള ചിന്തിക്കാറുണ്ട്. ജോലി കുറേ അകലെയായതുകൊണ്ട് പുലരിത്തണുപ്പ് വിട്ടൊഴിയുന്നതിന് മുമ്പ് തന്നെ യാത്ര തുടങ്ങും. ആദ്യഘട്ടം ബൈക്കിലും തുടർന്ന് ബസ്സിലും. ബൈക്ക് യാത്രയിലുടനീളം ചിരിയുടെ പൂമരമായിരിക്കും മിക്കവാറും. ചിലത് ലിഫ്റ്റിൽ ഉള്ളതാവാം, അല്ലെങ്കിൽ പരിചയക്കാരുടേതാവും. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ തൊട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവർ വരെ ലിഫ്റ്റ് ചോദിച്ച് അക്കൂട്ടത്തിലുണ്ടാകും. സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികളുടെ ഉത്സാഹഭരിതമായ ചിരിക്കും ചുരുക്കം ചിലരുടെ ചിണുങ്ങലിനും സാക്ഷിയാകാറുണ്ട്. സ്കൂളിൽ പോകുന്ന മുതിർന്ന കുട്ടികളെ യാത്രയാക്കാൻ വലിയവരുടെ കൂടെ എത്തുന്ന കുഞ്ഞു കുട്ടികളുടെ നിഷ്കപട സുസ്മിതം പുലർവേളകളിൽ നമുക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. യാത്ര അയക്കാനെത്തിയ ഇത്തരം കുഞ്ഞുങ്ങളെ സ്കൂൾ യൂണിഫോം ധരിച്ച താരതമ്യേന ഇത്തിരി മുതിർന്ന കുട്ടികൾ ഒക്കത്തെടുത്ത് ലാളിക്കുന്നതും ലാളിക്കാൻ മറ്റു കുട്ടികൾ മത്സരിക്കുന്നതും തിരക്ക് കൂട്ടുന്നതും ഏറെ സന്തോഷകരമായ കാഴ്ചയാണ്. സ്കൂളിലേക്ക് ലിഫ്റ്റ് ചോദിക്കുന്ന യൂണിഫോം ധരിച്ച ചെറിയ കുട്ടിയുടെ അപേക്ഷാമിശ്രിത ചിരിയും ഇടയ്ക്കിടെ കാണാറുണ്ട്. തിരക്കിലോ മറ്റോ നിർത്താതെ പോകേണ്ടി വരുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന വിഷമം കലർന്ന ഭാവം വല്ലാതെ അലട്ടുന്ന ഒന്നാണ്. ജോലിയുടെ സമ്മർദ്ദം നിറഞ്ഞ ഒരു പകലിന് ഈ നറുപുഞ്ചിരികൾ നൽകുന്ന ആശ്വാസവും കരുത്തും ചെറുതല്ല. ഇന്ന് ചിരിയിൽ പോലും മതവും ജാതിയും വിഭാഗീയതയും ഇടം പിടിച്ചിരിക്കുന്നു. പുഞ്ചിരി ഒരു നന്മയാണെന്ന പ്രവാചക അധ്യാപനം ഏറെ പ്രസക്തമാണെന്ന്. ചിലരുടെ മന്ദഹാസം പോലും സ്ഥാനത്തെയും പണത്തെയും അടിസ്ഥാനമാക്കി വീതിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സത്യം. ഒരു പകലിന്റെ അധ്വാനവും യാത്രയും കഴിഞ്ഞ് ക്ഷീണിത ദേഹവുമായി സ്വന്തം കുടുംബത്തിലെത്തുമ്പോൾ സ്വീകരിക്കാൻ നിറഞ്ഞ ചിരിയോടെ കാത്തിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് എന്തൊരു സൗഭാഗ്യമാണ്. ഒരു കൊച്ചുകുട്ടിയുടെ, അത് സ്വന്തം കുഞ്ഞോ പേരക്കിടാവോ മറ്റാരോ ആകട്ടെ, നിർമ്മല മന്ദസ്മിതം വീട്ടിലുണ്ടെങ്കിൽ അത് നൽകുന്ന പോസിറ്റീവ് എനർജി വലുതാണ്. പുഞ്ചിരിയിൽ പിശുക്കുള്ളവരാണ് നാമെങ്കിൽ നമുക്ക് ചിരിയുടെ അളവ് കൂട്ടാം. എന്തായാലും അത് നമുക്ക് നഷ്ടമൊന്നും വരുത്തുന്നില്ലല്ലോ. പുഞ്ചിരി നൽകുന്ന ഊർജം ചെറുതല്ല.
0: മാഷാല്ലാ, ചെറിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന നുറുങ്ങുകൾ പ്രോഗ്രാമിനാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പുഞ്ചിരി നൽകുന്ന ഊർജം എന്ന ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനക്ക് ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു മഹത്തായ എപ്പിസോഡ് തന്നെയാണ്. അസ്മാഉൽ ഹസ്ന ദറൂഫ് അൽ ഹക്കമിയാണ് ചേരുന്നത്. കരുണാനിധി അർ റഹീം എന്ന വിഷയത്തെ അധികരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ശ്രവിച്ചത് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലെ ആഴത്തിലുള്ള ചില അറിവുകളാണ്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ ഏറെ മഹത്വമേറിയതും അതിൻ്റെ വിജ്ഞാനം നമുക്ക് വലിയ ഗുണങ്ങൾ മാത്രം നൽകുന്നതുമാണ്, മഹത്വമേറിയ വിജ്ഞാനമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി. അതിലെത്ര നാമങ്ങളാണ് നമ്മൾ പഠിച്ചത്? അള്ളാഹു, അതുപോലെ തന്നെ അൽ ഇലാ, അർ റഹ്മാൻ, അതുപോലെ തന്നെ അർ റബ്ബ് എന്നീ നാല് നാമങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അർ റഹ്മാൻ അർ റഹീം എന്ന നാമങ്ങൾ റഹ്മത്ത് എന്നതിൽ നിന്നാണ് വന്നത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു. ഓക്കെ, എന്താണ് റഹ്മത്ത്? ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ലേ. ഓക്കെ, ഇനി അള്ളാഹുവിൻ്റെ അർ റഹ്മാൻ എന്ന നാമം 57 തവണയാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അർറഹീം എന്ന നാമം 114 പ്രാവശ്യമാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അർറഹ്മാനിനേക്കാൾ അധികമായി കൊണ്ട് അർറഹീം എന്ന നാമം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അർറഹ്മാൻ എന്ന ആ ഒരു നാമത്തിനേക്കാൾ, അല്ലെങ്കിൽ അതിലുള്ള, അതിൽ നിന്ന് ലഭിക്കുന്ന റഹ്മത്തിനേക്കാൾ അർറഹീം എന്ന നാമത്തിലൂടെ പ്രത്യേകമായി കൊണ്ട് ലഭിക്കുന്നു, റഹ്മത്ത് ലഭിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത, ദുനിയാവിലെല്ലാ ആളുകൾക്കും അള്ളാഹു റഹ്മാനാണ്. കാരണം മഴ പെയ്യുന്നു, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. ആകാശം ഉണ്ട്, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. രാവും പകലുമുണ്ട്, അതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക്, തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുമെന്നാണ്. റഹ്മത്തി വസഅത് കുല്ലു ശൈഇൻ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല അതേ ആയത്തിൽ പറയുന്നുണ്ട്, ഫസഅക്തുബുഹ, അത് ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തും, അത് പ്രത്യേകമായി രേഖപ്പെടുത്തും, ലില്ലദീന യത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച്, അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് നിസ്കരിച്ച് നോമ്പ് നോറ്റ് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി അവൻ്റെ റഹ്മത്ത് നൽകും. അതാണ് റഹീം. അർറഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായി അവൻ ചില റഹ്മത്തുകൾ നൽകും. ഫസ അക്തുബുഹ, അത് പ്രത്യേകമായി രേഖപ്പെടുത്തുന്ന പറഞ്ഞത്, ഫസ അക്തുബുഹ ലില്ലദീന യത്തഖൂൻ വയുതൂന സകാത്ത്, സകാത്ത് നൽകുന്നവർക്കും, വല്ലദീനഹും ബി ആയാത്തിനാ യുഅ്മിനൂൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ, പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ളവർ, പരലോകത്തെ വിശ്വസിക്കുന്നവർ, അതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലേ, നോമ്പ് നോക്കുന്നവരാണ്, അതുപോലെ തന്നെ സക്കാത്തിൻ്റെ ഓഹരി നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കേണ്ടവരാണ് അല്ലേ. ഓക്കെ, ഇതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് അള്ളാഹു പറഞ്ഞത് ചെയ്ത്, ചെയ്യരുതേ എന്ന് പറഞ്ഞത് ഒഴിവാക്കി, ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് ലഭിക്കും. അതാണ് അർറഹീം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. റഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായ കാരുണ്യം നൽകുന്നവൻ എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു അല്ലേ, അള്ളാഹുവിന് 100 റഹ്മത്തുണ്ട്. അതിൽ ഒരു റഹ്മത്താണ് ദുനിയാവിൽ അള്ളാഹു സംവിധാനിച്ചത്, ബാക്കി 99 നാളെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ് അള്ളാഹു. അത് നമുക്ക് ഓരോരുത്തർക്കുമാണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കണം.

0: സഹായിക്കൂലേ, നാളെ പരലോകത്ത് രക്ഷപ്പെടൂലേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വലാ അന, ഞാനും രക്ഷപ്പെടുകയില്ല, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫളിൻ വറഹ്മത്തിൻ, അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യവും അല്ലാഹുവിന്റെ ഔദാര്യവുമില്ലാതെ എനിക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂല എന്ന് ആരാ പറഞ്ഞത്? ആ പ്രവാചകൻ പറഞ്ഞല്ലേ. പ്രവാചകന്റെ പ്രത്യേകത എന്താ? രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വരുമാറി നിസ്കരിച്ചു എന്നാണ് പ്രവാചകനെ കുറിച്ച് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്രയേറെ അള്ളാഹുവിനെ സൂക്ഷിച്ച് പ്രവാചകനായി ആ പ്രവാചക ദൗത്യം നിറവേറ്റി ജീവിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോലും ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് അർറഹീം എന്ന നാമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർറഹീം നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായി റഹ്മത്ത് ചൊരിയുന്നു, വിശ്വാസികളോട് പ്രത്യേകമായ റഹ്മത്തുകൾ കാണിക്കുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൽ ഒരു റഹ്മത്ത് ദുനിയാവിൽ സംവിധാനിച്ചു, അങ്ങനെ അവൻ റഹ്മാനായി. ആ റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് പ്രത്യേകമായി കൊണ്ട് വിശ്വാസികൾക്ക് നൽകുന്ന റഹ്മത്താണ് റഹീം. റഹീമായ റബ്ബ് നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് പ്രത്യേകമായി റഹ്മത്ത് നൽകും. ബാക്കി 99 റഹ്മത്തുകളും നാളെ പരലോകത്ത് വിശാലമായി നൽകും. അങ്ങനെ പ്രവിശാലമായ റഹ്മത്തിൻ്റെ ഉടയവനാണ് അർറഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല. അതാണ് നമ്മൾ ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ കാരുണ്യം കരസ്ഥമാക്കാൻ നമ്മൾ ഈ ദുനിയാവിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് ഖുർആൻ പാരായണമാണ്, രണ്ടാമത്തത് ഖുർആൻ കേൾക്കുക എന്നതാണ്, അതുപോലെ തന്നെ ദുനിയാവിലുള്ള ആളുകളോട് കാരുണ്യം കാണിക്കലാണ്, അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ്. ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ചെറിയ ആളുകളോട് കരുണ കാണിക്കുന്നതിലൂടെ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നതിലൂടെ, ഇങ്ങനെ പ്രത്യേകമായി കൊണ്ട് ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ കാരണമാകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത്തരത്തിൽ റഹീമായ റബ്ബിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാം. അർറഹീം എന്ന അള്ളാഹുവിൻ്റെ സിഫത്തുമായി വിശേഷണവുമായി ബന്ധപ്പെട്ട് അബ്ദുറഊഫ് അൽ ഹിക്കമി നടത്തിയ സംസാരത്തിനാണ് നമ്മളിതുവരെ കാതോർത്തത്.
2: നമ്മളിനിയൊരു കഥ കേൾക്കാം. അബ്ദുസ്സലാം വീട്ടിയാണ് ചേരുന്നത്. അജ്മലിൻ്റെ ചോദ്യങ്ങൾ എന്ന ഒരു കഥയുമായാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്.
3: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 21. അജ്മലിൻ്റെ ചോദ്യങ്ങൾ. മോനെ, സമയം 8 മണിയായി, എണീറ്റു വാ, നാഷ്ത തയ്യാറാണ്. അജ്മൽ ഉണർന്ന് ജനൽ തുറന്നു. തെളിവുള്ള ദിവസം, വെള്ളിയാഴ്ചയാണിന്ന്. സ്കൂളും മദ്രസയുമില്ല. സുബഹി നമസ്കരിച്ച് കിടന്നതാണ്. എത്ര നല്ല ഉറക്കമാണ് കിട്ടിയത്. ഉമ്മയും ഇന്ന് ഫ്രീയാണ്. ഇടയ്ക്കിടെ ഇങ്ങനെയൊരു ദിവസം കിട്ടണം. കഴിഞ്ഞ 4 വെള്ളിയാഴ്ചകളിലും 7 മണി മുതൽ 12 മണി വരെ ജോലിയായിരുന്നു. ഇങ്ങനെ തനിക്കും സെൽവക്കും ഉമ്മക്കും ഒരു പകൽ ഒന്നിച്ചിരിക്കാനുള്ള അവസരമുണ്ടാക്കിയത് ഉമ്മ തന്നെയാണ്. മോനെ, ഇന്ന് വ്യാഴാഴ്ചയാണ്. പഠിക്കാനും എഴുതാനുമുള്ളതൊക്കെ രാത്രി ചെയ്തു വെച്ചോ. നാളെ ജോലിക്കൊന്നും പോകണ്ട. ഉമ്മാക്കും മക്കൾക്കും നാളെയൊരു പൂർണ്ണ വിശ്രമം. എഴുന്നേറ്റപ്പോൾ ഉമ്മ ഇന്നലെ പറഞ്ഞ തീരുമാനം വളരെ നന്നായി എന്ന് തോന്നി. ഏറെ നാളത്തെ മഴക്കുശേഷം സുന്ദരമായ വെയിൽ കിട്ടിയിരിക്കുകയാണ്. ആടും കുട്ടികളും കൂട്ടിലിന്ന് ഒച്ച വെക്കുന്നുണ്ട്. ചായ കഴിച്ചിട്ട് വേണം മലഞ്ചെരുവിൽ കൊണ്ടുപോയി ഒന്ന് മേയ്ക്കാൻ. ആടുകൾ പുൽത്തലപ്പുകൾ മുറിച്ചു മുറിച്ചു തിന്നുന്നത് കാണാൻ നല്ല രസമാണ്. മഴയില്ലാത്തപ്പോഴാണ് ആടുകൾ കൂടുതൽ ആവേശത്തോടെ തിന്നാൻ തുടങ്ങുക. അടുക്കളയിൽ നിന്ന് വറവിടുന്ന മണം വന്നപ്പോൾ പോയി നോക്കി. ഉമ്മ കടലക്കറി തൂമിക്കുകയാണ്. സെൽവ പാത്രം കഴുകുന്നു. പൊളിഞ്ഞു തുടങ്ങിയ കസേരയിൽ ചാരിയിരുന്ന് അവൻ സെൽവയെ ശ്രദ്ധിച്ചു. പാത്രം കഴുകുന്നത് ഒരു വലിയ പെൺകുട്ടിയുടെ മിടുക്കോടെയാണ്.

0: കഴുകി വെള്ളം വാർത്ത് അതിൽ പുട്ടെടുത്തു വെച്ചു. ആരോടും ഒന്നും മിണ്ടുന്നില്ല. അടുക്കളഭരണം തൻ്റെ കയ്യിലാണെന്ന ഭാവത്തോടെ അജ്മലിന് ചിരി വന്നു. പിറകിലൂടെ ചെന്ന് കൈത്തണ്ടയിലൊരു നുള്ളുകൊടുത്തു. ആ, എന്തിനു ഇക്കാക്ക നുള്ളുന്നത്? എന്തൊരു വേദനയാ!
1: അത് സ്നേഹനുള്ളാണ്.
0: ആയിക്കോട്ടെ, ഇക്കാക്കു ഞാനൊരു സ്നേഹക്കുത്തു പകരം തരട്ടെ?
1: സംഭാഷണം കേട്ട് ഷാഹിദ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാടാ ഈ ഓള നുള്ളിയത്?
0: സ്നേഹനുള്ളായാലും വേദനിക്കുമല്ലോ.
1: ഓള പണിയും വേലയും ഗൗരവവും കണ്ടപ്പോ എനിക്ക് തോന്നി ഓള് വേറേതോ ലോകത്താന്ന്. നമ്മളാരെയും ഓള് കാണുന്നില്ല. അതുകൊണ്ട് ഓളെ ശ്രദ്ധ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് നുള്ളി നോക്കിയതാ.
0: കടലക്കറിയിൽ കുഴച്ച പുട്ട് അല്പം തിന്നപ്പോൾ അജ്മൽ പറഞ്ഞു, ഉമ്മാന്റെ കൈയോണ്ട് എന്തു വെച്ചാലും രസാ.
1: സന്തോഷം. ഇനി മോളും ഇതൊക്കെ പഠിക്കണം.
0: വാക്കുകളുടെ മധുരവും ആഹാരത്തിന്റെ രുചിയും ആസ്വദിച്ച് അവർ അത് കഴിച്ചു. കൈ കഴുകി കസേരയിലിരുന്നപ്പോൾ അജ്മലിന്റെ മനസ്സിൽ ഇന്നലെ സൈനബത്താത്ത പറഞ്ഞ വാക്കുകൾ ചോദ്യങ്ങളായി രൂപപ്പെട്ടു. എന്തിനാണ് ഉമ്മ ഇന്നലെ തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്?
1: മൂപ്പർക്ക് വേറെ ഭാര്യയുണ്ട്. ഇവിടെ വന്നും പോയി മിരിക്കാനാണ് പരിപാടി.
0: ഏതാണ് അയാൾ?
1: എന്തിനാ ഇവിടെ വരാൻ പരിപാടിയിട്ടത്?
0: അല്പനേരത്തെ ആലോചനയ്ക്കു ശേഷം അവൻ ഉമ്മയോട് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു.
1: ചോദ്യം കേട്ട് ഉമ്മയുടെ മുഖം ഇരുളുന്നത് അവൻ ശ്രദ്ധിച്ചു.
0: എന്താ ഉമ്മ ഉത്തരം പറയാത്തത്?
1: അതിൻ്റെ മക്കൾ രണ്ടും അറിയണ്ട. അത് കേട്ടാൽ ഇങ്ങക്ക് വിഷമാവും. പക്ഷേ പേടിക്കാനൊന്നുമില്ലട്ടോ.
0: അജ്മലും സെൽവയും നിർബന്ധിച്ചപ്പോൾ ഷാഹിദ കാര്യം വ്യക്തമാക്കി.
1: ഞാനൊരു കല്യാണത്തിന് ഇഷ്ടപ്പെടുന്നോന്നാ സൈനവത്താത്ത ചോദിച്ചത്.
0: അതിന് ഞാൻ ഇന്ന് മറുപടി കൊടുക്കും.
1: എനിക്കിനി കല്യാണം വേണ്ടാന്ന്.
0: എന്റെ മോനെ മോളെ നോക്കി അങ്ങനെ കഴിഞ്ഞോളാന്ന്. ആര് ചോദിച്ചാലും ഞാനതേ പറയുള്ളൂ മക്കളെ.
1: മറുപടി അവരെ തൃപ്തരാക്കി. അജ്മൽ ആടിനെയും കുട്ടികളെയും ഇറക്കാൻ കൂടിനടുത്തേക്ക് പോയി.
0: ഞാനും ഉണ്ട് ആടിനെ മേക്കാൻ എന്ന് പറഞ്ഞ് സെൽവയും കൂടെ ചെന്നു.
1: അവർ ആടുകളെയും കൊണ്ട് നടന്നു നീങ്ങുന്നത് നോക്കി ഷാഹിദ കൺകുളിർപ്പിച്ചു.
2: മാഷാല്ലാ, കഥ പറയാം പ്രോഗ്രാമിനാണ് നമ്മളിതുവരെ കാതോർത്തത്. അജ്മലും കുഞ്ഞുപെങ്ങളും ഭാഗം 21 പതിവ് പോലെ. കഥ പറഞ്ഞത് അബ്ദുസ്സലാം വീട്ടി.
3: നമ്മൾ എത്തി നിൽക്കുന്നു മറ്റൊരു മനോഹരമായ പ്രോഗ്രാമിലേക്ക്. ഒരു യാത്രാവിവരണ സെഷൻ. ദൃശ്യം: ഒരു അമേരിക്കൻ യാത്ര. നയാഗ്രയും വാഷിങ്ടണും DC ഓർമ്മകളിലേക്കെത്തുന്ന ഒരു പ്രോഗ്രാം. കടപ്പാട് രഞ്ജിത് ദാസ്, ശബ്ദാവിഷ്കാരം മൻസൂർ മണ്ണാർക്കാട്.
4: നയാഗ്ര, വാഷിങ്ടൺ DC. 2014 ജൂലൈയിലാണ് അമേരിക്കൻ യാത്രയെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. എല്ലാ യാത്രകളും ഞാനും ഭാര്യ ലിസിയും കുട്ടികളായ ലയനയും ബ്രിനോയും, അങ്ങനെ ഞങ്ങൾ 4 യാത്രയ്ക്ക്. വിവിധ വിമാനക്കമ്പനികളുടെ നിരക്കുകൾ പല വെബ്സൈറ്റുകളിൽ പരതി. കുവൈറ്റ് എയർവേസ് ആണ് ഏറ്റവും കുറഞ്ഞ നിരക്കെന്ന് കണ്ടെത്തി. തിരുവനന്തപുരത്തുനിന്ന് കുവൈറ്റ് വഴി ന്യൂയോർക്കിലേക്ക്, അവിടെ ന്യൂയോർക്ക്, ഫ്ലോറിഡ, ഡെൻവർ എന്നീ 3 ഞങ്ങളുടെ പ്ലാൻ. 3 സന്ദർശിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. നവംബർ 9 മുതൽ 22 വരെ 14 ആദ്യം ന്യൂയോർക്കിൽ നയാഗ്ര വെള്ളച്ചാട്ടവും വൈറ്റ് ഹൌസും എന്തായാലും കാണണം. പിന്നെ ന്യൂയോർക്ക് സിറ്റിയും ഇന്റർനെറ്റിൽ പരതി അവിടെയുള്ള ടേക്ക് ടൂസിന്റെ ബസ് ടൂർ കണ്ടുപിടിച്ചു. 3 ഹോട്ടൽ താമസം ഉൾപ്പെടെയാണ് പാക്കേജ്. ഞങ്ങളുടെ പ്ലാൻ പ്രകാരം ന്യൂയോർക്കിൽ എത്തുന്ന ദിവസവും ബസ് ടൂർ അവസാനിക്കുന്ന ദിവസവും ന്യൂയോർക്കിൽ താമസിക്കേണ്ടതുണ്ട്. അതിനായി ന്യൂയോർക്കിനടുത്ത് ജേഴ്സി സിറ്റിയിൽ ഹോട്ടൽ കണ്ടുപിടിച്ചു. ഹോട്ടൽ വാടക വളരെ കുറവ്. കൂടാതെ ടേക്ക് ടൂസ് ബസ് അതുവഴിയാണ് പോകുന്നത്. ന്യൂയോർക്ക് സിറ്റി കാഴ്ചകൾ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് മാറ്റിവെച്ചു. മറ്റുള്ള സിറ്റികളിൽ പോയിട്ട് വീണ്ടും ഇവിടെ വരാമെന്നാണ് പ്ലാൻ. ഫ്ലോറിഡ സ്റ്റേറ്റിലെ ഒർലാൻഡോയിൽ 4 കൊളറാഡോയിലെ ഡെൻവറിൽ 3 ഒർലാൻഡോയിലെ പ്രധാന പരിപാടി കെനഡി സ്പേസ് സെന്റർ നാസ കാണുകയാണ്. ഒർലാൻഡോയിലേക്കും ഡെൻവറിലേക്കുമുള്ള ആഭ്യന്തര വിമാനങ്ങൾ കണ്ടെത്തി. ഇനി ഇവയെല്ലാം ബുക്ക് ചെയ്യണം. തിരുവനന്തപുരം ന്യൂയോർക്ക് വിമാനം അക്ബർ ട്രാവൽസ് വഴി ബുക്ക് ചെയ്തു. ഏകദേശം ഓൺലൈൻ റേറ്റിന് കിട്ടി. അത് വലിയ തുകക്കുള്ളതായിരുന്നതിനാൽ ഓൺലൈൻ കുറച്ച് പ്രയാസമായിരുന്നു കണ്ടെത്താൻ. ആഭ്യന്തര വിമാനങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് യാത്ര ഷെഡ്യൂൾ പൂർത്തിയാക്കി. ഹോട്ടൽ, ടേക്ക് ടൂസ്, ബസ് ട്രിപ്പ് എന്നിവയും ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഹോട്ടൽ ബുക്കിംഗിന് മിക്കവാറും booking.com ആശ്രയിച്ചത്. അടുത്ത കടമ്പ അമേരിക്കൻ വിസ ശരിയാക്കുക എന്നതാണ്. ഓൺലൈൻ വിസ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു. $160 വിസ ഫീസ്. ഇപ്പോൾ ഏകദേശം അത് ₹11,500. വളരെ വിശദമായ ഓൺലൈൻ അപേക്ഷാ ഫോമാണ് അമേരിക്കൻ വിസയ്ക്കുള്ളത്. ചെന്നൈയിലെ അമേരിക്കൻ എംബസിയിൽ നേരിട്ട് ഇന്റർവ്യൂ ഉണ്ട്. അടുത്തടുത്ത 2 ദിവസങ്ങളിൽ ആദ്യ ദിവസം ബയോമെട്രിക്കും ഫോട്ടോയും അടുത്ത ദിവസം എംബസിയിലെ ഇന്റർവ്യൂ. ഷെഡ്യൂൾ ചെയ്ത ദിവസം ഞങ്ങൾ ചെന്നൈയിലേക്ക് പോയി. ആദ്യ ദിവസം എല്ലാ പേരും ബയോമെട്രിക്കും ഫോട്ടോയും എടുത്തു. അത് എംബസിയിലല്ല, അതിനടുത്താണ് ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് ഞങ്ങളുടെ ഇന്റർവ്യൂ സമയം. ഞങ്ങൾക്ക് മുന്നിൽ നിന്നയാൾ കൌണ്ടറിലെത്തിയപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങളുമായി അയാളുടെ വിസ ശരിയായി. ഇത്ര സിമ്പിളാണോ അമേരിക്കൻ വിസ എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അടുത്ത് ഞങ്ങളുടെ ടേൺ. ഒരു ചില്ലുകൂടിനകത്താണ് US എംബസിയിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നത്. മൈക്ക് സ്പീക്കർ വഴിയാണ് സംസാരം. അദ്ദേഹം എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചു. ജോലി സംബന്ധമായി അവിടെ പോകുന്നതിന്റെ ഉദ്ദേശ്യം എന്നിവയൊക്കെയായിരുന്നു അദ്ദേഹത്തിന് അറിയാനുണ്ടായിരുന്നത്. ജോലി ISRO ആയതിനാൽ ആയിരുന്നു ഇത്രയധികം ചോദ്യങ്ങൾ. ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടും അദ്ദേഹത്തിന്റെ മുഖഭാവത്തിന് ഒരു മാറ്റവുമില്ല. പിന്നെ ചോദ്യങ്ങൾ ലിസിയോടായി. ഒരു ചോദ്യത്തിന് എന്റെ ഇടപെടൽ അദ്ദേഹത്തെ ചെറുതായി ചൊടിപ്പിച്ചു. ലിസിയോട് "ക്വസ്റ്റ്യൻ ടു യു." അവസാനം അദ്ദേഹത്തിന്റെ ഒരു പുഞ്ചിരി കണ്ടു. ചെറിയൊരു ആശ്വാസം. "യുവർ വിസ ഈസ് അപ്രൂവ്ഡ്." അമേരിക്കൻ ടൂറിസ്റ്റ് വിസ കാലാവധി സാധാരണ 10 വർഷമാണ്. എന്നാൽ ട്രാവൽ സമയത്തോ ഒരു വർഷത്തേക്കോ വേണമെങ്കിലും അവർക്ക് വിസ അനുവദിക്കാം. ഇത് ഇന്റർവ്യൂ സമയത്താണ് തീരുമാനിക്കുക. എന്നാൽ വിസ വരുമ്പോൾ മാത്രമേ നമുക്ക് അതറിയാൻ സാധിക്കൂ. 3rd ദിവസം വിസ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. എല്ലാവർക്കും 10 വർഷ കാലാവധി. പിന്നീടാണ് മനസ്സിലായത് ക്യൂവിൽ ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് ആൾക്ക് കിട്ടിയ ഓൺസൈറ്റ് ജോബ് വിസയായിരുന്നു അതെന്ന്. ഡോളർ നിരക്ക് നോക്കി ചിലവിനുള്ള ഡോളർ വാങ്ങി. ഞങ്ങൾ എല്ലാ യാത്രകളിലും കഴിവതും ആ രാജ്യത്തിന്റെ കറൻസി അല്ലെങ്കിൽ US ഡോളറാണ് കൊണ്ടുപോകാറുള്ളത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗം അത്ര ലാഭകരമല്ല. അല്ലെങ്കിൽ ആ കറൻസിയിലുള്ള ട്രാവൽ കാർഡും ഉപയോഗിക്കാം. ഞങ്ങളുടെ അമേരിക്കൻ ആഭ്യന്തര യാത്രകൾ അവിടത്തെ നിരക്ക് കുറഞ്ഞ വിമാനങ്ങളിലാണ്. അതിനാൽ 10 കിലോഗ്രാം ക്യാബിൻ ബാഗേജ് മാത്രമേ അനുവദിക്കൂ, അല്ലെങ്കിൽ അധിക ചാർജ് നൽകണം അതിന്. അതിനാൽ 40 കിലോഗ്രാം വരുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെ ബാഗേജ്. അങ്ങനെ 2014 നവംബർ 9 രാവിലെ 5:45 തിരുവനന്തപുരത്തു നിന്നും കുവൈറ്റിലേക്ക് ആദ്യ വിമാനത്തിൽ യാത്ര തിരിച്ചു. 5:30 യാത്രാസമയം. 2.5 മണിക്കൂർ പുറകോട്ടാണ് കുവൈറ്റ് സമയം. 8:45 കുവൈറ്റിലെത്തി. 10:05 അവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക്. 13.5 മണിക്കൂർ നീളുന്ന ഞങ്ങളുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാനയാത്ര. ന്യൂയോർക്ക് സിംഗപ്പൂർ വിമാനമാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യാത്രാ വിമാനം. 18:40 മണിക്കൂർ. വിമാനയാത്രയുടെ വിരസത അകറ്റാൻ സീറ്റ് സ്ക്രീനിൽ സിനിമയും ഇടയ്ക്കിടയ്ക്ക് പലതരം ഭക്ഷണവുമുണ്ട്. അമേരിക്കൻ സമയം ഇന്ത്യയേക്കാൾ പുറകോട്ടായതിനാൽ അന്ന് വൈകുന്നേരം 4:30 തന്നെ ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. അവിടെ ബാഗേജ് ട്രോളിക്ക് പണം നൽകണം. ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. അതുകാരണം ട്രോളി വേണ്ടെന്നു വച്ചു. ഞങ്ങളുടെ 2 ബാഗും ട്രോളി ബാഗാണ്. അതിനാൽ വലിയ കുഴപ്പമില്ല. അവിടെ നിന്നും ഒരു മൊബൈൽ സിം കാർഡും വാങ്ങി. 10.5 മണിക്കൂറാണ് ശൈത്യകാലത്ത് ഇന്ത്യയുമായുള്ള ന്യൂയോർക്കിന്റെ സമയവ്യത്യാസം. 6 മുതൽ 10 ഡിഗ്രിയാണ് ഇവിടത്തെ താപനില. ഇമിഗ്രേഷൻ നടപടികൾക്ക് ശേഷം ട്രെയിനിൽ ജേഴ്സി സിറ്റിയിലെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി. ആ ട്രെയിൻ യാത്രയിൽ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസിൽ യാചിക്കുന്ന ഒരു യാചകനെ കണ്ടു. അമേരിക്കയിലെ ട്രെയിനിലും യാചകർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ജേഴ്സി സിറ്റിയിലെ ജേണൽ സ്ക്വയർ എന്ന സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും ഒരു ടാക്സിയിൽ 2 കിലോമീറ്റർ അകലെയുള്ള ഹോട്ടലിലേക്ക്. ന്യൂയോർക്കിൽ പൊതുവെ ഹോട്ടൽ വാടക കൂടുതലാണ്. അതിനാലാണ് സിറ്റിയിൽ നിന്ന് മാറി ഹോട്ടൽ ബുക്ക് ചെയ്തത്. മാത്രമല്ല ടേക്ക് ടൂർ ബസ് റൂട്ട് ഇതിനു സമീപമാണ്. അടുത്ത് ഞങ്ങൾക്ക് പോകേണ്ട ഒർലാൻഡോയിലേക്കുള്ള വിമാനം ഈ ഹോട്ടലിന് വളരെ അകലെയല്ലാതെ നെവാക് ലിബർട്ടി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഒരു നോർത്ത് ഇന്ത്യൻ ആയിരുന്നു ഹോട്ടൽ റിസപ്ഷനിൽ. ഒരു രാത്രിയും 2 ദിവസവും അവിടെ കഴിഞ്ഞു. ഒരു രാത്രി കൂടി ഈ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുമുണ്ട്. അതിനാൽ ഒരു ബാഗ് ആ ഹോട്ടലിൽ തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചു. റിസപ്ഷനിൽ സംസാരിച്ചു. അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി. പിറ്റേന്ന് രാവിലെ 8:15 ടേക്ക് ടൂർ ബസ് ഞങ്ങളുടെ സ്ഥലത്തെത്തിച്ചേരുക. ഹോട്ടലിൽ നിന്നും 1 മിനിറ്റ് നടക്കണം. പിറ്റേന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. 3 ദിവസത്തെ യാത്രയ്ക്കായി റെഡിയായി. ടൂർ കമ്പനി പറഞ്ഞിരുന്ന സ്ഥലത്തെത്തി. കാത്തുനിന്നു അവർക്കു വേണ്ടി. അവർ പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞിട്ടും ബസ് എത്തിയില്ല. ആ സ്റ്റോപ്പിൽ നിന്നും മറ്റൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു. അവർ ടൂർ കമ്പനിയിലേക്ക് ഫോൺ ചെയ്ത് വിവരം തിരക്കി. ബസ് അല്പം വൈകുമെന്ന് മറുപടി ലഭിച്ചു. അങ്ങനെ ബസ് എത്തി. ഞങ്ങൾ അതിൽ കയറി. വാൻ ഹൂൾ എന്ന ബെൽജിയം ബസ് നിർമ്മാണ കമ്പനിയുടേതായിരുന്നു ആ ആഡംബര ബസ്. വോൾവോ മാത്രം കണ്ടുശീലിച്ച ഞങ്ങൾക്ക് വ്യത്യസ്ത അനുഭവമായിരുന്നു അത്. ഒരു ചൈനക്കാരൻ ചെറുപ്പക്കാരനായിരുന്നു ആ യാത്രയിൽ ഞങ്ങളുടെ ഗൈഡ്. അന്ന് വൈകുന്നേരം നയാഗ്ര വെള്ളച്ചാട്ടം കാണുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ഏകദേശം 650 കിലോമീറ്റർ യാത്ര ചെയ്യണം നയാഗ്രയിൽ എത്താൻ. പോകുന്ന വഴിയിലുള്ള 1-2 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുമുണ്ട്. നഗരപ്രദേശം താണ്ടി നീണ്ട എക്സ്പ്രസ് ഹൈവേയിലൂടെ ബസ് അതിവേഗം നീങ്ങിത്തുടങ്ങി. അമേരിക്കയിൽ ദീർഘദൂര ബസ്സുകൾക്ക് ഓരോ 2 മണിക്കൂറിലും 20 മിനിറ്റ് വിശ്രമം നിർബന്ധമാണ്. അതിനായി ഹൈവേയിൽ ഉടനീളം സർവീസ് ഏരിയ അല്ലെങ്കിൽ റെസ്റ്റ് ഏരിയകൾ ഉണ്ട്. അവിടെ റെസ്റ്റോറന്റ്, പെട്രോൾ സ്റ്റേഷൻ, മറ്റു കടകൾ എന്നിവയുമുണ്ടാകും. ആ ബസ് യാത്രക്കാരിൽ 60% ചൈനക്കാരായിരുന്നു. അതിനാൽ ഗൈഡ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ആദ്യം ചൈനീസിലും പിന്നെ ഇംഗ്ലീഷിലുമായിരുന്നു വിശദമാക്കി തന്നിരുന്നത്. പോകുന്ന എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും എൻട്രി ഫീസ് നമ്മൾ തന്നെ കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി, അല്ലെങ്കിൽ പുറത്തു കറങ്ങി നടക്കാം. ആ ബസ്സിൽ തന്നെ ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്. എന്നാൽ അവർ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. വളരെ എമർജൻസിക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയൂ. ബസിന്റെ ഫ്രണ്ട് ഗ്ലാസിൽ പതിച്ചിരുന്ന മുൻപിലെ ദൃശ്യങ്ങൾ കാണുന്ന ഒരു സ്ക്രീൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഡ്രൈവറോട് ചോദിച്ച് കാര്യം മനസ്സിലാക്കി. റിയർ വ്യൂ ക്യാമറ മാത്രം കണ്ടിരുന്ന എനിക്ക് ഡാഷ് ക്യാമറ പുതിയ ഒരു അറിവായിരുന്നു. സന്ധ്യയോടെ ഞങ്ങൾ നയാഗ്ര ഫാൾസിൽ എത്തി. അവിടുത്തെ രാത്രി ഭംഗി ആസ്വദിക്കുക എന്നതാണ് ഇന്നത്തെ പരിപാടി. നാളെ രാവിലെ വീണ്ടും വരുന്നുണ്ട് നയാഗ്രയുടെ പകൽ കാഴ്ച കാണാൻ. ഏകദേശം 0 ഡിഗ്രിയായിരുന്നു അപ്പോൾ അവിടുത്തെ തണുപ്പ്. നയാഗ്രയ്ക്ക് അടുത്തുള്ള ബഫല്ലോ നഗരത്തിലെ ഹോട്ടലിലായിരുന്നു താമസം. നല്ലൊരു ഹോട്ടൽ. ആ തണുപ്പത്ത് സുഖമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഉണർന്ന് ഹോട്ടലിന് വെളിയിൽ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നിരവധി വരകൾ. ഞങ്ങളുടെ ഹോട്ടൽ ബഫല്ലോ എയർപോർട്ടിന് സമീപമായതിനാൽ വിമാനപ്പറക്കലിന്റെ പാടുകളായിരുന്നു അത്. ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് നേരെ പോയത് നയാഗ്ര ഫോർട്ടിലേക്കാണ്. കടലിനടുത്ത് പ്രശാന്ത സുന്ദരമായൊരു സ്ഥലം. അവിടെ കുറച്ചു സമയം ചെലവിട്ട് നേരെ പോയത് നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്കിനെതിരെ പോകുന്ന ഒരു ജെറ്റ് ബോട്ട് യാത്രക്കായിരുന്നു. സാധാരണ സ്പീഡ് ബോട്ടിന് അവിടെ സഞ്ചരിക്കാൻ കഴിയില്ല, കാരണം വളരെ ശക്തമായ ഒഴുക്കാണ്. അതിനാലാണ് അതിശക്തമായ ജെറ്റ് ബോട്ട് ഉപയോഗിക്കുന്നത്. വളരെ ത്രില്ലിംഗ് ആയിരുന്നു ആ ബോട്ട് യാത്ര. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ പകൽ സൗന്ദര്യം ആസ്വദിക്കാനെത്തി. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഒരു വശം അമേരിക്കയും മറുവശം കാനഡയുമാണ്. ഈ വെള്ളച്ചാട്ടം അല്പം കാനഡയിലേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത്. അതുകാരണം നയാഗ്ര വെള്ളച്ചാട്ടം കാനഡ സൈഡിൽ നിന്നാവും കൂടുതൽ നല്ല കാഴ്ച. എന്നാൽ ഈ വെള്ളച്ചാട്ടം കുറച്ചുകൂടി വ്യക്തമായി കാണാൻ വേണ്ടി വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു വ്യൂ ബ്രിഡ്ജ് അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കയറി കുറച്ചുകൂടി ഭംഗിയായി വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കാം. ഈ വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്തേക്ക് പോകുന്ന ബോട്ട് സർവീസുണ്ട്. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ബോട്ട് ടൂർ. നവംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാലമായതിനാൽ അമേരിക്കൻ ഭാഗത്തുനിന്ന് ഈ സർവീസ് ഇപ്പോൾ നിലവിലില്ല. ഞങ്ങളുടെ യാത്ര നവംബർ ആയിരുന്നതിനാൽ ആ ബോട്ട് യാത്ര ഞങ്ങൾക്ക് നഷ്ടമായി. എന്നാൽ കാനഡ കുറച്ചു ദിവസം കൂടി ഈ ബോട്ട് സർവീസ് നടത്തുന്നുണ്ട്. കാനഡയുടെ ബോട്ടുകൾ അമേരിക്കൻ വശത്തുനിന്നും കാണാൻ കഴിയും. ശരത്കാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള ചുവടുമാറ്റത്തിലായിരുന്നു ആ സമയം അമേരിക്ക. അതുകാരണം ഇലകൾ മഞ്ഞ ചുവപ്പ് നിറങ്ങളോട് കൂടിയ മരങ്ങൾ എവിടെയും കാണാൻ കഴിയും. ചിലത് ഇലപൊഴിഞ്ഞു നിൽക്കുന്നു, ശൈത്യകാലത്തെ വരവേൽക്കാൻ വേണ്ടി. അതിമനോഹരമായ നയാഗ്ര കാഴ്ചകൾക്ക് ശേഷം വാഷിംഗ്ടൺ DC ഇന്നത്തെ താമസം. ഏകദേശം 650 കിലോമീറ്റർ യാത്ര. യാത്രയിൽ ഉടനീളം സമയം പാലിക്കുവാൻ ഞങ്ങളുടെ ഗൈഡ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒരിടത്തിറക്കിയാൽ തിരിച്ചുവരേണ്ട സമയം കൃത്യമായി പറഞ്ഞുതരും. ആരെങ്കിലും താമസിച്ചു ബസ്സിൽ എത്തിയാൽ മറ്റുള്ളവർ താമസിച്ച ആളെ കൈയടിച്ചു ബസ്സിൽ കയറ്റും. അങ്ങനെ കൈയടി കിട്ടാതിരിക്കാൻ എല്ലാവരും പരമാവധി ശ്രദ്ധിച്ചിരുന്നു. ഈ യാത്രയിലും ഓരോ 2 മണിക്കൂറും 20 മിനിറ്റ് റെസ്റ്റിനു ശേഷമാണ് യാത്ര പുനരാരംഭിക്കുന്നത്. രാത്രിയോടെ അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC എത്തി. അങ്ങനെ അവിടെ ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി വൈറ്റ് ഹൗസ് കാണുകയാണ്. കടുത്ത സെക്യൂരിറ്റി ഏരിയയാണ് വൈറ്റ് ഹൗസും സമീപവും. കുറച്ചു ദൂരെയായി ബസ് നിർത്തി ഞങ്ങളെ ഇറക്കി. ഞങ്ങൾ ഗൈഡിനൊപ്പം നടന്നു. വൈറ്റ് ഹൗസിന് മുന്നിലെത്തി. മതിലിനു വെളിയിൽ നിന്ന് വൈറ്റ് ഹൗസ് കാണാൻ സാധിക്കും. ഫോട്ടോ എടുക്കാം, അത്രമാത്രം. അവിടെ നിന്നും നേരെ ലിങ്കൺ മെമ്മോറിയൽ, ദി വാഷിംഗ്ടൺ മോണമെന്റ് എന്നിവ സ്ഥിതി ചെയ്യുന്ന പാർക്കിലേക്ക്. പിന്നീട് ക്യാപിറ്റൽ ബിൽഡിംഗ്, അമേരിക്കൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ മന്ദിരം എന്നിവ കാണാൻ പോയി. പിന്നെ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിലേക്ക്. അവിടെ റൈറ്റ് സഹോദരന്മാരുടെ വിമാനം മുതൽ നാസ ചൊവ്വയിലേക്കയച്ച ക്യൂരിയോസിറ്റി വരെ പ്രദർശനത്തിന് വച്ചിട്ടുണ്ട്. വാഷിംഗ്ടൺ ഡി സിയിൽ സ്ഥിരതാമസക്കാരനായ കുര്യൻ അവിടെ വന്ന് ഞങ്ങളെ കണ്ടു. അദ്ദേഹം ലിസിയോടൊപ്പമാണ് ബിടെക് പഠിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഫിലഡാൽഫിയയിലേക്ക് തിരിച്ചു. വാഷിംഗ്ടണിൽ പൊതുവെ കുറച്ച് ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു ചൈനീസ് റെസ്റ്റോറന്റിൽ നിന്നും എന്തൊക്കെയോ കഴിച്ചു. ഫിലഡാൽഫിയയിൽ ഞങ്ങളുടെ പ്രധാന പരിപാടി ഇൻഡിപെൻഡൻസ് ഹാളും അതിനോട് ചേർന്ന പാർക്കും സന്ദർശിക്കലായിരുന്നു. അതിവിശാലമായ പാർക്കാണത്. പുൽത്തകിടിയിൽ ഏറെ നേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ഈ യാത്രയുടെ ഏകദേശം അവസാനത്തോടടുക്കുകയാണ്. ഓരോ യാത്രക്കാരും ഒരു ദിവസം $8 എന്ന കണക്കിന് ഗൈഡിനും ഡ്രൈവറിനുമായി ബാറ്റ കൊടുക്കണം. അത് ടൂർ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് $24 വീതം ഒരാൾക്ക് $96 ഗൈഡിന് നൽകി. ഏകദേശം 7,000 ഇന്ത്യൻ രൂപ. ഇനി മടക്കയാത്രയാണ് ന്യൂയോർക്കിലേക്ക്. ഞങ്ങൾ ആദ്യ ദിവസം ജേഴ്സി സിറ്റിയിൽ താമസിച്ച അതേ ഹോട്ടലിലേക്ക്. രാത്രി ഏകദേശം 8 മണിയോടെ ഞങ്ങൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് ബസ് എത്തിച്ചേർന്നു. അവിടെ നിന്നും ഹോട്ടലിലേക്ക് നടന്നു. ഹോട്ടലിൽ എത്തി ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചിരുന്ന ബാഗ് മടക്കി വാങ്ങി. നാളെ ഒർലാൻഡോയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി റൂം ഹീറ്റർ ഓൺ ചെയ്ത് ഉറങ്ങാൻ കിടന്നു.
2: മാഷാല്ലാ, പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ദൃശ്യം പ്രോഗ്രാമിനാണ് നമ്മൾ ഇതുവരെ സാക്ഷിയായത്. ഒരു അമേരിക്കൻ യാത്ര ഒന്നാം ഭാഗം മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.

0: വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. സ്നേഹക്കോട് പ്രൊഫസർ കെ പി സായതും ഷമിയും വണ്ടൂരുമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. പാരസ്പര്യമില്ലാത്ത ദാമ്പത്യ ബന്ധങ്ങൾ എന്ന വിഷയത്തിലുള്ള ചർച്ച കാതൂർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മൾ ചർച്ച ചെയ്ത് ആരംഭിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ വൈവാഹിക രംഗത്ത് എന്തുകൊണ്ടാണ് അവർ പിന്തിരിഞ്ഞ് നിൽക്കുന്നത്, അതുപോലെ വിവാഹമോചനങ്ങൾ എന്തുകൊണ്ട് തേടുന്നു എന്നുള്ളതായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കംപ്ലീഷൻ ഇൻഷാല്ലാ ഇന്നത്തെ ഒരു എപ്പിസോഡോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അത് കംപ്ലീഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിനുള്ള റീസണുകൾ എന്താണ്, വാട്ട് ഇസ് എ സൊല്യൂഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് പെൺകുട്ടികൾ, വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ അതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞു പോകാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരിലേക്കും പര പുരുഷ ബന്ധങ്ങളിലേക്ക്, അല്ലെങ്കിൽ വിവാഹ ജീവിതം നിക്കാഹും ഒക്കെ കഴിഞ്ഞിട്ട് ആ കല്യാണമേ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി പിന്നീട് അത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകുന്ന അവസരങ്ങൾ അവസ്ഥകൾ അതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അവസ്ഥ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം, ഒട്ടും വിവാഹം തന്നെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രശ്നങ്ങൾ, അതിനുള്ളൊരു പരിഹാരമാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടെത്തിയത്, ആ കാരണങ്ങൾക്കുള്ള പരിഹാരമാണ് നിർദ്ദേശിച്ചത്. ഇന്നത്തെ ഒരു എപ്പിസോഡിലും ഇൻഷാല്ലാ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവൂ. അത് മനസ്സിലാക്കി അതില്ലാതിരിക്കാൻ എങ്ങനെയാണ് നമുക്കതിനെ പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് നമ്മൾ ഈ സ്നേഹക്കൂടിലും വെക്കുന്നത്. ഇന്നും നമ്മോടൊപ്പം ബഹുമാനനായ പ്രൊഫസർ കെ പി സാർ ജോയിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാ.
1: കഴിഞ്ഞ എപ്പിസോഡുകളിൽ, നമ്മൾ രണ്ട് എപ്പിസോഡുകളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ പെൺകുട്ടികൾ വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള റീസൺസുകളെ കുറിച്ച്, അതിൻ്റെ സൊല്യൂഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് റീസണുകൾ ഇനിയും ഒരുപാട്, ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ആ റീസണുകൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചെങ്കിലേ, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതൊക്കെ പലപ്പോഴും പല സഹോദരിമാരുടെ ലൈഫിലൊക്കെ ഉണ്ടാവാം. അതുപോലെ ചില സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, രണ്ടും ഉണ്ടല്ലോ. സ്ത്രീകൾ അങ്ങനെ ആവശ്യപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ളത് സഹോദരന്മാരാണ് ഏറ്റവും കൂടുതൽ, ആണുങ്ങളാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അത് ഏറ്റവും

0: നന്നായി ഉപകരിക്കുന്നുണ്ടെന്നുള്ള അവസ്ഥയാണ് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ നല്ല നിലയിൽ വേണം, അംഗീകാരങ്ങൾ കൊടുക്കണം, വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾക്ക് വേണ്ട അർഹത, അതുപോലെ ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള ഒരു സുരക്ഷ, പിന്നെ വീട്ടിൽ നല്ലൊരു സാഹചര്യം ഉണ്ടാവും, അതൊക്കെ അതിൻ്റെ ഘടകങ്ങളാണ്. നമുക്ക് എംബാരിസൺ, അതൊരു വലിയ വില്ലനാണ് നമ്മൾ ചർച്ച ചെയ്തു. അഥവാ മറ്റ ഒരു സ്ത്രീയെ ചൂണ്ടിയിട്ട് അവളെ കണ്ടുപഠിക്കുക, അവളുണ്ടാക്കിയത് കണ്ടില്ല എന്നുള്ള, അതൊക്കെ പലപ്പോഴും നമ്മുടെ ഭാര്യമാർക്ക് നമ്മളോടുള്ള ഒരു വിരക്തിയും വെറുപ്പൊക്കെ ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കാതിരിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്ത ഒരു ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇതുപോലെയുള്ള ഇനിയും ഒരുപാട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട റീസണുകൾ ഇല്ലേ?
1: തീർച്ചയായിട്ടും
0: പറഞ്ഞു തുടങ്ങാം.
1: അതില് വലിയ വില്ലൻ, വില്ലൻ എന്ന് പറഞ്ഞാല് വൈവാഹിക ജീവിതത്തിന്റെ ഒരു പാഷൻ, അഭിനിവേശം എന്നൊക്കെ പറയുന്നത് ഹെൽത്തി സെക്സ്വൽ റിലേഷൻഷിപ്പാണ്. അത് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല. ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു കാലത്ത് ഒരു സോഷ്യൽ ടാബു ആയി കൺസിഡർ ചെയ്യപ്പെട്ട വിഷയമാണ് സെക്സ് എന്നുള്ളത്. ഇന്ന് അതിൻ്റെ പിന്നെ അതിർവരമ്പുകളൊക്കെ ഭേദിച്ച് എല്ലാ കാര്യങ്ങളും ഓപ്പണായി ഡിസ്കസ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ സെക്സ് എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് അവരുടെ ലൈംഗികമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പുറത്ത് പറയുന്നതിൽ മടിയും അതുപോലെ തന്നെ ലജ്ജയും ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവരുടെ ജെനുവിൻ ആയിട്ടുള്ള, അവരുടെ ന്യായമായിട്ടുള്ള നീഡ്സിനെ ഫുൾഫിൽ ചെയ്യപ്പെടാതിരിക്കുക, അത് വർഷങ്ങളോളം. എനിക്ക് പറയാൻ പറ്റൂ, ഒരിക്കല് കുറച്ച് ദൂരെ നിന്ന് ഒരു കൗൺസിലിംഗ് കേസ് എൻ്റെ അടുത്ത് വന്നു. ഭാര്യയും ഭർത്താവും അവരെ കൊണ്ടുവന്നത് നമ്മുടെ പിന്നെ സംഘടനയുടെ പ്രവർത്തകരാണ്. ഭാര്യയും ഭർത്താവും കൂടിയാണ് കൊണ്ടുവന്നത്. അവരുടെ വിഷയം എന്താന്ന് വെച്ചാൽ ഇവർ തമ്മിൽ എന്തോ ഒരു സ്പെല്ലിംഗ് എറർ ഇവരുടെ റിലേഷൻഷിപ്പിലുണ്ട് എന്ന് ഇവർക്ക് ബോധ്യമായപ്പോൾ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുക എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യമായത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അവിടെ സെക്സ്വൽ റിലേഷൻഷിപ്പേ നടന്നിട്ടില്ല. അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ വിചാരിച്ചു, അവൾ പറയാണ് ഞാൻ വിചാരിച്ചു എല്ലാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അവളുടെ നിഷ്കളങ്കത കൊണ്ട് അവൾ അത് പറയാതെ പോയത്. ഇങ്ങനെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാരന്റ്സിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരുടെ വിവാഹം ഏറ്റവും നല്ല രൂപത്തിൽ ആർഭാടത്തോടു കൂടിയൊക്കെ നടന്നിട്ടുണ്ടാവും, എല്ലാ മാനസിക പിന്തുണയും കുടുംബം നൽകിയിട്ടുണ്ടാവും. പക്ഷേ ചിലപ്പോൾ വളരെ ദൂരെ സ്ഥലത്തായിരിക്കും ഈ ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത്. ഇവർക്കിടയിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ സെക്സ്വൽ റിലേഷൻഷിപ്പോ തീരെ നടക്കുന്നുണ്ടാവില്ല. ഇത് നടക്കുന്നില്ല എന്നുള്ളത് ഈ പെൺകുട്ടി അവളുടെ അജ്ഞത കാരണം അല്ലെങ്കിൽ അവളുടെ എന്താണ് ലജ്ജ കാരണം പുറത്ത് പറഞ്ഞിട്ടില്ല. ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വരികയാണ്. ഇത് പുറത്ത് വരുമ്പോൾ പിന്നെ ഈ കുട്ടി ചിന്തിക്കുകയാണ്, എന്തിനാണ് ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കുന്നത്. ലൈംഗികമായ ഒരു മരവിപ്പ് അല്ലെങ്കിൽ തന്റെ ഭാര്യയെ ഒന്ന് സ്പർശിക്കാൻ പോലും, ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കേസിൽ ഒരു പ്രൊഫഷണൽ തലത്തിൽ സർവീസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി, മെഡിക്കൽ രംഗത്ത് സർവീസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്, ആള് വന്നിട്ട് പറഞ്ഞത് എന്റെ ഭർത്താവ് എന്നോട് ലൈംഗികമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഇല്ല. എന്നാൽ ആ കുടുംബത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ കുട്ടി ജീവിക്കുന്നത്. എന്നാൽ ഒരു മുസ്ലിം ഐഡിയോളജിയിൽ വളരെ ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വേറെ രൂപത്തിലുള്ള ഒന്നിനെ സംബന്ധിച്ചും അവൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സഫർ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ ലൈംഗിക മരവിപ്പ് എന്നുള്ള അവസ്ഥ പലപ്പോഴും പുരുഷനുണ്ടായിരിക്കും. അതായത് വിവാഹത്തോട് തന്നെ നീരസം കാണിക്കുന്ന, വിവാഹ ജീവിതം ആഗ്രഹിക്കാത്ത, ഇപ്പം ഇന്ന് ആ ഒരു വിഭാഗത്തെയാണ് നമ്മൾ LGBTQ എന്ന അംബ്രല ടേമിൽ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ വൈവാഹിക ജീവിതത്തോട് അവർക്ക് താല്പര്യമല്ല, അത് അവരുടെ പല ജനറ്റിക് റീസൺ കൊണ്ടുമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊരു വില്ലനാണ്. അപ്പോൾ പെൺകുട്ടി വൈവാഹിക മോചനം, വിവാഹ ജീവിതത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലൈംഗികമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഭർത്താവുമായിട്ടില്ല എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഞാൻ അങ്ങോട്ട് പോവില്ല, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഈ രൂപത്തിലായിരിക്കും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുക. എന്നാൽ മധ്യസ്ഥരായി നിൽക്കുന്ന മീഡിയ പേഴ്സൺസ്, മിഡിൽ പേഴ്സൺസിനൊന്നും ഇത് കിട്ടില്ല. കാരണം അവരുടെ മുമ്പിൽ ഈ കുട്ടി ഇത് പറയില്ല. അതുകൊണ്ടാണ് ഒരു കൗൺസിലറുടെ അടുത്തെത്തുമ്പോൾ അവര് അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയാണ്. തുറന്ന് പറയുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇത് എന്താണ് അതിന്റെ ബേസിക് റീസൺ. ചിലപ്പോ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച് ലൈംഗിക

0: ജീവിതത്തെ സംബന്ധിച്ച് പേടി കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ ഷോക്ക് കൊണ്ട് അല്ലെങ്കിൽ ദുരനുഭവം കൊണ്ട് സെക്സ് അബ്യൂസ് കൊണ്ട്, അതായത് പെൺകുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ലൈംഗിക പീഡനം കൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇതൊക്കെ സംഭവിക്കാം. പുരുഷനെ സംബന്ധിച്ചും പുരുഷന്റെ എന്താണ് വഴിവിട്ട ലൈംഗിക ജീവിതം കൊണ്ട് പലപ്പോഴും ഇപ്പൊ എഫയറിലൊക്കെ കുടുങ്ങി അത്തരം അധാർമിക ജീവിതം നയിച്ച് എന്നിട്ട് ലൈംഗികതയോട് തന്നെ ഒരുതരം വിരക്തി ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പുരുഷൻ മാറിയിട്ടുണ്ടാവും. എന്നാ ഇയാൾ അത് മറച്ചു വെക്കും, എന്നിട്ട് കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നല്ല തറവാടിത്തം ഉണ്ടാവും, നല്ല സമ്പത്ത് ഉണ്ടാവും, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും, പക്ഷെ അവർക്കിടയിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് വൈവാഹിക മോചനം നടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ഹെൽത്തി സെക്സ് ഉണ്ടാവുന്നില്ല എന്നുള്ളത്.
1: നമ്മൾ പലപ്പോഴും ലജ്ജയോടുകൂടി മടിയോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് ലൈംഗികപരമായ കാര്യങ്ങൾ, അതിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുള്ളത്. ശരി, ഒരർത്ഥത്തിൽ ശരി തന്നെയാണ്, എല്ലാവരോടും തുറന്നു പറയേണ്ട കാര്യങ്ങളല്ല ലൈംഗികതയും സെക്സ് എന്ന് പറയുന്നതൊക്കെ. പക്ഷേ ഒരു വിവാഹത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കുടുംബജീവിതം നന്നായി ആസ്വദിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ലൊരു ലൈംഗിക ബന്ധം ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളത്. അതുണ്ടെങ്കിലേ നല്ലൊരു ജീവിതം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. നല്ല സ്വരച്ചേർച്ചയോടുകൂടി, നല്ല ഇഷ്ടത്തോടുകൂടി, സ്നേഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അതിൽ പെൺകുട്ടികൾക്ക് പലപ്പോഴും നേരത്തെ സഹസർ പറഞ്ഞതുപോലെ തന്നെ ലൈംഗിക ജീവിതത്തിൽ അവർക്ക് കിട്ടേണ്ട സംതൃപ്തി, അതുപോലെ തന്നെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ചില പെൺകുട്ടികളെങ്കിലും പറയാറുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള കേസുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതിലൊക്കെ കേൾക്കുന്നൊരു വാക്കാണ്, ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിലുണ്ടല്ലോ, എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ എൻ്റെ പാരൻസിന് സാധിക്കുമല്ലോ, ദെൻ എന്തിനാണ് ഞാൻ അവിടെ തന്നെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ചതാണല്ലോ, എനിക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ വ്യംഗ്യമായിട്ടെങ്കിലും സൂചിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലൈംഗികമായിട്ടുള്ള സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക എന്നുള്ളത് ഒരു പുരുഷന് നിർബന്ധമാണ് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സഹാബിമാരെയും വിവാഹം കഴിഞ്ഞിട്ട് ഇതുപോലെ പള്ളിയിൽ ചടഞ്ഞിരിക്കുന്ന ചില ആളുകളോട് വീട്ടിലേക്ക് പറഞ്ഞയച്ച സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തിക്കാഫിലല്ല, അല്ലാത്ത സന്ദർഭങ്ങൾ, നോമ്പിൻ്റെ അല്ലാത്ത സമയങ്ങളിൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച ഹദീസുകൾ, സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അഥവാ നിനക്ക് നിന്നോടൊരു ബാധ്യതയുണ്ട്, നിന്റെ ഭാര്യയോടൊരു ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ നോമ്പ് അനുഷ്ഠിക്കും എന്ന് പറഞ്ഞ ഒരു തീരുമാനമെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഹദീസാണ്. അതിൽ ഒരു സഹോദരൻ, ഒരു സഹാബി പറഞ്ഞത് ഞാൻ മുഴുവൻ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുമെന്നാണ്. മറ്റൊരു സഹാബി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി ഫുൾ ടൈം അഥവാ നൈറ്റിൽ രാത്രി മുഴുവനും എഴുന്നേറ്റ് നമസ്കരിക്കുമെന്നാണ്. ആ മൂന്ന് ആളുകളെയും തിരിച്ചു വിളിച്ച് ഇവരോട് പറഞ്ഞത് ഞാൻ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്, നോമ്പ് ഒഴിവാക്കാറുണ്ട്, അതുപോലെ തന്നെ ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട് എന്നുള്ളതാണ്. നിനക്ക് നിന്നോടൊരു ബാധ്യതയുണ്ട്, നിന്റെ കുടുംബത്തോടൊരു ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. കുടുംബത്തോടുള്ള ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൻ്റെ ഇണയുമായിട്ടുള്ള ലൈംഗിക ബന്ധം അവർക്ക് കിട്ടേണ്ടത്. ഒരു ഭർത്താവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ എവിടെയെങ്കിലും ഒക്കെ പുരുഷന് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു മാനസിക അകൽച്ച ആ സ്ത്രീയിലുണ്ടാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഡിവോഴ്സ് ആവശ്യപ്പെടാനും ഡിവോഴ്സിനെക്കുറിച്ച് ചിന്തിക്കാനും ഒരു വലിയ കാരണമായി ഈ ഒരു കാര്യം മാറുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്.
0: മറ്റൊരു സംഗതി ഈ കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥ, അത് പലപ്പോഴും പിന്നെ പുരുഷന്മാര് പറയാ സ്ത്രീയുടെ തകരാറാണ്, സ്ത്രീ അവള് സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ അവൾക്ക് ഇന്ന പോരായ്മയുണ്ട്. യഥാർത്ഥത്തില് ഇത്തരത്തിലുള്ള കേസില് ഭാര്യയും ഭർത്താവിനെയും ഇരുത്തി സംസാരിക്കുമ്പോൾ ഈ ലൈംഗിക ബന്ധം ഇഫക്റ്റീവായിട്ട് നടക്കേണ്ട ഒരു സമയത്ത് നടന്നാൽ മാത്രമല്ലേ അവിടെ സന്താനം ഉൽപ്പാദിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇത് ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവര് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള കാര്യം അത് നടക്കാതെ വല്ലപ്പോഴും ഒരു വിരുന്നുകാരൻ എന്നുള്ള അർത്ഥത്തിൽ വീട്ടിൽ വന്ന് കടമ നിർവഹിച്ചു പോകുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ കാരണം മുഴുവൻ ഒരു പെണ്ണിൽ ചുമത്തി രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം പുരുഷന് തന്നെയാണ്. നല്ല ഒരു മാനസികാവസ്ഥയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഏറ്റവും ഉദാത്തമായ ഒരു കർമ്മമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കർമ്മത്തിലാണ് ഞാൻ പ്രവേശിക്കുന്നത് എന്ന ഒരു നല്ല നിയ്യത്ത് ഉണ്ടായി നിർവഹിക്കേണ്ട, പ്രാർത്ഥനയോടുകൂടി നിർവഹിക്കേണ്ട കർമ്മം വളരെ നിസ്സാരമായി കണ്ട് ഒരു പ്രാർത്ഥനയും ഉച്ചരിക്കാതെ തോന്നിവാസിയായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു വലിയ പരീക്ഷണമല്ല കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു ഭാര്യക്ക് ലഭിക്കേണ്ട ഏറ്റവും അർഹമായ പരിഗണന കിട്ടുന്നതോടൊപ്പം സന്താന ഉൽപാദനം എന്നുള്ളതും സന്താന ലബ്ധി എന്നുള്ളതും അത് അള്ളാഹു തൗഫീഖ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അത് അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആൺകുട്ടികളെ കൊടുക്കുന്നു, അവനുദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കുന്നു, അവനുദ്ദേശിക്കുന്നവർക്ക് ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി കൊടുക്കുന്നു, അവനുദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സന്താനത്തെ കൊടുക്കാതിരിക്കുന്നു. ഈ ആയത്തിന്റെ സാരം ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം തവക്കുൽ അയാൾക്കുണ്ടാവും. അയാൾ ഒരിക്കലും മറ്റ് കേന്ദ്രങ്ങളിൽ ഒരു സന്താനം ഉണ്ടാവാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിൽ ഭരമേൽപ്പിക്കാനോ ജാറങ്ങളിൽ ജാറം മൂടാനോ അത്തരം കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പോവില്ല. കാരണം അയാൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്, എനിക്ക് സന്താനത്തെ നൽകുന്നതും നൽകാതിരിക്കുന്നതും കാരുണ്യവാനായ അള്ളാഹു ആണ്. ഈ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പലപ്പോഴും ലൈംഗിക വിഷയത്തിൽ മരവിപ്പുണ്ടാവുമ്പോൾ ഞാൻ ഈ ഭർത്താവിന്റെ കൂടെ എന്തിന് ജീവിക്കണം എന്ന ഒരു വലിയ ചിന്ത ഈ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം എല്ലാ കാര്യങ്ങളും ഉദാരമായി ചർച്ച ചെയ്യുന്ന സ്ത്രീകളുടെ തന്നെ പ്രത്യേകമായ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിതൊക്കെ സ്വകാര്യമായിട്ട് അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് തീരുമാനം എടുക്കുകയാണ്, ഞാൻ എന്തിനാണ്, അല്ലെങ്കിൽ മറ്റ് സഹോദരി ഇവളോട് പറഞ്ഞു കൊടുക്കാണ്, നീ എന്തിനാണ് അയാളുടെ കൂടെ അങ്ങനെ ജീവിക്കുന്നത്, ഇതിനേക്കാളും നല്ലത് നീ വിവാഹമോചനം തേടിക്കൂടെ. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാരണം.
1: അതുപോലെ ഈ ലൈംഗിക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള മറ്റൊരു കാരണം തന്റെ ഭാര്യക്ക് തന്നോട് താല്പര്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഭാര്യമാർ പലപ്പോഴും പറയുന്നത് റേപ്പ് പോലെയാണ് അദ്ദേഹം ലൈംഗിക ചേഷ്ടകൾ നിർവഹിക്കുന്നത്, എൻ്റെ ഒരു താല്പര്യമോ എൻ്റെ ഒരു ഇഷ്ടമോ അതല്ലെങ്കിൽ എൻ്റെ സമയമോ സന്ദർഭമോ ഒന്നും പരിഗണിക്കാതെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ എൻ്റെ അടുത്ത് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ, അതിൽ എന്നെ പരിഗണിക്കാറേ ഇല്ല എന്നുള്ള സാഹചര്യങ്ങളും ചിലപ്പോൾ കാണാം.
0: വലിയ നിങ്ങൾ പറഞ്ഞ ഈ പോയിന്റ് ഇതൊക്കെ സ്വകാര്യമായി വെക്കുന്ന കുറെ പോയിന്റുകളാണ്. എന്നാൽ ഈ സ്നേഹക്കൂട് പോലെയുള്ള സംവിധാനത്തിൽ കൂടി ഈ കാര്യങ്ങൾ നമ്മുടെ പുരുഷന്മാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ കാണാൻ പറ്റും, നിങ്ങൾ പിന്നെ ഒരു സ്നേഹദൂതനെ അയക്കുക അല്ലേ. സ്നേഹദൂതനെ അയക്കുക എന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ യു ഷുഡ് ഇൻഫോം ഹർ ഫസ്റ്റ്. അപ്പൊ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഭർത്താവ് ഭാര്യയെ നേരത്തെ അറിയിക്കണം. എന്തിനാണ് നേരത്തെ വീട്ടിലേക്ക് നിങ്ങൾ പെട്ടെന്ന് കയറി ചെല്ലരുത്? അന്ന് ഗൾഫിലേക്ക് ആ അർത്ഥത്തിലല്ല റസൂൽ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് നിങ്ങളെ നാട്ടിൽ നിന്ന് നിങ്ങൾ പിന്നെ പുറത്തുനിന്ന് നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഭാര്യന്റെ അടുത്തേക്ക് അറിയിക്കാതെ നേരിട്ട് ചെല്ലരുത്. ആ ഒരു പ്രയോഗത്തിന്റെ പിന്നിൽ ഭാര്യക്ക് ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി മാനസികമായി തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സാവകാശം കൊടുക്കാൻ, അണിഞ്ഞൊരുങ്ങാൻ. ഈ അണിഞ്ഞൊരുങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലെ. മവദ്ദത്തും റഹ്മത്തും ഈ രണ്ട് പ്രയോഗങ്ങളാണല്ലോ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ മവദ്ദത്ത് എന്നുള്ള പ്രണയം എന്നുള്ള വികാരം ഭാര്യയോട് തോന്നണമെങ്കിൽ ഭാര്യ അണിഞ്ഞൊരുങ്ങേണ്ടതുണ്ട്. അത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലൈംഗികമായ ആ ഒരു വികാരം തന്റെ ഭാര്യയെ കാണുമ്പോൾ തോന്നണമെങ്കിൽ അത്തരത്തിലുള്ള ഉടയാടകൾ ധരിച്ചുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് ഭാര്യയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താവും തിരിച്ച് പെരുമാറേണ്ടതുണ്ട്. തീർത്തും പല്ലുപോലും തേക്കാതെ, കുളിക്കാതെ, വൃത്തിയില്ലാതെ, വളരെ അലസമായ വേഷവിധാനങ്ങളോടുകൂടി ഭർത്താവ് ഭാര്യയുടെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവിനെ സ്വീകരിക്കാൻ ഭാര്യയും തയ്യാറാവില്ല. ഇവിടെ ഭാര്യയുടെ മാനസികാവസ്ഥ എന്നുള്ളത് ലൈംഗിക ബന്ധത്തിൽ വളരെ പ്രധാനമാണ്. പലപ്പോഴും ഇപ്പോൾ ഈ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, പല വൈവാഹിക മോചനങ്ങളും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് അല്ല ഉണ്ടാവുന്നത്, പുരുഷന്മാരുടെ അറിവില്ലായ്മയാണ്. അതായത് ഫസ്റ്റ് നൈറ്റിൽ തന്നെ, ഒന്നാമത്തെ പ്രഥമ രാത്രിയിൽ തന്നെ തങ്ങളുടെ ലൈംഗികമായ ചേഷ്ടകൾക്ക് വേണ്ടി, ലൈംഗികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സ്ത്രീ വഴിപ്പെടാതിരിക്കുമ്പോൾ അവിടെ ഒരു റേപ്പിംഗ് മോഡല്, തന്റെ ഭാര്യയാണ് എന്നാൽ പോലും ഒരു പെണ്ണിനെ മനസ്സിലാക്കില്ല. ഇവിടെ ഒരു പെണ്ണിനെ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഓ ആ പെണ്ണ് മറ്റൊരു വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് പറിച്ചു നടപ്പെടുകയാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ ഈ പെൺകുട്ടി വന്ന് ഒന്ന് ഇഴകിച്ചേരാനുള്ള ഒരു സമയം കൊടുക്കേണ്ടതുണ്ട്. ആ കൊടുത്ത് അവിടെ ശരിയായിട്ടില്ലെങ്കിൽ മാത്രമാണ് ഡൈവേഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ദാസാവകാശം കൊടുക്കില്ല. അപ്പൊ ഇവിടെ തകരാറ് സംഭവിക്കുന്നത് പുരുഷനാണ്. പെൺകുട്ടിയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാതെയാണ് സെക്സ്വൽ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്നുള്ളത് ഫുൾഫിൽമെന്റ് ഓഫ് ലവ് ആണ്. അതായത് സുരക്ഷിതമായ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രമേ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ പെണ്ണ് തയ്യാറാവുള്ളൂ. ഈ അടുത്ത് വന്ന ഒരു കേസിൽ അവിടെ അമ്മായിമ്മയായിട്ടാണ് ഈ പെൺകുട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം പറയുന്നത് വീട്ടിൽ സുരക്ഷിതമായ ഒരവസ്ഥയല്ല. അതായത് ഇവർക്ക് ലൈംഗികമായ ബന്ധം നടക്കണമെങ്കിൽ സുരക്ഷിതമായ ഒരു റൂം വേണം. ആ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിൽ ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ സുരക്ഷിതത്വമില്ലാതെ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ ലൈംഗികമായ ചേഷ്ടകളിൽ മുഴുകുമ്പോൾ അത് മറ്റൊരു വ്യക്തി ഒളിഞ്ഞു കാണുന്നില്ല എന്നുള്ള സുരക്ഷിതത്വ ബോധം പെണ്ണിനില്ലാത്ത കാലത്തോളം പൂർണ്ണമായി സെക്സ്വലായ ആ ഒരു കാര്യത്തിലേക്ക് സഹകരിക്കാൻ പെൺകുട്ടി തയ്യാറാവില്ല. ഇത് പുരുഷൻ മനസ്സിലാക്കണം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ അങ്ങ് പൂർത്തീകരിച്ചാൽ മതി. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പെണ്ണിന് ലൈംഗികമായിട്ടുള്ള ഉദ്ധാരണം നടക്കണമെങ്കിൽ പുരുഷനെ പോലെയല്ല, പുരുഷനെ സംബന്ധിച്ചിടത്തോളം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ലൈംഗികമായ രതിമൂർച്ചയിലേക്ക് അവനെത്തും. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വൈകാരികത ഉണർത്തപ്പെടണമെങ്കിൽ അത് 10-15 മിനിറ്റ് എടുക്കും. അപ്പോ ലൈംഗികമായ ആ ഒരു ചേഷ്ടകളിൽ കൂടി പ്രേമ ലീലകളിൽ കൂടി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ പുരുഷൻ അയാളുടെ ലൈംഗികമായ താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടുള്ളൂ. ഈ ഒരു അറിവില്ലായ്മ പലപ്പോഴും പുരുഷന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കാറുണ്ട്. ഇതുകൊണ്ടാണ് അവളുടെ മാനസികാവസ്ഥ പരിഗണിക്കാതെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് അവർക്ക് വേദന ഉണ്ടാക്കുന്നു, അരോചകമായിരിക്കും, ലൈംഗികമായിട്ടൊന്നും പരിഗണിക്കില്ല. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്കലനം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ സ്ത്രീയുമായിട്ട് അകൽച്ച പ്രാപിക്കാനാണ് അവൻ ശ്രമിക്കുക. അപ്പോഴും അവൾ അവളുടെ വൈകാരികത പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അത് ശക്തമായ വെറുപ്പും അതുപോലെ തന്നെ പ്രയാസവും പെണ്ണിന്റെ മനസ്സിൽ ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും പുരുഷന് ഉണ്ടാവുന്നില്ല. ഇതും ഒരു വലിയ കാരണം തന്നെയാണ്.
1: ലൈംഗിക ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു മനസ്സമാധാനം രണ്ടുപേർക്കും കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പുരുഷന്മാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തങ്ങളുടെ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല സ്ത്രീകൾ എന്നുള്ളത് മനസ്സിലാക്കുക. ആ പൂർത്തീകരണത്തോടൊപ്പം തൻ്റെ പങ്കാളിക്ക് കൂടി തൻ്റെ ബാധ്യതകൾ നിർവഹിക്കുന്നു എന്ന ഒരു ബോധ്യം, അതില്ലാത്തടത്തോളം കാലം ഒരു മനപ്പൊരുത്തത്തോടുകൂടി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നല്ല ദാമ്പത്യ ജീവിതത്തിൽ. ഇതില്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരു വിവാഹ മോചനത്തിൻ്റെ ചിന്തകൾ വരികയും അതിലേക്കുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പം ആ രൂപത്തിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇനി അടുത്ത ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം റീസൺ നമ്മൾ പറയാനുണ്ടെങ്കിൽ,
0: വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്ന മറ്റൊരു വിഷയം തീർത്തും വ്യത്യസ്തമായ അഭിരുചികൾ താല്പര്യ മേഖലകൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനായ ഭർത്താവ് ഇപ്പോൾ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ അയാളുടെ സമയത്തിന്റെ ഒരു നല്ല പങ്ക്, ഇപ്പൊ മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടി, ഇവരൊക്കെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരവരുടെ സമയത്തിന്റെ നല്ല ഒരു ശതമാനം സമൂഹത്തിന്റെ സർവീസിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ ഭാര്യമാർക്ക് അവരെ വേണ്ടത്ര കിട്ടില്ല. അപ്പോ പേഴ്സണാലിറ്റീസ് വ്യത്യസ്തമാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഒരുപോലെയല്ല. ഇപ്പോൾ വളരെ മിതഭാഷിയായിട്ടുള്ള ആളുകളുണ്ടാവും, വളരെ കുറച്ച് സംസാരിക്കുന്നവർ, എന്നാൽ വായാടിയായിട്ട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള ഒരാളാണെങ്കിൽ, ഗണിതശാസ്ത്രപരമായ ബുദ്ധിയാണെങ്കിൽ, അല്ലെങ്കിൽ എൻജിനീയറിങ് ടാലന്റ് ആണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാളുടെ ആപ്റ്റിറ്റ്യൂഡും അയാളുടെ ഇഷ്ടങ്ങളും മറ്റൊരു ലെവലായിരിക്കും. അതുപോലെ ഈ ആസ്തെറ്റിക് പ്ലഷേഴ്സ് അല്ലെങ്കിൽ കലാപരമായ ചാതുര്യവും സംഗീതപരമായ ബുദ്ധിയൊക്കെ ഉള്ള ആളുകൾ വേറൊരു തലത്തിലാണ്. ഇങ്ങനെ ആളുകൾ വ്യത്യസ്തരാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പൊ ആളുകൾക്ക് അനുസരിച്ചുകൊണ്ട് അൻസിലുന്നാസം അനാസിലവും എന്ന് റസൂൽ പറഞ്ഞല്ലോ, ജനങ്ങളെ അവരവരുടെ സ്ഥാനങ്ങളിൽ കുടിയിരുത്താം. അപ്പൊ നമ്മുടെ ഭർത്താവിന്റെ ലൈക്സും ഡിസ്ലൈക്സും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താണ് എന്ന് നമ്മൾക്ക് അറിയണം. അതിപ്പോ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാൽ അയാളെ എന്റെ ഇഷ്ടത്തിലേക്ക് മാറ്റാനുള്ള പോരാട്ടത്തിലാണ് ഞാൻ നടക്കുക. ഭാര്യ ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് ഭർത്താവിനെ മാറ്റാനും ഭർത്താവ് ഭർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് ഭാര്യയെ മാറ്റാനും ഈ രണ്ട് പോരാട്ടങ്ങൾ തമ്മിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നടക്കുക കലഹമാണ്. ഇതൊരിക്കലും യാഥാർത്ഥ്യമാവാത്ത കാര്യമാണ് അല്ലെ. ഇപ്പൊ എന്റെ ഇഷ്ടങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഭാര്യയെ നിർബന്ധിക്കുന്നു, ഭാര്യ എന്റെ ഇഷ്ടത്തിലേക്ക് വരാൻ എന്നെയും നിർബന്ധിക്കുന്നു. ഇതിന് ബദല് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം പാരസ്പര്യത്തോടുകൂടി മനസ്സിലാക്കുക. അപ്പൊ ഒരാൾക്ക് ചൂടിനോടാണ് ഇഷ്ടം, ഒരാൾക്ക് തണുപ്പിനോടാണ് ഇഷ്ടം, ഒരാൾ ഫാൻ ഇടാൻ പറയുന്നു, ഒരാൾ ഫാൻ ഇടാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുമ്പോൾ പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് താല്പര്യം ചെയ്യേണ്ടത്. അതുപോലെ പരസ്പരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അല്ലേ. എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നടക്കണമെന്നില്ല. അപ്പോ ചിലപ്പോൾ സംഭവിക്കുന്നത്, സ്ത്രീകൾക്ക് സംഭവിക്കുന്നത്, അവരുടെ ഇഷ്ടങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ അഭിരുചികളും താല്പര്യങ്ങളും ഭർത്താവിനുണ്ടാവുമ്പോൾ ഒന്നിലും കോംപ്രമൈസ് ചെയ്യാൻ അയാൾ തയ്യാറാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നല്ല യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി, എന്നാ ഭർത്താവാണെങ്കിൽ യാത്രയെ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എന്നെ തീരെ പുറത്തേക്ക് കൊണ്ടുപോകില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് ആണ് സാധാരണഗതിയിൽ ആ പെൺകുട്ടിക്ക് ഭർത്താവിനെ കുറിച്ചുണ്ടാവുക. ഇവിടെ ഭർത്താവ് മനസ്സിലാക്കേണ്ടത്, എനിക്ക് യാത്ര ഇഷ്ടമില്ല എങ്കിലും എന്റെ ഭാര്യയ്ക്ക് യാത്ര കൂടുതൽ ഇഷ്ടമുണ്ട്, അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചില ത്യാഗങ്ങൾ ചെയ്തേ പറ്റൂ, അല്ല എങ്കിൽ ഈ ജീവിതം മുന്നോട്ട് പോവില്ല. ഈ ഒരു തിരിച്ചറിവില്ലായ്മയാണ് പലപ്പോഴും പെൺകുട്ടികള് വിവാഹമോചനത്തെ കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും കാരണമാവുന്നത്. വ്യത്യസ്തമായ അഭിരുചികളും അതുപോലെ തന്നെ താല്പര്യ മേഖലകളും. അപ്പൊ ഓരോരുത്തർക്കും ഇപ്പൊ നല്ല പഠിപ്പിസ്റ്റായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഗവേഷണ തൽപരതയുള്ള, നല്ല റീഡിംഗ് മെന്റാലിറ്റിയുള്ള അങ്ങനെയൊക്കെ ഭർത്താക്കന്മാരുണ്ടാവും അല്ലെ. റിസർച്ച് ഓറിയന്റഡ് ആയിട്ട്, ഗവേഷണ തൽപരരായിട്ട് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന, അത്തരം യാത്രകൾ നടത്തുന്ന, എന്നാൽ ആ മേഖലയിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഭാര്യയായിരിക്കും. അപ്പൊ ഭാര്യ അവിടെ ചെയ്യേണ്ടത് എന്റെ ഭർത്താവിന്റെ ആ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ താല്പര്യത്തെ മാറ്റാൻ ഒരിക്കലും അയാൾക്ക് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, എന്റെ ഒരു പാഷനാണത് അല്ലെ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു മെന്റൽ പ്ലഷർ ഉണ്ട്. ആ പ്ലഷർ എന്റെ ജീവിത സന്തോഷത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതോടൊപ്പം എന്റെ ഭാര്യയെ കൂടി മനസ്സിലാക്കുമ്പോൾ, അത് മനസ്സിലാക്കി പ്രോത്സാഹിപ്പിച്ച് അവൾ സംസാരിക്കുമ്പോൾ ദാമ്പത്യം സൂപ്പറായിട്ട് മുന്നോട്ട് പോകും. നേരെ മറിച്ച് എന്റെ കൗൺസിലിംഗിനെ കുറിച്ചും എന്റെ കൗൺസിലിംഗ് ലൈഫിനെ കുറിച്ചും നിരന്തരം കുറ്റപ്പെടുത്തുന്ന, ഇകഴ്ത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന സംസാരങ്ങളാണ് എന്റെ ഭാര്യ എന്നോട് നടത്തുന്നതെങ്കിൽ അവളെ കേൾക്കാനോ അവളോട് അഡ്ജസ്റ്റ് ചെയ്യാനോ എന്റെ മനസ്സും തയ്യാറാവില്ല. അപ്പൊ ഇത് രണ്ട് ഭാഗത്തും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്.
1: പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകും. ആ തിരിച്ചറിവിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇഷ്ടങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത്. ഓൾ ആർ ഇൻഡിവിജ്വൽസ്, നമ്മളൊക്കെ വ്യത്യസ്തരാണ്, എല്ലാവർക്കും യുണീക്സ് ആണ് അല്ലേ. എന്നെപ്പോലെ ഈ ലോകത്ത് വേറൊരാളില്ല, നിങ്ങൾ ഓരോരുത്തരെ പോലെ ഈ ലോകത്ത് വേറൊരാളില്ല. എൻ്റെ ഈ ഒരു തമ്പ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത്, നോക്കിയാൽ നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ അന്തരങ്ങളും ഒന്നും അതിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ വെക്കേണ്ട ഒരു സ്ഥാനത്ത് എൻ്റെ തമ്പ് തന്നെയാണ് വെക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും വെക്കേണ്ടിടത്ത് ഞാൻ എൻ്റെ തമ്പ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. അഥവാ ഇതിലൂടെ നമ്മുടെ സൃഷ്ടാവായ നാഥൻ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അഥവാ നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്, നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരാണ്. അപ്പോൾ അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത് ഈ വൈവിധ്യങ്ങളോട് കൂടിയിട്ടാണ്, ഈ ഡൈവേഴ്സിറ്റിയോട് കൂടിയിട്ടാണ്. ഈ വൈവിധ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ ഇഷ്ടം ഒരു പക്ഷേ തൻ്റെ പങ്കാളിയുടെ ഇഷ്ടത്തിന് നേരെ വിപരീതമാവാം. അപ്പോൾ അത് കണ്ടറിഞ്ഞ് ഉൾക്കൊണ്ട് പ്രോത്സാഹനം കൊടുക്കാനുള്ളൊരു സാഹചര്യം. ഇനി പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിലും ശരി, അവിടെ അടിച്ചമർത്തുകയും ശകാരിക്കുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ലൊരു ലൈഫ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടങ്ങളെ, അത് ഇണകളുടെ ദാമ്പത്യ ജീവിതത്തിൽ അതുപോലെ പങ്കാളിയുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് പോവുക. ഇവിടെ ഏറ്റവും കൂടുതൽ പലപ്പോഴും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികളാണ്, ആണ് പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ഇഷ്ടങ്ങൾ പിന്നെ മറ്റവരെ എതിർത്താലും ശരി, സ്വാഭാവികമായിട്ടും അതിലൂടെ മുന്നോട്ട് പോവാറുണ്ട് ഒരു പരിധിവരെ. പക്ഷേ നമ്മുടെ വീടുകളിൽ വിവാഹം കഴിഞ്ഞെത്തിയ സഹോദരിമാർ, അവർക്ക് പാഷനായിട്ടുള്ള, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിൽ ഒരു പക്ഷേ നല്ല കഴിവും അതുപോലെ അറിവും ഒക്കെ ഉണ്ടെങ്കിലും ഭർത്താക്കന്മാരുടെ കാർക്കശ്യത്തിൻ്റെ മുന്നിൽ അത് അടിയറ വെക്കേണ്ടതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു ഭർത്താവ് കർക്കശത്തോട് കൂടിയിട്ട് ഇടപെട്ട് നിർത്തുമ്പോൾ അതിന് പകരം വെക്കാൻ ഒരു പക്ഷേ വേറെ ഒന്നും ഉണ്ടാവണമെന്നില്ല. ആ ഒരവസരത്തിൽ ഭർത്താവിനോടുള്ളൊരു ദേഷ്യം കൂടുകയും ദാമ്പത്യ ജീവിതത്തിനെക്കുറിച്ച് നെഗറ്റീവ് ചിന്തകൾ വരികയും ഇനി എന്തിനാണ് എനിക്ക് ഒരു ഭർത്താവ്, എൻ്റെ കഴിവുകൾക്കും എൻ്റെ ശേഷികൾക്കും ഒന്നും ഒരു പരിഗണനയും അംഗീകാരവും ഇല്ലല്ലോ, എൻ്റെ ഇഷ്ടങ്ങൾക്കൊരു പ്രോത്സാഹനം തരുന്നില്ലല്ലോ എന്ന രൂപത്തിലൊക്കെയാണ്. അപ്പോൾ നമുക്കൊക്കെ അള്ളാഹു വ്യത്യസ്തമായ സ്കില്ലുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതിന്. അപ്പോൾ ഓരോരുത്തരുടെ സ്കില്ലുകൾ വ്യത്യസ്തമാണ്. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ സ്കില്ലുകൾ മനസ്സിലാക്കിയിട്ട്, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവരുടെ പാഷൻ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത് അടിച്ചമർത്തുന്നതിന് പറയും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മ്യൂസിക്കൽ കാര്യങ്ങളിലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, എന്നിട്ട് ഈ ഹറാമായ മേഖലയിലേക്ക് പോകുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് അത് നിയന്ത്രിക്കേണ്ടതാണ്, പക്ഷെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിൻ്റെ
0: അതിനെ പോസിറ്റീവ് ആംഗിളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ വിശുദ്ധ ഖുർആന്റെ പാരായണം അല്ലെ, അതൊരു പോസിറ്റീവ് ട്രൈറ്റ് ആണല്ലോ.
1: അതേ
0: മ്യൂസിക്കൽ ഇന്റലിജൻസ് പ്രൊമോട്ട് ചെയ്യേണ്ട മേഖല ഉണ്ട്, ആ മേഖലയിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്താൽ മതി. നേരെ മറിച്ച് ആ സംഗതിയെ പാടില്ല എന്നുള്ള നിലക്ക് നമ്മള് ഒരു നിഷേധാത്മ സമീപനം സ്വീകരിക്കുമ്പോൾ ഒരു വെഞ്ചിയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു റിവെഞ്ച്ഫുൾ ആറ്റിറ്റ്യൂഡ് ആണ് രൂപം കൊള്ളുക. പിന്നെ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്നത്, ബുദ്ധിപരമായിട്ട് എല്ലാവരെയും അള്ളാഹു ഒരേ രൂപത്തിലല്ല സൃഷ്ടിച്ചത്. ഇപ്പോ ഈ നാക്കാലികളെ മേയ്ക്കുന്ന ആളുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഒരിക്കല് വളരെ രസാവഹമായ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായി. ഒരു ഭാര്യയും മക്കളും എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരികയാണ്. അപ്പൊ ഭർത്താവിനെ കുറിച്ചുള്ള വലിയ പരാതി, എന്റെ വീട്ടിലുള്ള നാക്കാലികളോട് ഈ ഭർത്താവിനുള്ള ഒരു സ്നേഹമുണ്ട്, പരിഗണന ഉണ്ട്, ശ്രദ്ധ ഉണ്ട്, അതിന്റെ ഒരു 10% എന്നോട് നിങ്ങൾ കാണിച്ചാൽ മതി. ഈ ഭാര്യ പറയാണ്. വിഷയം എന്താ വെച്ചാൽ, നട്ടപ്പാതിരക്ക് ഇയാൾ എഴുന്നേൽക്കാണ്, എഴുന്നേറ്റിട്ട് ആ തൊഴുത്തിലേക്ക് പോയിട്ട് അവിടെ വേണ്ട സർവീസുകളൊക്കെ ആ നാക്കാലിക്ക് ചെയ്തു കൊടുക്കാണ്. ആ ഒരു പരിഗണന പോലും ഇയാൾ എന്നോട് കാണിക്കുന്നില്ല. ഇവിടെ ഭാര്യ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾക്ക് പെറ്റ് അനിമൽസിനോട് അല്ലെങ്കിൽ ഇത്തരം നാക്കാലികളെ പോറ്റുന്നത്, കൃഷി നടത്തുന്നത്, കൃഷിയോടൊക്കെ വലിയ അഭിരുചിയുള്ള താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പൊ അവര് അത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പെർഫെക്ഷനിസ്റ്റായ ഒരു പെണ്ണാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ ചാണകം ചവിട്ടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പാടത്ത് പണിയെടുത്ത് ചളിയുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു തോർത്ത് ഉടുത്തിട്ട് ആ ചളിയുടെ ചൂര് ആയിട്ടാണ് വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ ഇറങ്ങിപ്പോയി ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ആക്രോശിക്കുകയാണ്. എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു കർഷക താല്പര്യമുള്ള, ഫാമിങ്ങിനോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് അയാളുടെ റൂഹിൽ നിന്ന് അത് ഒഴിവാക്കാൻ പറ്റൂല. അതിനോടാണ് ഈ ഭാര്യ പോരാടുന്നത്. ഭാര്യ അവിടെ വസ്വാസുള്ള OCD ഉള്ള ഒരു വ്യക്തിത്വമാണെങ്കിൽ ചെളി കാണുന്നതും അല്ലെങ്കിൽ ചാണകം കാണുന്നതും അവൾക്ക് അലർജി ആയിരിക്കും. അപ്പൊ ഇവിടെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു നല്ല ഒരു റിസോൾവിലേക്ക്, നല്ല ഒരു തീരുമാനത്തിലേക്ക് പോകണമെങ്കിൽ എന്റെ ഭർത്താവ് എന്താണ് കൃഷിക്കാരനാണ്, അല്ലെങ്കിൽ നാക്കാലികളൊക്കെ പോറ്റുന്നതിൽ താല്പര്യമുള്ള ഒരാളാണ്, ഈ ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, അല്ല എങ്കിൽ എന്താണ്ടാവുക, എന്നും അതവിടെ വളർന്നുകൊണ്ടിരിക്കും. ഇതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ബുദ്ധിപരമായ വിഷയത്തില് വൂംബ് ക്യാരക്ടർ എന്ന് പറയും, അതായത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നാലും വളർച്ച പൂർത്തീകരിക്കാത്ത ചില വ്യക്തിത്വങ്ങൾ ഉണ്ട്. അപ്പൊ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരെ ടോട്ടൽ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അവരെ അവരുടേതായ ബുദ്ധിവികാസം കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളാനും ദാമ്പത്യം നയിക്കാനും അല്ലാതെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഡിവോഴ്സിലേക്ക് എത്തും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: ഇതില് ഒരു അഡീഷൻ കൂടി എനിക്ക് വരുത്തുള്ളത്, ഇപ്പോ വിവാഹ അന്വേഷണ സമയത്ത് താൻ വിവാഹം കഴിക്കുന്നത് ഒരു ബിസിനസ്മാനെയാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഒരു കുട്ടി വിവാഹം കഴിക്കുന്നത്, അഥവാ തന്റെ ഭർത്താവ് ഒരു ബിസിനസ്മാനാണ്, അദ്ദേഹം അതിരാവിലെ വീട്ടിൽ നിന്ന് പോകേണ്ടി വരും, രാത്രി ഏറെ വൈകിയേ തിരിച്ചു വരും, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ പെൺകുട്ടി ഭർത്താവിന്റെ മുന്നിൽ വെക്കുന്ന ഒരു കണ്ടീഷൻ, യു വാണ്ട് ടു പ്രസന്റ് ഹിയർ ഓൺ 8:00 എന്നുള്ളതാണ്. 8 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ വീട്ടിലെത്തിയിരിക്കണം എന്നാണ്. സ്വാഭാവികമായിട്ടും ഒറ്റയടിക്ക് ആ ഒരു തീരുമാനം ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ ആ ഭർത്താവിന് സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെ ജോലിയും അവരുടെ പ്രൊഫഷൻ, അതുപോലെ തന്നെ അവരുടെ പാഷൻ, ഇതെല്ലാം ഉണ്ടാവും. അത് പോസിറ്റീവായിട്ട് മനസ്സിലാക്കി, പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലേ നല്ലൊരു ദാമ്പത്യം.
0: ഷമീം സാർ, ഇവിടെ സംഭവിക്കണം എന്താ അറിയോ, ഇപ്പോൾ ഇതൊക്കെ നേരത്തെ അറിയുമെങ്കിൽ ഞങ്ങളെ കല്യാണം കഴിക്കുമായിരുന്നില്ല എന്നാണ് സാധാരണ പറയാ. അപ്പോ ഇതൊക്കെ നേരത്തെ അറിയില്ലല്ലോ. നേരത്തെ അറിയാനേ ഇതിപ്പോ അദൃശ്യമായ കാര്യങ്ങളൊന്നും അള്ളാഹു അറിയിച്ചുകൊടുക്കില്ല. പിന്നെ ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, പ്രീ മാരിറ്റൽ, വീണ്ടും ഞാൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്, പ്രീ മാരിറ്റൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു മണിക്കൂറുള്ള കോഴ്സ് അല്ല. ശരിക്കും ഇസ്ലാമികമായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്ത് എന്ന് സമഗ്രമായി അറിവ് നൽകുന്ന, പരിചയപ്പെടുത്തുന്ന ഒരു നല്ല കോഴ്സ്. അത് ഡിസൈൻ ചെയ്ത് അതിൽ പഠിതാക്കളായി പങ്കെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം മനോഹരമാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് മെറിറ്റൽ ലൈഫ്, ദാമ്പത്യ ജീവിതത്തിന്റെ വിധി വിലക്കുകൾ, എന്ത് പാടുണ്ട് പാടില്ല. അപ്പോ ഒരു കുട്ടി മെൻസ്ട്രേഷനിലാണ് അല്ലെ, മെൻസ്ട്രേഷൻ സമയത്ത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ് നിങ്ങൾ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ആവേശത്തിലാണ് അവനുള്ളത്, കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന്റെ ആദ്യ നാളുകളിലാണ്. അപ്പൊ അതിന്റെ ഹെഡ് എന്താണ്, അത് അവൻക്ക് അറിയാതെ വരുമ്പോ സ്വാഭാവികമായിട്ട് ഹി ഇൻസിസ്റ്റ് ഓൺ ഡൂയിങ് ദാറ്റ്, അവൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ നിർബന്ധിക്കുകയാണ്. പക്ഷെ അത് അവളിൽ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള ഒരു ഷോക്ക് ഉണ്ട്, അതായിരിക്കും ഫർദർ ലൈഫിനെ ബാധിക്കുന്നത്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നമ്മുടെ വിവരമില്ലായ്മയാണ്. നമുക്ക് വിവരമില്ലാന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി അല്ലേ. നമ്മള് 100 പവനും 50 പവനും ഒക്കെ ഒരുക്കിയിട്ട് കുട്ടിയെ കൊണ്ടുപോയിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് അവിടെ പറഞ്ഞേക്കും. എന്നാൽ ഈ ഭർത്താവുമായിട്ട് ഒരു നല്ല ദാമ്പത്യം നയിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇപ്പൊ ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഓവർ കെയർ ചെയ്യുന്നവരുണ്ട്, പ്രത്യേകിച്ച് പാരന്റ്സ്. കുട്ടി ആവശ്യപ്പെടുന്ന സകല വസ്തുക്കളും വാങ്ങിക്കൊടുത്ത് കുട്ടിയെ മോശമാക്കിയ ചില രക്ഷിതാക്കൾ ഉണ്ടാവും അല്ലേ. ഈ കുട്ടി പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉമ്മയും ഉപ്പയും വീട്ടിൽ നിന്ന് പൂർത്തീകരിച്ചിട്ടാണ് കുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്നത്. എന്നാൽ കല്യാണം കഴിച്ചു വിടുന്ന വീട്ടില് ഭർത്താവ് ഒരു പിഷ്കനാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഇവരെ പോലെ പ്രൊട്ടക്ട് ചെയ്യാത്ത, കെയർ ചെയ്യാത്ത, സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു ഭർത്താവാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള അനവധി കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം എന്നുള്ളത് സ്വപ്ന ജീവിതമല്ല. ഇറ്റ് ഈസ് നോട്ട് റിയൽ ലൈഫ്, ഇറ്റ് ഈസ് റിയൽ ലൈഫ്. അത് റിയൽ ലൈഫ് അല്ല, റിയൽ ലൈഫാണ്. അപ്പോ സ്റ്റാർക്ക് റിയാലിറ്റീസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ പരുക്കം യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വരിക, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാൽ അത് ഒരു ഹെല്ലിഷ് അല്ല, നരകതുല്യല്ല. കാരണം ഇന്ന മഅൽ യുസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം രണ്ടെളുപ്പുണ്ട്. അപ്പൊ ഇന്ന് കുട്ടികൾ ഇങ്ങനെ പ്രയാസമുള്ള ഒരു ജീവിതമാണെങ്കിൽ എന്നാ ദാമ്പത്യം തന്നെ വേണ്ട. സുഖം കിട്ടണമെങ്കിൽ ദുഃഖം വേണ്ടേ? ഇരുട്ടുണ്ടെങ്കിലല്ല വെളിച്ചുള്ളൂ. അപ്പോ അള്ളാഹു ഈ പ്രപഞ്ചത്തിലുള്ള സംവിധാനത്തെ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടും ഡ്വല്ലായിട്ടാണ്, സുഖ ദുഃഖ സമ്പൂർണമായിട്ടാണ് അല്ലെ. ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നമ്മുടെ മക്കൾക്ക് കല്യാണത്തിന് മുമ്പ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം. അതിൽ നിന്ന് നമ്മൾ പിന്നോക്കം പോയതാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള കാരണം. ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ നന്നായി കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഒരു കുട്ടിയുടെ മെന്റൽ പവറിനെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ അല്ലെ, ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരു AC ഓഫ് ആവുന്ന ഒരു വണ്ടിയിൽ കയറുമ്പോയേക്ക് അലോസരപ്പെടുകയാണ്, ഓ സഹിക്കാൻ പറ്റില്ല. ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ക്രൈസിസിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് എക്വയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതം എന്നുള്ളത് പറുദീസയാണ്. കാരണം കിട്ടുന്ന ഓരോ മൊമെന്റും എന്റെ ജീവിതത്തിലെ പരീക്ഷണമാണ് എന്നും ആ പരീക്ഷണത്തിൽ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട് അതനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എല്ലാം അൽഹംദുലില്ല അല്ലെ. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ പോലും അൽഹംദുലില്ല, ആ ഒരു പദവിയിലേക്ക് നമ്മൾ ഉയരും എപ്പോ നമ്മുടെ വിശ്വാസം അത്രത്തോളം ദൃഢമാകുന്ന ഘട്ടത്തിൽ.
1: ദാമ്പത്യ ജീവിതം അതിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം, ഒരു നോളജ് അത് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. അതിൻ്റെ അഭാവമാണ് പലപ്പോഴും വിവാഹമോചനങ്ങളിലേക്ക് എത്താനുള്ള കാരണങ്ങളായി നമ്മൾ കാണുന്നത് എന്നുള്ളത്. അതിനുള്ള സംവിധാനങ്ങൾ വീണ്ടും നമ്മൾ ഈ സ്നേഹക്കൂടിൽ ആവർത്തിക്കുന്നത് പ്രീ മാരിറ്റൽ കോഴ്സുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഡിസൈൻ ചെയ്ത് അതിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മഹല്ലടിസ്ഥാനത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ വരണമെന്നാണ്. അതോടൊപ്പം തന്നെ റിയൽ ലൈഫ്, ഇറ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം റിയൽ ലൈഫ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ന്യൂജൻ കുട്ടികളൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് കയറി വരുന്നത് അവർ ചില റീലുകളിലും ഷോർട്സുകളിലും അതുപോലെ തന്നെയുള്ള മറ്റു സംവിധാനങ്ങളിലൊക്കെ, സോഷ്യൽ മീഡിയകളിൽ വരുന്ന ചില ക്ലിപ്പുകളിലും വീഡിയോകളിലൊക്കെ കാണുന്ന ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ്. റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിയൽ ലൈഫിൽ കണ്ടതിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റിയൽ ലൈഫും റിയൽ ലൈഫും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നുള്ള മനസ്സിലാക്കുക. ഇനി ഈ മീഡിയകൾക്ക് വേണ്ടി ക്യാമറയുടെ മുന്നിൽ വരുന്ന പല ആളുകളും അവരുടെ ജീവിതത്തിൽ, യഥാർത്ഥ ജീവിതത്തിൽ പലപ്പോഴും ഒന്നുകിൽ നരകയാതന അനുഭവിക്കുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ അവരുടെ വീടുകളിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളല്ല ഏറ്റവും മാന്യമായിട്ട് തങ്ങളുടെ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്നതാണ്. അപ്പോൾ ക്യാമറയുടെ മുന്നിൽ വന്ന് എന്തും കാണിക്കുന്ന, അത് ജനങ്ങളുടെ മുന്നിൽ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് പലപ്പോഴും യാഥാർത്ഥ്യമായ ജീവിത സത്യങ്ങളല്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇന്നും നമ്മൾ ഒരു ഒരുപാട് പെൺകുട്ടികൾ എന്തുകൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെടുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. 3 എപ്പിസോഡുകളായി നമ്മൾ ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇനിയും ഉണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ നമ്മുടെ സമയവും ഇവിടെ അതിക്രമിച്ചിരിക്കുന്നു. ബഹുമാന്യ പി

0: നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഈ മേഖലയിൽ ഞങ്ങൾക്ക് തരണം അഥവാ പീസ് റേഡിയോക്ക് നൽകണം എന്നാവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായും ഇതുപോലുള്ള ചർച്ചകളുമായി ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ഈ ഒരു എപ്പിസോഡിൽ വളരെ നല്ല നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാന്യനായ പ്രൊഫസർ സയ്യിദ് സാറിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. പീസ് റേഡിയോ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. പ്രാർത്ഥനയാണ് വീണ്ടും വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഒരു പക്ഷേ ഇതുപോലെയുള്ള ഏതാനും മുഖങ്ങൾ മാത്രമാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന രാവും പകലും എന്ന വ്യത്യാസമില്ലാതെ ഊണും ഉറക്കവുമില്ലാതെ ഇത് സത്യമായിട്ടാണ് നമ്മൾ പറയുന്നത്, യാഥാർത്ഥ്യത്തോടുകൂടി അത്രയും ത്യാഗമനോഭാവത്തോടുകൂടി യാത്രകൾ ചെയ്ത് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെ പലപ്പോഴും ഈ ക്യാമറക്കണ്ണിലൂടെ നിങ്ങൾ കാണാറില്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്, പാരസ്പര്യമില്ലാത്ത ദാമ്പത്യ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രൊഫസർ കെ പി സഹദിനോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി ഷമീം എം വണ്ടൂർ നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: അൽ ഉസൂൽ, ഇസ്ലാമിക പ്രമാണങ്ങളുടെ ആഴത്തിലുള്ള പഠനമാണ് അൽ ഉസൂൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്തി നിൽക്കുന്ന സെഷൻ അൽ ഉസൂലാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് ചേരുന്നത്. സ്വഹീഹ് ആയ ഹദീസ് എന്ന വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ സംസാരം കാതൂർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وأصحابه أجمعين وعلى من اتبع رضوانه أجمعين أما بعد പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, നമ്മെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ നിയന്താവായ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന പാഠങ്ങളുണ്ട്. ഹദീസുകൾ പണ്ഡിതന്മാർ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: സ്വഹീഹ്, ഹസൻ, ളഈഫ്. ഈ മൂന്ന് രീതിയിലാണ് ഹദീസിനെ പണ്ഡിതന്മാർ വർഗീകരിച്ചിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകളുണ്ട്, ഹസനായ ഹദീസുകളുണ്ട്, ളഈഫായ ഹദീസുകളുണ്ട്. ഈ ഒരു വർഗീകരണം ഹദീസിനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഉള്ള ഒരു രീതി അനുസരിച്ചുകൊണ്ടാണ്. എന്നാൽ പ്രമാണമായി സ്വീകരിക്കുന്ന വിഷയത്തിൽ അതിനെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ വർഗീകരിക്കുകയാണെങ്കിൽ ഹദീസുകളെ സ്വഹീഹ് എന്നും ളഈഫ് എന്നുമാണ് നമ്മൾ വേർതിരിക്കുക. സ്വഹീഹ് എന്നാൽ സ്വീകാര്യമായ ഹദീസുകളെന്നും ളഈഫുകളെന്ന് പറഞ്ഞാൽ ദുർബലങ്ങളായ അസ്വീകാര്യമായ ഹദീസുകളെന്നുമൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്നാൽ ഉസൂലുൽ ഹദീസിൻ്റെ നിയമങ്ങൾ പഠിക്കുമ്പോൾ സ്വഹീഹും ഹസനും നമ്മൾ വേറെ വേറെ തന്നെയാണ് വിശദീകരിക്കുന്നത്. അത് രണ്ടും അല്ലാത്ത ഹദീസുകളെ നമ്മൾ ളഈഫുകളെന്നും വേർതിരിക്കുന്നു. ഇനി എന്താണ് സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ, ഒരു ഹദീസ് എപ്പോഴാണ് സ്വഹീഹായി വരിക? ഹാദ ഹദീസുൻ സ്വഹീഹുൻ എന്ന് മുഹദ്ദിസുകൾ ഒരു ഹദീസിനെക്കുറിച്ച് എപ്പോഴാണ് വിശദീകരിക്കുക? ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്: അമ്മൽ ഹദീസു അസ്വഹീഹു ഫഹുവൽ ഹദീസുൽ മുസ്നദ് അല്ലദീ യത്തസുൽ ഇസ്നാദുഹു ബിനഖലിൽ അദ്ലിൽ ളാബിത് അൻ അദ്ലിൽ ളാബിത് ഇലാ മുൻതഹാഹു വലാ യകൂനു ശാദൻ വലാ മുഅല്ലലൻ. അമ്മൽ ഹദീസു സ്വഹീഹു,

0: സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു ഹദീസ് സഹീഹാകുന്നത് എപ്പോഴാണ്? ഫഹുവൽ ഹദീസു അൽ മുസ്നദ്, അത് മുസ്നദായി വരുമ്പോഴാണ്. മുസ്നദ് എന്ന് പറഞ്ഞാൽ അല്ലദി യത്തസുലു ഇസ്നാദുഹു, അതിൻ്റെ സനദുകൾ മുത്തസിലായി വരിക, ചേർന്നു വരിക എന്നുള്ളതാണ്. സനദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഹദീസിൻ്റെ റുവാത്തുകളാണ്, റാവിമാരാണ്. ഹദീസ് ഉദ്ധരിക്കുന്ന ഏതൊരു മുഹദ്ദിസാണോ ആ മുഹദ്ദിസ് മുതൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരേക്കുമെത്തുന്ന പരമ്പരയുണ്ടാകും. ഓരോ മുഹദ്ദിസിനും അയാളുടെ ഷേഖുണ്ടാകും. ആ ഷേഖിൽ നിന്ന് ആയിരിക്കും അയാളത് ഉദ്ധരിച്ചിട്ടുണ്ടാവുക. ആ ഷേഖിന് അദ്ദേഹത്തിൻ്റെ ഒരു ഷേഖുണ്ടായിരിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമെത്തുന്ന ആ പരമ്പരയിലൂടെയാണ് ഹദീസുകൾ മുഹദ്ദിസുകൾക്ക് ലഭിക്കുക. അപ്പോൾ ആ ഹദീസുകൾ ലഭിച്ച സനദുകൾ മുത്തസിലാകണം, അഥവാ ചേർന്നു വന്നതാകണം. ഒരിക്കലും ആ ഹദീസുകൾക്കിടയിൽ വിടവുകൾ ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ താൻ ഉദ്ധരിക്കുന്ന ഷേഖിൽ നിന്ന് ആ ഹദീസ് നേർക്കുനേരെ കേൾക്കുകയോ, അതല്ലെങ്കിൽ ആ ഷേഖ് തന്നോട് പറയുകയോ, അതല്ലെങ്കിൽ ആ ഹദീസ് ഉദ്ധരിക്കുവാൻ ഷേഖ് തനിക്ക് ഇജാസത്ത് നൽകുകയോ ചെയ്ത രീതിയിൽ ആയിരിക്കണം ആ സനദിലൂടെ, അതല്ലെങ്കിൽ ആ ഷേഖിൽ നിന്ന് ആ ഹദീസ് ഈ ശിഷ്യൻ സ്വീകരിച്ചിരിക്കേണ്ടത്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചു, പക്ഷേ കാണുവാൻ സാധ്യത വളരെ കുറവാണ് എങ്കിൽ ആ ഹദീസുകൾ മുത്തസിലായിക്കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുകയില്ല. ഹദീസിൻ്റെ സനദിൽ നിന്ന് കണ്ണികൾ മുറിഞ്ഞുപോവുകയോ, അതല്ലെങ്കിൽ ആളുകൾ അജ്ഞാതരായിത്തീരുന്ന അവസ്ഥയുണ്ടാവുകയൊക്കെ ചെയ്താൽ ഒക്കെ തന്നെയും ഇത്തിസാലു സനദ് എന്ന നിബന്ധന ഇല്ലാതെ പോകും. ആ നിബന്ധന ഇല്ലാതെയാകുന്നതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഹദീസ് സ്വഹീഹാകാതെ വരികയാണ്. ഈ ഒന്നാമത്തെ നിബന്ധന പൂർത്തിയായെങ്കിൽ മാത്രമേ രണ്ടാമത്തേതിലേക്ക് മുഹദ്ദിസുകൾ കണ്ണോടിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ സനദ് മുറിഞ്ഞതാണെങ്കിൽ ആ ഹദീസ് ഒരിക്കലും തന്നെ സ്വഹീഹാകാൻ നിവൃത്തിയില്ല. ഒരു വേള ഈ സനദിൻ്റെ, ഈ ഹദീസിൻ്റെ മറ്റു റിവായത്തുകളിൽ ഈ മുറിവ് ഇല്ലാതെയാകുന്നു എങ്കിൽ മാത്രമേ മുഹദ്ദിസുകൾ പിന്നീട് ആ ഹദീസിനെ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ സനദുകൾ ചേർന്നു വരിക, കണ്ണിമുറിയാതെ വരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഹദീസ് സ്വഹീഹായി വരുവാനുള്ള ഒന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. അതാണ് മുസ്നദ്, അതല്ലെങ്കിൽ മുത്തസിലു സനദ്, ഇത്തിസാലു സനദ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സനദുകൾ ചേർന്നു വരിക എന്ന നിബന്ധന വരുന്നതോടുകൂടി മുർസലുകളായ ഹദീസുകൾ സ്വഹീഹല്ല എന്ന് വരും. മുർസലുകൾ എന്ന് പറഞ്ഞാൽ മാ റവാഹു താബിഈ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദൂനി ദിക്രി സ്വഹാബി, സ്വഹാബിയുടെ പേര് പറയാതെ ഒരു താബിഈ പണ്ഡിതൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. താബിഈ പ്രവാചകനെ കാണുകയില്ല എന്നുറപ്പാണല്ലോ. അപ്പോൾ പിന്നെ ആ താബിഈക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഒരു റാവി കളഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് നിർബന്ധമായും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കളഞ്ഞുപോയ വ്യക്തി ആരാണ് എന്ന് തിരിച്ചറിയാത്ത കാലത്തോളം ആ ഹദീസ് നമുക്ക് സ്വീകാര്യമല്ല. അതിൽ ഇത്തിസാല സനദ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹദീസുകൾക്ക് നമ്മൾ മുർസൽ എന്നാണ് പറയുക. താബിഈ പ്രവാചകൻ ഉദ്ധരിക്കുമ്പോൾ ഒരുപക്ഷെ ആ കളഞ്ഞുപോയ റാവി മറ്റൊരു താബിഈയായിരിക്കാം, അതല്ലെങ്കിൽ തന്നെക്കാൾ ചെറിയ താബിഈയായിരിക്കാം. ഇതിനൊക്കെ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ടുതന്നെ പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിക്കുമ്പോൾ ഇത്തിസാലു സനദ് പറയുമ്പോൾ അതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാമതെണ്ണിയത് മുർസലിനെയാണ്. മുർസൽ ചില ആളുകളുടെ അടുക്കൽ അത് സഹാബിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഹുജ്ജത്താണ്. കാരണം സഹാബത്തുകൾ എല്ലാവരും റദൂലുകളാണല്ലോ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രശംസക്കും പ്രത്യേകമായ പുകഴ്ത്തലിനും പാത്രീഭൂതരായിട്ടുള്ള മഹാന്മാരായ സഹാബത്തിൽപ്പെട്ട ആരെങ്കിലുമാണ് ഈ കളഞ്ഞുപോയ റാവിമാരിൽ ഉള്ളത് എങ്കിൽ ആ ഹദീസിന് കുഴപ്പമില്ല. പക്ഷേ അത് സഹാബിയാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് മാനദണ്ഡങ്ങളൊന്നുമില്ലെങ്കിൽ ആ ഹദീസിനെ പണ്ഡിതന്മാർ മുർസലിൻ്റെ ഗണത്തിൽപ്പെടുത്തുകയും അത് അസ്വീകാര്യമായ ഹദീസായി പണ്ഡിതന്മാർ ഗണിക്കുകയും ചെയ്യും. അപ്പോൾ മുത്തസിലായ സനദുണ്ടാകണം എന്ന് പറഞ്ഞാൽ ആ മുത്തസിലായ സനദിൻ്റെ ഒന്നാമത്തെ നിബന്ധനയിൽപ്പെട്ടതാണ് അത് മുർസലാകാതിരിക്കുക. ആ മുർസലായി കഴിഞ്ഞാൽ അതിൽ ഇത്തിസാല സനദ് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ മുൻകത്തിയായ ഹദീസുകളും ഈ ഒരു നിബന്ധനയോടുകൂടി സ്വഹീഹിൻ്റെ വൃത്തത്തിൻ്റെ ഉള്ളിലെന്ന് പുറത്തു പോകുന്ന ഹദീസുകളാണ്. മുൻകത്തി എന്ന് പറഞ്ഞാൽ പരമ്പരകൾ മുറിഞ്ഞ ഹദീസ് എന്ന. ആ പരമ്പരയിലുള്ള റാവിമാരിൽ ഏതെങ്കിലും ഒരാൾ താൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയെ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. അതല്ലെങ്കിൽ ആ റാവി ജനിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വഫാത്തുണ്ടായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകാം. ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഹദീസിൻ്റെ ഇത്തിസാല സനദ് പരമ്പര മുറിയാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിൽ ഇൻഖിത്താഅ് വന്നു കഴിഞ്ഞാൽ സനദുകളിൽ മുറിവുകൾ അടർച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് സനദിൻ്റെ സ്വഹത്തിനെ ബാധിക്കും, അത് ഹദീസിൻ്റെയും സ്വഹത്തിനെ ബാധിക്കുന്നതാണ്. ഈ സനദിൻ്റെ ഇടയിൽ വരുന്ന വീഴ്ചകൾ ആദ്യത്തെ ഭാഗത്തു നിന്നാകാം, അവസാന ഭാഗത്തു നിന്നാകാം, അഥവാ സഹാബി താബിഈകൾ ആ ഭാഗത്തു നിന്ന് വരാം, അതല്ലെങ്കിൽ മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ തങ്ങളുടെ ഉസ്താദുമാരോ ഉസ്താദുമാരുടെ ഉസ്താദുമാരോ ഒക്കെ ഈ ഇൻഖിത്താഅിൽ കടന്നു വരാം. ഏതായിരുന്നാലും ശരി, ഇങ്ങനെയുള്ള കണ്ണിമുറിഞ്ഞ പരമ്പര മുറിഞ്ഞ ഹദീസുകൾ സ്വഹീഹായി വരികയില്ല. അതിന് മുൻകത്തിഅ് എന്നാണ് പറയുക. അതുപോലെ തന്നെ മുഅല്ലലായ ഹദീസുകൾ, മുഅല്ലൽ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്തുനിന്ന് തന്നെ രണ്ടോ അതിലധികമോ ആളുകൾ മുറിഞ്ഞു പോകുന്ന ഹദീസുകൾ ഉണ്ടാകും. ഒരു റാവി ഉദ്ധരിക്കുന്ന ഹദീസ് ആ റാവി പിന്നീട് ഉദ്ധരിക്കുന്ന ആളുകളുടെ ഇടയിൽ രണ്ടോ മൂന്നോ വ്യക്തികൾ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് മുഅല്ലൽ എന്നാണ് പറയുക. മുൻഖത്തി എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഒരാൾ വിട്ടുപോയാൽ അത് മുൻഖത്തി ആകും. അത് ആദ്യത്തിലാകട്ടെ അവസാനത്തിലാകട്ടെ, അതൊക്കെ ഇൻഷാല്ലാ വിശദമായി നമ്മൾ പിന്നീട് മനസ്സിലാക്കാം. മുഅല്ലൽ ആകാൻ പാടില്ല. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഖിത്താഅുകൾ ഏതായിരുന്നാലും ശരി, അതൊക്കെ തന്നെയും ഈ സ്വഹീഹായ ഹദീസുകളുടെ സനദിൽ വന്നു കഴിഞ്ഞാൽ, അഥവാ ഇങ്ങനെയുള്ള സനദുകൾ മുറിഞ്ഞ പരമ്പരകൾ മുറിഞ്ഞ ഹദീസുകളാണെങ്കിൽ അത് സ്വഹീഹാകാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസുകളുടെ നിബന്ധന പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ ഇത്തിസാല സനദ് ഉണ്ടാകണം എന്ന നിബന്ധന ആദ്യമായി വച്ചത്. ഇത്തിസാല സനദ് ഇല്ലാതെ വന്നാൽ ഹദീസുകൾ ദുർബലമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ നിബന്ധന, ബി നഖലിൽ അദിൽ, അദിലുള്ള ആളായിരിക്കണം. അദിൽ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി നീതിമാൻ എന്നാണ് അർത്ഥമെങ്കിലും ഉസൂൽ ഹദീസിൻ്റെ വിവക്ഷ പ്രകാരം നീതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നേരെ മറിച്ച് പൂർണ്ണമായ മതബോധമുള്ള ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസങ്ങളെ പൂർണ്ണമായും പിൻപറ്റുകയും ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ കൃത്യമായ മതനിഷ്ഠ പുലർത്തുകയും ചുരുക്കത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമായി തിരിയുന്ന അവസ്ഥയുണ്ടാകണം. ഇസ്ലാമിന് പുറത്തുള്ള കാഫറുകളോ അല്ലെങ്കിൽ ബിദഅത്തിൻ്റെ കക്ഷികളോ അല്ലെങ്കിൽ ഫാസിഖുകളോ ആയ ആളുകളൊന്നും തന്നെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ അതെത്ര മുഞ്ചുള്ളതായിരുന്നാലും സ്വീകരിക്കപ്പെടാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അദാലത്ത് റാവി ആദിലായിരിക്കണം, അദാലത്തുള്ളവനായിരിക്കണം എന്ന് പറയാൻ കാരണം. അദാലത്തിൻ്റെ മറ്റൊരു വശമാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, മുറുഅത്തുള്ള ആളായിരിക്കണം. അഥവാ ഒരു വിശ്വാസി തൻ്റെ വാക്കിലും പ്രവർത്തനങ്ങളിലും നടപടിക്രമങ്ങളിലുമെല്ലാം ഒരു മനുഷ്യത്വം പാലിക്കുന്ന, മാനുഷികമായ സ്വഭാവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ പെരുമാറ്റത്തിൽ, അവൻ്റെ ഇടപാടുകളിലെല്ലാം മനുഷ്യന്മാരുടെ പൊതുവെയുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളോ വാക്കുകളോ ഇടപാടുകളോ ഉണ്ടാകാതിരിക്കുകയും വേണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു റാവി ആദിലായ റാവിയായി അറിയപ്പെടുക. കളവ് പറയാതിരിക്കുക, ചതിക്കാതിരിക്കുക, വഞ്ചന നടത്താതിരിക്കുക, ഇസ്ലാമികമല്ലാത്ത വസ്ത്രധാരണരീതികൾ സ്വീകരിക്കുക എന്നിങ്ങനെയുള്ള തെറ്റുകൾ ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ അയാൾ അദാലത്തിൽ നിന്ന് പുറത്തു പോകും എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളോ അതല്ലെങ്കിൽ പെരുമാറ്റങ്ങളോ ഇടപാടുകളോ ഉണ്ടാകാൻ ഈ റാവിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ല. അങ്ങനെ വന്നാൽ അയാളുടെ അദാലത്തിൽ നിന്ന് അയാൾക്ക് വീഴ്ച വരുന്നു. അതോടുകൂടി അങ്ങനെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അദാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഹദീസ് സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഉയരുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ, അത്രയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ അദാലത്തിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഹദീസിൻ്റെ റാവിമാരുടെ കൂട്ടത്തിലേക്ക് കടന്നു കയറാൻ കഴിയുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വളരെ തുച്ഛമായിരിക്കും. അങ്ങനെയുള്ള അത്രയും സൂക്ഷ്മമായ പരിശോധനകളാണ് ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് സ്വീകരിക്കുന്നതിൽ നടത്തിയിട്ടുള്ളത്. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത, മറ്റൊരു സമൂഹത്തിനോ സമുദായത്തിനോ അവകാശപ്പെടാനില്ലാത്ത വിധം നിഷ്കൃഷ്ടമായിട്ടുള്ള പരിശോധനകളും അതേപോലെ തന്നെ മാനദണ്ഡങ്ങളുമാണ് ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ വച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെ ഈ അറിവിൻ്റെയും ഈ വിജ്ഞാന ശാഖയുടെയും മഹത്വം നമുക്ക് വിളിച്ചറിയിക്കുന്നുണ്ട്. രണ്ടാമത്തെ നിബന്ധന നമ്മൾ വിശദീകരിച്ചത് അതിലുണ്ടാകണമെന്നാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ആള് വാബിത്തായിരിക്കണം. ലബത്ത് എന്ന് പറഞ്ഞാൽ പിടുത്തം എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ ഭാഷാപരമായ അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ കേട്ട കാര്യങ്ങൾ, ഹദീസുകൾ തൻ്റെ മനസ്സിൽ പിടിച്ചു വെക്കണം, അഥവാ അവൻ ഹൃദ്യസ്ഥമാക്കി വെക്കണം. അപ്രകാരം തന്നെ തൻ്റെ അടുക്കൽ ലിഖിതമായ അവസ്ഥയിലും ആ ഹദീസുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഹൈഫുലും കിതാബത്തും ഒരേ സമയം ഉള്ള ആളുകളാണ് പൂർണമായ വാബിത്തുകളായ ആളുകൾ എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒരു ഹദീസ് ഒരു ഉസ്താദിൽ നിന്ന് ഒരു ശിഷ്യൻ കേൾക്കുകയാണ്, ആ കേട്ട അതേ രീതിയിൽ തന്നെ ആ ഹദീസുകൾ ഏത് സമയം അയാളോട് ചോദിച്ചാലും ഉദ്ധരിക്കാൻ കഴിയുന്ന വിധം ഹദീസുകൾ മനഃപ്പാടമുണ്ടാവുക, ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതാണ് ലബത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. വളരെ അപൂർവം ചില ആളുകളെ സംബന്ധിച്ച് മാത്രം കഴിയുന്ന കാര്യമാണിത്. ഒരു ഹദീസ് കേട്ടാൽ ആ ഹദീസ് അപ്പടി മനഃപ്പാടമാക്കി അതിൽ ഒരു മാറ്റത്തിരുത്തലുകളും വരുത്താതെ അങ്ങനെ തന്നെ കേട്ടപടി ഉദ്ധരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ലബത്ത് എന്ന നിബന്ധനയുടെ അർത്ഥം. അത് ഇനി ഒരു മനുഷ്യൻ തൻ്റെ ഹിഫ്ളിൽ നിന്ന് ഭംഗിയായി കാര്യങ്ങൾ ഉദ്ധരിക്കുന്നു, പക്ഷേ തൻ്റെ എഴുതപ്പെട്ട ലിഖിതത്തിൽ അതിന് വിരുദ്ധമായ ഹദീസുകളാണ് എഴുതി വച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ താൻ നാവുകൊണ്ട് പറഞ്ഞ് ഉദ്ധരിക്കുന്ന ഹദീസിന് വിരുദ്ധമാണ് തൻ്റെ പക്കലുള്ള ഏട്ടിലെ വരികളെങ്കിൽ അതും ലബത്തിലുള്ള കുറവായിക്കൊണ്ട് പണ്ഡിതന്മാർ മനസ്സിലാക്കും. അപ്പോൾ താൻ എന്താണോ എഴുതി വച്ചത് അത് അങ്ങനെ തന്നെ മാറ്റമില്ലാതെ, ഒരു ചെറിയ തിരുത്തലുകൾ പോലുമില്ലാതെ, വളരെ അപൂർവമായ ചില തിരുത്തലുകൾ ഒഴികെ, മാനുഷികമായ ചില അക്ഷരങ്ങളിൽ വരുന്ന പിഴവുകളോ അല്ലെങ്കിൽ അതിനിസ്സാരങ്ങളായ പിഴവുകളോ അതൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ ഗുരുതരമായ പിഴവുകളോ അല്ലെങ്കിൽ വളരെ വലിയ ആശയ വ്യതിയാനങ്ങൾ വരുന്ന പിഴവുകളോ ഉണ്ടാകാതെ തൻ്റെ ഗ്രന്ഥത്തിലും തൻ്റെ ഹിഫ്ളിലുമുള്ള കാര്യങ്ങൾ ഒന്നായി വരിക എന്നുള്ളതാണ് ലബത്ത് കൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ലബത്തുള്ള ആളുകളിൽ നിന്ന് ലബത്തുള്ള ആളുകൾ അതിൻ്റെ അവസാനം വരേക്കും ഉദ്ധരിക്കുന്ന ഹദീസുകളായിരിക്കണം. ഇതാണ് മൂന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഈ മൂന്ന് നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴേക്കു തന്നെ ഒട്ടുമിക്ക ഹദീസുകളും സ്വഹീഹ് അല്ലാത്ത ഹദീസുകളൊക്കെ വീണുപോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. കാരണം അതിൻ്റെ സനദ് മുത്തസിലാകണം, അതിൻ്റെ റാവിമാർ ആദിലുകളാകണം, അതോടൊപ്പം തന്നെ അതിലും മാത്രം ഉണ്ടായാൽ പോരാ, ലബത്ത് കൂടി ഉണ്ടാകണം. ഇങ്ങനെ ലബത്തും അദാലത്തും ഇത്തിസാലും എല്ലാം കൂടിക്കലർന്ന ഒരു റാവിയാണെങ്കിൽ പോലും ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നേക്കാൾ കൂടുതൽ ഇഫ്ളു കൊണ്ടും അതേപോലെ തന്നെ ഇമാമത്ത് കൊണ്ടും ഹദീസിൻ്റെ രംഗത്തുള്ള പ്രാവീണ്യം കൊണ്ടുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരിക, അതല്ലെങ്കിൽ കുറച്ചാളുകൾ ഉദ്ധരിക്കുന്ന ഹദീസ് അതിനേക്കാൾ കൂടുതൽ കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരായി വരിക, ഇങ്ങനെയൊന്നും എതിരായി വരാൻ പാടില്ല. അതാണ് നാലാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. വലാ യക്കൂനു ശാദ്ദൻ, അത് ശാദ്ദാകരുത്. ശാദ്ദ് എന്ന് പറഞ്ഞാൽ മുഖാലഫത്ത് സിഖ ലിമൻ ഹു ഔസഖ് മിൻഹു, തന്നേക്കാൾ സിഖത്തായ ഔസഖായ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരായിക്കൊണ്ട് ഒരു സിഖത്തായ സ്വീകാര്യനായ റാവി ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കാണ് ശാദ് എന്ന് പറയുക. അപ്പോൾ തന്നേക്കാൾ ഇമാമത്ത് കൊണ്ടും ഇൽമു കൊണ്ടും ഹദീസ് രംഗത്തെ പാഠവും കൊണ്ടും അറിവ് കൊണ്ടും സൂക്ഷ്മത കൊണ്ടുമെല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പണ്ഡിതൻ ഉദ്ധരിച്ച ഹദീസ് താൻ ഉദ്ധരിച്ച ഹദീസിന് എതിരായി വരുന്നു എങ്കിൽ, അതിൽ തന്നേക്കാൾ മുകളിലുള്ള ഹദീസുകൾ, തന്നേക്കാൾ മുകളിലുള്ള വ്യക്തി ഉദ്ധരിച്ച ഹദീസിനെയാണ് പണ്ഡിതന്മാർ സ്വീകരിക്കുക. ഈ ഇയാൾ സിഖത്താണ് അഥവാ സ്വീകാര്യനായ റാവി തന്നെയാണ്, പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തേക്കാൾ സ്വീകാര്യനായ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസിനെയാണ് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഉദ്ധരിച്ച ഹദീസിനെ നമ്മൾ ഷാദ് എന്നാണ് പറയുക. അഥവാ ഒറ്റപ്പെട്ടു വന്ന ദുർബലങ്ങളായ ഹദീസുകൾ, വേറെ ആരും ഉദ്ധരിക്കാത്തൊരു വിഷയം ഇദ്ദേഹം മാത്രം ഉദ്ധരിക്കുന്ന അവസ്ഥയുണ്ടാവുക. അങ്ങനെയുള്ള ഹദീസുകൾ സ്വഹീഹായി വരാൻ പറ്റുകയില്ല, അത് സ്വഹീഹാവുകയുമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം തന്നേക്കാൾ അറിവും പ്രാപ്തിയും കഴിവുമുള്ള ഒരു മനുഷ്യൻ ഉദ്ധരിക്കുന്ന ഹദീസിന് എതിരാണെങ്കിൽ പോലും അയാളുടെ ഹദീസുകൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ മുഹദ്ദിസുകൾ ഇത്രയും സൂക്ഷ്മമായ പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സ്വഹീഹായ ഹദീസ് തന്നേക്കാൾ വിവരമുള്ള ആൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എതിരാകുന്നത് പോലും പരിശോധിക്കുന്ന പണ്ഡിതന്മാർ ഖുർആനിന് എതിരാകുന്നത് പരിശോധിക്കുന്നില്ല എന്ന് വരുമ്പോൾ, എന്ന് ചില ആളുകൾ പറയുന്നു കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന് എതിരാകുന്നു പോകട്ടെ, ഒരു മനുഷ്യൻ തന്നേക്കാൾ കൂടുതൽ ഇമാമത്തുള്ള, തന്നേക്കാൾ കൂടുതൽ കഴിവുള്ള ഒരു മനുഷ്യൻ ഉദ്ധരിക്കുന്ന മുഹദ്ദിസ് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും അത്തരം ഹദീസുകൾ സ്വീകരിക്കാത്ത മുഹദ്ദിസുകൾ ഒരു ഹദീസ് സ്വഹീഹായി വന്ന് അത് ഖുർആനെതിരാണ് എന്ന് വരുമ്പോൾ ഒരു ഇങ്ങനെയാണ് അത് സംഭവിക്കുക. ഒരിക്കലും അത് സംഭവ്യമല്ല. സ്വഹീഹായ ഹദീസുകൾ ഖുർആനെതിരായി വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് ബാലപാഠം പോലും അറിയാത്ത ആളുകൾ പ്രചരിപ്പിക്കുന്ന വിഡ്ഢിത്തമാണ്. ഒരിക്കലും തന്നെ ഒരു ഹദീസ് സ്വഹീഹായി വരണമെങ്കിൽ നമ്മൾ വിശദീകരിച്ചിരിക്കുന്ന നാലാമത്തെ നിബന്ധന ശാദ് ആകാൻ പാടില്ല എന്നതാണ്. ശാദ് എന്ന് പറഞ്ഞാൽ ഖുർആനെതിരാകലിൽ മാത്രമല്ല, ആ ഖുർആനെതിരാകുന്നു പോയിട്ട് താൻ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയേക്കാൾ ഇൽമിലും കഴിവിലും ഇമാമത്തിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ അതിനെതിരാണെങ്കിൽ പോലും അത് സ്വീകാര്യമല്ല എങ്കിൽ പണ്ഡിതന്മാർ അതിനു മുമ്പ് പരിശോധിച്ചിട്ടുണ്ടാവുക ഖുർആനും മറ്റു സുന്നത്തുകൾക്കും എതിരാകുന്നുണ്ടോ എന്നായിരിക്കുമല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്, അങ്ങനെ അവർ പരിശോധിച്ചിട്ടുമുണ്ട്. ആ പരിശോധനകൾക്കും അതേപോലെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾക്കുമൊക്കെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഹദീസുകൾ സ്വഹീഹെന്നും ളഈഫെന്നും വേർതിരിച്ചിട്ടുള്ളതും. അപ്പോൾ ശാദായ ഹദീസുകൾ സ്വഹീഹാകാൻ നിവൃത്തിയില്ല. ഹദീസുകൾ ശാദാവുക എന്ന് പറഞ്ഞാൽ തന്നേക്കാൾ കൂടുതൽ സിഖത്തുള്ള ആ റാവി ഉദ്ധരിച്ച ഹദീസിന് എതിരായിക്കൊണ്ട് തൻ്റെ ഹദീസുകൾ കടന്നു വരിക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ നിബന്ധന പണ്ഡിതന്മാർ പറഞ്ഞത് മുഅല്ലലാകാൻ പാടില്ല, ഇല്ലത്തുകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇല്ലത്തുകളെന്ന് പറഞ്ഞാൽ ന്യൂനത എന്നാണ് ഭാഷാപരമായ അർത്ഥം. പക്ഷേ ഹദീസിൻ്റെ വിഷയത്തിൽ, ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ ഇല്ലത്തുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം പ്രകടമായി കാണാത്ത ചില ന്യൂനതകളുണ്ടാകും. ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തദ്ലീസിൻ്റെ റാവിയായിരിക്കാം, അതല്ലെങ്കിൽ ഹദീസുകളിൽ ഇൻഖിത്താഉകളുണ്ടാകാം, അല്ലെങ്കിൽ ഇർസാലുകൾ സംഭവിക്കാം, മുർസലാകാം. ഇങ്ങനെയുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ചില ന്യൂനതകൾ, ആ ന്യൂനതകളിൽ നിന്ന് പോലും ഹദീസുകൾ മുക്തമാവണം. അപ്പോൾ മാത്രമേ ഒരു ഹദീസ് സ്വഹീഹായി വരികയുള്ളൂ. ഇങ്ങനെയുള്ള ഗോപ്യമായിട്ടുള്ള അതിസൂക്ഷ്മമായ ന്യൂനതകൾ ഉള്ള ഹദീസുകൾ ഒരിക്കലും സ്വഹീഹാവുകയില്ല. അത് എല്ലാ ആളുകൾക്കും കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് കഴിവും അറിവും പ്രാപ്തിയുമൊക്കെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ ഐലലുകളുടെ വിഷയത്തിൽ പ്രത്യേകം ഗ്രന്ഥരചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഇല്ലത്തുകൾ ഇത്തരം ഹദീസുകൾക്കുണ്ടാകരുത്. നിങ്ങൾ നോക്കൂ, ഈ അഞ്ച് നിബന്ധനകൾ ഒത്ത ഹദീസുകൾ മാത്രമേ പണ്ഡിതന്മാർ സ്വഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയുള്ളൂ. ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഹദീസ് മുത്തസിലാകണം, അതിൻ്റെ സനദുകൾ കൂടി വരണം, ഒരിക്കലും മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ വിട്ടുപോവുകയോ കണ്ണികൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. അതിലുള്ള ആളായിരിക്കണം, അഥവാ ഇസ്ലാമികപരമായ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ജീവിതത്തിൽ പുലർത്തുകയും മനുഷ്യത്വത്തിൻ്റെ സംസ്കാരത്തെ നിരക്കാത്ത കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ മുഅ്മിനായിരിക്കണം, വിശ്വാസിയായിരിക്കണം. അപ്രകാരം താൻ ഉദ്ധരിക്കുന്ന ഹദീസുകൾ മനഃപ്പാഠമുണ്ടാവുകയും ആ മനഃപ്പാഠമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്ത വാബിത്തായിരിക്കണം. അതേ പ്രകാരം തന്നെ താൻ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നേക്കാൾ കഴിവും പ്രാപ്തിയും എൽമുമൊക്കെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾക്കെതിരാകാതിരിക്കണം, ശാദാകാതിരിക്കണം. ഗോപ്യമായ അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള ഇല്ലത്തുകൾ പോരായ്മകളില്ലാത്ത ഹദീസുകളാകണം. ഇങ്ങനെയുള്ള ഹദീസുകൾക്കാണ് സ്വഹീഹായ ഹദീസുകൾ എന്ന് പണ്ഡിതന്മാർ പറയുക. ഈ അഞ്ച് നിബന്ധനകൾ എപ്പോൾ ഒരു ഹദീസിൽ പൂർത്തിയാകുന്നുവോ അങ്ങനെയുള്ള ഹദീസുകളെക്കുറിച്ചാണ് പണ്ഡിതന്മാർ ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു ഹദീസ് സ്വഹീഹായി വരിക എന്ന് പറഞ്ഞാൽ അതിൽ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല അടങ്ങിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഒരുപാട് കടമ്പകളും ഒരുപാട് പരിശോധനകളും ഒരുപാട് സൂക്ഷ്മമായ വിലയിരുത്തലുകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഹദീസ് സ്വഹീഹായി വരിക. അതല്ലാതെ ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഖാല റസൂലുള്ളാഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സനദ് അതിനുണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം സ്വഹീഹായി വരുന്നു എന്ന രീതിയിലുള്ള ഒരു ധാരണ ഒരിക്കലും ശരിയല്ല. ഈ അഞ്ച് നിബന്ധനകൾ ഒത്ത ഹദീസുകൾ വളരെ കുറച്ചു മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് മറ്റുള്ള ളഈഫായ ഹദീസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നിരുന്നാലും ഇസ്ലാമിൻ്റെ ഏത് കാര്യത്തിലും, അടിസ്ഥാനപരമായ കാര്യമാകട്ടെ, വിശ്വാസപരമായ കാര്യങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാവട്ടെ, ആചാരങ്ങളാവട്ടെ, വസ്ത്രധാര രീതിയാകട്ടെ, ഇടപാടുകളാകട്ടെ, ഈ വിഷയത്തിലെല്ലാം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിന് മാതൃകയാക്കാൻ പറ്റിയ എല്ലാ രംഗത്തുമുള്ള സ്വഹീഹായ ഹദീസുകൾ നമുക്കിഷ്ടം പോലെ ലഭ്യമാണ്. ആ വിഷയത്തിൽ നമുക്കൊരു പേടിയും ഒരു ബേജാറിൻ്റെയും ആവശ്യമില്ല. നേരെ മറിച്ച്, ഈ നിബന്ധനകൾ, പരിശോധനകൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഒരു ഹദീസ് സ്വഹീഹായി വരികയുള്ളൂ. ഹദീസ് സ്വഹീഹായി വന്നാൽ പിന്നെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. സ്വഹീഹായ ഹദീസുകൾ ഒരിക്കലും അത് തട്ടിക്കളയൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ഹദീസിൻ്റെ സ്വഹീഹാക്കുവാനുള്ള നിബന്ധനകൾ പറയുന്നു. അമ്മൽ ഹദീസ് സ്വഹീ ഫഹുവൽ ഹദീസുൽ മുസ്നദ് അല്ലദി യത്തസ് ലിസ്നാദുഹു ബിനഖലൽ അദ്ലൽ ലാബിദ് അനിൽ അദ്ലൽ ലാബിദ് ഇലാ മുൻതഹാഹു വലാ യകൂനു ശാദൻ വലാ മുഅല്ലലൻ. ഒരു ഹദീസ് സ്വഹീയാകുന്നത് അത് മുസ്നദാകുമ്പോഴാണ്, അഥവാ മുത്തസിര സനദുണ്ടാകണം. ബിനക്കൽ അദ്ലി ആദിലുകളായിരിക്കണം അതിൻ്റെ ഉദ്ധരിക്കുന്ന ആളുകൾ. വാബിത്തായിരിക്കണം, അഥവാ നമ്മൾ വിശദീകരിച്ചു കിതാബത്ത് കൊണ്ടും ഹൈഫത് കൊണ്ടും പൂർണ്ണമായും പിടുത്തമുള്ളവരായിരിക്കണം. അത് അവസാനം വരേക്കുമുള്ള റാവിമാർക്ക് ബാധകമാണ്.
1: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ പ്രോഗ്രാം. ഇന്നത്തെ അൽ ഉസൂൽ പ്രോഗ്രാമിൽ സ്വഹീഹായ ഹദീസ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതോടുകൂടി മോർണിംഗ് വൈബ്സിൻ്റെ വിരാമത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു മോർണിംഗ് വൈബ്സിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാ അല്ലാ, നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അൽഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്തു നബയിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശ സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാന തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അള്ള പറയണത് നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാന തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ഉണ്ടായ 7 എണ്ണം അല്ലെ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കണ്ടു പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്തെത്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷേ ആ സൂര്യൻ പോലും, ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ, ഇപ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെ അതിൽ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികളെ അതിനുള്ളിൽ കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്തെത്തിയിട്ടില്ല. ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെന്തെത്തിയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടുകയാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെ എന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫാസി. കുവൈത്തിൻ്റെതായൊരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങൾ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും മുഅദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക പ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടികളിൽ മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നാം മുസ്ലിമാണോ, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. പ്രിയ നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ജന്മനാ മുസ്ലിങ്ങളായി എന്നുള്ളത് കൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണെന്നും അവൻക്ക് എന്തൊക്കെ ക്വാളിറ്റികളും ക്വാളിഫിക്കേഷനുകളുമാണ് ഉണ്ടാകേണ്ടത് എന്നതും പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മുസൽമാൻ എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായി തീരേണ്ടവനാണ്. കാരണം അത്രത്തോളം അവൻക്ക് അവൻ്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആല ജീവിത പാഠങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തിരു പ്രവാചക വചനങ്ങളും അധ്യാപനങ്ങളിലൂടെ നമുക്ക് നൽകുന്ന സുപ്രധാനമായ കാര്യങ്ങളിൽ ഒരുപക്ഷേ നമ്മൾ ജീവിതത്തിൽ നിസാരമായി കൊണ്ട് കാണുന്ന ഓരോ കാര്യങ്ങളും ഇസ്ലാം എത്രത്തോളം ഗൗരവതരത്തിലാണ് കാണുന്നത് എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് സൂറത്തുൽ ഹുജറാത്തിൻ്റെ 11-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും എന്ന് തുടങ്ങുന്ന ഈ വചനങ്ങളിലൂടെ മനുഷ്യൻ അവൻ്റെ നാവ് കൊണ്ടോ കൈകൾ കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നത് ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് എന്നും ഒരുപക്ഷേ നിങ്ങൾ പരിഹസിക്കപ്പെടുന്ന ആളുകൾ നിങ്ങൾ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായിരിക്കാം എന്നുമുള്ള താക്കീതും മുന്നറിയിപ്പും നിർദ്ദേശവും കൽപ്പനയും നമുക്ക് നൽകുകയാണ്. മാത്രമല്ല വല തൽമിദു അംഫുസകും വല തനാബസു ബിൽ അൽഖാം, നിങ്ങൾ പരസ്പരം ഇരട്ടപ്പേരുകൾ വിളിച്ച് പരിഹസിക്കുന്ന, കളിയാക്കുന്ന, വേദനിപ്പിക്കുന്ന, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നതും ഖുർആനിൻ്റെ കൽപ്പനയാണ്. ഒരു പക്ഷേ മറ്റുള്ളവർ ചിരിക്കുന്നതിന് വേണ്ടി മറ്റൊരാളെ അപമാനിക്കുകയും പരിഹസിക്കുകയും അവഹേളിക്കുകയും പാരവെക്കുകയും ചെയ്യുന്ന സ്വഭാവം മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ കാര്യമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും എത്രത്തോളം ഇസ്ലാം പവിത്രത നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് ഈ ആയത്ത് നമുക്ക് പകർന്നു നൽകുന്നത്. മാത്രവുമല്ല പ്രവാചകൻ്റെ ഹദീസുകളിൽ ഇമാം മുസ്ലിമും ബുഖാരിയും റഹ്മഹുള്ള അവർ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിങ്ങളായ ആളുകൾ അവൻ്റെ നാവിൽ നിന്നും കൈകളിൽ നിന്നും രക്ഷ ലഭിച്ചവനാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ഞാൻ എൻ്റെ നാവിൽ നിന്നും എൻ്റെ കൈകളിൽ നിന്നും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മറ്റുള്ളവൻ സുരക്ഷിതനായിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനൊരു മുസ്ലിമായി മാറുന്നത് എന്നാണ്. മാത്രവുമല്ല യഥാർത്ഥ മുഅ്മിൻ വിശ്വാസി ആരാണ് എന്നത് മറ്റൊരു പ്രവാചക വചനത്തിൽ കാണാം, അൽ മുഅ്മിനു മൻ ആമിനഹു അന്നാസ് അല അംബാലിഹിം വ അംഫുസിഹിം എന്നാണ്. ജനങ്ങളുടെ ധനത്തിനും ജീവനും ആരിൽ നിന്നാണോ സുരക്ഷിതത്വം ലഭിക്കുന്നത് അവനാണ് യഥാർത്ഥ മുഅ്മിൻ വിശ്വാസി എന്നത് പഠിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ നാം ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആ ഒരു നിലവാരത്തിലുള്ള വിശ്വാസിയാകാൻ, മുസ്ലിമാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ്. യഥാർത്ഥത്തിൽ കീഴൊതുങ്ങുന്നവൻ, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവനായി, അനുസരണയുള്ളവനായി, അനുസരണക്കേട് കാണിക്കാത്തവനായി ജീവിക്കുന്ന ഒരാളാണ് യഥാർത്ഥ മുസ്ലിം എന്നാൽ ആ മുസ്ലിമിൻ്റെ ക്വാളിഫിക്കേഷൻ ലഭിച്ച മുസ്ലിമായി മാറാൻ നമുക്ക് ജീവിതം കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല നമ്മുടെ നാവ്, നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ യൽമൻ ലി മാ ബൈന ലഹ്യൈ വമാ ബൈന റിജ്ലൈ അൽമൻ ലഹു അൽജന്ന എന്നാണ്. അഥവാ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനെയും അഥവാ നാവിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെയും അഥവാ ഗുഹ്യാവയവത്തെയും സൂക്ഷിച്ചുകൊള്ളാമെന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പു നൽകിയാൽ അവന് ഞാൻ സ്വർഗം ഉറപ്പു നൽകാമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്ന ഒരു വലിയ സന്ദേശമാണ്. വിശാലമായ അർത്ഥതലങ്ങളുള്ള ഈ ഹദീസിൻ്റെ പാഠങ്ങൾ ജീവിതത്തിലേക്ക് നാം പകർത്തേണ്ടതുണ്ട്. കാരണം നാവ് കൊണ്ട് ഒരു മനുഷ്യനുണ്ടാക്കി വെക്കുന്ന വിപത്തുകൾ, ആപത്തുകൾ അക്രമങ്ങൾ അത് വലുതാണ്. അൽഫിത്തനത്തു അഷദ്ദു മിനൽ ഖത്ൽ എന്ന് പറഞ്ഞല്ലോ. ഒരു ഫിത്നയുടെ പിന്നിൽ ഒരു നാവിൻ്റെ സംസാരമുണ്ടാകും. അത്തരത്തിലുള്ള സംസാരങ്ങൾ വലിയ തിന്മകളിലേക്കും ഉപദ്രവങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും തള്ളിയിടും. നാം ചില പ്രസ്താവനകളെക്കുറിച്ച് അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. ആ പ്രസ്താവന ഒട്ടും ശരിയായില്ല, ആ പ്രസ്താവനകൾ അങ്ങേയറ്റം ഖേദകരം തന്നെ എന്നൊക്കെ നമ്മൾ പല പ്രസ്താവനകളെക്കുറിച്ചും പറയാറുണ്ട്. ഇത് കേവലം പ്രസ്താവനകളല്ല, നമ്മുടെ നാവിൻ്റെ നിയന്ത്രണമില്ലാത്ത തരത്തിലുള്ള ചില പ്രവർത്തനം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ ഗുഹ്യാവയവത്തെക്കുറിച്ചും വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ടു. അതേ, ആ അവയവം മനുഷ്യനെ ഒരു തിന്മയിലേക്ക് നയിക്കുന്ന വലിയ ഒരു ഘടകമാണ് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പ് നൽകിയാൽ അവർക്ക് സ്വർഗത്തിന് ഞാൻ ജാമ്യം നിൽക്കാനും എന്ന് പറയാൻ മാത്രം അത്രയും ഗൗരവമുള്ളൊരു വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, പരലോകത്ത് പാപ്പരാകുന്നവർ ആര് എന്ന്, മുഫ്ലിസ് ആര് എന്ന് പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് ചോദിച്ചപ്പോൾ, അത്തദുറൂനമൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസായത്, തുലഞ്ഞവൻ, ഒന്നും എല്ലാം നഷ്ടപ്പെട്ടവൻ, പാപ്പരായവൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന ചോദ്യത്തിന് അവിടുന്ന് പറയുകയുണ്ടായി. യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ വയഅതി ഖദ് ശതമഹാദ ഖദഫ ഹാദ വഅകല മാല ഹാദ വസഫക ദമഹാദ വളറബ ഹാദ. അഥവാ നമസ്കാരം, നോമ്പും സകാത്തും എല്ലാ പുണ്യപ്രവൃത്തികളും ചെയ്ത മനുഷ്യനായിരിക്കാം, പക്ഷേ വയഅതി ഖദ് ശതമഹാദ, ഒരു മനുഷ്യനെക്കുറിച്ച് ചീത്ത വിളിച്ചു, അവനെ പ്രയാസപ്പെടുത്തി, ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി, അതേപോലെ തന്നെ ധനം അന്യായമായി കൊണ്ടു തിന്നു, രക്തം ചിന്തി, മറ്റുള്ളവനെ ഉപദ്രവിച്ചു. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നാളെ പരലോകത്ത് വന്നാൽ അവൻ്റെ ഇബാദത്തുകൾക്ക് അള്ളാഹിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ടായിരിക്കില്ല എന്നത് ആണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഒരു വിശ്വാസി, ഒരു മുസ്ലിമെന്ന് പറഞ്ഞാൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിനു വേണ്ടി വേഷത്തിലും വിധാനത്തിലും പ്രവൃത്തിയിലും ചമഞ്ഞൊരുങ്ങുന്നതല്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ പണി. മറിച്ച് അവൻ തൻ്റെ നാവുകൊണ്ടും തൻ്റെ കൈകൾ കൊണ്ടും അവയവങ്ങൾ കൊണ്ടുമെല്ലാം മറ്റുള്ളവൻ്റെ മേൽ ഉപദ്രവമുണ്ടാക്കാതെ നല്ലൊരു മനുഷ്യനായി മാറുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായി മാറുന്നത്. ഒരു നല്ല മനുഷ്യനെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം. അള്ളാഹുവിന് കീഴടങ്ങുന്നൊരു മനുഷ്യന് ഈ പറയപ്പെട്ട ഒരു തെറ്റുകുറ്റങ്ങളും ചെയ്യാൻ സാധ്യമല്ല. മറ്റുള്ളവനെ തെറിവിളിക്കുവാനും ചീത്ത പറയുവാനും അവഹേളിക്കുവാനും മോശം പറയുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കുവാനും ആരോപണങ്ങൾ ഉന്നയിക്കുവാനും സാധിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യമാണ്, ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ കൈകൾ കൊണ്ടും നാവുകൊണ്ടും നേരിട്ട് ഉപദ്രവിക്കുന്നതിന് പകരം ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും തുടങ്ങിയ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കലും വ്യാജ പ്രൊഫൈലുകളുണ്ടാക്കി അതിലൂടെ പണം സമ്പാദിക്കുകയും മറ്റുള്ളവരെ ഇച്ഛകളെ ആഗ്രഹങ്ങളെ തട്ടിയെടുത്ത് അവരെ വഞ്ചനയിൽ അകപ്പെടുത്തി വലിയ പണം സമ്പാദിക്കുന്ന മേഖലകളായി മുന്നോട്ടു പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ട്രോളിക്കൊണ്ടും അവരെ പരിഹസിച്ചുകൊണ്ടും മുന്നോട്ടു പോകുന്ന ആളുകളുണ്ട്. ഇവിടെയെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഉപദ്രവങ്ങൾ, ആരോപണങ്ങൾ, ഇതെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. അതുകൊണ്ട് നല്ലൊരു മനുഷ്യനാകണമെങ്കിൽ, നല്ല മുസ്ലിമായി മാറണമെങ്കിൽ തീർച്ചയായും ഈ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ മാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹു ആരൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമാണ്. നാം മുസ്ലിമാണോ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി ഏപ്പിക്കാട്. പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പുറവശമാണ് ഇപ്പം ജെ എൻ യുക്കെതിരെ ഭയങ്കര വിവാദങ്ങളുണ്ടായിരുന്നു. ജെ എൻ യു ഇത്തരക്കാരുടെ ഒരു കേന്ദ്രമാണ്, അവിടെ എന്ത് ചെയ്യുന്നു, ഇതിനെ ബ്രീഡ് ചെയ്യുന്നൊരു സെൻ്ററാണ് എന്ന രീതിയിലുള്ള ഭയങ്കരമായ പ്രചരണങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം അവിടുന്ന് അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഈ പ്രൊഫസേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, സായിബാബ, സായിബാബയൊക്കെ പോലുള്ള ആളുകൾ അവർ അറസ്റ്റ് ചെയ്ത് അവർ ഇപ്പോഴും ജയിലിലാണ് എന്ത് ചെയ്യുന്നത്, കഴിയുന്നത്. അവരെക്കുറിച്ചൊക്കെ പറഞ്ഞത് എന്ത് തന്നെയാണ്, ഇവരെല്ലാം നക്സലേറ്റുകൾക്ക് പിന്തുണ കൊടുക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു നമുക്ക് കണക്ട് ചെയ്യാവുന്നൊരു ഫാക്ടർ ഉണ്ടെന്നർത്ഥം. ഇപ്പോൾ ജെ എൻ യുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ ചെയ്തത്, അവിടെ ഇപ്പോൾ ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുണ്ട്, പുതിയൊരു വി സി വന്നു, ആ വി സിയുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു, നിയമനങ്ങൾ നടക്കുന്നു, അത് ആവശ്യം വേണ്ട യോഗ്യതകൾ പോലും ഇല്ലാത്തവരെയാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ പിന്നെ അരാഷ്ട്രീയ വൽക്കരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിജീവികളെ ചിന്തിക്കുന്നവരെ, സ്കോളേഴ്സിനെ പുറത്തിടുക എന്നുള്ളതാണ്. വളരെ ഒരു ആസൂത്രിതമായ ചില ശ്രമങ്ങളാണ് ഈ ഇത്തരം ലോകങ്ങളിൽ നടക്കുന്നത് എന്നർത്ഥം. എന്തായാലും ഇവരൊരു ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണെന്ന് സ്ഥാപിക്കണം. ഒന്നാമത് ഒരു ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണ്, അവരെന്തല്ല, ഒരു ഇൻ്റലക്ച്വൽ അസറ്റല്ല, രാഷ്ട്രത്തെ സംബന്ധിച്ചോളം ഇൻ്റലക്ച്വൽ ലയബിലിറ്റിയാണ്. അവർ യഥാർത്ഥത്തിലൊരു ഇവിടുത്തെ യൂത്തിൻ്റെ മനസ്സിനെ കറപ്റ്റഡ് ആക്കുന്നവരാണ്. കാരണം ഇപ്പോൾ സി ജെ പിയുടെ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിൻ്റെ പിറകിൽ എന്തായാലും കുറച്ചുകൂടെ നേരത്തെ തന്നെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാശയലോകമുണ്ട്. ആ ആശയലോകം വളരെ പ്രധാനമാണ്. എന്താച്ചാൽ ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് സവർക്കർ വേണമോ അംബേദ്കർ വേണമോ എന്നുള്ളതാണ്. ആ ആ ചോദ്യത്തിന് നമുക്ക് നോക്കിയാൽ കാണാം, ഈ പറയുന്ന കുട്ടികളെല്ലാം ഇവരെല്ലാം അംബേദ്കറിസ്റ്റുകളാണ്. അവർ ഉയർത്തിപ്പിടിക്കുന്നത് അംബേദ്കറെയാണ്. രണ്ടാമത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം വന്ദേ മാതരമുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ മഹാബുദ്ധിജീവികളിൽ പലരൊക്കെ പറയിച്ചാൽ അത് ചൊല്ലിയാൽ എന്താണ് കാരണം, അതിനകത്തുള്ളത് എന്താണ്, നിങ്ങൾ സരസ്വതിയെ വണങ്ങണം, ലക്ഷ്മിയെ വണങ്ങണം എന്നൊക്കെ പറയുന്നതിൽ തെറ്റില്ല. കാരണം അതൊക്കെ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്, അതിൽ മതമൊന്നുമില്ല, അത് സംസ്കാരമാണ്. അതുകൊണ്ട് ആ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒന്നിനെ വണങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ സംസ്കാരം ഇവിടെ ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ആ സംസ്കാരമാണ് തങ്ങളെ കീഴടക്കി ഭരിച്ചത്, ആ സംസ്കാരമാണ് തങ്ങളെ പുഴുക്കളെപ്പോലെ ട്രീറ്റ് ചെയ്തത് എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ സംസ്കാരമല്ല നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് വേണ്ടതെന്ന് അംബേദ്കർ വാദിച്ചത്. അപ്പോൾ അവിടെ ഇവിടെ നടക്കുന്ന രണ്ടാമത്തൊരു പോരാട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിഡൻ കൾച്ചറും കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് വാല്യൂസും തമ്മിലുള്ളതാണ്. ഈ ഏറ്റുമുട്ടലിൽ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ ഇത് വലിയ പ്രഹരശേഷിയുള്ള, സംഘാതശേഷിയുള്ള ഒന്നാണ്. കാരണം തങ്ങളുടെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, തങ്ങൾക്കുള്ള സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഒരു വേണമെങ്കിൽ ഒരു വേട്ടക്കുള്ള ഒരു ഒരുക്കമാണ് അത് എന്ന് പറയുന്ന സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ ഇതിന് കാരണക്കാരായ ബുദ്ധിജീവികളായ ആളുകൾ, ദേശവിരുദ്ധരായ ആളുകൾ എന്ന് സ്ഥാപിച്ചെടുത്ത് അവർക്കെതിരെ ഒരുപക്ഷെ നാളെ ഉള്ള ഒരു വേട്ട നടന്നാൽ പോലും നമ്മൾ സംശയിക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ അത് കൊണ്ട് തന്നെ ഇതൊരു കേവലം പദപ്രയോഗമല്ല, മറിച്ച് ആസൂത്രിതമായി തന്നെ പറഞ്ഞതാണ് എന്ന് കരുതുന്നതാണ് നല്ലത്. ഇനി ഏറ്റവും ചുരുങ്ങിയാൽ ഇത്തരത്തിലുള്ളൊരു ഒരു ചിന്തയെങ്കിലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും അതിലൂടെ ഇവർ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് ദുരുപദിഷ്ടമായ രീതിയിൽ ഈ രാജ്യത്തെ ഒരു നക്സലേറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു പ്രചരണത്തിൻ്റെയെങ്കിലും തുടക്കമാണിത്. എന്തായാലും ഇത് ഭയപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമാണ് എന്നത് വ്യക്തമാണ്.
5: തീർച്ചയായും നിഷാ സൽഫിയിലേക്ക് വരുമ്പോൾ, അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പാറ്റകൾ എന്ന പ്രയോഗത്തിൽ നിന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി പിറവിയെടുക്കുന്നത്. വലിയ വിപ്ലവം യഥാർത്ഥത്തിൽ രാജ്യം അതിലൂടെ സാക്ഷിയാവുകയും ഉണ്ടായി. ഇപ്പോൾ മറ്റൊരു പദപ്രയോഗമാണ് വന്നിരിക്കുന്നത്, ദിമാജി നക്സൽ ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടിയും രൂപീകരിക്കപ്പെടുത്തി. എന്താണ് ഈ പശ്ചാത്തലത്തിൽ പ്രതികരിക്കാൻ?
6: ദിമാഗി നക്സൽ പാർട്ടി എന്നൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കപ്പെട്ടു.
4: ഓ
6: ആണോ? കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അതേ സ്വീകാര്യതയോ അതേ അവസ്ഥയോ ഇതിന് ലഭിക്കണമെന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഗതി രൂപപ്പെട്ടു. ആ രൂപപ്പെട്ടതിനെ ഗവൺമെൻറ് ഭയക്കുകയും ചെയ്യുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് അതിൻ്റെ കാരണം. രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളും യുവാക്കളും ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ അത് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ വലിയ രൂപത്തിൽ ഒരു ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി. അവരതിൻ്റെ ഒരു പ്രയാസത്തെ നേരിട്ടു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. ആ ഭയം ഇപ്പോൾ പുതിയ പാർട്ടി രൂപപ്പെട്ടപ്പോഴും ഇത് ചർച്ചയായപ്പോഴും അവർക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് കിരൺ റിജുവിൻ്റെ ഒരു ഒരു എക്സ് പോസ്റ്റ് കണ്ടിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നുമല്ല. അത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കണം എന്ന് വാദിക്കുന്നവരെയാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. അതല്ലാതെ ഈ ഇൻ്റലക്ച്വൽ ടീമിനെയോ വിദ്യാർത്ഥികളെയോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു നേരത്തെ ഒന്നും കാണാത്ത തരത്തിലുള്ള വിശദീകരണവും ന്യായീകരണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കിരൺ റിജുവിനെ പോലെയുള്ള ഒരാൾ രംഗത്തു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇവിടെ ദിമാഗി നക്സൽ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു തരം ലേബലിംഗ് പൊളിറ്റിക്സാണ്. അത് ഈ മോദി ഗവൺമെൻറ് വന്ന കാലം മുതൽ കഴിഞ്ഞ ഒരു 12 കൊല്ലമായി പല ഘട്ടങ്ങളിലായി പല രൂപത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുടക്കം മുതൽ 2014 മുതൽ അങ്ങനെ തുടങ്ങി ആ സമയം മുതൽ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ വർഗീയ അജണ്ടകൾക്കെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഉയർന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ നിന്നാണ്, വിഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ കുറേ പേരുകൾ, കൊല്ലപ്പെട്ട കുറേ പേരുകൾ നമ്മളവിടെ കേട്ടു. അതുപോലെ അരുന്ധതി റോയിയെ പോലെയൊക്കെയുള്ള ആളുകൾ, അവരവരുടെ അവർക്ക് ലഭിച്ച പല അവാർഡുകളും, ഗവൺമെൻറ് അവാർഡ് ചെയ്ത പലതും അവർ തിരിച്ചു കൊടുത്തു. ആ നിലക്ക് അതിനോട് പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് പ്രതിപക്ഷ പാർട്ടികളും അതല്ലാത്ത സംഘടനകളും പൊതുവിൽ മതേതരത്വത്തെ മുന്നോട്ട് വെക്കുന്ന പല കൂട്ടായ്മകളും വ്യക്തികളും കർഷകരും എല്ലാവരും പല ഘട്ടങ്ങളിലായി ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കും ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയുടെ നയങ്ങൾക്കും രീതികൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഈ ഒരു തരത്തിലുള്ള ലേബലിംഗ് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അർബൻ നക്സൽ എന്ന് വിളിച്ചിരുന്നു. പല നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ഇവർ

0: പോലും ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി നമുക്ക് കാണാൻ സാധിക്കും. കർഷക സമരം ഉണ്ടായപ്പോൾ ഖാലിസ്ഥാനികളാണ്, ഖാലിസ്ഥാൻവാദികളാണ് എന്നാണ് ഇവർ വാദിച്ചത്. ജിഹാദി എന്നതും ജിഹാദി സപ്പോർട്ടേഴ്സാണ് എന്നുള്ളതും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രയോഗമാണ്. അതുപോലെ തന്നെയാണ് ആൻറ്റി ഡെവലപ്മെൻ്റാണ്, ഇവർ വികസന വിരോധികളാണ്, ഇതും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഒരു ഒരു പ്രയോഗമാണ്. അതുപോലെ തന്നെ ആന്തോളൻ ജീവികളാണ്, സമരത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് പറയുന്ന സ്യൂഡോ സെക്കുലറുകളാണ് എന്ന് പിന്നെ തരത്തിലുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ആ നിലത്തുള്ള എന്താ പറയുക ലേബലിംഗ് കാണാൻ കഴിയും. ഖാൻ മാർക്കറ്റ് ഗാങ് എന്ന തരത്തിൽ ലേബലിംഗ് നടത്തിയത് കാണാൻ സാധിക്കും. പ്രസ്റ്റിറ്റ്യൂട്ട് പ്രസ്സിനെ ഇപ്പോൾ പിന്നെ കുറേ ഗോതി മീഡിയ ആക്കി പിടിച്ച് അടക്കി വെച്ച് നിർത്തി, പക്ഷേ ആ തരത്തിലും നേരത്തെയുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. അതായത് ഒരു ലേബലിംഗ് നടത്തി നടത്തും, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇവർ മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഖാലിസ്ഥാനി, ആൻറ്റി നാഷണൽ, പ്രോ പാകിസ്ഥാനി, ജിഹാദി, ഇത്തരം വാക്കുകളൊക്കെ പൊതുവിൽ ആളുകളുടെ മനസ്സിൽ വളരെ വേഗത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ ഒരു ടീമിനെ അത്തരം വാചകങ്ങൾ ഉപയോഗിച്ച് പിന്നെ ലേബൽ ചെയ്യുന്നതിലൂടെ അവർക്കുള്ള ജനപിന്തുണ കുറയും എന്ന ആ ഒരു പിന്നെ പ്രതീക്ഷയാണ് ഗവൺമെൻറ്റിനുള്ളത്. അത് കുറേ കാലം ആ നിലക്ക് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഞങ്ങൾ അവർ എന്ന ഒരു ഒരു ബൈനറി ഒരു ഒരു എന്താ പറയുക രണ്ട് വിഭാഗങ്ങളാക്കി പിന്നെ നിർത്തി ആ രണ്ടാമത്തെ വിഭാഗത്തെ അവർ വികസനത്തിനെതിരാണ്, അവർ ദേശത്തിനെതിരാണ്, അവർ രാജ്യ താല്പര്യത്തിനെതിരാണ് എന്ന് പറയുന്നതിലൂടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ വളരെ സിമ്പിളായി നടത്തി കൊണ്ടുപോകാനും ഈ ഒരു ലേബലിന് ഇങ്ങനെ അകത്തേക്ക് വരാതിരിക്കാൻ പൊതുസമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു തരത്തിലാണ് കാര്യങ്ങളെ ഇവർ കണ്ടിരുന്നത്. അതിന് വിപരീതമായിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രൂപത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു അക്കൗണ്ട് തുടങ്ങി, അതിനെ മുഴുവൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഏറ്റെടുത്തു. അത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായി. ഒരു നിലക്കും അമർച്ച ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ സമരം ജന്തർ മന്തർ ഡൽഹിയിൽ നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ഞാൻ പറയുന്നത് കുറേ കാലമായി ലേബലിംഗ് നടത്തി തങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇനി അങ്ങനെ മുന്നോട്ട് പോവുകയില്ല എന്ന ഒരു വലിയ പ്രതീക്ഷ ഇന്ത്യ രാജ്യത്തിന് നിലവിൽ ഈ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ്. ഇതിനനുസരിച്ച് പ്രതിപക്ഷത്തിന് ഉയരാൻ സാധിക്കുക എന്നതാണ് ഇനി യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത്. അതായത് എന്തൊരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും അത് ക്യാഷ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു സംഗതി ഇവിടെ വർക്കൗട്ടാകണം. അതിന് കഴിയുക നിലവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിപക്ഷ സംവിധാനങ്ങൾക്കേ കഴിയുള്ളൂ. ആ നിലയിലേക്ക് ഉയരാൻ കോൺഗ്രസ്സിനോ പ്രതിപക്ഷ കക്ഷികൾക്കോ കഴിയുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം പിന്നെ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും അവസാനം സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട സമയത്ത് AICCയിലെ പതാക ഉയർത്തിൽ വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സോണിയാഗാന്ധി പറയുന്ന അവസ്ഥ ഉണ്ടായി. ഖാർഗെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിപ്പം കേസിലേക്ക് പോകാൻ പോകുന്നു. സ്വാഭാവികമായും അതിൻ്റെ അവസാന അടുത്തൊരു ഘട്ടം അതായിരിക്കും, അതൊരു കേസായി മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. ഇത്രയെല്ലാം ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അവിടെ ഒരു ജാഗ്രത പാലിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നത് നമുക്കൊരൽപ്പം നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത് ഏത് ലേബലിംഗ് നടത്തിയാലും അതിനെയെല്ലാം മറികടന്ന് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും പുറത്തേക്ക് വരും. അത് ഈ ഗവൺമെൻറ്റിനൊരു ഭീഷണിയാകും. പക്ഷേ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പ്രതിപക്ഷത്തിന് അത് എത്ര കണ്ട് ക്യാഷ് ചെയ്യാൻ കഴിയും എന്നതിലായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് വരുന്നത്. അതിനനുസരിച്ച് ഉയരാൻ പ്രതിപക്ഷത്തിന് കഴിയണമെന്നതാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്ക് എത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം ആതുര സേവന രംഗത്തെ ഒട്ടേറെ അറിവുകൾ സമ്മാനിക്കുന്ന ആരോഗ്യ വിചാരം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസ്വബിഹി അജ്മാഇൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിൻ്റെ ആധാരം ആണ് അവൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല്ലുകൾ, അതായത് ദന്തം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ദന്തം നമുക്ക് ഭക്ഷണങ്ങൾ ചവച്ചരക്കാനും എല്ലാം വളരെ അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ദന്ത സംരക്ഷണം, അതല്ലെങ്കിൽ പല്ലുകളുടെ സംരക്ഷണം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ ചർച്ചയിൽ നമ്മുടെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് ഡോക്ടർ ഹാഫിസ് അഹമ്മദ്, മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ സിറ്റി ഡെൻ്റൽ ക്ലിനിക്കിലെ ഡെൻ്റൽ സർജനാണ് അദ്ദേഹം. ഡോക്ടർ ഹാഫിസ് അഹമ്മദിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, നമുക്ക് ദന്താരോഗ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ശ്രോതാക്കൾക്ക് വേണ്ടി സാർ അതൊന്ന് പറഞ്ഞു നന്നായി.
4: ദന്താരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വലിയൊരു, വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു മേഖലയാണ്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, പല ആളുകളും അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അൽഹംദുലില്ലാ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ അതിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഒരു ആരോഗ്യ നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും പല്ലുകൾ തന്നെയാണ്. മുൻപല്ലുകൾക്ക് വളരെ ഏറെ പ്രാധാന്യം അതിലുണ്ട്. അതുപോലെ തന്നെ അണപ്പല്ലുകൾ ഒരു പരിധിവരെ നേരത്തെ പോകുമ്പോൾ എപ്പോഴും നമ്മളെ കവൾ ഒട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ രൂപത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലുപരി നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല എന്നുള്ളത് പല്ലുകൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ ആരോഗ്യകരമായി ജീവിക്കുവാൻ വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് കൃത്യമായി ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണം അതിൻ്റെ ശരിയായ രീതിയിൽ ദഹനം നടന്നുകൊണ്ട് അതിൽ നിന്ന് കിട്ടേണ്ട എനർജി അല്ലെങ്കിൽ ഊർജം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത് നമ്മൾ എന്താണ് ചവച്ചരച്ച് വായിൽ വെക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാവുകയും നമ്മുടെ വായിലെ നാവും അതുപോലെ തന്നെ ഉമിനീരുകളൊക്കെ കൂടി അതൊരു പ്രത്യേക ബോൾ രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ വയറ്റിലേക്ക് എടുക്കുന്നത്. അങ്ങനെ കൃത്യമായി അരഞ്ഞ ഭക്ഷണം വയറ്റിലെത്തുമ്പോഴാണ് അതിൻ്റെ ഡൈജഷൻ കൃത്യമായിട്ട് വയറ്റിൽ നിന്ന് നടക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ് പ്രായമായ ആളുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു രോഗമാണ് അസിഡിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ, പിന്നെ വയറുവേദന. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകം ഒരു 40-45 വയസ്സാവുമ്പോഴേക്കും അണപ്പല്ലുകൾ പോവുകയും കൃത്യമായി ഭക്ഷണം കഴിക്കാൻ ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരക്കുന്നതിന് പകരം വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് വയറ്റിലേക്ക് എടുക്കുകയും അപ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി വയറ്റിൽ നിന്ന് HCL പോലത്തെ ദ്രാവകം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും എപ്പോഴും വയറൊരു അസിഡിക് നേച്ചറായിട്ട് നിന്ന് എപ്പോഴും അസിഡിറ്റി പോലുള്ള രോഗങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൽ ഇതുപോലെ തന്നെ കുട്ടികളിലും ഉള്ളൊരു പ്രശ്നമാണ് പാൽപ്പല്ലുകളിൽ വരുന്ന രോഗങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ചികിത്സിക്കാതെ അത് പറഞ്ഞു വരാനുള്ളതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് കുട്ടികളെ പ്രയാസപ്പെടുത്തുന്ന ഒരു രീതി, അതൊരു വേറൊരു മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാലും പറഞ്ഞു പോവാണ്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയത്ത് കൃത്യമായി ഭക്ഷണം ചവക്കാൻ പറ്റാതാവുകയും കുട്ടികളുടെ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറയുന്ന രീതി കണ്ട് ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട വൈറ്റമിൻസും കാര്യങ്ങളും കിട്ടാതാവുകയും വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാതെ വരുന്ന അസുഖങ്ങളും കൂടുതലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ മറ്റ് ശരീരത്തിലെ അവയവങ്ങളെ പോലെ, കണ്ണുകളെ പോലെ, കാതുകളെ പോലെ, അല്ലെങ്കിൽ കൈകാലുകളെ പോലെ തന്നെ വളരെ ശ്രദ്ധ കൊടുത്ത് പരിചരിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ പല്ലുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് അതിൻ്റേതായ സീരിയസ്നെസ് കണ്ടുകൊണ്ട് നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ട് അതൊരിക്കലും ഒരു 40 വയസ്സ് വരെ അല്ലെങ്കിൽ 45 വയസ്സ് വരെ അല്ല, നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ ആ പല്ലുകളെ നമുക്ക് ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
3: നമുക്കറിയാം പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മുഖ്യഭാഗം അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പല്ല് തേക്കുക എന്നുള്ളതാണ്, ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ഒരു ദിവസം എത്ര തവണ ബ്രഷ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ?
4: ഒരു വ്യക്തി എത്ര തവണ ഒരു ദിവസം ബ്രഷ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ എന്തിനാണ് ബ്രഷിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. പലപ്പോഴും ആളുകളുടെ ബ്രഷിങ്ങിൻ്റെ ചില രീതികൾ കാണുമ്പോൾ നമ്മൾ നമുക്ക് തോന്നിപ്പോകും പല്ലുകളെ വെളുപ്പിച്ചെടുക്കാനാണോ ബ്രഷിംഗ് ചെയ്യുന്നതെന്ന്. ഒരിക്കലും പല്ലുകളെ ബ്രഷിംഗ് ചെയ്തതുകൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല, അതിനുള്ള ചികിത്സകൾ വേറെ തന്നെയുണ്ട്. പല്ലുകൾ നമ്മൾ വൃത്തിയാക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായ കഴുകും. വായ കഴുകി കഴിഞ്ഞാലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവനായിട്ട് വായന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ അത് പല്ലുകളുടെ ആ ഒരു ഘടനക്കനുസൃതമായി പല ഭാഗങ്ങളിലും അത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭക്ഷണം അടിഞ്ഞു കൂടിയ ഭക്ഷണം ആണ് പിന്നീട് ഒരു ഇത്ര മണിക്കൂറുകൾ നിന്ന് കഴിഞ്ഞാൽ അതിൽ പല്ല് കേടാക്കുന്ന പല്ല് പോടാക്കുന്ന ബാക്ടീരിയകളും അതുപോലെ മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളൊക്കെ വന്നിട്ട് നമ്മളെ പല്ലുകളുടെ ആരോഗ്യം മോശമാക്കുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മുടെ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ബ്രഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് ഏറ്റവും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ എത്ര തവണ ബ്രഷിംഗ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത്രയും തവണ ബ്രഷിംഗ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല രീതി. പക്ഷേ നമ്മുടെ പലപ്പോഴും നമ്മുടെ ഒരു ജീവിതശൈലിയും അതുപോലെ ജോലി തിരക്കുകളും മറ്റ് തിരക്കുകളും കാരണം ഇപ്പോൾ നമ്മളൊരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ പല സമയങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും തവണ ചിലപ്പോൾ ബ്രഷിംഗ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് നമ്മൾ കൃത്യമായ 2 നേരത്തെ ബ്രഷിംഗ്, അതൊന്ന് രാവിലെയാണ്, ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രാത്രിയാണ്. ആ രാത്രിയുള്ള ബ്രഷിംഗ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ പിന്നെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അങ്ങനെ 2 തരത്തിൽ മിനിമം എല്ലാ ആളുകളും കൃത്യമായിട്ട് ബ്രഷിംഗ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി.
3: ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ ബ്രഷും പല രീതിയിൽ പല ഇതിലൊക്കെയുള്ള ബ്രഷുകളും അവൈലബിൾ ആണ്. സത്യത്തിൽ ഇത് ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്?
4: തീർച്ചയായും ബ്രഷിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 വസ്തുക്കളാണ് ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും. അതിൽ നമ്മൾ ടൂത്ത് പേസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടൂത്ത് പേസ്റ്റ് ജനറലി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റാണ്. ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റ് തന്നെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉള്ളതാണ്. അത് നോർമലി നമ്മളെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്കറിയാവുന്ന നോർമലി അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളിലൊക്കെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉണ്ട്. അത് കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്തമായ അളവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നമ്മളെപ്പോഴും കുട്ടികളുടെ ടൂത്ത് പേസ്റ്റും അതിൻ്റെ മുകളിലുള്ള മുതിർന്ന ആളുകൾക്കൊക്കെ നോർമലി നമ്മൾ വാങ്ങിക്കുന്ന ടൂത്ത് പേസ്റ്റുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ പിന്നെ രോഗികൾക്കനുസരിച്ച് ചില രോഗികൾക്ക് നമുക്ക് സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഫ്ലൂറോസിസ് പോലുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് നോൺ ഫ്ലൂറിനേറ്റഡ് ഫ്ലൂറൈഡ് കണ്ടൻറ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ രോഗികൾക്ക് അനുസൃതമായി ചില മാറ്റങ്ങൾ അതിലുണ്ടെങ്കിലും ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റുകളാണ്. അതായത് നോർമലി അവൈലബിൾ ആയിട്ടുള്ള പേസ്റ്റുകളൊക്കെ അതുണ്ടാവും, നമുക്കത് അതിൻ്റെ കണ്ടൻസിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഫ്ലൂറൈഡിന് എപ്പോഴും നമ്മളെ പല്ല് കേടാക്കുന്ന ബാക്ടീരിയകൾക്കെതിരെ ആക്ട് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ട് അത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ ബ്രഷിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ബ്രഷ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ബ്രഷ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 4 തരത്തിലാണ് നമ്മൾ അതിനെ പ്രധാനമായിട്ടും നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ അത് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അതിൽ അതിൻ്റെ നാരുകളാണ് ബ്രിസിൽസ് എന്ന് പറയും, പല്ല് തേക്കുന്ന ആ ഭാഗം. അത് ഹാർഡ് വരുന്നുണ്ട്, മീഡിയം വരുന്നുണ്ട്, സോഫ്റ്റ് വരുന്നുണ്ട്, അൾട്രാ സോഫ്റ്റ് വരുന്നുണ്ട്. ഈ 4 ടൈപ്പായിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മളേതാണ് ഉപയോഗിക്കാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും മനസ്സിലൂടെ പോകുക ഒന്നല്ലെങ്കിൽ ഹാർഡ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ആയിരിക്കും. കൂടുതൽ ആളുകളും ഉപയോഗിച്ച് കാണുന്നതും അങ്ങനെയാണ്. എന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ഹാർഡോ മീഡിയം അല്ല, നമ്മൾ ഉപയോഗിക്കേണ്ടത് സോഫ്റ്റ് ടൂത്ത് ബ്രഷാണ്. സോഫ്റ്റ് ബ്രിസിൽ, സോഫ്റ്റ് നാരുകളോട് കൂടിയ ടൂത്ത് ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ തന്നെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രോഗികൾക്ക് അനുസൃതമായി ചിലപ്പോൾ അൾട്രാ സോഫ്റ്റോ അല്ലെങ്കിൽ മീഡിയമോ കൊടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ വരുന്ന രോഗികൾക്ക്, അങ്ങനെ പറയുന്ന രോഗികൾക്ക് അത് ഉപയോഗിക്കാം എന്നല്ലാതെ ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് നമ്മൾ അതിൽ സോഫ്റ്റ് ബ്രിസിലായിട്ടുള്ളതാണ്. അതിനൊരു പ്രധാന കാരണം ഹാർഡ് ബ്രഷൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഒരു 40 വയസ്സിൻ്റെ മുകളിലായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ മോണയുടെ ഈ നമ്മുടെ അണപ്പല്ലുകളുടെ സൈഡ് വശങ്ങളിൽ ഒരു കുഴി പോലെ വന്നിട്ടുണ്ടാവും. അത് ഇനാമൽ വർഷങ്ങളോളം നമ്മൾ 2 നേരമോ അല്ലെങ്കിൽ 3 നേരമൊക്കെ വെച്ച് ബ്രഷിംഗ് ചെയ്യുകയും അത് 3-4 മിനിറ്റുകളെടുത്തൊക്കെ ബ്രഷിംഗ് ചെയ്യുമ്പോൾ ഇനാമൽ നമ്മൾ പല്ല് ക്ലീൻ ആവുന്നതോടുകൂടി നമുക്ക് എന്നേക്കും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഇനാമൽ അല്ലെങ്കിൽ പല്ലുകളുടെ ഇനാമൽ ഒരു പരിധി വിട്ട് തേഞ്ഞു പോകുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ രോഗം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സോഫ്റ്റ് ബ്രിസിൽ, സോഫ്റ്റ് ആയി കഴിഞ്ഞാലുള്ളൂ ഇതേപോലെ തന്നെ നമ്മുടെ പല്ലുകളുടെ ഘടന എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളും പല കുഴികളും അതുപോലെ 2 പല്ലുകൾക്കിടയിൽ ഗ്യാപ്പുകളൊക്കെ ഉള്ളതാണ്. അതിലേക്കൊക്കെ നാരുകൾ ഇറങ്ങി ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ കട്ടി കുറഞ്ഞ ബ്രഷുകളാണ് അതിന് അനുയോജ്യമായിട്ടുള്ളത്. അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് എപ്പോഴും ഒരു ടൂത്ത് ബ്രഷ് നമ്മൾ എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളതും ഒരു സംശയമാണ്. അതിൻ്റെ സാധാരണ അതിൽ വരുന്നത് പിന്നെ 3 മാസം എന്നുള്ളതാണ് പറയാറ്. അപ്പം നമ്മളൊരു മാനദണ്ഡമാക്കി എടുക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ബ്രഷുകളുടെ ആ ബ്രിസിൽസ് അല്ലെങ്കിൽ ആ നാരുകൾ വളഞ്ഞു തുടങ്ങും, അതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് വളഞ്ഞ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു രൂപമാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയാൽ പിന്നെ ആ ബ്രഷുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്, ആ ബ്രഷ് മാറ്റിയിട്ട് പുതിയ ബ്രഷ് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്.
3: സാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2-3 കാര്യം സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ജനറലി ആളുകൾ യൂസ് ചെയ്യേണ്ട പേസ്റ്റിനെ കുറിച്ച്, ഫ്ലൂറിനേറ്റഡ് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണക്കാരനെ എപ്പോഴും എനിക്ക് തോന്നുന്നത് പല ആളുകളും ഹാർഡിലേക്കാണ് ആദ്യം പോകാറുള്ളത് എന്നാണ്. അപ്പോൾ അത് സോഫ്റ്റോ അൾട്രാ സോഫ്റ്റോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് ഞാൻ സാറ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ ബ്രഷിൻ്റെ ഒരു കാലാവധി, നമ്മൾ എത്ര കാലം യൂസ് ചെയ്യും എന്നുള്ളത് ഇന്ന് പല ആൾക്കാരും നെവർ മൈൻഡായിട്ട് കൊണ്ടുപോകുന്നതാണ്. പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണ ആളുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു രൂപമാറ്റം വരുന്ന സമയത്ത് നമുക്കത് മാറ്റാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണയായിട്ട് ഇപ്പോൾ നമുക്കറിയാം പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പല്ല് തേക്കേണ്ട ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ രീതി ഒന്ന്
4: ഇതും നമ്മൾ ശരിക്കും നമ്മൾ ഒന്ന് തിരുത്തേണ്ട, പല ആളുകളും തിരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ് പല്ല് തേക്കേണ്ട രീതി. ഇത് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മളോട് രോഗികളൊന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ പല്ല് തേക്കുന്നത് ഞാനാണ്, ഞാൻ കുറേ കാലങ്ങളായിട്ട് 3 തവണയൊക്കെ ബ്രഷ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ 2 തവണ എന്തായാലും ചെയ്യും, പക്ഷെ ഏറ്റവും കൂടുതൽ പല്ലിന് കേടുള്ളതും എനിക്ക് തന്നെയാണ്, അത് കൂടുതൽ ബ്രഷിങ് ചെയ്തിട്ടാണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പല രോഗികളുടെ പ്രയാസങ്ങളാണത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അവരോട് ചോദിക്കും, നിങ്ങൾ പല്ല് തേക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ പലപ്പോഴും അത് ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ക്വാണ്ടിറ്റിയേക്കാളും നമ്മൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു കുറേ തവണ ചെയ്യുന്നതിലുപരി ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി വളരെ ക്വാളിറ്റിയോടുകൂടി ഒരു പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ പല്ല് തേക്കുന്ന രീതി പലപ്പോഴും നമ്മൾ പഠിച്ചെടുക്കുന്നത് ഒന്നല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കളുടെ നിന്ന് അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങളുടെ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അടുത്ത് നിന്നൊക്കെ ആയിരിക്കും. ഇന്ന് നമുക്ക് ഒരുപാട് പിന്നെ കൃത്യമായ പല്ല് തേക്കേണ്ട രീതി കണ്ടെത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് എന്തെങ്കിലും മാറ്റം അതിൽ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആമുഖമായി പറയാനുള്ളത്. ഇനി പല്ല് തേക്കുന്ന രീതിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലൊരു ഭാഗമാണ്, നമ്മൾ ഡെയിലി നമ്മൾ വൃത്തിയാക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആ പല്ലുകളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഒന്ന് ഈയൊരു പിന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒഴിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞാനതൊന്ന് വിശദീകരിക്കാം. ഒന്ന്, നമ്മൾ പുറമേ നിന്നൊരാൾ നമ്മളെ നോക്കുമ്പോൾ കാണുന്ന ഒരു ഭാഗമുണ്ട്, അതായത് പുറകുവശം. അത് നമ്മൾ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ആ ഒരു ഭാഗമുണ്ട്. ഈ അണപ്പല്ലിൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയി ഫ്രണ്ട് ഭാഗവും അതുപോലെ ലെഫ്റ്റ് സൈഡും, ഇതിനൊക്കെ പുറകുവശമുണ്ട്. അതായത് പുറമേ നിന്ന് കാണുന്ന ഒരാൾ, നമ്മൾ വായ ചുണ്ട് തുറന്നു കഴിഞ്ഞാൽ കാണുന്നൊരു ഭാഗം, ചിരിക്കുമ്പോഴൊക്കെ കാണുന്നൊരു ഭാഗം, അതേപോലെ അതേ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഉൾവശം. ഉൾവശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് താഴെയുള്ള വരിയിലാണെങ്കിൽ നമ്മളെ നാവ് റെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ, അതുപോലെ മുകളിലാണെങ്കിൽ നമ്മളെ അണ്ണാക്കിൻ്റെ ആ ഒരു ഭാഗം. അതും ഈ പറഞ്ഞ പോലെ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ഉണ്ട്. പിന്നെ വരുന്ന മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചവക്കുന്ന ഭാഗമാണ്. ചവക്കുന്ന ഭാഗങ്ങൾ നമ്മൾ പല്ലുകൾ നമുക്ക് രണ്ടായി വേർതിരിക്കുമ്പോൾ മുൻപല്ലുകളും അണപ്പല്ലുകളുമായിട്ട് വേർതിരിക്കുക. അണപ്പല്ലുകൾ എപ്പോഴും ചവക്കാനുള്ളതാണ്. അപ്പോൾ അത് പരന്ന പ്രതലായിരിക്കും, അതിൽ പിന്നെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും, അത് കടിക്കുന്ന ആ ഒരു രീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഭാഗമുണ്ട് ചവക്കുന്ന പരന്ന പ്രതലം. അത് മുൻവശത്തെ പല്ലുകൾക്ക് അത് ചെറിയൊരു ഭാഗമായിരിക്കും, കാരണം കടിക്കാനുള്ള പല്ലുകളായതുകൊണ്ട് കുറച്ച് ഷാർപ്പായിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാ ആളുകൾക്കും അറിയാം. ഇനി ഇതല്ലാത്തൊരു ഭാഗമുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പല്ലുകൾ എല്ലാം തമ്മിൽ സെപ്പറേറ്റ് സെപ്പറേറ്റാണ്, പക്ഷേ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പല്ലുകളുടെ ഇടയിലൊരു സ്പേസ് ഉണ്ട്, അത് വളരെ ശ്രദ്ധയോടുകൂടി ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അതൊരിക്കലും നമ്മളെ സാധാരണ ടൂത്ത് ബ്രഷ് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയൂല. അതിന് നമ്മൾ ഡെൻ്റൽ ഫ്ലോസ് പോലത്തെ സംഭവങ്ങൾ എടുത്തിട്ട് ഞാൻ ഇതിൽ വിശദീകരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ബ്രഷ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഈ ബ്രഷിങ് ചെയ്യുമ്പോൾ സാധാരണ വരുന്ന കുറേ പിന്നെ ചെയ്തു വരുന്ന രീതികൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു എൻ്റെ ശബ്ദം ശ്രയിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത് അതിൽ എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ തിരുത്തിപ്പോയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പല്ലുകളെ പിന്നെ പല്ലുകളെ ആരോഗ്യം അല്ലെങ്കിൽ പല്ല് പോടാകുന്നതോ മോണരോഗങ്ങളോ ഒക്കെ തടയാമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അണപ്പല്ലുകളിൽ നിന്ന് തുടങ്ങും. മുകളിലെ ഏരിയയിൽ അണപ്പല്ലിൽ നമ്മൾ ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രഷിൻ്റെ നാരുകൾ ഏകദേശം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് പല്ലിൽ പിന്നെ വന്ന് നിൽക്കും. ഏറ്റവും അറ്റത്തെ അണപ്പല്ലിൽ നിന്ന് തുടങ്ങുകയാണ് ഈ റൈറ്റ് സൈഡിൽ നിന്ന്. എന്നിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ടാണ് ബ്രഷിങ് ചെയ്യുക, ഉള്ളിലോട്ടും പുറത്തോട്ടും. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് മൈൽഡ് റൊട്ടേഷനാണ്, ഒരു റൗണ്ട് മോഷനിലാണ് ചെയ്യേണ്ടത്. ഈ റൗണ്ട് മോഷനിൽ ചെയ്തെങ്കിലുള്ളൂ പല്ലുകളുടെ ഇടയും മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പുറം ഭാഗങ്ങളും ഒക്കെ ക്ലീനായി വരുള്ളൂ. അതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് ചെയ്ത് നമ്മൾ ആ മൂന്ന് പല്ലിന്ന് ഇപ്പുറത്തെ മൂന്ന് പല്ലിലേക്ക് കൊണ്ടുവന്ന് മുൻവശത്തേക്ക് കൊണ്ടുവന്ന് മുൻവശത്തെത്തുന്ന സമയത്തും നമ്മൾ ഈ റൊട്ടേഷനാണ് ചെയ്യേണ്ടത്. സാധാരണ കണ്ടുവരുന്നത് പിന്നെ റൈറ്റ് ലെഫ്റ്റ് മോഷനിലാണ്, അതായത് വലത്തോട്ടും ഇടത്തോട്ടും ചെയ്യുന്ന രീതിയാണ് ചെയ്യേണ്ടത്, ചെയ്ത് കാണുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റായ രീതിയാണ്. അപ്പോൾ അവിടെയും റൊട്ടേഷനോ അല്ലെങ്കിൽ മുകളിലോട്ടും താഴോട്ടുമുള്ള മോഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴുള്ള പല്ലുകളുടെ ഇടയും ഈ പറഞ്ഞ പോലെ മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ആവുള്ളൂ. അത് നമ്മൾ ഇതേ ഇതേ സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്കും റിപ്പീറ്റ് ചെയ്യുക. ഇത് മുകളിലെ ഏരിയയിലും താഴത്തെ ഏരിയയിലും പുറമെ കാണുന്ന പല്ലുകളിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ ഉൾവശം ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഉൾവശം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ വായലിൽ അഴുക്കടിഞ്ഞു കൂടുന്നത് താഴെ വരിയിലെ മുൻപല്ലുകളുടെ ഉള്ളിലെ ഭാഗമാണ്, അതായത് നമ്മൾ താഴെ ഏരിയയിലെ മുൻവശത്തെ പല്ലുകളുടെ ഉൾഭാഗം. അപ്പോൾ ആ ഭാഗം നമ്മൾ ബ്രഷ് കുത്തനെ പിടിച്ചുകൊണ്ട് താഴക്കും മേലക്കും ആക്കിയിട്ട് കുറച്ച് സമയം എടുത്ത് എപ്പോഴും ബ്രഷിങ് ചെയ്യുമ്പോൾ കണ്ണാടിയിൽ നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് എല്ലാ ഭാഗവും ക്ലീൻ ആവുന്നുണ്ടോ നോക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഉൾഭാഗം, നാവുകൾ പിന്നെ റെസ്റ്റ് ചെയ്യുന്ന ആ ഉൾഭാഗവും ഇതുപോലെ തന്നെ ബ്രഷിങ് ചെയ്യേണ്ടതുണ്ട്. അവിടെയും അഴുക്ക് നല്ലോണം ഇരിക്കും. അത് മുകളിലെ ഏരിയയിലും അണ്ണാക്കിൻ്റെ ആ ഭാഗങ്ങളും ക്ലിയർ ചെയ്യുക. പിന്നെ ചവക്കുന്ന ഭാഗം നമ്മളെല്ലാവരും സാധാരണ ചെയ്തു വരുന്ന രീതി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഇത്ര ഇങ്ങനെയാണ് പിന്നെ ബ്രഷിങ് ചെയ്യേണ്ട രീതി. അത് നമ്മൾ കുറച്ച് രാത്രി കുറച്ച് സമയം എടുത്തിട്ടും പിന്നെ അതുപോലെ ശരിക്കും ശാസ്ത്രീയ സമയം എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റാണ് ബ്രഷിങ് ചെയ്യേണ്ടത്. പക്ഷേ രണ്ട് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ കൃത്യമായി ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മൂന്നോ മൂന്നര മിനിറ്റോ ഒക്കെ വരെ എടുക്കാം. പക്ഷെ അതിലേറെ സമയം എടുത്തിട്ട് ചെയ്യുന്നത് എപ്പോഴും അപകടം ഉണ്ടാക്കുന്നുള്ളതാണ്.
3: ഓക്കെ, നമുക്ക് അറിയാം പല്ല് തേക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട ഒന്നാണ് വായയിലെ നാവ് കൂടി. അപ്പോൾ ഈ നാവ് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്ന് വളരെ ചുരുക്കിയൊന്ന് പറയാം.
4: ഈ നാവ് ക്ലീനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നാവ് ക്ലീനിങ് എന്നുള്ളത് ഒഴിവാക്കി നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ട, നാവ് ടങ്ക് ബ്രഷിങ് എന്നാക്കിയാൽ പ്രശ്നം തീർന്നു. കാരണം നാവ് ഒരിക്കലും ഒരു പിന്നെ ടങ് ക്ലീനറോ മെറ്റൽ ടങ് ക്ലീനറോ പ്ലാസ്റ്റിക് ടങ് ക്ലീനറോ ഒന്നും ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്, അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള കുറേ പിന്നെ വസ്തുക്കളാണ് ഉള്ളത്. നമ്മൾ ടേസ്റ്റ് നമുക്ക് കിട്ടണ്ടേ, രുചി കിട്ടണ്ടേ. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ വെച്ചിട്ട് ടങ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ബ്രഷ് ചെയ്താൽ മതി. ചില ബ്രഷിൻ്റെ പുറകിൽ ഒരു ഇത് വരാറുണ്ട്, അല്ലെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് വല്ലാതെ പിന്നെ ഹാർഡാക്കി ചെയ്യേണ്ട കാര്യമില്ല. വളരെ മൃദുലമായിട്ട് ടങ് ഒന്ന് ബ്രഷ്. അപ്പോൾ ടങ് ക്ലീനിങ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് ടങ് ബ്രഷിങ് എന്നാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതേ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ബ്രഷിങ് ചെയ്താൽ മതി.
3: ഓക്കെ, നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇത് ഈ ഒരു ദന്ത ആരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്നുള്ളതിൻ്റെ ഒരു തുടർ എപ്പിസോഡുകൾ നമുക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാല്ലാ ഓരോ എപ്പിസോഡുകളിലായിട്ട് ഇതിൻ്റെ ദന്ത രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെ ഇൻഷാല്ലാ നമുക്ക് പ്രതിപാദിക്കാം. ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഹാഫിസ് അഹമ്മദിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അദ്ദേഹം പുലാമന്തോൾ സിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ഡെന്റൽ സർജൻ കൂടിയാണ്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകുമുല്ലാഹു ഖൈറൻ. ആരോഗ്യ വിചാരം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം, ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഫജറിന്റെ സുന്നത്തിനു ശേഷം വലതുവശം ചേർന്ന് കിടക്കൽ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
8: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹ്മഹുല്ല 198-ാമത്തെ അധ്യായം, ബാബു ഇസ്തിഹ്ബാബിൽ ഇൽത്തിജാഇ ബഅദ റകഅതൈൽ ഫജ്രി അലാ ജംബിഹിൽ അയ്മനി വൽഹസ്സി അലൈഹി സവാഅൻ കാന തഹജ്ജദ ബില്ലൈലി അംലാ. ഫജ്ർ നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചതിനു ശേഷം വലതുവശത്തേക്ക് ചെരിഞ്ഞുകൊണ്ട്, വലതുഭാഗം ചേർന്നുകൊണ്ട് ഒന്ന് അല്പം കിടക്കുക എന്നത് മുസ്തഹബാണ്. അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള തഹജ്ജുദ് നമസ്കരിച്ചവരായിരുന്നാലും രാത്രിയിൽ, അതല്ലാത്തവരായിരുന്നാലും അങ്ങനെ ഒരു കിടത്തത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു അധ്യായമാണ് സഹോദരങ്ങളെ ഇമാം നബവി റഹ്മഹുല്ല ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മഹുല്ല അദ്ദേഹം പറയുന്നു, സബഖ ലന അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി റകഅതൈൽ ഫജ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ മുമ്പ് അധ്യായത്തിൽ ഹദീസുകൾ മനസ്സിലാക്കി. വസബഖ അന്ന ഹാത്തൈനി റകഅതൈനി തതമയ്യസാനി അൻ ബഖിയത്തി റവാതിബ്. മാത്രവുമല്ല ആ ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് മറ്റു റവാത്തിബുകളിൽ നിന്ന്, ബാക്കിയുള്ള റവാത്തിബുകളിൽ നിന്ന് വ്യത്യസ്തമായതിനെ സംബന്ധിച്ചും പരാമർശിക്കുകയുണ്ടായി. അങ്ങനെ ആ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, അന്നഹു ഇദ സല്ല ഹാത്തൈനി റകഅതൈനി ഇൽത്തജഅല ശിഖിഹിൽ അയ്മൻ, ഫജറിന്റെ സുന്നത്ത് നമസ്കരിച്ചാൽ പിന്നെ ഫജർ നമസ്കാരം ഫർള്, അത് നിർവഹിക്കുന്നതിന് മുമ്പായി വലതു ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കിടക്കുക എന്നത് കമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നത് പോലെ അങ്ങനെ ചെയ്യുക എന്നുള്ളത്. സബത്ത ദാലിക ആയിഷ റളിയല്ലാഹു തആല അൻഹ ഫി സ്വഹീഹൈൻ, സ്വഹീഹൈനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഈ അധ്യായത്തിലെ 1110-ാമത്തെ ഹദീസ് അതാണ് നമ്മെ അറിയിക്കുന്നത്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ സല്ല റകഅതൈൽ ഫജ്രി ഇൽത്തജഅല ശിഖിഹിൽ അയ്മൻ, റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഹദീസ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദ സല്ല നമസ്കരിച്ചാൽ, റകഅതൈൽ ഫജ്രി ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, ഇൽത്തജ ഒരു ഭാഗം ചേർന്ന് കിടക്കുന്നതിനാണ് ഇൽത്തജ മദാജ്, തജാഫ ജുനൂബുഹും അനിൽ മദാജ്, ചെരിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലം, മദ്ജ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇൽത്തജ അലാ ഷിഖിഹിൽ അയ്മൻ, വലത് ഭാഗം ചേർന്നുകൊണ്ട് കിടക്കാറുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ വലത്തു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് കിടക്കാറുള്ളത്. അങ്ങനെ കിടന്നിരുന്നു എന്നതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്നത്. അതേപോലെ തന്നെ വ്യത്യസ്തമായ റിവായത്തുകളിൽ ഈ ഹദീസ് വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നു തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ റകഅ റകഅതി അൽ ഫജ്രി ഇൽതജ അല ശിഖിൽ അയ്മൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് ഫജറിന്റെ സുന്നത്ത് നിർവഹിച്ചാൽ വലതു ഭാഗം ചേർന്ന് കിടക്കും. മറ്റൊരു റിവായത്തിലുള്ളത്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ സല്ല റകഅതൈൽ ഫജ്രി, റകഅ റകഅതൈൽ ഫജ്രി എന്ന് പറഞ്ഞാലും സല്ല റകഅതൈൽ ഫജ്രി എന്ന് പറഞ്ഞാലും നമസ്കരിച്ചു എന്നുള്ളതാണ്. ജുമാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ സുലൈഖുൽ ഖത്ഫാനി വന്ന് നമസ്കരിക്കാതെ, സുന്നത്ത് നമസ്കരിക്കാതെ ഇരുന്ന സന്ദർഭത്തിൽ ഖും ഇർക്ക റകഅതൈൻ എന്നാണ് എന്ന് പറഞ്ഞല്ലോ. ഹദീസുകളിലൊക്കെ വന്ന പ്രയോഗമാണത്. ഇർക്ക റകഅതൈൻ എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കുക, സൊല്ലി റകഅതൈൻ എന്നുള്ള അർത്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏതൊരു കാര്യവും ചെറിയ വിഷയമായിരുന്നാലും ഒന്നും സ്വഹാബത്ത് ഉപേക്ഷിക്കാറില്ല. അതെല്ലാം ഈ ഉമ്മത്തിന് അവർ പകർന്നു നൽകിയിട്ടുണ്ട് എന്നതാണ്, ഈ ദീനെ സംരക്ഷിക്കുവാൻ വേണ്ടി ആ ഇൽമ് പ്രചരിപ്പിക്കുക എന്ന അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ വസ്തിജാബത്തല്ലി അമ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ബലാഗി അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു കൽപ്പനക്ക് ഉത്തരം നൽകിക്കൊണ്ട് തന്നെ അപ്രകാരം സ്വഹാബത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഈ ഹദീസിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിയിച്ചു തരുന്നത്, ഫജറിന്റെ സുന്നത്ത് രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമ അല ജംബിഹിൽ ഐമൻ, വലത്തെ ഭാഗത്തേക്ക് ചേർന്നുകൊണ്ട് ഉറങ്ങും, മുൻസദിറൻ ഇഖാമത്ത് സ്വലാത്ത് കിടക്കും, അതായത് നമസ്കാരത്തിന്റെ ഇഖാമത്ത് വിളിക്കുന്നത് വരെ. വഹാദിഹിൻ നൗമത്തുൽ ഖഫീഫ, ഈ ചെറിയൊരു ഉറക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഇസ്തിറാഹതി മിൻ തഅബി ഖിയാമിൽ ലൈൽ, രാത്രി നമസ്കാരം നിർവഹിച്ച ഖിയാമുൽ ലൈൽ നിർവഹിച്ച ക്ഷീണത്തിൽ നിന്നുള്ള ഒരു റസ്റ്റിന് വേണ്ടിയാണ്. ലി യുസല്ലി ഫറളഹു ബിനഷാത്ത്, പിന്നെ ഫജർ നമസ്കാരം ഫറളാണല്ലോ, അത് വളരെ ഉന്മേഷത്തോടുകൂടി നമസ്കരിക്കുവാൻ വേണ്ടി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദത്തായിരുന്നു. അൻ യുസല്ലി സുനന ഫി ബൈതിഹി, വീട്ടിൽ വെച്ച പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കാറുണ്ടായിരുന്നു. ഈ ഉറക്കവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ചാണ് ഈ കിടത്തവും കിടന്നിരുന്നത്. വലൈസത്ത് ഫിൽ മസ്ജിദ് ബൈനൽ മുസല്ലീൻ, പള്ളിയിലല്ല, നമസ്കാരക്കാർക്കിടെ നമസ്കരിക്കുന്ന ആളുകളുടെ ഇടയിലല്ല. അപ്പോൾ ഈ ഒരു ഹദീസിൽ അങ്ങനെയൊരു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഒരു മഷ്റൂഇയത്തിനെ അറിയിക്കുന്നതാണ് ഇഖാമത്തിന് മുമ്പ് ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞാൽ ആ ഒരു കിടത്തം എന്നുള്ളത്. അഫ്ദലിയ്യത്തുൽ ഇൽതിജാഇ അലൽ ജാനിബിൽ അയ്മൻ, അതും വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നു എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയത്, ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം എങ്ങനെ നിർവഹിച്ചു എന്നത് ഈ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുകയാണ്, അറിയിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമായിരുന്നു. മുഅദ്ദിൻ ബാങ്ക് വിളിച്ചാൽ പിന്നെ പെട്ടെന്ന് രണ്ടര കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലഘുവായി നമസ്കരിക്കും, ഫജ്ർ നമസ്കാരത്തിന് മുമ്പായിക്കൊണ്ട്. എന്നിട്ടാണ് സുമ്മൽത്ത ജഅല ശിഖിഹിൽ ഐമൻ ഹത്താ യഅതിയഹുൽ മുഅദ്ദിനു ലിൽ ഇഖാമ, ഇഖാമത്ത് വിളിക്കാൻ മുഅദ്ദിന് വരുന്നത് വരെ, ആ സമയത്തിന് ഇടക്കാണ് അങ്ങനെ ചെയ്തിരുന്നത്. വജാ ഫി ബഅദി റിവായാത്തി അന്നൽ ഇൽതിജാഅ ഖബ്ല അദാനിൽ ഫജ്ർ, ചില റിപ്പോർട്ടുകളിൽ ഫജറിൻ്റെ അദാനിന് മുമ്പാണ് അപ്രകാരം ചെയ്തിരുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ തന്നെ വന്ന വേറെയും ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കിടത്തവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട് 1111 ഹദീസ് ഈ അധ്യായത്തിൽ നിന്ന്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീമാ ബൈന അൻ യഫ്റുഗ മിൻ സ്വലാത്തിൽ ഇശാഇ ഇലൽ ഫജ്രി 11 റക്അത്തൻ യുസല്ലിമു ബൈന കുല്ലി റക്അതൈനി വയൂതിറു ബി വാഹിദത്തിൻ ഫൈദാ സകത്തൽ മുഅദ്ദിനു മിൻ സ്വലാത്തിൽ ഫജ്രി വതബയ്യന ലഹുൽ ഫജ്ർ وجاءه المؤذن قام فركع ركعتين خفيفتين ثم التجع على شقه الايمن هكذا حتى ياتيه المؤذن للاقامه رواه مسلم. നോക്കു സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഫജ്ർ വരെയുള്ള സമയത്തിൽ 11 റക്അത്ത് നമസ്കരിക്കും. ഓരോ 2 റക്അത്ത് കഴിഞ്ഞാലും സലാം വീട്ടും, ഒന്നുകൊണ്ട് ഒറ്റയാക്കും. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നു. നോക്കൂ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ജനങ്ങളിൽ ഏറ്റവും നന്നായി അറിയുന്നവനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജനങ്ങളിൽ ഏറ്റവും ഖുശൂ ഉള്ള, ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത് പതിവായിക്കൊണ്ട് രാത്രിയിലും പകലിലും എങ്ങനെ നിർവഹിച്ചു എന്നതൊക്കെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയും സ്വഹാബത്തും നമുക്ക് അറിയിച്ചിട്ട് തരുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് നമസ്കാരവും ദിക്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ. അപ്പോൾ അവിടുത്തെ സുജൂദിനെ സംബന്ധിച്ചും അവിടുത്തെ നമസ്കാരത്തിൻ്റെ എണ്ണത്തെ സംബന്ധിച്ചുമൊക്കെ ഇവിടെ അറിയിച്ചു തരുന്നുണ്ട്. ഏകദേശം 50 ആയ തോതുന്ന കണക്കത്ര സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു. 11 റക്അത്ത് രാത്രി നമസ്കരിക്കാറുണ്ടായിരുന്നു. ദീർഘമായി സുജൂദ് ചെയ്യാറുണ്ട്. ഖിയാമുൽ ലൈലിൽ ദുആ കൊണ്ട്, തദറുഉ കൊണ്ട്, അങ്ങേയറ്റത്തെ വിനയപ്പെട്ട് താഴ്മയോടുകൂടി റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് ദുആയിൽ പരിശ്രമിക്കാറുണ്ട്. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും റബ്ബിൻ്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ട് തഹജ്ജുദ് നമസ്കാരത്തിൽ. എന്നാൽ ഫജറിൻ്റെ സുന്നത്ത് വളരെ ലഘുവായിട്ട് കുറഞ്ഞ സമയത്ത് തന്നെ നിർവഹിക്കുവാറുമുണ്ട്. അങ്ങനെ ആ അതിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുവശത്തേക്ക് തിരിഞ്ഞു കടന്നു എന്നതാണ് അറിയിക്കുന്നത്. എന്നിട്ട് ഫയഖ്റുജു ഇലൽ മസ്ജിദി മുഅദ്ദിയൻ ലിസ്സലാത്തിൽ ഫജ്രി മഅ അസ്ഹാബി, പിന്നെ നമസ്കാരത്തിന് വേണ്ടി സ്വഹാബത്തിനോടൊപ്പം മസ്ജിദിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നു എന്നതൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹദീയു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഖിയാമുൽ ലൈൽ, ഖിയാമുൽ ലൈൽ നിർവഹിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് 11 റക്അത്ത് ആയിരുന്നു. സുജൂദ് ദീർഘമായി നിർവഹിച്ചിരുന്നു. അതേപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകളൊക്കെ വീട്ടിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത് എന്നതൊക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്, അന്നഹു കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി 11 റക്അത്തിന് വയുസല്ലിമു ബൈന കുല്ലി റക്അതൈനി എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ടല്ലോ, 11 റക്കാത്ത് നമസ്കരിച്ചു, ഓരോ 2 റക്കാത്തിലും സലാം വീട്ടിയെന്നത്. വഫീ ഹാദാ ദലീലുൻ അലാ വഹ്മി മൻ തവഹ്ഹമ അന്നഹു ഇദ് സല്ല 11 റക്കാ യുസല്ലി 40 ജമിയൻ. വേറെയും ഹദീസുകളുണ്ട്, 4 റക്കാത്ത് ഒന്നിച്ച് നമസ്കരിച്ചു എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്, എന്നാൽ പിന്നെ 4 റക്കാത്ത് നമസ്കരിച്ചു, പിന്നെ 3 എന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി വലാ ഗൈരിഹി അലാ 11 റക്അ. നബി റമളാനിലോ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത കാലത്തോ 11-ലേറെ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല രാത്രി നമസ്കാരമെന്ന്. യുസല്ലി 40 4 റക്അത്ത് നമസ്കരിക്കും. ഫലാ തസ്അലു അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിന്റെ ഭംഗിയും ദൈർഘ്യവും നിങ്ങൾ ചോദിക്കരുത്. സുമ യുസല്ലി 40 പിന്നെ 4 നമസ്കരിക്കും. ഫലാ തസ്അലു അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിന്റെ ദൈർഘ്യവും ആ ഭംഗിയും ചോദിക്കരുത്. സുമയുസല്ലി 3 പിന്നെ 3 നമസ്കരിക്കും. അപ്പം 4-ഉം 4-ഉം 8-8-3-ഉം 11 റക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഫളന്ന ബഅദുന്നാസ്, ചില ആൾക്കാർ വിചാരിച്ചത് മനസ്സിലാക്കിയത്, അന്നഹു യുസല്ലി 40 ജമിയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്കാത്ത് ഒന്നിച്ച് നമസ്കരിച്ചു എന്നാണ്. പിന്നെ 4 റക്കാത്ത് നമസ്കരിച്ചു, പിന്നെ 3. വഹാദ വഹമുൻ, ഇത് അവരുടെ ധാരണയാണ്. ഷെയ്ഖ് യഥാർത്ഥത്തിൽ അതാ ദാഹിറുൽ ഹദീസ്, ഹദീസിന്റെ പ്രത്യക്ഷത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയതാണ്. യഥാർത്ഥത്തിൽ ഫയുഹ്മലു ഹാദ അലാ അന്നഹു യുസല്ലി 40, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നമസ്കരിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അലാ റക്അതൈനി റക്അതൈനി, അതെ 2-2 റക്അത്താണ്. സുമ്മ യസ്തരിഹു, പിന്നെ റെസ്റ്റ് എടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2-2 റക്അത്താണ്. സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന എന്ന് വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 2-2 റക്അത്ത് നമസ്കരിച്ച് പിന്നെ 4 റക്അത്ത് കഴിഞ്ഞിട്ടൊരു ഇസ്തിറാഹത്ത്, അതാണ് സ്വലാത്തു തറാവിയഹ് എന്ന പേരിലൊക്കെ റമദാനിൽ നമ്മളതിനെ വിളിക്കുന്നത്. സുമ്മ യുസല്ലി 40, പിന്നെ 4 നമസ്കരിക്കുക. അങ്ങനെ അലാ റക്അതൈനി റക്അതൈനി, 2 റക്അത്ത് കഴിഞ്ഞ് സലാം വിട്ടും പിന്നെയും 2 റക്അത്ത് നമസ്കരിക്കും. സുമ്മ യസ്തരിഹു, പിന്നെ റെസ്റ്റ് എടുക്കും. സുമ്മ യുസല്ലി 3, പിന്നെ 3 റക്അത്ത് നമസ്കരിക്കും. ഈ രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കാറുണ്ടായിരുന്നത്. ഇപ്രകാരമാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ സുന്നത്തിനോട് യോജിച്ച രൂപത്തിൽ നമ്മളതിനെ മനസ്സിലാക്കണം. ഇപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും ആ രൂപത്തിലായിരുന്നു ചെയ്തിരുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ ഹദീസ് അറിയിക്കുന്നത് ആ രാത്രി നമസ്കാരവും തഹജ്ജുദും ഒക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജറിൻ്റെ അദാൻ വിളിച്ചാൽ, ബാങ്ക് വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് പിന്നീട് ഒരല്പസമയം ആ തഹജ്ജുദിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കിടക്കാറുണ്ട് എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് വീട്ടിൽ വച്ചായിരുന്നു നിർവഹിച്ചിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടിൽ വച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിക്കാറുണ്ടായിരുന്നത്. ഹാഫിദ് ഇബ്നു ഹജർ അൽഅസ്ഖലാനി റഹിമഹുള്ള പറയുന്നുണ്ട്, വദഹബ ബഅദു സലഫി ഇല ഇസ്തിഹ്ബാബിഹി ഫിൽ ബൈതി ദൂന അൽമസ്ജിദ്. ചില മുൻഗാമികൾ അഭിപ്രായപ്പെട്ടതായി ഇബ്നു ഹജർ അൽഅസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, വീട്ടിൽ വെച്ചാണ് അത് നിർവഹിക്കേണ്ടത്, പള്ളിയിൽ വെച്ചല്ല എന്ന്. പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽനിന്നൊക്കെ പ്രത്യേകം പറയപ്പെടുന്നത് അപ്രകാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് നമസ്കരിച്ചു എന്ന്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അന്നഹു കാന യഹ്സിബു ഇർമി ബിൽ ഹസ, ചരൽക്കല്ല് കൊണ്ട് എറിയാറുണ്ടായിരുന്നു, മൈ യഫ്അലു ഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ച് അത് നിർവഹിക്കുന്ന പിന്നെ ആളുകളെ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, ഈ ഒരു ഇൽത്തിജായനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ്. അതിൽ ശരിയായ അഭിപ്രായം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്, ഇദാ കാന അൽ ഇൻസാനു മുത്അബൻ മിൻ തഹജ്ജുദിഹി ഫൈന്നഹു യസ്തരി, തഹജ്ജുദ് നമസ്കരിച്ച് ക്ഷീണം വന്ന ആളാണെങ്കിൽ അയാളൊന്ന് റെസ്റ്റ് എടുക്കുക. ഇൽത്തജു അലാ ജംബിഹിൽ അയ്മൻ, വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. വഹാദ ബി ഷർത്തിൻ അല്ലാ യഖ്ഷ അൻ തഗ്ലിബഹു നൗം ഫതഫൂത് സ്വലാത്ത്, ഫജ്ർ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും, ഉറക്കം തന്നെ അതിജയിക്കുമെന്ന് പിന്നെ ഭയപ്പെടുകയാണെങ്കിൽ, എന്നാൽ പിന്നെ അതങ്ങനെ ഭയപ്പെടുകയാണെങ്കിൽ, ഭയപ്പെട്ടിട്ടില്ല എങ്കിൽ കിടക്കുക, ഭയപ്പെടുകയാണെങ്കിൽ ഉറങ്ങേണ്ടതില്ല, കിടക്കേണ്ടതില്ല എന്നും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഈ ഒരു കിടത്തത്തിൻ്റെ ഹിക്മത്ത് ഹാദൽ ഇൽത്തിജാ അൽ ഇസ്തിറാഹ മിൻ ശഅബി ഖിയാമുൽ ലൈൽ, ഖിയാമുൽ ലൈലിൽ വന്ന ക്ഷീണത്തിനുള്ള ഒരു റെസ്റ്റാണ്, അത് സ്വലാത്തുൽ ഫജറിനൊരു ഉന്മേഷം ലഭിക്കുവാൻ വേണ്ടിയും അപ്രകാരമാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സമയമായിരുന്നെങ്കിലും അങ്ങനെ ചെയ്തിരുന്നു എന്നത്. അല്ലാഹു തആല ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസുകൾ അതുകൊണ്ട് അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
7: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലോപനം പീസ് റേഡിയോ സ്വരം. ഇന്ന് പീസ് റേഡിയോ സ്വരത്തിൽ സുബഹാന്റെ മസ്ജിദിൽ സുബഹി ബാങ്ക് ഉയരുമ്പോൾ എന്നാലപിക്കുന്ന ഗാനം ആലപിച്ചുകൊണ്ട് ലൈബ മഞ്ചേരിയാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം. സുബ്ഹാന്റെ മസ്ജിദിൽ സുബഹി ബാങ്ക് ഉയരുമ്പോൾ ആലാപനം ലൈബ മഞ്ചേരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഇൻസൈറ്റ്. ഹിരോഷിമ, നാഗസാക്കി. പ്രതികൾക്ക് മതമുണ്ട്, പക്ഷേ. നമ്മോടൊപ്പം ചേരുന്നത് താജുദ്ദീൻ സലാഹി.
3: 1945 ഓഗസ്റ്റ് 6 രാവിലെ 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ജപ്പാനിലെ ഹിരോഷിമ നഗരം പതിവ് പോലെ ഉണർന്നിരിക്കുന്നു. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ജോലിക്കിറങ്ങുന്ന തൊഴിലാളികൾ, ആശുപത്രികളിലെ ഡോക്ടർമാർ, കടകൾ തുറക്കുന്ന വ്യാപാരികൾ. ആ നഗരത്തിനു മുകളിൽ ഏകദേശം 31,000 അടി ഉയരത്തിൽ അമേരിക്കയുടെ B-29 സൂപ്പർ ഫോർട്ടസ് വിമാനം പറന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിൽ മനുഷ്യചരിത്രം ഒരിക്കലും മറക്കാത്ത ഒരു പേര്, ലിറ്റിൽ ബോയ്. രാവിലെ 8:15 ബോംബ് താഴേക്ക് പതിച്ചു. ഏകദേശം 600 മീറ്റർ ഉയരത്തിൽ ലിറ്റിൽ ബോയ് പൊട്ടിത്തെറിച്ചു. ഒരു നിമിഷം ഒരു വലിയ പ്രകാശഗോളം. ആ പ്രകാശവലയത്തിനുള്ളിൽ നിന്ന് 1,000 ഡിഗ്രി സെൽഷ്യസ് ചൂട് പെയ്തിറങ്ങുന്നു. പിന്നെ ഒരു നഗരം അഗ്നിസമുദ്രമായി. മനുഷ്യർ നിഴലുകളായി മതിലുകളിൽ പതിഞ്ഞു. കെട്ടിടങ്ങൾ വായുവിൽ ലയിച്ചു. ആശുപത്രികൾ ആശുപത്രികളല്ലാതായി. ഡോക്ടർമാർ രോഗികൾക്കൊപ്പം മരിച്ചു വീണു. വെള്ളത്തിനായി നിലവിളികൊണ്ട് മനുഷ്യർ നദീകരകളിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. നദീതടങ്ങളിൽ തന്നെ വെള്ളം കുടിച്ചും കുടിക്കാതെയും മനുഷ്യർ മരിച്ചു വീണുകൊണ്ടേയിരുന്നു. 1945 അവസാനിക്കുമ്പോഴേക്കും ഹിരോഷിമ നഗരപരിസരങ്ങളിൽ മാത്രം 140,000 മനുഷ്യജീവനുകൾ നിശ്ചലമായിരുന്നു. ഒന്നുകൂടി നമ്മൾ പിന്നോട്ട് വരുമ്പോൾ, ഹിരോഷിമയും കഴിഞ്ഞ് 3 ദിവസം പിന്നിട്ടപ്പോൾ 1945 ഓഗസ്റ്റ് 9 രാവിലെ 11:02 ജപ്പാനിലെ മറ്റൊരു നഗരം നാഗസാക്കി. ആകാശത്ത് വീണ്ടും B-29 സൂപ്പർ ഫോർട്ടസ് വിമാനം പറക്കുകയാണ്. ഇപ്രാവശ്യം അതിനുള്ളിൽ ഫാറ്റ്മാൻ എന്ന ബോംബാണ്. ഫാറ്റ്മാൻ താഴേക്ക് വരുമ്പോൾ വീണ്ടും പ്രകാശവലയം ആ നഗരത്തെ ചുറ്റിപ്പൊതിഞ്ഞു. ഒരു തീഗോളം ഭൂമിയിലേക്ക് പതിച്ചു. അങ്ങനെ ഒരു നഗരവും കൂടി ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു. 1945 അവസാനമായപ്പോഴേക്കും നാഗസാക്കിയിലും ഏകദേശം 70,000-ത്തിലധികം മനുഷ്യർ മരിച്ചു കഴിഞ്ഞിരുന്നു. രണ്ട് നഗരങ്ങളിലുമായി ഏകദേശം 210,000 ജീവനുകൾ. പക്ഷേ മരണസംഖ്യ അവിടെ അവസാനിച്ചിരുന്നില്ല. ആ ദിനങ്ങളിൽ ജീവിച്ച് രക്ഷപ്പെട്ടവർ പോലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. അവർ പിന്നെയും മരണത്തിന് കീഴടങ്ങുന്നതാണ് കണ്ടത്. വർഷങ്ങൾക്കു ശേഷം ലുക്കീമിയ, ക്യാൻസർ ബാധിച്ചും വികരണ രോഗങ്ങളിൽ അകപ്പെട്ടും മാനസികാഘാതങ്ങൾക്ക് വിധേയരായും ഓരോ ദിവസവും ആ ബോംബുകൾ വീണ്ടും വീണ്ടും മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ലോകം ഈ സംഭവത്തെ ഓർക്കുമ്പോൾ അതൊരു മതത്തിന്റെ ചരിത്രമായോ ഒരു മതത്തിന്റെ പേരിലേക്ക് ചേർത്തോ ഓർക്കുന്നില്ല. അത് ഒരു പ്രത്യേക വേദഗ്രന്ഥത്തിലേക്ക് ചേർക്കപ്പെടുന്നില്ല. ഫാറ്റ്മാന്റെയും ലിറ്റിൽ ബോയിയുടെയും പിന്നിൽ പ്രവർത്തിച്ചവർ രാവിലെ ഏത് പ്രാർത്ഥനാമൂർത്തിക്കു മുന്നിലാണ് നിന്നിരുന്നത് എന്നെല്ലാവർക്കും അറിയാം. അവരുടെ മിഷൻ വിജയിച്ചപ്പോൾ അവരാർക്കാണ് സ്തോത്രങ്ങൾ അർപ്പിച്ചത് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു വിശ്വാസത്തിന്റെ പേരിലല്ല നാഗസാക്കിയും ഹിരോഷിമയും ലോകം ഓർക്കുന്നത്. അതൊരു രാഷ്ട്രീയ സൈനിക തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്, മനുഷ്യരാശിക്കെതിരായ മഹാദുരന്തമായിട്ടാണ്. അങ്ങനെയാണ് ചരിത്രം അതിനെ രേഖപ്പെടുത്തുന്നത്. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. ഇതേ മൂർത്തികൾക്കു മുന്നിൽ പോകുന്നവരും ഇതേ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നവരും അതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ചു പോകുന്നവരും ഇന്നും അത് തുടരുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷവും അമേരിക്ക നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തു. കൊറിയൻ യുദ്ധം, വിയറ്റ്നാം യുദ്ധം, ഗൾഫ് യുദ്ധം, അഫ്ഗാൻ യുദ്ധം, ഇറാഖ് യുദ്ധം, സിറിയയിലെ സൈനിക ഇടപെടലുകൾ, മറ്റു പല രാജ്യങ്ങളിലെയും വ്യോമാക്രമണങ്ങൾ. ഈ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടത് സൈനികർ മാത്രമല്ല, സ്ത്രീകളും കുട്ടികളും വയോധികരും സാധാരണ കുടുംബാംഗങ്ങളും മരണപ്പെട്ടു. നിരവധി മനുഷ്യർ ഭിന്നശേഷിക്കാരായി. നിരവധി മനുഷ്യർക്ക് അവരുടെ സർവ്വതും നഷ്ടപ്പെട്ടു. സ്കൂളുകൾ, ആശുപത്രികൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, മനുഷ്യന്റെ ഗവേഷണാലയങ്ങൾ, അവന്റെ ജീവിത വികസനത്തിന്റെ കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. മനുഷ്യജീവിതത്തിന്റെ വിലയും നിലയും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടു. 2001 സെപ്റ്റംബർ 16 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം 2001 സെപ്റ്റംബർ 9. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്. ഇറാഖിനെ തേടി ആദ്യത്തെ യുദ്ധവിമാനം പറക്കും മുമ്പ് അദ്ദേഹം പറഞ്ഞു, ദിസ് ക്രൂസൈഡ്, ദിസ് വാർ ഓൺ ടെററിസം ഈസ് ഗോയിങ് ടു ടേക്ക് എ വയൽ. ഈ കുരിശു യുദ്ധം, ഇത് കുറച്ച് നീണ്ടു നിൽക്കാൻ ഇടയുണ്ട് എന്ന് ലോകം വായിച്ച ആ ഒരു വാക്കുകൾക്ക് വ്യാഖ്യാനങ്ങളുമായി വരികയും പിന്നീട് ഇസ്ലാമീസ് പീസ് എന്ന് ജോർജ് ബുഷ് തന്നെ അമേരിക്കയിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കേന്ദ്രത്തിൽ പോയി പറയുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിനെ കുരിശുയുദ്ധമായി ചിത്രീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടും ഒരിക്കലും കുരിശിനും കുരിശിൻ്റെ വിശ്വാസത്തിനും ഈ പറഞ്ഞ യുദ്ധങ്ങളോ ഈ അരുങ്കൊലകളോ ഒന്നും ഒരു കാലത്തും ചാർത്തപ്പെട്ടില്ല. ഇനി പ്രസിഡന്റ് മാറി, അധികാരങ്ങൾ മാറി, പക്ഷേ അമേരിക്കയുടെ രീതി മാറിയില്ല. ഓരോ പ്രസിഡന്റുമാരും അവർ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടെ പ്രത്യേക പ്രാർത്ഥനാ ദിനങ്ങളിലും ഏത് മൂർത്തിയുടെ അടുത്തേക്കാണ്, ഏത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ ലോകത്തിനറിയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കയുടെ ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും തുടർന്നു. ഇവയെല്ലാം ലോകം ചർച്ച ചെയ്യുന്നു, ഇവയെല്ലാം വിമർശിക്കുന്നു, തെരുവുകളിൽ മനുഷ്യർ നിറയുന്നു. പക്ഷേ ഇതൊന്നും അമേരിക്കയുടെ യുദ്ധങ്ങളെയൊന്നും അവരുടെ നേതാക്കളുടെ പ്രവൃത്തികളെയൊന്നും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിലോ യേശുക്രിസ്തുവിൻ്റെ പാഠ്യപദ്ധതിയുടെ പേരിലോ ഒരിക്കലും വിലയിരുത്തപ്പെട്ടില്ല. ഇത് ബൈബിളിൻ്റെ ഉപദേശങ്ങളാണെന്ന് ലോകം പറഞ്ഞില്ല. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തങ്ങൾ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുകയും ഭരണാധികാരികളുടെ ചുമലിൽ കെട്ടി കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അതേ നീതിയും അതേ നിർവഹണവും അതേ മാനദണ്ഡവും മറ്റെല്ലാ മതങ്ങൾക്കും ബാധകമാകേണ്ടതല്ലേ? നിരപരാധിയെ കൊല്ലുന്നത് മനുഷ്യരാശിക്കെതിരായ കുറ്റമാണെന്ന് പഠിപ്പിക്കുന്ന, ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണെന്ന് പറയുന്ന, യുദ്ധഭൂമിയിലാണെങ്കിൽ പോലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വയോധികരെയും കൊല്ലരുതെന്ന് പഠിപ്പിക്കുന്ന, വിളകളും ഫലവൃക്ഷങ്ങളും അനാവശ്യമായി നശിപ്പിക്കരുത്, അത് യുദ്ധത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും വിളകളും ഫലവൃക്ഷങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും നശിപ്പിക്കരുതെന്ന് പഠിപ്പിക്കുന്ന, ആരാധനാലയങ്ങൾ തകർക്കരുതെന്നും അവിടെ പ്രാർത്ഥനയിൽ കഴിയുന്ന മനുഷ്യരെ ആക്രമിക്കരുതെന്നും പഠിപ്പിക്കുന്ന, ഒരാളുടെ അഭാവത്തിൽ അദ്ദേഹത്തിനെതിരിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തരുതെന്നും, മനുഷ്യന്റെ അഭിമാനത്തിന് കാബാലയത്തോളം സ്ഥാനമുണ്ടെന്നും ബോധ്യപ്പെടുത്തുന്ന, പണിയായുധങ്ങൾ പോലും മറ്റൊരാൾക്ക് അപകടം വരുത്തും വിധം അതിൻ്റെ മുനയും കൂർപ്പും പുറത്തേക്കിടരുതെന്ന് നിർദ്ദേശിക്കുന്ന, വിശക്കുന്ന അയൽക്കാരനെ അവൻ്റെ മതം നോക്കാതെ ഭക്ഷണം കഴിപ്പിക്കണമില്ലെങ്കിൽ അത് വിശ്വാസത്തെ ബാധിക്കുന്നതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന, ഇങ്ങനെയുള്ള 1000 പാഠങ്ങൾ പകരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും പക്ഷേ ലോകത്തിൻ്റെ മുന്നിൽ എന്നും തീവ്രവാദവും ഭീകരവാദവുമാണ്. പ്രവാചകനെയും ഖുർആനിനെയും നിരന്തരം തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ ടാഗുകൾ അണിയിക്കുന്ന ലോകത്തോടാണ് നാഗസാക്കി ഹിരോഷിമ ദിനത്തിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഈ വഴിയിൽ സഞ്ചരിച്ചിട്ടും ഒറ്റപ്പെട്ട അവിവേകികളായ, അതും മതത്തെ ആഴത്തിൽ നിന്ന് പഠിച്ച ഒരാൾ പോലും ഒരു തീവ്രവാദ സംഘങ്ങൾക്കും ഇല്ലെന്നിരിക്കെ, ലോകത്തറിയപ്പെട്ട ഏതെങ്കിലും ഒരു മുഫ്തിയോ ഒരു പണ്ഡിതനോ ഒരിക്കൽ പോലും ഈ നിലക്ക് ആഹ്വാനങ്ങൾ നൽകിയിട്ടില്ലെന്നിരിക്കെ, പ്രതിചേർക്കലുകൾക്ക് വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോൾ ചാപ്പക്കുത്തുന്നവരുടെ ലക്ഷ്യം ഇസ്ലാം എന്ന മഹത്തായ ദർശനത്തെ അതിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കാൻ ആളുകൾ സന്നദ്ധമായാൽ അവർക്ക് മറുപടികൾ നൽകാനില്ലെന്നതുകൊണ്ട് പറഞ്ഞും പേടിപ്പിച്ചും ഭീകരവാദത്തിൻ്റെ ചാപ്പ ചാർത്തിയും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തി മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്. ഹിരോഷിമ നാഗസാക്കി, പ്രതികൾക്ക് മതമുണ്ട് പക്ഷേ, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് താജുദ്ദീൻ സുലാഹി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അപ്പം അദ്ദേഹം പീസ് റേഡിയോ ഒക്കെ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സു തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈറിനോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യരുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിൻ്റെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാ റബ്ബാനൽ ഖാദീർ.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി

0: 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുഹൃക്ക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന്റെ ഫലം കിട്ടുമോ ഇല്ലേ എന്നുള്ള ആശങ്ക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഒരു പുണ്യം ചെയ്താൽ അതുകൊണ്ട് തന്നെ പ്രതീക്ഷയാണ് അവിടെ മുമ്പുള്ളത്, ഉറപ്പാണ് പ്രതിഫലം കിട്ടുമെന്നുള്ളത്. നമുക്ക് ഇനി
3: പ്രവാചക വചനങ്ങളിലൂടെയാണ് നമ്മൾ കേൾക്കാൻ പോണത് അല്ലേ?
2: അതെ അതെ.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
2: പ്രിയമുള്ളവരെ, നന്മക്കായി ഉപയോഗിച്ചാൽ ഫലം കിട്ടാതിരിക്കില്ല എന്ന വിഷയത്തിലാണ് ഇന്നത്തെ തിരുമൊഴികളിൽ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം സംസാരിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻ سئل رسول الله صلى الله عليه وسلم عن الحمر فقال ما انزل علي فيها شيء الا هذه الايه الجامعه الفاذه فمن يعمل مثقال ذره خيرا يره ومن يعمل مثقال ذره شرا يره. പ്രിയമുള്ളവരെ, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. മഹാനായ അബു ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റ 59 മദീനയിൽ വെച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഹിജ്റ 7 കൊല്ലമാണ് അദ്ദേഹം തൻ്റെ നാടായ യമനിൽ വെച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. പിന്നീട് മദീനയിലെത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദീൻ പഠിച്ച് അദ്ദേഹം ജീവിക്കുകയും ചെയ്തു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗത്തിന് ശേഷം അനവധി സ്വഹാബികളും താബികളും ഒക്കെ അദ്ദേഹത്തിൽ നിന്നും ദീൻ പഠിച്ചിട്ടുണ്ട്, ഹദീസുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാതാവ് ഉമൈമ ബിന്തു സുബൈഹ് എന്നിവരാണ് മുഹറിർ, അബ്ദുറഹ്മാൻ, ബിലാൽ എന്നിങ്ങനെ മക്കളും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനുള്ളതായിട്ടാണ് നാം വായിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹുമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുമറിനെക്കുറിച്ച്, ഹുമറിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അല്ലെങ്കിൽ അതുകൊണ്ടെ നേട്ടത്തെക്കുറിച്ച് ചോദിക്കപ്പെടുകയുണ്ടായി. നബിയോട് ആരോ ചോദിച്ചു, ഹുമർ എന്ന് പറയുമ്പോൾ ഹിമാർ എന്നതിൻ്റെ ബഹുവചനരൂപമാണ് ഹ്യൂമർ, കഴുതകൾ എന്നാണല്ലോ അർത്ഥം, കഴുതയെക്കുറിച്ച് ചോദിച്ചു എന്നതാണ്. ഫക്കാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഉൻസില അലയ്യ ഫീഹാ ഷൈഉൻ ഇല്ല ഹാദിഹിൽ ആയത്തുൽ ജാമിഅത്തുൽ ഫാദ, അതിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാം അടങ്ങിയിട്ടുള്ള അതുല്യമായ ഈ എനിക്ക് അവതരിച്ച ഈ വചനമല്ലാതെ അതിന് മറുപടിയില്ല എന്നാണ്. മാ ഉൻസില അലയ്യ, എനിക്ക് ആ വിഷയത്തിൽ അവതരിക്കപ്പെട്ടിട്ടില്ല ഷൈഉൻ ഒന്നും, ഇല്ല ഹാദിഹിൽ ആയത്തുൽ ജാമിഅത്തുൽ ഫാദ, ജാമിഅത്തും ഫാദയുമായ ഈ വചനമല്ലാതെ. ജാമിഅ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്ന വചനം, ഫാദത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അതുല്യം എന്നതാണ് ആശയസമ്പുഷ്ടമായ ഈ വചനം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, فَمَا يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ എന്ന ആ വചനം ഓതി കേൾപ്പിക്കുകയാണ്. ഈ സംഭവം, ഈ ഒരു റസൂലിനോട് കഴുതകളെക്കുറിച്ച്, കഴുതകളിലൂടെ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ചോദിച്ച സന്ദർഭം, നമുക്ക് ഈ ഹദീസിൻ്റെ വിശദമായ അതിൻ്റെ ആ റിപ്പോർട്ടിൽ, അതിൻ്റെ ആ ഹദീസിൽ തന്നെ, അതല്പം ദൈർഘ്യമേറിയ ഒരു ഹദീസാണ്, അതിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഇവിടെ കുതിരയ്ക്ക് കിട്ടുന്ന പ്രതിഫലം കഴുതക്ക് കിട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുതിരയെ ഉപയോഗിക്കുന്നതിൽ മൂന്ന് വിഭാഗമാണെന്ന്. ഒന്ന്, വലിയ പ്രതിഫലം വാങ്ങുന്നവർ, അതിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിച്ച് വലിയ പ്രതിഫലം വാങ്ങുന്നവർ. മറ്റൊരു കൂട്ടർ അതുകൊണ്ട് അതിനെ മറയാക്കുന്നവർ, അതായത് ചില കാര്യങ്ങൾക്കൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ കൂടി നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അതുമൂലം ചിലപ്പോഴെങ്കിലും കണ്ടെത്തുന്നവർ. മൂന്നാമത്തെ വിഭാഗം കുതിര ഭാരമാകുന്നവർ എന്നാണ്. ഫഖറിനും റിയാഇനും പൊങ്ങച്ചത്തിനും ലോകമാന്യതയ്ക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുകയും നേരായ മാർഗത്തിൽ ആ വലിയ അനുഗ്രഹത്തെ ഉപയോഗിക്കുകയും ചെയ്യാത്തവരാണ് ആ കുതിര മൂലം നാളെ വലിയ ഭാരമായി മാറുന്നവർ. ഇങ്ങനെ കുതിരയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ കുതിര വാങ്ങാനും കഴിവില്ലാത്ത കുതിരയില്ലാത്ത സാധുക്കളായ ചില സ്വഹാബിമാർ കഴുത കൊണ്ട് കുളം കിട്ടുമെന്ന് ചോദിച്ചത്. സത്യത്തിൽ കഴുത യുദ്ധത്തിൽ ഏറ്റുമുട്ടാനും ശത്രുവിഭാഗത്തിലേക്ക് ശത്രുമധ്യത്തിലേക്ക് വളരെ ശക്തമായ രൂപത്തിൽ മുന്നേറാനും ശത്രുക്കളിടയിലൂടെ ഒന്നും പോകാനൊന്നും കഴുതക്കാകില്ലല്ലോ. കഴുത കൊണ്ട് എന്നാൽ റസൂലത അപ്പോൾ മറുപടി പറഞ്ഞത്, എനിക്ക് ഫൊമയാമൽ മിസ്കാലദറത്തിൻ ഹൈറയ്യറ ഒമയാമൽ മിസ്കാലദറത്തിൻ ഷെറയ്യറ എന്ന ആയത്താണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അഥവാ അണുത്തൂക്കം നന്മ ചെയ്താൽ അത് കാണും, അണുത്തൂക്കം തിന്മ ചെയ്താൽ അതും അവൻ കാണേണ്ടി വരുമെന്നാണ്. ഒരു കഴുതയാണെങ്കിൽ അതിന് ആ കഴുതയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ നന്മകളുണ്ടല്ലോ. പല സഹായങ്ങളും ചെയ്യാം. അള്ളാഹുവിൻ്റെ മാർഗത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും കഴുതയെന്ന ആ ഒരു വാഹനം മൂലവും ചെയ്യാനാവും. പലരെയും സഹായിക്കാനാകും, പലർക്കും സേവനം ചെയ്യാനാവും, പലർക്കും രക്ഷാകേന്ദ്രമാകാൻ, പലർക്കും ആ രൂപത്തിലൊക്കെ അത് പ്രയോഗിക്കാനാകും. അപ്പം അതുകൊണ്ട് ഒന്നും അള്ളാഹു നിസ്സാരമായി കാണുന്നില്ല. ഏത് ചെറിയ നന്മയും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പ്രതിഫലാർഹമാണ്, അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ. അതേപോലെ തന്നെ ഏത് തിന്മയും, അത് ചെറുതാണെങ്കിലും ഒരു അണുത്തൂക്കമാണെങ്കിലും, അതും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കാണേണ്ടി വരും, അള്ളാഹു മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ എന്ന വലിയ സന്ദേശമാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മോട് പറയുന്നത്, നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ ഏതൊരു കർമ്മത്തിനും അതിൻ്റെ പ്രതിഫലം ജസാ പരലോകത്ത് ലഭിക്കും. അത് കഴുതക്കാരനാണെങ്കിലും ശരി, കുതിരക്കാരനാണെങ്കിലും ശരി, ഒട്ടകത്തിൻ്റെ വക്താവാണെങ്കിലും ശരി, ഇനി അതൊന്നുമില്ലാതെ തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് മറ്റുള്ളവർക്ക് ചെയ്ത് അങ്ങനെ നന്മ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏത് ചെറിയ നന്മയും റബ്ബ് കാണാതിരിക്കില്ല എന്ന അതിസുന്ദരമായ ആ വചനം ഓതിക്കേൽപ്പിച്ചുകൊണ്ടാണ് ആ സഹാബിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്ത്വനിപ്പിച്ചത് എന്ന് നാം കാണുക. എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ കൊത്തിവെക്കേണ്ട കൊച്ചു വചനങ്ങളാണ്, നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, ഉള്ള കഴിവുകൾ നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ള പ്രേരണ നൽകുന്ന ഈ വചനങ്ങളെ നാം നെഞ്ചേറ്റണം. അങ്ങനെ ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ, ഈ ദീനിൻ്റെ അടിസ്ഥാനമാണ്. അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നന്മകളിൽ മുന്നേറാൻ സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഒരു പ്രവാചക വചനവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന ചില നന്മകളെക്കുറിച്ചാണ് അൽഹംദുലില്ലാ നമ്മൾ കെ വി മുഹമ്മദ് അലിയുടെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നമുക്ക് കിട്ടിയത്. നന്മക്കായി ഉപയോഗിച്ചാൽ അതിനൊരിക്കലും ഫലം കിട്ടാതിരിക്കില്ല എന്ന വലിയൊരു പ്രതീക്ഷയാണ് അൽഹംദുലില്ലാ നമുക്ക് തിരുമൊഴികളിലൂടെ കിട്ടിയത്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഹൃദയങ്ങൾക്ക് വസന്തമേകുന്ന ഹൃദയ വസന്തം. പരിശുദ്ധ ഖുർആനിലെ സൂറ അന്നിസായിലെ 70 മുതൽ 72 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ذلك الفضل من الله وكفى بالله عليما. ഏറെ പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായമായ സൂറത്തു നിസായിലെ 70-ാമത്തെ വചനമാണ് ഊതിക്കേൾപ്പിച്ചത്. ഇതിനു മുമ്പ് 69-ാമത്തെ വചനത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അങ്ങേയറ്റം അനുഗ്രഹപൂർണമായ അവസ്ഥയെക്കുറിച്ചായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരുന്നത്. അവർ അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരോടൊപ്പം, സ്വദ്ദീഖീങ്ങളോടൊപ്പം, ഷുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒപ്പം സ്വർഗത്തിലായിരിക്കും. ആ സൗഹൃദം, ആ കൂട്ടുകെട്ട് എന്തുമേൽ എത്രമാത്രം അനുഗ്രഹീതമാണ്, എത്ര വിശിഷ്ടമാണ് എന്നായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആല 69-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ഈ വചനം, ചെറിയ ഈ വചനത്തിൽ അള്ളാഹു പറയുന്നു, ദാലികൽ ഫദ്ലു, ആ അനുഗ്രഹം, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാകുന്നു. വകഫാ ബില്ലാഹി, അള്ളാഹു മതി താനും, അല്ലെങ്കിൽ അള്ളാഹു തന്നെ മതി, അലീമ, അറിയുന്നവനായി. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ആ അനുഗ്രഹം അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു, അറിയുന്നവനായി അള്ളാഹു മതി. ഈ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾക്ക് പാരത്രിക ലോകത്ത് ലഭിക്കുന്ന വർണ്ണിക്കാനാവാത്ത അങ്ങേയറ്റം അനുഗ്രഹീതമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇത് പറയുന്നത്. ഈ അനുഗ്രഹം അമ്പിയാക്കന്മാരുടെ കൂടെ, സ്വദ്ദീഖീങ്ങളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെയുള്ള ആ സൗഹൃദം, അത് എന്തുമാത്രം അനുഗ്രഹീതമാണ്. അപ്പോൾ അത് നൽകുന്നവൻ, ആ അനുഗ്രഹം നൽകുന്നവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ആ അനുഗ്രഹം അത് ആർക്ക് നൽകണമെന്നും ആരാണ് അതിന് അർഹതപ്പെട്ടവരെന്നും അള്ളാഹു നന്നായി അറിയുന്നുണ്ട്. ദാലികൽ അത്വാഉൽ ജസീലു മിനല്ലാഹി വഹ്ദ, ഈ അവർണനീയമായ അങ്ങേയറ്റം വിശിഷ്ടമായ ഈ അനുഗ്രഹം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു. വകഫാ ബില്ലാഹി അലീമൻ യഅലമു അഹ്വാല ഇബാദി, തൻ്റെ ദാസന്മാരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാകുന്നു. വമൻ യസ്തഹിഖു മിൻഹും സവാബൽ ജസീൽ, ആരാണ് ഈ അനുഗ്രഹീതമായ പ്രതിഫലത്തിന് അർഹത നേടിയതെന്ന് അള്ളാഹു കൃത്യമായി അറിയുന്നു. അതാണ് വകഫാ ബില്ലാഹി അലീമ, അറിയുന്നവനായിട്ട് അള്ളാഹു തന്നെ മതി എന്ന് പറഞ്ഞത്. ആ ആയത്തുമായി ബന്ധപ്പെട്ട് പല തഫ്സീറുകളും ആ വചനം വ്യാഖ്യാനിക്കുന്നു. പറയുകയാണ്, ദാലിക്കൽ ഫദ്ലു അല്ലദീനാലൂഹു, ഈ ആളുകൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ കരസ്ഥമാക്കിയ അനുഗ്രഹം, അത് മിനല്ലാ, ഫഹുവല്ലദി വഫഖഹും ലിദാലിക് വആനഹും അലൈഹ്, അവനാണ് അവർക്കതിന് തൗഫീഖ് നൽകിയത്, അവനാണ് അവരെ അതിന് സഹായിച്ചത്. വഅഅതാഹും മിനസ്സവാബി മാ ലാ തബ്ലുഗുഹു അഅമാലുഹും, തങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടൊന്നും പ്രാപിക്കാൻ കഴിയാത്ത അതിവിശിഷ്ടമായ ആ പ്രതിഫലം അവർക്ക് നേടിക്കൊടുത്തത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്, അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹം കൊണ്ടാണ് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. വകഫാ ബില്ലാഹി അലീമ യഅലമു അഹ്വാല ഇബാദിഹി വമൻ യസ്തഹിഖു മിൻഹുമു സവാബൽ ജസീൽ. അല്ലാമ സഅദി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കുകയാണ്, തൻ്റെ ദാസന്മാരുടെ അവസ്ഥകളെക്കുറിച്ച് അവൻ നന്നായി അറിയുന്നവനാകുന്നു. ആരാണ് ഇത്ര വിശിഷ്ടമായ അനുഗ്രഹത്തിന്, പ്രതിഫലത്തിന് അർഹതപ്പെട്ടത് എന്നും അള്ളാഹു അറിയുന്നു. ബിമാ ഖാമ ബിഹി മിനൽ അഅമാലി സ്വാലിഹ അല്ലതി തവാത്വഅ അലൈഹൽ ഖൽബു വൽ ജവാരിഹു, തങ്ങളുടെ ഹൃദയവും തങ്ങളുടെ അവയവങ്ങളുമൊക്കെ ആ പ്രതിഫലം കരസ്ഥമാക്കാൻ മാത്രമുള്ള ഉന്നതമായ നിലവാരത്തിലേക്ക് കർമ്മങ്ങൾ കൊണ്ട് ഉയർന്നത് ആരാണ് എന്ന് അള്ളാഹു കൃത്യമായി അറിയുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ذالك الفضل من الله وكفى بالله عليما. തുടർന്ന് 71-ാമത്തെ വചനം, يا ايها الذين امنوا خذوا حذركم فانفروا ثبات او انفروا അവിൻഫിറു ജമീആ. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ഖുദു, നിങ്ങൾ എടുക്കുവീൻ, സ്വീകരിക്കുവീൻ, ഹിദ്റക്കും, നിങ്ങളുടെ ജാഗ്രത, നിങ്ങളുടെ ശ്രദ്ധ. ഫംഫിറു, അങ്ങനെ നിങ്ങൾ പുറപ്പെട്ടു പോകുവീൻ. സുബാത്തിൻ, പല കൂട്ടങ്ങളായി. അവിൻഫിറു, അല്ലെങ്കിൽ നിങ്ങൾ പുറപ്പെട്ടു പോകുവീൻ. ജമീഅ, എല്ലാവരുമായി. ഇതാണ് 71-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ ജാഗ്രത കൈക്കൊള്ളുവീൻ, അതായത് പല കൂട്ടങ്ങളായി യുദ്ധത്തിന് പുറപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പുറപ്പെട്ടുകൊള്ളുക. അനിവാര്യമായും ശത്രുക്കൾ ഇസ്ലാമിനു നേരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അവിടെ വിശ്വാസികളായ ആളുകൾ സ്ഥൈര്യത്തോടുകൂടി നിലക്കൊള്ളുകയും ഒരിക്കലും ധൈര്യക്ഷയം സംഭവിക്കാതെ ആ ശത്രുക്കളെ തുരത്താനാവശ്യമായ തരത്തിൽ ഒരുങ്ങി പുറപ്പെടേണ്ടതുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇസ്ലാം ഒരിക്കലും യുദ്ധം ലക്ഷ്യമാക്കുന്നില്ല, യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഖുർആനിൻ്റെയും ഹദീസുകളുടെയും ആ വചനങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ശത്രുക്കൾ മുസ്ലിങ്ങൾക്കു നേരെ പടയെടുത്താൽ, അവർ സൈന്യത്തെ തയ്യാറാക്കിയാൽ പിന്നെ മുസ്ലിങ്ങൾ നോക്കി നിൽക്കേണ്ടതില്ല. അവർ ശത്രുക്കളെ തുരത്താനാവശ്യമായ തരത്തിൽ അവർ രംഗത്തിറങ്ങേണ്ടതുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ വചനം വ്യക്തമാക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഖുദു ഹിദ്റക്കും ബിൽ ഇസ്തിഇദാദി ലിഅദുവ്വികും. നിങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ നിങ്ങൾ ഒരുങ്ങി പുറപ്പെടുക. ഫഖ്റുജു ലി മുലാഖാത്തിഹി ജമാഅതൻ ബഅദ ജമാഅതിൻ ഔ മുജ്തമിഈന. നിങ്ങൾ ആ ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ വേണ്ടി നിങ്ങൾ സംഘം സംഘമായിട്ടോ ഒരുമിച്ചോ യുദ്ധത്തിലേക്ക് പുറപ്പെടുക എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. യഅ്മുറു തആല ഇബാദഹു അൽ മുഅ്മിനീന ബി അഖ്ദി ഹിദ്രിഹിം മിൻ അഅദാഇഹിമുൽ കാഫിരീൻ. അള്ളാഹു കൽപ്പിക്കുന്നു, ഇസ്ലാമിന് നേരെ യുദ്ധം പ്രഖ്യാപിച്ച മുസ്ലീങ്ങളെ ഒരു നിലക്കും ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്ന ആളുകൾക്കെതിരിൽ, പ്രത്യേകിച്ച് യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വചനത്തിൽ അള്ളാഹു ഈ കാര്യങ്ങൾ പറയുന്നത്. അത്തരം സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ ജാഗരൂകരായി ശത്രുക്കൾക്കെതിരിൽ ഇറങ്ങി പുറപ്പെടണം. വഹാദ യഷ്മുൽ അഖ്ദു ബി ജമീഇൽ അസ്ബാബ് അല്ലത്തി ബിഹാ യുസ്തആനു അലാ ഖിതാലിഹിം. അതായത്, അതിനാവശ്യമായ എല്ലാ മാർഗങ്ങളും മുൻകരുതലും അവർ സ്വീകരിക്കണം. എന്തൊക്കെ ആവശ്യം? യുദ്ധത്തിന് ആയുധങ്ങൾ ആവശ്യമുണ്ടാകും, തന്ത്രങ്ങൾ ആവശ്യമുണ്ടാകും. അങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ടോ അത്തരം സജ്ജീകരണങ്ങളുമായി അവർ ഒരുങ്ങി പുറപ്പെടണം, രംഗത്തേക്ക് ഇറങ്ങണമെന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ്. എന്നാൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യമില്ലാത്തയിടത്ത്, ഒരു പ്രകോപനവും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ മുസ്ലീങ്ങളല്ലാത്ത ആളുകൾക്ക് നേരെ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി അള്ളാഹുവോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ വചനങ്ങളോ നമ്മളെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ യുദ്ധം അനിവാര്യമായൊരു സന്ദർഭത്തിൽ അവിടെ മുസ്ലീങ്ങൾ ഭീരുക്കളായി മാറാൻ പാടില്ല. ആവശ്യമായ മുൻകരുതലുകളും എല്ലാ സജ്ജീകരണങ്ങളും എടുത്തുകൊണ്ട് അവർ യുദ്ധരംഗത്തേക്ക് പുറപ്പെടണമെന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അതായത്, പിന്നെ മതങ്ങളിലും അതേപോലെ ദർശനങ്ങളിലും ഈ ഭൗതികമായ കാര്യങ്ങളിൽ ഒരു കൂട്ടരോട് അന്യായമായി അവർ ആക്രമിക്കപ്പെട്ടാൽ, യുദ്ധത്തിന് ഇരയാക്കപ്പെട്ടാൽ, തീർച്ചയായും അവർ അള്ളാഹുവിൻ്റെ വചനത്തിൽ പറഞ്ഞതുപോലെ അവർ തിരിച്ചടിക്കാൻ അവർക്ക് അനുവാദമുണ്ട്, അവർ പ്രതിരോധിക്കാൻ അവർക്ക് അനുവാദമുണ്ട്. അതേപോലെ തന്നെ ശത്രുക്കളെ തുരത്തിയോടിക്കാൻ അവർക്ക് അനുവാദമുണ്ട് എന്ന കാര്യം ആ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് ഈ സൂറത്തിൽ തന്നെ 72-ാമത്തെ വചനത്തിൽ അവർ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. അതാണ് 72-ാമത്തെ വചനത്തിൽ പറഞ്ഞത്,
3: فَإِنْ أَصَابَتْكُمْ مُصِيبَةٌ قَالَ قَدْ أَنْعَمَ اللَّهُ عَلَيَّ إِذْ لَمْ أَكُمْ مَعَهُمْ شَهِيدًا.
2: ഇതാണ് 72-ാമത്തെ വചനം. അവിടെ ഖിറാത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം,
3: وَإِنَّ مِنْكُمْ
2: ഖിറാത്തിൽ ഷദ്ദുള്ള നൂന് മണിച്ചുകൊണ്ട് പറയണം.
3: وَإِنَّ مِنْكُمْ
2: മിൻകും എന്ന് പറയാതെ
3: مِنْكُمْ لَمَلَّيُبَطِّئَنَّ فَإِنْ أَصَابَتْكُمْ مُصِيبَةٌ قَالَ قَدْ أَنْعَمَ اللَّهُ عَلَيَّ إِذْ لَمْ أَكُمْ مَعَهُمْ.
2: അവിടെയും മണിച്ചുകൊണ്ട് പറയണം,
3: ഇദ്ലം അകും മഅഹും ഷഹീദ.
2: അല്ലാഹു പറയാണ്, വ ഇന്ന മിൻകും നിശ്ചയമായും നിങ്ങളിൽ തന്നെയുണ്ട്, ലമൻ ചിലർ അല്ലെങ്കിൽ ഒരുവൻ, ല യുബത്തി അന്ന മടിച്ചു നിൽക്കുക തന്നെ ചെയ്യുന്ന. അപ്പം മടിച്ചു നിൽക്കുക തന്നെ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നർത്ഥം. ഇന്നമിൻകും ലമൻ ലയുബത്തി അന്ന
3: ഫഇൻ അസാബത്തുക്കും,
2: എന്നിട്ട് നിങ്ങളെ ബാധിച്ചുവെങ്കിൽ,
3: ഫഇൻ അസാബത്തുക്കും
2: എന്നിട്ട് നിങ്ങളെ ബാധിച്ചുവെങ്കിൽ, മുസീബത്തുൻ വല്ല വിപത്തും,
3: ഖാല അവൻ പറയും,
2: അങ്ങനെ മടിച്ചു നിന്നവൻ പറയും,
3: ഖാല ഖദ് അൻഅമല്ലാഹു,
2: അല്ലാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അനുഗ്രഹിച്ചിരിക്കുന്നു, അലയ്യ എന്റെ മേൽ, എനിക്ക്,
3: ഇദ്ലം അക്കുൻ
2: ഞാൻ ആയിട്ടില്ലാത്ത സ്ത്രീക്ക് അല്ലെങ്കിൽ ഞാൻ ആകാത്തതിനാൽ,
3: മഅഹും
2: അവരോടൊപ്പം, ഷഹീദ ഹാജറുള്ളവൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ യുദ്ധത്തിന് വിധേയരായ എന്നിട്ട് അപകടം പറഞ്ഞ ആ ആളുകളുടെ കൂടെ പോകാതിരുന്നത് അല്ലാഹു എന്നെ അനുഗ്രഹിച്ചതുകൊണ്ടാണ് എന്നൊക്കെ അവർ വീരവാദം മുഴക്കും, അവർ പറയും. അതാണ് അല്ലാഹു പറയുന്നത്, നിശ്ചയമായും മടിച്ചു നിൽക്കുന്ന ചിലർ നിങ്ങളിൽ തന്നെയുണ്ട്,
3: അങ്ങനെ നിങ്ങൾക്ക് വല്ല വിപത്തും ബാധിച്ചുവെങ്കിൽ
2: അവൻ പറയും, ഞാൻ അവരോടൊപ്പം ഹാജരുള്ളവനല്ലാതിരുന്ന സ്ഥിതിക്ക് തീർച്ചയായും എന്റെ മേൽ അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ കപടവിശ്വാസികളുടെ സംസാരമാണ് ഈ സംസാരം. ഒരിക്കലും മനസ്സിൽ ഈമാനുള്ള സത്യവിശ്വാസമുള്ള ഒരാളും അത്തരത്തിൽ സംസാരിക്കുകയില്ല. അതാണ് ആ സംസാരത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇന്നമിൻകും
3: ലനഫറൻ യതഅഖറു അനിൽ ഖുറൂജി ലിമുലാഖാത്തിൽ അഅദാഇ മുതസാഖിലൻ.
2: ഈ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ പിന്തി നിൽക്കുന്നു. എന്തിൽ നിന്ന്? ശത്രുക്കളെ കണ്ടുമുട്ടുന്നതിൽ നിന്ന്, അഥവാ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന്. അതെന്താ കാര്യം? അവരുടെ അലസതയാണ്, അവരുടെ പിന്നെ ഉദാസീനതയാണതിന് കാരണം.
3: വയസ്ബുത്തു ഗൈറുഹു അൻ അംദിൻ വൈസ്റാരിൻ ഫഇൻ ഖുദ്ദിറ അലൈക്കും വഉസീബതുക്കും ബിഖത്റിൻ വഹസീമത്തിൻ ഖാല മുസ്തബ്ശിറൻ.
2: വിശ്വാസികളെ, നിങ്ങൾക്ക് വല്ല പ്രയാസവും ബാധിച്ചാൽ, കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരാജയപ്പെടുത്തപ്പെടുകയോ ചെയ്താൽ,
3: ഖാല
2: അത്തരം ആളുകൾ പറയും, സന്തോഷപൂർവ്വം പറയും,
3: ഖദ് ഹഫിളനില്ലാ,
2: അല്ലാഹു എന്നെ സംരക്ഷിച്ചിരിക്കുന്നു,
3: ഹൈനലം അക്കുൻ ഹാദിറൻ മഅഉലൈക അല്ലദീന വഖഅലഹും മാ അക്രഹഹു ലിനഫ്സി.
2: കണ്ടോ, ആ ആളുകൾക്ക്, വിശ്വാസികൾക്ക് ബാധിച്ച ആ വിപത്ത് ബാധിക്കാതെ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു.
3: വസറഹു തഖ്ലുഫുഹു അൻകും,
2: അത്രമല്ല നിങ്ങളിൽ നിന്ന് പിന്തി നിന്നതുകൊണ്ട്, പോകാതെ ഇരുന്നതുകൊണ്ട് അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾക്ക് ഇങ്ങനെ പറയാനോ ഇങ്ങനെ ചിന്തിക്കാനോ പാടില്ല. അതാണ് ആ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. പ്രയാസം നേരിടുക എന്നത് സ്വാഭാവികമാണ്, പരാജയമോ വിജയമോ സംഭവിക്കുക എന്നത് യുദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ അവിടെയൊക്കെ തന്നെ അല്ലാഹുവിൻ്റെ തീരുമാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം സത്യവിശ്വാസികൾ. ഒരിക്കലും പതറാതെ തങ്ങൾ പോകാതിരുന്നത് നന്നായി, ഞങ്ങൾക്ക് ആ ആപത്ത് പിണഞ്ഞില്ലല്ലോ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഭീരുക്കളാണ്. അതേപോലെ തന്നെ മനസ്സിൽ കാപട്യമുള്ളവരാണ്. അതാണ് ആ വചനം പഠിപ്പിക്കുന്ന കാര്യം. ഇതൊരു യുദ്ധരംഗത്ത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ത്യാഗ പരിശ്രമങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, ഇസ്ലാമിനു വേണ്ടി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം സഹിക്കേണ്ട ഒരു സന്ദർഭത്തിൽ ഇത്തരം ആളുകൾ തന്ത്രപൂർവം അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും. എന്നാൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വിജയമുണ്ടാകുമ്പോൾ, നേട്ടമുണ്ടാകുമ്പോൾ അവർ അതിൻ്റെ പങ്കു പറ്റാൻ വേണ്ടി രംഗത്ത് വരികയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഇത്തരം ആളുകളുടെ ഈ മോശമായ മനസ്ഥിതിയെക്കുറിച്ച്, നിലപാടുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലും അത്തരം കാര്യങ്ങൾ, അത്തരം മാതൃകകൾ വിശ്വാസികൾ സ്വീകരിക്കാൻ പാടില്ല. ധീരമായി നിലകൊള്ളാൻ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ തങ്ങൾക്കുണ്ടാകുന്ന ഏത് പ്രയാസവും ഏത് ബുദ്ധിമുട്ടും അത് പ്രതിഫലം നേടിയെടുക്കാൻ കാരണമാകും എന്ന് വിശ്വസിക്കാൻ, വിജയമാകട്ടെ പരാജയമാകട്ടെ തങ്ങൾക്കതൊരിക്കലും നാശം വരുത്തിവെക്കുകയില്ല, ഞങ്ങൾക്കത് നേട്ടം മാത്രമേ നൽകുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഗുണമാകുന്നു, ഖൈറാകുന്നു. ഇൻ അസ്വാബത്തുഹു സറാഉ ഷകറ ഫകാന ഖൈറൻ ലഹു. വല്ല സന്തോഷകരമായ അവസ്ഥയും അവനുണ്ടായാൽ അവൻ നന്ദി കാണിക്കും, അതവന് ഖൈറാകുന്നു. ഇൻ അസ്വാബത്തുഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു. വല്ല പ്രയാസവും അവനെ ബാധിച്ചാൽ, വല്ല ബുദ്ധിമുട്ടും അവനെ ബാധിച്ചാൽ അവൻ ക്ഷമ കൈക്കൊള്ളും, അപ്പോൾ അത് അവന് ഖൈറായിട്ട് മാറും. ഇത് വിശ്വാസികൾക്കല്ലാതെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും ഈ ഒരവസ്ഥയില്ല എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സന്തോഷമുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ പ്രയാസമുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ദുഃഖമുണ്ടാകുമ്പോഴും ഏത് സന്ദർഭത്തിലാകട്ടെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടവനാണ് സത്യവിശ്വാസി എന്നാണ് ഈ വചനത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം. വഇന്ന മിൻകും ലമല്ല യുബത്തിഅന്ന ഫഇൻ അസ്വാബത്തുകും മുസീബത്തും ഖാല ഖദ് അൻഅമല്ലാ ആ വചനം നമ്മൾ കൃത്യമായി ഓതി അതിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും അള്ളാഹുവിൻ്റെ വചനങ്ങളിലൂടെ, അതിൻ്റെ വരികളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് സന്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പകർത്താനുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല കാപട്യമില്ലാത്ത, കലർപ്പില്ലാത്ത, ശരിയായ വിശ്വാസം സ്വീകരിക്കുന്ന, തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരിൽ, അതുവഴി നാളെ പരലോകത്ത് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്ത്.
1: നാം ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം, പരിശുദ്ധ ഖുർആനിലെ സൂറ അന്നിസാ 70 മുതൽ 72 വരെയുള്ള വചനങ്ങൾ. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
4: വഅലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, വിശുദ്ധ ഇസ്ലാം നന്മകളുടെ, സുഹൃതങ്ങളുടെ കേദാരമാണ്, ലോകമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഏതൊരു നന്മയും നാളെയുടെ ലോകത്ത് നമുക്ക് അനുകൂലമായി കിട്ടണമെങ്കിൽ നിബന്ധനകൾ ഒക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യമെന്നോണം സ്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നന്മകളും സ്വീകരിക്കപ്പെടാൻ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു നന്മയിലും അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ ബറക്കത്തും നമുക്ക് കിട്ടണം എന്നത് അനിവാര്യമായ ഒന്നാണ്. നമ്മുടെ താല്പര്യങ്ങൾ കൊണ്ടോ നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടോ അത് കിട്ടണമെന്നില്ല. ഒരു കാര്യം നമ്മൾ അറിയിക്കുന്നിടത്തും നമുക്ക് വേണ്ടി ചെയ്യുന്നിടത്തും എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്നിടത്തും അള്ളാഹുവിൻ്റെ സഹായവും അവനിൽ നിന്നുള്ള ബർക്കത്തും വളരെ അനിവാര്യമാണ്. ഈ കാര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളിൽപ്പെട്ട ഒന്ന്, അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ള ഒരു കാര്യം, അള്ളാഹുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങുക എന്നതാണ്. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുക എന്നത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. എന്തിനാണത്? തബറുക്കം ബിഹാ, അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ബർക്കത്താണ് തേടുന്നത്. വസ്തിഷ്ആറൻ അന്നല്ലാഹ സുബ്ഹാനഹു ഹുവൽ മുയസ്സിറു ലിദാലികൽ അമൽ വൽ മുഈനു അലൈഹി, അള്ളാഹുവാണ് ഈ കാര്യത്തിൽ എനിക്ക് സഹായം നൽകുന്നവൻ, അള്ളാഹുവാണ് എളുപ്പം നൽകുന്നവൻ എന്ന് നമുക്ക് അറിയാനാണ്, നമുക്ക് തന്നെ ആ കാര്യം അനുഭവിക്കാനാണ്. മഹാനായ ഇബ്നു ബത്താൽ റഹിമഉല്ലാ സൂചിപ്പിച്ച ഒരു കാര്യം ആണിത്. അതുകൊണ്ട് തന്നെ ഏത് എത്ര ചെറിയ ഒരു പ്രവൃത്തിയാകട്ടെ, ചെറിയ ഒരു വാക്കാകട്ടെ, ചെറിയ ഒരു അറിയിപ്പാകട്ടെ, അത് മതപരമാകട്ടെ, സാമൂഹികമായ നിർദ്ദേശമാകട്ടെ, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ അത് തുടങ്ങുക. ഇമാം ഖുർത്തുബി റഹിമഉല്ലാ പറഞ്ഞ ഒരു കാര്യം നോക്കൂ നിങ്ങൾ, ബിസ്മില്ലാ എന്ന് വളരെ ലഘുവായ നിലക്ക് ഉച്ചരിക്കാനുള്ള എളുപ്പം നൽകിയത് അന്നൽ ഇസ്തിഅമാല ഇന്നമാ കസുറഫീഹി എന്നാണ്. അത് ഉപയോഗിക്കൽ അത്രയും അധികമാണ്, പല സന്ദർഭങ്ങളിലും നമുക്ക് അത് ഉപയോഗിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാ എന്നത് ബിസ്മില്ലാ എന്ന രൂപത്തിലേക്ക് ലഘുവായ നിലക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി പ്രാർത്ഥനകളിൽ നമുക്ക് ബിസ്മി കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആരാധനകൾ ആരംഭിക്കുന്നിടത്ത് ബിസ്മി നമുക്ക് കാണാൻ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അറിയിപ്പുകളിൽ, എഴുത്തുകളിൽ, കരാറുകളിൽ, അതുപോലെ ഓരോ സന്ദർഭങ്ങളിലും അത് കൃത്യമായി സ്ഥാനം പിടിച്ചത് കാണാൻ സാധിക്കും. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബറക്കത്തും അള്ളാഹുവിൻ്റെ സഹായവും നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ വേഗത കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ പരമാവധി ഈ കാര്യം ശ്രദ്ധിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
5: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
6: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിങ്ങിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ സവിശേഷം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു കാഴ്ച പരിമിതന്റെ അത്ഭുത ജീവിതം. കാഴ്ച പരിമിതനായ MP നൌഷാദുമായി നടത്തിയ അഭിമുഖം, ഭാഗം 2. നമ്മോടൊപ്പം ചേരുന്നത് താജുദ്ദീൻ സലാഹി, അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
10: മാഷോട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കാഴ്ച കുറഞ്ഞ് പോകുന്ന സമയത്തുണ്ടായിരുന്ന ഒരു മാനസിക സംഘർഷം, ഒരു പ്രയാസം, അത് എങ്ങനെയാണ് തരണം ചെയ്യാൻ പറ്റിയത്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്?
11: നമുക്ക് പ്രതീക്ഷകൾ അവസാനിക്കാമെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. അതായത് നാളെ എന്താവും എന്നൊരാശങ്ക വല്ലാതെ നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം നാളെ നമുക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടാവണം, പിന്നെ അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു താങ്ങും തണലും ആവണം, പിന്നെ സമൂഹത്തിൽ നമുക്കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവണം. അതിനൊക്കെ ഇപ്പോൾ ഈ ഒരു കാഴ്ചപരിമിതി തടസ്സമാകുമോ എന്നുള്ള ഒരു വലിയൊരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ ആശങ്ക മനസ്സിലുണ്ട്, പക്ഷെ അതിനൊരു പരിഹാരം മനസ്സിലേക്ക് വരുന്നില്ല. അപ്പോൾ പരിഹാരം തേടിയിട്ടുള്ള ഒരു ഒരു ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്ത് എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ കുറവായിരിക്കും. പക്ഷെ അത്തരം പ്രതീക്ഷകൾ നമുക്ക് കിട്ടിയത് ഇത്തരം ആളുകളും ഇതിനു മുമ്പേ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും അവർ ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ പല വഴിക്ക് പരിഹരിച്ച് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളൊക്കെ ഒരു അറിവ് നമ്മളിലേക്ക് എത്തിയപ്പോൾ അത് ഇത് എനിക്കും ഇത് മറികടക്കാൻ കഴിയുന്നു, ഇതിനേക്കാൾ മികച്ച ഒരു സാഹചര്യം നാളെ ഉണ്ടാകുന്നു എന്നുള്ളൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. അതായത് പ്രവാചകനെയൊക്കെ ഉദ്ദേശിച്ച് പറയുന്നുണ്ടല്ലോ, അനാഥനായി വളർന്ന പ്രവാചകൻ ലോകത്തിൽ മുഴുവനും വെളിച്ചമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചു വന്നത് നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ നല്ലതാണ് ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ വരാനുള്ളത് എന്നൊരു പ്രതീക്ഷ ഇത്തരം ഖുർആനിക വചനങ്ങളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഈ ഒരു വെളിച്ചം കിട്ടും, അതുപോലെ മറ്റുള്ള പലതും ചെയ്യാൻ കഴിയും, മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാവാതെ എന്നാൽ മറ്റുള്ളവർക്ക് കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലുമൊക്കെ ഉപകാരമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായി എനിക്ക് മാറാൻ കഴിയും എന്നുള്ളിൽ ഇങ്ങനെ ഒരു ഒരു ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ആ തോന്നൽ തന്നെയാണ് മുന്നോട്ടേക്ക് നമ്മളിങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച് കൊണ്ടുവന്നത്.
10: മാഷ് കാഴ്ച പരിമിതി അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് കേൾവി പരിമിതരായ ആളുകളുണ്ട്, ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്. ഈ ആളുകളോടൊക്കെ സമൂഹം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് മാഷ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്.
11: അതെ അതെ, നമ്മൾ ഏകദേശം ഒരു നമ്മുടെ 21 അംഗപരിമിതി ഉണ്ട് എന്നാണ് പിന്നെ സർക്കാർ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് പലതും നമുക്ക് ചില ഭിന്നശേഷികൾ പ്രകടമാണ്, ചിലത് പ്രകടമല്ല. ഈ മാനസികമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ഭിന്നശേഷിത്വം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല. എന്നാലല്ലാത്ത ശാരീരികമായ പരിമിതികളാണെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അംഗപരിമിതരായ ആളുകൾക്ക് വേണ്ടത് കേവലം സഹതാപം മാത്രമല്ല, അവരോടുള്ള ഒരു അനുകമ്പ നമുക്ക് തോന്നണം. അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു ഒരു ഒരു പൂന്തോട്ടത്തിൽ ഒരുപാട് പുഷ്പങ്ങളുണ്ടാവും, ഒരുപാട് പൂക്കളുണ്ടാവും. ആ പൂക്കളൊക്കെ വിടരുന്നത് ഒരേ സമയത്തല്ല, ഒരേ മണമല്ല അത് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വേരുകൾ ഒരുപോലെയല്ല, അതിൻ്റെ ഇലകൾ ഒരുപോലെയല്ല, അത് വളരുന്ന അതിൻ്റെ ചുറ്റുപാടുകൾ ഒരുപോലെയല്ല. അതുപോലെ തന്നെയാണ് സമൂഹത്തിലും, എല്ലാവരും ഒരിക്കലും ഒരുപോലെയായി വളരുക എന്നുള്ളത് ഒരു സമൂഹത്തിൽ